0: അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാ ഹയറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക എന്നത് ഹയറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിന് സ്ഥല രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
0: അതുമാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
1: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
0: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ് ആൾക്കാർ.
1: അല്ലാതെ കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല.
0: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
1: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാതെ. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
0: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
1: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ ലോ
0: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മളീ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
1: ഇത് ഈ നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണോ അസുഖം വരിക, എങ്ങനെയത്?
0: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
1: നല്ല കൊളസ്ട്രോൾ,
0: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകളിൽ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
1: ഈ കൊളസ്ട്രോൾ താനെ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനെ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
0: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
1: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
0: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മൾ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റി ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത്, ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
0: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കുകയാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
0: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന്, നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
1: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും?
0: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
1: ലീഫി
0: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
1: പോർട്ട്ഫോളിയോ ഡയറ്റ്,
0: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത്, ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: അപ്പോൾ
0: കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരല്ലേ.
0: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ്, നമ്മുടെ സ്റ്റൂളിലൂടെ അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
0: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോൾ
0: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസ് ആയ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
0: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പോൾ ഇനി കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണ ശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
0: വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവോ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ?
0: അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗർ, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിൽ എത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയുക. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പോൾ ഈ ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിൽ ചില ഇപ്പോൾ പറഞ്ഞാൽ പറയും, ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എന്താണ്?
0: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ, അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
0: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തിൽ അവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ
1: കഴിക്കുന്നത്,
0: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്കും മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
0: അല്ലേ.
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. السلام عليكم ورحمه الله وبركاته سبيل الدموع
2: سبيل مريح ഒരു ഈ മഞ്ഞു മൂടിയ പ്രദേശത്തെ പട്ടിണിയാണ്, പ്രയാസമാണ്. അവിടെയുള്ള കുടുംബം, കുറഞ്ഞ കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അത്രേ. അപ്പം ഇങ്ങനെ മഞ്ഞുമലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു മനുഷ്യന്റെ കുടിലേക്ക് ഒരു സ്ത്രീ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ സ്ത്രീ അടുത്തേക്ക് എത്തുമ്പോഴാണ് സ്ത്രീയുടെ കയ്യിലൊരു കുഞ്ഞുള്ളതായിട്ട് കാണുന്നത്. കുറച്ചുകൂടി അരികിലേക്ക് എത്തുമ്പോഴേക്കും മനസ്സിലായി ആ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള കുഞ്ഞ് മരിച്ചുപോയതാണ്. അപ്പോൾ ഈ കുടിലിരിക്കുന്ന വൃദ്ധയായ മനുഷ്യൻ അയാൾ ചോദിച്ചു, കുഞ്ഞിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായത്തിന് വന്നതായിരിക്കും അല്ലേ, കാരണം അവിടെ പട്ടിണിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, പലരും മരണപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം, കാരണം മഞ്ഞ് നന്നായിട്ട് കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെ മൂടിയിടുകയാണല്ലോ. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, മരിച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടും 4-5 ദിവസമായിട്ടുണ്ട്, മറവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വല്ല ആയുധമൊക്കെ എത്തി എന്തെങ്കിലുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസങ്ങളെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം പറയണത്, ലോകത്ത് മനുഷ്യൻ ഇത്രമേൽ ഭീകരമായ അവസ്ഥ അനുഭവിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ദാരിദ്ര്യത്തിന് ഇത്രയും ഭീകരമായ മുഖവും ഇത്രയും നമ്മളെ ആകെ ഓരോരുത്തരും വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ മനുഷ്യൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ വായിച്ച അനുഭവം ഇങ്ങനെ ഓർത്തവും പറഞ്ഞതാണ്.
3: അതെ, അത് ഒരു ദലൈലാമയുടെ ഒരു കഥയിൽ മാത്രം അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കാം അത്. കാരണം അത്തരം അനുഭവങ്ങൾ അന്നത്തെ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പത്തെ ഒരു ചരിത്രം മാത്രമല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ, മറ്റുള്ള രാജ്യങ്ങളിലേക്കൊന്നും പോകേണ്ടതല്ല, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള പട്ടിണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഇത്ര ഒരു അനുഭവം, അതായത് ഒരു കുഞ്ഞിൻ്റെ മാംസം തിന്ന എന്നതിനപ്പുറം കിട്ടുന്നത് എന്താണോ അത് തിന്നാൻ ഉള്ളൊരു ആർത്തി, അല്ലെങ്കിൽ അത്തരം ആ ഒരു പട്ടിണി അവിടം വരെ അവരെത്തിച്ച ചരിത്രപ്പെന്നുണ്ടാവോ നമ്മൾ ഇന്ത്യയിൽ?
2: നമ്മുടെ ഒരു ചുറ്റുപാടും നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ നല്ല ഒന്നും പട്ടിണിയൊന്നും ഇല്ല എന്നാ
3: എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പം ഇത് ഇപ്പം ഈ വായന മരിച്ച ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, പ്രത്യേകിച്ച് ഈ വായനയിലേക്ക് വായിക്കുന്നവൻ തന്നെ ഈ വായനയിലേക്ക് മാറുന്നൊരവസ്ഥ. എന്നാൽ ഇത്തരം പുസ്തകത്താളുകളിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ഉത്തരേന്ത്യയിലൂടെ അങ്ങ് പതുക്കെ സഞ്ചരിച്ചാൽ മതി. പട്ടിണി എന്താണെന്നുള്ളത് നമ്മൾ ആഫ്രിക്കൻ കുഞ്ഞുങ്ങളുടെ ചിത്രം കാര്യമൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മഹാരാജ്യത്ത് എന്ത് ചെയ്യുന്നത്, ഇത്തരം പട്ടിണികൾ അനുഭവിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. അത് വയസ്സായവരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ അതിൽപ്പെടും. എന്തായാലും നിങ്ങൾ ഈ ഒരു ദലൈലാമയുടെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം മുന്നിൽ വെച്ചപ്പോൾ ഞാൻ കുറേ
2: എനിക്ക് തോന്നി, കാരണം മിക്കവാറും നമ്മുടെ പിന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയി അനുഭവമുള്ളതുകൊണ്ട് തന്നെ അത്തരം കുടുംബങ്ങളുടെയും അവിടേക്കും സാക്ഷ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ.
3: ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ആയി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നേരെ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ നല്ല ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ
2: നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക്, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ ധാരാളിത്വത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ അവരെ അനുഭവിപ്പിക്കാന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കാനൊക്കെ കഴിയണമെന്ന്. കാരണം അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലോകത്ത് സ്റ്റാറ്റസുകളിലും പിന്നെ അതുപോലെ തന്നെ ഷെയറിങ്ങുകളിലൊക്കെ ഫുഡിൻ്റെ ആർഭാടങ്ങളുടെ ചിത്രങ്ങളാണ് കണ്ടു വളരുന്നത്. അപ്പോൾ എവിടെയൊക്കെ പിന്നെ ഭക്ഷണ വൈവിധ്യങ്ങൾ തേടി പോകുന്ന ഒരു ലോകത്ത് ഒരിത്തിരി എന്താണ് അന്നമായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ സ്റ്റാറ്റസിൻ്റെയോ ഈ വർണ്ണശബളിമായിട്ടുള്ളൊരു ലോകമൊന്നും കാണാത്ത കുട്ടികളും കുടുംബവും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം.
3: അല്ല പിന്നെ ഖുർആനെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ തന്നെ നമുക്കൊരു ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഖുർആൻ്റെ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂൽ മൂന്നാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമ്മല തുസ്കലുന്ന യോമയ്യൻ അനിന്നായി എന്ന് പറഞ്ഞത്. അത് വലിയൊരു ഒരു നമ്മളെ മക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, നമ്മുടെ യാത്രകൾക്കിടയിലോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോയി കുട്ടികളെയും കൊണ്ടുപോയി ഇതൊക്കെയാണ് നമുക്കൊരു ആസ്വാദനം. അല്ലാതെ നമുക്ക് സിനിമ കാണാൻ പോകുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് ഒരു പുറത്തു പോകും, ഒരു ഭക്ഷണം കഴിക്കണം ചെയ്യും, അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം.
2: അതെ അതെ, അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വശം കൂടി അപ്പുറത്തുണ്ട്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. കാരണം അതൊരു പടച്ചവനോട് നന്ദി ഉള്ള മനസ്സ് വരിക എന്നുള്ളത്.
3: അതെ അതെ, അത് കഴിച്ച് തീരുമ്പോഴുള്ള അൽഹംദുലില്ലാഹ് ഉണ്ടല്ലോ.
2: അതെ അതെ,
3: അത് വല്ലാത്തൊരു അൽഹംദുലില്ലാഹായിട്ട് അപ്പോഴാണ് മനസ്സിലാവുക. ഏതായാലും അത്തരമൊരു അനുഭവം ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ അത്തരം പട്ടിണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോൾ ഒപ്പം നമ്മുടെ ഫലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും അത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാവാം.
2: അല്ല, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, ഈ പട്ടിണിയുടെ വിദൂരമായ ഏതോ ഒരു കാലഘട്ടത്തിലെ ചരിത്രം ഓർത്തിട്ട് അയവറക്കാൻ മാത്രമൊന്നുമില്ല, അടുത്ത തൊട്ടടുത്ത നിമിഷത്തിൽ പട്ടിണിയിലേക്ക് മാറാവുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പം അമേരിക്കയിൽ കണ്ടില്ലേ,
3: അതെ,
2: അത്രയും കുടിവെള്ളം കിട്ടിയവർക്ക് തീയണക്കാൻ വെള്ളം പോയിട്ട് പിന്നെ വെള്ളം കിട്ടാനല്ലാതെ പിന്നെ അവർ അഭയാർത്ഥികളായി മാറുന്നു. ഏത് നിമിഷവും എന്തോ ആർക്കും സംഭവിക്കാം എന്നിടത്ത് എത്തിയിരിക്കുകയാണ്.
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
6: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൻ നുഷൂർ. അള്ളാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
4: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
7: سيد الاستغفار
4: اللهم أنت ربي لا إله إلا أنت
6: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه نيه آنو ينده ناثن نيه الله ده آرادين إلا نيه ينده سرشتچو ننده داسن آنو جان إنك سادية ماهو نردتولم ننوڑو الله كرارم ودمبديم پالكونا دانا നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.

0: പുതിയൊരു ദിവസം, പുത്തൻ പ്രതീക്ഷകൾ, ഒരുപാട് ആഗ്രഹങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രതീക്ഷകളൊക്കെ സഫലമാക്കി തരുമാറാകട്ടെ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ഒരു ശബ്ദം ഉയരുന്നിതാ.
0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെർപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂൺ 16 1447 ദുൽഹജ്ജ 29 1201 മിഥുനം 2.

0: 1447 വർഷത്തിൻ്റെ ഹിജ്റ വർഷത്തിൻ്റെ ഒരുപക്ഷെ അവസാന
1: ലൈവായിരിക്കാം
0: ദിവസമായിരിക്കാം ഇന്ന്. ഇന്ന് രാത്രിയോടുകൂടി, ഇന്ന് മഗ്‌രിബോടുകൂടി ഇൻഷാ അല്ലാ ചന്ദ്രപ്രവി ദൃശ്യമാവുകയാണെങ്കിൽ നാളെ മുഹറം 1 അതല്ല എങ്കിൽ മറ്റന്നാൾ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ട്. ഒരു പുതുവർഷത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഓരോരുത്തരും.
1: എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കലണ്ടറിലെ പേജുകൾ മറിയുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഖബറിലേക്കുള്ള നമ്മുടെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ശരീരത്തിലും മനസ്സിലുമൊക്കെ പ്രായം നമുക്ക് കൂടി വരുന്നു എന്ന ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. പിന്നിട്ട വഴികൾ ഇനി അത്രയില്ല മുന്നോട്ട്. ദൂരം വളരെ കുറവാണ്. ഏത് സമയവും അലാറമടിച്ച് നമ്മൾ തിരിച്ചു പോവേണ്ടി വരും.
0: നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരു ചെറിയ ടാസ്ക് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ സംസാരത്തിൽ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ശ്രദ്ധിച്ചവർക്കത് അറിയാൻ കഴിയും. നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് ഹിജ്റ വർഷം ഇത്രയിലാണ്. ഇനിയുള്ളത് നമ്മൾ എത്രാമത്തേതിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നുള്ള ഒരു പ്രതികരണം ഇൻഷാ അല്ലാ ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.
1: ഇൻഷാ അല്ലാ നമ്മൾ അള്ളാഹുവിൻ്റെ കലാമം കേൾക്കാനുള്ള ഒരു സമയത്തിലാണ് എത്തി നിൽക്കുന്നത്.
0: ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് സലാം അറിയിച്ച്. ഇൻഷാ അല്ലാ അവരിലേക്ക് നമുക്ക് വരാം.
1: അതെ,
0: അതിനു മുമ്പ് നമ്മൾ കേൾക്കുന്നത് മധുരം ഖുർആനാണ്. സൂറത്തുൽ ഹഷറിൻ്റെ വചനങ്ങൾ കാതോർക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: وتلك الأمثال نضربها للناس لعلهم يتفكرون.
1: ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുർആൻകാരികളിൽ ഒരാളാണ് മിശാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിൻ്റേതായ ഒരു മദനിഷ്ഠ കുടുംബത്തിനാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളു പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഖിറാഅത്ത് തജ്വീദ് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. മദീനയിൽ നിന്ന് ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടിയ വ്യക്തിയാണ്. അതേപോലെ തന്നെ കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ പള്ളികളിൽ ഇമാമായും മുഅദ്ദിനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഖുറാനോടൊപ്പം നഷീദ മേഖലയിലും വളരെ ലോകപ്രശസ്തനാണ് മിശാരി റാഷിദ് അൽ അഫാസി. ഏറെ ഇമ്പമാർന്ന ഒരു ശൈലിയുടെ ഉടമ കൂടിയാണ്.
2: നമ്മളിന്ന് ഓതിക്കേട്ട ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്ന ഒരു കാര്യം, ലാ യസ്തവി അസ്ഹാബുന്നാരി വ അസ്ഹാബുൽ ജന്ന, നരകക്കാരും സ്വർഗക്കാരും സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗക്കാരായുള്ളവർ തന്നെയാണ് ഭാഗ്യവാന്മാർ. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ ഖുർആൻ വല്ല പർവ്വതത്തിലും നാം ഇറക്കിക്കൊടുത്തിരുന്നെങ്കിൽ, ലറഅയ്തഹു ഖാഷിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിനെ പേടിച്ചത് നിമിത്തം പൊട്ടിപ്പൊളിയുന്നതായും അതിനെ നീ കാണുമായിരുന്നു, വിനയം കാണിക്കുന്നതായും അള്ളാഹുവിനെ പേടിച്ചത് നിമിത്തം പൊട്ടിപ്പൊളിയുന്നതായും അതിനെ നീ കാണുമായിരുന്നു. വതിൽക ലംസാലു നദ്രിബുഹാലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ, ആ ഉപമകളെ നാം മനുഷ്യർക്ക് വേണ്ടി വിവരിക്കുകയാണ് അവർ ചിന്തിക്കുവാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നരകക്കാരൻ

0: എന്നാണ് ഇത് അടിവരയിട്ടുകൊണ്ട് പറയുന്നത്. നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യവാനായി തീരണമെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് മാത്രമല്ല പാരത്രിക ലോകത്തിലും ഏറ്റവും വലിയ വിജയി എന്ന് പറയുന്നത് അത് സ്വർഗാവകാശിയാണ് എന്ന് പറയുമ്പോൾ അതിലേക്കെത്താനുള്ള വഴികളും അതിലേക്കെത്താനുള്ള അധ്വാനങ്ങളും അതിലേക്കെത്താനുള്ള പ്രാർത്ഥനകളും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത്. രണ്ടാമത്തെ ആയത്തിലാകട്ടെ ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്.
1: ഖുർആനിൻ്റെ ആശയങ്ങളുടെ ഘനഗാംഭീര്യം,
0: അതെ, അതിൻ്റെ ആശയ സ്ഫുടത, അതേപോലെ തന്നെ അതിൻ്റെ മാർഗദർശനത്തിൻ്റെ വഴി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, അവരിൽ നന്ദി കാണിക്കുന്നവരും നന്ദി കെട്ടവരും അതിലുണ്ട്. അള്ളാഹു മനോഹരമായ ആ ഉപമ എടുത്തു പറയാണ് ഈ ഖുർആനെങ്ങാനും, അതായത് അചേതനമായ ഒരു മലയുടെ മുകളിലാണ് ഇത് ഇറക്കുന്നതെങ്കിൽ ഇതിനോടുള്ള പേടി കാരണം ഇതിലെ കൽപ്പനകളിലുള്ള ആ ഒരു ആഴം കാരണം അതല്ലെങ്കിൽ അതിൻ്റെ ഭാരം കാരണമായിട്ട് അത് പൊട്ടിപ്പൊളിയുന്നതായി നിനക്ക് കാണാൻ കഴിയും. അത്രമേൽ ഖുർആനിന് ശക്തിയുണ്ട്, അതിൻ്റെ ആശയങ്ങൾക്ക് അത്രമേൽ ശക്തിയുണ്ട്, അതേപോലെ തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഊതിക്കേട്ട ആയത്തിൻ്റെ തുടക്കം. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഈ ഉപമകളെല്ലാം ജനങ്ങൾക്ക് നാം വിവരിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? അവർ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടിയാണ്, അവർ ചിന്തയിലാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു പറയുമ്പോൾ നമ്മളിൽ എത്ര പേർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇത്തരണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും.
1: അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ഒരു വിശദീകരണം തന്നെയാണ്. മധുരം ഖുർആനിൽ നമ്മൾ ഇതുവരെ കാതോർത്ത പാരായണങ്ങൾക്ക് നമ്മൾ കേട്ടത് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളുടെ ഘനഗാംഭീര്യം, അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം വിസ്ഫോടനത്തിന് വിധേയമാക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പർവ്വതത്തെപ്പോലും തകർത്ത് കളയാൻ, അതിനെ പൊട്ടിച്ചു കളയാൻ പ്രാപ്തമാകുമാറുള്ള ആശയ ഘനഗാംഭീര്യം തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റേതായി അവകാശപ്പെടാനുള്ളത്. അതാണല്ലോ ഈ വചനത്തിൽ പടച്ചും പറഞ്ഞത്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആ വചനത്തിൻ്റെ ഗാംഭീര്യം നിമിത്തം പർവ്വതം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് പ്രവാചകരെ താങ്കൾക്ക് കാണാമായിരുന്നു എന്നാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പർവ്വതത്തേക്കാൾ, കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പർവ്വതത്തേക്കാൾ ഉറച്ചുപോയതാണോ കടുത്തു പോയതാണോ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുക. ഖുർആനിക ആയത്തുകൾ നമ്മുടെ ഹൃദയത്തെ പളർത്താൻ കഴിയുന്നില്ലെങ്കിൽ, പൊട്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൽ നിന്ന് നീരുറവ് ഉണ്ടാക്കുവാൻ ഖുർആനിക ആയത്തുകളെ കൊണ്ട് സാധ്യമാകുന്നില്ലെങ്കിൽ, അത്രമേൽ ഹൃദയം കടുത്തു, സുമ്മ കസത്തു ഖുലൂബും എന്നൊക്കെ ഖുർആൻ പറഞ്ഞ ആ ഹൃദയം കടുത്തുപോയവർ എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടി വരുമെന്ന ജാഗ്രത കൂടി ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നു.
0: ശ്രോതാക്കളുടെ സ്ലോട്ടിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ ശ്രോതാക്കൾ, അവർ നമ്മളുമായി പങ്കുവെക്കുന്ന, അവർക്ക് സ്വന്തമെന്നു പറയാൻ നമ്മുടെ ലൈവ് പ്രക്ഷേപണത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പീസ് ടൈം എന്ന് പറയുന്നത്. ആ പീസ് ടൈമിൽ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രോതാക്കളുടെ സന്ദേശങ്ങളാണ് നമ്മൾ ലോകരെ കേൾപ്പിക്കാറുള്ളത്. ഇന്നൊരു തിരഞ്ഞെടുത്ത ഒരു ഒരു ശ്രോതാവിൻ്റെ ഒരു സന്ദേശമാണ് വായിക്കാനുള്ളത്. ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ. പീസ് റേഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങട്ടെ. പീസ് റേഡിയോ എന്ന സംരംഭം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നന്മയുടെ ഈ പ്രയാണം എന്നും തുടരാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന

0: ദിവസങ്ങളിൽ എപ്പോഴും പീസ് റേഡിയോയും അതിൻ്റെ പ്രവർത്തകരുമുണ്ടാകും. ഈ റേഡിയോയിലൂടെ ആളുകളിലേക്ക് എത്തുന്ന നന്മകൾ പ്രവർത്തകർക്ക് പരലോകത്ത് തണലാകട്ടെ, ലോകാവസാനം വരെ ഈ ആത്മീയ ശബ്ദം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ എന്ന അനുഗ്രഹത്തിന് അള്ളാഹുവിന് ഹൃദയം നിറഞ്ഞ ശുക്ർ. നന്മ പ്രചരിപ്പിക്കുന്ന ഈ ദൗത്യത്തിൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമുണ്ടാകട്ടെ. പീസ് റേഡിയോ ഞങ്ങളുടെ ഹൃദയം കവർന്ന നന്മയുടെ റേഡിയോ ശബ്ദം എന്നാണ് ഒരു ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ശ്രോതാക്കളായ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എത്രമേൽ അയാളുടെ മനസ്സിനെ ആഴത്തിൽ ഈ പീസ് റേഡിയോ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഓരോരുത്തർക്കും പീസ് റേഡിയോയെ പിന്തുടരാൻ ഓരോരോ കാരണങ്ങളായിരിക്കാം. ഒന്നുകിൽ അത് വിജനതയിലുള്ള കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഏകാന്തതയിലുള്ള വഴികാട്ടി, അതല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു വിളക്കുമാടം, അതല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു വെളിച്ചം. ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നിരത്തി വെക്കാനുണ്ടാകും. ഓരോരുത്തരോടും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ദീർഘമായി നമ്മളൊരു പേജിലേക്ക് അക്ഷരങ്ങളെ അത് മഷികളായി പുരട്ടുകയാണെങ്കിൽ പേജുകളോളം അത് നീണ്ടു നിൽക്കും. അത്രമേൽ പീസ് റേഡിയോയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ മാലോകരെ കേൾപ്പിക്കുവാനുള്ള ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം, അകമഴിഞ്ഞ സഹകരണമുണ്ടാകണം എന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കാതോർത്തിരിക്കുന്ന പുലരിവട്ടത്തിൻ്റെ സമയത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
2: കോടതിയിൽ സംഭവിച്ചത് എന്ന ഒരു വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. നമുക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ് നന്മയും തിന്മയും സമമല്ല എന്ന കാര്യം. വല തസ്തവിൽ ഹസനത്ത് വല സയ്യ, നന്മയും തിന്മയും സമമല്ല. നന്മയുടെ ഫലമല്ല തിന്മക്കുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നാലും അള്ളാഹു ഈ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം ഇതിന് ശേഷം പറയുന്നൊരു സംഗതിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്നതും നമ്മളൊരാൾക്കൊരു ഉപദ്രവം ചെയ്തു കൊടുക്കുന്നതും സമമല്ല എന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഇദ്ഫ ബില്ലത്ത് ഹി അഹ്സൻ, ഏറ്റവും നല്ല കാര്യങ്ങളെക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തിന്മയെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ നമ്മൾ ഉപദ്രവിക്കുകയെ, നമ്മളെപ്പറ്റി അപവാദങ്ങൾ പറയേ, നമ്മളെ അവഹേളിക്കാൻ ശ്രമിക്കുക, അപമാനിക്കാൻ ശ്രമിക്കുക, ശാരീരിക അക്രമങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെന്ത് ചെയ്യണം, നന്മ കൊണ്ട് അതിനെ പ്രതിരോധിക്കണം. ഇപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞാൽ തിരിച്ച് ചീത്ത പറയും, അതിനേക്കാളും ഗൗരവത്തിൽ പറയും. ഒരാൾ നമ്മളോട് മിണ്ടാതിരുന്ന നമ്മളവരോട് മിണ്ടാതിക്കും. ഇതല്ല വേണ്ടത് എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ചും ഈ ഒരു ഇത് നമ്മൾ അനുവർത്തിക്കണം നമ്മുടെ കുടുംബങ്ങളോടാണ്. നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഇവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എന്തെന്നെ അവർ ചെയ്താലും നമ്മൾ അങ്ങോട്ടുള്ള നല്ലൊരു സമീപനം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവം ഈ അടുത്ത ദിവസം കേട്ടു. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് ചെയ്തു, പിണങ്ങി. അപ്പോൾ അത് സ്വാഭാവികമായും അത് ഡൈവോഴ്സ് കേസിലേക്കായി, അത് കോടതിയിലെത്തി. അങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് കേസ് വിളിച്ചപ്പോഴൊക്കെ രണ്ടുപേരും കോടതിയിൽ ഹാജരായി. രണ്ടാളും രണ്ടാൾക്കെതിരെയുള്ള വാദങ്ങളും കാര്യങ്ങളൊക്കെ വക്കീൽ മുഖേന അവതരിപ്പിച്ചു. അങ്ങനെ കേസ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്താ വെച്ചാൽ, ഈ പെൺകുട്ടിയുടെ, അതായത് ഭാര്യയുടെ പിതാവിന് സുഖമില്ലാതെയായി. അപ്പോൾ എന്തൊക്കെയോ ഹാർട്ട് സംബന്ധമായ തകരാറായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച്, പക്ഷെ അവിടുന്ന് നല്ല ചികിത്സ ഒന്നും കിട്ടാതെ രോഗി ഏകദേശം മരണപ്പെട്ടു പോകാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. അപ്പോൾ ഈ വിവരം എന്ത് ചെയ്തു, ഈ ഭർത്താവ് അറിഞ്ഞു. അപ്പോൾ ഇവിടെ ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുന്ന ഈ ബന്ധത്തിൽ ഇവരുടെ ഭർത്താവ് അറിഞ്ഞു. അറിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ, അയാൾ കുറച്ച് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പഴയ ആ ബന്ധം ആലോചിച്ച് അയാൾക്ക് സുഖമില്ലായിരുന്നപ്പോൾ അതിൻ്റെ അയാൾ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അയാളെ ഷിഫ്റ്റ് ചെയ്ത് നല്ല ചികിത്സ കൊടുത്ത് അയാൾ അസുഖം സുഖമായി അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും കേസ് വിളിക്കണം. വീണ്ടും കേസ് വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും കോടതിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ തൻ്റെ പിതാവിനെ സഹായിച്ച അയാളുടെ ആ നല്ല മനസ്സ് കണ്ടപ്പോൾ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അന്ന് കോടതിയിൽ അയാൾക്കെതിരെയുള്ള ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനല്ല തോന്നിയത്. അയാളെ വന്ന് ആലിംഗനം ചെയ്ത് പിടിച്ച് എന്ത് ചോദിച്ചാലും എല്ലാ തെറ്റിനും ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിച്ച് അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തോടുകൂടെ എന്ത് ചെയ്തു, കൈപിടിച്ച് ഇറങ്ങിപ്പോയി. നമ്മൾ പലപ്പോഴും വിശുദ്ധ ഖുർആൻ പറയുന്ന ചില ആശയങ്ങളുടെ മഹത്വം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഇവിടെ എന്താ ഉണ്ടായത്, ഇത് ഫ ബില്ലത്തി ഹിയാസ് എന്നാണ്. ഇവരിപ്പോൾ കേസ് കൂടിയിട്ട് അയാളെ ജയിലിലാക്കാനും അയാളെ കൊണ്ട് ജീവനാംശം വാങ്ങാനൊക്കെ നടക്കുന്ന ആളുകൾ അങ്ങനെ ആ പിതാവിന് സഹായിക്കേണ്ട ഒരു ആവശ്യം അയാൾക്ക് എന്താണുള്ളത്. പക്ഷെ അയാൾ എന്ത് ചെയ്തു, തൻ്റെ ഭാര്യയുടെ പിതാവായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, അയാളെ ബന്ധപ്പെടുകയും അയാൾക്ക് പിന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതൊരു നന്മയാണ്. തന്നോട് കുറച്ച് മോശമായി പെരുമാറുമ്പോഴും താൻ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുകയാണ്, നല്ല നിലക്ക് പെരുമാറും. അപ്പോൾ എന്താണ് റിസൾട്ട്, ഇപ്പം ഇതല്ലതീ ബൈനകോ ബൈനഹു അതാവ, നിങ്ങൾക്കിടയിൽ വലിയ ശത്രുതയുണ്ടെങ്കിലും കന്നഹു വലിയ ഹമീം, നിങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാരായി ഏറ്റവും അടുത്ത ആളുകളായി നിങ്ങൾ മാറുന്നതാണ്. എന്തൊരു വലിയ കാര്യമാണ്. അതായത് മനുഷ്യൻ്റെ മനുഷ്യനായ ശത്രുവിനെ നേടാൻ ഖുർആൻ പറയുന്ന പരിഹാരം അവരുടെ നല്ല നിലക്ക് പെരുമാറുക എന്നുള്ളതാണ്. പിശാചാകുന്ന ശത്രു നേടാനോ അള്ളാഹുവോട് നമ്മൾ ഇസ്തിആദത്ത് രക്ഷ തേടുക എന്നുള്ളതാണ്. രണ്ടും ഏകദേശം ഒരു സ്ഥലത്താണ് ഖുർആൻ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളോട് ചെയ്യുന്ന മോശം പ്രവർത്തനങ്ങളിൽ നമ്മൾ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ പരിഹാരമായി കാണുന്നത് വെച്ചാൽ നമ്മൾ അവരെ ശത്രുക്കളെങ്കിലും കൂട്ടുപിടിച്ച് അവരെ എങ്ങനെ ആക്രമിക്കാനും അവരെക്കുറിച്ച് അപവാദ പ്രചരണം നടത്താനും ശ്രമിക്കുക ചെയ്യുക. എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളോടൊരു ഗുണകാംക്ഷ കാണിക്കുമ്പോൾ അത് അവരെ ചിന്തിപ്പിക്കും, ആരെയും ചിന്തിപ്പിക്കും. സത്യത്തിൽ നമ്മൾ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭാര്യഭർത്ത ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മളെന്താ അറിയുമോ, ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ വീഴ്ച വരുത്തല്ല വേണ്ടത്. ഓ ഭർത്താവ് കുറച്ച് മോശമായിട്ട് പെരുമാറിയാൽ അഞ്ച് നാലഞ്ച് ദിവസത്തേക്ക് അയാൾക്ക് ചോറ് കൊടുക്കണ്ട എന്നല്ല തീരുമാനിക്കേണ്ടത്. ഭാര്യ പിണങ്ങിയാൽ ഇനി അവളെ മൈൻഡ് ചെയ്യേണ്ട, അവൾ നീ എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നോക്കട്ടെ എന്നല്ല ചിന്തിക്കണം. നമ്മൾ നമ്മുടെ കാര്യം ഭംഗിയായി ചെയ്തു കൊടുക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് ഇന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു മനംമാറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഇത്തരം പരിഹാരങ്ങളെ അതിൻ്റെ ഗൗരവത്തിലെടുക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതൊരു പ്രത്യേക നന്മ, എല്ലാവർക്കും നന്മ എടുക്കുന്ന പുണ്യമുണ്ട്. പക്ഷേ നമ്മളോട് എതിര് ചെയ്യുന്ന ഒരാൾക്ക് നന്മ ചെയ്യാന്നുള്ളതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്താണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള വിശുദ്ധ ഖുർആൻ്റെ നിയമങ്ങളെയും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ആമീൻ. മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മുടെ കൂടെ ചേർന്നത് ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്.
2: സരി, നമുക്ക് ധാരാളം നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് ഓർക്കേണ്ടതുണ്ട്.
0: തീർച്ചയായും
2: ശ്രോതാക്കൾ ഒരുപാട് ആളുകൾ നമ്മളിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: സറീന ബിൻത് അബ്ദുറഹ്മാൻ കാസർഗോഡ്. പുലരിവട്ടം മാഷാല്ല, ഈ വാർത്ത കേട്ടിരുന്നു, കോടതി പോലും തോറ്റുപോയി എന്നൊരു വാചകം ചേർത്തിട്ടുണ്ട്. മുഹമ്മദ് കോയ ബേപ്പൂർ സലാം പറഞ്ഞിട്ടുണ്ട്. ബഷീരി അബു തലശ്ശേരി, സജന ബഷീർ പിലാത്തറ അൻവർ എൻ ടി മുട്ടിൽ വയനാട്, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, നാഫിയ പൊന്നാനി, ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, മുംതാസ് ബീഗം എം സി സി തിരൂർ, ആസിയ കെ തിരുവേഗപ്പുറ, സഹൽ പി എടപ്പലം, സുഹറാബി നാലകത്ത്, മറിയം ഹസീന ബിൻത് അബ്ദുള്ള, സുലേഖ തിരുവാലി, അസ്മാബി കെ പാലക്കാഴി, ഷിംന വയനാട്, സൗജ കൊളക്കാട്, നാദിറ ഇടിമുഴിക്കൽ, സുലേഖ ഹമീദ് നോർത്ത് പറവൂർ, ആയിഷ കരുമ്പിൽ, അബ്ദുൽ കരീം തൂമിനാട്, റുക്സാന ഹുസൈൻ ഉപ്പുകുളം, അബു ഹംദാൻ കൈപ്പുറം, സാദിഖ് പാലക്കാഴി, നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, സെൽമത്ത് ഏലൂർ, അസ്മാബി പെരിന്തൽമണ്ണ, ജമീല വി കെ പൂനൂർ, സുഹറ നടുവണ്ണൂർ, സഫിയ വി കെ പത്തപ്പിരിയം, കെ വി കബീർ പാലക്കാഴി, അഹമ്മദ് വയനാട്, ഫാസില എ ജി പോത്താങ്കണ്ടം, സഫിയ കെ തിരൂരങ്ങാടി, സാജിദ കരുവാലക്കുണ്ട്, ഹനീന സുൽഫി കൊട്ടാരക്കര, ഉമ്മർ കളപ്പാറ, സക്കീന കെ എം കുഴിപ്പുറം മലപ്പുറം, ഹൈറുന്നീസ തെക്കിൽ, മുഹമ്മദ് സി പി കോളിക്കൽ, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട്, സീനത്ത് പാലക്കാട്, മുസ്തഫ വള്ളിത്തോട്, സെറീന വി പി വളാഞ്ചേരി, സഫിയ ഇടപ്പാൾ, മുഹമ്മദ് മേച്ചേരി, അസ്മാബി പെരിന്തൽമണ്ണ, റസിയ ചെങ്ങാണി, ഹഫ്സ വെള്ളില, സുഹറ കൽപ്പറ്റ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, റുഷ്ദ കാളികാവ്, സമീറ എം പി പുളിക്കൽ, മുഹ്സിന മഞ്ചേശ്വരം, സെലീന കരിവാരക്കുണ്ട്, സെബീന തത്തമംഗലം, നഫീസ വി കാര, സെമീറ കൊയിലാണ്ടി, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കുമസ്സലാം വറഹ്മത്തുള്ളാഹി.
2: നമ്മുടെ ടാസ്കിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നിട്ടുണ്ട് നേരത്തെയോ.
0: അതെ,
2: സഫിയ അടപ്പാൾ. നമ്മളിപ്പോൾ 1447 ഇൻഷാല്ലാ ഇനി 1448 അതേപോലെ തന്നെ മുഹമ്മദ് മിച്ചിരിയും സെറീന വി പി വളാഞ്ചേരിയും ഒക്കെ സമാനമായ മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട്.
0: അതേപോലെ തന്നെ
2: ഒരാളെ ഹൈറുന്നീസ അഷറഫ്, ഹിജ്റ 29 കഴിഞ്ഞു, ഇന്ന് മുഹറം 1 എന്ന് പറയുന്നുണ്ട്.
0: ഇന്ന് 1 പ്രഖ്യാപിച്ചോ?
2: ഇല്ല, ഇന്ന് മുഹറം, ഇന്ന് ദുൽഹിജ്ജ 29.
0: അതല്ലേ. അൻവർ വി എടത്തനാട്ടുകര, മൈമൂന തെക്കേപ്പോയിൽ മൻസിദ, പുലരിവട്ടം നല്ലതായിരുന്നു എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ
2: ജയവട്ടത്തിന് മുമ്പുള്ള നമ്മുടെ മധുരം ഖുറാനിനെ പറ്റിയും ധാരാളം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. മിഷാരിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് നല്ലത് എന്നും ഇതുപോലെ ഒരു ഒരു കാരികനെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പരിപാടി മാഷാല്ലാ വളരെ ഹൃദ്യമാണ് എന്ന് അഹമ്മദ് വയനാട് നിന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്.
0: അധികാരിലൂടെ തുടങ്ങി മധുരം ഖുർആൻ പുലരിവട്ടം എല്ലാം കേട്ടു. അൽഹംദുലില്ലാ, എന്നും ഈ സംരംഭം അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നാണ് ഷുഹൈബായം വളപട്ടണത്തു നിന്ന് കമന്റ് നടത്തിയിട്ടുള്ളത്. അമീർ ടി എടത്തനാട്ടുകര, പുതിയൊരു കലണ്ടർ ഭിത്തിയിൽ ചേരുമ്പോൾ പഴയത് വിസ്മൃതി തന്നെ ആഴങ്ങളിലായി, അതുപോലെ മണ്ണിലെ ജീവിതം തീർന്നിത മറവിയുടെ ലോകത്ത് നമ്മൾ ലയിക്കും. കണ്ണുനീർ തുള്ളികൾ സാക്ഷിയാം വേളയിൽ ബർസഖിൻ വാതിലുകൾ മുന്നിൽ തുറക്കുന്നു. കനലുകൾ കോർത്തിടും വഴിത്താര താണ്ടി നാം ആത്യന്തിക സത്യം തേടി നടക്കുന്നു. സ്വന്തമെന്നു കരുതി മണ്ണിലെ വേഷങ്ങൾ ഒന്നൊന്നായി അഴിയുന്ന കാലം സമാഗതമായി ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന പാഠങ്ങൾ പടച്ചവൻ്റെ മുന്നിൽ തലകുനിക്കാൻ ചൊല്ലുന്നു. മാറിമറിയുന്ന കലണ്ടർ താളുകൾ ചൊല്ലുന്ന സത്യം മറക്കല്ലേ സുഹൃത്തെ. നശ്വരമാം ലോകം വെടിഞ്ഞ് നാം പോകണം, അനശ്വരമാം സ്വർഗലക്ഷ്യത്തിലെത്താൻ.
2: അബ്ദുൽ കരീം തുമിനാട്, ആയിഷ കരിമ്പിൽ, സുലീഖ ഹമീദ്, നോർത്ത് പറവൂർ എന്നിവർ സലാം അറിയിച്ചിട്ടുണ്ട്. കുളിരുള്ള ഈ പ്രഭാതത്തിൽ മനസ്സിൽ കുളിരുകോരിയിട്ട മധുരം കുറഞ്ഞിലെ വചനങ്ങൾ കേട്ടു. മനസ്സിനെ തണുപ്പിക്കുന്ന പുലരി വെട്ടത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് പുലരി വെട്ടത്തിന് മുമ്പ് നാദിറ ഇടിമൊഴിക്കൽ. അവർ
0: സക്കീന ഉദരം പോയി, ഇന്നത്തെ പുലരിവട്ടം സൂപ്പർ മൗലവിക്കാർ അറിവ് വർദ്ധിപ്പിച്ചു നൽകട്ടെ.
2: പാറയേക്കാൾ കടുത്തുപോയോ ഹൃദയം, അതാൻ മുഴങ്ങുമ്പോൾ കാലുകൾ പള്ളിയിലേക്ക് നീങ്ങുന്നില്ല, മരണവാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സുണരുന്നില്ല. അപ്പോൾ ചോദിക്കേണ്ടി വരുന്നു, പാറയേക്കാൾ കടുത്തുപോയോ ഹൃദയം. ഷുഹൈബ് കാരണനാണ് അത്തരത്തിലൊരു മെസ്സേജ് നൽകിയിട്ടുള്ളത്.
0: ഫാത്തിമ മുഹമ്മദ് കയ്പമംഗലത്തിൽ നിന്ന് 1449 എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. റാബിയ മീത്തൽ മങ്ങാട് സലാം പറഞ്ഞിട്ടുണ്ട്.
2: 1449, ഒരു കൊല്ലം കൂടിയോ?
0: ഒരു ദിവസം കൂടി.
2: കൊല്ലം
0: 48 അവസാനത്തെ
2: 1447 ഇപ്പൊ നമ്മൾ
0: ഒരു കൊല്ലം കൂടി,
2: അതെ, വർഷം കൂടിയിട്ടുണ്ട്.
0: അബൂബക്കർ സുലൈമാൻ സലാം പറഞ്ഞിട്ടുണ്ട്. സുഹറ കൽപ്പറ്റയിൽ നിന്ന് അസ്സലാമു അലൈക്കും. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സത്യവിശ്വാസികൾക്ക് 1448 വരുന്ന വർഷം നന്മയിൽ പ്രവർത്തിക്കുവാനും പരലോകത്ത് രക്ഷപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാനും പി ആർ ഫാമിലിക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം വർഷിക്കട്ടെ എന്നൊരു കമൻ്റാണ് സുഹറ കൽപ്പറ്റയിൽ നിന്ന് നടത്തിയിട്ടുള്ളത്.
2: സുഹറബി നാലകത്ത്, ഈ ക്ലാസ് നല്ല തിരിച്ചറിവായിരുന്നു. മഷാല്ല, പുലരിവട്ടം നല്ല സൂപ്പറായിരുന്നു. മറിയം മസീന ബിൻത്ത് അബ്ദുള്ള, പുലരിവട്ടത്തെ പറ്റി ധാരാളം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു.
0: ഹഫ്സ ബിവി കാക്കനാട്ടിൽ നിന്ന്, അമീർ എടത്തനാട്ടുകരയുടെ വരികൾ മനോഹരം എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. റെയ്ഹാന ബാനു തോട്ടശ്ശേരി റ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സെറീന ബിൻത് അബ്ദുറഹ്മാൻ കാസർകോട്ട് നിന്ന്, മാഷാല്ലാ, പീസ് റേഡിയോ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. എന്നും പുലരിവട്ടവും പുതിയ പുതിയ അറിവുകൾ തരുന്നു എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, പുലരിവട്ടം കേട്ടു അൽഹംദുലില്ലാ, നല്ല സന്ദേശമാണ് കിട്ടിയത്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ എന്ത് നന്മയും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു കമൻ്റ് നടത്തുകയാണ്. സഫിയ അടപ്പാൾ പറയണം, ഗൾഫ് നാടുകളിൽ ഇന്നലെയായിരുന്നു മുഹറം 1 എന്നൊരു കമൻ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉമ്മർകുട്ടി കോട്ടക്കൽ നമ്മോട് കൂടെ ചേരുന്നുണ്ട്. ഫാത്തിമ ഇടവനക്കാട് സലാം പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കാഷി അഴിയൂർ, വലൈക്കും സ്ലാം. മാഷാല്ല, അമീർ ഖാൻ്റെ നല്ല ഒരു ചിന്ത വരികൾ, നല്ല സാഹിത്യ വരികൾ
2: അൻസാരി
0: നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
2: നമ്മുടെ ശ്രോതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൈവ് ക്വിസിന്റെ സമയം 2 മിനിറ്റ് അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോ ഇൻഷാല്ല അത്രയേറെ പ്രതികരണങ്ങൾ, നമ്മൾ ആ പ്രതികരണ പേജിലേക്ക് അങ്ങോട്ട് പോയത് കൊണ്ട് അപ്പൊ അതിലങ്ങോട്ട് ലയിച്ചിരുന്നു പോയി. ആ ഒരു സാഹചര്യത്തിൽ 2 മിനിറ്റ് അധികമായിട്ടുണ്ട്. ഇൻഷാല്ല ഇനിയും വൈകിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. മോർണിംഗ് ലൈവ് ക്വിസ് ഏറെ ഹൃദ്യമായ ഒരു പ്രോഗ്രാം തന്നെയാണ്. 3 തവണയാണ് ചോദ്യം ചോദിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് ഉണ്ടാവും.
0: അതെ,
2: ആ ബീപ് സൗണ്ട് അവസാനിക്കുന്നതിൻ്റെ മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്.
0: തീർച്ചയായും
2: ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള, മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബിസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കണം. തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിലെ താഴത്ത് ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ അമർത്തുമ്പോൾ ലഭിക്കുന്ന ഫീഡ്ബാക്ക് പേജ്, അതിലാണ് പ്രധാനമായും നമ്മൾ ആ പേജാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പേജിൽ ഏറ്റവും മുകളിൽ പേരും കൂടെ സ്ഥലപ്പേരും ഉൾപ്പെടുത്തണം. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ നിർബന്ധമായും അമർത്തണം. അമർത്തുമ്പോൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്യും, അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതായതുകൊണ്ട് ലൈവ് ക്വിസ് എന്ന ടാബിൽ ആ ഒരു വിൻഡോയിൽ വരുന്ന ഉത്തരങ്ങളെ സിസ്റ്റം പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 2 കാര്യങ്ങൾ, പേരും സ്ഥലവും, തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് ലൈവ് ക്വിസും. താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് നിങ്ങൾ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്. ഉത്തരങ്ങൾ മുഴുവനായി ടൈപ്പ് ചെയ്യേണ്ടതില്ല, ഉത്തരങ്ങളുടെ കോഡുകൾ A or B or C or D. ഓക്കെ, ഇന്നത്തെ ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹസൻ അൻസാരി.
0: മാഷാല്ല, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയിൽ ഫിഹ്ർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഹാഷിം, ഓപ്ഷൻ ബി മുത്തലിബ്, ഓപ്ഷൻ സി കിനാന, ഓപ്ഷൻ ഡി ഖുറൈഷ്.
2: ചോദ്യം 2-ാമത് ആവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയിൽ ഫിഹ്ർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഹാഷിം, ബി മത്വലിബ്, സി കിനാബ്, ഡി ഖുറൈഷ്.
0: അവസാനത്തേതും 3-ാമത്തേതുമായിട്ടുള്ള ആവർത്തനം ആവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയിൽ ഫിഹ്ർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഹാഷിം, ഓപ്ഷൻ ബി മുത്തലിബ്, ഓപ്ഷൻ സി കിനാന, ഓപ്ഷൻ ഡി ഖുറൈഷ്.
2: 4 ഓപ്ഷനുകളാണ്.
0: അതെ,
2: നിങ്ങൾ ഈസി ആണെന്നാണ് പറയണല്ലേ?
0: വളരെ ഈസിയാണ്, കറക്കിക്കുത്ത് നിരോധിച്ചിരിക്കുന്നു.
2: ഇൻഷാല്ല, ഏതായിരുന്നാലും ആളുകൾ വളരെയധികം അത്ര തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബീപ് സൗണ്ട്സ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായിട്ടുമുണ്ട്.
0: അതെ,
2: കൗണ്ട് ഡൗൺ 25 സെക്കൻഡ് ആണ്. പ്രോഗ്രാം ലൈവ് ക്വിസ് ആണ് സെലക്ട് ചെയ്തത് എന്ന് ഉറപ്പുവരുത്തണം. പേരും സ്ഥലമൊക്കെ ഉൾപ്പെടുത്തണം. ഇൻഷാല്ല വിജയിയാവട്ടെ, വിജയികളുടെ കൂട്ടത്തിൽ 13 പേർ ഉൾപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം അവസാനിച്ചിരിക്കുന്നു.
0: തീർച്ചയായും

0: അൻവർ എൻ ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് കറക്കി കുത്തി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൈമൂന ചീക്കിലോട് മാഷാ അല്ലാ പുലരിവട്ടത്തിൻ്റെ ക്ലൈമാക്സ് പൊളിച്ചു, എന്തായാലും ആ കുട്ടിക്ക് തിരിച്ചറിവുണ്ടായല്ലോ എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ഇന്നത്തെ ചോദ്യവും എന്നെ കുഴപ്പിച്ചു, അൽഹംദുലില്ലാ നല്ലൊരു അറിവാണല്ലോ കിട്ടിയത് എന്ന് സഫിയ കെ തിരൂരങ്ങാടി ആരിഫ കുന്നപ്പള്ളി സലാം പറഞ്ഞിട്ടുണ്ട്. മുംതാസ് പാലപ്പുഴ ക്വിസ് ഈസി അല്ല ടഫാണ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. റഹീസ് കടമ്പഴിപ്പുറവും റഹിയ താനാളരും ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തത് എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ബഷേരി അബു തലശ്ശേരിയിൽ നിന്ന് അസ്സലാമു അലൈക്കും, ഗൾഫിൽ ഇന്നാണ് മുഹറം ഒന്ന്, ഇന്നലെ ലീവ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സദക്കത്തുള്ള അലനല്ലൂരിൽ നിന്ന് നമ്മുടെ കൂടെ ഇന്ന് ലൈവിൽ ചേരുന്നുണ്ട്. ഖൈറാക്കട്ടെ, സദക്കത്തുള്ള അലനല്ലൂർ നമ്മുടെ കൂടെ ഇന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷമാണ്. സഫിയ എടപ്പാൾ, ഞാനും കറക്കി കുത്തി എന്ന് പറയുന്നു. നാദിറ ഇടിമുഴിക്കൽ, എന്നാൽ ഈസി അല്ല കറക്കി കുത്തി.
1: അജുവാന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് അതൊരു സൈക്കോളജിക്കൽ ഇടപെടലായിരുന്നു എനിക്ക് തോന്നുന്നത്.
0: ഇനി എന്താ അറിയോ, നമ്മൾ കിടന്നോടത്ത് കിടന്നിട്ട് അയലണ്ട് ചുരുട്ടി വെക്കാന്ന് പറഞ്ഞ പോലെ ചോദ്യം എളുപ്പമാണല്ലോ, അത് വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ പിന്നെ അബ്ദുസലാം സലാം പറഞ്ഞിട്ടുണ്ട്, ഫൈസൽ ഇ പി തോട്ടശ്ശേരി നിന്ന് ചോദ്യം എളുപ്പമല്ല. പിന്നെ ജമീല വി കെ പൂനൂർ, ഉത്തരം ശരിയാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അവർ വരുന്നത്. ഹലീമ കെ മുഹമ്മദ് പാങ്, ഞാനും കറക്കി കുത്തിയതാണ് എന്ന് കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂരിൽ നിന്ന്, മാഷാ അല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്താമത്തെ പിതാവാണ് ഫിഹർ എന്ന ഖുറൈശ്, മാഷാ അല്ലാ. അത് മിക്കവാറും നമ്മൾ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് ഒരു ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മളൊരു പിന്നെ സഭയിൽ ഉറപ്പിക്കാം, അതിൽ സിസ്റ്റത്തെ കാരണവരാക്കാം ഇൻഷാ അല്ലാ. ഏതാനും സ്ലോട്ടുകൾ കഴിഞ്ഞാൽ നമുക്ക് ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂരിൻ്റെ ഉത്തരം നമുക്ക് സിസ്റ്റത്തോട് ചോദിച്ചു നോക്കാം എന്നാണ് തോന്നുന്നത്. കെബീർ കെ പുത്തനത്താണി, ഉത്തരം എപ്പോഴാ പറയുന്നത്? ഇൻഷാ അല്ലാ ഒരു രണ്ട് മൂന്നോ സ്ലോട്ട് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കത് പറയാം.
1: 7:15 കൂടി ഇൻഷാ അല്ലാ
0: ആ
1: നമ്മളവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്ലോട്ടുകൾക്ക് അപ്പുറം നമ്മളത് പറയും.
0: അതെ, ഷിംന വയനാട് ക്വിസ് എളുപ്പമല്ല എന്ന് പറയുന്നു സെറീന ചമൽ താമരശ്ശേരിയിൽ നിന്ന്. അസ്സലാമു അലൈക്കും, ചോദ്യം എളുപ്പമല്ല. കറക്കിക്കുത്തിരി കറക്കിക്കുത്തി ഉത്തരം അറിയുമ്പോൾ നല്ലൊരു അറിവായി എന്ന് അബ്ദുൽ മജീദ് നമ്മളോട് കമൻ്റ് നടത്തിയിട്ടുണ്ട്. റഹ്മത്ത് കാളികാവ്, ഞാനും കറക്കിക്കുത്തി. മുനീർ ഏരിയാൽ, മാഷാ അല്ലാ, ഏരിയാൽ നിന്ന് മുനീർച്ച, അസ്സലാമു അലൈക്കും എന്ന് സുഖമല്ലേ എന്നൊരു പിന്നെ മെസ്സേജ് അദ്ദേഹം അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് പിന്നെ
1: ഡോക്ടർ അബ്ദുൽ മാരിക്ക്, കോങ്കണ് ചികിത്സ വൈകരുത് എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
2: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. കോങ്കണ്ണ് മായിട്ട് പലപ്പോഴും രക്ഷിതാക്കൾ ഡോക്ടർമാരെ സമീപിക്കാറുള്ളത് കുട്ടികൾ കളിയാക്കുന്നു എന്ന കാരണം കൊണ്ടാണ്. എന്നാൽ ഇത് വെറും ഒരു അഭംഗി മാത്രമല്ല എന്ന് നാം മനസ്സിലാക്കുക. ആ കണ്ണിന്റെ കാഴ്ച മിക്കവാറും കുറവായിരിക്കും. അത് സമയത്ത് ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അത് ആംബ്ലിയോപ്യ എന്നൊരവസ്ഥയിലേക്ക് പോകാനും പിന്നീട് നമുക്ക് ഒരു നിത്യ ദുഃഖമായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5-6 വയസ്സിനുള്ളിൽ ആ ഒരു കോങ്കണ്ണിന്റെ കാരണത്തെ ചികിത്സിച്ച് അതിന് ചിലത് എക്സസൈസ് മതിയാവും, ചിലതിന് കണ്ണട മതിയാവും, ചിലതിന് സർജറി വേണ്ടി വരും. എന്താണോ ചികിത്സ അത് കൃത്യമായിട്ട് അതിന്റെ വിദഗ്ധരെ കാണിച്ച് നേടിയെടുക്കുക. അല്ലെങ്കിൽ ഒരു ഈ കുട്ടി ഭാവിയിൽ കാഴ്ചക്കുറവിന്റെ പേരിൽ പല ജോലി നിന്നും പല കോഴ്സുകളിൽ നിന്നും പുറന്തള്ളപ്പെടാൻ കാരണമാവും. അത് പിന്നീട് ആ കുട്ടിയെ നമ്മുടെ ശപിക്കാനുള്ള കാരണമാവും. ആ രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് സമയത്ത് കൃത്യമായ ചികിത്സ കൊടുത്ത് ഈ ഒരു അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നാഥൻ അനുഗ്രഹമാകട്ടെ.
1: അമീൻ. വളരെ ഒരു ഹൃദയസ്പർശിയായ ഏവർക്കും ഉപകാരപ്രദമായ ഒരു അറിവ് തന്നെയാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിലൂടെ അബ്ദുൽ മാലിക് ഡോക്ടർ അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയത്. ഇപ്പൊ ഈ കോങ്കണ്ണ് ഹസൻ അൻസാരി ചെറുപ്പത്തിലൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ചികിത്സ ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ചെയ്യാതിരുന്ന ഒരു അസുഖം തന്നെയാണ് കോങ്കണ്ണ്. അപ്പം അത് അങ്ങനെ അങ്ങോട്ട് തുടർന്നു പോകുമെന്നല്ലത്, പക്ഷെ അതിനൊരു ചികിത്സ ലഭ്യമാണ് എന്നും കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റിലൂടെ ഇൻഷാ അല്ലാ അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന ആ ഒരു ഡോക്ടറുടെ ഒരു പ്രതികരണം ഏറ്റവും മനോഹരമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളണം.
0: മറിയം ഷാഫി പട്ടലയിൽ നിന്നും, ഞാൻ ആസിയ, എനിക്ക് ഈസിയാണ് ക്വസ്റ്റ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷഹനാസ് ഹരിക്കുളം, അസ്സലാമു അലൈക്കും. ചെറിയ മോൻ സുഖമില്ലാത്തത് കൊണ്ട് ഇന്ന് ഇപ്പോഴാണ് ലൈവിൽ വന്നത് എന്നൊരു കമന്റ്. അള്ളാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പിയർ ഫാമിലിയിലെ കൂട്ടുകാരുടെ പേരുകൾ രാവിലെ തന്നെ കേൾക്കുമ്പോൾ അതൊരു വൈബാണ്, ഒരു കുടുംബം തന്നെ ഫ്രീ ആയി കിട്ടി. മാഷാ അല്ലാ, നിലനിർത്തി തരട്ടെ എന്നാണ് കാസർഗോഡ് നിന്ന് സെറീന ബിൻത് അബ്ദുറഹ്മാൻ.
0: ബുഷറ കെ മുറയൂരിന്ന്, ഞാനും കറക്കി കുത്തി പുതിയൊരു അറിവ് കിട്ടുമല്ലോ. ഉമ്മു കുൽസു അതായി, ഇന്നത്തെ ചോദ്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മുസ്തഫ വള്ളിത്തോട് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉത്തരം അറിയില്ല. സുലേഹ തൃക്കരിപ്പൂർ, എനിക്കും ഇത് ആദ്യമായിട്ട് അറിയുന്ന അറിവാണ്, അൽഹംദുലില്ലാ. അതേപോലെ തന്നെ
1: നിങ്ങളെ ചോദ്യം വായിക്കുമ്പോൾ നല്ല എളുപ്പമാണ് എന്നുള്ള ഒരു മുഖവരയോടുകൂടിയ ചോദ്യം വായിക്കുമ്പോൾ ഞാനൊന്ന് പതറി. സത്യത്തിൽ ഞാൻ തന്നെ ഒന്ന് പതറി, ഇതിപ്പോ എളുപ്പമാണോ? അപ്പൊ നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എനിക്കാണ് മനസ്സിൽ ഇപ്പോഴാണ് മനസ്സിലായത്, ആളുകളുടെ പ്രതികരണം കാണുമ്പോളേ. നിങ്ങൾ അതൊരു ആളുകൾക്ക് ഒരു ധൈര്യം പകർന്നതായിരുന്നില്ലേ? കാരണം അത്രയും കടുകട്ടി ചോദ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്.
0: റസിയ ചങ്ങാണി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ ഡി വന്നതോടുകൂടി ലൈവ് ക്വിസിൽ പങ്കെടുക്കാൻ അതിയായ താല്പര്യമായി, ആൻസർ അറിയില്ല, കറക്കി കുത്തിയിട്ടുണ്ട്.
1: ഡി വന്നതും അതിൽ എന്താണ് അതിന്റെ ഒരു സാങ്കത്യം എന്ന് മനസ്സിലാവുന്നില്ല.
0: ചിലപ്പോൾ അതിലൊരു പിന്നെ ഡി എന്ന് പറയുന്നത് ഖുറൈശ് എന്നാണ് വന്ന ഓർമ്മ.
1: അല്ല, അതല്ലേ എ ബി സി ഡി, മുമ്പ് സി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതായിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പൊ ഡിയും കൂടിയും അല്ല, ഒരു ഓപ്ഷനും കൂടി തന്നപ്പോ ഒരു ക്ലൂ അധികം കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷമായിരിക്കാം പങ്കുവച്ചത്.
0: തീർച്ചയായും. ആയിഷ കെ ഇരിക്കൂറും സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും സലാം വറഹ്മത്തുള്ള. അൻവറും എൻ ടി മുട്ടിൽ വയനാട്. വിലപിടിച്ച സമയങ്ങളിൽ അതിലും വിലപിടിച്ച അറിവുകളും ചിന്തകളുമായി തിരിച്ചറിവ് നൽകുന്ന പരിപാടികൾ, അതാണ് പീസ് റേഡിയോയുടെ വേറിട്ട് നിർത്തുന്നത് എന്ന ഒരു മെസ്സേജ് അദ്ദേഹം നൽകിയിട്ടുണ്ട്.
1: ഇന്നത്തെ ചോദ്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ് ഒദായിൽ നിന്ന് ഉമ്മു കുൽസു പ്രതികരിച്ചത്.
0: ഇൻഷാല്ല നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നാണ് തോന്നുന്നത്.
1: ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്, 3 വർഷങ്ങൾക്ക് അപ്പുറമാണ് ഞാൻ തമിഴ്നാടിൽ പോയി. തമിഴ്നാട് പൊള്ളാച്ചിയിലേക്കാണ് അന്ന് പോയത്. അപ്പോൾ ഒരു ചെറിയൊരു ടൂർ എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്, ഒരു യാത്ര എന്നുള്ള നിലക്ക്. അപ്പോൾ ഈ പാലക്കാട് കോയമ്പത്തൂർ വഴി പൊള്ളാച്ചിയിലേക്ക് എത്തി, അവിടുന്ന് അങ്ങോട്ട് ബസ് മാർഗം മറ്റൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പുലർച്ചെയാണ് ഞങ്ങൾ പൊള്ളാച്ചിയിലെത്തുന്നത്.
0: അതെ.
1: അപ്പോൾ അപ്പോഴേ ഏകദേശം സജീവമാണ് ബസ് സ്റ്റാൻഡൊക്കെ.
0: കാരണം ഒരു പച്ചക്കറിയിലേ, നമ്മുടെ നാടുകളിലേക്കൊക്കെ പച്ചക്കറികൾ
1: എത്തുന്നതാണ്. അപ്പം ഞാൻ അന്നിങ്ങനെ നമ്മളെ ഈ കേട്ടുകളുള്ളതാണ് തമിഴ്നാട് ബസ്സുകളിൽ, സർക്കാർ ബസ്സുകളിൽ, കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. നിശ്ചിത പരിധിക്ക് നിശ്ചയിച്ച ദൂര പരിധി ഉണ്ടാകാം, അതല്ലെങ്കിൽ ബസ്സുകളുടെ കാറ്റഗറി വ്യത്യാസം ഉണ്ടാകാം. ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും അന്ന് ഞാൻ ആദ്യമായിട്ടാണ് ആ ബസ്സിൽ കയറുമ്പോൾ ആ സ്ത്രീകളുടെ സൗജന്യ യാത്ര നേർക്കുനേരെ കാണുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റാലിൻ ഗവൺമെൻറ്റാണ് ഈ തമിഴ്നാട്ടിലെ അതൊരു 2021 കാലഘട്ടത്തിൽ മെയ് മാസത്തിലൊക്കെയാണ് തോന്നുന്നുണ്ട് അത് തുടങ്ങുന്നത്. പിന്നീട് 2023 ജൂണിലാണ് കർണാടക സർക്കാർ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ പ്രീമിയം ബസ്സുകളിലൊഴികെ മറ്റു ബസ്സുകളിലൊക്കെ കർണാടകയിൽ അങ്ങിങ്ങും സൗജന്യ യാത്ര സ്ത്രീകൾക്കുണ്ട് എന്നാണ്. ഇപ്പോൾ ജൂൺ 15 കേരളത്തിലും ഒരു വലിയ ചരിത്രത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്.
0: അതെ.
1: അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ സഞ്ചരിച്ചവർ തന്നെയാണ് നമ്മൾ. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം കേരളത്തിലേക്കും എത്തി എന്നുള്ളത് നമ്മൾ ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടി, ഇന്നലെ എന്ന് പറയുമ്പോൾ ജൂൺ 15 തമ്പാനൂർ ആ ഒരു ബസ് സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അത് ഉദ്ഘാടനം ചെയ്തതോടുകൂടി അതങ്ങട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അത് ഏറെ സന്തോഷകരം തന്നെയാണ്.
0: തീർച്ചയായും. മാത്രമല്ല, ഇപ്പം നമ്മൾ പിന്നെ അതിൽ കാണേണ്ടുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി അതിനെ വിശദമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു വാചകം, അത് മനസ്സിൽ തറച്ചുപോയി എന്നുള്ളതാണ്. അതെന്താണ് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്താൽ അത് പൂർണ്ണമായും വീടുകളിലെത്തും. എന്നാൽ ഇപ്പോൾ പുരുഷന്മാരുടെ ഒരു സമരം അതേസമയം അവിടെ നടക്കുന്നുണ്ട്, ഞങ്ങൾക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മളടങ്ങുന്ന പുരുഷന്മാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് പൂർണ്ണമായും കുടുംബത്തിൽ എത്തിക്കൊള്ളുന്നില്ല, സർക്കാരിന് കിട്ടും എന്നുള്ളത് അദ്ദേഹം
1: ഭൂരിഭാഗം പുരുഷന്മാരും അദ്ദേഹത്തിന്റെ സംസാരത്തിലും പുരുഷന്മാരെ അല്ല അദ്ദേഹം പറയുന്നത്. ശരിക്ക് ഞാൻ പിന്നീട് ഈ മെൻസ് അസോസിയേഷന്റെ അവരുടെ ഒരു ലീഡറുടെ പ്രതികരണം പിന്നീട് സോഷ്യൽ മീഡിയകളിൽ ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം അതിലൊണ്ട് ആത്മസംതൃപ്തനായി, നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് മുഖ്യമന്ത്രി
0: പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സമരം
1: തീർന്നു എന്നുള്ള ഒരു അല്ല, സമരം നടത്താൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. സമരം നടത്തുന്നവർ അത് പ്രതിപക്ഷ പാർട്ടിയാകട്ടെ അതല്ലാത്ത അസോസിയേഷനുകളാകട്ടെ, അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്, അതിന് നമ്മൾ മുഖവിലക്ക് എടുക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത് ഒരുപാട് സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന, ഇപ്പോൾ തമിഴ്നാട് സർക്കാരൊക്കെ അത് 2021 പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റാലിൻ ഗവൺമെന്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 888 രൂപ ഒരു മാസത്തിൽ അന്ന് ഒരു സ്ത്രീക്ക് ഇതിലൂടെ സേവ് ചെയ്യാൻ കഴിയുന്നു എന്നാണ്. അപ്പൊ ഇത് അവർക്ക് അവരുടേതായ ശാരീരികമായ, സാമ്പത്തികമായ, മാനസികമായ, അല്ലെങ്കിൽ സാമൂഹികമായ എല്ലാ ഉന്നമനത്തിനും വേണ്ടി തന്നെയാണ് ഒരു സർക്കാർ. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് KSRTC പോലുള്ള കുറച്ച്, നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്, കുറച്ച് പ്രയാസത്തിലാണ് ആ ഒരു ബോർഡ്, KSRTC ബോർഡാണല്ലോ, KCB പോലെ കുറച്ച് പ്രയാസത്തിലാണ് എന്ന് കേൾക്കുന്നതോടൊപ്പം ഇത് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കൊണ്ടുവരികയും അത് തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ മാസങ്ങൾക്കുള്ളിൽ തന്നെ അത്
0: നടപ്പിൽ
1: വരുത്തുകയും ചെയ്യുക എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ്.
0: അവരെ
1: സംബന്ധിച്ചിടത്തോളം അവർക്ക് 5 വർഷം സമയമുണ്ട്,
0: ഇനിയും സമയമുണ്ട്,
1: ആ 5 വർഷം തീരാറാവുന്നതിന് മുമ്പ്
0: നടപ്പിൽ മതിയാവും.
1: ശരിക്കും അവര് അവരുടെ വാഗ്ദാനം അത്രയേ ഉള്ളൂ, ഞങ്ങൾ കയറിയാൽ അത് നടപ്പിൽ വരുത്തും എന്നുള്ളത്. പക്ഷേ പലപ്പോഴും അത് നേരത്തെ തന്നെ അത് നടപ്പിൽ വരുത്തി എന്നുള്ളത് നമ്മളൊരു സർക്കാരിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ വിലയിരുത്തുക എന്നുള്ളതിനപ്പുറം നല്ലത് കാണുമ്പോൾ അതിനോടൊരു പോസിറ്റീവായ നിലപാട് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അതോടൊപ്പം ഇപ്പം ഇത് ഇപ്പം ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുരുഷന്മാരെ അപേക്ഷിച്ച് ദുർബലർ തന്നെയാണ്. അപ്പം അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ആ ഒരു ഒരു ഒരു ആശയ സംഹിതയിലേക്ക് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ ഗവൺമെൻറ്റുകൾ എത്തി നിൽക്കുമ്പോൾ അതേറെ സന്തോഷമുണ്ട് എന്ന ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്.
0: മാഷാല്ലാ, മനോഹരമായ ഒരു ഭാഗമാണ് നമ്മളിവിടെ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്തങ്ങളായ കഴിവുകളും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ശേഷികളും കൊടുത്തിട്ട് അനുഗ്രഹിച്ച ആളുകളാണ്. അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോഴാണ് സമൂഹവും സംസ്കൃതിയുമൊക്കെ നിലനിൽക്കുക എന്നുള്ള ഒരു നല്ല ഒരു ആശയം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകരണീയമായൊരു മാതൃക എന്നുള്ള നിലക്ക് നമ്മളിവിടെ പ്രസ്താവിക്കപ്പെട്ടത്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്ത പ്രോഗ്രാം സലഫി, എന്താണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം?
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.

0: മാഷാല്ലാ, മനോഹരമായ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ കാതോർത്തത്.
1: നമ്മളിനി പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോ ഒക്കെ ഉണ്ട്. പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളിൽ ഏറ്റവും ഹൈലൈറ്റായ പ്രോഗ്രാമുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങളാണ് ഈ ഒരു സ്ലോട്ട്. ഇപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സവിശേഷം പ്രോഗ്രാമാണ്. സവിശേഷം പ്രോഗ്രാം, അതിൽ ഇൻഷാല്ലാ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:25 നമ്മളത് പ്രക്ഷേപണം ചെയ്യുന്നത്. പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും നമുക്കത് ലഭ്യമാണ്. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങി വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നമുക്ക് അടുത്തറിയാനുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് സവിശേഷം. അവർ അവരുടെ മികവ് തെളിയിച്ച ആ മേഖലകളെ സംബന്ധിച്ച് അവിടെ പരിചയപ്പെടുത്തുകയും അത് ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് സവിശേഷം പ്രോഗ്രാം. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ ആ ഒരു സവിശേഷം പ്രോഗ്രാമിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡിനാണ് നമ്മൾ ഇന്ന് കാതോർക്കുന്നത്.
2: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വലാ ആലിഹി വസ്ഹാബിൽ അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിൽ നിന്ന് സവിശേഷം പരിപാടിയിലേക്ക് ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ പ്രവാസ ലോകത്ത് നിന്നും അതുപോലെ നാട്ടിൽ നിന്നും വിശേഷപ്പെട്ട വ്യക്തികളെ കൊണ്ടുവരികയും അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുക എന്ന ഒരു കൃത്യമാണ് ഈ സവിശേഷം പരിപാടിയിലൂടെ നടന്നു പോകാറുള്ളത്. ആ ഒരു സ്ഥിതിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സൗദി അറേബ്യയിൽ 46 കൊല്ലമായി ഒരു കമ്പനിയിൽ വളരെ ചെറിയ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് ആ കമ്പനി തന്നെ അഡ്മിൻ ലെവലിലുള്ള ഒരു പോസ്റ്റിലെത്തിയിട്ടുള്ള നമ്മുടെ കോഴിക്കോട് സ്വദേശിയായ മാമുക്കോയ സാഹിബാണ്. മാമുക്കോയ സാഹിബിനെ പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് 46 കൊല്ലം ഒരു രാജ്യത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അപ്പം അതിലൂടെ താങ്കൾ നേടിയിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ ആ സാഹചര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളും, തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു കഠിന പ്രയത്നം, ഒരു ഡെഡിക്കേഷൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇങ്ങനെ ജോലി ചെയ്യാൻ കഴിയുക, ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്, ഇന്നത്തെ യുവജനങ്ങൾക്കൊക്കെ എങ്ങനെയെല്ലാം ഉപകാരപ്പെടും എന്നുകൂടി ഈ ഒരു ചർച്ചയിൽ നമുക്ക് അറിയാൻ വളരെ താല്പര്യമുണ്ട്. അപ്പം അത്തരം രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യുകയാണ് വളരെ ഉപകാരപ്രദമായിരിക്കും. ആദ്യമായിട്ട് ചോദിക്കട്ടെ, കുടുംബ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു.
3: എനിക്ക് 3 മക്കളുള്ളത്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. മൂത്ത മകള് നാട്ടിൽ ഫാമിലി ആയിട്ട് കഴിയുന്നു, 2-ാമത്തെ മകള് ഇവിടെ ഉണ്ട്, ഫാമിലി ആയിട്ട് കഴിയുന്നുണ്ട്, ഹസ്ബൻഡോടെ വർക്ക് ചെയ്യുന്നു. പിന്നെ മകന് റിയാദിലാണ് ജോലി ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, എല്ലാവരും വലിയ മോശപ്പെടാത്ത നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
2: കോഴിക്കോട് സ്വദേശം എവിടെയാണ്? ശരിക്കും
3: കോഴിക്കോട് കുറ്റിച്ചിറ
2: തെക്കേപ്പുറം. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാവുന്ന, വളരെയധികം അറിയപ്പെടുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ എനിക്ക് അറിയാനുള്ളതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇവിടെ വരാനുള്ളായ ഒരു കാരണം? അപ്പോൾ 46 കൊല്ലം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 1977. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു വരവെന്ന് പറഞ്ഞാൽ?
3: ഇത് തുടക്കത്തിൽ ദുബായിലേക്കുള്ളൊരു വിസ എനിക്ക് ശരിയായി എന്ന് കണ്ടപ്പം ബോംബെയിലേക്ക് പുറപ്പെട്ടതാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും വിസ അടിക്കാത്തതിൻ്റെ കേറഫിൽ അത് ക്യാൻസലായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേറൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് കണ്ടപ്പം പെട്ടെന്ന് ഹോട്ടലിലേക്ക് പോയി, ഇൻ്റർവ്യൂ കഴിഞ്ഞു. ജോലിയുടെ കാര്യത്തിൽ ഞാൻ ഓഫീസ് ജോലിയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ആ ജോലിയില്ല, ഓഫീസ് ബോയിയുടെ ജോലി താൽക്കാലികമായിട്ട് തരാമെന്ന് പറഞ്ഞ് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരുത്താമെന്നുള്ള നിലയിൽ ഞാനത് സ്വീകരിച്ചു ഇവിടെ എത്തി. ഇവിടെ 1 വർഷം പോലെ ഇതേ ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് ടൈപ്പിസ്റ്റായിട്ടും പിന്നീട് കാഷ്യറായിട്ടും അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. അൽഹംദുലില്ലാ, ജോലിയുടെ സമയത്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഇവിടെ ജോലി ചെയ്തിരുന്നത്. ആദ്യത്തെ 1 വർഷം കുറച്ച് കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതൊരു വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പാർട്ട്നേഴ്സ് ഗ്രീക്കുകാരായിരുന്നു, പക്ഷെ അവരെ ഫുഡായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. പക്ഷേ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കത് നമ്മളത് അൽഹംദുലില്ലാ അതിലേക്ക് ഒത്തുചേർന്നു, കൈമാറി അൽഹംദുലില്ലാ ഒക്കെ റാത്തായിട്ട് അങ്ങനെ കഴിഞ്ഞു. പിന്നെന്താണ് ജോലിയുടെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിനും വളരെ സന്തോഷമായിരുന്നു, വളരെ തൃപ്തിയായിരുന്നു എൻ്റെ ജോലിയുടെ കാര്യത്തിൽ. അതുകൊണ്ടായിരുന്നു പ്രത്യേകം എനിക്കൊരു പ്രൊമോഷൻ എന്നുള്ള നിലക്ക് ഞാൻ ടൈപ്പിസ്റ്റായിട്ട് അങ്ങോട്ടേക്ക് മാറി ജോലി ചെയ്യാൻ കഴിഞ്ഞത്.
2: തീർച്ചയായിട്ടും അതൊരു മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഏത് സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്ത് നേട്ടങ്ങൾ നേടിയെടുക്കുക എന്നുള്ള നമ്മുടെ ഒരു നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഒന്നായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. തീർച്ചയായിട്ടും അതും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും നമ്മളും എന്ത് കിട്ടിയാലും ജോലി ചെയ്യുക എന്നുള്ള അതിൽ.
3: അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിജയത്തിന്റെ രഹസ്യം തന്നെ. വേറെ എനിക്ക് ഇവിടെ വന്നതിന്റെ ശേഷം എന്റെ ഇക്കാമയിൽ ഒരു പ്രോബ്ലം വന്നിരുന്നു. അതിൽ ഹിന്ദു എന്നുള്ളൊരു ഇക്കാമയിരുന്നു
2: അടിച്ചത്.
3: അത് പിന്നീട് പാസ്പോർട്ട് ഓഫീസർ ഓഫീസിൽ വന്നതിന് ശേഷം സംസാരിച്ചതിന്റെ ശേഷം അത് മാറ്റി കിട്ടി. മാറ്റി കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി.
2: മാറ്റാൻ എങ്ങനെയാണ് അത് മാറ്റി കിട്ടാൻ? കാരണം വെച്ചാൽ അവർക്ക് അത്
3: തെളിയാൻ അവർ എന്നെ പാസ്പോർട്ട് ഓഫീസിലേക്ക് വിളിച്ചു. അവിടെ നിന്ന് എന്നോട് ഷഹാദ കലിമ ചൊല്ലിച്ചു. പിന്നെ രണ്ടൊന്ന് ഫാത്തിയ രണ്ടൊന്ന് സൂറത്തിൻ്റെ ഒക്കെ ചില അതെല്ലാം ചൊല്ലിക്കൊടുത്തപ്പോൾ അവർക്ക് തൃപ്തിയായി. അതിൻ്റെ ശേഷം അത് മാറ്റം കിട്ടി. അത് മാറ്റുന്നതിന് മുമ്പ് ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലീസ് ചെക്കിങ്ങിൽ പിടിച്ചപ്പം ഞാൻ പറഞ്ഞത് ഹിന്ദു ആണ്, നീ എങ്ങനെയാണ് ഈ പള്ളിയിൽ കയറി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവം അതാണ് എന്ന് പറഞ്ഞു. അതിന് ശേഷം
2: അവർ ഭാഷ ഏത് തന്നെ എങ്ങനെയായിരുന്നു ഭാഷ കൈകാര്യം ചെയ്തിരുന്നത്? ഇതുപോലെ തന്നെ
3: ഇംഗ്ലീഷാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ചില്ലറ അറബിക്കിന്റെ വേർഡ്സ് ഒക്കെ അന്ന് സ്കൂളിൽ നിന്ന് പഠിച്ചതുകൊണ്ടുള്ള ഒരു ഉപകാരം അതിൽ എനിക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ചില്ലറ വാക്കുകളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായാലെ എന്നപ്പം തന്നെ വിട്ടു.
2: അപ്പോൾ ജോലി സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇതുപോലെ ഇവിടുത്തെ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഇവിടെ വരുമ്പോൾ ഒരുപാട് പേര് സ്വീകരിക്കാനും അതുപോലെ എല്ലാം ഉണ്ട്. അന്നത്തെ ആ സമയത്ത് എങ്ങനെയായിരുന്നു?
3: ആരുമില്ല, എയർപോർട്ടിൽ ഗ്രീക്കാർ വന്ന് സ്വീകരിച്ചാണ് നമ്മളെ ഓഫീസിലെ സ്റ്റാഫ് തന്നെ. എന്നിട്ട് നമ്മളെ ക്രഷർ പ്ലാന്റ് ഉണ്ടായിരുന്നു നമുക്ക്, ആ ഭാഗത്തായിരുന്നു നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ താമസിച്ചത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്ക് കംപ്ലീറ്റ് നനഞ്ഞെടുക്കുന്നു, കാരണം റൂഫില്ലാത്ത സ്ഥലത്തായിരുന്നു എല്ലാവരും കിടന്നത്. അൽഹംദുലില്ലാഹ് അന്ന് രാവിലെ ഓഫീസിലേക്ക് വന്ന് പിന്നെ താമസം ഓഫീസിലെ സൈഡിലുള്ള അക്കോമഡേഷനിലായിരുന്നു. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ നിന്ന് താമസം ബുദ്ധിമുട്ടാതെ കഴിച്ചലായി.
2: അന്നത്തെ ഇപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു നല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ, സൗദി അറേബ്യയുടെ അന്നത്തെ ആ ഒരു അവസ്ഥയും എന്തായിരുന്നു ആ ഒരു സാഹചര്യങ്ങൾ? അതായത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ഓയിലിന്റെ നമ്മുടെ പര്യവേഷണം എക്സ്പ്ലോറേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തുടങ്ങിയ ഒരു സമയമായിരിക്കും അല്ലേ?
3: മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുള്ളൂ. അതാണ്.
2: അപ്പൊ സാഹചര്യങ്ങൾ ഇതുപോലെ എന്തായിരുന്നു അതിലൊക്കെ? ഇവിടെ സൗദി അറേബ്യയുടെ പൊതുവേ ഉള്ള ഒരു സാഹചര്യം ഇന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളിലും ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന ഒരു സമയമാണല്ലോ ഇവിടെ ഉള്ളത്. അന്ന് എങ്ങനെയായിരുന്നു?
3: അന്ന് സൗകര്യം വളരെ കുറവായിരുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞ ഇപ്പം ഭക്ഷണ കാര്യത്തിൽ തന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റോ മറ്റോ കാര്യമായിട്ടില്ല. അറബിക് ഫുഡ് ചില കുബ്ബസൊന്നും കഴിക്കാമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. കൂടാതെ കോബാറിൽ നിന്ന് ദമാമിലേക്ക് പോകണമെങ്കിൽ ടാക്സി കയറണം. അന്ന് യെല്ലോ ടാക്സി ആയിരുന്നു. ആകെ ദമാമിൽ നിന്നും കോബാറിൽ നിന്ന് ദമാമിലേക്കുള്ള ആകെ 4 ടാക്സിയാണ്. അത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള നിലയിലായിരുന്നു. ട്രാൻസ്പോർട്ടേഷന് കുറെ ബുദ്ധിമുട്ടായിരുന്നു.
2: കുടുംബക്കാരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു അതേ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിലൊക്കെ?
3: ഫ്രണ്ട്സും ഇവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ദമാമിലുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു.
2: ഈ ഇത്രയും സമയം, ഈ 46 കൊല്ലവും ഇവിടെ ഈ ഈസ്റ്റേൺ പ്രൊവിൻസിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതിൽ എങ്ങനെ കാണുന്നു ഈ രണ്ട് ഇവിടെ ദമാമിലെ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ദമാം ഹോബാർ എന്ന ജുബൈൽ, അങ്ങനെ അൽഹാസ 4 സിറ്റികളാണുള്ളത്. അപ്പൊ ഇത് എങ്ങനെ കാണും? ഇതുമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ,
3: ഇവിടെ ഞാൻ വരുന്ന സമയത്ത് നമ്മളെ കോബാർന്ന് ആ സിൽവർ ടവർ ബിൽഡിംഗ് കഴിഞ്ഞാൽ ദമാമിലേക്ക് പോകുന്ന വഴിക്ക് അബ്ദുള്ള ഹാഷിമിൻ്റെ ഒരു ബിൽഡിംഗ് അല്ലാതെ
2: റോഡ്
3: സിംഗിൾ റോഡായിരുന്നു. രണ്ട് ഏരിയയിലും ഇടത്തും വലത്തും മരുഭൂമിയോലെ കാണുന്ന ഇതായിരുന്നു. ഇതിൻ്റെ അടുക്കുണ്ടായിരുന്ന ഒരു ഫ്ലോർ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഒരു വലിയ ബിൽഡിംഗ് ആയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ഉണ്ടായില്ല.
2: അപ്പൊ യാത്ര എങ്ങനെയായിരുന്നു അവിടൊക്കെ?
3: യാത്ര ഞാൻ പറഞ്ഞ ടാക്സി
2: വാഹനം
3: യെല്ലോ ടാക്സിയിലായിരുന്നു യാത്ര. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അല്ലെങ്കിൽ 46 വർഷമായിട്ട് ഡ്രൈവിംഗ് ഇല്ലാതെ ഞാനിവിടെ ജീവിച്ചു എന്നുള്ളത് ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഞാനൊരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല.
2: അന്നത്തെ കാലത്ത് ടാക്സി തന്നെയായിരുന്നു ആശ്രയം.
3: ആശ്രയം ടാക്സി തന്നെ ആയിരുന്നു.
2: സ്വന്തം അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാനും അല്ലെങ്കിൽ വണ്ടി വാങ്ങാനൊക്കെ എന്തുകൊണ്ടാണ് താങ്കൾ ആ ഒരു ആഗ്രഹം ഇല്ലാതിരിക്കാനും?
3: ഓഫീസിൽ നിന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, എനിക്ക് ഓഫീസിൽ ഗസ്റ്റായിട്ട് ദിവസവും നിർണമായൊരു ബോസിന് ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്യാൻ പോകണം രാത്രി 11 മണി 2 മണി. അപ്പം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പോകേണ്ടി വരും. അപ്പം അത് ഉദ്ദേശിച്ചിട്ട് ഞാനത് ഒഴിവാക്കി. അപ്പം വേറെ ആരെങ്കിലും അവിടെ റിസീവ് ചെയ്യാനും പോകുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് അത് മടിച്ചത്. പിന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് കളവ് പറയണ്ടെന്നുള്ള നിലക്ക് ഞാൻ പഠിക്കാനും നിന്നില്ല.
2: തീർച്ചയായിട്ടും ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിവിന്റെ പരമാവധി മിക്കവരും ഡ്രൈവിംഗ് പഠിച്ച് സ്വന്തം വാഹനം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടത്. ഒരു വാഹനം ഇല്ലാണ്ട് തന്നെയാണ് 46 കൊല്ലം ഇവിടെ ജീവിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കത് ഒരു വലിയ കാര്യമായിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ നിന്നുകൊണ്ട് തോന്നി കൊള്ളുന്നില്ല നമുക്കത് പ്രത്യേകിച്ച്, അത് എങ്ങനെ കഴിയുന്നു എന്നൊക്കെ തോന്നാം. എന്തായാലും ഹയർ
3: നിന്നെ കുറച്ച് 5-6 കൊല്ലം കഴിഞ്ഞ പിന്നെ പഠിക്കണം എന്നുണ്ട്, പക്ഷേ ഒരു മനസ്സ് വന്നില്ല.
2: പിന്നെ മനസ്സ് വന്നില്ല. എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ, അതായത് ആൾക്കാർ നാട്ടിൽ കുടുംബക്കാരുമായിട്ടൊക്കെ ഉള്ള ടെലിഫോൺ കാര്യങ്ങളുടെ ആ ഒരു ഇത്?
3: അന്ന് നാട്ടിലേക്ക് ടെലിഫോൺ കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. വന്ന് ഞാൻ വന്ന് ഒരു 6-8 കഴിഞ്ഞതിന്റെ ശേഷം ഇന്റർനാഷണൽ കോൾ കണക്ഷൻ വന്നതിന് ശേഷം, പിന്നെ ഓഫീസിൽ നിന്ന് അലഹമ്മദില്ല എനിക്ക് നാട്ടിലേക്ക് കോൾ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അന്ന് ഒരു മിനിറ്റിന് ശരിക്കും പുറത്തുനിന്ന് കോൾ ചെയ്യുകയാണെങ്കിൽ 12 riyal വരും. ഇപ്പോഴതൊക്കെ മാറിയെല്ലാം.
2: ഈ
3: സമയത്തൊന്നും മുംബൈയിൽ കൂടി വിളിക്കാം. അന്ന് ഇത് തന്നെയാണ്. പിന്നെ വന്ന ഉടനെ തന്നെ നാട്ടിലേക്ക് വിവരം അറിയിക്കാനും വേണ്ടി, ടെലഗ്രാം അടിക്കാനും വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ എൻ്റെ മുന്നിൽ 3 ലൈൻ നിൽക്കുന്നുണ്ട്. അവിടെ 3 ലൈൻ നിൽക്കുന്നു. 2 കഴിഞ്ഞപ്പം പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞ് കലാസ് നാളെ വരാൻ. അപ്പോൾ അത്രയും 2 കഴിയുമ്പോൾ തന്നെ അവർ നിർത്തി ബുദ്ധിമുട്ടി. പിറ്റേന്നും ഇതേ സംഭവം കഴിഞ്ഞു. 3rd അല്ലെന്നില്ല,
2: അങ്ങനെയാണ്
3: ടെലഗ്രാം അടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിലേക്ക് വെക്കേഷന് പോകുന്ന ഒരാളുള്ളതുകൊണ്ട് കത്ത് കൊടുത്ത് വിവരം പെട്ടെന്ന് അവിടെ അറിഞ്ഞു.
2: അതൊരു
3: ബുദ്ധിമുട്ടാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു.
2: കത്തുകൾ തന്നെ
3: പോസ്റ്റ് ചെയ്താൽ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുമ്പോൾ തന്നെ 1 കഴിയും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള എൻ്റെ ബുദ്ധിമുട്ട്, ആ ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഫോണ് ഇന്റർനാഷണൽ കണക്ഷൻ വന്നതോടുകൂടി അലഹമ്മദില്ല വീട്ടിലേക്ക് വിളിക്കാൻ മനസ്സമാധാനം.
2: കോഴിക്കോട് സ്വദേശായ കാരണം ഒന്നും കൂടെ ആ രീതി ടെലിഫോണ്
3: പെട്ടെന്ന്,
2: ഗ്രാമങ്ങളിലുള്ളവർക്ക് ആ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ടെലിഫോണിൽ കിട്ടുക എന്നുള്ളത്. താങ്കളെ സംബന്ധിച്ച് അത് കുറച്ചും കൂടെ ആ വിഷയത്തിൽ സൗകര്യപ്രദമായ ആയിരുന്നിരിക്കണം അല്ലെ, ആ ഒരു സമയത്തുള്ള കോഴിക്കോട് ആയ കാരണം ടെലിഫോണുമായിട്ടുള്ളൊക്കെ. അതുപോലെ തന്നെ പിന്നെ ഇപ്പം നമ്മൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ കാണുന്നു ആ ഒരു സമയം ഇന്നത്തെ ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ കാലഘട്ടങ്ങൾ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നോളജിയുടെ ഒരു ഇതുണ്ടാകുന്നത് പോലെ തന്നെ ജോലി സാഹചര്യങ്ങൾ. എന്താണ് ആ വിഷയത്തിൽ നമ്മുടെ തലമുറയോടൊക്കെ പറയാനുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ?
3: അന്ന് ജോലി കാര്യങ്ങൾ, ജോലിക്ക് വേറെ എൻക്വയറി ചെയ്താണെങ്കിൽ ഇഷ്ടം പോലെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതുപോലെ, ഞാനിവിടെ 1 കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഒരു ഓഫർ കിട്ടിയിരുന്നു സൗദി എയർലൈൻസിൽ. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞെല്ലാം കിട്ടി. പക്ഷേ എന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സ്പോൺസറൊക്കെ ചോദിച്ച ബോസ് പറഞ്ഞു, ഞാൻ നാട്ടിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്തത് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാനാണ്, തിരിച്ചു വിടാനല്ല. അങ്ങനെ അവിടെ വെച്ച് ഞാൻ അത് തന്നെ ക്ലോസ് ചെയ്തു. അന്ന് നല്ലൊരു ഓഫറായി. നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ, അന്ന് എനിക്ക് ലഭിച്ചിരുന്ന ശമ്പളത്തിൻ്റെ ഒരു 15 മടങ്ങ് കൂടുതലായിരുന്നു.
2: അതായത് ഈ വന്ന അന്ന് മുതൽ ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 46 കൊല്ലം, അതായത് ഇപ്പം ഈ 15 കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ 46 കൊല്ലം കംപ്ലീറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വളരെ ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. ഒരു കമ്പനിയിൽ തന്നെ, ഒറ്റ കമ്പനിയിൽ തന്നെ, പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് 46 കൊല്ലം തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചും റബ്ബ് തരുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്. റബ്ബിനോട് നമ്മൾ തീർച്ചയായിട്ടും അതിന് ശുക്ര പറയണം. അൽഹംദുലില്ലാ. അപ്പോൾ തീർച്ചയായും കുടുംബം ആ രീതിയിലൊക്കെ വലിയ രീതിയിൽ സഹായകരമായിട്ടുണ്ട് ഇത്ര കാലത്തെ ഒരു ജീവിതം മക്കളൊക്കെ.
3: അൽഹംദുലില്ലാ. പണിത് എൻ്റെ 3 മക്കളെ കല്യാണം കഴിഞ്ഞു. അതുകൂടാതെ എൻ്റെ 2 അനുജന്മാരെ വിവാഹത്തിനും ഞാൻ തന്നെ ആയിരുന്നു. കാരണം ഫാദർ അന്ന് വളരെ വീക്കായിരുന്നു, സാമ്പത്തികപരമായിട്ട് വളരെ വീക്കായിരുന്നു.
2: ഓക്കെ.
3: അതങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു. പിന്നെ
2: ഇസ്ലാമിക സാഹചര്യങ്ങൾ വിശ്വാസപരമായിട്ട്
3: ഇവിടത്തെ സംബന്ധിച്ചാൽ നാട്ടിനെക്കാളും ഇബാദത്ത് ചെയ്യാൻ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലം പാടില്ല. ഇവിടെ നിന്ന് നിങ്ങൾ കൃത്യസമയത്ത് 5 വക്തം നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾ പോകില്ല.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ തന്നെയാണ്. ഇവിടുന്ന് നമുക്ക് ആ ഒരു സൗകര്യം, അപ്പം അത് ഇബാദത്ത് ചെയ്യാൻ ഒരുപാട് ജമാഅത്ത് തന്നെ കൃത്യമായി കിട്ടാനുള്ള സൗകര്യം വളരെ നല്ല കാര്യം തന്നെയാണ് നാട്ടിലത്തെ. പിന്നെ ഇവിടുത്തെ നമ്മൾ വെച്ചാൽ ഒരു വർക്കിംഗ് ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, കൃത്യമായ സമയബന്ധിതമായിട്ടുണ്ടാവുന്നതും അതിൽ നമുക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കുക എന്ന് തീർച്ച നല്ല കാര്യം തന്നെയാണത്. ഹയർ, അപ്പോൾ പറയുകയാണെങ്കിൽ അനുഭവങ്ങൾ ഇതുപോലെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന എന്ത് ഉപദേശമാണ് തരാൻ ആഗ്രഹിക്കുന്നത്?
3: ഏത് ജോലി ഏറ്റെടുക്കുകയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിൽ യാതൊരു വിട്ടുവീഴ്ച പാടില്ല. അത് തീർച്ചയായിട്ടും വേണം. അതില്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആവില്ല. എവിടെയെങ്കിലും തരികിട കളിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്
2: ഒരാളിതുപോലെ ഇപ്പം നമ്മൾ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ ഇത്തരം കൂടുതൽ കാലം ജോലി ചെയ്യാൻ, അതോടൊപ്പം തീർച്ചയായിട്ടും അത് അതിനേതനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റും കൂടി ഉണ്ടാവണം, ഒരു ജോലി തുടരുന്നതിനുള്ള ആ രീതിയിലൊക്കെ ഉള്ള ബെനിഫിറ്റ് ഞാൻ ഉണ്ടായിരുന്നു. 46 കൊല്ലം കൊണ്ടുള്ള മാറ്റം, അത്
3: എനിക്ക് സാമ്പത്തികമായിട്ടും നല്ല മാറ്റമാണ് ഉണ്ടായിരുന്നത്.
2: ആ സമയങ്ങളിലുള്ള സാലറി ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ
3: പിടിച്ചുനിർത്താനുള്ള ഒരു കാരണം, നല്ല കാരണം തന്നെയാണത്. ഞാൻ ആദ്യത്തെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോ ഒന്ന് ഇവിടെ നിന്ന് എക്സിറ്റ് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ എന്റെ വർക്കിന്റെ ആത്മാർത്ഥ കാരണം ബോസ് എന്നെ പിരിച്ചു വിട്ടില്ല. എനിക്ക് 3 മാസത്തെ എക്സിറ്റ് ട്രെയിനിങ് ടിക്കറ്റും നിന്ന് വിട്ട് ഇങ്ങോട്ട് വീണ്ടും ഒരു ദിവസം വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വന്നു, വീണ്ടും 3 മാസം എക്സിറ്റ് ട്രെയിനിങ് അടിച്ച് ടിക്കറ്റും പൈസയും എല്ലാം തന്ന് പോയി. അങ്ങനെ വന്നതിന്റെ ശേഷം നാട്ടിലെ സാമ്പത്തികമായിട്ട് കുറച്ചും പിന്നെ ഒന്നും പരങ്ങലായതോടുകൂടി പിന്നെ ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഇത്രയും പോന്നു. പക്ഷെ അതൊക്കെ ഞാനും എൻ്റെ ബോസും തമ്മിലുള്ള കണക്ഷനാണ്, കാരണം അയാൾക്ക് തൃപ്തി ആയതുകൊണ്ട് അയാൾ വീണ്ടും എന്നെ വിളിച്ച്.
2: ഇപ്പോഴും ആ ബോസ്, അതായത് തലമുറകൾ മാറിയിട്ടുണ്ടാവും കമ്പനിയുടെ, അതായത് അന്നത്തെ ആയിരിക്കില്ല ഇന്ന് ഉള്ള ആൾക്കാര്, അതേ ബന്ധവും അതേ കാര്യം ഇന്നും ഉണ്ടോ? ആ രീതിയിൽ
3: വലിയ ബോസുമായിട്ട് വളരെ ബന്ധം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അന്ന് ഞാൻ ജോലിക്ക് വന്ന സമയത്തുണ്ടായിരുന്ന എന്റെ ബോസിന്റെ മകന് 4 വയസ്സായിരുന്നു, ഇപ്പോഴും എന്റെ ബോസായിട്ട് വർക്ക് ചെയ്യുന്നു.
1: സവിശേഷം പ്രോഗ്രാമിന്റെ ഒരു എപ്പിസോഡിനാണ് നമ്മൾ ഇതുവരെ സാക്ഷിയായത്. പ്രവാസ കർമ്മവീഥിയിലെ 4.5 പതിറ്റാണ്ട് എന്ന ഒരു ടൈറ്റിലോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിന് നമ്മൾ കാതോർത്തത്. ഈ ഒരു പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചയും 9:25 പ്രക്ഷേപണം ചെയ്യുന്നത്. പിന്നീട് 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമാണ്.
0: നമ്മുടെ ശ്രോതാക്കളിലേക്കൊരു അല്പസമയം പോയി നമുക്ക് തിരിച്ചു വരാം.
1: തീർച്ചയായും.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ ചോദ്യം ഇതുവരെ കേൾക്കാത്തതാണ്. ഇൻഷാല്ലാ പുതിയ ഒരു അറിവാണ് കിട്ടിയത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നൊരു കമൻ്റ് പറഞ്ഞിട്ടുണ്ട് നഫീസ പി എ താമരശ്ശേരി. പിന്നെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണല്ലോ, അതാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നൊരു കമൻ്റ് ആണ് നൽകിയിട്ടുള്ളത്.
1: ആശ കൊടുത്താൽ അത് പ്രാവർത്തികമാക്കണമെന്ന്.
0: തീർച്ചയായും. മറിയം ഷാഫി പട്ടല കാസർഗോഡ്. ഞാൻ ആസിയ, എനിക്കിഷ്ടമാണ് പീസ് റേഡിയോ. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കേൾക്കാറുണ്ട്. ഞാൻ MP ഇൻ്റർനാഷണൽ സ്കൂൾ കാസർഗോഡ് ആണ് എന്ന് പറയുന്നു. മാഷാല്ലാ. പിന്നെ സെലീന വടുതല സലാം പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ VM എടുത്തനാട്ടുകര ഉപ്പുകുളം. ഇന്നത്തെ ചോദ്യം, അൻസാരി ഉസ്താദ് EC എന്ന് പറഞ്ഞത് എല്ലാവരെയും വിളിച്ചു വരുത്തി ചോറില്ല എന്ന് പറഞ്ഞതുപോലെ എന്ന് പിന്നെ ഹുസൈൻ VM എടുത്തനാട്ടുകര പറഞ്ഞിട്ടുണ്ട്.
1: പിന്നെ അതേപോലെ ഷുഹൈബ വളപട്ടണം പറഞ്ഞു, ചോദ്യം എളുപ്പമായിരിക്കും പക്ഷെ ഉത്തരം എളുപ്പമല്ലായിരിക്കും. അപ്പൊ നിങ്ങൾ ആ വളവും നടക്കൂല. ആളുകൾക്ക് അതൊക്കെ
0: അറിയാം. തീർച്ചയായും. ജമീല VK പൂനൂർ. മുമ്പൊക്കെ കോങ്കണ് ഒരുപാട് കുട്ടികളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു, ഇപ്പോൾ അത് വളരെ കുറവാണ് കാണാറ്. അൽഹംദുലില്ലാ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
1: ട്രീറ്റ്മെന്റ് ലഭ്യമാണ്.
0: അതെ,
1: അതുകൊണ്ട് കൂടിയാണ്. ഏതായിരുന്നാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു ജാഫർ EVM ജാഫർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ മതിയത് ഫോൺ പേയ്മെന്റ് വഴി കിട്ടുന്നത്, പർച്ചേസ് കിട്ടുന്ന റിവാർഡ് ക്യാഷ് ചെയ്യുമ്പോൾ തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം. അത് ഇൻഷാല്ലാ നമുക്ക് അല്ലജാബയിലേക്ക് കൈമാറാവുന്നതാണ്.
0: ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവികരിൽ ഒരാളായ ഫിഹർ ബിൻ മാലിക് ആണ് ഫിഹർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെയാണ് പല ചരിത്രകാരന്മാരും ഖുറൈഷ് ഗോത്രത്തിൻ്റെ പൂർവ്വപിതാവായി കണക്കാക്കുന്നത് എന്നൊരു ദീർഘമായൊരു മെസ്സേജ് നമ്മുടെ പിന്നെ കിസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇംതിയാസ് തിരുവമ്പാടി. ലൈവ് കിസ് എന്നും പുതിയ അറിവുകൾ തന്നുകൊണ്ടിരിക്കുന്നു ബാറക്കല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരി. ലൈവിൽ ഇപ്പോഴാണ് വന്നത്, ക്വസ്റ്റ്യൻ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. ആയിഷ കെ ഇരിക്കൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ ഇനി നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പോവുകയാണ്.
1: വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്, തിരുമൊഴികൾ.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: റബ്ബിന്റെ കാരുണ്യം പാപമോചനത്തിലൂടെ എന്ന വിഷയത്തിൽ KV മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത അല്പം സുദീർഘമായ ഒരു ഹദീസിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണത്. തുടക്കം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഖുദ്സിയായ ഒരു ഹദീസിലൂടെയാണ് അക്കാര്യം പറയുന്നത്. എൻ്റെ അടിമകളെ, ഞാനിതാ എൻ്റെ കാര്യത്തിൽ ഞാൻ അന്യായം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരാളോടും അന്യായവും അതിക്രമവും കാണിക്കുകയില്ല. നിങ്ങൾക്കിടയിലും അന്യായത്തെ അതിക്രമത്തെ ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ പരസ്പരം ഫലാ തൊലാലമു, നിങ്ങൾ ഒരിക്കലും പരസ്പരം ദുൽമു കാണിക്കരുത്. നിങ്ങൾക്കിടയിൽ അതിക്രമവും അന്യായവും അനീതിയും ഒരിക്കലും ഉണ്ടാകരുത്. തുടർന്ന് അള്ളാഹു അറിയിച്ചു എന്നാണ്, ഞാൻ ഹിദായത്ത് നൽകാത്തവരെല്ലാം വഴിപിഴച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് എപ്പോഴും നേർമാർഗത്തിന് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നേർമാർഗം നൽകും. ഞാൻ ഭക്ഷണം നൽകാത്തവൻ, ഞാൻ റിസ്ക് നൽകാത്തവനൊക്കെ നിങ്ങളിൽ എല്ലാവരും വിശക്കുന്നവരാണ്, വിശന്നു കഴിയുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ ചോദിക്കണം, റിസ്ക് ചോദിക്കണം, ഞാൻ നിങ്ങൾക്കതിനുള്ള വഴി എളുപ്പമാക്കി തരും എന്ന് റസൂലുള്ള പറയുന്നതാണ്, അള്ളാഹു പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നതാണ് ഹദീസിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത്. അബൂദർ ജുന്ദബ് ബിൻ ജുനാദ അൽ ഗഫാറി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. നമുക്കറിയാം, ഹിജ്റക്കുമ്പ് തന്നെ മക്കയിൽ വെച്ച് തന്റെ ഇസ്ലാം പ്രഖ്യാപിക്കുകയും അങ്ങനെ സധൈര്യം ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് ഇത് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ പ്രയാസപ്പെടേണ്ടി വരികയൊക്കെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഹിജ്റ 31-നോ 32-നോ ആണ് അദ്ദേഹത്തിൻ്റെ മരണം എന്ന് നമുക്ക് കാണാം. ആദ്യകാലഘട്ടത്തിൽ അല്പം മോശമായ, മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തും മറ്റുമൊക്കെ അസമ്പാദ്യം കൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് ചരിത്രം. ഇസ്ലാമിനെ കുറിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ഇസ്ലാമിനെ പഠിച്ച് വിശ്വാസിയായി എന്നതാണ് ചരിത്രം. ഇനി നോക്കൂ ഹദീസിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുകും. യാ ഇബാദി തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വ അന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിറു ലക്കും. ഹദീസിന്റെ ബാക്കി ഭാഗമാണ്. ഇനിയും അല്പം കൂടി ഈ ഹദീസിന്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ കൂടി നമ്മെ അറിയിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. യാ ഇബാദി കുല്ലുക്കും ആരിൻ, എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിവസ്ത്രരാണ് അല്ലെങ്കിൽ നഗ്നരാണ്. ആർ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും

0: വസ്ത്രമില്ലാത്ത പ്രയാസപ്പെടുന്നവർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രത്തിനു വേണ്ടി ചോദിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു പറഞ്ഞതായിട്ട് അക്സുക്കും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം, നിങ്ങളെ ധരിപ്പിക്കാം, നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാനുള്ള സൗകര്യം, കിസ്വ, അതിനുള്ള അത് എളുപ്പമാക്കി തരും. തുടർന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു, യാ ഇബാദി തുഖ്തിഊൻ, എൻ്റെ അടിമകളെ നിങ്ങൾ പാപം ചെയ്യുന്നവരാണ്, ഖത തെറ്റുക ചെയ്യുന്നവരാണ്, ബില്ലൈലി വന്നഹാർ, രാവും പകലും, വാന അഗ്ഫിറുദുന ബജമിയ, ഞാനാകട്ടെ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവരുമാണ്, ഫസ്തഗ്ഫിറൂനി അഗ്ഫിറുലക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് അപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകും എന്നാണ്. അതെ, രാവും പകലും അബദ്ധങ്ങളിലൂടെ മുഴുകുന്ന മനുഷ്യരാണ് അധിക പേരും. എന്നാൽ റഹ്മാനായ റബ്ബ് അവൻ ഏറെ പൊറുക്കുന്നവനാണ്, മഗ്ഫിറത്ത് നൽകുന്നവനാണ്, കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അന അഗ്ഫിറുദുന ബജമിയ, എല്ലാ പാപങ്ങളും ഞാൻ പൊറുത്തു തരുന്നവനാണ്, ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് പാപമോചനത്തിന് അപേക്ഷിക്കൂ, അഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരും. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യൻ്റെയും ആവശ്യവും അനിവാര്യതയും ആശ്രയവും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന വചനമാണിത്. റബ്ബ് അനുഗ്രഹിച്ചാലല്ലാതെ ഒന്നുമില്ല എന്ന് തിരിച്ചറിയണം. നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹം ഒന്നില്ലെങ്കിൽ, വസ്ത്രമില്ലാത്തവരായി, വ്യസ്തരായി, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഏറെ പരിതാപ നിലയിൽ കഴിഞ്ഞുകൊണ്ടേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടും കഴിവ് കൊണ്ടുമാണ് വസ്ത്രം ലഭിക്കുന്നതും ഭക്ഷണം ലഭിക്കുന്നതുമൊക്കെ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാബില്ല എന്ന ചിന്തയും ബോധവുമാണ് ഉണ്ടാകേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ടൊരു വിഷയം. അതോടൊപ്പം റഹ്മാനായ റബ്ബ് അവൻ്റെ വലിയ കാരുണ്യത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് അവസാനമായി പറഞ്ഞത്. നിങ്ങൾ രാവും പകലും എന്ന നിലക്ക് എപ്പോഴും അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, എന്നാൽ എൻ്റെ അടിമകളോട് ഏറെ പൊറുക്കുന്നവനാണെന്ന്, ഞാൻ എല്ലാം പൊറുക്കുന്നവനാണ് റബ്ബ് എന്ന് ഉറപ്പെടുത്തലാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക, യാചിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് ഇവിടെ. അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പാപമോചനം നൽകുക എന്നത് റബ്ബിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. റബ്ബിൻ്റെ കാരുണ്യം പാപമോചനത്തിലൂടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു മേഖല. അതുകൊണ്ട് പാപമോചനം തേടാൻ വിശ്വാസികൾ ഒരിക്കലും മടിക്കാൻ പാടില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പാപമോചനത്തിലൂടെ റബ്ബിൻ്റെ വലിയ കാരുണ്യം പ്രകടമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ ആ മഹാ ഔദാര്യത്തിനു വേണ്ടി ചോദിക്കാൻ ഒരിക്കലും ഒരു വിശ്വാസി മടി കാണിക്കാൻ പാടില്ല. അതൊരു ഇബാദത്തുമാണ്, അള്ളാഹുവിൻ്റെ വലിയ നന്മയാണ്, വിശ്വാസികളോടുള്ള വലിയ കാരുണ്യമാണ് എന്ന ഉറപ്പെടുത്തലാണ്. അപ്പോൾ നഗ്നതയകറ്റാനാകുന്നതും അതിനുള്ള സൗകര്യം നൽകുന്നതുമൊക്കെ സന്തോഷത്തോടെ, അള്ളാഹു നൽകിയ മഹാനുഗ്രഹമായ വസ്ത്രമെടുത്തു നൽകാനുള്ള സൗകര്യം നൽകുന്നതൊക്കെ റബ്ബിൻ്റെ മഹാ ഔദാര്യമാണ്. മഗ്ഫിറത്ത് നൽകുന്നു, അത് അങ്ങനെ തന്നെ. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ടിരിക്കാൻ ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല. റഹ്മാനായ റബ്ബ് നൽകുന്ന ആ മഹാ അനുഗ്രഹത്തെ വില വെച്ചില്ലെങ്കിൽ നാളെ മരണമില്ലാത്ത ലോകത്തിലെ വലിയ സങ്കടവും വലിയ നഷ്ടബോധവുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് റബ്ബിനെ ഓർക്കാൻ, എല്ലാം റബ്ബ് നൽകിയതാണ് എന്ന തിരിച്ചറിവുണ്ടാകാൻ, അതോടൊപ്പം റബ്ബിൻ്റെ കാരുണ്യമാണ് മഗ്ഫിറത്ത് എന്ന ഓർമ്മയോടുകൂടി റബ്ബിലേക്ക് അടുക്കാൻ നിരാശനാകാതെ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കാൻ വിശ്വാസികൾക്കാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത്.

നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും. സവിശേഷം ഇത് ഞാൻ കേട്ടിരുന്നു. അൽഹംദുലില്ലാ. ഞാൻ അപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഇത് ലൈവിൽ കൊണ്ടുവന്നാൽ നന്നാകുമെന്ന്. അൽഹംദുലില്ലാ, നല്ല പരിപാടിയാണ് എന്ന് തിരുങ്ങാടയിൽ നിന്ന് സഫിയ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജമീല വി കെ പൂനൂർ, 40 വർഷം പ്രവാസിയായ ആളുടെ കഥ കേട്ടപ്പോൾ എൻ്റെ ഒരു അനുഭവം. എൻ്റെ ഭർത്താവ് 25 വർഷം പ്രവാസിയായിരുന്നു, പക്ഷേ ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. പ്രവാസം നിർത്തി 10 വർഷമായി. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു. ഞങ്ങൾക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ

0: വളരെ പ്രയോജനപ്രദമാണ് എന്ന ഒരു പ്രതികരണമാണ് അവർ നടത്തുന്നത്. അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും, പുലരിവട്ടത്തെ പോലെ തന്നെ ഇന്നത്തെ തിരുമൊഴിയും കേട്ടു അൽഹംദുലില്ലാഹ്. ഒരു ഹദീസ് പഠിക്കാൻ കഴിഞ്ഞു, സ്വഹാബിയെ കുറിച്ചും പഠിച്ചു. അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നാണ് ശ്രോതാവ് പ്രാർത്ഥിക്കുന്നത്.
1: നമ്മുടെ ലൈവ് ക്വിസിൻ്റെ ഉത്തരം പറയേണ്ടുന്ന സമയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇൻഷാല്ലാ അതിനു മുമ്പ് നമുക്ക് ഒരു സ്ലോട്ടിലേക്ക് കൂടി പ്രവേശിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. നമ്മുടെ അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം നമ്മളുടെ ഈ ഒരു സമയത്ത് പീസ് റേഡിയോയിൽ പുതുതായി തുടങ്ങുന്ന അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താറുള്ളത്. അതിൽ പ്രധാനമായി പറയാനുള്ളത് പീസ് റേഡിയോ മൊമെൻ്റേഴ്സിനെ കുറിച്ചാണ്. ബാഗ്, പെൻസിൽ, പൗച്ച്, നെയിം സ്ലിപ്പ്, കുടകൾ, ടീഷർട്ടുകൾ, തൊപ്പികൾ, ഇവക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യാൻ ഓർഡർ ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ 97 46 905006 എന്ന നമ്പറിലേക്കാണ്. അതേപോലെ തന്നെ 500 മൊഡ്യൂളിനെ കുറിച്ചാണ് രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത്.
0: മൊമെൻറ്റോകളുടെ നമ്പർ ഒന്നുകൂടി പറയാം, 97 46 95 000 6 97 46 95 000 6
1: 28-ാമത്തെ ക്ലാസ്സാണ് തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാം മൊഡ്യൂൾ April 13 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ മദീനയുടെ നേതൃത്വത്തിൽ സൂറ ബക്കറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. ലോകത്തുള്ള ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളവും തഫ്സീറുകൾ പഠിക്കാനുള്ള ഒരു പുതിയ സംരംഭമാണ് 500 എന്ന് പറയുന്നത്. മാത്രമല്ല പീസ് റേഡിയോയുടെ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് നമുക്കിത് പ്രവേശിക്കാൻ കഴിയുന്നതും പഠിക്കാൻ കഴിയുന്നതും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ചാൽ അതിൻ്റെ മൊഡ്യൂളുകളിൽ നമുക്ക് എൻറോൾ ചെയ്യാൻ കഴിയും എന്നൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഇനി നഷ്ടപ്പെട്ടു പോയ ഏത് ക്ലാസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഏത് ക്ലാസ്സുകളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 97 47 845 845 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 97 47 845 845 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് ഫാമിലി ലൈവ് ടെലികിസിനെ കുറിച്ചാണ്. ഫാമിലി ലൈവ് ടെലികിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അങ്ങനെ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ കയറി നമുക്ക് കാര്യങ്ങൾ സംവദിക്കാൻ സാധിക്കുമെന്ന അപ്ഡേറ്റുകളാണ് ഈ ഒരു സമയത്ത് നൽകാനുള്ളത്. ഇൻഷാല്ലാ നമ്മൾ പിന്നെ ആ ഒരു ലൈവ് ക്വിസിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നാണ് തോന്നുന്നത്. സലഫി, ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
0: ഇന്നത്തെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയിൽ ഫിഹർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഖുറൈഷ്. ഇന്നത്തെ ഉത്തരം ഓപ്ഷൻ ഡി, ഖുറൈഷ്. ഇൻഷാല്ലാ വിജയികളിൽ 13 പേരെ നമ്മൾ ഇൻഷാല്ലാ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്.
1: അടുത്തതായി ഒരു സ്വരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സുജൂദിൽ മുഴുകുമ്പോൾ എന്ന് തുടങ്ങുന്ന വരികളുമായി മുഹമ്മദ് ഇസ്മായിൽ ചെറുക്കൽപ്പടി നമ്മുടെ കൂടെ ചേരുന്നു.

0: മാഷാഅല്ല, വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ സ്വരത്തിലൂടെ നാം ഇതുവരെ കാതോർത്തത്. സ്വരം സൂപ്പറാണെന്ന് റുഷ്ദ കാളികാവും ഹൈറുനിസ അഷറഫ് പടിഞ്ഞാറത്തറ വയനാടും അതേപോലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഷുഹൈബ വളപട്ടണം, മാഷാഅല്ല സ്വരം അടിപൊളിയാണ്, റബ്ബിനെ സ്തുതിക്കുന്ന നല്ല അർത്ഥവത്തായ ഗാനം. ബറക്കല്ലാഹു ഫിക്കും. നല്ല സ്വരം പാടിയ ആൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ബഷീരി അബു തലശ്ശേരി പറഞ്ഞത്. എൻ്റെ ഉത്തരം ശരിയായി എന്ന് ലൈല പടിയൂർ പറഞ്ഞിട്ടുണ്ട്. മാഷാഅല്ല. എൻ്റെ ക്വിസിൻ്റെ ആൻസർ തെറ്റിപ്പോയി എന്നാണ് കാക്കേങ്ങാട് മുംതാസ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒരു അറിവ് ലഭിച്ചു അൽഹംദുലില്ലാ എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആയിഷ കരമ്പിലും അപ്രകാരം തന്നെ ഉത്തരം തെറ്റിയിട്ടുണ്ട്, പക്ഷെ ഒരു അറിവ് കിട്ടി അൽഹംദുലില്ലാ. എൻ്റെ ഉത്തരം ശരിയായി എന്നാണ് ഉമൈറ തൃശൂർ വള്ളറക്കാട് പറഞ്ഞിട്ടുള്ളത്. മറിയം ഹസീന ബിൻ അബ്ദുള്ള, മാഷാഅല്ലാ എനിക്ക് സന്തോഷം, എൻ്റെ ഉത്തരം ശരിയാണ് എന്നാണ് അവർ പറയുന്നത്.
1: സീനത്ത് പാലക്കാട്ടിൽ നിന്ന് അസ്സലാമു അലൈക്കും. നല്ല മനോഹരമായ ഗാനം. പാടിയ മോനും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അബൂബക്കർ സുലൈമാൻ, മാഷാഅല്ല സ്വരം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
0: മനാഫ് പാലക്കാഴി, 2007 മലയാളം സംസാരിക്കാൻ ആളില്ലാത്ത സൗദിയുടെ ബോർഡറിൽ ഞാനും പെട്ടിട്ടുണ്ട് 2 കൊല്ലം. നെജറാൻ, യമൻ, സൗദി ബോർഡറിൽ നല്ല രസമുള്ള നാടാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തീമഴ പെയ്ത സ്ഥലം എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായി വരച്ചത്.
1: ജാസ്മിൻ കവീർ പൂച്ചാക്കൽ, കറക്കി കുത്തി കറക്റ്റായി അൽഹംദുലില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. മിക്കവാറും ശ്രോതാക്കളുടെ മനസ്സിലിപ്പൊരു ചിരി വരുന്നുണ്ടാകും അല്ലേ, അവരും ഈ ഒരു പാതയിൽ തന്നെ ആവാനാണ് വഴി.
0: നിങ്ങളും ചിരിക്കുകയാണല്ലോ.
1: ആ ശരി. ആയിഷ കരിമ്പിൽ സ്വരം സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട് മൈമൂന ചീക്കിലോട്. മാഷാഅല്ല നല്ല അർത്ഥവത്തായ ഗാനം, നന്നായി ആലപിച്ചു എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സെറീന ചമൽ താമരശ്ശേരി, സ്വരം സൂപ്പർ, എൻ്റെ ഉത്തരം തെറ്റി, പുതിയൊരു അറിവ് കിട്ടി അൽഹംദുലില്ല. സഫിയ ഇടപ്പാൾ, മാഷാഅല്ല സ്വരം അതിമനോഹരം, ബാറക്കല്ലാഹു ഫീക്കും എന്ന ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ആയിഷ ഫിർദൌസ്, എൻ്റെ ഉത്തരം ശരിയായി എന്ന ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ല നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് സലഫി പ്രവേശിക്കാമെന്നാണ് തോന്നുന്നത്. എന്താണ് നമ്മുടെ അടുത്ത സ്ലോട്ട്?
0: നമ്മുടെ ഒരു ഒരു മൊമെൻ്റോയുമായി ബന്ധപ്പെട്ട ഒരു നമ്മുടെ സഫിയ തിരുരങ്ങാടി അവർ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കുടക്ക് വേണ്ടി അറിയിച്ചിരുന്നു, അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇൻഷാല്ല നമ്മളിവിടുന്ന് അയച്ചിട്ടുണ്ട് സാധനം, ഇൻഷാല്ല നിങ്ങൾക്ക് അത് അവിടെ എത്തുന്നതാണ് ഇൻഷാല്ല. അതേപോലെ തന്നെ
1: അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുള്ളത്, മാഷാഅല്ല കെ വിയുടെ ഓരോ ഹദീസും വളരെ പഠനാർഹമാണ്, ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ എന്നൊരു കമൻ്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു മെസ്സേജ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, നല്ല ശബ്ദത്തിൽ പാടിയ മോനെ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ജാസ്മിൻ സലീം തൊടുപുഴയിൽ നിന്ന്, അൽഹംദുലില്ലാഹ് എൻ്റെ ആൻസർ ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫിയ ഇടപ്പാൾ, എൻ്റെ ആൻസർ തെറ്റിപ്പോയി എന്നാലും പുതിയ ഒരു അറിവ് കിട്ടിയല്ലോ എന്ന ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
0: നമുക്ക് ഇന്നത്തെ വഴിവിളക്കിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വഴിവിളക്ക് 2565 നമ്പർ വഴിവിളക്കാണ്. ആ വഴിവിളക്കിൻ്റെ ടെക്സ്റ്റ് ഇപ്രകാരമാണ്: നേരത്തിനെത്തണം, നേരം തെറ്റാതെ എത്തേണ്ടിടത്ത് നേരത്തിന് മുന്നേ എത്താൻ ശീലിക്കണം. നേരത്തെ ഒരുങ്ങുക, നേരത്തിന് ഇറങ്ങുക. ഐ റിപ്പീറ്റ്, നേരത്തിനെത്തണം, നേരം തെറ്റാതെ എത്തേണ്ടിടത്ത് നേരത്തിന് മുന്നേ എത്താൻ ശീലിക്കണം. നേരത്തെ ഒരുങ്ങുക, നേരത്തിന് ഇറങ്ങുക. അങ്ങനെ ഒരു ഒരു ടെക്സ്റ്റാണ് ഇന്നത്തെ വഴിവിളക്കിൽ.
1: അത് നിന്റെ പിന്നെ പല വകഭേദത്തിലും നമ്മൾ പറയാറുണ്ട്. എന്ത് പിന്നെ ഒരു നമ്മൾ ധൃതി പിടിച്ചെത്തുന്ന ഒരു മിനിറ്റിന് വേണ്ടി നമ്മൾ പൊരുതുന്ന ഒരു പൊരുതൽ, അത് ചിലപ്പോൾ എന്താകും, ഒരു വലിയൊരു സങ്കട കണ്ണീരിന് ഇടയാകും. ഇപ്പോൾ നമ്മൾ 10:05 നമുക്ക് പഞ്ചിങ് ഉണ്ടെങ്കിൽ, നമ്മൾ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റുള്ള ദൂരത്തിന് അത്ര ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് വഴിയിലുണ്ടാകുന്ന അകാരണമായ ഒരു ബ്ലോക്കിൽ പെട്ട് പിന്നെ ആ സമയം പിടിച്ചെടുക്കാൻ വേണ്ടി കാട്ടുന്ന പരാക്രമങ്ങളിലാണ് പല അനർത്ഥങ്ങളും സംഭവിക്കാറുള്ളത്.
0: ഈ പറഞ്ഞതിന് നമ്മൾ സാധാരണ കൗൺസിലിംഗുകാരൊക്കെ പറയാറുള്ളത് പങ്ക്ച്വാലിറ്റി. ബീങ് ഓൺ ടൈം, ഏറ്റവും ആ കറക്റ്റ് ടൈമിന് എത്തുക എന്നുള്ള ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക.
1: അപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയ സമയത്ത് നമ്മുടെ ട്രാഫിക്കിൽ പിന്നെ എഴുതി വെച്ചൊരു വാചകം ഇങ്ങനെയാണ്, അതായത് ചില ആളുകൾ ഒരു ബൈക്കിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് അവർ പിന്നെ എഴുതി വെച്ചിരിക്കണത് ചില ആളുകൾ കിടക്കയിലും ചില ആളുകൾ മണ്ണിനടിയിലും, ആകെ രണ്ട് വാചകേ അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷേ അത് ഒരു വലിയൊരു ആശയം നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതായത് ചില ആൾക്കാരെന്തുണ്ട്, കിടക്കയിലായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബൈക്കിൽ കാണിക്കുന്ന കുറേ സംഭവങ്ങൾ, അതേപോലെ തന്നെ വാഹനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ പിന്നെ സമയത്തുണ്ടായ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഒരു മദ്യപൻ വാഹനം ഓടിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. അതായത് റോങ് സൈഡിൽ കയറി തിടിച്ച് തെറിപ്പിച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അനർത്ഥങ്ങൾ നമ്മൾ റോഡുകളിൽ കാണുന്നു. അപ്പോൾ ഇവിടെയൊക്കെയും നമ്മൾ കാണുന്നു. ഇപ്പോൾ പിന്നെ ആ ബസ്സുകാർ കാണിക്കുന്ന പിന്നെ കുറേ പ്രയാസങ്ങൾ, അവർ ഒരു മിനിറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ജീവനുകളെ പ്രയാസത്തിലാക്കുന്നത്, കുറേ പിന്നെ ഇതിനെ ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നേരത്തെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു ശീലമാക്കാൻ വേണ്ടി, പിന്നെ നമുക്ക് ചില രാജ്യങ്ങളുടെ തന്നെ പ്രത്യേകത അതാണെന്ന് പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുണ്ട്. അവിടെ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ 9 മണിയെന്ന് പറഞ്ഞാൽ 9 മണിക്ക് പ്രോഗ്രാം തുടങ്ങുക,
0: സമയത്തിന് മുമ്പേ അവിടെ എത്തുക.
1: അതെ,
0: അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെ.
1: നമ്മുടെ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ഈ മയ്യത്തിൻ്റെ വിഷയത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു പങ്ക്ച്വാലിറ്റി കണ്ടിട്ടുള്ളത്. അതായത് ആളുകൾ അതാണ് അതിൽ കൃത്യമായിരിക്കും, ഇത് 5:45 മയ്യത്തെടുക്കും എന്ന് പറഞ്ഞ് നമ്മൾക്ക് എഴുതുക, അല്ലെങ്കിൽ നിസ്കാരം ആരംഭിക്കും. ഇപ്പം ചില ഇപ്പോൾ കോഴിക്കോട് ആ പ്രദേശങ്ങളിലാണ് തോന്നുന്നു, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആകെ പറയാറുള്ളത് 3 മണിക്ക് പള്ളിയിൽ എത്തും, അത്ര സമയത്തിനത് കൃത്യമായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വിചാരിച്ച് ചില ആൾക്കാർ കുറേ നേരത്തെ വരും. ആ നേരത്തെ വരുന്ന ആളുകളെ അവരെയൊക്കെ പ്രയാസത്തിലാക്കിയിട്ട് പിന്നെയും സമയം നീട്ടി അങ്ങനെ ചടങ്ങുകളൊക്കെ അലങ്കോലമാകുന്ന ഒരുപാട് പിന്നെ പ്രയാസങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. അപ്പോൾ സമയത്തിന്, എല്ലാവരുടെ സമയത്തിനും വിലയുണ്ട്. സമയമാണല്ലോ നമ്മളുടെ ഒരു കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്.
0: ഏതൊരു ശ്രമത്തിൻ്റെയും വിജയത്തിന് സമയനിഷ്ഠ നിർണായകമാണ്. ഈ കൃത്യനിഷ്ഠ പാലിക്കുന്ന ജീവനക്കാരെ അംഗീകരിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ ഏത് ഓഫീസും തയ്യാറാവും. അപ്പം അത് എല്ലാ ഓഫീസിൻ്റെയും അപ്രകാരം തന്നെയാണ്. അപ്പോൾ വൈകി വരുന്ന ജീവനക്കാർക്ക് 2 തവണയിൽ കൂടുതൽ ഒഴിവ് നൽകില്ല എന്നൊക്കെയുള്ള കുറച്ച് അത്രയും കർശനമായ നിലപാടുകളൊക്കെ പല ഓഫീസുകളിലും നമുക്ക് കാണാനും കഴിയും. അത് ഓഫീസാണെങ്കിലും എവിടെയാണെങ്കിലും കൃത്യസമയം പാലിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു നല്ല ഒരു സ്വഭാവം തന്നെ. ഇപ്പോൾ നേരം തെറ്റാതെ എത്തേണ്ടടുത്ത് നേരത്തിന് മുന്നേ എത്താൻ ശീലിക്കണം, നേരത്തെ ഒരുങ്ങണം, നേരത്തെ ഇറങ്ങണം എന്ന ഒരു വഴിവിളക്കിനാണ് നമ്മൾ ഇതുവരെ.
1: സമാനമായ ഒരു ആശയം പകർന്നു നൽകുന്ന ഒരു പിന്നെ ആയിഷ കൊയിലാണ്ടിയുടെ ഒരു വാചകമുണ്ട്, ഒരടി തെറ്റിയാൽ 100 അടി ഓടിയാലും എത്തില്ല എന്നുള്ളത്. ഒരടി തെറ്റിയാൽ 100 അടി ഓടിയാലും എത്തില്ല. അത് വളരെ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അതേ ഒരു ആശയമാണത്. നഫീസ പി എ താമരശ്ശേരി പിന്നെ പറഞ്ഞു, ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു, വായിച്ചു കേട്ടില്ല. തീർച്ചയായും ഞാൻ തന്നെയാണ് അത്. നിങ്ങൾ അയച്ച സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രാർത്ഥന അവിടെ നടത്തുകയുണ്ടായി. നിങ്ങളത് ശ്രദ്ധിച്ച് കാണില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഹലിമ കെ മുഹമ്മദ് പാങ് അസ്സലാമു അലൈക്കും, എനിക്ക് പീസ് റേഡിയോയുടെ ഒരു കുട വേണമായിരുന്നു, അയച്ചു തരുമോ, എത്രയാണ് വില എന്നുള്ളതാണ്.
0: അതെ, അവരുടെ നഫീസ പി എ തമ്പശ്ശേരിൻ്റെ മെസ്സേജ് പ്രകാരമായിരുന്നു, നമ്മളത് വായിച്ചതാണ്.
1: അതെ,
0: എന്നിരുന്നാലും അത് പ്രകാരമായിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ച് ഇന്നേക്ക് ഒരു വർഷമായി ദുആ ചെയ്യണമെന്നാണ്. ഇൻഷാല്ലാ തീർച്ചയായും നമ്മളത് അവിടെ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്.
1: ഹലീമ കെ മുഹമ്മദ് പാങ്ങിൻ്റെ അറിവിലേക്ക് നമ്മൾ അപ്ഡേറ്റ്സ് ഒന്നുകൂടി നമ്മൾ പറയുകയാണ്. അതായത് പീസ് റേഡിയോ മൊമെൻ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ഒരു അപ്ഡേറ്റ്സ് നൽകിയിരുന്നത്. പീസ് റേഡിയോ ഇറക്കുന്ന സാധനങ്ങൾ ലഭ്യമാകാൻ എന്തു ചെയ്യണം എന്നത് അതിൽ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു നമ്പർ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിരുന്നു. ആ ഒരു ശ്രോതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 97 46 950 00:06 നിങ്ങൾ പീസ് റേഡിയോ മൊമെൻ്റേഴ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ചില ആളുകളുടെ, പിന്നെ ജമീല നെമ്മിനി കിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സങ്കടം പറഞ്ഞിട്ടുണ്ട്. സറീന ബിന്ത് അബ്ദുറഹ്മാൻ കറക്കി കുത്തി, ഉത്തരം ശരിയായി, കറക്കിയെടുത്ത ഞാൻ വിജയികളിൽ ഉൾപ്പെടുമോ കാത്തിരിക്കാമെന്നാണ്. സിസ്റ്റം കറക്കുമോ എന്നറിയില്ല എന്നുള്ളതാണ് അതിനോട് ചേർത്ത് വെക്കാനുള്ളത്. പിന്നെ അതോടൊപ്പം ഞാൻ ഖബറിനെ പറ്റിയുള്ള ഒരു കവിത അയച്ചിരുന്നു, വായിച്ചില്ല, വായിക്കുമല്ലോ എന്നുള്ളതാണ്. ഇൻഷാല്ലാ ധാരാളക്കണക്കിന് ശ്രോതാക്കളുടെ മെസ്സേജുകൾ ഇത്തരത്തിലുണ്ട്, നമുക്ക്
0: കണ്ടിട്ടില്ല, അതൊന്നും കൂടി ഇൻഷാല്ലാ ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അതിന് തെരഞ്ഞെടുക്കുക, പക്ഷെ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഇൻഷാല്ലാ പ്രതികരണ പേജിലൂടെ അതൊന്ന് അയച്ചിരുന്നെങ്കിൽ ഹയറായിരുന്നു.
1: നമ്മൾ പിന്നെ ശ്രോതാക്കളുമായി ഒരു ചെറിയ ഒരു ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നമ്മുടെ ഒരു മനസ്സിന് ശുദ്ധി കിട്ടുന്ന ഒരു ചിന്തയാണ്. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ സുഖം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നിന്റെ സുഖത്തിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ആരോഗ്യം അത് നിന്റെ ആരോഗ്യത്തിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത്. മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ഭക്ഷണം റിസ്ക് അത് നിന്റെ ഭക്ഷണത്തിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എപ്പോഴും ശുദ്ധനായിരിക്കുക, ഒരു കുശുമ്പോ കുറുമ്പോ തോന്നാതെ എപ്പോഴും പ്യുവറായിട്ടിരിക്കുക. മാത്രമല്ല, നിനക്ക് എന്തൊന്ന് ആഗ്രഹിക്കണമെന്ന് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്കും നീ എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കാൻ.
0: മാഷാല്ലാ, പലപ്പോഴും പല ആളുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു അസൂയാർഹമായ ചില ചിന്തകളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ അയാളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാരീരികമായ ആരോഗ്യം അല്ലെങ്കിൽ ഒരു ഹൈർ നന്മ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ മറ്റൊരാൾ ചിന്തിക്കുന്നത് ഈ എനിക്ക് കിട്ടേണ്ടതായിരുന്നല്ലോ, എന്നിൽ നിന്ന് കൊടുത്തതുപോലെയാണ്, അങ്ങനെയുള്ള ഒരു ചിന്തയാണ്. അല്ല, നിനക്കുള്ളത് നിനക്കുണ്ട്, അയാൾക്ക് കിട്ടിയത് അയാൾക്കുള്ളത് തന്നെ അയാൾ നിന്നിൽ നിന്നെടുത്തു കൊടുത്തതല്ല എന്ന മനോഹരമായൊരു ചിന്തയാണ് ഇവിടെ ഇന്ന് പീസ് റേഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്.
1: മാഷാല്ലാ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരു അല്പസമയം കൂടി നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. സജന ആറാം മൈലിൽ നിന്ന് ചോദിക്കുകയാണ്, ഉത്തരം ഒന്നുകൂടി പറയുമോ,
0: കേട്ടില്ല.
1: ഓപ്ഷൻ ഡി ഖുറൈശ് എന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരം. ഹലീമ കെ മുഹമ്മദ് പാങ് നമ്പർ ഒന്നുകൂടി പറയാമോ എന്നുള്ളതാണ്.
0: 97 46 950 006.
1: അതെ, ഇൻഷാല്ലാ നമ്മൾ പീസ് റേഡിയോ അടുത്തതായി ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. സലഫി, ഇന്നത്തെ സ്ലോട്ട് ഏതാണ്?
0: സ്ലോട്ടിന് മുമ്പ് നമ്മുടെ വിജയികളെ നമുക്ക് ഇൻഷാല്ലാ പറയേണ്ടതുണ്ട്. അതിന് വിജയികളെ നമുക്ക് പ്രഖ്യാപിക്കാമെന്ന് തോന്നുന്നു.
1: അതെ,
0: വിജയികളിൽ 13 ആള്. ആരൊക്കെയാണവർ? ചോദ്യം
1: ഇന്നത്തെ പിന്നെ വിജയികളിൽ നമ്മൾ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പരയിൽ ഫിഹ്ർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം, ഖുറൈശ് എന്നുള്ളതാണ്. വിജയികളിൽ 13 പേരെ സിസ്റ്റം തിരഞ്ഞെടുത്തത്. മറിയം ഹസീന ബിൻത് അബ്ദുള്ള, മുഹമ്മദ് മീച്ചേരി ചമ്രക്കാട്ടൂർ, സൈനബ കരുവാങ്കല്, നാസില കമ്പളക്കാട് വയനാട്, ഉമ്മുസൽമ വളാഞ്ചേരി, റന്ന മജീദ് പി ചാലിയം, ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂർ, യു പി ഹാരിസ് കൊയിലാണ്ടി, സുലേഖ തിരുവാലി, ആയിഷ മേത്തേതിൽ, താഹിറ ടി കെ കാസർഗോഡ്, സൗദ കടമ്പഴിപ്പുറം, ഷക്കീല പി എച്ച് പത്തനാട്, കങ്ങഴ കോട്ടയം.
0: ഓക്കെ, ഇന്നത്തെ വിജയികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ ഇവരാണ്. മറിയം ഹസീന ബിൻ അബ്ദുള്ള, മുഹമ്മദ് മീച്ചേരി ചെമ്പ്രകത്തൂർ, സൈനബ കരുവാങ്കല്, നാസില കമ്പളക്കാട് വയനാട്, ഉമ്മു സൽമ വളാഞ്ചേരി, റന്ന മജീദ് പി ചാലിയം, ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂർ, യു പി പി ഹാരിസ് കൊയിലാണ്ടി, സുലേഖ തിരുവാലി, ആയിഷ മേറ്റേത്തിൽ മറ്റത്തിൽ നിന്നായിരിക്കില്ല അത്, താഹിറ ടി കെ കാസർഗോഡ്, സൗദ കടമ്പഴിപ്പുറം, ആൻഡ് ഷക്കീല പി എച്ച് പദനാട് കോട്ടയം.
1: വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നോക്കി അസൂയപ്പെടാതെ നമുക്ക് കിട്ടിയതിൽ നോക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നതാണ് ഒരു ശ്രോതാവ് താമരശ്ശേരിയിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഖദീജ തൊടുപുഴ എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാല്ലാ ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഹഫീസ പി എ താമരശ്ശേരി, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നോക്കി അസൂയപ്പെടാതെ നമുക്ക് കിട്ടിയതിൽ നോക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്യാമെന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. സറീന ബിൻത്ത് കാസർകോട്ട് നിന്ന് കാത്തിരുന്നു, സിസ്റ്റം തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. സഫി എടപ്പാൾ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അസ്ന കടമ്പഴിപ്പുറം, ചോദ്യവും ഓപ്ഷൻസും ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശ പരമ്പരയിൽ ഫിഹ്ർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷനുകൾ എ ഹാഷിം, ബി മുത്തലിബ്, സി കിനാബ, ഡി ഖുറൈഷ്. അതിൽ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഖുറൈഷ് എന്ന്. വിജയികളിൽ 13 പേർ ഇവരാണ്: മറിയം, ഹസീന ബിൻത് അബ്ദുള്ള, മുഹമ്മദ് മീച്ചേരി ചെമ്പ്രകത്തൂർ, സൈനബ കരുവാങ്കല്, നാസില കമ്പളക്കാട് വയനാട്, ഉമ്മുസ്ലിമ വളാഞ്ചി, റന്ന മജീദ് പിച്ചാലിയം, ഷുഹൈബ യസി അഴീക്കൽ കണ്ണൂർ, യു പി പി ഹാരിസ് കൊയിലാണ്ടി, സുലൈഖ തിരുവാലി, ആയിഷ മേറ്റത്തിൽ, താഹിറ ടി കെ കാസർഗോഡ്, സൗദ കടമ്പഴിപ്പുറം, ഷക്കീല പി എച്ച് പതിനാട്, കങ്ങഴ കോട്ടയം.
1: ഷുഹൈബ എസി അഴീക്കൽ അലഹമ്മദില്ലാ ഇന്ന് വിജയിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല വി കെ പുനൂർ, ഇന്നത്തെ ചിന്ത ചിന്തിക്കാനുള്ള അർത്ഥവത്തമായ വാക്കുകളാണ്, അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നാണ്. നഫീസ പി എ താമരശ്ശേരി, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നോക്കി അസൂയപ്പെടാതെ നമുക്ക് കിട്ടിയതിൽ നോക്കി അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക എന്നൊരു കമൻറ്റാണ് നടത്തിയിട്ടുള്ളത്. മുംതാസ് ബേപ്പൂർ, എൻ്റെ അനിയത്തിയുടെ മകൾ ഇന്ന് വിജയിയായി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
0: അറിയാം ഒരു നന്മ, ടീച്ചേഴ്സ് കോഴ്സ് ധാർമ്മിക മൂല്യങ്ങൾ തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ലിബറൽ ചിന്തകൾക്കെതിരെ വൈജ്ഞാനിക പ്രതിരോധം തീർക്കാനും പുതിയ കാലത്തെ വിദ്യാർത്ഥി സമൂഹത്തെ തിരിച്ചറിഞ്ഞ് അവർക്കാവശ്യമായ മൂല്യബോധങ്ങൾ കൈമാറുന്നതിനും അധ്യാപകരെ പ്രാപ്തമാക്കുന്ന കോഴ്സാണ് ടീച്ചേഴ്സ് കോഴ്സ്. വിസ്ഡം അക്കാഡമിക് വിങ്ങിൻ്റെ കീഴിൽ പ്ലാൻ ചെയ്യുന്ന കോഴ്സ് ജൂൺ മുതൽ അധ്യാപക സമൂഹത്തിന് ലഭ്യമാകുന്നതാണ്.
1: ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മൾ ഓരോ ഘടകത്തിൽ കാറ്റഗറികൾക്കും വേണ്ടി നമ്മൾ സമ്മേളനങ്ങളും പരിപാടികളും പ്രോഗ്രാമുകളും നമ്മൾ നടത്തി വരാറുണ്ട്. ആ കൂട്ടത്തിൽ ഓരോ വകുപ്പിനും നമുക്ക് വിങ്ങുകൾ രൂപീകരിച്ച് അവരും അവർക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എഞ്ചിനീയർ കോൺഫറൻസ് നടത്താറുണ്ട്, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രോഫ് കോൺ നടത്താറുണ്ട്. അങ്ങനെ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതികളാണ്, നമ്മളിൽ കൂടുതൽ പേരും ടീച്ചേഴ്സാണ്. ഏതെങ്കിലുമൊക്കെ എൽ പി തൊട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ അധ്യാപകമായിട്ട് നമുക്ക് ഒരു അധ്യാപക സമൂഹം തന്നെയുണ്ട്. അത് മാത്രമല്ല, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു പ്രൊഫഷനും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്, എല്ലാ കാലഘട്ടത്തിലും മരണപ്പെട്ടാലും മാഷ് എന്ന് പറയുന്ന ആ ഒരു നാമം ഒരിക്കൽ വന്നു കിട്ടിയാൽ പിന്നീട് അത് മാഞ്ഞു പോവില്ല. പക്ഷേ ഒരു പോലീസ് എന്നോ ഒരു ഡോക്ടർ എന്നുള്ളതൊക്കെ ചിലപ്പോൾ മാഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാഷി എന്ന് പറയുന്ന ആ പ്രൊഫഷൻ ആളുകൾ പിന്നെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ്.
0: ലോകത്ത് ഡോക്ടർമാരാണെങ്കിലും ഐ എസ് കാരാണെങ്കിലും പൈലറ്റുകാരാണെങ്കിലും എന്താണ് അസിസ്റ്റന്റ് മറ്റേ സെക്രട്ടറിമാരാണെങ്കിലും അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മന്ത്രിതലത്തിൽ ഭരണാധികാരികളാണെങ്കിലും അവരൊക്കെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഈ ഒരു അധ്യാപകർ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ലിബറൽ ചിന്താഗതികൾക്ക് അപ്പുറത്ത് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഇത് തന്നെ അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു വിസ്ഡം എഡ്യൂക്കേഷൻ അക്കാഡമിക് വിങ്ങിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന കോഴ്സാണ് ടീച്ചേഴ്സ് കോഴ്സ്. ഇൻഷാല്ലാ ജൂൺ മുതൽ അതിൻ്റെ അപ്ഡേഷനുകൾ ലഭ്യമായി തുടങ്ങും. നമുക്ക് നമ്മുടെ മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ചോദ്യവും ഒരു ഉത്തരവും. ഇന്ന് കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് കൊടുക്കുന്ന വിധം എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നത് ഷബീബ് സ്വലാഹി.
2: കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി സ്റ്റോക്ക് എടുത്തു. ആ സ്റ്റോക്ക് ക്രെഡിറ്റിന് വാങ്ങിയതാണെങ്കിൽ ക്രെഡിറ്റായി കൊടുക്കാനുള്ള ക്യാഷ് കുറച്ചതിനു ശേഷമുള്ള സംഖ്യയാണോ സക്കാത്ത് കൊടുക്കേണ്ടത്?
3: ക്രെഡിറ്റ് ഒഴിവാക്കി തന്റെ മുതലായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ ഉള്ളത് അതിന് തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. അല്ലാഹു അഅലം.
1: മാഷാല്ലാ, ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് കൊടുക്കുന്ന വിധം എന്ന ടൈറ്റിൽ നിന്നുകൊണ്ടുള്ള ഷബീബ് സലാഹിയുടെ മറുപടിയാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: നമ്മുടെ ഷുഹൈബ എം മുളവട്ടണത്തിൻ്റെതായ ഈ ഒരു കവിത പ്രതികരണ പേജിൽ വന്നിട്ടുണ്ട്. ബജറ്റ് കവിത. ഇന്ന് ആർച്ച് വേണം, പോർച്ച് വേണം, ഷോവാളും ഷോക്കേസും വേണം, കിച്ചണിന് മോഡേൺ ടച്ച് വേണം, നിലം മേൽത്തരമാകണം, ചുമരിന് മുടി വേണം, മറ വേണം, മറക്കുള്ളിൽ കുളിര് വേണം, മുന്തിയ മെച്ചയും വേണം, സുഖമായൊന്നുറങ്ങുവാൻ ചെലവ് തന്നെ വേണം, അതിനുള്ള ബജറ്റുമുണ്ട് കയ്യിൽ, നാളെ ആർച്ചില്ല, പോർച്ചില്ല, കിച്ചണില്ലാത്ത, കുളിരില്ലാത്ത കബറെന്ന വീട്, നിലം വെറും മണ്ണ്, ചുമരോ പരുത്ത കല്ലും, അവിടെ സുഖമായി ഉറങ്ങാൻ കർമ്മത്തിൻ്റെ മെത്ത തന്നെ വേണം, അതിനുള്ള ബജറ്റ് എന്തുണ്ട് കയ്യിൽ.
1: മാഷാ അല്ലാ, മനോഹരമായ അല്ലേ ഒരു കവിത. നമ്മുടെ ശ്രോതാക്കൾ
0: നല്ലൊരു കവിതയാണ്. അപ്പോൾ അതിലൊരു ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറിയ വരികളാണ്, പക്ഷേ ഒരുപാട് ആശയങ്ങൾ ആ കവിതയിലുണ്ട് എന്നുള്ളത് ഏറെ ഹൃദ്യമാണ്. നമ്മുടെ ശ്രോതാക്കളുടെ ആ ഒരു റേഞ്ചാണത്. പലപ്പോഴും അവരുടെ ഒരു കഴിവുകൾ, മാഷാ അല്ലാ ബറക്കല്ലാഹു ഫീക്കും, നല്ല നല്ല ഗാനങ്ങൾ രചിക്കുവാനും അത് ആലപിക്കപ്പെടാനും അതൊരുപാട് ഒരുപാട് ആളുകളിലേക്ക് എത്താനും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആശംസിക്കുക.
1: യു പി ഹാരിസ് കൊയിലാണ്ടി പറയുന്ന ഒരു കാര്യം, അൽഹംദുലില്ലാഹ്, മാസങ്ങൾക്ക് ശേഷം ഞാൻ വിജയിൽ ഉൾപ്പെട്ടു, ഇപ്പോൾ ബഹ്റൈനിലാണ് എന്നൊരു കമൻ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ഈ ഒരു പ്രഭാതത്തിലും പിന്നെ നമ്മുടെ പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നു. അതോടൊപ്പം സുലേഖ തിരുവാലി, അൽഹംദുലില്ലാ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് വിജയിയായി. ചോദ്യം ഈസിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പെട്ടെന്ന് ഉത്തരം അയക്കാൻ ഒരുങ്ങി, പക്ഷേ ചോദ്യം ടഫായിരുന്നു, അവസാനമാണ് ഉത്തരം അയച്ചത്. ഇത് കേൾക്കുമ്പോൾ സൽഫി എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്. എന്താണ് കഥ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളൊരു കഥയാണ്. അതായത് ഒരു മുതലകൾ നിറഞ്ഞൊരു കുളം. അപ്പോൾ
0: മുതലക്കുളാണോ കോഴിക്കോടുള്ള?
1: ആ പിന്നെ അവിടുത്തെ മുതലകളൊക്കെ നമ്മൾ കൊണ്ടുപോയി പാർപ്പിച്ചൊരു മുതലക്കുളം എന്ന് വിചാരിച്ചോളൂ. കോഴിക്കോട് മുതലക്കുളമല്ല, അവിടുത്തെ മുതലകളൊക്കെ കൊണ്ടുപോയി പാർപ്പിച്ച കഥയല്ലേ,
0: ഒറിജിനൽ മുതലുള്ള കുളമാണ്.
1: കുളമാണ്. അപ്പോൾ പിന്നെ ചുറ്റുഭാഗത്തും കുറേ ആളുകൾ ജനക്കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് രാജാവും പരിവാരങ്ങളും. അപ്പോൾ രാജാവ് വളരെ പിന്നെ മൂല്യവത്തായ ഒരു സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് പിന്നെ ഈ ഒരു കുളം നീന്തി കിടക്കുന്ന ആൾക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ആരാണ് അത് നീന്തി കിടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ അതിലേക്ക് ചാടി, അയാൾ എന്ത് ചെയ്തു, അക്കരെ കടന്നു. അക്കരെ കടന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഭയങ്കര ധീരശാലി എന്നൊക്കെ പുകഴ്ത്തതിനിടക്ക് അയാൾ പറഞ്ഞു, എനിക്ക് സമ്മാനമൊക്കെ നിൽക്കട്ടെ അവിടെ, ആരാണ് എന്നെ അതിലേക്ക് തള്ളിയിട്ടതെന്നാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ ഇതേപോലെ ഞാനൊരു ഇൻട്രോ പറഞ്ഞു, വളരെ ഈസിയാണെന്നുള്ളത്. അപ്പോൾ കുറേ ശ്രോതാക്കൾ എന്ത് ചെയ്തു, പതിവിൽ കവിഞ്ഞ ആവേശത്തോടു കൂടി സമ്മാനത്തിൽ ഉൾപ്പെടാം എന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ ആ കഥ ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. ഞങ്ങൾ ആരപ്പം അതിലേക്ക് തള്ളിയിട്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ
0: വേറെ ആരാ തള്ളിയിട്ട്, നിങ്ങൾ തന്നെ അൻസാരി. അപ്പൊ ആ കഥ സൂട്ടാവണേ നിങ്ങൾ തന്നെയാണ്. നിങ്ങള് എല്ലാവരെയും ആ മുതലക്കുളത്തിലേക്ക് തള്ളിയിട്ടത് മുതലകളും പാമ്പുകളും നിറഞ്ഞ അതിഭീകരമായൊരു കുളം തന്നെയാണ്. ആ കുളം കുളത്തിലേക്ക് എളുപ്പത്തിൽ എന്താണ് നീന്തിക്കയറാം എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് തള്ളിയിട്ടത് ഹസൻ അൻസാരി തന്നെയാണ്. അത്രയും ഈസിയാണ് ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് നിങ്ങളാ തള്ളിയിടുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇപ്പം എന്ത് പീസിയത് എന്താണ്, ഇപ്പോൾ ചിലപ്പോൾ മൂപ്പർക്ക് അത്രയും അതുകൊണ്ടായിരിക്കാം, പക്ഷെ എനിക്കത് ഈസിയായി തോന്നിയതുമില്ല. എന്തായിരുന്നാലും ഒരു വലിയൊരു മുതലക്കുളം തന്നെയാണ് താണ്ടി വന്നത്. ഉത്തരം ശരിയായവരുണ്ട്, ശരിയായ ആകാത്തവരുണ്ട്. എന്തായാലും ആ മുതലകൾ നിറഞ്ഞ കുളത്തിലൂടെ നീന്താൻ അവരെ തള്ളിയിട്ടത് മറ്റാരുമെല്ലാം
1: ഒരുപാട് ശ്രോതാക്കൾ ഇപ്പം മുതലക്കുളത്തിൽ വീണിട്ട് അവർ ചോദിക്കുന്നുണ്ട്, എന്ത് ഇപ്പം ഞങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾ ഈസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പിന്നെ ഈസി അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള പരിഭവങ്ങൾ പറയുന്നുണ്ട്. മൈമൂന ചേക്കിലൂടെ പറയുന്ന കഥ കേട്ട് ചിരിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഷുഹൈബ കാരാടം പറയുന്ന സഹോദരിയുടെ കവിത, മാഷാ അല്ലാ, നല്ല അർത്ഥവത്തായ വരികൾ, ഒരുപാട് ചിന്തിക്കാനുണ്ട്. അതിൽ ഇനിയും എഴുതുവാനുള്ള കഴിവ് ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അവർ പിന്നെ ഷുഹൈബ് കാരാടൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ജാസ്മിൻ പറളി കഥ സൂപ്പർ എന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം മൻസാരിക്കയുടെ കഥ കേട്ടപ്പോൾ ചിരിച്ചു. ഹുസൈൻ കങ്ങളാണ് ഇന്നതിലേക്ക് തള്ളിയിട്ടത്, ഞങ്ങൾ നേരത്തെയും പറഞ്ഞിരുന്നു. സഫിയ കെ സഫിയ എടപ്പാൾ കഥ സൂപ്പർ മാഷാല്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മൈമൂന ചീക്കിലോട് മാഷാല്ല നല്ല അർത്ഥസമ്പുഷ്ടമായ കവിത, എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുന്നു. ബാറക്കല്ലാ ഫീക്ക്, ഇനിയും കൂടുതൽ കൂടുതൽ എഴുതാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സഫിയ എടപ്പാൾ. നല്ല അർത്ഥവത്തായ കവിത. സമീറ എ പി മാട്ടൂൽ മാഷാല്ല നല്ല അർത്ഥവത്തായ കവിത എന്ന് പറഞ്ഞിട്ടുണ്ട്. സുലൈഹ തിരുവാലിയിൽ നിന്ന്, അൽഹംദുലില്ലാ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് വിജയായി. ചോദ്യം ഈസിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പെട്ടെന്ന് ഉത്തരം അയക്കാൻ ഒരുങ്ങി, പക്ഷേ ചോദ്യം ടഫായി. നമ്മൾ അതിൽ നിന്നാണ് കഥയിലേക്ക് പോയത്. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട് വിജയികളെ പറഞ്ഞോ കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയികളെ പറഞ്ഞോ കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, വിജയികൾ ഇവരാണ്, 13 തെരഞ്ഞെടുക്കപ്പെട്ടവർ. വിജയികൾ ഒരുപാടുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവർ മറിയം ഹസീന ബിൻറ്റ് അബ്ദുള്ള, മുഹമ്മദ് മീച്ചേരി ചെമ്പ്രകത്തൂർ, സൈനബ കരുവാങ്കല്, നാസില കമ്പളക്കാട് വയനാട്, ഉമ്മു സൽമ വളാഞ്ചേരി, റന്ന മജീദ് പി ചാലിയും, സുഹൈബ എസ് അഴീക്കൽ കണ്ണൂർ, യു പി ഹാരിസ് കൊയിലാണ്ടി, സുലൈഖ തിരുവാലി, ആയിഷ മേറ്റേത്തിൽ, താഹിറ ടി കെ കാസർഗോഡ്, സൗദ കടമ്പഴിപ്പുറം, ഷിക്കില പി എച്ച് എന്താണ് പതനാട് കങ്ങഴ കോട്ടയം. ഇപ്പം ഇതിലേ നമ്മുടെ ഈ കയ്യിലുള്ള ടാബില് ഹസൻ അൻസാരി ഈ തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളുടെ പേരുകൾക്ക് നേരെ അവരുത്തരം കൊടുത്തവരുടെ സമയം അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം സമയം നമ്മൾ പറയുന്നത് അത് ശ്രോതാക്കൾക്ക് ഒരു ആശ്വാസകരമാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അത്ര ധൃതി പിടിച്ച് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത്. 25 സെക്കൻഡ് തീരുന്നതിന് മുമ്പ് ആ ഒരു സെക്കൻഡ്, 25 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു സമയമാണല്ലോ ഒന്ന് ആലോചിക്കാനും ഒന്ന് മുൻകരുതലെടുക്കാനും മറ്റേ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താനൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പം ഇവിടെ ഫസ്റ്റും സെക്കൻഡൊക്കെ വന്നത് കുറച്ച് ആ സമയത്തിൻ്റെ കുറച്ച് ബാക്കിലുള്ളവരാണ്, മുമ്പിലുള്ളവർ താഴെയാണ്. അപ്പം അങ്ങനെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. സമയക്രമം നോക്കിയിട്ടല്ല സിസ്റ്റം എന്തായാലും അവരെ
1: തിരഞ്ഞെടുക്കുന്നത്
0: എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്.
1: അതേപോലെ തന്നെ നാസില കമ്പളക്കാട് വയനാട്ടിൽ നിന്ന്, ഫിഹറിൻ്റെ മറ്റൊരു നാമം എന്ന് പറഞ്ഞ് പണ്ട് മദ്രസയിലെ ചരിത്രത്തിൽ ഒരുപാട് തവണ ചൊല്ലിപ്പിടിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. മാഷാല്ല, എനിക്ക് ഞാൻ ആ പാട്ടുങ്ങളെ ഈ മെസ്സേജ് വായിച്ചപ്പോൾ ഇങ്ങനെ ഓർത്തു, പക്ഷേ ആ പാട്ട് ഓർമ്മ വരുന്നില്ല, മനസ്സിലുണ്ട്, പക്ഷേ അത് പാട്ട് ഓർമ്മ വരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സമീറ പി പി വടകരയിൽ നിന്ന്, പിന്നെ സീനത്ത് പാലക്കാട് എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ, പിന്നെ ഒരുപാട് മെസ്സേജുകളുണ്ട് അല്ലേ. പിന്നെ ഒരു സംഗതി നമ്മൾ പിന്നെ വിട്ടുപോയൊരു മെസ്സേജ് വായിക്കാനുള്ളത് എന്താണെന്നറിയാമോ? പിന്നെ മൈമുന ചീക്കിലൂടെ അസ്സലാമു അലൈക്കും, കോഴിക്കോട് സൗത്തിൻ്റെ തന്മിയാന്നായിരിക്കും അല്ലേ എന്നാണ്. മുജാഹിദ് ബാലിശ്ശേരിയാണ് പ്രാസിംഗൻ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, റബ്ബിൻ്റെ തോഫീക്ക് ഉണ്ടാവട്ടെ. പിന്നെ ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, നിനക്കായി തീടുന്നു നന്മ സഹോദരൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിലാണ് വിശ്വാസത്തിൻ്റെ മാധുര്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിന്തയിലുണ്ടല്ലോ, ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ് ഈസ് നോട്ട് ഗിവൺ ഫ്രം യുവർ ഹാപ്പിനെസ്, ദ ഹെൽത്ത് ഓഫ് അതേഴ്സ് ഈസ് നോട്ട് ടേക്കൺ ഫ്രം യുവർ ഹെൽത്ത്, ദ വെൽത്ത് ഓഫ് അതേഴ്സ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ബൈ ടേക്കിംഗ് എവേ യുവർ ഫുഡ്, ദെർഫോർ വാട്ട് എവർ ഗുഡ് യു ഡിസയർ ഫോർ യുവർ സെൽഫ് ഡിസയർ ഇറ്റ് ഫോർ അതേഴ്സ് ആസ് വെൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണെന്ന് നമ്മളെ ചിന്തയിൽ നമ്മളിന്ന് മനോഹരമായിട്ട് അത് വിശദീകരിച്ചത്. അതായത് നമുക്ക് എന്തൊന്ന് കിട്ടുന്നു, ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഗൾഫ് എന്നൊക്കെ വരുന്ന ആൾക്കാർ വളരെ സങ്കടകരമായിട്ട് അവർ മനസ്സറിഞ്ഞിട്ടല്ല പറയുന്നത്, പിന്നെ പക്ഷെ എന്നാലും പറയാറുണ്ട് ഞാൻ അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി, പക്ഷെ ഓനൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടാണ് നന്നായി, ഞാനെന്തായി പറ്റേ മോശമായിപ്പോയി, ഇന്ന് അവൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ചില വർത്തമാനങ്ങൾ കേൾക്കാറുണ്ട്. അവിടെയാണ് നമ്മളിത് വെക്കേണ്ടത്. നമ്മുടെ ആരോഗ്യത്തിൽ നിന്നല്ല മറ്റുള്ളവർക്ക് അള്ളാഹു ആരോഗ്യം കൊടുക്കുന്നത്, നമ്മുടെ സമ്പത്തിൽ നിന്നല്ല അള്ളാഹു മറ്റുള്ളവർക്ക് സമ്പത്ത് കൊടുക്കുന്നത്, നമ്മുടെ സുഖത്തിൽ നിന്നല്ല മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നത്. അതുകൊണ്ട് നീ എപ്പോഴും പ്യുവർ ആയിരിക്കുക, കുഞ്ഞക്കയ്യൻ, നീ എപ്പോഴും ശുദ്ധനായിരിക്കുക. എന്നിട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിനക്ക് വേണ്ടി എന്തൊന്നു നീ ആഗ്രഹിക്കുന്നുവോ അത് അപരനുകൂടി നീ ആഗ്രഹിക്കുക എന്ന മനോഹരമായ ഒരു ചിന്ത നമ്മൾ അതിനാണ് പകർന്നു വെച്ചത്.
0: ഈമാന്റെ
1: പൂർത്തീകരണം
0: പെട്ടതാണ്. നീ ആഗ്രഹിക്കുന്നത് നിന്റെ സഹോദരനിലും ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹം. നിന്റെ സഹോദരനിൽ കിട്ടിയത് അത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന ഒരു അസൂയർഹമായ ചിന്തയല്ല നിനക്കുണ്ടാകേണ്ടത്. നേരെ മറിച്ച് നിനക്ക് കിട്ടിയത് മറ്റൊരുത്തനും കിട്ടണം എന്ന ഒരാഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചിന്തയിലെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
1: ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. നഫീസ പി എ താമരശ്ശേരി, കുട്ടികൾക്കൊരു കഥയുണ്ട് ശിക്കാരി ശംഭുവിൻ്റെ കഥ, അത് ഓർമ്മ വന്നു, ചിരി വന്നു കഥ കേട്ടെന്ന്. അശാല്ല നമ്മൾ കുറേ ചിരിച്ചിട്ടുള്ളതാണ് ശിക്കാരി ശംഭു. മൂപ്പരെ പിന്നെ ഒരു രക്ഷകനാണ്, പക്ഷെ മൂപ്പര് പോയി ചാടണതൊക്കെ ഒരു അബദ്ധത്തിലായിരിക്കും.
0: നേരത്തെ മുതലക്കുളത്തിലേക്ക് ആരോ അയാളെ പിടിച്ച്
1: ചാടിച്ച പോലെ
0: ആരോ തള്ളി വിചാരിച്ചു മൂപ്പര് നല്ല ഉഷാറായിട്ട് ചെയ്തതായിരിക്കും.
1: ജീവൻ കിട്ടാൻ വേണ്ടി മൂപ്പര് പാഞ്ഞ് കയറിയതാണ് മുതലുകളൊക്കെ വരണ്ടിട്ട്. അപ്പൊ മൂപ്പര് സമ്മാനർഹനായി, പക്ഷേ മൂപ്പരുടെ ഒരാഗ്രഹം സമ്മാനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നാരെ തള്ളിയിട്ട് ചോദിച്ചില്ലേ, ആ ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ പിന്നെ മൈമുനാ ചീക്കിലൂടെ നമുക്കൊരു പിന്നെ നല്ലൊരു ട്രോഫി തന്നിട്ടുണ്ട്. മാഷാല്ല, നിങ്ങളെപ്പോലുള്ള അവതാരകരാണ് നമ്മുടെ പീസിൻ്റെ പൊൻതൂവലുകൾ. എല്ലാ അവതാരകർക്കും പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. റബ്ബ് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്നാണ് മൈമുനാ ചീക്കിലൂടെ.
0: അതെ, അതിൽ എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ എന്ന് ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ.
1: മൈമുനാ ചീക്കിലൂടെ പറഞ്ഞ അത്തന്മീയ വൈജ്ഞാനിക സദസ് മുജാഹിദ് ബാലുശ്ശേരി, ഇന്നാണ് എം എസ് എസ് ഹാൾ കോഴിക്കോട് സൗത്ത് എന്ന് കമന്റ്
0: നടത്തിയിട്ടുണ്ട്.
1: അതെ, ജാസ്മിൻ പറളി കഥ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സിഫി അടപ്പാളും കഥ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഫിഹറിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സൈനബ കരുവാങ്കല്ലെ, അൽഹംദുലില്ലാ, എന്നെ സിസ്റ്റം കണ്ടു, ഇതുവരെ അയച്ച മെസ്സേജ് ഒന്നും വായിച്ചില്ല, വിഷമത്തിലായിരുന്നു, സന്തോഷമായി എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടേത് വായിക്കാനായിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളുടെ സമയം അതിൻ്റെ എൻഡ് ഓഫിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ എൻഡിലേക്ക് എത്തുമ്പോൾ പരിഭവങ്ങളല്ല, എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട്, എല്ലാവരെയും പരിഗണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്, എല്ലാവരിലേക്കും എത്താനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്കാണ് ലൈവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ടൈം ഷെഡ്യൂളിലേക്ക് നമുക്ക് നമ്മുടെ പിന്നെ പ്രോഗ്രാമുകൾ എത്തിക്കേണ്ടതുകൊണ്ട് ചില ആളുകളിലേക്ക് എത്താറില്ല എന്നുള്ള വിഷമം കൂടി ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം പിന്നെ എനിക്കായി തേടിയ നന്മ നിനക്കും വേണമെന്ന് പറഞ്ഞാൽ അതാണ് സ്നേഹത്തിൻ്റെ ഭാഷ, അതാണ് ഈമാനിൻ്റെ പ്രകാശമെന്ന് ഷുഹൈബ് കാരാടൻ നമ്മളോട് കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് പിന്നെ ശ്രോതാക്കൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പിന്നെ ഷുഹൈബ് കാരാടൻ ചോദിച്ചിട്ടുള്ളത് സിസ്റ്റം ഹാക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ളൊരു ത്യാഗത്തിനോ നിൽക്കേണ്ടതിൽ, എന്തായാലും നമ്മളെ പരിഗണിക്കും, സിസ്റ്റമിനോട് നമ്മളും സപ്പോർട്ട് ചെയ്യാം, നമ്മളും അപേക്ഷകൾ കൊടുക്കാം, എല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടിയിട്ട്
0: എല്ലാവരും
1: എല്ലാവരും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. എന്തായാലും ഇപ്പോൾ സിസ്റ്റത്തിന് അറിയാലോ, അങ്ങനെ നമുക്കൊന്ന് പിന്നുകൂടി ശ്രമിച്ചു നോക്കാം, വെയിറ്റ് ചെയ്യാമെന്ന് പറയണം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എന്തായിരുന്നാലും പിന്നെ കാര്യവും കളിയും തമാശയുമായി ഒരു ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മൾ പിന്നിട്ടതറിഞ്ഞില്ല. എന്തായിരുന്നാലും ഈ ഒരു വർഷത്തെ ചിലപ്പോൾ ഒരു അവസാനത്തെ ഒരു ചൊവ്വാഴ്ചയായിരിക്കാം നമ്മുടെ അറബി കലണ്ടർ പ്രകാരം ഈ ഒരു ലൈവ്. എന്തായിരുന്നാലും ഒരു പുതു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പുതുവർഷത്തിൽ കുറേ പുതു പ്രതീക്ഷകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരുപാട് നന്മകളും ഒരുപാട് പിന്നെ പുതിയ പ്രതീക്ഷകളും ഒരുപാട് പുതിയ അറിവുകളും ഒക്കെ നൽകാൻ കഴിഞ്ഞു എന്നാണ് പിന്നെ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഇരുലോകത്തും വിജയം ഒരുക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വൈബ്സിലേക്കാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അബ്ദുള്ള സലഫിയുടെ കൂടെ, ഞാൻ ഹസ്സൻ അൻസാരി. ഇൻഷാല്ലാ മറ്റൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു
1: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വൈബ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇന്നത്തെ വൈബ്സിൽ ഞാൻ മൂസ പിപി,
2: ഞാൻ ഷഫീഖ് വണ്ടു.
1: ഷഫീഖ് മാഷെ, അപ്പൊ നമ്മളിനി ഇന്നത്തെ വൈബ്സിൽ ആദ്യം ഇൻസൈറ്റ് ആണ് അല്ലെ പ്രോഗ്രാം വരുന്നത്?
2: അതെ അതെ.
1: മുസ്ലിം ഭരണത്തിന് കീഴിലെ ന്യൂനപക്ഷങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹിലാൽ സലീം സി പി ആണ് നമ്മോട് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം കാലികമായിട്ട് വളരെ ഏറെ പ്രസക്തിയുള്ളതാണ്. കാരണം പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ഭരണകർത്താക്കളുടെ നിലപാടുകളും എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
2: അതുപോലെ തന്നെ ചരിത്രത്തെ അപഭ്രംശമാക്കി അല്ലെങ്കിൽ വികൃതമായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക് ഒരു മറുപടി കൂടിയായിരിക്കും ഇങ്ങനത്തെ ഇൻസൈറ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: ഇൻഷാല്ലാ നമുക്കത് കേട്ട് തിരിച്ചെത്താം.
2: ഇൻഷാല്ലാ.
3: ഏറെ പ്രിയം നിറഞ്ഞ ഫീസ് റേഡിയോ ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ഇസ്ലാമിൻ്റെ വിമർശകരായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മനുഷ്യർ, അവർ മറ്റ് ഇതര മതത്തിലുള്ള ആളുകളാവട്ടെ, അവരെയൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾ അവരെ അടിച്ചമർത്തിയിരുന്നു എന്നുള്ള ധ്വനിയിലുള്ള പല കാര്യങ്ങളും പല ആളുകളും പറയുന്ന നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തെ കാണേണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല. പല തരത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളായിക്കഴിഞ്ഞാലും മുസ്ലിം ഭരണാധികാരികളായിക്കഴിഞ്ഞാലും ഒക്കെ പലതരത്തിലുള്ള ആളുകൾ ആ രാഷ്ട്രത്തിൻ്റെ ഒക്കെ രാഷ്ട്രത്തലവന്മാരായിട്ട് വന്നിട്ടുണ്ടാവും. എന്നാൽ അവിടെയൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു രാഷ്ട്രത്തലവനും അങ്ങനെ ന്യൂനപക്ഷങ്ങളെ, ആ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല, ക്രൈസ്തവ ചരിത്രകാരനായിട്ടുള്ള സിഡ്നി ഗ്രിഫിത്ത് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ദ ചേർച്ച് ഇൻ ദ ഷാഡോ ഓഫ് ദ മോസ്ക്, ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം ഇൻ ദ ഇസ്ലാമിക് വേൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 148-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഈവൺ ഇഫ് ദ ക്രിസ്ത്യൻ സഫേഴ്സ് ഇൻ ദ ഹാൻഡ് ഓഫ് മുസ്ലിംസ് ഇറ്റ് വാസ് നോട്ട് ഡ്യൂ ടു ദം ബീയിങ് ക്രിസ്ത്യൻ ഓർ ദെയർ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊരിക്കലും അവർ ക്രൈസ്തവരായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അവർ മുറുകെ പിടിച്ചതുകൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സോഷ്യലായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു എന്ന് ഇത് നമ്മളാരും പറയുന്നതല്ല, ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ, ഒരു ചരിത്രകാരൻ പറയുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പം അവിടെ ഒരു കാരണവശാലും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ഇസ്ലാമിൻ്റെ അസല് കൊണ്ട്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം കൊണ്ട് ഒരിക്കലും സാധ്യമല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഈ വിഷയം പഠിക്കുന്നതിന് മുമ്പ് ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യം എടുക്കുക, നമ്മുടെ രാജ്യം ഇന്ത്യയിൽ, ഒരു ഇന്ത്യൻ പൗരനും അതേപോലെ തന്നെ ഒരു വിദേശ പൗരനും ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ രണ്ടു പേർക്കും ഒരേ അവകാശങ്ങളാണ് ഉണ്ടാവുക, രണ്ടു പേർക്കും ഒരേ ഡ്യൂട്ടീസാണ് ഉണ്ടാവുക? ഒരിക്കലുമല്ല. ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ സ്വാഭാവികമായും കൂടുതൽ അവകാശങ്ങളുണ്ട്, അതേപോലെ തന്നെ കടമകളുണ്ട്. എന്നാൽ അതേസമയം ഒരു വിദേശ പൗരൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്, എന്നാൽ അതൊരിക്കലും ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതൊരു ഡിസ്ക്രിമിനേഷനാണ്, അതൊരു തരത്തിൽ ഒരു ഡിഫറൻസാണ്, ഒരു ഒരു വ്യത്യസ്തതയാണ്. ആ വ്യത്യസ്തത നമ്മൾ ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വിമർശിക്കുന്നില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഇന്ത്യൻ പൗരന് കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഇന്ത്യൻ പൗരന് കൂടുതൽ കടവകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പറയാം. ഇതേപോലെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ലോകത്ത്, ലോകക്രമത്തിൽ നമ്മളൊക്കെ ഉള്ളത് നാഷൻ സ്റ്റേറ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രം, ബംഗ്ലാദേശ് എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രം, US എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, അല്ലെ ചൈന എന്ന് പറയുന്ന, ഈ രീതിയിൽ നാഷൻ സ്റ്റേറ്റുകളായിട്ടാണ് ഇന്നത്തെ ലോകക്രമത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾക്ക് ഏറ്റവും കൃത്യമായി ഈ രീതിയിലുള്ള ഉദാഹരണത്തിലൂടെയാണ് പറയാൻ സാധിക്കുക. എന്നാൽ മുൻകാലമായിട്ട് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അയാൾ ഏത് രാജ്യത്ത് നിന്നുള്ള ആളാണ് എന്നുള്ളതല്ല, മറിച്ച് അയാൾ ഏത് മതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലക്കാണ് അവിടെ ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി അവിടെ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മത ഐഡൻറ്റിറ്റി, എൻ്റെ റിലീജിയസ് ഐഡൻറ്റിറ്റിയാണ് എൻ്റെ ഐഡൻറ്റിറ്റി, ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അവിടെ ഇപ്പോൾ പല യുദ്ധങ്ങളും തമ്മിൽ നടക്കും, വ്യത്യസ്ത രാഷ്ട്രങ്ങൾ തമ്മിൽ, വ്യത്യസ്ത മതരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പിന്നെ ഭരണാധികാരികൾ ഒരു പ്രദേശത്തേക്ക് യുദ്ധം ചെയ്യാൻ കടന്നു നിന്ന് കഴിഞ്ഞാൽ, അവിടെ ആ യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള അവിടെ വസിച്ചിരുന്ന ആളുകൾക്ക് മൂന്ന് ഓപ്ഷൻസാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാം, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ച് ഇവിടെ മുസ്ലിങ്ങളായി നിങ്ങൾക്ക് ജീവിക്കാം. രണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാം, ദിമ്മികളായി ഇവിടെ ജീവിക്കാം. മൂന്ന്, നിങ്ങൾക്ക് ഈ സ്ഥലം വിട്ടുപോകാം. ഈ മൂന്ന് ഓപ്ഷൻസാണ് ഇസ്ലാമിക സൈന്യം ഒരിടത്തേക്ക്, ഒരു പ്രദേശത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ, അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആളുകൾക്ക് മുന്നോട്ട് വെക്കുന്ന ഓപ്ഷൻസ് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ് ആശയങ്ങൾ. ഇത് ഏതെങ്കിലും ഇസ്ലാമിക ഭരണാധികാരികൾ മാത്രം കൊണ്ടുവന്ന കാര്യമല്ല. നമ്മൾ പിന്നെ അതിന് മുമ്പുള്ള സൈന്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും ഇത് കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവിടെയുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള അമുസ്ലിങ്ങളെ വിളിക്കുന്ന പേരാണ് അഹലുദ്ദിമ എന്ന് പറഞ്ഞാൽ ദിമ്മികൾ എന്ന് പറയും. ദിമ്മി എന്നുള്ളതിൻ്റെ വാക്കർത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് പീപ്പിൾ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട ജനതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായും അവർ യുദ്ധത്തിൽ പങ്കെടുക്കില്ല, അവർക്ക് മിലിറ്ററി സർവീസ് ആവശ്യമില്ല, അവർക്ക് സുരക്ഷ ഈ ഇസ്ലാമിക ഭരണകൂടം കൊടുക്കും. അതിനു പകരമായി അവരെന്ത് ചെയ്യും, അവർ ജിസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് അടക്കും. ഇതാണ് ഇസ്ലാമിക ഭരണകൂടത്തിലെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും സിമ്പിളായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് പിന്നെ മുസ്ലിങ്ങൾ മാത്രം കൊണ്ടുവന്ന ഒരു പുതിയ കാര്യമല്ല. ഇസ്ലാം പിന്നെ വ്യാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പിന്നെ അവിടെയുള്ള സാമ്രാജ്യങ്ങൾ, ബൈസാന്റൈൻ സാമ്രാജ്യം പോലെയുള്ള സാമ്രാജ്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ആശയങ്ങൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ തമ്മിൽ ഒരു ഒരു പിന്നെ സന്ധി ഉണ്ടാവും. ആ സന്ധിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാൻ കഴിയുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈസാന്റൈൻ പിന്നെ സാമ്രാജ്യത്തിൽ അവർ ഒരു പുതിയ പ്രദേശത്തേക്ക് ചെന്നു, അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ബൈസാന്റൈൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സാമ്രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്ത് അവർ പുതിയ പ്രദേശത്തേക്ക് പോയി, ആ പ്രദേശത്തുള്ള ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പബ്ലിക് ഓഫീസ് തുറക്കാൻ അവർക്ക് അനുവാദമില്ല. അത് ആ സന്ധിയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, ഈ ജൂതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്കെതിരെ സാക്ഷി പറയാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ സാക്ഷിയായി കണക്കൂട്ടില്ല. ഇത് ഓരോ രാജ്യത്തും അവർ മുന്നോട്ട് വെക്കുന്ന ഓരോ നയങ്ങളാണ്. സ്വാഭാവികമായി ഇസ്ലാമിൻ്റെ നയത്തിൽ പെട്ടതാണ് ജിസിയ എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കും ഇൻഷാല്ലാഹ്. അവിടെ നമ്മൾ മറ്റൊരു വിഷയം പറയേണ്ടത്, ഇസ്ലാമിക ഭരണകൂടം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാമിക ഭരണകൂടം അതിൻ്റെ കരുത്ത്, അത് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത് എത്രത്തോളം സംരക്ഷണം ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക്, ആ ഇസ്ലാമിക ഭരണകൂടത്തിന്, ആ മുസ്ലിം ഭരണകൂടത്തിന് ആ രാജ്യത്തെ ജനങ്ങൾക്ക് എത്രത്തോളം സുരക്ഷ കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം ആ രാജ്യം കരുത്തുറ്റതാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അത്രത്തോളം അതിൻ്റെ കരുത്ത് വർദ്ധിക്കുകയാണ്. അവിടെയുള്ള നീതി നിർവഹണം അത് എത്രത്തോളം നല്ല രീതിയിലാകുന്നു, അത്രത്തോളം അതിൻ്റെ ആ രാഷ്ട്രത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നെ മദീനയിലേക്ക് പോകുമ്പോൾ, മദീനയിൽ എത്തുമ്പോൾ മദീനയിലുള്ള ജൂതന്മാരായിട്ടുള്ള ആളുകളുമായി പ്രവാചകൻ സന്ധി സംഭാഷണം നടത്തുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിൽ ആരും ഇടപെടില്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടില്ല. ഒരേ ഒരു കാര്യം, മദീനയ്ക്ക് പുറത്തു നിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ പൊരുതും, നമ്മൾ ഒരുമിച്ച് മദീനയ്ക്ക് വേണ്ടി പൊരുതും എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച മാതൃക. ആ രീതിയിലാണ് ഇസ്ലാമിക ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ പിന്നെ ഭരണകാലത്ത്, ഉമർ റളിയല്ലാഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ സിറിയയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വെക്കുന്ന ആൾക്കാർ

അതിന് അവരെ പിടികൂടാൻ പാടില്ല. എന്നാൽ ഒരു മുസ്ലിമോ മുസ്ലിമോ ഒരേപോലെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുമ്പം ഭരണനിർവഹണത്തിൽ അത് വലിയ രീതിയിലെ പ്രതിസന്ധി ഉണ്ടാക്കും. അതേപോലെ തന്നെ മുസ്ലിം ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ജിസിയ ഈടാക്കാൻ പാടില്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളായി സ്വയം പ്രഖ്യാപിച്ച ആളുകളാണ്. ആ മുസ്ലിങ്ങൾക്കാണ് ജിസിയ കൊടുക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള ഓരോ തരത്തിലുള്ള സന്ധികൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല പല പ്രദേശങ്ങളിലേക്കും മുസ്ലിം ഭരണാധികാരികൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ടാണ് ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന പല സന്ധികളുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇതേപോലെ നമ്മൾ പിന്നെ ഈ മുസ്ലിം ഭരണകൂടത്തിൽ നമ്മൾ ഏറ്റവും കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സവിശേഷതയാണ് അവർ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന സഹിഷ്ണുത എന്ന് പറയുന്നത്. കാരണം മുസ്ലിം ഭരണകൂടങ്ങൾക്ക് മുൻപേ പോയിട്ടുള്ള റോമൻ സാമ്രാജ്യങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ അവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഇല്ലാത്ത രീതിയിലുള്ള ഭരണകൂടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇസ്ലാമിക ഭരണകൂടം കടന്നു വരുമ്പം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മതം അവർ എന്താണോ ഉള്ളത് അത് അതേപോലെ അവർക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അതിലേക്ക് ഒരു ഇൻ്റർവെൻഷനും ഇല്ലാതെ ഒരു തരത്തിലും അതിലേക്ക് ഇടപെടാതെ ഇസ്ലാമിക ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് പിന്നെ ആ സഹിഷ്ണുതയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഇങ്ങനെ ഇടപെടാത്ത ഇരിക്കുക എന്നുള്ളത് വഴി അത്തരം മതങ്ങളിൽ പിന്നെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നല്ല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ നമ്മൾ പിന്നെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായും ഒരു രാജ്യത്തിന് കോടതിയുണ്ടാവും. ആ കോടതി മുസ്ലിം കോടതിയായിരിക്കും. എന്നാൽ അതേസമയം ജൂതന്മാർക്ക് ജൂതന്മാരുടെ കോടതിയുണ്ടാവും, ക്രൈസ്തവർക്ക് ക്രൈസ്തവരുടെ കോടതിയുണ്ടാവും. പക്ഷേ രസകരമായിട്ടുള്ളൊരു ഒരു ഇൻസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ജൂതന്മാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഡൈവോഴ്സ് പെറ്റീഷൻ അവർക്ക് അവർ പിന്നെ വിവാഹമോചനം നടത്താനുള്ള അവരുടെ പെറ്റീഷൻ അതുമായി അവർ വരുന്നത് മുസ്ലിം കോടതിയിലേക്കാണ്. കാരണം മുസ്ലിം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇസ്ലാമിക നിയമപ്രകാരമാണ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക. സ്വാഭാവികം എന്ത് ചെയ്യും, ആ പിന്നെ ഡൈവോഴ്സ് ചെയ്യുന്ന ആ സ്ത്രീക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടും അവരുടെ പിന്നെ അവർക്ക് പിന്നെ അവരുടെ സ്വത്ത് തിരിച്ചു കിട്ടുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജൂത കോടതിയിൽ പോയി അവർക്ക് ലഭിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ജൂത സ്ത്രീകൾ ഇസ്ലാമിക കോടതിയിലേക്ക് വരുന്ന ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ജൂതന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയാത്തതാണ്. സ്വാഭാവികമായും അവർക്ക് അവരുടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നു. ആ രീതിയിൽ വരെ പിന്നെ ഈ സഹിഷ്ണുത കൊണ്ട് ഇസ്ലാമിന് മറ്റ് മതങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് പോലും നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ജിസിയയുടെ വിഷയം എടുക്കുമ്പോൾ പല ആളുകളും പറയുന്നൊരു കാര്യമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഒരു ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് മറ്റൊരു രാജ്യത്ത് മറ്റൊരു ഭരണകൂടത്തിന് കീഴിൽ എല്ലാവിധ സുരക്ഷയും കൊടുക്കുകയാണ്. അവർക്ക് മിലിറ്ററി സർവീസിലേക്ക് പങ്കെടുക്കേണ്ടത് ആവശ്യം പോലും ഇല്ല. അപ്പോൾ സ്വാഭാവികമായും അവർ അതിന് കോമ്പൻസേഷനായി അതിന് പകരമായി നൽകുന്നതാണ് ജിസിയ എന്നുള്ളത്. അതേസമയം പിന്നെ തൊട്ടിപ്പുറത്ത് മുസ്ലിങ്ങളായിട്ടുള്ള അതേ ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കണം, നിർബന്ധമായും കൊടുക്കണം. ഈവൺ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികൾക്കൊക്കെ സക്കാത്ത് കൊടുക്കണം. അതേസമയം ജിസിയ എന്നുള്ളത് പിന്നെ മിലിറ്ററി സർവീസിലേക്ക് പോകാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജിസിയയുടെ പേരിൽ വലിയ രീതിയിൽ പിന്നെ പറയുന്ന ആളുകൾ ജിസിയ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസിയെ കൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനിലെ ചില ആളുകൾ ജിസിയെ കൊടുക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് കാണുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ദിമ്മികളായിട്ടുള്ള ആളുകളെ അവരെ ആരാണോ അവരെ ഹാം ചെയ്യുന്നത്, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത്, അവർക്ക് നാളെ പിന്നെ അവർ യഥാർത്ഥത്തിൽ എന്നെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്, എന്നെ ഉപദ്രവിക്കുന്നത് ആരാണോ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള ജിസിയയുമായി ഒരു കൂട്ടം ആളുകൾ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ചുവന്ന് തുടുത്ത് വൈകാരികമായി പറയുന്നുണ്ട്, നിങ്ങൾ ആ സമൂഹത്തെ നശിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, ഈ ജിസിയെ വാങ്ങി നശിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇല്ല, പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെയാണ് ഞങ്ങൾ വാങ്ങിയതെന്ന് പറയുമ്പോൾ ഉമറുള്ളഹാനു തിരിച്ചു പറയുന്നുണ്ട്, എന്തായാലും അൽഹംദുലില്ല, ഞാൻ എന്തായാലും ഇതിൽ പങ്കാളിയായിട്ടില്ലല്ലോ എന്ന് ഉമറുള്ളഹാനു പറയുന്നുണ്ട്. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിനെ കൈകാര്യം ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സിറിയ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്ന സിറിയ പ്രദേശം, അവിടേക്ക് റോമക്കാർ ഏത് നിമിഷവും ആക്രമിക്കാൻ വരും എന്ന് ഒരു പ്രതീതി ഉണ്ടായ സമയത്ത് അവിടെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ അന്നത്തെ അറേബ്യൻ ജനറലായിരുന്ന അബൂബൈദ ബിൻ ജറാഹ്, അദ്ദേഹം അവിടെയുള്ള ജനറൽമാർക്ക് കത്തെഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ കത്തിൽ പറയുന്നത് എന്നതാണ്, നിങ്ങളിൽ നിന്നും വാങ്ങിയ പണം ഞങ്ങളിതാ തിരിച്ചു നൽകുന്നു, കാരണം ഒരു കരുത്തുറ്റ സേന നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു. നമ്മൾ തമ്മിലുള്ള കരാർ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു, എന്നാൽ ഇപ്പോൾ

0: ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. ആയതിനാൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് ഞങ്ങൾ തിരിച്ചു നൽകുന്നു. എന്നാൽ നാം വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞങ്ങൾ ഉണ്ടാക്കിയ കരാർ മുൻപത്തേതുപോലെ തന്നെ തുടരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധം ഒരു റോമക്കാർ സിറിയ ആക്രമിക്കാൻ വരികയാണ്, അവർക്ക് സംരക്ഷണം നൽകാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് കഴിയുമെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. ആ സമയത്ത് വാങ്ങിയ ജിസിയെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പേരിൽ മാത്രം അന്നത്തെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക ഭരണകൂടം റോമക്കാർക്കെതിരെ വിജയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. കാരണം റോമക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ക്രൈസ്തവരുടെ ജിസിയ മാത്രമല്ല അവരുടെ പൂർണ്ണമായിട്ടുള്ള സ്വത്തെടുത്ത് റോമക്കാർ കൊണ്ടുപോകും എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. ഈ രീതിയിൽ ഏറ്റവും കൃത്യമായി ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിലേക്ക് നല്ല കണ്ണടയോടുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഞ്ഞക്കണ്ണടയുമായി പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ പല രീതിയിലുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങൾ പിന്നെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ അടിച്ചമർത്തി എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻഷാല്ലാ കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈർ. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിം ഭരണത്തിന് കീഴിലെ ന്യൂനപക്ഷങ്ങൾ എന്നതായിരുന്നു ഹിലാൽ സലീം സി പി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്.
2: അപ്പോൾ ഇനി നമ്മൾ ഇൻസൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനൊരു സ്വരം കേൾക്കാൻ തോന്നുന്നു അല്ലേ?
1: ഇൻഷാല്ലാ.
2: സ്വരത്തിൽ മദിനേശം തിരുദാത്തിൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. സുഹേൽ പറമ്പിൽ പീടികയാണ്
1: അതെ അതെ
2: സ്വരത്തെ നമ്മളുടെ ജോയിൻ ചെയ്യുന്നത്.

വിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമെ ചങ്കമെ ഹന്തകിലാ.

0: ചോദിയണുപ്പിടയിരണ തരുളരും, ചോദിയണച്ചിടനരുളി വികൃതരും, മൊഴിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമെ ചങ്കമഹന്ത കിലായ്.
1: മഷാല്ല, വളരെ മനോഹരമായ ഒരു ഗാനമാണ് കേട്ടത്. ഈ പാട്ടുകൾക്ക് എപ്പോഴും ഒരു പ്രഭാഷണം കേൾക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു
2: അതിനേക്കാൾ കൂടുതൽ മനസ്സിലേക്ക് സ്വാധീനിക്കാൻ
1: കഴിയും.
2: പലപ്പോഴും ഇഷലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്.
1: പിന്നെ അതുമല്ല, കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമായിരിക്കും സ്വരം. അതായത് ഒരു ഗാനം കേൾക്കുക എന്നല്ല, നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില ആൾക്ക് ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാട്ട് കേട്ടാൽ നല്ലതാന്ന് തോന്നും.
2: പിന്നെ ഗഹനമായിട്ടുള്ള പഠന വിഷയങ്ങൾക്കൊപ്പം ഇങ്ങനെ ഒന്ന് വരുന്നത് ഒരു റിലാക്സേഷനാണ്. ഈ പാട്ട് തന്നെ ഒരു റിലാക്സേഷനാണ്.
1: എന്തായാലും നമുക്ക് ഗുണം എന്താ വെച്ചാൽ, സ്വരത്തിൽ വരുന്ന പാട്ടുകൾ മ്യൂസിക് ഇല്ലാതെ, മ്യൂസിക്കിന്റെ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ വളരെ മനോഹരമായ രീതിയിലുള്ള, അതും അർത്ഥഗാംഭീര്യം ഉൾക്കൊള്ളുന്ന വരികൾ ഉൾക്കൊള്ളുന്നതാണ് പല ഗാനങ്ങളും നമുക്ക് സ്വരത്തിൽ കേൾക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ
2: ആരോഗ്യ വിചാരത്തിലേക്ക് പോയാലോ?
1: ഇൻഷാല്ല ആരോഗ്യ വിചാരം കേൾക്കാം. അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് കണ്ണിലെ പ്രഷർ എങ്ങനെ ചികിത്സിക്കാം, അപ്പോൾ നമുക്ക് ആരോഗ്യ വിചാരം കേട്ടിട്ട് തിരിച്ചു വരാം.
3: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിൽ ഇന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ച ഗ്ലോക്കോമ അഥവാ കണ്ണിലെ പ്രഷർ എന്ന വിഷയമാണ് നാം തുടർന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫഹീം തന്നെയാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ ഈ ശ്രോതാക്കളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളും അതിൻ്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് ചികിത്സ മേഖലയിലേക്ക് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാം. അതിന് ചികിത്സ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി വിശദീകരിച്ചാൽ നന്നായിരിക്കും.
4: ഒന്ന്, ഈ കണ്ണിൻ്റെ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അത് പ്രഷറ് കൂടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞരമ്പുകൾക്ക് ഒരു തവണ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു അസുഖവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോക്കോമ എന്ന അസുഖമുള്ള ആളുകൾ കൃത്യമായി ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, അത്തരം ആളുകൾക്ക് ഒരു റെഗുലർ ഫോളോ അപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്നത്, ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ഗ്ലോക്കോമ അസുഖം കണ്ടെത്തുമ്പോൾ അവർക്ക് കാഴ്ച ഞരമ്പിൽ ഒരു ചെറിയ അളവിലുള്ള ഡാമേജ്, ഒരാളുകൾക്ക് വ്യത്യസ്തമായിരിക്കും, ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. കാഴ്ചയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട്, പൂർണ്ണമായി നഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന ആളുകൾ വരെ ഉണ്ട്. പ്രായമായ ആളുകളൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുക, തിമിരമാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണിക്കാം എന്ന ഉദ്ദേശത്തിലൊക്കെ പോയി അവസാനം കാഴ്ച ഒരുപാട് നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ പല സ്റ്റേജിൽ വരും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, ഇപ്പോൾ നിലവിലുള്ള കാഴ്ച ഞരമ്പ്, നഷ്ടപ്പെട്ട ഞരമ്പിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ഇനി പുതിയ ഡാമേജുകൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ ചികിത്സ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത് തുള്ളിമരുന്നുകളാണ്, കണ്ണിൻ്റെ പ്രഷർ കുറച്ച് വെക്കുന്ന തുള്ളിമരുന്നുകളാണ്. അത്തരം തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രഷർ ഒരു നോർമൽ റേഞ്ചിൽ, കാഴ്ച ഞരമ്പിന് കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു റേഞ്ചിൽ നമ്മൾ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത്. എന്നിട്ടൊരു റെഗുലർ ഇൻ്റർവെൽ, ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരാളുടെ പ്രഷർ കണ്ട്രോൾ അനുസരിച്ചുകൊണ്ട് അവരെ ഒരു ഫോളോ അപ്പിന് വിളിക്കും. അവരുടെ കാഴ്ച ഈ ഒരു പ്രഷർ നോർമൽ റേഞ്ചിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തും. ഒരു ഒരു തുടക്കത്തിലുണ്ടായിരുന്ന പ്രഷർ ആയിരിക്കണമെന്നില്ല കുറച്ച് കഴിഞ്ഞാൽ, അസുഖത്തിൻ്റെ ഒരു തീവ്രത കൂടാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ മരുന്നുകൾ കൂട്ടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചില ടെസ്റ്റുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഫീൽഡ്, വിഷ്വൽ ഫീൽഡ്, കാഴ്ച എവിടെയൊക്കെ നഷ്ടപ്പെട്ടു, എത്ര പരിധിയിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സ്കാൻ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു റെഗുലർ ഇൻ്റർവെൽ, ഒരു 6 മാസം, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതലായിട്ട് വരുന്നുണ്ടോ, കാഴ്ചക്കുറവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഉള്ള കാഴ്ചക്കുറവ് അത് കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ ഒരു ഡോസ് കൂട്ടി പിന്നെ ഈ ഒരു കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നിലനിർത്തും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി. ഓപ്പറേഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൽ വരും. പക്ഷേ ഇതിലൊരു മെയിൻ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കാണുന്നത് മരുന്നുകൾ ഒഴിച്ചുകൊണ്ട് കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ നോക്കുക എന്ന ട്രീറ്റ്മെൻറ്റാണ്.
3: സർജറി ഇതിൽ അത്ര കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നില്ല.
4: അങ്ങനെയല്ല, പിന്നെ ഇതാണ് ഒരു ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഓപ്പറേഷൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് ഓപ്പറേഷൻ, അതുപോലത്തെ ചില ലേസർ ചികിത്സകളും ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ചികിത്സകളായിട്ട് വരാനുള്ളത്. ഈ ലേസർ ചികിത്സ ചെയ്യുന്നത് കണ്ണിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ദ്രാവകമുണ്ട്, അത് പുറത്തു പോകാൻ തടസ്സം വരുമ്പോൾ അത് ഒരു ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ, ഒരു കണ്ണിനകത്തുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ, ജനിതകമായ കാരണങ്ങൾ കൂടി കുറയുമ്പോൾ അതിലൂടെ ആ ഒരു വെള്ളം പുറത്തേക്ക് പോകുന്ന തോത് കുറയും. അതാണ് ഒരു ഒരു കാരണം. മറ്റൊന്ന്, കണ്ണിനകത്ത് തന്നെ ഉള്ള ചില ഭാഗങ്ങൾ, ഡയറിസ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊണ്ട് അടക്കും, അതൊരു അടവുണ്ടാക്കും. അത് വന്ന് അടഞ്ഞു പോകുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കിനെ അത് ബാധിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ലേസർ അടിച്ചുകൊണ്ട് അടവ് തുറക്കുന്ന ചികിത്സയുണ്ട്. അത് ആംഗിൾ ക്ലോഷർ, അല്ലെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ട് ഈ പ്രഷർ കൂടുന്ന അവസ്ഥ, അത്തരം ആളുകൾക്ക് ലേസർ ചികിത്സകൾ ഒരു പിന്നെ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിയാണ്. അത്തരം ആളുകൾക്ക് നമ്മൾ ലേസർ ചികിത്സ തുടക്കത്തിൽ തന്നെ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അത് മരുന്നുകൾ ഒഴിച്ചിട്ടൊന്നും പ്രഷർ നിയന്ത്രണത്തിൽ വരുന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഉണ്ട് സാധാരണ രീതിയിൽ. പിന്നെ ഒരു ട്രബിക്കുലക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ പ്രഷർ കുറക്കാൻ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ തിമിരം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തിമിരം ഉണ്ടാകുമ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് വേണമെങ്കിൽ പ്രഷറും കൂടി ചേർത്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് ആജീവനാന്ത മരുന്ന് ഒഴിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ആ ഒരു തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രഷറും കൂടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരളവോളമൊക്കെ അവരുടെ പ്രഷർ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് നോർമലായി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. ഒന്നെങ്കിൽ പ്രഷർ മരുന്നൊഴിച്ചുകൊണ്ട് നിയന്ത്രണ വിധേയമാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ തിമിരം ഒക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് അവരുടെ ആ ഒരു കണ്ണിൻ്റെ പ്രഷർ കുറേയും കൂടിയും കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്.
3: ഈ ഓപ്പറേഷൻ പലപ്പോഴും പല അസുഖങ്ങൾക്കും ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് കാർഡിയാക്ക്, ന്യൂറോ, ജനറൽ മെഡിസിൻ ഇവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അങ്ങനെ ചില കേസിലൊക്കെ ഏജ് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ വല്ല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ടോ? എന്താണ് അതിൻ്റെ?
4: ഒന്ന്, എല്ലാ ഓപ്പറേഷൻ പോലെ ഒരാളുടെ എല്ലാ സിസ്റ്റമിക് പാരാമീറ്റേഴ്സും, അത് ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, വേറെ ഭാഗത്തൊന്നും ഇൻഫെക്ഷൻ ഒന്നുമില്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് കടക്കാറുള്ളത്. എന്നാൽ ബാക്കി ഓപ്പറേഷൻ പോലെയുള്ള ഒരുപാട് ബ്ലഡ് ലോസുകൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ വലിയ മേജർ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷനല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പിന്നെ ബാക്കി ഒരു മേജർ സർജറി ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫിറ്റ്നസ് നമുക്ക് ആവശ്യമില്ല. എന്നാൽ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന, ഹോസ്പിറ്റലിൽ ക്ലോപ്പിഡോഗിൽ
3: കഴിക്കുന്ന ആളുകളുണ്ടാവും.
4: അപ്പോൾ അത് നിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ച് അവർ നിർത്തുന്നത് കൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ ഫിറ്റ്നസ് തരണം. അല്ലാത്ത ആളുകൾക്ക്, ചില ആളുകൾക്ക് നിർത്താൻ പാടില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ അത്തരം രീതിയിലുള്ള ഒരു കാർഡിയോളജി ഫിറ്റ്നസ്സും ഒരു ജനറൽ ഫിസിഷ്യൻ, ഇപ്പോൾ ഷുഗർ കൺട്രോളായിരിക്കണം, കാരണം ഓപ്പറേഷന് ശേഷം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബി പി നോർമലായിരിക്കണം, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഇതും ചെയ്യാറുള്ളത്. എന്നാലൊരു മേജർ ഒരു സർജറിക്കുള്ള ഒരു വർക്കപ്പ് പോലെയുള്ള ഒരു ഫിറ്റ്നസ് ഇവിടെ ഈ പ്രഷറിൻ്റെ ഓപ്പറേഷനും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ചില ആളുകൾക്ക് തിമിരം മാത്രം ചെയ്യും, തിമിരം കുറേയും കൂടി എളുപ്പമാണ്, പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ചാൻസും ഒക്കെ. ഇപ്പോൾ ഈവൺ നമുക്ക് ഈ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമൊന്നും പല കണ്ടീഷനിലും വരാറില്ല. എന്നാൽ പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയും കുറച്ചും കൂടി ഒരു വലിയ ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെ ഒരു അല്പം കൂടിയും നമ്മൾ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടാറുണ്ട്.
3: ഈ ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉമ്മാക്ക് ഇത്ര വയസ്സായി, പിന്നെ ഇനിയിപ്പോൾ ഉമ്മാനൊരു ഓപ്പറേഷനൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട് ചില കേസിലൊക്കെ, അല്ലെങ്കിൽ ഉപ്പാക്കുമൊക്കെ. അങ്ങനെ ഈ ഗ്ലോക്കോമയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഏജിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു ഇപ്പോൾ 70-80 അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സായിട്ട്, അല്ലെങ്കിൽ 11 വയസ്സായവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഏജിലൊക്കെ ഇത് സക്സസ് ആണോ? എന്താ
4: അത്? ഒന്ന്, നമ്മൾ കാഴ്ചക്കുറവിൻ്റെ കാരണങ്ങൾ, ഒന്ന് പ്രഷറാണ്, വേറൊന്നുള്ളത് ഈ പ്രായമുള്ള ആളുകൾക്ക് കാണുന്നതാണ് തിമിരം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ കൺട്രോളിലേക്ക് വരാത്ത ആളുകൾക്ക് നമ്മളത് ആ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രഷർ കൂടി കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം ഉള്ളതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ മരുന്നിലൊക്കെ പ്രഷർ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകണമെന്നില്ല, കാരണം അവരുടെ ആ മരുന്നൊഴിച്ച് പ്രഷർ കൺട്രോൾഡാണ്, ഞരമ്പിൻ്റെ ആരോഗ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ തിമിരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ മരുന്നൊഴിച്ച് പിന്നെ സാധാരണ ബി പിക്കൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ റെഗുലർ ആയിക്കൊണ്ട് തുള്ളി മരുന്നൊഴിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അവർക്ക് ഈ ഒരു പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ച ഞരമ്പ് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓപ്പറേഷനിലേക്ക് പോകലാണ്. അതിപ്പോൾ പ്രായമായ ആളുകളോ അവർക്ക് ഒരു ഫിസിഷ്യൻ ഫിറ്റ്നസ് തന്ന് ആ ഒരു സർജറി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാം. മറ്റൊന്നാണ് തിമിരം. തിമിരം നല്ലൊരു റിസൾട്ട് നൽകുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ പ്രായ ആളുകൾക്ക് തന്നെ രണ്ട് കണ്ണിലും ഒക്കെ തിമിരം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാഴ്ചയെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ തിമിരം കൂടി ഉള്ള ആളുകൾക്ക് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാഴ്ച ഞരമ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കാഴ്ച ഞരമ്പിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. ഷുഗർ ബാധിക്കുന്നത് വളരെ കോമണാണ്. കാഴ്ച ഞരമ്പിൽ ഷുഗർ ബാധിക്കുക, ഞരമ്പിൽ നീര് വരികയും ബ്ലീഡിങ് വരികയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ കാഴ്ച ഞരമ്പിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. അത് ഒരുവിധം ചെറിയ ഒരുവിധ അളവിലുള്ള തിമിരത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം എത്രയുണ്ടെന്ന്. അപ്പോൾ കാഴ്ച ഞരമ്പിൽ നല്ല ആരോഗ്യമുണ്ട്, തിമിരത്തിൻ്റെ മൂടൽ മാത്രമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രഷറും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾക്ക് ഒരാളുടെ മുഖം തെളിഞ്ഞ് കാണാതിരിക്കലും അവർ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടി വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ പ്രായമായ ആളുകൾക്ക് അവർക്ക് ഗുണകരമായിട്ടൊരു കാര്യമാണ്. കാഴ്ച പിന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ
5: പ്രാഥമിക കാര്യങ്ങൾ
4: ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ അവരെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ അവരുടെ നീഡാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു ജോലി എടുക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെറിയൊരു തിമിരവും അല്ലെങ്കിൽ ചെറിയ ഒരു കാഴ്ചക്കുറവ് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് വരും. എന്നാൽ കുറച്ച് പ്രായ ആളുകൾക്ക് അവരുടെ ഒരു ഫംഗ്ഷനൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അതിന് പ്രയാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തിമിരം കൂടെയുള്ള ആളുകൾക്ക് അത് ചെയ്താൽ അത് ഗുണകരമാണ്. എന്നാൽ തീരെ പിന്നെ കാഴ്ച ഇപ്പോൾ ഈ ഒരു പ്രഷറൊക്കെ ബാധിച്ച് കാഴ്ച ഞരമ്പൊക്കെ പൂർണ്ണമായി ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് പിന്നെ ഒരു പ്രഷർ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാഴ്ച ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ നമ്മൾ ഓപ്പറേഷൻ നിർദ്ദേശിക്കാറില്ല. അവർക്കൊരു ഗുണം കിട്ടും എന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഒരു ഓപ്പറേഷൻ നിർദ്ദേശിക്കാറുള്ളത്.
5: സംസാരത്തിനിടെ ഇത് ആജീവനാന്തം കണ്ണിൽ മരുന്നൊഴിക്കേണ്ട ഒരു സൂചന ഒന്നു അങ്ങനെയാണോ ഈ ഗ്ലോക്കോമക്ക് മരുന്ന് വയ്ക്കുമ്പോൾ ആജീവനാന്തം?
4: അതെ, ഇതിപ്പോൾ കണ്ണിനകത്തുള്ള ആ ഒരു അക്യസ്യൂമർ എന്ന് പറയുന്ന ദ്രാവകം പുറത്തേക്ക് പോകുന്നതിനൊരു തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തടസ്സം അവിടെ ഉള്ളിടത്തോളം കാലം കണ്ണിൻ്റെ പ്രഷർ കൂടിയേ ഇരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ ആജീവനാന്തം അത് കുറച്ച് വെക്കലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശരിയായ ചികിത്സാരീതി. അല്ലാത്ത പക്ഷം കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാം. എന്നാൽ ഈ പറഞ്ഞ പോലെ തിമിരവും പ്രഷറും ഒക്കെ ചേർത്ത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഓപ്പറേഷനിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഓപ്പറേഷന് ശേഷം മരുന്ന് നിർത്താം. അതും തന്നെ ഒരു 80% ആളുകൾക്കാണ് ആ ഒരു ഫുൾ കൺട്രോളൊക്കെ കിട്ടുള്ളൂ. കുറച്ച് ആളുകൾക്കൊക്കെ പിന്നീടും ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ ചെറുതായിട്ടൊക്കെ തിരിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണമായിക്കൊണ്ട് ഓപ്പറേഷനിലൂടെ പ്രഷർ കുറഞ്ഞ ആളുകൾക്ക് മരുന്ന് നിർത്താം. അല്ലാത്ത ആളുകൾക്ക് വേറെ പ്രഷറോ വേറെ ഓപ്പറേഷനോ മറ്റോ ചെയ്യാത്ത ആളുകൾക്ക് എന്തായാലും മരുന്നൊഴിക്കൽ തന്നെയാണ് അവരുടെ ഒരു മാർഗമായിട്ടുള്ളത്.
5: ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സുഖമായി മരുന്ന് നിർത്തിയ ആളുകൾ പോലും ഒരു റെഗുലർ ഫോളോ അപ്പ് വേണമെന്നാണ്
4: അവിടെ പറഞ്ഞത്. കാരണം ഒരു കാലയളവിന് ശേഷം നമ്മൾ സാധാരണ ഈ ഒരു ഒരു ദ്രാവകത്തിന് പുറത്തേക്ക് വരാനുള്ള ചെറിയൊരു ചാനൽ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ കൊണ്ട് ചെയ്യുന്നത്. ആ ചാനൽ ചിലപ്പോൾ ചെറുതായിട്ട് ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ പ്രവർത്തനം കുറയാനുള്ള സാധ്യത. അപ്പോൾ റെഗുലർ ഫോളോ അപ്പ് ഇതിൽ അത്യാവശ്യമാണ്. നമ്മളൊരു മരുന്ന് ഒരു സ്റ്റേജിലുള്ള ഒരവസ്ഥയായിരിക്കണം എന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മരുന്നുകൾ ആഡ് ചെയ്യേണ്ട സ്റ്റേജുകളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവെൻഷൻ ചെയ്യേണ്ട ഇടപെടേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവണം.
5: ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാരമ്പര്യം ജീവിതശൈലിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഗ്ലോക്കോമ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രോതാക്കൾക്ക് നിർദ്ദേശം നൽകാനുണ്ടോ?
4: ഗ്ലോക്കോമ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധാരണ ചോദിക്കാറുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുമോ, അത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അസുഖം ആ ഒരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ പറയുന്ന പോലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധകളും അത്തരം അലംഭാവങ്ങളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാം, അതിനൊരു ശ്രദ്ധ കൊടുക്കാം. അതല്ലാത്ത രീതിയിലുള്ള ഒരു നമുക്കിത് വരാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ മറ്റ് ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ മറ്റ് മാർഗങ്ങളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു അവസരം ലഭ്യമല്ല.
5: ഉറക്കത്തിന് ഈ അസുഖമായി വല്ല ബന്ധമുണ്ടോ? പലപ്പോഴും ഉറക്കം, മതിയായ ഉറക്കം കിട്ടാത്ത ആളുകൾ, അതിനെന്തെങ്കിലും ഇതിൽ റോള്?
4: ഉറക്കം കുറഞ്ഞ ആളുകൾ പൊതുവെ കണ്ണിന് സ്ട്രെയിൻ വരും, കണ്ണിന് കടച്ചിൽ വരും, ക്ഷീണം വരും. എന്നല്ലാതെ ഈ ഒരു അസുഖത്തിനെ നേരിട്ട് അത് ഒരു റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രവണത സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല.
5: പലപ്പോഴും പിന്നെ കണ്ണു ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മോണിറ്ററിലേക്ക് കൂടുതൽ നോക്കിയിരിക്കുന്ന ജോലിയിലുള്ളവരോടൊക്കെ ഒരു ഇടയ്ക്കൊരു ഇൻ്റർവെൽ നിർദ്ദേശിക്കാറുണ്ട്. കുറച്ച് സമയം മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ഏതാനും മിനിറ്റുകൾ ഒന്ന് മാറിയിരിക്കാൻ, അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് ഉപയോഗപ്രദമായിരിക്കുമോ?
4: അതെ, സ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ നിർദ്ദേശിക്കാറുള്ളതാണ് 20-20 റൂൾ. 20 മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് 20 ഫീറ്റ് ദൂരത്തിലുള്ള എന്തെങ്കിലും, കുറച്ച് ദൂരമുള്ള ഒരു കാര്യത്തിൽ 20 സെക്കൻഡ് ചെറിയ സമയമുള്ളൂ, നോട്ടൊന്ന് മാറ്റണം. അപ്പം അങ്ങനെ ആകുമ്പോൾ കണ്ണിന് അടുത്തേക്കുള്ള ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് പൊതുവേ ഒരു ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഗ്ലോക്കോമയുമായി നേരിട്ട് അതിന് ബന്ധമില്ല. കണ്ണിൻ്റെ സ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങളും ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഒരുപാട് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡ്രൈനസ് ഉണ്ടാവും, അതിൻ്റെ ടയർഡ്നസ് ഉണ്ടാവും. അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതൊരു ഫലപ്രദമായിട്ടുള്ളൊരു ടെക്നിക്കാണ്.
5: വ്യായാമത്തിന് ഇതിന് വല്ല റോളുണ്ടോ? ശാരീരിക വ്യായാമം നടത്തും അല്ലെങ്കിൽ നീന്തൽ അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും?
4: ഒന്ന്, ഒരു ഒരു പൊതുവെ നമ്മുടെ ഒരു പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ്, അതിപ്പോൾ ഇപ്പോൾ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക്, പ്രഷർ ഇല്ലാത്ത അവർക്കൊക്കെ മൊത്തത്തിൽ അവരുടെ കണ്ണിലേക്കുള്ള രക്തോട്ടവും അതിൻ്റെ ഒരു ആരോഗ്യവും എപ്പോഴും കുറച്ചും കൂടി നല്ല ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ അപ്പോൾ ഇലക്കറികൾ, പച്ചക്കറികൾ, അപ്പോൾ അതൊക്കെ അത്തരം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മുടെ പിന്നെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. പിന്നെ എന്നാൽ ഷുഗറും പ്രഷറും മറ്റ് രക്തക്കുഴലുകൾ അടയുന്ന ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാഴ്ച ഞരമ്പിൻ്റെ ഡാമേജിൻ്റെ ആ ഒരു തോത് വർദ്ധിക്കും. അപ്പോൾ പൊതുവെ ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്നത് മൊത്തത്തിൽ കണ്ണിൻ്റെ ഞരമ്പിനും ഒക്കെ ഗുണകരമാണ്.
5: ഏതായാലും നമ്മുടെ അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാറായി. ഈ ഇത്രയും നേരത്തെ താങ്കളുടെ സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു വളരെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ കണ്ടെത്തിയാൽ അത് ആ അവസ്ഥയിൽ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ 2-3 പോയിൻ്റുകളിൽ ശ്രോതാക്കൾക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ശ്രദ്ധിക്കാൻ വേണ്ടി 3 പോയിൻ്റുകൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അവസാനിപ്പിക്കാം. ഏതായാലും വളരെ ഉപകാരപ്രദമായ അറിവുകൾ നന്ന് വളരെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ ഇവയിലൊക്കെ നമുക്ക് അവസരം കണ്ടെത്താം. ജസാക്കുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരമാണ്. ഇൻഷാല്ലാ കണ്ണിലെ പ്രഷർ എങ്ങനെ ചികിത്സിക്കാമെന്നതിനെ കുറിച്ചായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ, ഒപ്പം അഷ്റഫ് മടത്തൊടി.
1: അതെ, പിസ്റ്റഡിയ പ്രതിനിധിയായിട്ട് അഷ്റഫ് മടത്തൊടി ഉണ്ടായിരുന്നു.
2: ഓക്കെ, ചർച്ചയിൽ ഉടനീളം കണ്ണിനെ സംരക്ഷിക്കേണ്ടതിനെ, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കണ്ണിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്.
1: അതിപ്പോൾ നമുക്ക് ശരീരത്തിലെ ഓരോ അവയവവും വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പലപ്പോഴും നമുക്ക് അറിയാം. പക്ഷേ അതില്ലാതിരിക്കുന്നവനെ അതിൻ്റെ അറിയുള്ളൂ. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളെ കണ്ണിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാഴ്ച ഉണ്ടായിരുന്നൊരു വ്യക്തിക്ക് ആ കാഴ്ചക്ക് മങ്ങലേൽക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രയാസം അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തെ നമ്മൾ നന്നായിട്ട് പരിപാലിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ആരോഗ്യ പരിപാലനവും. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രാർത്ഥന പഠനത്തിലേക്കാണ് പോകുന്നത്.
2: മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് സഫീർ അലിക്കമി ഇന്ന് പഠിപ്പിക്കുന്നത്. നമുക്കത് പ്രാർത്ഥന, മുസ്ലിം വ്യക്തി ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലാത്തവൻ മരിച്ചവന് തുല്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്.
1: അപ്പോൾ ഇന്ന് നമ്മൾ മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗം 2 ഒന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. അതെ, ഇനി അതിൻ്റെ ഭാഗം 2 ഇന്ന് പഠിക്കാം. ഇൻഷാല്ലാ.
6: സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അടുക്കൽ, ആ മയ്യത്തിനടുക്കൽ ചെന്ന് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. അതിപ്രകാരമായിരുന്നു: അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന്. അതിന് ശേഷമുള്ളത് ഇപ്രകാരമാണ്: വഖ്ലുഫുഹു ഫി അഖബിഹി ഫിൽ ഗാബിരീൻ. എന്നാണ്. എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില പദങ്ങളുണ്ട്. വഖ്ലുഫ് ഹു, വഖ്ലുഫ് ഹു എന്നാണ്. വഖ് അവിടെ ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് വഹ് ലുഫ് ഹു. വഹ് ലുഫ് ഹു എന്നുണ്ട്. വഹ് ലുഫ് എന്ന് മാത്രമല്ല വഹ് ലുഫ് ഹു എന്നുണ്ട്. വഹ് ലുഫ് ഹു ഫി അഖി ബിഹി. ഐനിന് ആദ്യം ഫത്തഹാണ്, പിന്നെയുള്ള മൂന്ന് അക്ഷരങ്ങൾക്കും കസ്റാണ്. അഖി ബിഹി അഖി ബിഹി എന്നാണ്. അഖി ബിഹി എന്ന് താഫിന് സുക്കൂനിട്ട് പറഞ്ഞാൽ തെറ്റാകും, അതുകൊണ്ട് അഖി ബിഹി എന്ന് തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. അവിടെ ഐനും കാഫും ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും കാഫ് അണ്ണാക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. അഖി ബിഹി ഫിൽ ഗാബിരീൻ. ഫിൽ ഗാബിരീൻ ഗാബിരീൻ എന്നത് ഗൈനാണ്. ഗൈൻ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ് ഗാബിരീൻ എന്നത്. അപ്പോൾ വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ എന്നാണ് അവിടെ നമ്മൾ ഉച്ചരിക്കേണ്ട ദിക്കർ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക, അതിനുശേഷം ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ ഏറ്റു പറയണം. വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. ഇനി ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു പറയണം. വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. അപ്പോൾ നമ്മൾ ഇന്നലെയും കഴിഞ്ഞ എപ്പിസോഡിലും ഇപ്പോഴും പഠിച്ചത് ഒരുമിച്ച് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. സഫീർ അലി ഹിക്കമിയാണ് നമുക്ക് ഈ പ്രാർത്ഥന പഠനത്തിൽ നമ്മുടെ കൂടെ ഈ മയ്യത്തിൻ്റെ അടുത്ത് ചെല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗം രണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇൻഷാല്ലാ എല്ലാവരും ഇത് മനസ്സിലാക്കി, നമുക്കൊക്കെ നിത്യജീവിതത്തിൽ വരുന്നതാണ്. പല സമയത്ത് നമ്മൾ ആളുകൾ മരണപ്പെട്ട് അറിഞ്ഞ് നമ്മളവിടെ ചെന്ന മയ്യത്തിനെ കാണുമ്പോൾ നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് പഠിച്ചിട്ടുള്ളത്. പല ആളുകൾക്കും ഇതൊരു പക്ഷേ അറിയണ്ടാവില്ല. അപ്പോൾ ഇതൊരു ഇന്ന് തന്നെ പഠിച്ച് ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്തൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്.
2: ഇനി കുരുന്ന് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പൂമരത്തണലിൽ. വളരെ ആകാംക്ഷപൂർവ്വം കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ്, സെഗ്മെൻ്റാണ് പൂമരത്തണലിൽ. നല്ല അയൽക്കാരനാകാം എന്ന ഒരു കഥയിലാണ് അൽ ഫഹദ് പൂന്തുറ.
1: അതെ, പീസ് റേഡിയോ പലപ്പോഴും ഓരോ കാറ്റഗറി ആളുകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ അതിൻ്റെ ഓരോ പ്രോഗ്രാമും ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിനകത്ത് ചെറിയ കുട്ടികളുണ്ടാവും, എൽ കെ ജിയിലെ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ പ്രായം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും പൂമരത്തണിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നല്ല അയൽക്കാരനാകാം എന്ന വിഷയത്തെക്കുറിച്ചാണ് പൂമരത്തണിൽ നമ്മൾ കേൾക്കുന്നത്. അൽ ഫഹദ് പൂന്തുറ
2: കേട്ടിട്ട് തിരിച്ചു വരാം.
7: സ്നേഹം നിറഞ്ഞ ഭൂമരത്തണലിലെ എൻ്റെ ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഈ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി കാതോർക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഭൂമരത്തണലിൻ്റെ പല എപ്പിസോഡുകളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം വളരെയേറെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്താണെന്നറിയോ കൂട്ടുകാർക്ക് ആ കാര്യം? വീടിനടുത്ത് ഇടതുഭാഗത്തും വലതുഭാഗത്തും നമ്മുടെ വീടിൻ്റെ മുമ്പിലും നമ്മുടെ വീടിൻ്റെ പുറകിലും ഒക്കെ താമസിക്കുന്ന കുറേ നമ്മുടെ ആരുണ്ട്? പറയൂ കൂട്ടുകാരെ, ആരുണ്ട്? ആരാണ്? അയൽവാസികളുണ്ട് ഇല്ലേ? നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന കുറേ അയൽവാസികളുണ്ട്. ആ അയൽവാസികളുടെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും പോകാറുണ്ടോ? ഉണ്ടോ? അവിടെയുള്ള കൂട്ടുകാരുമായി നമ്മൾ കളിക്കാറില്ലേ? ഒരു ദിവസം നമുക്ക് സ്കൂളില്ലെങ്കിൽ നമ്മൾ വേഗം രാവിലെ ഉറക്കമുണർന്ന് നേരെ ഓടിപ്പോകുന്നത് അയൽവാസിയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവിടെയുള്ള നമ്മുടെ കൂട്ടുകാരനുമായി കളിക്കാൻ പോവുകയാണ് നമ്മൾ, അല്ലേ? അവരുമായി ഒളിച്ചു കളിയും പന്തുകളിയും പല കളികളുമായി നമ്മൾ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും അടിച്ച് നമ്മുടെ വെക്കേഷനൊക്കെ ഉഷാറാക്കാറുണ്ട് അല്ലേ? ഉണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ അയൽവാസികളായ ചില കൂട്ടുകാരോടൊന്നും നമ്മൾ ബന്ധം പുലർത്താറില്ല. ചിലപ്പോൾ നമ്മുടെ അയൽവാസികൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ട് ഇല്ലേ? ഉണ്ട്. നമ്മുടെ വീടിൻ്റെ വലതുഭാഗത്തുള്ള കൂട്ടുകാരനുമായി നമ്മൾ വളരെ ഫ്രണ്ട്ഷിപ്പിലാണ്. ബട്ട് നമ്മുടെ വീടിൻ്റെ ഇടതുഭാഗത്തുള്ള കൂട്ടുകാരനുമായി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിയുമായി നമ്മുടെ അയൽവാസിയുമായി നമ്മൾ നല്ല ബന്ധത്തിലൊന്നുമല്ല. ചെറിയ ചെറിയ കശപിശക്കൊക്കെ ഉണ്ട് ഇല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ കൂട്ടുകാരെ? എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നോക്കൂ, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന നമ്മുടെ അയൽവാസികളെ നമ്മൾ സ്നേഹിക്കണം. അവരോട് നമ്മൾ നല്ല നിലയിൽ വർത്തിക്കണം. നമുക്ക് ഏതു സാഹചര്യത്തിലും നമ്മുടെ അടുത്ത് ഓടി വരുന്നത് ആരായിരിക്കും? നമ്മുടെ അയൽവാസിയായിരിക്കും അല്ലേ? അല്ലേ? ഒരു ഉദാഹരണം നിങ്ങളൊന്ന് ഓർത്തു നോക്കും. നമ്മുടെ വീട്ടിലൊരു ദിവസം നമ്മുടെ വാപ്പാക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒന്ന് സുഖമില്ലാതായി. അപ്പോൾ വീട്ടിൽ വാപ്പാക്കാണ് സുഖമില്ലാതായതെങ്കിൽ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ വാപ്പയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വാപ്പയ്ക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ദൂരത്ത് താമസിക്കുന്ന എളാപ്പയും അല്ലെങ്കിൽ നമ്മുടെ മൂത്തച്ഛനും അങ്ങനെ ആരുമല്ല വരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഓടി വരുന്നത് ആരായിരിക്കും? നമ്മുടെ അയൽവാസിയായിരിക്കും അല്ലേ? ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ സാധൂകരിച്ച് തരാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ ആരാ വരുന്നത്? നമ്മുടെ അയൽവാസികൾ അല്ലേ? ആ അയൽവാസികളെ നമ്മൾ നല്ലതുപോലെ സ്നേഹിക്കണം. അവരോട് നമുക്ക് ബാധ്യതകളുണ്ട്. അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അവർക്ക് നമ്മൾ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം പുലർത്തുവാനും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്തുള്ളവർക്ക് കൊടുക്കാൻ ഒരല്പം വെള്ളമൊക്കെ ചേർത്ത് അടുത്തുള്ളവർക്ക് കൂടി കൊടുക്കണമെന്ന് പഠിപ്പിച്ചതാണ് ആര്? നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യൽ നമ്മുടെ അനിവാര്യതയല്ലേ? അല്ലേ കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾക്കും നമ്മൾ കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നിറവേറ്റി കൊടുക്കണം. അങ്ങനെ നല്ല അയൽപ്പക്ക ബന്ധം പുലർത്തുന്ന കുട്ടികളായി നമ്മളെല്ലാവരും മാറണം. അയൽപ്പക്ക ബന്ധത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം സ്വഹാബാക്കളിൽ നിന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. സ്വഹാബാക്കളുടെ വീട്ടിലും പ്രവാചകൻ്റെ വീട്ടിലും അങ്ങനെ അവിടെയുള്ള പ്രവാചകൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു എന്നറിയോ കൂട്ടുകാരെ? അവരെന്താ ചെയ്തിരുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? അവർ വീട്ടിലെന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തൻ്റെ അയൽവാസിയെ അവർക്ക് കൊടുത്തിട്ട് ശേഷമേ, അവർക്ക് കൊടുത്തതിന് ശേഷമേ സ്വഹാബത്തും റസൂലൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അത്രയ്ക്കു മാത്രം സ്വന്തം അയൽവാസിയെ സ്നേഹിക്കുന്ന, സ്വന്തം അയൽവാസികളെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു പ്രവാചകനും സ്വഹാബത്തുമെല്ലാം. നോക്കൂ കൂട്ടുകാരെ, എന്തു നല്ല അയൽപ്പക്ക ബന്ധം അല്ലേ? എന്ത് നല്ല അയൽപ്പക്ക ബന്ധമാണ് അവരുടെ. നമ്മളാണെങ്കിലോ ഒരാളെടുത്ത് നമ്മൾ നല്ലതുപോലെ മിണ്ടും, മറ്റൊരാളടുത്ത് നമ്മൾ മിണ്ടൂല. അവരായിട്ട് ഷണ്ട, വഴക്ക്, കച്ചട എല്ലാം. അങ്ങനെ പാടുണ്ടോ? ഇല്ല. എല്ലാരടുത്തും ഒരുപോലെ വളരെ നല്ല സ്നേഹബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അയൽവാസികളോട് നല്ല സ്നേഹബന്ധം, കൂട്ടുകാരോട് നല്ല സ്നേഹബന്ധം, വീട്ടുകാരോട് നല്ല സ്നേഹബന്ധം, അങ്ങനെ എല്ലാവരോടും. നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവർ ചിലപ്പോൾ നമ്മളറിയാതെ അവർ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? നമ്മളെപ്പോഴേക്കും ചിന്തിച്ചു നോക്കാറുണ്ടോ അവരെക്കുറിച്ച്? ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കാറില്ല. എങ്കിൽ ഇനി മുതൽ ഈ പീസ് റേഡിയോയുടെ പൂമരത്തണലിലെ ഈ എപ്പിസോഡ് കേട്ട എൻ്റെ എല്ലാ കൂട്ടുകാരന്മാരും എൻ്റെ എല്ലാ കൂട്ടുകാരികളും അയൽവാസികളെ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കണം. അതിൻ്റെ മഹത്വം എത്രയാണ്? നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അയൽപ്പക്കക്കാരെ നമ്മൾ സ്നേഹിക്കണം. അവർ നമ്മളെക്കാൾ പാവപ്പെട്ടവരാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ അവരെ സ്നേഹിക്കണം. നമ്മളെക്കാളും പാവപ്പെട്ട കുറേ ആളുകൾ ഉണ്ടാകും. അപ്പോൾ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? അതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രത്യേകം നമ്മൾ അവരെ സ്നേഹിക്കേണ്ടതുണ്ട്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ വീടിനടുത്തുള്ളത് ഒരു പാവപ്പെട്ട കുടുംബമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ എത്തിപ്പെടുമ്പോൾ നമ്മളെല്ലാവരെയും അള്ളാഹു വിളിച്ചു നിർത്തി ചോദിക്കപ്പെടുമ്പോൾ ചോദിക്കും, ഇന്നയാളെ വിളിച്ചുകൊണ്ട് നിന്റെ അയൽവാസി പട്ടിണി കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ എന്തായിരിക്കും അവസ്ഥ? നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇല്ല പറഞ്ഞാലും നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അയൽവാസിയെ ഏറ്റവും കൂടുതൽ, നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അവരെ നമ്മൾ ആദരിക്കുന്ന നല്ല കുട്ടികളായി, നല്ല കൂട്ടുകാരും നല്ല കൂട്ടുകാരികളായി മാറാൻ നമ്മൾ സാധിക്കണം. നമ്മുടെ ഉമ്മയോടും നമ്മുടെ വാപ്പയോടും എല്ലാം നമ്മൾ പറയണം, വാപ്പ പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള അയൽവാസിയില്ലേ അവരെയും നമ്മൾ നോക്കണം, അവർക്കും വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം വാപ്പ എന്നൊക്കെ നമ്മളും പറഞ്ഞു കൊടുക്കണം വാപ്പാക്കും. ദാ ഇതോ ഇന്ന് പീസ് റേഡിയയിൽ പൂമരത്തണലിൽ എപ്പിസോഡിൽ ഇന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ അയൽവാസിയെയും നമ്മൾ ആദരിക്കണം എന്നാണ്. നോക്കൂ കൂട്ടുകാരെ, ഞാൻ എന്താണെന്നറിയോ ഇതിങ്ങനെ പറഞ്ഞു തരാൻ കാരണം? നിങ്ങൾക്ക് നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കൊണ്ടാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽആഖിർ ഫല്യുകരിം ജാറഹു. എന്താ കൂട്ടുകാരെ പ്രവാചകൻ പറഞ്ഞത്? പ്രവാചകന്റെ ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യുകരിം, അവൻ ആദരിക്കട്ടെ, ജാറഹു അവൻ്റെ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ കൂട്ടുകാരെ, അത്രയ്ക്ക് മാത്രം അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതാണ്. നമ്മുടെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ? ഇല്ലേ? ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച, കാണാൻ നമുക്ക് കണ്ണുകളിൽ കാഴ്ച തന്ന, കേൾക്കാൻ നമ്മുടെ കാതുകളിൽ കേൾവി തന്ന, അല്ലേ, എന്തെല്ലാം അനേകം അനേകം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന നമ്മുടെ അള്ളാഹു, ആ അള്ളാഹു സുബ്ഹാനഹു തആല യേ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, പിന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, നാളെ എല്ലാവരും മരിച്ചു പോകുമ്പോൾ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു ദിനമുണ്ട് കൂട്ടുകാരെ, അന്നും എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ദിനത്തിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് യഥാർത്ഥ വിശ്വാസിയാണോ നമ്മൾ? യഥാർത്ഥ വിശ്വാസിയാകാൻ വേണ്ടി എന്തു ചെയ്യണം? നമ്മുടെ അയൽവാസിയെ കൂടി നമ്മൾ ആദരിക്കണം. നോക്കൂ പ്രവാചകന്റെ വാക്ക് എത്ര സുന്ദരമാണ്. മഹാനായ പ്രവാചകനും സ്വഹാബത്തുമെല്ലാം സ്വന്തം അയൽവാസികളെ ഈ അള്ളാഹുവിലും പരലോകത്തിലും ഈ അന്ത്യദിനത്തിലുമൊക്കെ വിശ്വസിച്ചത് കൊണ്ടും അവർ നല്ലതുപോലെ ബന്ധം പുലർത്തിയിരുന്നു കൂട്ടുകാരെ. പക്ഷെ നമ്മളാണെങ്കിലോ നമ്മുടെ അയൽവാസികളെ എപ്പോഴൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുമ്പിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ് വെച്ച് ബോളടി പക്ഷേ നേരെ അയൽവാസിയുടെ വീടിലെ ജനലിൻ്റെ കണ്ണട പൊട്ടി. അയൽവാസിക്ക് ഉപദ്രവമായി. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അവശിഷ്ടങ്ങളൊക്കെ അയൽവാസിയുടെ വീട്ടിലേക്ക് എടുത്തെറിയും. അവിടെയും അയൽവാസിക്കൊരു ഉപദ്രവമുണ്ടായി. ഇല്ലേ ഇല്ലേ കൂട്ടുകാരെ, നിങ്ങൾ പറയും, എത്രയോ പ്രാവശ്യം നമ്മൾ ബോൾ എടുത്തെറിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിച്ച മാങ്ങയുടെ അണ്ടി നമ്മൾ എത്ര പ്രാവശ്യം എടുത്ത് അപ്പുറത്തെ വീട്ടിലും അടുത്ത വീട്ടിലും തൊട്ടടുത്ത വീട്ടിലും എടുത്തെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ എത്രയെത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ അയൽവാസിയെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. നോക്കൂ, അവർക്ക് നമ്മൾ പരോപകാരങ്ങൾ ചെയ്യണം, അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. അവരെ നമ്മൾ ഉപദ്രവിക്കാതെ അവരെ നമ്മൾ ആദരിക്കുന്ന നല്ലവരായി മാറണം. നമുക്ക് മാറാൻ സാധിക്കണം കൂട്ടുകാരെ. നമ്മുടെ അയൽവാസികൾ എത്ര പാവമാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ അവരും. അവരെയും നമ്മൾ ആദരിക്കണം. വേണ്ടേ, അവരെയും നമ്മളെ നമ്മൾ ആദരിച്ച് നല്ല കുട്ടികളായി മാറണം. വേണ്ടേ കൂട്ടുകാരെ, അവർക്കാവശ്യമായ പരോപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്കും ആവശ്യമായ പരോപകാരങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്കാവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ അവരുടെ വീട്ടിൽ, നമ്മുടെ അയൽവാസിയുടെ വീട്ടിലും ചെറിയ കുട്ടികളൊന്നും ഉണ്ടാകൂല, ചെറിയ കുട്ടികളൊന്നും ഉണ്ടാകൂല. അപ്പോൾ നമ്മളെയായിരിക്കും അവർ വിളിക്കുക, മോനെ പിന്നെ ആ കടയിലൊന്ന് പോയിട്ട് എനിക്കൊരു കവറ് പാല് വാങ്ങി വരോടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അയൽവാസി നമ്മളെ വിളിച്ചുകൊണ്ട് എടാ റഷീദേ, എടാ റാഷിദേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ മോനെ ഇങ്ങോട്ട് വാടാ, എനിക്കൊരു ഒരു കവർ പാല് ആ പീടിയെന്ന് ആ കടയിൽനിന്ന് നീ വാങ്ങിക്കൊണ്ട് വാടാ എന്ന് പറയുമ്പോൾ നമ്മൾ പോയി വാങ്ങിക്കൊടുക്കാറുണ്ടോ? അങ്ങനെ അങ്ങനെയുള്ള പരോപകാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടോ കൂട്ടുകാരെ? അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയൊക്കെ പരോപകാരങ്ങൾ ചെയ്ത് അയൽവാസികളെ നമ്മൾ ആദരിക്കണം. അവരെ നമ്മൾ ആദരിക്കുന്നവരായി മാറണം. വേണ്ടേ, എങ്കിലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മുടെ തുലാസിൽ കനം കൂടണം. നമ്മുടെ നന്മകൾ ചെയ്തു വെച്ച തുലാസിൽ കനം കൂടണം കൂട്ടുകാരെ. കനം കൂടാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്വതക്കകളും നല്ല നല്ല കാര്യങ്ങളും കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. ചെയ്തു കൊടുക്കുമ്പോഴേ നമ്മുടെ തുലാസിലും കനം കൂടുകയുള്ളൂ. എന്നൊക്കെ കൂട്ടുകാരെ, നമ്മുടെ അയൽവാസിയെ ഏറ്റവും കൂടുതൽ ആദരിക്കണമെന്നും നമ്മുടെ അയൽവാസിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്നും സ്വന്തത്തെക്കാൾ നമ്മളെക്കാൾ നമ്മൾ അയൽവാസിയെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച എന്ന് നിർദ്ദേശിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, എന്താ, വല്ലദി നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അബദുൻ ഹത്താ യുഹിബ്ബു ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. എന്താ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എൻ്റെ നിയന്താവാണ് സത്യം. ഏതൊരു മനുഷ്യനും എനിക്ക് സ്വന്തമായി കിട്ടാൻ ഇഷ്ടപ്പെടുന്ന കാര്യം സ്വന്തം അയൽക്കാരന് കൂടി കിട്ടിക്കാണുന്നത് ഇഷ്ടപ്പെടുന്നതുവരെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. കൂട്ടുകാരെ, വല്ലദി നഫ്സി ബിയദി വല്ലദി നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അബദുൻ, ഒരടിമയും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. എന്തേ കാരണം? ഹത്താ യുഹിബ്ബു ലിജാരിഹി, തൻ്റെ അയൽവാസിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായ യുഹിബ്ബു ലിനഫ്സിഹി, എന്നെക്കാൾ ഇഷ്ടപ്പെടുന്നതുവരെ എനിക്കിഷ്ടമുള്ള കാര്യം തൻ്റെ അയൽവാസിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുവരെ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ കൂട്ടുകാരെ, നമുക്കിഷ്ടപ്പെട്ട കാര്യം എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ കൂട്ടുകാരനും അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിക്കും കിട്ടുന്നതുവരെ നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ അതുവരെ അത് കിട്ടാൻ വേണ്ടി, നമ്മുടെ അയൽവാസി കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് കിട്ടുന്നതുവരെ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അങ്ങനെ നമ്മൾ പരിശ്രമിക്കാത്തിടത്തോളം നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അല്ലേ, ഒന്ന് നോക്കൂ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കാറ് വാങ്ങി, അപ്പൊ നമ്മളെല്ലാരും എന്താ ചിന്തിക്കാം, ആഷ് ഇനി ഈ കാറ് അവര് വാങ്ങാൻ പാടില്ല. അപ്പൊ നമ്മളൊരു കവറൊക്കെ ഇട്ട് മൂടിയിട്ട് അവരൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ സ്വന്തം നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നടക്കും അല്ലേ? അങ്ങനെ നടക്കാൻ പാടില്ല കൂട്ടുകാരെ. എനിക്കിഷ്ടപ്പെട്ട കാര്യം എൻ്റെ കൂട്ടുകാരനും കിട്ടണമെന്ന് ആഗ്രഹിക്കണം. ഇല്ലാത്ത പക്ഷം അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കാറുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ചിന്തിച്ചു നോക്കാറുണ്ടോ, എൻ്റെ കൂട്ടുകാരന് ഞാൻ വാങ്ങുന്ന സാധനം അവനും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കാറുണ്ടോ? സ്കൂൾ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ സാധനം, ഒരു ബോക്സ് നമ്മൾ വാങ്ങി. അയൽവാസിയായ കൂട്ടുകാരൻ്റെ ബോക്സ് ഇല്ല. നമ്മൾ വാങ്ങിയിട്ട് ആ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട്, എടാ ഞാൻ പുതിയ ബോക്സൊക്കെ വാങ്ങിയിട്ടോ, അനക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ കൂട്ടുകാരെ? നമ്മുടെ അയൽവാസിയെ നമ്മൾ അങ്ങനെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? നേരെ മറിച്ച് നമ്മൾ ഇപ്രകാരം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എടാ നിനക്കും വേണമല്ലേ ബോക്സ്? എൻ്റെ കയ്യിലിരിക്കുന്ന ബോക്സ് എൻ്റെ കൂട്ടുകാരനും കൂടി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ എന്ന് നമ്മളെങ്കിലും എപ്പോഴും ചിന്തിച്ചു നോക്കാറുണ്ടോ കൂട്ടുകാരെ? ഇല്ല എങ്കിൽ ഇന്നു മുതൽ ഈ പീസ് റേഡിയോയുടെ പൂമരത്തണൽ എന്ന എപ്പിസോഡ് ഇന്ന് കേട്ട ശ്രോതാക്കൾ മുഴുവനും നമ്മളും തീരുമാനമെടുക്കണം, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യം, ആ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്നും സുന്ദരമായ സ്വർഗം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമം നമ്മൾ നടത്തണം. വേണ്ടേ ഈ ദുനിയാവെന്ന ടെസ്റ്റിംഗ് പ്ലേസിൽ, പരീക്ഷണശാലയിൽ ഇങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണ്ടേ കൂട്ടുകാരെ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് അയൽവാസിക്കും നല്ല കാര്യങ്ങൾ, എനിക്ക് കിട്ടിയ കാര്യം എൻ്റെ അയൽവാസിക്കും കിട്ടണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എൻ്റെ അയൽവാസിയെയും എന്നെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അള്ളാഹുവേ എന്നെയും എൻ്റെ അയൽവാസിയെയും ഇപ്പോൾ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിൻ്റെ സ്വർഗത്തിലും നമ്മളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ കൂട്ടുകാരെ? അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. വേണം. എന്നിട്ട് നമുക്ക് കിട്ടിയ സാധനം നമ്മുടെ അയൽവാസിക്കും നമ്മുടെ കൂട്ടുകാരനും കിട്ടണമെന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. വേണം അല്ലേ? അല്ലാത്ത പക്ഷം, അങ്ങനെ ആഗ്രഹിക്കാത്ത പക്ഷം അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സാഹചര്യത്തിൽ നമ്മളും നല്ല കൂട്ടുകാരന്മാരായി, നല്ല കൂട്ടുകാരികളായി, നല്ല അയൽവാസികളായി മാറാൻ നമ്മളും പരിശ്രമിക്കുക. അങ്ങനെ നല്ല അയൽക്കാരൻ ഞാനാണ്, നല്ല അയൽക്കാരൻ ഞാനാകണം ഇനി മുതൽ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂട്ടുകാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നല്ല കൂട്ടുകാരന്മാരും നല്ല അയൽവാസികളെ സ്നേഹിക്കുന്ന, അയൽവാസികൾക്ക് ആദരിക്കുന്ന, അയൽവാസികൾക്ക് പരോപകാരങ്ങൾ ചെയ്യുന്ന നല്ല കൂട്ടുകാരന്മാരായി, കൂട്ടുകാരികളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ ബറക്കല്ലാ ഫീക്. പൂമരത്തണലിൽ അതിമനോഹരമായ ഒരു എപ്പിസോഡാണ് ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞത്. നല്ല അയൽക്കാരനാകാം. നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ അയൽക്കാരോട് ചെയ്യേണ്ട കടമകളും കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
2: കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുകൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത.
1: അവരുടേതായ ഒരു തലത്തിലേക്ക് ഇറങ്ങി ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു.

0: അടുത്തത് നുറുങ്ങുകളാണ് അല്ലേ. നുറുങ്ങുകൾ സന്മനസ്സാണ് പ്രധാനം. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് മൻസൂർ മണ്ണാർക്കാടാണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നുറുങ്ങുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
1: ജോലി തിരക്കിനിടയിലാണ് കൂട്ടുകാരൻ്റെ ഫോൺ വിളി വന്നത്. പത്രം വായിച്ചില്ലേയെന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മറുപടി. അവൻ വളരെ വിഷമത്തിലായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ നേരിട്ട് വന്നു. അപ്പോഴും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അന്ന് പത്രത്തിൽ വന്ന ആസ്മ രോഗിയായ അമ്മയും ഹൃദ്രോഗിയായ 5 വയസ്സുകാരിയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതജീവിതം നയിക്കുന്നതിന്റെ വാർത്തയാണ് അവൻ പങ്കുവച്ചത്. ആ കുട്ടിയിൽ അവൻ കണ്ടത് അവന്റെ മോളെയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഒരു 4 ലക്ഷം തുക താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. സഹായിക്കാൻ കൂട്ടുകാർ 2 പേർ കൂടിയുണ്ടെന്നും അന്ന് തന്നെ ആ വീട്ടുകാരെ കണ്ടെത്തി സഹായം എത്തിക്കണമെന്നും അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുന്ന അവൻ നിർബന്ധം പിടിച്ചു. മാറ്റിവെച്ച പണം വകമാറ്റി ചെലവഴിക്കരുതെന്നും ചെറിയ തുക നൽകുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകൂവെന്നും ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊരു സ്ഥിര സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചുപോയി. സാമൂഹ്യപ്രവർത്തകനായ മറ്റൊരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്ത് വേണ്ടത് ആലോചിച്ചു ചെയ്യാമെന്ന വിവരം ഞാൻ അന്നു രാത്രി സുഹൃത്തിന് വിളിച്ചറിയിച്ചു. ഇടയ്ക്കിടെ എന്തായി എന്ന് ചോദിച്ച് എന്നെ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഞായറൊഴിവിൽ കൂടുതൽ കൂട്ടുകാരുമായി ആ ഓലപ്പുരയിൽ ഞങ്ങളെത്തി. വായിച്ചറിഞ്ഞതിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു നേർക്കാഴ്ച. ഒരു ചെറുകാറ്റ് വീശിയാൽ പൊളിഞ്ഞു പോകാവുന്ന, ഒരു അരണക്കുപോലും കീറാവുന്ന ദുർബലമായ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു ചുമരും മേൽക്കൂരയുമെല്ലാം. മകളുടെ പഠന ചെലവും കുടുംബത്തിന്റെ ചെലവും വഹിക്കുമെന്ന് അവിടെ വെച്ചു തന്നെ സാമൂഹ്യ പ്രവർത്തകനായ കൂട്ടുകാരൻ നേരിട്ടറിയിച്ചു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു കൂടിയാലോചന നടത്തി. അവിടുത്തെ നാട്ടുപ്രമുഖരെയും പള്ളി ഭാരവാഹികളെയും കണ്ട് ചർച്ച നടത്തി. ആത്മവിശ്വാസം നൽകി. കൂട്ടായി പ്രവർത്തിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും മറ്റും വിശദമായി സംവദിച്ചു. മാറി നിന്നാൽ കണ്ണടച്ചാൽ പടച്ചവനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു. മടങ്ങിയപ്പോൾ വല്ലാത്ത ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു മനസ്സിൽ. അതിലേറെ ആശ്വാസമായിരുന്നു അക്കൗണ്ടന്റ് സുഹൃത്തിന്. നാട്ടിൽ പള്ളിയിൽ ചർച്ചക്കൊടുവിൽ ഞങ്ങൾക്ക് വിളിയെത്തി. നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്തണം, നിയന്ത്രിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. കൂടുതൽ കൂട്ടുകാരുമായി ഞങ്ങളെത്തി. എല്ലാവരും സംസാരിച്ചു. കമ്മിറ്റിയായി. എഞ്ചിനീയറായ കൂട്ടുകാരൻ നിമിഷനേരം കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. പണമായി, കല്ലായി, സിമന്റായി, മണലായി, കായികാധ്വാനമായി വാഗ്ദാനങ്ങൾ സദസ്സിൽ നിന്ന് ഒഴുകിയെത്തി. ഞങ്ങളും ആകുന്നത് വാഗ്ദാനം ചെയ്തു. അക്കൗണ്ടന്റ് സുഹൃത്ത് പഴയ 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷത്തിലേക്കെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എല്ലാവർക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. വീടുപണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ഒന്നൊരുങ്ങിയാൽ നമുക്ക് പലതും ചെയ്യാനാവും. നന്മയിൽ സഹകരിക്കാൻ നിരവധി നല്ല മനസ്സുകൾ കാത്തിരിപ്പുണ്ട്. മതത്തിന്റെയും പാർട്ടിയുടെയും വേലിക്കെട്ടുകൾ നോക്കാതെ നന്മയുടെ വഴിയിൽ ചരിക്കുന്നവർക്ക് പടച്ചവന്റെ കാരുണ്യ കടാക്ഷം കിട്ടാതിരിക്കില്ല. ഒരുമ്പെടാൻ ഒരു മനസ്സ് വേണമെന്ന് മാത്രം. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28:77.
2: മഷാ അല്ലാ. നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, സന്മനസ്സാണ് പ്രധാനം എന്ന ഇബ്നു അലി എടത്തനാട്ടുകാരയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഇന്നത്തെ നുറുങ്ങുകളിലൂടെ അവസാനിച്ചു. നമ്മളിനി അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
0: അൽ ബസീർ, അത്തൗവാബ് എന്നീ അള്ളാഹുവിന്റെ നാമ വിശേഷണങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തുകൊണ്ട്, വളരെ മികച്ച ഒരു പണ്ഡിതനായ പ്രാസംഗികൻ കൂടിയാണ് ഷമീർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസ്സാണ് ഇനി കേൾക്കുന്നത്.
2: അതെ, നമുക്കറിയാം അള്ളാഹുവിൻ്റെ നാമങ്ങൾ വളരെ, ഓരോ വ്യക്തിയും ശരിക്ക് അള്ളാഹുവിൻ്റെ ഓരോ നാമത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു പ്രോഗ്രാമിലാണ് അസ്മാഉൽ ഹുസ്ന ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 2 നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ, അൽ ബസീർ, അത്തവ്വാബ് എന്നുള്ള നാമങ്ങളാണ് പഠിക്കുന്നത്. ഷമീർ മദീനിയുടെ ക്ലാസ് കേട്ട് തിരിച്ചെത്താം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ 12-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ബസീർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്. അൽ ബസീർ

കണ്ണുകളുടെ കട്ടുനോട്ടവും നെഞ്ചകങ്ങളിൽ ഒളിച്ചുവെക്കുന്ന രഹസ്യങ്ങളും എല്ലാം അറിയുന്ന, എല്ലാം കാണുന്നവനാണ് അല്ലാഹു. അൽ ബസീർ ഹുവല്ലദി യബ്സുറു ജമീ അൽ മൗജൂദാത്ത്. എത്ര നേർത്തതും രഹസ്യമായതുമായ സംഗതികളാണെങ്കിൽ പോലും സർവ സൃഷ്ടികളെ സംബന്ധിച്ചും സർവ കാര്യങ്ങളെ സംബന്ധിച്ചും കാണുന്നവനും അറിയുന്നവനുമാണ് അല്ലാഹു. വളരെ സൂക്ഷ്മമായ ഒരു കറുത്ത ഉറുമ്പ് കൂരാക്കൂരിരുട്ടിൽ ഒരു കറുത്ത പാറയിലൂടെ അരിച്ച് കയറുന്നുവെങ്കിൽ അതുപോലും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വളരെ കൃത്യമായി കാണുവാനും അറിയുവാനും സാധിക്കും എന്നതാണ്. അപ്പോൾ അല്ലാഹു കാണാത്ത ഒന്നും ഈ ലോകത്തില്ല. എല്ലാം കാണുന്നവനാണ് അല്ലാഹു, അൽ ബസീർ. ആ ഒരു നാമം, അല്ലാഹുവിൻ്റെ ആ ഒരു വിശേഷണം നമ്മൾ അറിയുമ്പോൾ തീർച്ചയായും അത് വലിയ മാറ്റങ്ങളും ചിന്തകളും നമ്മളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ദവാമുൽ ഹയാഇ വൽ മുറാഖബ, പടച്ചറബിനോട് നിരന്തരമായ ഒരു ലജ്ജയും അവൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ളൊരു ബോധവും നമുക്കുണ്ടാകണം. അല്ലാഹു എന്നിൽ നിന്ന് മോശമായൊരു വാക്കോ പ്രവൃത്തിയോ കാണാൻ ഇടവരുന്നത് അത് വളരെ മോശമാണല്ലോ, ലജ്ജാകരമാണല്ലോ, ലജ്ജാവഹമാണല്ലോ എന്നൊരു തോന്നൽ. അല്ലാഹു നിരന്തരം നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് വലിയ ഭക്തിയും സൂക്ഷ്മതയും ലജ്ജയുമൊക്കെ വിശ്വാസികൾക്ക് ഉണ്ടാക്കേണ്ടതാണ്. അപ്രകാരം തന്നെ പടച്ചറബ് എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം, ആ ഒരു ബോധം ഹൃദയ സാന്നിധ്യത്തോടെ മനസ്സിൽ തട്ടിക്കൊണ്ട് അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ ദുആ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കണം. അദ്ദുആ ഉമിൻ ഖൽബിൻ ഹാളിർ, ഹൃദയ സാന്നിധ്യത്തിൽ മനസാന്നിധ്യത്തോടുകൂടി മനസ്സിൽ തൊട്ട് നമുക്ക് കാര്യങ്ങൾ പടച്ചവനോട് പറയാൻ സാധിക്കണം. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന അല്ലാഹുവാണ് എൻ്റെ കൂടെയുള്ളത്. അവനോടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ, ഇന്നക്കും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ, ഒച്ചയിട്ട് അലമുറ കൂട്ടിക്കൊണ്ട് വിളിക്കേണ്ടതില്ല, ദുആ ചെയ്യേണ്ടതില്ല പടച്ചറബിനെ. നിങ്ങൾ ബദിരനോ അതല്ലെങ്കിൽ ഇവിടെ സാന്നിധ്യമില്ലാത്ത ഏതെങ്കിലും ഒരുത്തനെയോ അല്ല വിളിക്കുന്നത്. ഇന്നക്കും തദ്ഊന സമീഅം ബസീറ, എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമായ അല്ലാഹുവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ അവസ്ഥ കാണുന്നില്ല അല്ലാഹ് എന്ന് ചോദിക്കേണ്ടതില്ല, അല്ലാഹു കാണുന്നുണ്ട്. ആ സങ്കടങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞാൽ മതി, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ചരിത്രത്തിൽ ആ ഒരു തിരിച്ചറിവ് നൽകിയ വലിയ മാറ്റങ്ങൾ പലപ്പോഴും പല സംഭവങ്ങളിലും കാണുവാൻ സാധിക്കുമെങ്കിലും സാന്ദർഭികമായി ഒന്ന് ഓർമ്മിക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഉമ്മയും അവരുടെ മകളും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. പാലിൽ വെള്ളം ചേർത്ത് മായം കലർത്തി കൂടുതൽ വിലക്ക് പാല് വിൽക്കാൻ വേണ്ടി ഉമ്മ മകളോട് പറയുമ്പോൾ ആ മകൾ ഉമ്മയോട് പറയുന്നൊരു വാക്ക്, ഉമർ അത് പാടില്ല, തെറ്റാണ് എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ഉമ്മ എന്നാണ്. അപ്പോൾ ഉമ്മ തിരിച്ചു ചോദിക്കുന്നത്, അതിന് ഉമർ ഇപ്പോൾ എവിടെ നിന്ന് അത് കാണാനാ കേൾക്കാനാ എന്നാ. പക്ഷെ ആ മകൾ തിരുത്തി കൊടുക്കുന്നു, ഉമർ കാണും എന്നതല്ലോ പ്രശ്നം, ഉമർ അറിയും എന്നതല്ലോ അതിൻ്റെ വിഷയം. പക്ഷേ ഉമർ ഉറങ്ങിയാലും ഉറങ്ങാത്ത, മയക്കമില്ലാത്ത, സദാ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറബില്ലേ, അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ ഉമ്മയെ തിരുത്തിയ നല്ല ഒരു പെൺകുട്ടിയെ തൻ്റെ മകന് വേണ്ടി വിവാഹം ആലോചന നടത്തിയ, വിവാഹം കഴിച്ചു കൊടുത്ത ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ഏത് നിഗൂഢതയിൽ കൂരാകൂരിട്ടിൽ ആരും അറിയാതെ ഒരു കാര്യം ചെയ്താൽ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ഉമ്മ അറിയുന്നുണ്ടാകില്ല, ഭാര്യ അറിയുന്നുണ്ടാകില്ല, വാപ്പയും നമ്മുടെ പരിസരത്തുള്ള ആളുകൾ ആരും കാണുന്നുണ്ടാകില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു നിരീക്ഷണ

0: ക്യാമറയുടെ സാന്നിധ്യത്തിലാണ് നമ്മളുള്ളത് എന്നറിഞ്ഞാൽ ഒരു ഷോപ്പിലോ ഒരങ്ങാടിയിലോ ഒരു വിനോദ കേന്ദ്രത്തിലോ ഒക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും അത് തോന്നിവാസം വൃത്തികേട് ചെയ്യാൻ നമുക്ക് തോന്നിയാലും ആ ഒളിക്യാമറയെ ഭയന്നുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധയുള്ളവരും ബോധമുള്ളവരുമാകാൻ ഇടയുണ്ടെങ്കിൽ ഒളിക്യാമറകളെ വെല്ലുന്ന പടച്ചറബിൻ്റെ നോട്ടവും നിരീക്ഷണവും സദാസമയവും എന്നോടൊപ്പമുണ്ട് എന്നൊരു തിരിച്ചറിവ് വിശ്വാസികളായ നമുക്ക് വലിയ ഭക്തിയും സൂക്ഷ്മതാബോധവും സമ്മാനിക്കേണ്ടതുണ്ട്. അവ നമ്മുടെ അവസ്ഥ കാണുന്ന അള്ളാഹു അവനോട് നമ്മൾ പ്രയാസങ്ങളും സങ്കടങ്ങളും പറയുമ്പോൾ, അതേപോലെ അവൻ കൽപ്പിച്ചത് ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ, അവൻ വിലക്കിയതിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ സന്നദ്ധമാകുമ്പോൾ, ആ നന്മകളൊക്കെയും പടച്ചറബ് കാണും, ആ പടച്ചറബ് അതിന് പ്രതിഫലം നൽകും എന്നൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 13-ാമത്തെ ഒരു നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അത്തവ്വാബ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നല്ലാഹു അത്തവ്വാബുർ റഹീം. സൂറത്ത് തൗബയിലെ 118-ാമത്തെ ആയത്തിൽ, അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലും അത്തവ്വാബ് എന്ന പേര് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ്. അഥവാ എത്ര തന്നെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ ആളുകളാണെങ്കിലും അത് പൊറുത്തു കൊടുക്കുവാൻ സന്നദ്ധനായവൻ, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ ആ പശ്ചാത്താപവും മനസ്സും സ്വീകരിക്കുന്ന അറിയുന്നവനാണ് അള്ളാഹു. യഗ്ഫിറു കുല്ലദ്ദുനൂബി മഹ്മാ കസറത്ത്. ഏത് തന്നെ തിന്മകളാണെങ്കിലും എത്ര തന്നെ അധികരിച്ചു പോയിട്ടുണ്ടെങ്കിലും കുറ്റബോധത്താൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അവൻ പുറത്തുകൊടുക്കും, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. വയഗ്ഫിറു കുല്ലദ്ദുനൂബി മഹ്മാ അളുമത്ത്. ഏത് തെറ്റും എത്ര ഗുരുതരമായ തെറ്റുകളാണെങ്കിലും ഇനി ഞാൻ അതിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്നുറപ്പിച്ച് ചെയ്തതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായ പശ്ചാത്താപവും കുറ്റബോധവും കൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോൾ തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഇന്നല്ലാഹ ഹുവത്തവ്വാബുർ റഹീം. അവൻ അത്യധികം കരുണയുള്ളവനും ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാണ്. ഫമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് കുറ്റബോധത്താൽ ഖേദം പ്രകടിപ്പിച്ച് ആത്മാർത്ഥമായി പടച്ചവനോട് പശ്ചാത്താപിച്ച് പുറത്തു തരാൻ തേടുന്നുവെങ്കിൽ അത് സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അങ്ങനെ പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടമാണ് എന്നാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നവരെ, ധാരാളമായി തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്യുന്നതിലൂടെ അള്ളാഹു എത്ര കണ്ട് ആ സത്യവിശ്വാസിയെ സ്വീകരിക്കും എന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലല്ലാഹു അഷദ്ദു ഫറഹത്തൻ ബിതൗബതി അഹദികും. നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് ഓർത്ത്, കുറ്റങ്ങളെ സംബന്ധിച്ച് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കും. എത്രത്തോളം എന്നാൽ ഒരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. നിങ്ങളിൽ ഒരാൾ ഒരു മരുഭൂമിയിലൂടെ, ജനവാസമില്ലാത്ത ഒരു മരുപ്രദേശത്തോടെ യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. അയാളുടെ ഭക്ഷണ യാത്രയിൽ വേണ്ടുന്ന ഭക്ഷണവും പാനീയവും എല്ലാം ഒരുക്കിയിട്ടുള്ളത് അയാൾ സഞ്ചരിക്കുന്ന ആ ഒട്ടകത്തിൻ്റെ മുതുകിലാണ്, പുറകിലാണ്. ആ ഒട്ടകത്തിൻ്റെ പുറത്ത് വച്ചിരിക്കുന്ന ഭക്ഷണ പാനീയങ്ങളുമായി അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ കുറേ സഞ്ചരിച്ച് ക്ഷീണിച്ച് തളർന്ന് അയാൾ യാത്രയിൽ ഒരു വിശ്രമത്തിന് ഇടം തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മരം അയാൾ കാണുന്നത്. ആ വൃക്ഷച്ചുവട്ടിൽ അയാൾ അല്പനേരം ഒന്ന് വിശ്രമിച്ചു. ക്ഷീണത്താൽ അയാൾ ഉറങ്ങിപ്പോയി. ഉറങ്ങി അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാളുടെ മൃഗത്തെ, യാത്രാവാഹനത്തെ, അയാളുടെ വെള്ളവും ഭക്ഷണവുമൊക്കെ എടുത്തു വച്ചിരിക്കുന്ന ആ മൃഗം അവിടെ കാണാനില്ല. സ്വാഭാവികമായും താൻ അവിടെ പിടഞ്ഞു വീണ് ചത്തുപോകും ഈ മണൽക്കാട്ടിൽ എന്ന് വിചാരിച്ച് മനസ്സ് തകർന്ന് അയാൾ നിരാശനായിരിക്കാൻ വീണ്ടും അയാൾ ആ ക്ഷീണം കൊണ്ട്, സങ്കടം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് അയാൾ വീണ്ടും ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അയാളുടെ മൃഗം ആ ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് അല്പം പോലും വെള്ളമോ ഭക്ഷണമോ നഷ്ടപ്പെടാത്ത രീതിയിൽ അയാളുടെ അടുക്കലേക്ക് തിരിച്ചു വന്നാൽ എത്രത്തോളം അയാൾക്ക് സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തിൻ്റെ തള്ളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അത്രേ, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാകുന്നു എന്ന്. അപ്പോൾ അയാളുടെ ആ സന്തോഷത്തിൻ്റെ പാരമ്യമാണ്, തള്ളിച്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൂചിപ്പിച്ചത്. അതിനേക്കാൾ അല്ലാഹു സന്തോഷിക്കും തൻ്റെ അടിമ തിന്മയുടെ വഴിയിലൂടെ പോയി അതിൽ പശ്ചാത്തപിച്ച് കുറ്റബോധത്താൽ തിരിച്ച് നടക്കുമ്പോൾ, അല്ലാഹുവിലേക്ക് മടങ്ങി വരുമ്പോൾ അല്ലാഹു ഒരിക്കലും അയാളെ തട്ടിമാറ്റുകയില്ല. രാത്രിയിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തവൻ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പകലിൽ അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി ഒരുങ്ങിയിരിക്കുമെന്നാണ്. പകലിൽ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ച ആളുകൾക്ക് രാത്രിയിൽ കുറ്റബോധത്താൽ പശ്ചാത്തപിച്ചാൽ അല്ലാഹു അത് സ്വീകരിക്കും. ലോകാവസാനം വരെ, അയാളുടെ മരണം വരെയും ആ തൗബയുടെ പശ്ചാത്താപത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു മലർക്കെ തുറന്നിട്ടിരിക്കുകയാണെന്നാണ്. ഇന്നല്ലാഹു യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉ നഹാർ, അല്ലാഹു തൻ്റെ കൈകൾ നീട്ടിയിരിക്കുന്നു അഥവാ സ്വീകരിക്കാൻ ഒരുക്കമാണ്. പകലിൽ തെറ്റ് ചെയ്ത ആളുകൾ രാത്രിയും, രാത്രിയിൽ തെറ്റ് ചെയ്ത ആളുകൾ പകലും, ഇങ്ങനെ സമയ വ്യത്യാസമില്ലാതെ ഏത് സന്ദർഭത്തിലും കുറ്റബോധം നമുക്ക് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ, അതിലൊരു ഖേദപ്രകടനം നിഷ്കളങ്കമായിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിലേക്ക് തിരിച്ച് നടക്കാനും ചോദിക്കുവാനും പൊറുക്കലിനെ തേടുവാനും ഒക്കെ അവസരമുണ്ട്. അള്ളാഹു അതിന് സന്നദ്ധനാണ്. തൗബയുടെ അനവധി വഴികൾ, പാപങ്ങൾ പൊറുക്കാൻ, അതേപോലെ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ നിരവധി വഴികൾ അള്ളാഹു നമുക്ക് മുമ്പിൽ ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ തിന്മകൾ മായിച്ച് പകരം നന്മ തരാൻ, പാപങ്ങൾക്ക് പകരം പുണ്യങ്ങൾ നമുക്ക് സമ്മാനമായി നൽകാൻ സന്നദ്ധനായ അള്ളാഹു അത്തവ്വാബ്, അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളും കുറവുകളും അള്ളാഹു നമ്മളോട് പൊറുക്കണം, മാപ്പാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ നമ്മളോട് ആരെങ്കിലും അവിവേകവും തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർ മാപ്പ് ചോദിച്ചു വരുമ്പോൾ അവർക്കും മാപ്പാക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ തൗബയും മഗ്ഫിറത്തും കരസ്ഥമാക്കുന്ന യഥാർത്ഥ ഭക്തരിൽ, വിജയികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. നാം കേട്ടത് അസ്മാഉൽ ഹസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന നാമങ്ങളാണ് നമ്മളിതിലൂടെ പഠിക്കാറുള്ളത് അല്ലേ. ഇപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് അൽ ബസീർ, എല്ലാം വീക്ഷിക്കുന്നവൻ എന്നർത്ഥം. അത്തവ്വാബ്, മാപ്പ് അരുളുന്നവൻ എന്നർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വിശേഷണം അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ നാമ ഗുണവിശേഷണങ്ങളും പഠിക്കുന്നതിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ അറിയാനും കൂടുതൽ അടുക്കാനും അവനെക്കുറിച്ച് കൂടുതൽ അറിയാനും നമുക്ക് സാധിക്കും. അങ്ങനെ നാമങ്ങൾ പഠിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്.
2: ഇൻഷാല്ലാ, ഇനി നമ്മൾ കഥ പറയാം എന്നൊരു പ്രോഗ്രാമാണ് കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും ശരി, കഥ കേൾക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് അതിൻ്റെതായ ഭംഗിയിൽ അവതരിപ്പിക്കുന്ന ഒരു ആളാണ് പറയുന്നതെങ്കിൽ കൂടുതൽ ആസ്വാദികരമായിരിക്കും. അപ്പോൾ അബ്ദുൽ സലാം വീട്ടിയതാണ്, നമ്മൾ വീട്ടി സലാമങ്കിളുടെ പ്രോഗ്രാമാണ് കഥ പറയാം എന്നുള്ള അജ്മലിന്റെ ചോദ്യങ്ങൾ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിന്റെ ഭാഗം 21 ഇന്ന് നമ്മൾ കേൾക്കുന്നത് അല്ലേ.
1: ഇത് എഴുതിയത് ഇ കെ എം പന്നൂരിന്റെ രചനയാണ്. ഓക്കെ, നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം.
3: മോനെ, സമയം 8 മണിയായി, എണീറ്റു വാ, നാഷ്ട തയ്യാറാണ്. അജ്മൽ ഉണർന്ന് ജനൽ തുറന്നു. തെളിവുള്ള ദിവസം, വെള്ളിയാഴ്ചയാണിന്ന്. സ്കൂളും മദ്രസയുമില്ല. സുബഹി നമസ്കരിച്ച് കിടന്നതാണ്. എത്ര നല്ല ഉറക്കമാണ് കിട്ടിയത്. ഉമ്മയും ഇന്ന് ഫ്രീയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെയൊരു ദിവസം കിട്ടണം. കഴിഞ്ഞ 4 വെള്ളിയാഴ്ചകളിലും 7 മണി മുതൽ 12 മണി വരെ ജോലിയായിരുന്നു. ഇങ്ങനെ തനിക്കും സെൽവക്കും ഉമ്മക്കും ഒരു പകൽ ഒന്നിച്ചിരിക്കാനുള്ള അവസരമുണ്ടാക്കിയത് ഉമ്മ തന്നെയാണ്. മോനെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. പഠിക്കാനും എഴുതാനുമുള്ളതൊക്കെ രാത്രി ചെയ്തു വെച്ചോ. നാളെ ജോലിക്കൊന്നും പോകണ്ട. ഉമ്മാക്കും മക്കൾക്കും നാളെയൊരു പൂർണ്ണ വിശ്രമം. എഴുന്നേറ്റപ്പോൾ ഉമ്മ ഇന്നലെ പറഞ്ഞ തീരുമാനം വളരെ നന്നായി എന്ന് തോന്നി. ഏറെ നാളത്തെ മഴയ്ക്കുശേഷം സുന്ദരമായ വെയിൽ കിട്ടിയിരിക്കുകയാണ്. ആടും കുട്ടികളും കൂട്ടിലിന്ന് ഒച്ച വെക്കുന്നുണ്ട്. ചായ കഴിച്ചിട്ട് വേണം മലഞ്ചെരുവിൽ കൊണ്ടുപോയി ഒന്ന് മേയ്ക്കാൻ. ആടുകൾ പുൽത്തലപ്പുകൾ മുറിച്ചു മുറിച്ചു തിന്നുന്നത് കാണാൻ നല്ല രസമാണ്. മഴയില്ലാത്തപ്പോഴാണ് ആടുകൾ കൂടുതൽ ആവേശത്തോടെ തിന്നാൻ തുടങ്ങുക. അടുക്കളയിൽ നിന്ന് വറവിടുന്ന മണം വന്നപ്പോൾ പോയി നോക്കി. ഉമ്മ കടലക്കറി തൂമിക്കുകയാണ്. സെൽവ പാത്രം കഴുകുന്നു. പൊളിഞ്ഞു തുടങ്ങിയ കസേരയിൽ ചാരിയിരുന്ന് അവൻ സെൽവയെ ശ്രദ്ധിച്ചു. പാത്രം കഴുകുന്നത് ഒരു വലിയ പെൺകുട്ടിയുടെ മിടുക്കോടെയാണ്. പ്ലേറ്റ് കഴുകി വെള്ളം വാർത്ത് അതിൽ പുട്ടെടുത്തു വെച്ചു. ആരോടും ഒന്നും മിണ്ടുന്നില്ല. അടുക്കളഭരണം തന്റെ കയ്യിലാണെന്ന ഭാവത്തോടെ അജ്മലിന് ചിരി വന്നു. പിറകിലൂടെ ചെന്ന് കൈത്തണ്ടയിലൊരു നുള്ളുകൊടുത്തു. ആ, എന്തിന് ഇക്കാക്ക നുള്ളുന്നത്? എന്തൊരു വേദനയാ! അത് സ്നേഹനുള്ളാണ്. ആയിക്കോട്ടെ, ഇക്കാക്കു ഞാനൊരു സ്നേഹക്കുത്ത് പകരം തരട്ടെ? സംഭാഷണം കേട്ട് ഷാഹിദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാടാ ഈ ഓള നുള്ളിയത്? സ്നേഹനുള്ളായാലും വേദനിക്കുമല്ലോ. ഓള പണിയും വേലയും ഗൗരവവും കണ്ടപ്പോ എനിക്ക് തോന്നി ഓള് വേറേതോ ലോകത്താന്ന്. നമ്മളാരെയും ഓള് കാണുന്നില്ല. അതുകൊണ്ട് ഓളെ ശ്രദ്ധ ഒന്ന് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഒന്ന് നുള്ളി നോക്കിയതാ. കടലക്കറിയിൽ കുഴച്ച പുട്ട് അല്പം തിന്നപ്പോൾ അജ്മൽ പറഞ്ഞു, ഉമ്മാന്റെ കൈയോണ്ട് എന്തു വച്ചാലും രസാ. സന്തോഷം. ഇനി മോളും ഇതൊക്കെ പഠിക്കണം. വാക്കുകളുടെ മധുരവും ആഹാരത്തിന്റെ രുചിയും ആസ്വദിച്ച് അവർ അത് കഴിച്ചു. കൈ കഴുകി കസേരയിലിരുന്നപ്പോൾ അജ്മലിന്റെ മനസ്സിൽ ഇന്നലെ സൈനബത്താത്ത പറഞ്ഞ വാക്കുകൾ ചോദ്യങ്ങളായി രൂപപ്പെട്ടു. എന്തിനാണ് ഉമ്മ ഇന്നലെ തന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞത്? മൂപ്പർക്ക് വേറെ ഭാര്യയുണ്ട്. ഇവിടെ വന്നും പോയിമിരിക്കാനാണ് പരിപാടി. ഏതാണ് അയാൾ? എന്തിനാ ഇവിടെ വരാൻ പരിപാടിയിട്ടത്? അല്പനേരത്തെ ആലോചനയ്ക്കു ശേഷം അവൻ ഉമ്മയോട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ചോദ്യം കേട്ട് ഉമ്മയുടെ മുഖം ഇരുളുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്താ ഉമ്മ ഉത്തരം പറയാത്തത്? അതിന്റെ മക്കൾ രണ്ടും അറിയണ്ട. അത് കേട്ടാൽ ഇങ്ങക്ക് വിഷമാവും. പക്ഷേ പേടിക്കാനൊന്നുമില്ലട്ടോ. അജ്മലും സെൽവയും നിർബന്ധിച്ചപ്പോൾ ഷാഹിദ കാര്യം വ്യക്തമാക്കി. ഞാനൊരു കല്യാണത്തിന് ഇഷ്ടപ്പെടുന്നുവെന്നാ സൈനവത്താത്ത ചോദിച്ചത്. അതിന് ഞാൻ ഇന്ന് മറുപടി കൊടുക്കും. എനിക്കിനി കല്യാണം വേണ്ടാന്ന്. എന്റെ മോനെ മോളി നോക്കി അങ്ങനെ കഴിഞ്ഞോളാന്ന്. ആര് ചോദിച്ചാലും ഞാനതേ പറയുള്ളൂ മക്കളെ. മറുപടി അവരെ തൃപ്തരാക്കി. അജ്മൽ ആടിനെയും കുട്ടികളെയും ഇറക്കാൻ കൂടിനടുത്തേക്ക് പോയി. ഞാനും ഉണ്ട് ആടിനെ മേക്കാൻ എന്ന് പറഞ്ഞ് സെൽവയും കൂടെ ചെന്നു. അവർ ആടുകളെയും കൊണ്ട് നടന്നു നീങ്ങുന്നത് നോക്കി ഷാഹിദ കൺകുളിർപ്പിച്ചു.
1: മാഷാല്ലാ, നമ്മളിപ്പോ കേട്ടത് കഥ പറയാം അല്ലേ, അജ്മലിന്റെ ചോദ്യങ്ങൾ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന രചനയിൽ നിന്ന് ഈ ഭാഗം 21 ഇന്ന് നമ്മൾ കേട്ടത്. അബ്ദുസ്സലാം ആഷാണ്
2: ഈ കെ എം പന്നൂരിന്റെ പുസ്തകം നമുക്ക് മേടിക്കാൻ കിട്ടും. കുട്ടികൾക്കൊക്കെ അങ്ങനെ നമ്മൾ മറ്റുള്ള കഥ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലേറെ നല്ലത് ഇങ്ങനത്തെ കുറച്ചുകൂടി ഗുണപാഠങ്ങളും ഇസ്ലാമികപരമായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇനി പീസ് റേഡിയോയിൽ ഇപ്പോൾ പ്രോഗ്രാം വരുന്നത് ജനക്ഷേമമാണ്.
1: ഒരു സാധാ റേഡിയോ എന്നതിലപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ജനക്ഷേമത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ദീനി വിജ്ഞാനങ്ങളും അതുപോലെ തന്നെ അറിവുകളുമൊക്കെ സംപ്രേഷണം ചെയ്യുന്നതോടൊപ്പം പൊതു കാര്യങ്ങൾ കൂടി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. ഇന്നത്തെ ജനക്ഷേമത്തിൽ സൗരോർജം, അടിസ്ഥാന വിവരങ്ങൾ, ഊർജത്തിന്റെ മഹാസ്രോതസ്.
2: അതെ, ഈ വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമം നമ്മൾ കേൾക്കുന്നത്. ജുനൈദ്, ജുനൈസ് എന്നിവരാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്.
1: അതെ,
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനർജിയുടെ ഒരു കാലമാണ് ഇന്ന്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ പോയാൽ ഒരുപക്ഷെ ജീവിതം തന്നെ അസാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ വെള്ളത്തിൽ നിന്നും കാറ്റിൽ നിന്നും ആണവ ഊർജം ഉപയോഗിച്ചുമൊക്കെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതാണ് നമ്മുടെ പ്രധാന സോഴ്സും. എന്നാൽ ഊർജത്തിൻ്റെ അനന്തമായ ഉറവിടം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് സൗരോർജം, അഥവാ സോളാർ എനർജി എന്നൊക്കെ പറയാറുണ്ട്. ആധുനിക കാലഘട്ടത്തിൻ്റെ എനർജി സ്രോതസ് കൂടിയാണ് അത്. നമ്മളിന്ന് സോളാർ എനർജിയെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. രസകരമായ ഒരു പ്രത്യേകത, ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ രസകരമായ ഒരു പ്രത്യേകത എന്നത്, നമ്മുടെ അതിഥികൾ ജുനൈദും ജുനൈസുമാണ്. അവർ ഇരട്ടകളാണ്. ആള് മാറണ്ട, എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നതാണ് ജുനൈദ്, വലതുഭാഗത്തിരിക്കുന്നതാണ് ജുനൈസ്. കുട്ടിക്കാലം തൊട്ടേ അവർ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ തൽപരരായിരുന്നു. 2006 സ്കൂളിലെ ശാസ്ത്രമേളയിൽ ഇൻവെർട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് അവർ അവതരിപ്പിച്ചത്. വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിൻ്റെ ആദ്യത്തെ കച്ചവടം അവർ അധ്യാപകരിലേക്ക് തന്നെ നടത്തി എന്നുള്ളതാണ്. പിന്നീട് 2010 എന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങി. ജെ ആൻഡ് ജെ ടെക്നോളജീസ്. ജെ ജുനൈദും അടുത്ത ജെ ജുനൈസും ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. 2012 അത് വ്യാപകമായ രൂപത്തിൽ പ്രവർത്തനം തുടങ്ങി. നമുക്ക് ജുനൈദിനെയും ജുനൈസിനെയും പരിചയപ്പെടാം. മഞ്ചേരിക്കടുത്ത് പാണ്ടിക്കാട് വള്ളുവങ്ങാട് MM അബ്ദുറഹ്മാൻ്റെയും ആസിയുടെയും ചെറിയ മക്കളാണ് അവർ. പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ഉടനെ 2010 അവർ ചെറിയ തോതിൽ ബിസിനസ് കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. 2012 അത് വ്യാപകമായി. ജെ ആൻഡ് ജെ ടെക്നോളജീസ്, ജുനൈദ് ആൻഡ് ജുനൈസ് ടെക്നോളജീസ്. കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ, കുട്ടികളുണ്ട്. കല്യാണത്തിലും പ്രത്യേകതയുണ്ട്. അവർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇരട്ടകളെയാണ്. മണ്ണാർക്കാട് താലൂക്കിൽ തിരുവഴാംകുന്ന് അമ്പലപ്പാറ ഭാഗത്തുള്ള തൂമ്പത്ത് അഷ്റഫിൻ്റെ മക്കളെയാണ് അദ്ദേഹം ഇവർ ഇരുവരും കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇടതുഭാഗത്തിരിക്കുന്നത് ജുനൈദ്, വലതുഭാഗത്തിരിക്കുന്നത് ജുനൈസ്. ജുനൈദ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ നന്നാവും.
5: അസ്സലാമു അലൈക്കും. പേര് ജുനൈദ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സോളാറിൻ്റെ മേഖലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് മഞ്ചേരി അടുത്ത് പയ്യനാട്, പിന്നെ പാണ്ടിക്കാട്, പിന്നെ അലനല്ലൂർ, മണ്ണാർക്കാട് അടുത്ത് അലനല്ലൂർ. ഇങ്ങനെ 3 സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ സ്ഥാപനങ്ങളിൽ മണ്ണാർക്കാട് അടുത്തുള്ള അലനല്ലൂർ ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടാളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേര് 2 ജില്ലയിലേക്ക് മാറിയതാണ്. ഞാൻ പാലക്കാട് ജില്ലയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യണത്.
4: അടുത്തത് ജുനൈസിൻ്റെ റോളാണ്.
6: അസ്സലാമു അലൈക്കും. ഞാൻ ജുനൈസ്. ജെഎൻജെ ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിൽ മാണ്ടിക്കാട് മഞ്ചേരി ഓഫീസുകളിൽ കാര്യമായിട്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടാളും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതായിരുന്നു. പാണ്ടിക്കാട് അടുത്ത് വെള്ളുവങ്ങാട് ആണ് പ്രദേശം വീടുള്ളത്. ഓഫീസുകൾ പാണ്ടിക്കാട് ഓഫീസും മഞ്ചേരിയും അലനല്ലൂരുമാണുള്ളത്.
4: സൗരോർജത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ് നമ്മൾ. സോളാർ എനർജി എന്താണ് നമുക്കൊന്ന് തുടക്കത്തിൽ പറയാം. ജുനൈദ് ഒന്ന് പറയാം.
5: സോളാർ എനർജി എന്ന് പറഞ്ഞാൽ സൗരോർജത്തെ ഒരു ഇലക്ട്രിക്കൽ ആക്കി മാറ്റുക, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ഒരു സംരംഭമാണ് സോളാർ എനർജി. അതിൽ സോളാർ എനർജി കൊണ്ട് ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ അല്ലാത്ത സിസ്റ്റംസ്, വെള്ളത്തെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതുണ്ട്. അഥവാ ഒരു ഊർജത്തെ മറ്റൊരു ഊർജ്ജമാക്കി മാറ്റുക എന്നുള്ളതാണ്. ലൈറ്റ് എന്നൊരു ഊർജ്ജത്തെ ഇലക്ട്രിക്കാക്കി മാറ്റുന്നതിനാണ് നമ്മൾ സോളാർ എനർജി ആയിട്ട് ഇലക്ട്രിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
4: ജുനൈസ്, അതിൻ്റെ ഒരു ഒരു ശാസ്ത്രീയമായ ഒരു പ്രക്രിയ നടക്കുന്നുണ്ടാവുമല്ലോ, എന്താണത്?
6: അതായത് സൂര്യനിൽ നിന്നുള്ള ഒരു എനർജി, നമ്മൾ ഹൈഡ്രജൻ സ്ഫോടനം നടത്തി ഉണ്ടാകുന്നൊരു എനർജിയാണ് ഇപ്പം നമുക്ക് സണ്ണിൽ നിന്ന് ലഭിക്കുന്നത്. ആ ഒരു എനർജിയെ നമ്മളൊരു സോളാർ പാനൽ വെച്ചിട്ട് ആ ഒരു എനർജിയെ നമ്മൾ ആ ഒരു വെളിച്ചത്തെ ഒരു അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഒരു ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇലക്ട്രിസിറ്റിയാണ് നമ്മളൊരു ബാറ്ററിക്ക് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലോ ഉപയോഗപ്പെടുത്തുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് PV മൊഡ്യൂൾ, അതായത് ഫോട്ടോ വോൾട്ടാക് മൊഡ്യൂൾ എന്നാണ് അതിനെ നമ്മൾ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. ഈ ഒരു പ്രതലത്തിലേക്ക് നമ്മൾ സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോൾ അതൊരു ഇലക്ട്രിസിറ്റി ജനറേഷൻ ചെയ്യും. ആ ജനറേഷൻ ചെയ്യുന്നതാണ് നമ്മളൊരു കണ്ടക്ടർ വെച്ച്, ഒരു വയർ വെച്ചിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് അതുമൊന്നും തന്നെ നമുക്കൊരു ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താം.
4: അതായത് സൂര്യപ്രകാശമാണോ അതോ സൂര്യൻ്റെ താപമാണോ, അതായത് ഈ പാനലിൽ വെക്കുന്ന സമയത്ത് വെയിൽ തട്ടണോ അതോ ചൂട് തട്ടണോ, അങ്ങനെയുള്ള ഏത് എവിടുന്നാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന്? നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിൽ നേരെ സൂര്യൻ ആ ലൈറ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക ഡയറക്ഷനിൽ നിന്നാണോ നമുക്ക് ഈ ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്? ലൈറ്റാണോ അതോ അതിൻ്റെ ഹീറ്റാണോ, എങ്ങനെയൊക്കെയാണ് ഈ പാനലിൽ വെക്കുന്ന ഒരു പ്രത്യേകത, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
5: അതിൽ സോളാറ് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഹീറ്റിനെ അല്ല അബ്സോർബ് ചെയ്യണത്, അതിൻ്റെ വെളിച്ചത്തിൻ്റെ തീവ്രതയാണ്. ഏറ്റവും കൂടുതൽ വെളിച്ചം നമ്മളെ സോളാർ പാനലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ നമ്മളെ കേരളത്തിൽ തെക്ക് വശത്തേക്ക് ചരിച്ചിട്ടാണ് നമ്മൾ പാനൽ വെക്കുക. തെക്ക് വശത്തേക്ക് ചരിക്കുമ്പോൾ അത് കൂടുതൽ ചെരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു 15 ഡിഗ്രി ആ ലെവലിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ സൂര്യൻ ഏറ്റവും കൂടുതൽ കാലകം കേരളത്തിൻ്റെ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ തെക്ക് വശത്തോട് ചെരിഞ്ഞിട്ടാണ് സൂര്യൻ പോവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തെക്ക് വശത്തേക്ക് ചെരിച്ചു വെക്കുന്നത്.
4: എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നിന്ന് പറഞ്ഞുകൂടാ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് സോളാർ എനർജി എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് വീട്ടിലൊരു റാന്തലുണ്ടായിരുന്നു, ചെറിയൊരു പാനല് മുകളിൽ വെച്ച് ഒരു കേബിളുകൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക?
6: അതായത് റാന്തലെന്ന് പറഞ്ഞാൽ, റാന്തല് പണ്ട് അനർട്ട് സപ്ലൈ ചെയ്ത ഒരു റാന്തലുണ്ടായിരുന്നു, മാർക്കറ്റിൽ വേറെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതിൽ ഈ റാന്തലിൽ വരുന്നത് ഒരു സോളാർ പാനൽ, ഒരു 20 വാട്ട്സിൻ്റെ സോളാർ പാനൽ ഉണ്ടാവും. ആ പാനലിൽ വന്ന് നമുക്കൊരു വയറുണ്ടാവും നമ്മൾ ഈ റാന്തലിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കണക്ട് ചെയ്തിട്ട് ഈ സോളാറിൽ നിന്ന് വരുന്ന എനർജിനെ ഈ റാന്തലിനുള്ളിലുള്ള ഒരു 7 AH ബാറ്ററിയിൽ നമ്മൾ ചാർജ് ചെയ്ത് വെക്കും. പകൽ സമയത്ത് നമ്മൾ ഫുൾ ടൈം ചാർജിലിട്ട് വെക്കും, കാരണം പകൽ സമയത്ത് നമുക്ക് ഈ റാന്തലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ ചാർജ് ചെയ്തിട്ട് രാത്രി വയർ ഡിസ്കണക്ട് ചെയ്ത് ഈ റാന്തൽ ഉപയോഗിക്കും. ഈ റാന്തലിൽ ഈ 12 വോൾട്ടിൽ നമ്മൾ ബാറ്ററി പകൽ സമയത്ത് ചാർജ് ചെയ്ത എനർജി കൊണ്ട് രാത്രി ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ നമുക്ക് ഒരു വെളിച്ചം പ്രകാശിപ്പിക്കാൻ കഴിയും. അതാണ് ആ റാന്തൽ കൊണ്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത്.
4: അനർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?
5: അനർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഊർജ്ജങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിച്ച് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഏജൻസിയാണ് അനർട്ട്.
4: ഇപ്പോഴൊരു സജീവമായിട്ട് ഇടപെടുന്നുണ്ട്?
6: അതെ അതെ, ഉണ്ട്. ഊർജ്ജ മേഖലയിൽ കാര്യമായിട്ട് അനർട്ട് തന്നെയാണ് കൂടുതൽ സജീവമായിട്ട് ഇടപെടുന്നത്.
4: സബ്സിഡികളൊക്കെ
6: അനർട്ട് വഴിയുണ്ട്. പിന്നെ ഇപ്പോൾ സൗര പദ്ധതികളായിട്ടും പല മേഖലയിലും സബ്സിഡി വേറെയും വഴികളൊക്കെ വരുന്നുണ്ട്.
4: അതേപോലെ ഈ സോളാർ എനർജിയുടെ ഈ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, തീരെ ഇലക്ട്രിസിറ്റി എത്താത്ത പ്രദേശങ്ങളിലൊക്കെ ഇത്, അതായത് ലൈനൊക്കെ വലിച്ച് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും, അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതി എത്തിക്കാനുള്ള മാർഗങ്ങൾ ഇതിലും ചെയ്യും. നിങ്ങൾ തന്നെ JNJ ടെക്നോളജീസ് കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു എന്നൊരു അറിയുണ്ട്, ഒന്ന് പറയാമോ?
5: നമ്മൾ ചെയ്തിട്ടുള്ളത് എടത്തനാട്ടുകര മുണ്ടക്കുന്ന് സ്ഥലത്തുള്ള ഒരു സ്കൂളിൽ സ്കൂളിലെ ടീച്ചേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രകാരം കുറച്ച് ആദിവാസി ഏരിയയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ റാന്തൽ ടൈപ്പ് സിസ്റ്റംസാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. കറണ്ട് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളമടിക്കാൻ മോട്ടറടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വരെ ചെയ്യാവുന്ന അത്രയും വലിയ സിസ്റ്റംസ് വരെ ഇപ്പോൾ നിലവിൽ അവൈലബിളാണ്. അതിൽ നമുക്ക് കറണ്ട് തീരെ കിട്ടാത്ത വീടുകളിലൊക്കെ ഡി സി ആയിട്ട് അഥവാ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററി ലൈറ്റുകൾ, ഫാനുകൾ അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസൊക്കെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
6: റൂറൽ ഏരിയകൾ ഇപ്പോൾ അട്ടപ്പാടി പോലുള്ള ഊരു പ്രദേശങ്ങളിലൊക്കെ വൈദ്യുതി വരെ എത്താത്ത സ്ഥലങ്ങൾ കുറേയുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിലൂടെ തന്നെ നമ്മൾ കുറേ സൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൈറ്റുകളായിട്ടും അവർക്ക് ആവശ്യമുള്ള ബാറ്ററി നമ്മൾ ടോർച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ,
5: മൊബൈൽ
6: ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഊരു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്.
4: അട്ടപ്പാടിയിൽ ഞാനും പോയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ തന്നെ സൂര്യവിളക്ക് അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. വലിയ വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാത്ത ചെമ്മൺ പാതകളിലേക്ക് അടുത്ത് ആ ഊരിലെ അവരുടെ ഹട്ടുകളിലേക്ക് അടുത്തായിട്ട് കത്തിക്കുന്നത് അവർക്ക് വലിയ താല്പര്യമുള്ള സംഗതിയാണ്.
6: നമ്മൾ തന്നെ ഒരു 5 കിലോമീറ്ററോളം നടന്നിട്ടൊക്കെയാണ് മുകൾക്ക് പോയിരുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴെ വണ്ടി നിർത്തിയിട്ട് 5 കിലോമീറ്ററോളം അങ്ങനെയൊക്കെ ആയിരുന്നു പോയത്.
4: പിന്നെ സോളാർ എനർജിയുടെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഗതി വാട്ടർ ഹീറ്ററാണ് തോന്നുന്നത്.
5: വാട്ടർ ഹീറ്ററിൽ ചെയ്യുമ്പോൾ അതിനൊരുപാട് ഡീമെറിറ്റ്സും ഉണ്ട് മെറിറ്റ്സും ഉണ്ട്.
4: മെറിറ്റ്സ് പറയാം നമുക്ക്.
5: മെറിറ്റ്സ് ആകുമ്പോൾ നമുക്ക് വേറൊരു വൈദ്യുതി ആവശ്യമില്ലാതെ തന്നെ 100 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ സുഖമായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാത്റൂമുകൾക്ക് 3-4 ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു വേറെ എനർജിയൊന്നും ആവശ്യമില്ലാതെ സൂര്യപ്രകാശത്തിൻ്റെ എനർജിക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
6: ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 100 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യണത് ഏറ്റവും ടെറസിലാണ്. ആ ടെറസിൽ ചൂടായി കിടക്കുന്ന വെള്ളം താഴത്തേക്ക് എത്തുമ്പോഴേക്ക് ഇപ്പോൾ ഒരു പൈപ്പ് ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ പൈപ്പ് ലൈൻ പോകുന്നുണ്ടാവും. ആ പൈപ്പ് ലൈനിലൂടെ എല്ലാം വെള്ളമൊക്കെ പോകുന്ന എത്തിയിട്ട് ഈ പൈപ്പ് ലൈനിലൊന്നും ചൂടില്ല വെള്ളം ഉണ്ടാവില്ല, അതൊക്കെ തണുത്ത് കിടക്കുന്ന വെള്ളമായിരിക്കും. ഈ വെള്ളം ഫുള്ള് താഴെ എത്തിയിട്ട് വേണം ഈ ചൂടുവെള്ളം മേലെ നിന്ന് എത്താണ്. ഏതാണ്ട് ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ 2 ബക്കറ്റ് വെള്ളമൊക്കെ നമുക്ക് വെറുതെ ഒഴിവാക്കേണ്ട ഒരവസ്ഥ വരും. അത്രയും ലൈൻ ഇപ്പോൾ വലിയൊരു വീടാണെന്നുണ്ടെങ്കിൽ മേലെ നിന്ന് അടിയിക്കൊറ്റുള്ള പൈപ്പത്തെ വെള്ളം മാത്രമേ ഉണ്ടാവൂ, ഒരു 2 ബക്കറ്റ് വെള്ളം. ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ബക്കറ്റ് വെള്ളം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു മെയിൻ ഡിസ്വൻറ്റേജ് ഇതിനുണ്ട്.
5: കൂട്ടത്തിൽ നോക്കി അതിൽ നമ്മൾ ഈ ടാങ്കിൻ്റെ ഒരേ ടാങ്കിലായിരിക്കും അതിൻ്റെയൊക്കെ ഇൻലെറ്റും ഔട്ട്ലെറ്റും കൊടുക്കുന്നത്. ഒറ്റ ടാങ്കായിരിക്കും, ഒരു ക്യാപ്സൂൾ ടൈപ്പ്. ഈ ടാങ്കിൽ നമ്മൾ അതിന് 1 ലിറ്റർ ചൂടുവെള്ളം എടുത്താൽ 1 ലിറ്റർ പച്ചവെള്ളത്തിൽ
6: കയറും.
5: അത് 1 ബക്കറ്റ് വെള്ളം എന്ന് എടുത്താൽ 1 ബക്കറ്റ് പച്ചവെള്ളത്തിലേക്ക് കയറും. അപ്പോൾ അത് ചൂട് കുറയും. അങ്ങനത്തെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് മഴക്കാലങ്ങളിൽ നമുക്ക് ചൂടുവെള്ളം ആവശ്യമുള്ള സമയം മഴക്കാലങ്ങളിലായിരിക്കും. ആ സമയത്ത് സൂര്യപ്രകാശം കുറവായതുകൊണ്ട് അതിൻ്റെ പവർ
6: ചൂട്
5: കുറവായിരിക്കും.
4: നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ബിസിനസ് നടക്കുക?
6: എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയണ്ടേ?
5: അതിനുശേഷമല്ലേ ബിസിനസ്സുകളാണ് നടക്കേണ്ടത്. എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ബിസിനസ് നടത്തുമ്പോൾ ആളുകൾക്ക് അതിലൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവും.
4: എന്ത് ചിലവ് വരും ഒരു വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ?
5: ഒരു 100 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ ഒരു 18,000 രൂപ 20,000 രൂപ അറേഞ്ച് വരും. അവറേജ് വീടുകൾക്ക് 100 ലിറ്ററാണ് കൂടുതൽ ആവശ്യമുള്ളത്.
4: ഐഡൻറ്റിക്കൽ ട്വിൻസാണ് ഇവർ, നമുക്ക് തന്നെ തിരിച്ചറിയാൻ പ്രയാസമുണ്ട്. അതാണ് ഞാൻ ഇടത് എന്നാള് വലത് എന്നാളെന്ന് ഇടയ്ക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. പിന്നെ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അല്ലാത്ത മേഖലകളിലൊക്കെ ഈ ആൾമാറാട്ടം വല്ല അനുഭവമുണ്ട് ഷെയർ ചെയ്യാനുണ്ടോ?
5: ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മളെ പാണ്ടിക്കാട് പള്ളിയിൽ വെള്ളിയാഴ്ച, ഞാൻ സ്ഥിരമായിട്ട് അലനല്ലൂരാണ്. അപ്പോൾ അലനല്ലൂരിലെ ഒരാള് നമ്മളെ കസ്റ്റമറാണ്, അവിടുത്തെ ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ ആവശ്യത്തിന് പാണ്ടിക്കാട് വന്ന്, പാണ്ടിക്കാട് വന്ന് പള്ളിയിൽ നിന്ന് ജുനൈസിനെ കണ്ട് അവൻ്റെ പുറത്തൊരു കൊട്ട് കൊടുത്ത്. അപ്പോൾ ജുനൈസ് ചോദിച്ചു, അവന് കണ്ട യാതൊരു പരിചയമല്ല. അപ്പോൾ അവൻ തിരിച്ചു വെച്ചു, ഇതിപ്പോൾ ജുനൈദിനുള്ള കൊട്ടാണോ എന്ന് ചോദിച്ചു.
6: അതുപോലെ വേറെ അനുഭവമുണ്ട്. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ആദ്യം ഒരാൾ 8 ഇട്ടു. 8 ഇട്ടാണ്ട് അവൻ പോയി. ജുനൈദാണ് ആദ്യം 8 ഇട്ട് അവന് അവൻ്റെ പേപ്പറും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ പേപ്പറും കൊണ്ട് ചെന്ന്, ആർ ടി ഓഫീസർ ചെയ്യല്ലപ്പെട്ട് പോയത്. അല്ല സാറേ, വേറെ ആളാണ്. അതിൽ അവസാനം എന്നെ പിടിച്ചിട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തി. മറ്റോനും കൊണ്ട് എട്ടും എച്ചും ഇടിയിച്ചിട്ട് പിന്നെ അയാളെ ജീപ്പിൽ കയറ്റിയിരുത്തിയിട്ട് എന്നെ പുറത്തിറങ്ങിയിട്ട് എച്ചിട്ട് ഇടിയിച്ചത്.
4: അതെ, ശരി ശരി. നമ്മൾ സോളാർ എനർജിയെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണ് ഈ സംഗതി, എവിടെ നിന്നാണ് ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്, അതിൻ്റെ ആദ്യത്തെ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, സോളാർ ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് സംഗതികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാതലായ കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. പുരപ്പുറ ഊർജ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടിയൊക്കെ നടപ്പിലാക്കുന്ന കുറേ പരിപാടികളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കേൾക്കാം.
2: മഷാല്ല, സൗരോർജ്ജം അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ ഊർജത്തിന്റെ മഹാസ്രോതസ് എന്ന വിഷയത്തെക്കുറിച്ച് ജനക്ഷേമത്തെ നമ്മോട് സംസാരിച്ചത് ജുനൈദ് ജുനൈസ് എന്നിവരാണ്.
1: ഇപ്പോൾ ഏതായാലും ഇലക്ട്രിസിറ്റിക്കൊക്കെ വളരെയധികം വിലയുള്ള ഒരു സമയമാണ്. അതായത് കറണ്ട് ബില്ലും മറ്റുള്ളതൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലുള്ള സോളാർ പാനലും സൗരോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സോളാർ എനർജി ആക്കി മാറ്റുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നതാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്.
2: ആളുകൾ കൂടുതൽ കറണ്ടിന്റെ ഉപയോഗം കുറച്ച്, അതുപോലെ പെട്രോളിന്റെ ഉപയോഗം കുറച്ച്, ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇതിലേക്ക് വന്നു, കറണ്ടിലേക്ക് വന്നു. അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ ചാർജ് ചെയ്യാനൊക്കെ സംവിധാനം ഒരുക്കാനും ഒക്കെ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടമാണ്. ഒരു പക്ഷേ 10-15 വർഷങ്ങൾക്ക് ശേഷം ഇതിലേറെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു മാറ്റത്തിൽ, ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമ്മൾ അൽ ഉസൂൽ കേൾക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീൻ ബിറിള്ളാഹ് അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൻ്റെ ആഖ്യാന ഭംഗിയും അതിൻ്റെ ഉള്ളടക്കത്തിലുള്ള സൗന്ദര്യവും ലോകത്ത് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മികച്ചു നിൽക്കുന്നത് എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. ലോകത്ത് ഏറ്റവും അസ്ദഖായ, സത്യസന്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും സുന്ദരവും കാലികവും സാർവകാലികവും കാലാതിവർത്തിയുമാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പദപ്രയോഗങ്ങളും ഏറ്റവും യോജിച്ചതും കൽപ്പനകൾ പോലും ഭംഗിയുള്ളതും വിരോധങ്ങൾ പോലും ആസ്വാദ്യകരമായ വാചകങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. ആ ഖുർആനിൻ്റെ അത്ഭുതങ്ങളിലേക്ക് ചില വാതിലുകൾ മാത്രമാണ് നാം തുറക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വാചകങ്ങളുണ്ട്, വാചകക്രമങ്ങളുണ്ട്. ആ വിശുദ്ധ ഖുർആനിൻ്റെ വാചകഘടനയും അതിൻ്റെ തഖദീം തഅഖീർ അഥവാ മുന്തിപ്പിക്കലും പിന്തിക്കലും, ഇത് വലിയ അത്ഭുതകരമായ സംഗതികൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധമായ അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബിലിസാനിൻ അറബിയ്യ മുബീൻ, വ്യക്തമായ അവ്യക്തതകളില്ലാത്ത അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. സാധാരണ അറബികൾ സംസാരിക്കുന്ന അതേ ശൈലിയിൽ അല്ല വിശുദ്ധ ഖുർആൻ്റെ അവതരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചുകൊണ്ട് മുന്തിക്കലും പിന്തിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ, അതിൽ 5-ാമത്തെ ആയത്ത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. യഥാർത്ഥത്തിൽ അറബി നിയമപ്രകാരം, അറബി ഭാഷ ക്രമപ്രകാരം നഅബ്ദു ഇയ്യാക എന്നാണ് പറയേണ്ടത്. നഅബ്ദു എന്ന ഫിഅൽ ആദ്യം വരികയും പിന്നീട് അതിൻ്റെ മഫ്ഊൽ ബിഹി വരികയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ നഅബ്ദു എന്ന ഫിഅലിനെ, ക്രിയയെ കർമ്മത്തേക്കാൾ മുന്തിച്ചത് എന്തുകൊണ്ടാണ്? നഅബ്ദുക എന്നു പറയാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നതും നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇയ്യാക നഅബുദു എന്നു പറയലാണ് അറബി ഭാഷയിൽ നഅബുദുക എന്നു പറയുന്നതിനേക്കാൾ ബലാഗത്ത് അഥവാ സാഹിത്യ സമ്പൂർണമായ വാചകം. നഅബുദുക എന്നു പറയുന്നതിന് പകരം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാൻ ഇയ്യാക നഅബുദു എന്നു പറയലാണ്. നഅബുദുക എന്ന് പറയുമ്പോൾ അതിൽ അർത്ഥത്തിലും ആശയത്തിലും ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നഅബുദുക എന്ന് പറയുമ്പോൾ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം പറഞ്ഞാൽ മുശ്രിക്കുകളായ ആളുകളും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. നമുക്കറിയാം അവർ അള്ളാഹുവിനെയും അള്ളാഹു അല്ലാത്തവരെയും ആരാധിച്ചിരുന്നു. അള്ളാഹുവിനെ മാത്രം എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ആ ഒരു പ്രയോഗം ഏറെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. ഇനി മറ്റൊരു ആയത്തുകൂടി നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്റ എൺപത്തിയെട്ടാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂ ബിമിത്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിത്ലിഹി വലൗ കാന ബഅളുഹും ലിബഅളിൻ ളഹീറാ. ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചുകൂടിയാൽ അലാ അൻ യഅതൂ ബിമിത്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലത്തെ ഒന്നിനെ കൊണ്ടുവരുവാൻ മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചാൽ. മനുഷ്യരെയും ജിന്നുകളെയും പരാമർശിക്കുന്ന മറ്റു ആയത്തുകളും നമുക്ക് പരിശോധിക്കാം. സൂറത്തുർ റഹ്മാൻ 33, അവിടെയും മനുഷ്യരെയും ജിന്നുകളെയും ഒന്നിച്ച് അല്ലാഹു പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും മാ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان يا معشر الجن والإنس أليو جن ورغم إنس ورغم سورة الإسرائيل وشد قرآن ആ ഖുർആനിനെ പകരമായി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മനുഷ്യരെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല മുന്തിച്ചിട്ടുള്ളത്. ജിന്നുകളേക്കാൾ മനുഷ്യരെ മുന്തിച്ചു. അതേസമയത്ത് ആകാശത്തിൻ്റെ വാതിലുകളും ആകാശത്തിൻ്റെ കവാടങ്ങളും കടന്നു ചെല്ലുവാൻ വേണ്ടി വെല്ലുവിളിക്കുമ്പോൾ ജിന്നുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്തിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്തിക്കലും പിന്തിക്കലും? ജിന്നുകളെയും മനുഷ്യരെയും ഒന്നിച്ചു പരാമർശിക്കുന്ന ആയത്തുകളിൽ തന്നെ ഇത്തരമൊരു വ്യത്യാസം, അത് മനഃപൂർവമാണ്, യാദൃശ്ചികമല്ല. നോക്കു നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ മനുഷ്യരെയാണ് മുന്തിച്ചത്. കാരണം മനുഷ്യർ ജിന്നുകളേക്കാൾ സാഹിത്യ രംഗത്തും അതുപോലെ തന്നെ രചനാത്മക രംഗത്തും മറ്റു സാംസ്കാരിക രംഗങ്ങളിലുമെല്ലാം ജിന്നുകളേക്കാൾ മികച്ചു നിൽക്കുന്നവർ മനുഷ്യരാണ്, സാഹിത്യരംഗത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ്. ആ കലാമിന് പകരമായി കൊണ്ട് മനുഷ്യന്മാരുടെ കലാം അതിന് പകരമാവുകയില്ല. അത് കൊണ്ടുവരുവാൻ കൂടുതൽ സാഹിത്യ രംഗത്തും മറ്റുമൊക്കെ മികവുള്ളവർ ജിന്നുകളേക്കാൾ മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യരെ മുന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അവിടെ മനുഷ്യരെ അള്ളാഹു മുന്തിച്ചു. അതേസമയത്ത് ആകാശലോകത്തേക്ക് കടന്നു ചെല്ലുകയും വാനലോകങ്ങളുടെ അതിർത്തികൾ കീഴടക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യരെക്കാൾ കൂടുതൽ കഴിയുന്നത് ജിന്നുകൾക്കാണ്. ശക്തി അവർക്കാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ആ വിഷയം പറഞ്ഞപ്പോൾ യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ മുന്തിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പരാമർശത്തിലും ഓരോ വാക്കുകളിലുമുണ്ട് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങൾ. ഇനി വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതകരമായ സാഹിത്യ ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഖസസിലെ ഏഴാമത്തെ ആയത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിനെപ്പോലെ സാഹിത്യ സമ്പുഷ്ടമായ ഒരു വരി പോലും മനുഷ്യർക്ക് കണ്ടെത്തുവാനും കൊണ്ടുവരുവാനും സാധ്യമല്ല എന്നുള്ളത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഖസസിലെ ഏഴാമത്തെ ആയത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയോട് പറയുന്നു, വഔഹൈനാ ഇലാ ഉമ്മി മൂസ അന്നർളിഈഹി فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين وأوحينا إلى أم موسى موسയുടെ ഉമ്മയിലേക്ക് ഉമ്മക്ക് നാം വഹി കൊടുത്തു, അൻ അർളിഈഹി അവരെ മുലയൂട്ടാൻ, فإذا خفت عليه ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പാടിലാണെങ്കിൽ ഫഅൽഖീഹി ഫിൽ യമ്മി അവരെ നിങ്ങൾ പുഴയിൽ ഒഴുക്കുക, വലാ തഖാഫി നിങ്ങൾ ഭയപ്പെടരുത്, വലാ തഹസനി നീ ദുഃഖിക്കരുത്, ഇന്ന റാദ്ദുഹു ഇലൈക്ക് അവനെ നിന്നിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും, വജഅലുഹു മിനൽ മുർസലീൻ മുർസലുകളിൽ അമ്പിയാക്കന്മാരിൽ ഞാൻ അവനെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതൊരു മഹാത്ഭുതമാണ്, വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലെ മഹാത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ആയത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു ഒന്നൊന്നര വരിയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? രണ്ട് ഖബറുകൾ അഥവാ രണ്ട് വർത്തമാനങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, വഅംറൈൻ രണ്ട് കൽപ്പനകൾ, രണ്ട് വിരോധങ്ങൾ, രണ്ട് സന്തോഷ വാർത്തകൾ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഖബറുകൾ ഏതൊക്കെയാണ്? വഔഹൈനാ ഇലാ ഉമ്മി മൂസ, നാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന് വഹി കൊടുത്തു, അതൊരു ഖബറാണ്. രണ്ടാമത്തേത് ഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം, അതൊരു ഖബറാണ്. ഇനി എന്താണ് വിരോധമുള്ളത്? ലാ തഖാഫി വലാ തഹസനി, നീ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. രണ്ട് സന്തോഷ വാർത്തകൾ, ഇന്ന റാദ്ദൂഹു ഇലൈക്ക് വജാഇലുഹു മിനൽ മുർസലീൻ, നോക്കൂ നിങ്ങൾ എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് മാത്രം കഴിയുന്ന അത്യത്ഭുതകരമായ ഒരു വാചക ഘടനയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത്ഭുതകരമായ ചില സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ കഹ്ഫിലെ അവസാന ഭാഗത്തുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന അവിടെ വിശുദ്ധ ഖുർആൻ്റെ ശൈലി, അത് ഒരു അത്ഭുതകരമായ ശൈലിയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ടുപോകുന്ന യാത്ര വിശദീകരിക്കുന്ന ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് അള്ളാഹു ഉദ്ധരിക്കുന്നു, ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്ര, നിനക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയുവാൻ സാധിക്കുകയില്ല. ഇത് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. എന്നാൽ പിന്നീട് ആ മൂന്ന് ചരിത്ര സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്ന വാചകം നിങ്ങൾ നോക്കൂ, ഖാല ഹാദാ ഫിറാഖു ബൈനീ വബൈനിക സഉനബ്ബിഉക ബിതഅവീലി മാ ലം തസ്തതിഅ അലൈഹി സബ്ര. ഞാൻ നിനക്ക് ഈ സംഭവങ്ങളുടെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് നൽകാം. എന്താണ് ആ സംഭവം? മാലം തസ്തത്യ അലൈഹി സബുറ, നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന ആ സംഭവങ്ങൾ. ഇതേ സംഭവങ്ങൾ പറഞ്ഞതിൻ്റെ അവസാന ഭാഗത്ത്, ഇത് 78-ാമത്തെ ആയത്താണ്. എന്നാൽ 82-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതേ സംഭവം തന്നെ ഒന്നുകൂടി പറയുന്നു. ذلك تأويل ما لم تستطع عليه صبرا ذلك تأويل ما لم تستطع عليه صبرا ما لم تستطع عليه صبرا എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ 82-ാമത്തെ ആയത്തിൽ എത്തിയപ്പോൾ ما لم تستطع عليه صبرا ഒരു താഇനെ വിട്ടുകളഞ്ഞു. എന്താണ് ഇതിന്റെ രഹസ്യം? അത്ഭുതകരമാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ഈ മൂന്ന് കാര്യങ്ങളുടെയും വിശദീകരണമെന്നറിയാൻ ഉത്കണ്ഠാകുലനായി വളരെ താല്പര്യത്തോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ രംഗം വിശദീകരിക്കുമ്പോൾ തസ്തത്യ എന്ന് ആ ലഫ്ളുകൾ കൂട്ടിപ്പറഞ്ഞു, ആകാംക്ഷയുടെ വർദ്ധനവിനെ കുറിക്കുന്നു. എന്നാൽ ആ മൂന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു, മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആശ്വാസമായി. ആശ്വാസമാകുമ്പോൾ വാചകങ്ങളുടെ എണ്ണം കുറയുന്നു. മാലം തസ്തി അലൈഹി സബറ, നിങ്ങൾ നോക്കൂ, ഒരു വാചകത്തിൽ പോലും ആ സന്ദർഭത്തിൻ്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വാക്കിൻ്റെ ഘടനകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾക്കൊള്ളിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല സൂറത്തു സുമറിൻ്റെ രണ്ട് ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം. സൂറത്തു സുമറിലെ 71-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, وسيق الذين كفروا الى جهنم زمرا حتى اذا جاءوها فتحت ابوابها وقال لهم خزنتها الم ياتكم رسل منكم എന്ന് തുടങ്ങി ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല തുടരുന്നു. ഇതിന്റെ നമ്മുടെ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടത് وسيق الذين كفروا الى جهنم زمرا حتى اذا جاءوها فتحت ابوابها ഇവിടെ നരകത്തിൻ്റെ വാതിലുകളിലേക്ക് കാഫറുകളായ ആളുകളെ കൂട്ടം കൂട്ടമായി അവരെ നയിക്കപ്പെടുകയാണ്. അങ്ങനെ ആ വാതിലിൻ്റെ അടുക്കിലെത്തുമ്പോൾ അവരോട് പറയപ്പെടുന്നു, ആ വാതിൽ അതിൻ്റെ വാതിലിൻ്റെ അടുക്കിലെത്തുമ്പോൾ ഫുതിഹത് അബ്വാബുഹ അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. എന്നാൽ സ്വർഗത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ തൊട്ടടുത്ത 73-ാമത്തെ ആയത്തിൽ وسيق الذين اتقوا ربهم الى الجنه زمرا حتى اذا جاءوها وفتحت ابوابها حتى اذا جاءوها وفتحت ابوابها നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ حتى اذا جاءوها فتحت ابوابها സ്വർഗ്ഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ وفتحت ابوابها എന്താണ് വ്യത്യാസം? അറബി ഭാഷയിൽ വഉസ്സാമിന എന്നു പറയുന്ന ഒരു രീതിയുണ്ട്. എട്ടാമത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വാവ് കൂട്ടി പറയും. സ്വർഗത്തിൻ്റെ വാതിലുകൾ എട്ടാണ്, നരകത്തിൻ്റെ വാതിലുകൾ ഏഴെണ്ണമാണ്. ആ ഏഴിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വാവ് പറഞ്ഞില്ല, എട്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ വാവ് പറയുകയും ചെയ്തു. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അറബി ഭാഷയിലെ ഒരു വലിയ അത്ഭുതമാണ്, വലിയ സാഹിത്യ ഭംഗിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. അസ്ഹാബുൽ കഹ്ഫിൻ്റെ എണ്ണം പറയുമ്പോൾ സൂറത്തുൽ കഹ്ഫിൻ്റെ 22-ാമത്തെ ആയത്ത് സയഖൂലൂന സലാസതു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസതു സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് ويقولون سبعة وثامنهم كلبهم قل ربي يعلم بعدتهم ما يعلمهم إلا قليل سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب മൂന്നും നാലാമത് നായും, അഞ്ചും ആറാമത് നായും, ഏഴും എട്ടാമത് നായും എന്ന് പറഞ്ഞപ്പോൾ സബഅത്തും വസാമിനുഹും കൽബുഹും അവിടെ വാവ് അല്ലാഹു കൂട്ടിപ്പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ വിശുദ്ധ ഖുർആനിൻ്റെ മഹാത്ഭുതങ്ങളിലേക്ക് ഓരോന്നോരോന്നായി നമുക്ക് വാതിൽ തുറന്ന് നമുക്ക് സഞ്ചരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാനും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ.

0: ഇനി നമ്മൾ കേൾക്കുന്നത് കുടുംബങ്ങളിൽ ഒരു മാറ്റങ്ങൾക്ക് തുടക്കമിട്ട സ്നേഹക്കൂട്. സ്നേഹക്കൂട് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നുണ്ട് സ്നേഹക്കൂട് എന്നൊക്കെ പറയുമ്പോൾ. തീർച്ചയായിട്ടും അതൊരു സ്നേഹക്കൂട് തന്നെയാണ്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വളരെ എക്സ്പേർട്ടായിട്ടുള്ള സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലറുമായിട്ടുള്ള ഹരിസ് മൗലവിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്.
1: ഇതിൽ സ്നേഹക്കൂടിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഏതൊരു വീട്ടിൽ നോക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇപ്പം രണ്ടാൾ കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അതിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ വിജയവും പരാജയവും ഉള്ളത്. അപ്പോൾ അത്തരം വീടിനകത്ത് നടക്കുന്ന പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ളത് രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വീട്ടിനകത്ത് ഉണ്ടാവാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശരിക്കും സ്നേഹക്കൂട് അഡ്രസ് ചെയ്യുന്നത് അല്ലെ. ഇന്ന് നമുക്ക് സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്ന വിഷയം പ്രണയക്കുരുക്ക്, മാതാപിതാക്കളോട് ചില ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ളതാണ്.
0: അതെ അതെ, നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മുടെ ഹാരിസ് ബിൻ സലീം വീണ്ടും ചേരുകയാണ്. ഇന്നത്തെ ദിവസം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ഒരു വൈകാരികതയുടെയും ലൈംഗിക ചിന്തകളുടെയും പ്രായത്തിലെത്തും മുമ്പേ തൻ്റെ എതിർലിംഗത്തോട് ആകർഷിക്കപ്പെടുക എന്ന പ്രവണതക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ ആരംഭിക്കുക എന്ന രീതിക്കും ഇന്ന് വലിയ രീതിയിൽ നമ്മുടെ സാമൂഹിക പരിസരം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അരികത്തും പരിസരത്തും എത്തുമ്പോൾ മുമ്പൊന്നും ഇല്ലാത്തത്ര ആൺപെൺ സൗഹൃദങ്ങളുടെ അതിർവരമ്പുകൾ മായ്ക്കപ്പെട്ട് അത് അരുതായ്മകളിലേക്കും അപകടങ്ങളിലേക്കും പോകുന്നത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രണയക്കൊലകളിലേക്കും പകപോക്കലുകളിലേക്കുമൊക്കെ എത്തിയതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ പലപ്പോഴായി നമ്മുടെയൊക്കെ നോട്ടിഫിക്കേഷനുകളിൽ നാം കണ്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് നമ്മളിന്ന്. ഏറ്റവും ആദ്യം ഞാൻ ഹാരിസ്മോലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, പ്രണയത്തിന് മനുഷ്യൻ്റെ പ്രായമുണ്ട്. ഒരാണും ഒരു പെണ്ണും തമ്മിൽ പ്രണയിക്കുക എന്ന് പറയുന്നത് അത് തത്വത്തിൽ ഒരു ദൈവിക അനുഗ്രഹമാണ്. ആ ഒരു ആകർഷണം നിലനിൽക്കുക എന്ന് പറയുന്നത് അതിനെ ഏറ്റവും ശരി ദിശയിൽ ഉപയോഗപ്പെടുത്താണ് വേണ്ടത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഇതിന്ന് കുറച്ചും കൂടിയും വ്യാപകമാണ്, സർവവ്യാപകമാണ്. ആ ഒരു മാറ്റത്തിൻ്റെ ഒരു കാരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
3: വളരെ പ്രധാനമായിട്ട് നമ്മൾ തുടക്കം തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ്. അതായത് ആരും പറയാതെ തന്നെ ഈ എതിർലിംഗത്തോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ചുള്ളൊരു സംഗതിയാണത്. അതായത് കുറച്ച് സമയം സ്വകാര്യമായൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും, തെറ്റായ ഒരു മാനസികാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറും. അതുകൊണ്ടാണല്ലോ ആണും പെണ്ണും ഒറ്റയ്ക്കാവണ്ട എന്ന് പറയുന്നതിൻ്റെ തത്വം. ഇവിടെ ഇതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മീഡിയകളും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്താ, ഇത് വളരെ എളുപ്പമാണ്. അതായത് സമൂഹത്തിലേക്ക് അരാജകത്വം കൊണ്ടുവരുവാൻ ഇത്രയും എളുപ്പമുള്ളൊരു വഴി വേറെ ഇല്ല. അതായത് നമ്മളെല്ലാവരും എന്തു ചെയ്യും, ആണും പെണ്ണും നമ്മുടെ മര്യാദയും സംസ്കാരമൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഒരകലം ഏത് സമയത്തും എല്ലാ സ്ത്രീ പുരുഷന്മാരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ അകലം നഷ്ടപ്പെടുന്നതോടുകൂടെ എന്തു ചെയ്യും,

0: അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യും, ഞാൻ എല്ലാവരെ പോലെ ആവണ്ടേ എന്നൊരു ചിന്താഗതിയിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും കുറച്ചും കൂടി സ്വാതന്ത്ര്യം എടുത്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ, ധാരാളക്കണക്കിന് വളരെ സ്വതന്ത്രമായി ഇടപെടുവാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പത്തേതിനേക്കാളും വർദ്ധിച്ചു വന്നു എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ മറ്റൊന്ന്, മുമ്പത്തെ പോലെയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഒരാണും പെണ്ണും നിന്ന് സംസാരിക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റാരും അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഒരു ബന്ധം പഴയ കാലത്ത് ഒരു വർഷം കൊണ്ടൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
1: പറ്റുന്നുണ്ട്.
0: ആ പറ്റും സൗകര്യ പരസ്പരമുള്ള ഒരു വലിയ ബന്ധമുണ്ടാക്കി തീർക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത്. ഈ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ചെറിയ ക്ലാസ് മുതൽ, ഒരു പക്ഷേ ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് പറയാം, ഒരു അഞ്ചോ ആറോ ക്ലാസ് മുതൽ എന്ത് ചെയ്യാണ് ഇത് ആരംഭിച്ചു വരുന്നതാണ്. ഇത് വളരെ വ്യാപകമാണ്, ക്യാമ്പസുകളിലും പരിസരങ്ങളിലൊക്കെ എന്താണ്, നമ്മൾ ഒരു നിലക്കും നമ്മൾ മുമ്പ് കാണാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വസ്തുത.
1: അപ്പോൾ ഇതൊരു പിന്നെ ശരിക്ക് ഒരാണും ഒരു പെണ്ണും പ്രണയിക്കുകയാണ് വേണ്ടത്, അതൊരു സ്വാഭാവികതയാണ് എന്നൊരു ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.
0: അതെ അതെ അതെ.
1: അപ്പോൾ ഇത് ഇതൊരു യൂറോപ്പിൻ്റെ ഒരു ഒരു 10 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള അല്ലെങ്കിൽ 20-25 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ നമ്മുടെ നാടിന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
0: അതെ. നമുക്കൊരു ഇതിലൊരു ചോദ്യം നമ്മുടെ മനസ്സിലുള്ള എന്താ വെച്ചാൽ, ഈ പിന്നെ ചെറുപ്രായത്തിലുള്ള ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വതന്ത്രമായി ഇടപഴകുന്നത് കൊണ്ടുള്ള ദുരന്തം അറിയാത്തവരായി ആരും ഇവിടെയില്ല.
1: അതെ.
0: തരക്കടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ പറയുകയാണ് ഇതുകൊണ്ട് യാതൊരു അപകടങ്ങളും ഇല്ല എന്ന് ധൈര്യസമേതം പറയാൻ ആർക്കെ പറ്റുക. എന്തെല്ലാം അപകടം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഒന്നുമില്ല, ഈ ലിബറലിസവും കാര്യങ്ങളും ഒക്കെ പിന്തുണക്കുന്ന ഒരാളാന്ന് വിചാരിച്ചു, അയാളുടെ മകള് നാളെ വന്ന് പറയാണെന്ത്, ദേ ഇതിലിങ്ങനെ വെക്കുമ്പോൾ പോലുള്ളൊരു പയ്യണ്ടല്ലോ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, എൻ്റെ വിവാഹം ഇപ്പൊ നടത്തണം, അവക്ക് എത്ര പറ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് അവൻ്റെ കൂടെ പോകണം. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് ഈ രക്ഷിതാക്കൾക്ക് അറിയാം, അവിടെ ഇപ്പോൾ ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം, ആ മുസ്ലിം ഒന്നുമില്ല. തൻ്റെ മകൾ എന്ത് ചെയ്യരുത്, ഒരു അപകടത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ലക്ഷ്യം, അങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും, അവളെ കൂടെ അവനെ പറഞ്ഞ അവൻ്റെ കൂടെ അവളെ പറഞ്ഞയക്കേണ്ടി വരും. അപ്പൊ എന്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം, സ്വതന്ത്രമായി ഇടപഴകാൻ അവസരം കൊടുത്തതാണ്. അപ്പൊ ഇത് അപകടകരമല്ലാതെന്ന് പറയാൻ പറ്റും. നീ യഥാർത്ഥ സൂചിപ്പിച്ച മാതിരി എത്ര പ്രണയക്കൊലകൾ നടന്നു, എന്താ കാര്യം, ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഈ പ്രണയം നിരസിക്കേണ്ടി വരും. അപ്പൊ ഇത് നിരസിക്കേണ്ടി വന്നാൽ ഒരു കുട്ടിയുടെ ജീവൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടേക്കും എന്ന് ദശക്കണക്കിന് സംഭവങ്ങളിലൂടെ വ്യക്തമാകുമ്പോഴും ആണും പെണ്ണും ഇടപഴകിക്കോട്ടെ. നമ്മളെന്താ വെച്ചാൽ, നമ്മൾ എല്ലാ അതിർവരമ്പുകളും മാറ്റി നിർത്തി ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ കാണുന്നില്ലേ. പലപ്പോഴും പ്രണയിച്ചു പോകുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും വിവാഹം അനുവദിക്കാനും പറ്റാതെ വരും, പാരൻസിന് പറ്റാതെ വരും. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യും.
1: ഇവർക്ക് തന്നെ പറ്റാതെ വരും.
0: ആ പറ്റും. അപ്പോൾ ആത്മഹത്യ ചെയ്യും. ഇനി പ്രണയിച്ചു പോയി അവർ ജീവിതം ആരംഭിച്ചു, അവിടെ വലിയ ദുരന്തങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും, താൻ പ്രണയിക്കുന്ന സമയത്ത് വേറൊരു പ്രണയം ഉണ്ടാകുമ്പോൾ ഈ കാമുകനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ എല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആൺപെൺ ബന്ധങ്ങൾ ഒരു വ്യവസ്ഥകളും നിയമങ്ങളുമില്ലാതെ സ്വതന്ത്രമായി അനുവദിച്ചാൽ ഈ നാട്ടിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനാവാത്ത ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്. ഞാനിതിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇവിടെ മൗനം ദീക്ഷിക്കുന്ന ഒരു വലിയ അപരാധമാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിനെ പ്രേമം എന്ന നിലക്ക് എല്ലാ നിലക്കും നശിപ്പിക്കാനുള്ള ഒരവസരമാണ് എന്ത് ചെയ്യണത്, ഈ സ്വതന്ത്രമായ ഇടപെടലുകൾക്ക് അനുവാദം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് ആ പെൺകുട്ടിനെ എന്ത് ചെയ്യാണ് ശാരീരികമായി ഉപയോഗിക്കുന്നു. ആര് ചുക്കാ കുട്ടിക്ക് പിന്നെ ഒരു ഭാവി ഉണ്ടോ എന്ന് പറഞ്ഞാൽ, അവൾ ഉപയോഗിക്കപ്പെട്ട ഒരാളായി മാറി. ഒരു സുരക്ഷിതമായൊരു വിവാഹത്തിൻ്റെ അവസരം ഒരു സന്ദർഭം കൊണ്ട് ആ പയ്യൻ നശിപ്പിച്ചു. ഒരു പക്ഷേ അവൾ അതുകൊണ്ട് പ്രഗ്നൻ്റായി, അബോർഷൻ ചെയ്തു, ആ കുട്ടിയുടെ ശരീരം എന്ത് ചെയ്തു, ഒരു ഡെലിവറി നടക്കുന്നതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കൊടുക്കുകയാണ് ചെയ്യേണ്ട പരിസരത്ത് ആളുകാരും. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തുവാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ എങ്ങനെയാണ് ആളുകൾക്ക് പിന്തുണക്കാൻ പറ്റുന്നത്?

0: അപ്പോൾ സത്യത്തിൽ വലിയൊരു സാമൂഹിക ദുരന്തമാണ് ഈ പ്രണയങ്ങളുടെ ആധിക്യം നമുക്ക് തരുന്ന സന്ദേശം. തിരിച്ചറിയാൻ വൈകിയാൽ ഇതിനുവേണ്ടി വാദിക്കുന്നവരും ഇതിനുവേണ്ടി ചർച്ച നയിക്കുന്നവരും ഇതിനുവേണ്ടി മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ ഒക്കെ വീട്ടിലിതെത്തും.
1: അതെ,
0: സംശയമില്ല. മക്കളുണ്ടെങ്കിൽ അതെത്തും,
1: അതിനെ
0: അംഗീകരിക്കുക. ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്താലും അംഗീകരിക്കും എന്നൊന്നും പറയാൻ ഒരു രക്ഷിതാവിനും എന്തല്ല സാധ്യമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: തീർച്ചയായും. അപ്പോൾ ഇവിടെ നമ്മൾ പാരൻസിലേക്ക് പോവാണ്.
0: അതെ അതെ.
1: അപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ തന്നെ മനുഷ്യപ്രകൃതിയിൽ തന്നെ ഒരു ഒരു എതിർ ലിംഗത്തോടുള്ള താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശാരീരികമായും മാനസികമായും പ്രേരിപ്പിക്കുന്ന കാഴ്ചകളുണ്ട്. പിന്നെ ക്യാമ്പസിലെ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്യാമ്പസിലൊക്കെ കൺസെൻറ്റ് ചോദിക്കുക എന്നാണ് പാരൻസിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ഒരു പെൺകുട്ടിനോട് ചെന്നിട്ട് നീ എനിക്കൊരു ബെസ്റ്റ്, ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് സെക്സ് തരുമോ എന്ന് പേന തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ, ബുക്ക് തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ചോദിക്കുക എന്നത് പുരോഗതിയാണെന്നാണ് സിനിമകളും വെബ് സീരീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് സ്നേഹക്കൂട് കേൾക്കുന്ന പാരൻസ് ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടി, ചെറിയ കുട്ടിയായപ്പോൾ കോടിയും പടിമൊക്കെ കയറുമെന്ന് വിചാരിച്ചിട്ട് ബ്ലോക്ക് ഇടും, കിണറിൻ്റെ മതിൽ കെട്ടും, അല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങാതെ നോക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരു രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് പോകണത്, ഇങ്ങനത്തെ പ്രണയങ്ങളിൽ കുട്ടികൾ അകപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, കാരണങ്ങൾ എന്താണെന്നുള്ളതാണ്.
0: അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന്, സ്വതന്ത്രമായി ഇടപഴകുവാനുള്ള സാഹചര്യങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പുറത്തും അകത്തും എല്ലാം എന്ത് ചെയ്യുന്നു,
1: കുട്ടികൾക്ക്
0: സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലായിടത്തും മിക്സഡാണ്.
1: അതെ,
0: എല്ലായിടത്തും മിക്സഡാണ്. പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങൾക്കും സ്വതന്ത്രമായ അവസരങ്ങളുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ആണും പെണ്ണുമാണ് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം, ഇപ്പോൾ ഇസ്ലാം ഹിജാബിനെ കുറിച്ച് പറഞ്ഞു. ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടു നേട്ടങ്ങളാണ് ഖുർആൻ അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. ഒന്ന്, അവർ മനസ്സിലാക്കപ്പെടാനാണ്. മനസ്സിലാക്കപ്പെട ഒരാൾ മാന്യനാണോ അല്ലേ എന്ന് മനസ്സിലാകുന്നത് ഡ്രസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരീരഭാഗങ്ങളെ എന്താണ് വളരെ മോശമായ രൂപത്തിൽ എന്താണ് പുറത്ത് കാണിക്കുന്ന ഒരു രൂപം കാണുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അത് അവർക്കെന്തോ അവരൊരു ഒരു തെറ്റായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ലഭിച്ചേക്കാം, ഉപയോഗപ്പെടുത്തിയേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും.
1: അതെ,
0: ഞാൻ പറഞ്ഞത് അങ്ങനെ ഡ്രസ്സ് ഇടുന്നവരെ കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കണമെന്നർത്ഥമില്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സൊന്നല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തത് എന്താ വെച്ചാൽ, മാന്യമായ ഒരു ഡ്രസ്സിങ്ങിലൂടെ മാത്രമാണ് അവർ മാന്യമായ ഒരു നിലപാടുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ അല്ല യുഗതയിൽനിന്നാണ് ഉപദ്രവിക്കപ്പെടാതിരിക്കുക. ഉപദ്രവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മുടെ പെർമിഷനൊന്നും ഇല്ലാതെ ഒരു പയ്യൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, കോളേജും സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ടാണ് പോവുകയാണ്. അവൻ മാത്രമായിരിക്കും അവൻ പോണ സ്ഥലത്ത്. എന്ത് ധൈര്യമാണ് ഉള്ളത്! അവൻ്റെ സുഹൃത്തുക്കളുണ്ടാവാം. എത്ര സ്ഥലത്ത് എല്ലാവരും പാടെ കൂടി ബലാത്സംഗം ചെയ്ത് കൊന്നു ഒരു പെൺകുട്ടിനെ അങ്ങനത്തെ ഒരു കേന്ദ്രത്തിലേക്ക് കിട്ടാൻ ഒരു പ്രേമിക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്യും, പെട്ടെന്ന് കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും, കുട്ടികളെ കാണുമ്പോൾ അവരാകർഷിക്കപ്പെടും. അങ്ങനെ ഒരു താല്പര്യം ഒരു പെൺകുട്ടിയോട് തോന്നിക്കഴിഞ്ഞാൽ അവൻ ആ കുട്ടിയെ ഫോളോ ചെയ്യും. പിന്നെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവളെ എത്തിക്കാൻ അവൻ എന്ത് ചെയ്യും, പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം ഹിജാബിനെ ഒരു പെൺകുട്ടി എന്ത് ചെയ്യണം, അവളുടെ ശരീരഭാഗങ്ങൾ മാന്യമായി മറച്ചിരിക്കണം എന്നുള്ള ഒരു കാര്യം നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇസ്ലാമികമായ കാര്യങ്ങളും ഖുർആനും സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വേഷവിധാനങ്ങളിൽ ഇസ്ലാമികമായ ഒരു ചിട്ട പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അതിൽ നല്ല ഉത്തരവാദിത്വം ആർക്കുണ്ട്? മാതാപിതാക്കൾ. നമ്മൾ മതപരമായ ഒരു ചിട്ട അവരിലുണ്ടാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നേരത്തെ പറഞ്ഞമാര് എന്ത് ചെയ്യാണ്, അത് ഇന്നത് ഉപയോഗിക്കാത്തവരില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. സാധാരണഗതിയിൽ തന്നെ ഒരു പെൺകുട്ടി ഒരു പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടാം. അതിലുപരി എന്താണ്, പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു സൈക്കോളജി നമ്മൾ തന്നെ ചിന്തിക്കും, ഈ ഇത്ര ഇങ്ങനത്തെ ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് ഈ കുട്ടിനെ ഇത്രമാത്രം അണിച്ചൊരുക്കി പറഞ്ഞേക്കാനും ശരിയായ ഡ്രസ്സില്ലാതെ പറഞ്ഞേക്കാനും എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾക്ക് ധൈര്യം കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അവിടെയൊക്കെ എന്തറിയോ, നമ്മുടെ കുട്ടികളെ ഏറ്റവും ഭംഗിയോടുകൂടെ കാണുക എന്ന ഒരാഗ്രഹം, മറ്റു പല കുട്ടികളെയും കാണുമ്പോൾ അവർക്ക് ഒത്ത ഒരു സൗന്ദര്യം എൻ്റെ മകൾക്കും ഉണ്ടാവട്ടെ എന്ന നിലക്ക് അവരത് ഉപയോഗിക്കുന്ന അതേ ഡ്രസ്സ് അതേ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നൊരു പ്രവണത. മറ്റൊന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ അതുപോലെ അനുകരിക്കാനുള്ള ഡ്രസ്സ് കാണാനുള്ളൂ, വേറെയുള്ളവരെ കാണുമ്പോൾ അതേപോലെ അനുകരിക്കാം. മൊത്തങ്ങളിൽ വരുന്ന രൂപ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ മിക്കവാറും പെൺകുട്ടികൾ ഇപ്പോൾ കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കാല് എന്താണ് ഏകദേശം കണങ്കാലിൻ്റെ മധ്യത്തിലായിക്കൊണ്ട് പാൻസ് മുറിച്ച പോലെയാണ് കാണുക. ഈ കാല് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഫിക്ക് പ്രകാരം നമുക്ക് എന്താണ് മുൻകൈയും മുഖവും എല്ലാവർക്കും അറിയാം, ഒരു കാലാരും പറയണില്ലല്ലോ. പക്ഷേ കാല് ഓപ്പണായിട്ടിട്ട് പോകുന്നു, ഒരു സോക്സോ അല്ലെങ്കിൽ നല്ലൊരു കവർ ചെയ്യുന്ന ഷൂ ഒക്കെ ഇട്ടിട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ ആ നിലക്ക് എന്താണ് ശരീരഭാഗങ്ങൾ ശരിയായ രൂപത്തിൽ മറച്ച് അതിൻ്റെ ചിട്ടയോടുകൂടെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. നമ്മൾ ഓർക്കണം അള്ളാഹു നമുക്ക് തന്ന വാണിങ്ങാണ് നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കണമെങ്കിൽ യുദ്ധിനാലിഹിൻ്റെ മിൻ ജലാബിബിഹിന്ന നിങ്ങൾ എന്ത് ചെയ്യണം, ശരിയായ ആ ഒരു ജിൽബാബുകളെ ധരിക്കണം എന്ന് പറയുമ്പോൾ അത് പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഒരു മകൾ അപകടത്തിൽ പെട്ടുപോയാൽ തീർച്ചയായും നമുക്കതിന് ഉത്തരവാദിത്വം.
1: ഇവിടെ ഇതാണ് പുരോഗമനം, പ്രണയമാണ് പുരോഗമനം എന്നൊരു സാഹചര്യം നിലനിൽക്കെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അകമ്പടിയോടുകൂടെ ഒരു പുരുഷനെ ആകർഷിക്കും വിധം ഒരു പെൺകുട്ടി പുറത്ത് അണിഞ്ഞു പോവാണ്. ഇത് കുറച്ചും കൂടി ഒരു കടുത്ത ഭാഷയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കുട്ടികൾക്കണിയിൽ പോയി പെട്ടിൻ്റെ ശേഷം പലപ്പോഴും നിലവിളിച്ച് ജീവിതവും കുടുംബവും ഒക്കെ തകരാറിലാവുന്ന എത്രയോ ആളുകളുണ്ട്. പലപ്പോഴും ഈ പാരൻസ് തന്നെയാണ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്, ഈ ഡ്രസ്സ്, ഈ എന്താ പറയുക കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ചർച്ച വരുമ്പോൾ പാരൻസ് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടണില്ല എന്നാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും കുട്ടി എന്ത് ചെയ്യണില്ല, അങ്ങനെ ആവണില്ല എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രണയത്തിൽ അകപ്പെടാതിരിക്കാൻ, ഹിജാബ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ, ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാൻ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രധാന സ്റ്റെപ്പല്ലേ? ഒരു കുട്ടി ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ അവർക്കൊരു മുൻധാരണ കൊടുക്കുക എന്നത്
0: തീർച്ചയായും വേണം. എനിക്കിതിൽ പിന്നെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഈ പെൺകുട്ടികളോട് നമ്മൾ ഇത്തരം പ്രണയ ചതികളിലും കുരുക്കുകളിലും പെട്ട പെൺകുട്ടികളോട് അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ കൺവിൻസ്ഡ് ആവുന്നുണ്ട്. അവരെന്താന്ന് വിചാരിച്ചാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തൊരനുഭവം, ഒരു പെൺകുട്ടി അവൾ ഫോണിലാണ് സംസാരിച്ച് അവൾക്കത് ബോധ്യപ്പെട്ട് അവൾ തന്നെ വിളിച്ചതാണ് ബോധ്യപ്പെട്ട് അവളതിന് പിൻവാങ്ങി വളരെ നല്ലതായി ജീവിച്ചു. അവൾ അവനോട് ഓപ്പണായിട്ട് പറഞ്ഞു ഇത്തരമൊരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായുള്ള ബന്ധം ഞാൻ തുടരുന്നില്ല. പക്ഷേ എന്ത് ചെയ്തു അറിയോ, പൂർണ്ണമായി മനസ്സിൽ നിന്ന് അവൾ അത് ഒഴിവാക്കിയിട്ടു. ഇവൻ ഇവളെ ഫോളോ ചെയ്തു, ഏത് കല്യാണങ്ങൾ വന്നാലും അവളെ അവൻ തടസ്സപ്പെടുത്തു. ഞാൻ ഇങ്ങനെ തടസ്സപ്പെടുത്തുമാറ് അവളുമായി ബന്ധമുണ്ടായിട്ടും അവനെ വേണ്ടെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ അവൾ തയ്യാറായത് എന്തുകൊണ്ടാണ്? അവളുടെ മതബോധവും ഈ പ്രണയത്തിൻ്റെ പ്രശ്നങ്ങളുമാണ്. രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പ്രണയമുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറയാം, നമ്മൾ മകൾക്ക് ഒരാൾ കല്യാണം അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കും, അവൻ്റെ ജോലി, അവൻ്റെ കുടുംബ പശ്ചാത്തലം, അവൻ്റെ സ്വഭാവം എന്തിനാ? ഇത് ജീവിതകാലം മുഴുവൻ പോവാനുള്ളൊരു സംഗതിയല്ലേ? നമ്മുടെ മകളുടെ ഭാവിയല്ലേ അവളുടെ ജീവിതമല്ലേ? നാളെ ഒരു കുഞ്ഞു പറന്ന് അവരൊത്തുപോകാത്തൊരവസ്ഥയിൽ അവൾ തിരിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ചിന്തിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് നമ്മളൊരു വിവാഹത്തിൽ ഇടപെടുന്നത്. എത്ര ജാഗ്രതയോടുകൂടിയാണ് ഈ സന്ദർഭത്തിൽ. നമുക്ക് ഉറപ്പാണ് പ്രണയവുമായി നടക്കുന്ന ഒരു പയ്യൻ സംസ്കാരമില്ലാത്തവരാണെന്ന് നമുക്കറിയാലോ.
1: തീർച്ചയായും.
0: മാത്രമല്ല ഇങ്ങനത്തെ ഒരു ലൈംഗിക രോഗിയാണ്. എന്തിനാണ് അവൻ്റെ കയ്യിൽ നമ്മുടെ മോൾ അകപ്പെട്ടു പോകുന്നതോടു കൂടെ? മരിച്ചു പോണ പോലെയല്ലല്ലോ, വെള്ളത്തിൽ പോണ പോലെയല്ല, മറിച്ച് എന്താ ഒരു ദുരന്തം. നമ്മൾ ജീവിച്ചിരിക്കും കാലം ഈ ദുരന്തം നമ്മൾ എന്ത് ചെയ്യണം,
1: കാണേണ്ടി വരും.
0: അപ്പോൾ ഒരു നിലക്കും നമ്മുടെ മകൾക്ക് പറ്റാത്ത, ഒരു നിലക്കും അവളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാത്ത ഒരാൾ അവളെ കല്യാണം കഴിക്കുന്നതോടു കൂടെ അവളുടെ ജീവിതം എന്നേക്കുമായി തീർന്നു. ഈ ഒരു ദുരന്തത്തിലേക്കാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഈ സ്വതന്ത്രമായ ഇടപഴലുകളും ഈ എല്ലാ പരിപാടികളും നമ്മുടെ മകളെ എത്തിക്കുന്നത് എന്നാലോചിച്ചാൽ തീർച്ചയായും പിൻവാങ്ങാനും നമ്മുടെ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്താനും പറ്റും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കുട്ടികളോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബോധം പോലും
1: ചില
0: രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ലേ എന്നാണ് സത്യത്തിൽ സംഭവിക്കണതാണ്. കാരണം അപ്പോൾ ഞാൻ പെൺകുട്ടിയോട് പറയും, നിങ്ങളുടെ വാപ്പയും ഉമ്മയും ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ മോളെന്ന് ആരാ പറയാൻ നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാപ്പയും ഉമ്മയും ആ നിക്കാഹും കഴിഞ്ഞാൽ ഓലെ പണി കഴിഞ്ഞു, പിന്നെ അവർക്ക് ഉത്തരവാദിത്തല്ല. മനസ്സിലായി? പിന്നെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ആരാളുള്ളത്? ഇവന്. അവൻ ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ ലൈഫ് ലോങ് എന്ത് ചെയ്യും? അനുഭവിക്കും. അത് പറയാൻ വാപ്പയും ഉമ്മയും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മതം. അതുകൊണ്ടല്ലേ ഒരു പെൺകുട്ടിന്റെ സമ്മതം വേണം എന്നറിയണത്. അല്ലെങ്കിൽ വലിയ ആവണ രക്ഷിതാവ് തീരുമാനിച്ചാ പോരെ? എന്ത് ഇവളെ ഇവളെ എല്ലാം പറ്റും, ഞാൻ അന്വേഷിച്ചു, ശരി എന്നാ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാം. എന്തിനാ അവൾക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത്? കാരണം നാളെ അവൾ പറയാൻ പാടില്ല എന്ത് ഇത് നിങ്ങൾ വാപ്പിയമ്മ എന്നെ പറ്റിച്ചതാണ്, അവനെനിക്ക് പറ്റാത്ത ബന്ധമുണ്ടാക്കി. അപ്പോൾ അവർക്ക് പറയാം, എന്നോട് ചോദിച്ചില്ലേ, നിനക്കറിയാനുള്ള കാര്യമൊക്കെ പറഞ്ഞില്ലേ, നീ പറഞ്ഞ രൂപത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അവളാണ് തീരുമാനിക്കുന്നത്, അവളാണ് തീരുമാനിക്കുന്നത്, അവൾക്ക് അതിനുള്ളൊരു അധികാരം അനുവദിച്ചിട്ടുണ്ട്. ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ അവളുടെ ഈ സമ്മതമില്ലാതെ നടത്തുന്ന നിക്കാഹ് സാധുവാകുകയില്ല എന്ന് വരെ ചർച്ചകൾ നടക്കുന്നവർ പിന്നെ അവസ്ഥയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം തരൂ, ഞാൻ പറയണത് ഈ ഒരു പക്ഷേ പാരൻസിനോട് പറയുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത്
1: കുട്ടികളോട്
0: പ്രായത്തിലുള്ള പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത്. അവർക്ക് അതിൻ്റെ ഒരു സൂക്ഷ്മതാബോധം ശരിക്കും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.
1: ഇത് ആരിസ്ക ഈ പോയിന്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിലെ ഈ പ്രണയം കടന്നു വരുന്ന വേറൊരു വഴി തോന്നിയത്. അതൊരു വീട്ടിൽ ഒരു കാര്യമായി ദീനീ രംഗത്തൊക്കെ ഇടപെടുന്ന ഒരാള് അയാളുടെ അടുത്ത് വേറൊരാൾ വരികയാണ് ഒരു സങ്കടം പറയാൻ. സങ്കടം എന്താണ്? എൻ്റെ മോന് ഒരാളായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യാൾ കരഞ്ഞ് നിലവിളിച്ച് ഇയാളെ മുമ്പിൽ വീഴുകയാണ്. കാരണം അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം സുബനസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു കാര്യം മോൻ വന്ന് പറയണം എനിക്കോട് കെട്ടിച്ചേരണമെന്ന്. അതും കിലോമീറ്ററുകൾക്കപ്പുറത്താണ്, വേറൊരു സംസ്കാരമാണ്, ഒക്കെയാണ്. അപ്പം ഉടനെ ഈ ദീനി ചിന്തയുള്ള പ്രബോധന മേഖലയിലൊക്കെ ഇടപെടുന്ന ഈ മനുഷ്യന്റെ ആൻസർ പിന്നെ ജാതി നമ്മളതല്ലേ, ഞാൻ കെട്ടിച്ചെടുത്തോളം അല്ലാതെ ചെയ്യാന്നാണ്. അപ്പൊ ഇത് കേൾക്കണ ഇയാളെ മോള് അതിൽ നിന്നൊരു റീഡിങ് എടുക്കാണ്. എന്ത് കുറച്ചൊരു ദീനൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ വാപ്പ എന്ത് ചെയ്യും?
0: എന്റതും
1: നടത്തിത്തരും. അവള് സ്വാഭാവികമായി എന്ത് ചെയ്തു, ഒരു സംശയിച്ച് ഇങ്ങനെ നിക്കണ അവള് ഇപ്പുറത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സെറ്റിൽഡായി. അപ്പോ ഇങ്ങനെ മാതാപിതാക്കളുടെ അടുത്തുനിന്ന് അനൗപചാരികമായി കിട്ടുന്ന അംഗീകാരങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം ഈ പ്രായത്തിന് സ്വാഭാവികമായും ലൈംഗികമായ പ്രേരണ ഉണ്ടല്ലോ. വീട്ടില് സിനിമയും ഇതൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണും. ആ ഒന്നിച്ചിരുന്ന് കാണുന്ന സിനിമയിലുള്ളതാണ് എന്ത്, ബാംഗ്ലൂരില് രണ്ടാള് പഠിക്കുന്നു, ആ പഠിക്കുന്ന സമയത്ത് അവര് വേറെ താമസിക്കുന്നു, ഒരു കളർഫുൾ ലൈഫ്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ പാരന്റ്സിന്റെ അന്തല്ലായ്മ ഒരു ഘടകമാണല്ലോ.
0: ഇതിൽ ഒരു ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ്, സത്യത്തിൽ ഈ പെൺകുട്ടികളുടെ കൂടെ നടക്കുക, അവരെങ്ങനെ നിരീക്ഷിച്ച് നടക്കുക, ഇപ്പോൾ നമ്മളൊക്കെ കോളേജുകളിൽ കുട്ടികളെ കാണുമ്പോൾ അറിയാം അത് രോഗമാണ്. ശരി, ഒരു രോഗമാണ്. ഈ രോഗം എന്നുള്ളത് എന്ത് ചെയ്തു, ഒരു പെൺകുട്ടിനെ പ്രേമിച്ച് അവളെ കല്യാണം കഴിച്ചാൽ തീരുന്നൊരു രോഗമല്ല. അപ്പോൾ എന്തുണ്ടാവുമ്പോഴൊരു ഈ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് അത് വിവാഹമാകുന്നതോടുകൂടെ അവൻ വേറെ പ്രണയങ്ങൾ തുടങ്ങും. എന്തായിരിക്കും അവളെ കഷ്ടപ്പാട് എന്നാലോചിച്ചു. ഇതൊന്നും രക്ഷിതാക്കൾ ചിന്തിക്കണില്ല. പ്രേമിച്ചവന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റി അവൻ്റെ പശ്ചാത്തലങ്ങൾ അന്വേഷിച്ച് അവൻ നല്ലൊരു മാന്യമായൊരു കുടുംബവും നല്ലൊരു വാപ്പയും നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പം എന്താ എന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ 19 വയസ്സായ പെൺകുട്ടിയെ പിന്നാലെ നടന്ന് അവനെ വേറിടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് അവളെ മാനസികാവസ്ഥ എത്തിച്ച ആള് ഇനി എത്ര ആളുകളെ എത്തിക്കാനിരിക്കുന്നു എന്തെന്തുകൂടെ ചിന്തിക്കണേ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിത് പറഞ്ഞു കൊടുക്കുകയാണ് പെൺകുട്ടികൾക്ക്, ഏ നാളെ നീ കാണാൻ പോകുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്താന്ന് വെച്ചാൽ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിനക്ക് ചെയ്ത അതേ മെസ്സേജുകൾ അതേ ഭാഷയിൽ അതേ രൂപത്തിൽ അതേ ഫോട്ടോസ് മറ്റൊരു പെൺകുട്ടിക്ക്
1: കൊടുത്തിട്ടുണ്ട്
0: നിനക്ക് കാണാൻ പറ്റുന്നതാണ്. അതെങ്കിലും ചിന്തിച്ചാൽ സത്യത്തിൽ ഈ പ്രണയം പ്രണയിച്ച് വരുന്ന ഒരാളെ അല്ലാത്ത ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിനൊക്കെ പരിഹാരമുണ്ട്. പ്രണയമല്ലാത്ത തകരാറുകൾ ഒരു പയ്യനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും.
1: ഇത് ശരിക്കും ശുദ്ധമായ രോഗമാണ്. ഇതിപ്പോ ഇപ്പോൾ കഴിഞ്ഞൊരു 10 കൊല്ലം മുമ്പ് ഇല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത്, അപ്പോൾ ഒരാളുടെ അടിസ്ഥാന വികാരമാണ് ലൈംഗികത. ആ ലൈംഗികത കൈമാറുന്നത് കൊണ്ട് മാത്രം എന്ത് ചെയ്യണ്ടയില്ല, ജീവിതകാലം മുഴുവൻ ആ വ്യക്തിനെ ഏറ്റെടുക്കണ്ടയില്ല എന്നാണ്. അതാണല്ലോ ഇപ്പൊ ലിവിങ് ടുഗദർ, ആവശ്യം കഴിയുമ്പോൾ പിരിഞ്ഞു പോകാന്നാണ്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ക്യാമ്പസിലുണ്ട്, കുട്ടികളെ പഠിക്കാൻ പോകുന്നിടത്തുണ്ട് എന്നത് മനസ്സിലാക്കി ശരിക്കും ഇതിലിപ്പം കുട്ടികളെ വിടുന്ന ക്യാമ്പസ് സംബന്ധിച്ചൊക്കെ നല്ലൊരു ചിന്ത ആവശ്യമല്ലേ?
0: തീർച്ചയായിട്ടും. അതായത് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പസുകളിൽ പറഞ്ഞയക്കുക എന്നുള്ളതും ഒരു സുരക്ഷിതത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതെന്തായാലും ദിവസത്തിൽ ഇതിനെ പറ്റിയുള്ള ശരിക്കുള്ള ഒരു അവയർനെസ് ഇല്ലാതിരിക്കാൻ. നമ്മൾ കേൾക്കുമ്പോൾ ഒരു അന്യസ്ത്രീയുടെ ദേഹത്ത് തൊടുകയാണെങ്കിൽ ഒരാണി അടിച്ച് താത്തിന് തുല്യാണെന്നൊക്കെ പറയുമ്പോൾ
1: തലയിൽ
0: തലയിൽ അപ്പോൾ പറയുമ്പോൾ ഒരു ഒരു അന്യ പുരുഷൻ ഒരു സ്ത്രീയുടെ ദേഹം ഉപയോഗിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം കരുതലോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ന് ഉള്ള ബോധമാണ്. കാരണം അവളുടെ ജീവിതം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇസ്ലാം വിവാഹത്തെ ഇത്രമാത്രം ഒരു കരാറല്ലേ, അതായത് ഇവൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ വസ്തഹലത്തും ഫുറൂജഹു നബി അമാനില്ല എന്ന് പറഞ്ഞു. അപ്പം മാത്രമല്ലേ അവളെ അവളുടെ നഗ്നതകളെ ദർശിക്കാനും അനുഭവിക്കാനുള്ളൊരു അവകാശം അവന് നൽകുന്നുള്ളൂ.
1: ഭയങ്കര സംഭവമാണ്.
0: അപ്പൊ അങ്ങനത്തെ ഒരു കരാർ അവനൊന്ന് വാങ്ങണല്ലോ. ഇത് എന്തല്ലെന്ന് അനുസരിച്ചൊക്കെ നിങ്ങൾ ഈ പ്രേമിച്ചവന്റെ കൂടെ ഇവളെ ഇറക്കി പറഞ്ഞയക്കുമ്പോൾ എന്തള്ളത്? കരാറില്ലാന്ന് മാത്രല്ല അവിടുത്തെ ഒരു അപകടം എന്താ അറിയോ, നാളെ അവൻ ചോദിക്കും അവളുടെ ഒപ്പം പോന്നാലേ, അവളുടെ ഒപ്പം പോന്നാലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൾ ഒഴിവാകുകയാണെങ്കിൽ ഞാൻ ഒഴിവാകാൻ തയ്യാറാണെന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ വിളിച്ചപ്പോ അവള് എന്നെ വേണ്ടാന്ന് അറിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, അവളെന്നെ വിടാത്തത് കൊണ്ടാണ്. ഫുൾ ഉത്തരവാദിത്തം ആർക്കാണ്? അവൾക്കാണ്. നാളെ എന്തെങ്കിലും അവൾക്ക് അവനോട് പറയാൻ പറ്റൂ, പാരൻസിനോട് പറയാൻ പറ്റൂ, അവൻ്റെ പാരൻസിനോട് പറയാൻ പറ്റൂ, സമൂഹത്തോട് പറയാൻ പറ്റൂ. നല്ലൊരു കരാറിൻ്റെ ബലത്തിൽ ഇറങ്ങിപ്പോകേണ്ട, നാളെ എന്തെങ്കിലും അവൻ്റെ ഒരു വീഴ്ച പറ്റിയാൽ ചോദിക്കാൻ എത്ര ആളുണ്ട്, അതിന് സാക്ഷിയുണ്ട്. അങ്ങനത്തെ ഒരു സംഗതിയാണ് എന്തിനാണ് ഇറങ്ങൾ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഇറങ്ങി കൊണ്ടുപോകണത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവളെ എന്തും ചെയ്യാം, കൊന്നു തള്ളിയാൽ പോലും എന്തില്ല, ചോദിക്കാൻ ആള്, എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതല്ലേ എന്നാണ് ചോദിക്കുക. ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണം. കാരണം തരൂ, നമ്മൾ പൊതുവേ കാണുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇതേപോലെ ഒരു മോശമായ രൂപത്തിൽ നടന്നു. നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ വെറുതെ സ്വകാര്യമായിട്ട് അവനെ വിളിച്ച് ചോദിച്ചു ഇത് ശരിയാണോ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ തരൂ, ഒരു പെൺകുട്ടി നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രതി ആരായി? ഒരു പ്രേമം പിടിച്ചാൽ അവനെന്താ പറയാ? എനിക്ക് പ്രശ്നമില്ല കേട്ടോ, അവള് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാറാൻ തയ്യാറാണ്. ഇത് അവള് അതിൻ്റെ താല്പര്യം എടുത്ത് വന്നാണ്, നിങ്ങൾ ഫോൺ നോക്കി, അവളയച്ച മെസ്സേജാണ്, അവളയച്ച ഫോട്ടോ ആണ്. എപ്പോഴും ഈ പെൺകുട്ടിയാണ് പ്രതി.
1: ഇവർ ആത്മാർത്ഥമാണ് പെൺകുട്ടികൾ.
0: അതെ അല്ലേ? അതെ. അവരെന്താ വിചാരിച്ചാൽ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരായിട്ട് നല്ലൊരു മാനസിക ബന്ധം ഉണ്ടാക്കിയിട്ട് കാലാകാലം ഈ സംരക്ഷകരായി മാറുന്നതാണ്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് തന്നെ അറിയാൻ പറ്റും, എല്ലാ അന്വേഷണങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള വിവാഹങ്ങൾ നടന്നാൽ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്കിനും അതിൽ ഓരോ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ആ സ്ഥാനത്ത് ഒരു അന്വേഷണം ഇല്ലാതെ ഏതോ ഒരുത്തിന് കൊടുത്തയച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരു ദിവസം പോലും എന്തില്ല, ജീവിതമില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ രക്ഷിതാക്കൾ ശരിക്കും ബോധവാന്മാരാകണം. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു നിയന്ത്രണമില്ലാത്ത ആൺപെൺ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി ഇവിടുത്തെ കുടുംബ സംവിധാനങ്ങൾ, ഇവിടുത്തെ സ്ത്രീകൾ അവയൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഈ പെൺ സഹോദരിമാർക്കെങ്കിലും ഒരു ബോധം വേണം, ഞങ്ങളെ സമർത്ഥമായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ത്, നമ്മൾ തിരുന്നാൽ എന്താ പ്രശ്നം, പിടിച്ചാൽ എന്താ പ്രശ്നം, തൊട്ടാൽ എന്താ പ്രശ്നം, ഒന്നിച്ചിരുന്നാൽ എന്താ പ്രശ്നം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച്, ഇതൊക്കെ ചോദിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പുരുഷന്മാർക്ക് വേണ്ടിയാണ്.
1: ആകാശം പൊളിഞ്ഞു
0: അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ്, അവരെ ഏത് ചതിയിലും കൊണ്ടുപോയി വീഴ്ത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
1: നമ്മൾ സ്നേഹക്കൂട് ഒരുപാട് ചർച്ച ചെയ്ത രണ്ട് പോയിന്റ് നമുക്ക് ഏറ്റവും ചുരുക്കി ഒന്ന് ചർച്ചക്ക് എടുക്കണം. അതായത് ഈ പ്രണയങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളിവിടെ പറഞ്ഞ പോലെ അവളുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ ഇയാള് തയ്യാറാകുമ്പോഴാണ്. അതങ്ങനെ വരുന്നത് ഈ പാരൻസിന്റെ അടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടാത്തത് കൊണ്ടാണല്ലോ. പലപ്പോഴും പാരൻസിനോട് പറയാൻ പറ്റാത്ത ഏരിയ ഉണ്ടാകും, പക്ഷെ പറയാൻ പറ്റുന്ന ഏരിയകളും കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാത്ത അത്ര ഗ്യാപ്പ് ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നിടത്തും പറയുന്നിടത്തൊക്കെ വന്ന്, പ്രത്യേകിച്ച് ഉമ്മമാരും വാപ്പമാരും പൊതുവെ അങ്ങനെ ഉണ്ടാവില്ല. ഈ ഒരു വിഷയം കൂടി ഇവിടെ ഒന്ന് അഡ്രസ്.
0: നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് എന്താന്ന് വിചാരിച്ചാൽ പിന്നെ പൊതുവെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. അത് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഉമ്മ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ചെറിയ ഒരു കുഞ്ഞു മോനാണെങ്കിൽ പോലും അവനൊരു വിഷമം ഉണ്ടായാലും അവൻ ഓടി അരത്തേക്ക് വരും ഉമ്മ. അത് ഉമ്മ എന്ന് പറഞ്ഞാത്തിൻ്റെ ഒരു അഭയ കേന്ദ്രമാണല്ലോ. അതായത് എന്തിനും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം. അപ്പോൾ ഈ ഒരു ബന്ധം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവർ മറ്റൊരു ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെ ഇത് തുടരും. അപ്പോൾ യഥാർത്ഥത്തിൽ വിവാഹം വരെ ആണായാലും പെണ്ണായാലും ഒക്കെ എന്ത് ചെയ്യും, അവരുടെ സ്വതന്ത്രമായ ഇടപെടലുകളും സ്വകാര്യതകളും ഉമ്മനോടാണ് പറയുക. ചില കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ പൊതുവെ ബന്ധങ്ങളിൽ വിവാഹം വരെ നമുക്ക് പറയാവുന്ന നമ്മുടെ സ്വകാര്യതകളും വിഷമങ്ങളും എന്തും കേട്ടാൽ അതിനെയൊന്നും നമുക്കെതിരെ മിസ്യൂസ് ചെയ്യാത്ത ആളാര് മാത്രമാണ്?
1: മാത്രം
0: ഉമ്മ മാത്രമാണ്. വേറെ ആരോട് പറഞ്ഞാലും അതിന് പല ദുരന്തങ്ങളും വരാം. എന്നാൽ അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞോടുകൂടെ അത് ആരോടാവും?
1: ഭർത്താവിനോടാവും.
0: അപ്പോൾ ഈ ഉമ്മനോട് കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോൾ എന്തായാലും ഒരാൾക്ക് വിഷമം ഷെയർ ചെയ്തേ പറ്റും. അപ്പം സ്വാഭാവികമായി എന്ത് ചെയ്യും, ആരോട് പറയുന്നതിനേക്കാൾ റിലാക്സേഷൻ ഓപ്പോസിറ്റ് സെക്സിനോട് പറയുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് അതിലേക്ക് കടക്കും. അതിലേക്ക് കടക്കുമ്പോൾ ഈ കുട്ടിക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താ വെച്ചാൽ, ഒരു ഉമ്മയും വാപ്പയും തരാത്ത ഒരു പരിഗണനയും എന്നൊരു മനസ്സിലാക്കലൊക്കെ ഇയാൾ കൊണ്ടെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വാപ്പയും ഉമ്മയും അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രശ്നമില്ലാതെ
1: പോണത്.
0: കാരണം ഇവനോടുള്ള ബന്ധം കൊണ്ട് മാതാപിതാക്കൾ ശത്രുക്കളായിട്ടുണ്ടായിരിക്കും.
1: യെസ്. ഇതുപോലെ തന്നെ ഈ പ്രണയിക്കുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ചിന്തയും കൂടി നമ്മൾ ചെറിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. അതായത് ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് പരിചയപ്പെട്ട ഒരാളാണ്, മറ്റേത് കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ്.
0: സാധാരണ പറയാറുണ്ട്. ഇപ്പം സാധാരണ നമ്മൾ ഈ പിന്നെ പ്രേമിച്ച പെൺകുട്ടികളോട് വെറുതെ ഈ പയ്യൻ്റെ പശ്ചാത്തലം അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കും, എന്താണ് അവൻ്റെ വാപ്പക്ക് എന്താ ജോലി, അങ്ങനെ ഉണ്ടായിരിക്കും, ഗൾഫിലാണെന്ന് തോന്നുന്നു, അവൻ എത്ര ബ്രദേഴ്സ് ഉണ്ട്, ഒരു പെങ്ങളുണ്ട്, അതെനിക്കറിയാം, എത്രമാത്രം അജ്ഞരാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അന്വേഷിക്കുക പറയാമെന്നൊക്കെ പറയണ ഒരു വിവരം ഉണ്ടാവണില്ല. പിന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലോ ജീവിക്കണേ, ഫ്രണ്ട്സായിട്ടല്ലേ. ഈ പ്രേമത്തിൽ ഫ്രണ്ട്സ് എങ്ങനെ അറിയോ, സ്വാഭാവികമായിട്ട് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാവും. അവന് അവളെ അവൻ്റെ ഒപ്പം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു മാനസികാവസ്ഥ അല്ലല്ലോ വിവാഹത്തിലുണ്ടാകുക. അപ്പം സത്യത്തിൽ മനസ്സിലാകുന്നു എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. യാതൊരു നിലക്കും മനസ്സിലാവണില്ല. അതെന്താ വെച്ചാൽ പ്രേമിക്കുന്ന ആളുകൾക്ക് കുറേ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളുടെ കൂട്ടത്തിൽ
1: ഒരു ന്യായം. ഇത് ഇനി നമ്മൾ ഒരു കോർ കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ, ഇത് ഡീൽ ചെയ്യുന്നിടത്ത് വലിയ അപകടങ്ങൾ പാരൻസ് കാണിച്ചു വെക്കുന്നുണ്ട്. ഇത് ഡീൽ ചെയ്യുന്നിടത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന അപകടങ്ങൾ എന്താണെന്നുള്ളതാണ്.
0: അതെന്താ വെച്ചാൽ ഇതിലേറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സിൻ്റെയൊക്കെ സമയത്ത് വരുന്ന പ്രേമങ്ങൾ. കാരണം ആ പ്രേമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിരിക്കും. അപ്പോൾ അതിനെ നമ്മളെന്താ വെച്ചാൽ, നമ്മൾ ഈ പ്രേമത്തിൻ്റെ ആ ഒരു രസതന്ത്രം ഉണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കണില്ല. നമുക്ക് നമ്മളൊരു കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ കുട്ടി ഇപ്പോൾ എത്തിപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അത് എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇനി ഒരിക്കലും എനിക്ക് അവനെ കിട്ടില്ല എന്ന് അവൾക്ക് ഒരു നിമിഷം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പോൾ തകർന്നു, ഡിപ്രഷനായി പോവും, പിന്നെ ഭക്ഷണം കഴിക്കൂല, മിണ്ടൂല, എല്ലാം പ്രശ്നങ്ങളായി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യകളും ഡിപ്രഷനും ഒക്കെ വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത്തരം പ്രായത്തിലുള്ള പ്രേമങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നെന്താ വെച്ചാൽ, കുട്ടികളെ നമ്മൾ പൊട്ടിത്തെറിച്ച് ആകെ പ്രശ്നമാക്കി അവരാകെ അപമാനിച്ചിട്ട്
1: യാതൊരു കാര്യമില്ല.
0: നമ്മൾ വളരെ സമർത്ഥമായി എന്ത് ചെയ്യണം, അതിൽ കൈകാര്യം ചെയ്യണം. നമുക്കെപ്പോഴുണ്ടാണ് ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു തെറ്റാണ്. ഏത് തെറ്റും തെറ്റാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. തെറ്റിനെന്തായാലും അയാൾക്ക് പരിക്കുണ്ടാക്കുന്ന കുറേ വശങ്ങൾ ഒരു തെറ്റിനുണ്ടാവും. ഒരു മദ്യപാനം എടുത്താൽ അയാൾക്ക് ദോഷമുള്ള കുറേ കാര്യങ്ങളില്ലേ, എന്ന പോലെ ഇതിൽ കുറേ ദോഷമുള്ള കാര്യങ്ങളുണ്ട്. അത് ഇവർക്ക് അറിയില്ലല്ലോ, കാരണം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നാൽ. അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്താൽ അവർ മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ സംസാരിക്കാനും പറയാനുമൊക്കെയുള്ള ഒരു സാവകാശമുണ്ടാക്കാൻ അവസരമുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അവൾ പറയണത്, എനിക്ക് കഴിയൂല, എനിക്കൊരിക്കലും വിടാൻ പറ്റില്ല. ആയിക്കോട്ടെ, നിങ്ങൾ നിൻ്റെ പ്രേമം എന്താണ്, അത് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അത് വിവാഹം നടത്തുകയാണോ വേണ്ടത്? വേർപെടുകയാണോ വേണ്ടത്? ഇതെങ്ങനെ പറ്റും എന്നൊക്കെ നമുക്ക് വിവരങ്ങളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് നമ്മളല്ലാത്ത ഒരു കുടുംബത്തിലൊക്കെ പെട്ട ഒരു വ്യക്തി, ഇവള് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ സ്വാഭാവികമായും എന്തു ചെയ്യും, കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ എന്തു ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുറച്ച് സമയവും സാവകാശവും കൊടുത്ത് മെല്ലെ വേർപെടുത്തി കൊണ്ടുവരിക എന്നുള്ളൊരു രൂപമാണ് ഉണ്ടാവേണ്ടത്. കാരണം ഡീൽ ചെയ്യുന്നിടത്ത് തെറ്റിയാൽ ഭയങ്കര അപകടങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പെൺകുട്ടിനെ മാത്രം കൺവീൻസ് ചെയ്താൽ പറ്റൂല,
1: മറ്റേ വിളിക്കേണ്ട
0: കൺവീൻസ് ചെയ്യും. അപ്പം അത് കൺവീൻസ് ചെയ്യാൻ നമ്മൾ ഒരു സുരക്ഷിതമായ വഴികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബന്ധത്തെ സഹായിക്കലായി മാറും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അത് പരിഹരിക്കേണ്ടത്.
1: ഇതൊരു രോഗമാണ് എന്ന് നമ്മൾ പറയുന്നതോടുകൂടെ സ്വാഭാവികമായിട്ടും പിന്നെ അത് ചികിത്സിക്കാണ് വേണ്ടത്. ചികിത്സിക്കൽ അടി ഇടിയും ചവിട്ടൊന്നുമല്ലോ. അപ്പം നമുക്കിങ്ങനെ ഒരു കറക്റ്റ് ഒന്ന് ഏറ്റവും ചുരുക്കിയിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട ഒരു കുട്ടിയുടെ രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം ഒന്നും ബ്രീഫ് ചെയ്യാൻ പറ്റുമോ?
0: അതെ, ഈ വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ വിവരം കിട്ടില്ല, വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഞെട്ടലുണ്ടാവും, ഒരു അഭിമാന പ്രശ്നം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാച്ചാൽ, എങ്ങനെയാണ് ഞാനിത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മളൊരു വൈകാരികമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്നതിന് മുമ്പ് ഒരു സമാധാനപരമായ ഒരു
1: ചിന്തിക്കണം,
0: ആലോചന നടത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് ആവണ്ട, ഏ ഇപ്പോൾ വാപ്പിമ്മിമാരുടെ കൂടിയിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലാരെ നമുക്ക് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അറിയിക്കാൻ പറ്റിയ ഒരാളെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് വാപ്പയും ഉമ്മയും ചോദിക്കുമ്പോൾ അത് വൈകാരികമായി പോകും. ഏ ഒന്ന് പറയുമ്പോൾ രണ്ടുമെങ്കിലും ദേഷ്യം വരും മകൻ. അപ്പോൾ കുറച്ച് പക്വമായി സംസാരിക്കാൻ പറ്റിയ ഒരാളോട് എന്ത് ചെയ്യുക, സംസാരിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കണം. എടുക്കുമ്പോൾ നമുക്ക് ആ പ്രണയത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. എല്ലാ പ്രണയവും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ ആ അവസ്ഥ മനസ്സിലാകുമ്പോൾ നമുക്കെങ്ങനെ അവളെ സുരക്ഷിതമായി അതിന് വേർപെടുത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് പറഞ്ഞാൽ അവളുമായി തുറന്ന ഒരു സംസാരത്തിന് അവസരമുണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ബോധ്യപ്പെടുത്തുക എന്നുള്ളിലേക്ക് കവിഞ്ഞ് വേറൊരു നമ്മളിങ്ങനെ പിന്നെ പുറത്തിറങ്ങാൻ അയക്കാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ പിടിച്ചു വാങ്ങി, കോളേജ് നമ്മൾ മുടക്കി, ഇതുകൊണ്ടൊന്നും ഒരു പ്രേമം എന്താവില്ല, ഇല്ലാതാവില്ല. അതുപോലെ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും. അതൊക്കെ അവരുടെ അനുവാദത്തോടെ പറ്റും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വേറൊരു കോളേജിലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്യാം, ഏ മൊബൈലിൻ്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ വരുത്താം, നെറ്റുള്ള മൊബൈൽ ഒഴിവാക്കി സദാ മൊബൈൽ കൊടുക്കാം, ഇതൊക്കെ അവരെ കൺവീൻസ് ചെയ്തുകൊണ്ടാവണം. അതല്ലാത്ത രൂപത്തിലാകുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പം ഞാൻ പറയാം, ഇവർക്ക് ഇതിൻ്റെ അവസരങ്ങളൊക്കെ മുടക്കുമ്പോൾ എന്ത് ചെയ്യാണ്, പാരൻസ് എന്തായാലും വഴങ്ങൂല എന്നുള്ള ഒരു ഉറപ്പ് ഡീലിങ്സിൽ അവർക്ക് മനസ്സിലായാൽ എന്നാൽ പിന്നെ ഞാൻ അവരോട് വരാൻ വേണ്ടി പറയാം, അത് നമുക്ക് അതിലേറെ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്ത്രപരമായി എന്ത് ചെയ്യണം, അവരെ കൺവീൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കലാണ് ഏറ്റവും നല്ലത്.
1: തീർച്ചയായും ഒരു കുഞ്ഞുണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിലാകാവുന്ന ഒന്നാണ്. പക്ഷെ ഒരു കുഞ്ഞിനെ വളർത്തി ലക്ഷ്യത്തിലെത്തിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ വളർത്തുന്ന വിഷയത്തിലൊക്കെ വലിയ പുണ്യങ്ങൾ ഇസ്ലാം പറഞ്ഞതും ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഇന്ന് കാര്യമായി ചർച്ച ചെയ്തത് പെൺകുട്ടികളെക്കുറിച്ചാണ്. ആൺകുട്ടികൾക്കും ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരാം. അവരുടേത് പക്ഷേ വേറൊരു മാനസികാവസ്ഥയിലും വേറൊരു തലത്തിലുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് ഇത്തരം മുന്നറിവുകൾ കൊടുക്കുകയും ഇതിൻ്റെ അപകടങ്ങളും ചതിക്കുഴികളും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ വലിയൊരു അളവോളം രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ നമ്മൾ ദീനീ പഠനത്തിലും പ്രബോധനത്തിലും ഒക്കെ നമ്മൾ മുഴുകുക, അവരെ കോഴ്സ് അവരെ പഠനം എന്ന കുറേ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ ഇതിലേക്കൊന്നും അടുപ്പിക്കാതിരിക്കുക, അതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നത് തീർച്ചയായും മനസ്സിലാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് വഴി അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ, സ്നേഹക്കൂട് നമ്മൾ കേട്ടു. പ്രണയക്കുരുക്ക്, മാതാപിതാക്കളോട് ചില ഓർമ്മപ്പെടുത്തലുകൾ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം സാറാണ് നമ്മോട് സംസാരിച്ചത്.
3: ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെയാണ് കുട്ടികൾ പരിചയപ്പെടുന്നത്. ആ പരിചയം മറ്റൊരു തലത്തിലേക്ക് മാറാതെ സൂക്ഷിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഫോണ് കൊടുക്കുന്നുണ്ട്. ഫോൺ എങ്ങനെയാണ് അവരുപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവരെ പഠനാവശ്യത്തിനല്ലാത്തതിന് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊരു മോണിറ്ററിങ്, ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
2: പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഫോൺ കൊടുക്കാതെ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു പഠന കാര്യങ്ങളൊക്കെ ഈ അക്കാദമിക കാര്യങ്ങൾ വരെ ഈ ഫോണുമായി ബന്ധപ്പെട്ടാണ്. അധ്യാപകർ ഒരു പക്ഷേ സ്കൂളിൽ നിന്നൊക്കെ PDF ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് നോട്ടോ പലതുമായിട്ട് എന്തായാലും മൊബൈലിൽ വരും. അപ്പോൾ കുട്ടികൾക്ക് നമ്മളിത് തീരെ കൊടുക്കൂല എന്നുള്ളതിൽ പ്രസക്തിയില്ല, അല്ലെങ്കിൽ കഴിയൂല. നമുക്ക് അതിനെ കുട്ടീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിനെ അവരുടെ ഉപയോഗത്തെ നമ്മൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്.
3: ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്, ഉപയോഗിക്കുന്നതിന് അനുസരിച്ചിരിക്കും. അതെ,
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വൈബ്സ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്കൂള് വിട്ടു വന്ന 4ാം ക്ലാസ്സുകാരൻ വീട്ടിലെത്തിയിട്ട് ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടി. അങ്ങനെ എനിക്ക് 48 മാർക്കുണ്ടായിരുന്നു. അപ്പം 48 മാർക്കും അതിൽ കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ ആൻസർ ഷീറ്റ് വായിച്ച് നോക്കുമ്പോൾ കൂട്ടിയെടുത്ത് തെറ്റുണ്ട്, ഒരു 3 മാർക്ക് അധികം ഉണ്ട്.
3: 45
2: കിട്ടി. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ടീച്ചറെ ഇത് എനിക്ക് അധികം മാർക്കുണ്ട്. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വേഗം 48 എന്നുള്ളത് വെട്ടിയിട്ട് 45 ആക്കി. അതിൻ്റെ കൂടെ തന്നെ 48 മാർക്കിന് വെരി ഗുഡ് ടീച്ചർ കൊടുത്തിരുന്നു. കൂടെ ആ വെരി ഗുഡ് ഉണ്ട് വെട്ടിക്കളഞ്ഞ്. കിട്ടിയ പേപ്പറുമായിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടും ഇത് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന മോനോട്, മോൻ്റെ മുമ്പിൽ ഉമ്മ ഇരിക്കുമ്പോൾ ഉമ്മനോട് ചോദിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അപ്പോൾ ഇപ്പോൾ 48 കിട്ടിയപ്പോൾ ഞാൻ വെരി ഗുഡ് ആയിരുന്നു, ഇപ്പം ഞാൻ വെരി ഗുഡ് അല്ലല്ലേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് കഥ.
3: ശരിക്കും ഇപ്പോഴാണ് വെരി ഗുഡ് ആയത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, 48 കിട്ടിയ കുട്ടിയെ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് 3 മാർക്ക് എക്സ്ട്രാ ആണ്, ഞാൻ അർഹിക്കാത്ത 3 മാർക്കാണ് എനിക്ക് കിട്ടിയത് എന്ന് അധ്യാപകന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ മാർക്ക് ഒരു പക്ഷെ 48-ൽ നിന്ന് 45 മാറ്റിയാലും വെരി ഗുഡിന് ഒരു സ്റ്റാർ കൂടി കൂടുതൽ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: പക്ഷെ പലപ്പോഴും ഈ കഥ പോലെ സമൂഹത്തിലെ പല വിജയത്തിന്റെയും മാനദണ്ഡങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ വാരി കൂട്ടുന്നത്, മിഠായി പെറുക്കി കൂട്ടുന്നത്, അല്ലെങ്കിൽ മാർക്കുകൾ വാരി കൂട്ടുന്നത്, അല്ലെങ്കിൽ ചില സംഖ്യകൾ ചേർത്ത് വെക്കുന്നത്, ഇതൊക്കെ വിജയത്തിൻ്റെ മാനദണ്ഡമാവുകയും മനസ്സാക്ഷിയുടെ വിജയം പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പലപ്പോഴും ആളുകളുടെ നന്മ അല്ലെങ്കിൽ കുട്ടികളുടെ നന്മ എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്, ആ കുട്ടിയുടെ വിജയം പിന്നെ പരീക്ഷിക്കപ്പെടുന്നത് ഇതിൽ മാത്രമായി പോകുന്നു എന്നുള്ളതാണ്.
3: അക്കാദമിക് പരമായിട്ടുള്ള അവരുടെ പെർഫോമൻസിനോ അതിനോടൊപ്പം തന്നെ ഏകദേശം അതിൻ്റെ ഈക്വലായിട്ട് തന്നെ ശരിക്കും പരിഗണിക്കേണ്ടതാണ് ഇത്തരം മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ പറ്റുക? ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവർ ഏറ്റവും നല്ല കളങ്കമില്ലാത്ത, കള്ളത്തരം കാണിക്കാത്ത, അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നൊരു ഘട്ടമാണല്ലോ ശരിക്കും അതേ ഈ വിദ്യാർത്ഥി ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്.
2: അത്തരം കാര്യങ്ങൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഒന്നുകിൽ ഗോൾ അടിച്ചവൻ, അല്ലെങ്കിൽ പിന്നെ 2 കട്ടയിട്ട് കളി കളിച്ചപ്പോൾ ആ കളിയിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയവൻ, അല്ലെങ്കിൽ മാർക്കിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തപ്പോൾ ആക്ടിവിറ്റിയിൽ മുന്നോട്ട് പോയവൻ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വിജയത്തിനാണ് എല്ലായിടത്തും എന്തുള്ളത് ഒരു ഒരു ഒരു എക്സ്പ്ലോർ ഉള്ളത്,
3: ആഘോഷിക്കപ്പെടുന്നത്
2: അവിടെയാണ്. അതല്ലാത്തതൊക്കെ ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ തട്ടിത്തെറഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി നാളെ ഈ കുട്ടി ആരായിരിക്കും? ഈ കുട്ടിയുടെ മുമ്പിൽ വിജയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എണ്ണി കാണുന്ന അതിനുവേണ്ടി ഒന്നും ചെയ്യാം.
3: അപ്പൊ സ്വാഭാവികം ചിന്തിക്കും, അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല, അപ്പൊ ഇതിലും നല്ലത് കള്ളത്തരത്തിലൂടെയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നത്. കൂടുതൽ മാർക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ, അതിന് അംഗീകാരമുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ചെറിയ നമ്മൾ താഴെയുള്ള ഒരു കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരായി ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിദ്യാർത്ഥികളിലോ ഒക്കെ കാണണം. ഇപ്പം നമ്മുടെ കുട്ടീനകത്ത് തന്നെ നമ്മളൊരു മോനോ അല്ലെങ്കിൽ നമ്മളുടെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ആളുകളുടെ ഒരു കുട്ടിയൊക്കെ അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം.
2: ചിലപ്പോൾ ആ കുട്ടിക്ക് വേറെ ഒരു നിലക്കും പിന്നെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് ഉയർന്നു വരാത്ത കുട്ടികളായിരിക്കാം.
3: അതെ,
2: അതാണ് അതിൽ ഏറ്റവും വലിയ, അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു പോകുന്നു
3: എല്ലാ മേഖലയിലും.
2: അപ്പൊ അതൊരു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ചിന്തിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 85-ാമത്തെ വചനമാണ് ഇന്ന് നാം മനപ്പാഠമാക്കുന്നത്. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 85-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം 81-ാമത്തെ വചനം മുതൽ നമുക്കൊന്ന് പാരായണം ചെയ്യാം.

وإذا رأى الذين

ഫലായു ഖഫഫു അൻഹും

0: നിലച്ചു പോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് 100 രൂപ. സർക്കാർ കോളേജുകളിലെയും എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും ഗവൺമെന്റ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി 2 തവണകളായി

0: റേഡിയോ 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ. ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ. ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ. നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ. കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം. അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, വിജയത്തിലേക്കുള്ള വിളി. ശബ്ദം നൽകുന്നത് മുഹമ്മദ് അലി നെടുവഞ്ചേരി.
4: വിജയത്തിലേക്കുള്ള വിളി. രചന സമീർ മുണ്ടേരി. വിജയത്തിലേക്കുള്ള വിളി, നമസ്കാരത്തിലേക്കുള്ള വിളി. ലോകത്തെ അനേകം ലക്ഷം മുസ്ലിം പള്ളികളിൽ നിന്ന് ഒരു ദിവസം പലതവണ ഉയർന്നു കേൾക്കുന്ന ശബ്ദമാണ് ബാങ്കിൻ്റെ ശബ്ദം. അറിയിപ്പ്, വിളി എന്നെല്ലാമാണ് ബാങ്കിന് നൽകാൻ സാധിക്കുന്ന അർത്ഥം. നമസ്കാര സമയമായിരിക്കുന്നു എന്ന് പ്രത്യേകമായുള്ള ദിക്കുറു കൊണ്ട് അറിയിക്കലാണ് മതപരമായി അഥവാ ബാങ്ക് വിളി കൊണ്ട് അർത്ഥമാക്കുന്നത്. 5 നേരവും മുടങ്ങാതെ കർണപുടങ്ങളെ ത്രസിപ്പിക്കുമാറ് ലോകത്തിൻ്റെ ഏതൊരു കോണിലും ബാങ്ക് മുഴങ്ങിക്കേൾക്കുന്നു. ലോകത്തുള്ള ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് ബാങ്ക് വിളി കഴിഞ്ഞാൽ ആ വിളിക്കുത്തരമേകി മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്. ഇസ്ലാമിൽ ബാങ്കിന് വലിയ സ്ഥാനമുണ്ട്. ബാങ്കിൻ്റെ വാക്കുകൾ സ്വപ്നരൂപത്തിൽ ആദ്യമായി കണ്ടത് അബ്ദുല്ലാഹിബിന് സയ്യിദ് റളിയല്ലാഹുഅൻഹു ആണെന്ന് റിപ്പോർട്ടുകളിലുണ്ട്. പ്രവാചകന് ദിവ്യബോധനത്തിനായി ലഭിച്ച വാക്കുകൾ തന്നെയായിരുന്നു സയ്യിദും റളിയല്ലാഹുഅൻഹു സ്വപ്നത്തിൽ കണ്ടത്.

0: ആദ്യമായി ജനങ്ങൾക്ക് കേൾക്കാനായി ബാങ്ക് വിളിച്ചത് ബിലാൽ ബിനു റബാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അന്ധനായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം ബാങ്ക് വിളിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം: തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, നിശ്ചയം ബിലാൽ രാത്രിയാണ് ബാങ്ക് വിളിക്കുക. അതിനാൽ ഇബിനു ഉമ്മു മക്തൂം ബാങ്ക് കൊടുക്കുന്നതുവരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവീൻ. ബുഖാരി. ബാങ്ക് വിളിയുടെ മഹത്വം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്നതിലും ഒന്നാമത്തെ സൊഫിലുമുള്ള മഹത്വം ജനങ്ങൾ മനസ്സിലാക്കുകയും എന്നിട്ടത് കരസ്ഥമാക്കാൻ നറുക്ക് ഇടുകയും അല്ലാതെ മറ്റു വഴികളിലെന്ന് അവർ കാണുകയും ചെയ്യുകയും ആണെങ്കിൽ നറുക്കിട്ടെങ്കിലും ആ സ്ഥാനം കരസ്ഥമാക്കാൻ അവർ ശ്രമിക്കും, സാക്ഷിയാകും. അബൂ സയ്യിദിൽ കുതിരിയിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, മുഅദ്ദിന്റെ ശബ്ദം എത്തിച്ചേരുന്ന ദൂരത്തിൽ അവന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരും ജിന്നുകളും മറ്റെല്ലാ വസ്തുക്കളും ഖിയാമത്തുനാളിൽ അവനുവേണ്ടി സാക്ഷിയാകുന്നതാണ്. കഴുത്ത് നീളം കൂടിയവർ. മുആവിയയിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ഖിയാമത്ത് നാളിൽ മുഅദ്ദിനുകൾ മറ്റുള്ളവരെക്കാൾ കഴുത്തിന് നീളം കൂടിയവർ അഥവാ തലയെടുപ്പുള്ളവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ പ്രാർത്ഥന. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, ഇമാം ഉത്തരവാദിത്തമുള്ളവനാണ്, മുഅദ്ദിൻ വിശ്വാസമർപ്പിക്കപ്പെട്ടവനാണ്. അല്ലാഹുവേ, നീ ഇമാമുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുകയും മുഅദ്ദിനുകൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യണമേ. ബാങ്ക് കേട്ടാൽ. നമ്മുടെ ജീവിതത്തിൽ പല തവണ ബാങ്ക് വിളി കേൾക്കുന്നവരാണ് നാം. ബാങ്ക് കേൾക്കുന്നവർക്ക് പ്രത്യേകം ചില സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. ഏറ്റുപറയുക. അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ബാങ്ക് വിളി കേട്ടാൽ ബാങ്ക് വിളിക്കുന്നവന് പറയും പോലെ നിങ്ങളും പറയുവീൻ. ബുഖാരി. പക്ഷേ ഹയ്യാലസ്സല എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നതെന്ന് ശേഷം അദ്ദേഹം അഥവാ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബുഖാരി. മുഅദ്ദിന് ബാങ്ക് നിർവഹിക്കുമ്പോൾ അതിലെ വാചകങ്ങൾ നിഷ്കളങ്കമായി ഏറ്റുപറയുന്നവൻ സ്വർഗാവകാശിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ബാങ്ക് കേട്ടാൽ അതുപോലെ നിങ്ങളും പറയുക, എന്നിട്ട് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന: അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തുൽ ഖായിമ ആത്തി മുഹമ്മദ് അൽ വസീലത വൽ ഫദീല വബഅസഹു മഖാമ മഹ്മൂദൻ അല്ലദീ വഅത്ത.
1: ഇനി സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ, തുടർ പഠന പരമ്പരയിലെ 159-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഖുർആനിന്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിന്റെ 7-ാം ഭാഗം കേൾക്കാം. അബൂബക്കർ സലഫി ക്ലാസ് എടുക്കുന്നു.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ എൻ്റെ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവത്തിൻ്റെ തെളിവുകൾ ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലെ നുബുവത്തിൻ്റെ തെളിവുകൾ ധാരാളമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ അത് മൊത്തത്തിൽ ഒരു തെളിവ് എന്ന നിലക്കിൽ അതിൽ അനേകം തെളിവുകൾ അടങ്ങിയിട്ടുണ്ട്. അത് പല ഭാഗങ്ങളിൽ ഒരു ഭാഗം അത് വൈബിയായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. വൈബിയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങൾ. അപ്പം അത് മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതൊക്കെ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇങ്ങനെ വൈബിയായ വിഷയം പറയുന്ന കൂട്ടത്തിൽ, അദൃശ്യമായ വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇമാം അൽ ഖാദി ഇയാൽ അദ്ദേഹത്തിൻ്റെ ശിഫ ബി താരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ വായിച്ച് അർത്ഥം പറയുന്നത്. അദ്ദേഹം അതിൻ്റെ പല ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിലെ ഒരു ഭാഗം, മൻ തവാ അലൈഹി മിനൽ ഇഖ്ബാർ ബിൽ മുഗയ്യബാത്, വിശുദ്ധ ഖുർആനിൽ അടങ്ങിയ ഗൈബിയായ കാര്യങ്ങൾ അറിയിക്കുക എന്ന കാര്യം ഖുർആനിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വമാലം യഖുൻ വലം യഖ ഫവജദ കമാ വറദ അലൽ വജിഹില്ലദി അഖ്ബർ, മുമ്പ് കഴിഞ്ഞത് അതുപോലെ സംഭവിക്കാത്തത് സംഭവിക്കുമെന്ന് പറഞ്ഞത് അതൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ച ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പരിശുദ്ധ ഖുർആൻ സംഭവിക്കുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയണം. അതിലൊന്ന്, ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീന മുഹല്ലിഖീന റുഊസകും വ മുഖസ്സിരീന, നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്, എങ്ങനെ? നിർഭയരായി. മുഹല്ലിഖീന റുഊസകും, നിങ്ങളുടെ തലകൾ മുണ്ഡനം ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ വ മുഖസ്സിരീന, മുടി വെട്ടിക്കൊണ്ട്. അപ്പോൾ അവർ ഉംറക്കും ഹജ്ജിനും ഒക്കെ അവിടെ പ്രവേശിക്കും എന്ന് ഉറപ്പിച്ച് അള്ളാഹു പറയുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് അവിടെ നിർഭയത്വമില്ല. മക്കയിലുള്ളവരൊക്കെ മദീനയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളോട് വലിയ ശത്രുത വെച്ച് പുലർത്തുന്ന സമയമാണ്. ആ സമയമാണ് വളരെ നിർഭയമായി നിങ്ങൾ അവിടെ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ മറ്റൊരു വചനം അദ്ദേഹം ഉദ്ധരിക്കുന്നത്, വഹും മിംബാദി ഗലബിഹിം സയഗ്ലിബൂൻ, ആ റോമ നിവാസികൾ അവരുടെ പരാജയത്തിന് ശേഷം അവർ വിജയിക്കും. എങ്ങനെ? ഫീ ബിളി സിനീൻ, ഏതാനും വർഷങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള വർഷത്തിനാണ് ആ പറയുന്നത്. അപ്പം അത്ര കാല അളവിൽ ഒരിക്കലും പേർഷ്യക്കെതിരെ റോമക്കാർ വിജയിക്കുമെന്ന് അന്നത്തെ അവസ്ഥ എടുത്തു നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. അത്രയേറെ പേർഷ്യക്കാർ പരാജയപ്പെട്ടിരുന്നു. അല്ല, അത്രയേറെ റോമക്കാർ പരാജയപ്പെട്ടിരുന്നു. ഇനിയൊരു തിരിച്ചു വരവിന് സാധ്യതയില്ലാത്ത വിധം പേർഷ്യക്കാരവരെ പരാജയപ്പെടുത്തി. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വളരെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുക മാത്രമല്ല, പേർഷ്യക്കാരെ അവരതിജയിക്കും എന്ന് പറഞ്ഞു. മറ്റൊരു വചനം അദ്ദേഹം ഉദ്ധരിക്കുന്നത് സൂറത്തു തൗബയിലൊരു വചനം, അതുപോലെ ഫത്ത് സൂറത്തുൽ ഫത്തഹിലെ, സൂറത്തു സൊഫിലെ, അതിലൊക്കെ എന്താ ഉള്ളത്? ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൽ ഫത്ത്, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദ, അള്ളാഹുവാണ് തൻ്റെ ദൂതനെ നേർവഴിയുമായി അയച്ചിട്ടുള്ളത്, വദീനിൽ ഹക്ക് സത്യദീനുമായി, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ മതത്തിൻ്റെയും മീതെ അതിനായിട്ട് തെളിയിച്ച് കാണിക്കും, എല്ലാറ്റിൻ്റെയും മുകളിൽ അത് നിൽക്കും. അതിനുവേണ്ടി വഖഫ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹു മതി. ഇതുപോലെ സൂറത്തു സൊഫിലെ വചനം അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചു. ഇമാം അൽ ഖാദി ഇയാൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ അവരുദ്ദേശിക്കുന്നു അവരുടെ വായ കൊണ്ട്. എന്നാൽ വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നവനാണ്. വലോ കരിഹൽ കാഫുറൂൻ, സത്യനിഷേധികൾ വെറുത്താലും ശരി, അവരെത്ര വെറുത്താലും അവരെത്ര അതിനെതിരെ പ്രചരണം നടത്തിയാലും എത്ര ഇടിച്ചു താഴ്ത്തിയാലും, ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇത് റബ്ബിൻ്റെ സന്ദേശമാണ്, അതുകൊണ്ട് അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ പറയണം, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അള്ളാഹുവാണ് അവൻ്റെ ദൂതനെ സത്യദീനും സന്മാർഗവുമായി പറഞ്ഞയച്ചിട്ടുള്ളത്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, ആ ദീനിനെ മറ്റുള്ള ദീനിൻ്റെ ഒക്കെ മുകളിൽ നിർത്താൻ. വലോ കരിഹൽ മുശ്രിഖൂൻ, മുശ്രിഖുകൾ വെറുത്താലും ശരി. ഇതേ കാര്യം തന്നെ സൂറത്തു തൗബയിലെ വചനോ അദ്ദേഹത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്നവിടെയും പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു വചനം സൂറത്തുന്നൂറിലെ 55-ാമത്തെ വചനം, വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി, നിങ്ങളുടെ കൂട്ടത്തിലെ സത്യവിശ്വാസികൾ അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്തവർ അവരോട് അള്ള കരാർ ചെയ്യുന്നു. എന്താ കരാർ? ലയസ്തഖ്ലിഫന്നഹും ഫില്ലർ, ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകും. ഇത് സൂറത്തുന്നൂറിലെ വചനമാണ്. മറ്റൊരു വചനം അദ്ദേഹം എടുത്തുദ്ധരിച്ചത് ഇതാണ്, അഥവാ പരിശുദ്ധ ഖുർആൻ സംഭവിക്കാത്തത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുള്ള അറിയിപ്പാണ്, പ്രവചനങ്ങളാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചത് അദ്ദേഹം പറയാൻ. അപ്പോൾ ഈ ഇനം അനേകമുണ്ട്, അതിൽ ചില വചനങ്ങളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അത് ഈ സംസാരം അള്ളാഹുവിൻ്റേതാണ് എന്നതിനുള്ള തെളിവായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിലുള്ള മറ്റൊരു വചനം, ഇദാ ജാ നസ്റുല്ലാ വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായം അതുപോലെ അവൻ്റെ വിജയം വന്നാൽ, വറായിത്തന്നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് താങ്കൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പം എന്താണ്? അള്ളാഹുവിൻ്റെ വിജയം താങ്കൾക്ക് വരും, അള്ളാഹുവിൻ്റെ സഹായം വരും. ഇതൊക്കെ അറിയിപ്പാണ്. മാത്രവുമല്ല, ജനങ്ങൾ അതിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കും എന്നാണിവിടെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇതൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം, ഫഖാന ജമീഉ ഹാദാ കമാ ഖാൽ, ഇതെല്ലാം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഫഗലബത്തി റോം ഫാരിസ്, റോം വിജയിച്ചു പേർഷ്യക്കെതിരെ. ഫി ബിളുസിനീൻ, ഏതാനും വർഷങ്ങൾ കൊണ്ട്. 3-ഉം 9-ഉം ഇടക്കുള്ള വർഷത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ റോമക്കാർ തിരിച്ചടിച്ചു പേർഷ്യക്കെതിരെ. നഷ്ടപ്പെട്ടതൊക്കെ അവർ പിടിച്ചു വാങ്ങി. അതിന് പുറമെ പേർഷ്യക്കെതിരെ വിജയം വരിച്ചു. അപ്പോൾ അത് സംഭവിച്ചു. പിന്നെ കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിനെപ്പറ്റി പറഞ്ഞല്ലോ, അതിനെപ്പറ്റി അദ്ദേഹം പറയാൻ, വദഖല നാസ് ഫിൽ ഇസ്ലാം അഫ്വാജൻ, ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടമായി പ്രവേശിച്ചു. ഫമാ മാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം വഫി ബിലാദിൽ അറബ് ഖുല്ലിഹ മൗദിഉൻ ലം യദ്ഖുൽഹുൽ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ ഒരു സ്ഥലവുമില്ല ഇസ്ലാമിൽ പ്രവേശിക്കാതെയായിട്ട്. പിന്നെയോ, വസ്ത ഇഖ്ലഫല്ലാഹുൽ മുഅ്മിനീന ഫില്ലർ, അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകി. വമക്കന ഫീഹ ദീനഹും, അവരുടെ ദീനിനെ അതനുസരിച്ച് വിധിവിലക്കുകൾ നടത്താനുമൊക്കെയുള്ള സ്വാധീനം നൽകി. വമല്ലക്കഹും ഇയ്യാഹ മിൻ അക്സൽ മഷാരിഖ് ഇല അക്സൽ മഗാരിബ്, കിഴക്കിൻ്റെ അങ്ങേ ഭാഗത്തു നിന്ന് പടിഞ്ഞാറിൻ്റെ അങ്ങേ ഭാഗത്തേക്കൊക്കെ അവർക്ക് അള്ളാഹു സ്വാധീനം നൽകി. അപ്പം ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചു. പിന്നെ ഇവിടെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വചനം, ഇന്ന നഹ്നു നസ്സൽന ദിക്ർ വ ഇന്ന ലഹു ലഹാഫിളൂൻ. ഈ ദിക്ർ നാം ഇറക്കിയതാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഫകാന കദാലിക, അത് അതുപോലെ തന്നെ സംഭവിച്ചു. ലാ യക്കാദ് യുഅദ്ദു മൻ സഅഫി തഗീരിഹി വ തബ്ദീലി മുഹ്കമിഹി മിനൽ മുൽഹിദ വൽ മുഅത്തില ലാസിയമ അൽ ഖറാമിത്ത. ആ പരിശുദ്ധ ഖുർആനെ മാറ്റിമറിക്കാനും അതിൽ ഭേദഗതി വരുത്താനും എത്രയെത്ര ആൾക്കാരാണ്, അത് ലാ യുഅദ്ദു എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആൾക്കാർ അതിനുവേണ്ടി താല്പര്യമുള്ളവരും ശ്രമിക്കുന്നവരുമാണ്, നിരീശ്വരവാദികളും അതുപോലെ കറാമിത്തകൾ, മുഅത്തിലകൾ, ഇതൊക്കെ ഓരോ ബിദഅത്തിൻ്റെ കക്ഷികളാണ്. ഇത്തരം ആൾക്കാരൊക്കെ വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് ഉള്ളിൽ ആഗ്രഹമുള്ളവരാണ്. ഫജ്മഉ കൈദഹും വ ഹൗലഹും വ ഖുവ്വത്തഹും അൽ യൗമ നയീഫൻ അല ഖംസ് മിഅത്തി ആം. അവരവരുടെ ശക്തി മുഴുവനും അവരുടെ സ്വാധീനമൊക്കെ അവരുപയോഗിച്ചു. 500+ കൊല്ലമായി അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 500+ എന്ന് പറയുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കാലവുമായി ബന്ധിച്ച പറയുന്നത്. ഇമാം അൽ ഖദീയാദ് മരിക്കുന്നത് ഹിജ്റ 544. അപ്പം അദ്ദേഹം പറയാം, 500+ കൊല്ലം ഇസ്ലാമിൻ്റെ ഖുർആനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരക്ഷരത്തിനോ അല്ലെങ്കിൽ വല്ല ഹർക്കത്തുകൾക്കോ വല്ല വചനങ്ങൾക്കോ വല്ല ഭേദഗതിയും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അതൊന്നും നടക്കുന്നില്ല. എന്താ കാരണം? അള്ളാഹു പറഞ്ഞതാണ്, ഇന്ന നഹ്നു നസ്സൽന ദിക്ർ വ ഇന്ന ലഹു ലഹാഫിളൂൻ. അതുകൊണ്ട് ഫമാ ഖദറു അലാ ഇത്തിഫായി ശൈഇൻ മിൻ നൂരിഹി, അതിൻ്റെ പ്രകാശത്തിൽ നിന്ന് ഒന്നും കെടുത്തിക്കളയാൻ അവർക്ക് കഴിഞ്ഞില്ല. വലാ തഗീരി കലിമത്തി മിൻ കലാമിഹി, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന്, പരിശുദ്ധ ഖുർആൻ്റെ കലാമിൽ നിന്ന് ഒരു കലിമത്തിനെ മാറ്റാനോ അവർക്ക് സാധിച്ചില്ല. വലാ തഷ്കീഖിൽ മുസ്ലിമീന ഫി ഹർഫി മിൻ ഹുറൂഫിഹി, വിശുദ്ധ ഖുർആൻ്റെ ഒരു ഹർഫിൽ പോലും മുസ്ലിങ്ങളെ സംശയത്തിൽ ആപതിക്കാൻ, തള്ളിയിടാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെയോ മുനാഫിക്കുകളുടെ യഹൂദികളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് വിശുദ്ധ ഖുർആൻ എടുത്ത് പുറത്തേക്കിടുന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് വയഖൂലൂന, അവർ പറയുന്നു, അവർ പറയുന്നത്, അവർ സ്വന്തം പറയുന്നത് അല്ലെങ്കിൽ അടക്കം പറയുന്നത് റസൂൽ തിരുമേനി കേൾക്കാതെ അവരുടെ കുതന്ത്രങ്ങളും അജണ്ടകളുമൊക്കെ അതുപോലെ അവരുടെ മനസ്സിലിരിപ്പുകളുമൊക്കെ അതൊക്കെ ഖുർആൻ എടുത്ത് പുറത്തേക്കിടുന്നു. അതെങ്ങനെയാണ്? നബി തിരുമേനിക്ക് അവരുടെ മനസ്സിലുള്ളതൊന്നും മനസ്സിലാവില്ല. അപ്പം പിന്നെ ഇത് അള്ളാഹു പറയുന്നതാണ് എന്ന് ഒരു സംശയവുമില്ലാതെ ഉറപ്പിക്കാൻ പറ്റും. ശുദ്ധ ഖുർആൻ പറയാം, ലൗലാ യുഅദ്ദിബുൻ അള്ളാ ബിമാ നഖൂൽ, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് റബ്ബ് നമ്മളെ ശിക്ഷിക്കുന്നില്ല? അപ്പോൾ അവർ പലതും പറഞ്ഞതല്ല അവരുടെ മുമ്പിൽ തന്നെ എടുത്തു പറയാൻ, അവരാരെങ്കിലും പറഞ്ഞ് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല. അവരത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യുഖ്ഫൂന ഫി അൻഫുസിഹിം മാലാ യുബ്ദൂന ലക്, താങ്കളോട് വെളിവാക്കുന്നതല്ല അവരവരുടെ മനസ്സിൽ ഗോപ്യമാക്കി വെക്കുന്നത്, അത് വേറെയാണ്. അവരുടെ മനസ്സെടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ അവരുടെ കള്ളി, അവരുടെ കള്ളത്തരം ഒക്കെ പരിശുദ്ധ ഖുർആൻ എടുത്ത് പുറത്തേക്ക് വിടുകയാണ്. വമിനല്ലദീന ഹാദു, ഇനി യഹൂദികളിൽപ്പെട്ടവരുണ്ട് ചിലർ, അവർ സമ്മാവുനലിൽ ഖദിബ്, അവർ കളവിനെ ധാരാളമായി കേൾക്കുന്നതാണ്, അതാണ് അവർ പണി. മിനല്ലദീന ഹാദു യുഹരിഫുനൽ ഖലീമാൻ മവാദിഹി, യഹൂദികളുടെ കൂട്ടത്തിലുണ്ട് വാചകങ്ങളെ അതിൻ്റെ സ്ഥാനത്തു നിന്ന് മാറ്റുന്നവർ, വേദഗ്രന്ഥങ്ങളിൽ ഭേദഗതി ചെയ്യുന്നവർ. വയഖൂലൂന, എന്നിട്ട് അവർ പറയും, അവർ കള്ളം പറയാണ്. വേദഗ്രന്ഥങ്ങളിൽ മാറ്റം വരുത്തുക, അള്ളാഹുവിൻ്റേതാണെന്ന് പറയുക, ഇതൊക്കെ അവരുടെ സ്വഭാവമാണ്. അപ്പം ഈ നേരം അവർ ശക്തമായി അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമല്ല. കാരണം അപ്പോഴും വഷളാവുന്ന അവർക്കറിയാം. കാരണം ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പം ഇമാം അൽ ഖാദി ഇയാദ് പറയുന്ന ഭാഗങ്ങളിൽ ചിലതാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. അതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, തുടർ പഠന പരമ്പരയിലെ 159-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഖുർആനിൻ്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൻ്റെ 7-ാം ഭാഗമാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇപ്പോൾ നാം കേൾക്കുന്നു ജീവിത പാഠങ്ങൾ. അള്ളാഹുവിനെ സ്മരിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടെ അവൻ ശ്രദ്ധിക്കേണ്ട, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തന്നെ സൃഷ്ടിച്ച, തനിക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ആ റബ്ബിനെ ഓർത്ത് ആ റബ്ബിന് നന്ദി കാണിച്ച് ജീവിക്കുക എന്നുള്ളത്. വിശ്വാസികളുടെ ഒരു പ്രത്യേകത, അവരുടെ ജീവിതത്തിൽ അവരുടെ സമയം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചിലവഴിക്കുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും വേണ്ടി ചിലവഴിക്കുന്നവരാണ് വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ. അവരുടെ പ്രത്യേകതയാണ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്നതായ ആ ഒരു സമയങ്ങളിൽ, സുഹൂറിൻ്റെ സമയങ്ങളിൽ അവർ ഇസ്തിഗ്ഫാറിന് തേടുന്നവരാണ്. വിശുദ്ധ ഖുർആനിലുള്ള ഒരായത്താണത്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, ആ ഒരു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവർ. ഇബ്ൻ കസീർ റഹിമഹുള്ള പറയുന്നുണ്ട്, ദല്ലാ അലാ ഫളീലത്തിൽ ഇസ്തിഗ്ഫാർ വഖ്തിൽ അസ്ഹാർ, ആ ഒരു സമയത്ത്, സുഹൂറിൻ്റെ അത്താഴത്തിൻ്റെ സമയത്ത് ഇസ്തിഗ്ഫാറിൻ്റെ ശ്രേഷ്ഠത അതറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളമായി റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറുകൾ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തൂബാ ലിമൻ വജദ ഫീ സുഹീഫത്തി ഇസ്തിഗ്ഫാറൻ കസീറ, ഏതൊരാളുടെ ഏടിൽ അവൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിൽ ഇസ്തിഗ്ഫാർ കൂടുതലായി ഏതൊരാൾ കണ്ടുവോ അവന് മംഗളമുണ്ട്, ആശംസയുണ്ട്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞത്, ഇസ്തിഗ്ഫാറുൽ ഇൻസാൻ അഹമ്മു മിൻ ജമീഇൽ അദ്ഇയ, എല്ലാ പ്രാർത്ഥനകളിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റായ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്തിങ്ങനെ വീക്ഷിക്കുകയാണ് ഓരോ സന്ദർഭത്തിലും, എപ്രകാരം, എങ്ങനെ, എന്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാന യുഅദ്ദു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി മിഅത്ത മറ മിൻകബിലി അൻ യഖൂം, ഒരു മജ്ലിസിലിരുന്നാൽ അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്ന, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാവുന്നൊരു വലിയ മാതൃകയാണത്. അവിടെ നിന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് റബ്ബി ഗഫർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന് നൂറോളം പ്രാവശ്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ മുസ്തഗ്ഫിരീങ്ങളിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കണം. മൻ ഇത്തസഫ ബി സിഫത്തിൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ എന്ന വിശേഷണം ആർക്ക് വിശേഷിപ്പിക്കപ്പെടുന്നു, വൈസല്ലാഹു അലൈഹി റിസ്ഖഹു, അവൻ്റെ റിസ്ഖ് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, വസഹല അലൈഹി അംറഹു, അവൻ്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ഈസിയാക്കി കൊടുക്കും, വഹഫിദ അലൈഹി ശഅ്നുഹു വഖുവതുഹു, അവൻ്റെ ശക്തിയും അവൻ്റെ കാര്യവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കും എന്നുള്ളതാണ് മഹാന്മാരായ ഉലമാക്കളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇദാ വജദൽ അബ്ദു തഖസീറൻ ഫീ ഹുഖൂഖിൽ ഖറാബ വല്ലഹല വല്ലൗലാദ് വൽജീറാൻ വൽഇഖ്വാൻ ഫഅലൈഹി ബിദ്ദുആ ഇലഹും വൽഇസ്തിഗ്ഫാർ, ഒരു ബന്ധങ്ങളിൽ, കുടുംബത്തിൽ, മക്കളിൽ, സഹോദരങ്ങളിലൊക്കെ ഒരു കുറവ് നിങ്ങൾ കണ്ടാൽ അവനെന്താവണം, അവനെന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, പിന്നെ ഇസ്തിഗ്ഫാറിനെ തേടണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും ദിക്റുകളും അത് വിശ്വാസിയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖൈറുൽ അമലി അൻ തുഫാരിഖദ് ദുനിയ വ ലിസാനക റത്തുബു മിൻ ദിക്രില്ല എന്നാണ്. ഒരാൾ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളിലെ ഖൈറായിട്ടുള്ളൊരു കർമ്മം, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ അവൻ്റെ നാവ് അള്ളാഹുവിൻ്റെ ദിക്റിലിങ്ങനെ പച്ചയായി, അതിങ്ങനെ റത്തുബുള്ളതായിക്കൊണ്ട്, ഉണങ്ങിയതല്ല, അത് പച്ചയായിരിക്കുക, നനവുള്ളതായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, മാ ഷൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒന്നുമില്ല അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്നതിനേക്കാൾ വലിയൊരു കാര്യമായിക്കൊണ്ട്. അത്രത്തോളം അവരതിനെ ശ്രേഷ്ഠമായി കണ്ടിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സലഫുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അവർ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തി എന്നുള്ളത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയുന്നുണ്ട്, അൽ ഇക്സാറു മിൻ ദിക്രി വദ്ദുആ മിഫ്താഹു കുല്ലി ഖൈറിൻ, ഈ ഇസ്തിഗ്ഫാർ നടത്തുക, അതേപോലെ തന്നെ ദിക്ര ചെയ്യുക, അള്ളാഹുവിന് ദുആ ചെയ്യുക എന്നതൊക്കെ എല്ലാ ഖൈറായ കാര്യങ്ങളുടെയും താക്കോലാണ് എന്നാണ് ഇബിൻ ഖൈം റഹ്മുള്ള പറഞ്ഞത്. അത് ദിക്റു യുസ്മിറു ഹയാത്തൽ കൽബ്, അത് ഒരു കൽബിൻ്റെ, ഹൃദയത്തിൻ്റെ, ജീവൻ്റെ ജീവനിൽ നിന്നുള്ള ഫലങ്ങളാണ് ദിക്ര എന്നുള്ളത്. ജീവനുള്ളത് അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെ അള്ളാഹുവിനെ ഓർക്കുന്നവനും അള്ളാഹുവിനെ മസലുള്ളതി യദ്കുറു റബ്ബഹു വലാ യദ്കുറു റബ്ബഹു, അള്ളാഹുനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും ക മസലിൽ ഹയ്യ വൽ മയ്യത്ത്, ജീവനുള്ളവനെ പോലെയും മരിച്ചവനെ പോലെയുമാണ്. ജീവനുണ്ടോ അവൻ അള്ളാഹ് തന്ന ജീവനാണെങ്കിൽ അവൻ്റെ ഓരോ ശ്വാസങ്ങളിലും അവൻ്റെ ഇരുത്തത്തിലും നടത്തത്തിലും ഒക്കെ ഖുർആൻ പറഞ്ഞ പോലെ അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വ ഖുഊദൻ വ അലാ ജുനൂബിഹിം വ യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബന മാ ഖലഖ്ത ഹാദ ബാത്തില. അത് വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തൊക്കെ അവതരിക്കുന്ന സന്ദർഭം നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. വളരെ പിന്നെ ആശ്ചര്യകരമായ കാര്യമാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട് സ്വഹാബികൾ വന്നിട്ട്, അല്ല ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായി കണ്ട എന്തെങ്കിലും ഒരു വിഷയങ്ങളുണ്ട്? ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒന്ന് സൈലൻ്റായി. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, ദരീനി യാ ആയിഷ അതഅബ്ബദു ലൈലത ലിറബ്ബി, എന്നെ വിട്ടേക്ക് ആയിഷ, ഞാൻ എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യട്ടെ. അപ്പോൾ ആയിഷ ബീവി പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉഹിബ്ബു ഖുർബക, നബിയെ നിങ്ങളുടെ സാന്നിധ്യം പ്രസൻസ് ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിൻ്റെയും ആ ഒരു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയെ കാണിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കുക. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, വഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ഫതഹറ ഫസല്ല, നബി വുദു ചെയ്ത് നമസ്കരിച്ചു. നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊഴുകി, ഹത്ത ബല്ലൽ ലിഹ്യ, നബിയുടെ താടിരോമങ്ങൾ നനഞ്ഞു, ഹത്ത ബല്ലൽ ഹിജർ, മടിത്തട്ടിൽ ആ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞു, നബി സുജൂദ് ചെയ്യുന്ന ആ സ്ഥലങ്ങളൊക്കെ കണ്ണുനീർ കൊണ്ട് നനഞ്ഞു എന്നുള്ളതാണ്. നബി കരയുകയാണ്. ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി വന്നു ഫജറിന് വേണ്ടി. ആ സമയത്ത് ഇത് കണ്ടിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ലിമ തബക്കി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖർ, നബിയെ നിങ്ങൾക്ക് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു നിന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഫലാക്കൂനു അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖദ് നസലത്തിൽ ലൈലത ആയ, ഈ രാത്രിയിൽ എനിക്ക് ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്, വൈലുൽ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ, അത് ഓതുന്നവർക്ക് നാശം അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ആലോചിക്കാതെ അത് ഓതുന്നവർക്ക് നാശം. ഏതാണത്? അതാണ് ഈ പറഞ്ഞ ആയത്തുകൾ സൂറത്ത് ആലു ഇമ്രാനിൽ നിന്നുള്ള 190 മുതൽ 200 വരെയുള്ള അവസാനത്തെ ആ 10 ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വ ഖുഊദൻ വ അലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار എന്ന് തുടങ്ങുന്നതായ ആ ഒരു ആയത്തുകൾ, ആകാശഭൂമികളുടെ സെട്ടിപ്പ്, റഫേലുകൾ മാറി വരുന്നത്, അതുപോലെ തന്നെ അതിലെല്ലാം വിശ്വാസികൾക്ക് സൂര്യനും ചന്ദ്രനൊക്കെ സെറ്റിച്ചതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. ആ വിശ്വാസികൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവർ പറയും, ഇത് ഒന്നും വെറുതെ സെറ്റിച്ചതല്ല, നീ എത്ര പരിശുദ്ധനാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ചിന്തിച്ച് ആലോചിച്ചിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ഇത് ഈ ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഇത് ഓതുന്നവർക്ക് നാശം അതിനെക്കുറിച്ച് ചിന്തിക്കാതെ. അപ്പം എത്ര പ്രാവശ്യം നമ്മൾ ഓതിപ്പോകുന്നുണ്ടതൊക്കെ, അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് സുബൈക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട്, അൽ ജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ വസ്സിറാത്തു ഹഖുൻ, അതെ സ്വർഗം സത്യമാണ് നരകം സത്യമാണ്, ആ സിറാത്ത് സത്യമാണ്, അല്ല ഹിസാബ് ഹക്കുൻ അവിടെയുള്ള വിചാരണ ഹക്കാണ്. ആ ഒരു പാരത്രിക ജീവിതത്തിൻ്റെ അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും ഒക്കെ ഉണർത്തി. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ, മഹാന്മാരായ ആളുകളൊക്കെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ള പറയുന്ന, അദ്-ദിക്റു സദ്ദുൻ ബൈനൽ അബ്ദി വബൈന ജഹന്നം, നരകത്തിനും അവനും ഇടയിലുള്ള ഒരു മറയാണെന്ത് ദിക്റ് എന്നുള്ളത്, അള്ളാഹുവിനെ ദിക്റ് ചെയ്യുക എന്നുള്ളത്. അത് വല്ലാത്തൊരു സമാധാനം നൽകുന്ന ഒന്നാണ്. അതാണല്ലോ ഖുർആൻ പറയുന്നത്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, വിശ്വാസികളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണേ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതാണ് ജീവിതത്തിൽ അവരുടെ കൽബുകൾക്ക്, ജീവിതത്തിലെ മാനസികവും ശാരീരികവും സാമ്പത്തികവും എന്തെന്ത് പ്രശ്നങ്ങളാവട്ടെ എല്ലാത്തിനുമുള്ളൊരു പരിഹാരം എന്നതാണ്. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹിബ്ന് ബുസർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നൊരു ഹദീസിലുണ്ട്, ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന ശറായിഅൽ ഇസ്ലാം ഖദ് കസറത്ത് അലയ്യ, അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് ഈ ഇസ്ലാമിൻ്റെ ശരീഅത്ത് കുറേയൊക്കെ അതെനിക്ക് കഷ്ടമാണ്, പ്രയാസമാണ്. ഫഅഖ്ബിർനി ബിഷൈൻ അതസബ്ബതു ബിഹി, എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ, ഞാനതിൽ ഉറച്ചു നിൽക്കാം, നിലകൊണ്ടോളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം, ലാ യസാലു ലിസാനക റത്തുബം മിൻ ദിക്രില്ല, നീ നിൻ്റെ നാവുകൾ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ദിക്റിൽ നനവുള്ളതായിരിക്കട്ടെ എന്ന്. കാരണം അങ്ങനെ ഓർക്കുന്ന ഒരാൾക്ക് ഹറാമുകളിലേക്ക് പോകാനോ അള്ളാഹു നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാനോ അവൻ്റെ കച്ചവടത്തിലും ബിസിനസ്സിലും ഏത് സന്ദർഭത്തിലും അവന് ഒരു ഹറാമിലേക്ക് പോകാനുള്ള വഴിയുണ്ടാവില്ല. കാരണം അള്ളാഹുനെ ഓർക്കുന്നവനാണ്. മുബാറക് ഫുരി റഹ്മഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ത്വരീയൻ മുസ്തഖിലൻ ഖരീബുൽ അഹദി മിൻഹു വഹുവ കിനായത്തുൻ അനിൽ മുദാവതി അല ദിക്ർ, ആ ദിക്ർ പതിവാക്കുക എന്നുള്ളത് അവനുള്ള സംരക്ഷണമാണ്, അവനുള്ളൊരു പ്രോമിസാണ്, അതിലവൻ മുഴുകിക്കൊണ്ടേയിരിക്കണം. അതെ, അവൻ ഓർക്കേണ്ടത് അങ്ങനെയാണ്, അവൻ വിശ്വാസി ഓർക്കേണ്ടത്, സ്മരിക്കേണ്ടത്. അതാണ് അബ്ദുല്ലാഹിബ്നു ഔന റഹിമഹുള്ള പറഞ്ഞത്, ദിക്റുൻ നാസി ദാവൻ, ആളുകളെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഇതൊരു രോഗമാണ്. ദിക്റുല്ലാ ഇദവ, അള്ളാഹുവിനെ ഓർക്കുക, ദിക്ർ ചെയ്യുക എന്നുള്ളത് അതൊരു മെഡിസിനാണ് എന്നതാണ്. അത് മനുഷ്യൻ്റെ കൽബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഗഫ്ലത്തിലാകും, അശ്രദ്ധമാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, അൽ ഖൽബു കുല്ലമഷ്തദ്ദത്ത് ബിഹിൽ ഗഫ്ല, ഹൃദയം എല്ലാ സമയത്തും അത് കഠിനമായ ഗഫ്ലത്തിലായിപ്പോവും, അശ്രദ്ധമായിപ്പോവും. ഇഷ്തദ്ദത്ത് ബിഹിൽ ഖസ്വ, കടുത്തുപോകും അത്. ഫൈദാ ദക്കറല്ലാഹ്, എന്നാൽ അള്ളാഹുവിനെ ഓർത്താൽ, ദാബത്ത് തിൽക്കൽ ഖസ്വ, ആ ഒരു കാഠിന്യം അത് ലോലമാകുമെന്ന. ഹൃദയകാഠിന്യം, ഹൃദയം ഉറച്ചു പോയത്, കടുത്തു പോകുന്ന ഹൃദയങ്ങളുണ്ടല്ലോ ചില പലർക്കും, പലരിലേക്കും അതാ, ഒന്നും തന്നെ അവരുടെ കൽബിലേക്ക് ഹൃദയത്തിലേക്ക് കയറുന്നില്ല. ആയത്തുകളോ അള്ളാഹുവിനെന്നുള്ള ദിക്റുകളോ ഒന്നും തന്നെ. വമിനൻ നാസി മയ്യശ്തരി ലഹുവൽ ഹദീസിൽ യുദില്ലാൻ സബീലില്ല ബിഗൈരി ഇൽമി വയത്തഖിദഹ ഹുസുവ ഉലൈക ലഹും അദാബു മുഹീൻ وإذا تتلى عليه آياتنا ولا مستكبرا كأن لم يسمعها كأن في أذنيه وقر فبشره بعذاب سورة لقمان വിനോദ വർത്തമാനങ്ങൾ കേൾക്കുന്ന, അതൊക്കെ യാഥാർത്ഥ്യമാണ്. ഈ മ്യൂസിക് അതുപോലെ തന്നെ അങ്ങനെയുള്ള അനാവശ്യമായ വിശ്വാസിയുടെ സമയം നഷ്ടപ്പെടുത്തുന്ന, അവൻ്റെ നന്മയെ ഇല്ലാതാക്കി കളയുന്നതായ സംഗീത ഉപകരണങ്ങൾ, സംഗീത വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള ആ നിലക്കുള്ള മ്യൂസിക്കും അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഈ ആയത്തുകളോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്റുകളോ ഇതൊന്നും അവർക്ക് യാതൊന്നും ഉണ്ടാക്കുകയില്ല. അവരത് കാതിൽ, അവരുടെ കാതുകളിൽ അടപ്പെട്ടതുപോലെ അള്ളാഹുവിൽ നിന്ന് തിരിച്ചു കളയുന്ന ഒന്നാണ്. അപ്പോൾ സഹോദരങ്ങൾ, അള്ളാഹുവിനെ ഓർത്താൽ ദാബത്ത് തിൽക്കൽ കസ്വ, ആ ഒരു ഹൃദയകാഠിന്യം ഇല്ലാതായി ലോലമായി തീരും. കമാ യദൂബു റസാസു ബിന്നാർ, അതെ, ഒരു തീയിലിങ്ങനെ കടലാസുകൾ കത്തിത്തീരുന്നത് പോലെ കടുത്ത ഹൃദയങ്ങളെയെല്ലാം അത് അലിഞ്ഞില്ലാതാവുന്നതാണ് എന്നൊക്കെയാണ് മഹാന്മാർ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ദിക്ർ നൂറുൽ ലിദ്ദാക്കിരി ഫിദ്ദുനിയ നൂറുൽ ലഹു ഫി ഖബരിഹി, ആ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ള ദുനിയാവിൽ ആ ദിക്ർ ചെയ്യുന്ന ആൾക്കൊരു പ്രകാശമാണത്, ഖബറിലൊരു വെളിച്ചമാണ്. വ നൂറുൽ ലഹു ഫി മആദിഹി യസ്അ ബൈന യദൈഹി അല സിറാത്ത്, ഈ ജീവിതത്തിൽ നിന്നുള്ള ഒരു മടക്ക യാത്രയുണ്ടല്ലോ, അവിടെയും അവൻ്റെ മുമ്പിൽ സിറാത്തിലേക്ക് അവനെ നയിക്കുന്നത് ഈ ദിക്റാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ. الذكر هو باب الله العظم المفتوح بينه وبين عبده ما لم يغلقه العبد بغفلته ഒരടിമയായിട്ട് അവൻ്റെ ഗഫ്ലത്തിൽ അത് അടക്കുകയല്ലാതെ, എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണ്, അള്ളാഹുവിലേക്കുള്ള ഒരു വാതിലാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മാൻ യൽതജ മൽജാൻ ലം യദ്കുറില്ലാഹ ഫീഹി കാന അലൈഹി തിറ, ഏതൊരാൾ ഒന്നിരിക്കുന്നു, ഒന്ന് കിടക്കുന്നു, അള്ളാഹുവിനെ അവൻ ഓർത്തിട്ടില്ല എങ്കിൽ അവൻ്റെ വിഷയത്തിൽ ഒരു നഷ്ടമുണ്ട് എന്നാണ് ഖിയാമത്ത് നാളിൽ. ഒമൻ ഖഅദ മഖഅദൻ ലം യദ്കുരില്ല, കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിലോ ഖിയാമത്ത് നാളിൽ ഒരു നഷ്ടമുണ്ട് എന്ന്. എപ്പോഴും അതാണ് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ ഓർക്കുക. അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദിക്റുകൾ, അതെല്ലാം വിശ്വാസികൾ പതിവാക്കണം, അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. ഖറാബുൽ ഖൽബ് മിനൽ അംനി വൽ ഖഫ്ല വ ഇമാറത്തുഹു മിനൽ ഖശ്യ വദ് ദിക്ർ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഒരുപാട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന വിഷയത്തിൽ ഉണർത്തിയത്. ആ നിർഭയം കൊണ്ടും ഗഫലത്ത് കൊണ്ടും കൽബുകൾ ഖറാബാകുന്നുണ്ട്. എന്നാൽ അതിനെ ആ കൽബുകളെ പടുത്തുയർത്തേണ്ടത് ഹഷിയത്ത് വ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്നാണ്. ചിലർക്ക് ഗഫലത്താണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തി ദുനിയ വതുമഅന്നു ബിഹ, സൂറത്ത് യൂനസിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ അപ്രകാരം ഉള്ള ആളുകൾ അള്ളാഹനെ കണ്ടുമുട്ടണമെന്ന് ഓർമ്മയില്ല. അവർ ദുനിയാവിൽ തൃപ്തരാണ്, ദുനിയാവ് മാത്രമാണ് പിന്നെ അവർ ആഗ്രഹിക്കുന്നത്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ, ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെടുന്നവർ, വത്തുമഅന്നു ബിഹ, അതുകൊണ്ട് അവർ സംതൃപ്തരാണ്. വല്ലദീനഹും അന്ന ആയാത്തിന ഗാഫിലുൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് ഗഫലത്തിലാണവർ. ഉലായിക്ക മഅവാഹുമുന്നാർ ബിമാ കാനു യക്സിബൂൻ, അവർക്കാണ് നരകമെന്ന സങ്കേതം അവർ സമ്പാദിച്ചതുകൊണ്ട്. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് യഹദീഹിം റബ്ബുഹും ബി ഈമാനിയും, അവരുടെ ഈമാൻ കൊണ്ട് അള്ളാഹു സന്മാർഗം നൽകുന്നതാണ് അവർക്ക്. അവർക്കാണ് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗീയ അനുഭൂതികൾ ഉള്ളത്. അതെ, ദഅവാഹും ഫീഹ സുബ്ഹാനക അല്ലാഹുമ്മ വ തഹിയ്യതുഹും ഫീഹ സലാം, അവരുടെ പ്രാർത്ഥന അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക, അവർക്ക് രക്ഷയാണ്. അവർ പറയുന്നത് അവരുടെ പ്രാർത്ഥന തന്നെ, വാഹിർ ദഅവാഹും അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാത്തിനും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു വെള്ളം കുടിച്ചാലെങ്കിലും, ഒരു നിങ്ങൾ ചെറുതായി കൊണ്ട് എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അറ്റ്ലീസ്റ്റ് അൽഹംദുലില്ലാ എന്നെങ്കിലും പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുക, അത് അള്ളാഹുവിനുള്ള ശുക്രാണ്, അള്ളാഹുവിനെ ഓർക്കലാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, സദാസമയവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അത് നിലനിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഓർക്കുന്ന, അവനെ സ്മരിക്കുന്ന ദാക്കിരിയങ്ങളിൽ, ദാക്കിറാത്തുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ. അള്ളാഹുവിനെ സ്മരിക്കുക ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. Tune to reality.

0: ഈ ഒരു സന്ദർഭത്തിൽ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മധുരം ഖുർആനാണ് സൂറത്തുൽ ബഖറയുടെ 129-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയുമായി വന്ന ബന്ധപ്പെട്ട് വന്ന ഒരു ദുആയാണ് ആ ആയത്തിന്റെ ഉള്ളടക്കം. പാരായണം കേൾക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم

0: ഖലീഫ മുഹമ്മദ് അത്വനേജി, ആത്മീയതയും ഏറ്റവും നല്ല പാരായണ ശൈലിയുമിലൂടെ ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ അൽ തുനേജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായും ഹിഫ്ളാക്കുകയും പ്രശസ്തരായ ഷെയ്ഖുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉന്നത പഠനം നേടിയിട്ടുണ്ട്. യു എയിലെ പ്രശസ്ത പള്ളികളിലും ഇമാമായും മറ്റും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിക്കൽ ഒരു മാതൃക പരിശീലന സംവിധാനം നടപ്പാക്കി. ഓൺലൈൻ പാരായണ ക്ലാസുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ള് തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുമുണ്ട്. ഖലീഫ മുഹമ്മദ് തുനേജിയുടേതായി വന്ന ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്.
1: വിശുദ്ധ ഖുർആൻ സൂറ ബക്കറയിലെ 129-ാമത്തെ ആയത്താണ് നമ്മളിവിടെ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ഒരു പ്രാർത്ഥനയാണ് അതിൽ പരിചയപ്പെടുത്തുന്നത്. റബ്ബനാ വബഅസ് ഫീഹിം റസൂല, റബ്ബനാ ഞങ്ങളുടെ റബ്ബെ, വബഅസ് ഫീഹിം റസൂല മിൻഹും, അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നീ അയക്കുകയും ചെയ്യണമേ. യത്ലു അലൈഹിം ആയാതിക, അവർക്ക് നിന്റെ ആയത്ത് ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുകയും, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും, വയുസക്കീഹിം അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ, ഇന്നക അൻതല അസീസുൽ ഹക്കീം, നിശ്ചയമായും നീ തന്നെയാണ് പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവൻ എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ ഒരു അർത്ഥം.
0: ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ എമ്പാടും വിശുദ്ധ ഖുർആനിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. അങ്ങിങ്ങായി അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഒരു നാടിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, തൻ്റെ പിന്നീട് വരുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേതായി നമുക്ക് ഖുർആനിൽ പാരായണം ചെയ്യാൻ കഴിയും. ആ പ്രാർത്ഥനകളിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് ഇപ്പം ഇന്ന് നമ്മൾ ശ്രവിച്ച ഈ ഒരു പ്രാർത്ഥന. തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ആരോരുമില്ലാത്ത മക്കാ മണലാരുണ്യത്തിൽ തനിച്ചാക്കി നിർവികാരനായി മടങ്ങി വരുമ്പോൾ അങ്ങ് അകലെ ചെന്ന് മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് തൻ്റെ കുട്ടിക്കും തൻ്റെ ഭാര്യയ്ക്കും സംരക്ഷണം നൽകണേ റബ്ബേ, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണേ, ആളുകൾ അവരിലേക്ക് നീ തിരിക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടൊപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്.
1: മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വലിയ ഒരു കാര്യമായി പറയാറുണ്ട്, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയാണ് എന്നുള്ളത്. മാത്രമല്ല, മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ആദർശ പിതാവായ ഇബ്രാഹിമിൻ്റെ ആ ഒരു സരണിയെ നിങ്ങൾ പിൻപറ്റണം എന്നുള്ളതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദർശ പ്രബോധന വ്യക്തിപര കുടുംബം ഇങ്ങനെയുള്ള നിഖിലമാന മേഖലകളിലുമൊക്കെ ഒട്ടേറെ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നുള്ളത്.
0: അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനകളിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ പ്രാർത്ഥനയുടെ പ്രതിഫലനമുണ്ടാകുന്നത് പിന്നീട് 400 വർഷങ്ങൾക്കപ്പുറമാണ്.
1: അതെ,
0: അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുക, ഞാൻ എന്താ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന എന്തായി സ്വീകരിക്കാത്തത്, ഞാൻ എത്ര കാലമായി ദുആ ചെയ്യുന്നു എന്നൊരു ചോദ്യവും സംശയമൊക്കെ നമുക്കുണ്ടായേക്കാം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഹയാത്തിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ചില ദുആകൾ അങ്ങനെയാണ്, ചിലത് അള്ളാഹു പെട്ടെന്ന്, അത് ദുആ ചെയ്യുന്ന വ്യക്തിക്ക് ഖൈറായ നിലക്ക് അവൻ ഏതാണോ ഖൈർ അതിനനുസരിച്ച് പഠിച്ചവനത് എത്തിച്ചു കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ മാത്രം മഷിയത്തിൽ പെട്ടതാണ്. അപ്പം നമ്മൾ ഇത്തരത്തിൽ ആശങ്കപ്പെടുന്ന നമുക്ക് ഈ ഒരു പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരത്തിൻ്റെ കാലയളവൊക്കെ വലിയൊരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ വഫാത്തിനു ശേഷം പിന്നീട് നൂറ്റാണ്ടുകൾക്കിപ്പുറാണ് ആ പ്രാർത്ഥന അല്ല സ്വീകരിക്കുന്നത്. ആ നാട്ടിലൊരു പ്രവാചകനെ നീ നിശ്ചയിക്കണമേ, ആളുകൾക്ക് കിതാബോധി പഠിപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് സംസ്കാരം പഠിപ്പിക്കുന്ന നല്ല ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിക്കണേന്നുള്ള അദ്ദേഹത്തിൻ്റെ ദുആ, അത് പുലരുന്നത് നൂറ്റാണ്ടുകൾക്കിപ്പുറമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രവാചക തലബ്ദിയിലൂടെയും. അപ്പം അവിടെ നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ ഉള്ളടക്കത്തിൽ കിട്ടേണ്ടുന്ന വലിയൊരു ഗുണപാഠം തന്നെയാണ്. നിസാരമായി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും അതിന് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള ഒരു വേദനയും ബേജാറും ആശങ്കയും പ്രകടിപ്പിച്ച് മതനിരാസത്തിലേക്കും ദീനി നിഷേധത്തിലേക്കും എത്തുന്നൊരു സാഹചര്യം മുഅ്മിനീങ്ങളിൽ ഉണ്ടായിക്കൂടാ. അള്ളാഹു അവൻ്റെ ഖലീലാണ് എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചില പ്രാർത്ഥനകളൊന്നും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹയാത്തിൻ്റെ കാലഘട്ടത്തിലല്ല സ്വീകരിച്ചത്, പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ചെയ്യുന്ന ദുആ ചിലപ്പോൾ അള്ളാഹു സ്വീകരിക്കുന്നത് പിന്നീടായിരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണല്ലോ ഒരു വിഷയം. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു താൽക്കാലികമായി സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ പുതുതായി ഒന്നല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക വിമർശനങ്ങൾക്ക് കൃത്യമായ പ്രമാണബദ്ധിതമായ മറുപടികൾ നൽകുന്ന പ്രോഗ്രാം വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. അതാണ് ഡയലോഗ്.
3: ഡയലോഗ് പ്രോഗ്രാമിലെ ഒരു ഭാഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഖുർആന്റെ സാമൂഹിക പാഠങ്ങൾ എന്ന വിഷയത്തിലെ ഇന്നത്തെ ഡയലോഗ് നമ്മൾ കേൾക്കുന്നത് ബഹുമാനനായ ഹാരിസ് ബിൻ സലീമാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ. ഹംദൻ കതീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള വിമർശനങ്ങളും തെറ്റിദ്ധാരണകളും പരിശോധിക്കപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ വ്യക്തത നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈജ്ഞാനികമായ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ഇന്ന് ഖുർആൻ പാരായണം ചെയ്യാത്ത ആളുകൾ കുറവായിരിക്കും. ഖുർആൻ്റെ കേവല പാരായണം മാത്രമല്ല, ഖുർആനിൻ്റെ അർത്ഥങ്ങളും നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അത്രമേൽ ബന്ധം വിശുദ്ധ ഖുർആനുമായിട്ട് നമുക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. വ്യക്തിയിലും സമൂഹത്തിലും വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ ജീവനോടുകൂടെ എത്രമാത്രം നിലനിൽക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ഇതിനെ വിമർശിക്കുന്നവരും വിശുദ്ധ ഖുർആനിനെ സമൂഹത്തിൽ നിന്നും അകറ്റുവാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിച്ച് ചോദിച്ചൊരു സംശയം ആ ഖുർആനിൻ്റെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള സ്വാധീനത്തിൻ്റെ ഒരു വൈകാരികത നമുക്ക് പകർന്നു നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും സഹോദരൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ടായിട്ടും അയാൾ ഉമ്മയെ അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തിനാണ് ഉമ്മനെ കൊണ്ടുപോയതെന്ന് വെച്ചാൽ ഭാര്യയെയും അതേപോലെ തന്നെ തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും ഒന്ന് ഏൽപ്പിച്ചിട്ട് തൻ്റെ ഉമ്മയ്ക്ക് ഒരു സംരക്ഷണം ശരിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം അദ്ദേഹത്തിന്. നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് ഗൾഫിൽ താമസിക്കുന്ന ഒരാൾ ഉമ്മനെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കഴിഞ്ഞ ദിവസം. അപ്പം എന്താണ് ആ മനസ്സിൻ്റെ വികാരം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അദ്ദേഹം ചില സംശയങ്ങൾ ഉമ്മയുമായി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോണ്ടാകുന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കാനാണ് അദ്ദേഹം വിളിക്കുന്നത്. പക്ഷെ അദ്ദേഹം അവസാനം പറയുന്നൊരു വാക്ക്, നമ്മൾ ജീവിതത്തിൽ എന്തു നേടിയാലും എത്ര സമ്പാദിച്ചാലും നമ്മുടെ ഉമ്മനെ ശരിക്ക് സംരക്ഷിച്ചോ എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എന്തായിരുന്നാലും പറയേണ്ടി വരുമെന്നല്ലേ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ്. ആ ഒരു ഖുർആനികമായ വികാരം അയാളുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, തുല്യതയില്ലാത്ത പകരം വയ്ക്കാൻ പറ്റാത്ത എത്രയെത്ര നന്മയുടെ ആശയങ്ങളെയാണ് ഓരോ വ്യക്തികളുടെയും ഈ സമൂഹത്തിൻ്റെയും ജീവിത പഥങ്ങളിൽ വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നത് എന്നത് വളരെ പ്രസക്തമാണ്. ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ ലളിതമായി ഒന്ന് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പോലും ചിലപ്പോൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കിയിരിക്കില്ല എന്നാണ്. ഇവിടെ പല പ്രാവശ്യം പാരായണം ചെയ്യപ്പെട്ട ഒരായത്താണ് ഇന്നഹാദൽ ഖുർആന യഹ്ദീലില്ലതീഹി അഖ്വം, ഏറ്റവും ശരിയായതിലേക്കുന്ന, അതിനപ്പുറം ഒരു ശരി പറയാൻ പറ്റൂല. ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും ശരിയായ ആശയങ്ങളുടെ മുഴുവനും അതിൻ്റെ പിന്നിൽ വിശുദ്ധ ഖുർആന്റെ പ്രേരണകളും പ്രചോദനങ്ങളും ഉണ്ട് എന്ന് ഖുർആൻ ലളിതമായി വായിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ്. സത്യത്തിൽ വിശുദ്ധ ഖുർആനിൽ നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ആയത്തുകൾ, ഞാൻ ധാരാളക്കണക്കിന് ആയത്തുകളിൽ നിന്ന് ചില ആയത്തുകളുടെ ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആരോടെങ്കിലും നമ്മളൊരു ഉപദേശം പറയുകയാണെങ്കിൽ ആ ഉപദേശം പറയുന്ന വ്യക്തി ഉപദേശം കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഈ പറയുന്ന കാര്യം ഇയാൾ പാലിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയുമ്പോഴൊക്കെ നമ്മളോട് തിരിച്ച് ചോദിച്ച ചോദ്യം, പറയുന്ന കാര്യം ജീവിതത്തിൽ പകർത്താത്ത ഒരാൾ ഉപദേശിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നെന്താന്ന് വെച്ചാൽ, അയാൾക്കതിന് അർഹതയില്ല എന്ന് കേൾക്കുന്നവർ അപ്പോൾ തീരുമാനിക്കും. പറഞ്ഞോ, പക്ഷേ ഇത് പറയാൻ നിനക്ക് അർഹതയില്ല എന്നാണ്. പിന്നെ ഈ പറയുന്ന കാര്യത്തിൽ നിനക്ക് ആത്മാർത്ഥതയല്ല, ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ എന്തു ചെയ്യും, നീയാണല്ലോ അത് ആദ്യം പാലിക്കേണ്ട ഒരു വ്യക്തി. അതാണ്

0: കരയുന്നതൊക്കെ നിങ്ങൾ പാലിക്കുകയും നമ്മൾ പറയുന്നതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം വാക്കുകൾക്ക് അതീതമാണ്. എവിടെയും സംഘട്ടനങ്ങളും ഏറ്റുമുട്ടലും പരസ്പര ബഹളങ്ങളുമാണ്. വീട്ടിലെത്തിയാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, അതേപോലെ തന്നെ ഒരേ രംഗത്ത് ജോലി ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, ഏറ്റുമുട്ടലുകളാണ്. രണ്ട് വാക്ക് എല്ലാ ഏറ്റുമുട്ടലുകൾക്കുള്ള പരിഹാരം ഖുർആൻ പറയാൻ, അതാണ് ഏറ്റവും വലിയ നന്മയിലേക്ക് വഴി കാണിക്കുന്നു എന്ന് പറഞ്ഞത്. രണ്ട് കാര്യം, ഒന്ന് വിട്ടുവീഴ്ച, രണ്ടാമത് പറഞ്ഞ എന്താണ്? ക്ഷമ. ഈ രണ്ടും ഉണ്ടെങ്കിൽ സംഘടനകളിൽ ഏറ്റുമുട്ടലുകളില്ല എന്നാണ്. 20 കൊല്ലത്തോളം എന്താണ് ദാമ്പത്യ രംഗത്ത് തൻ്റെ മനസ്സിനൊത്തൊരവസ്ഥയിലേക്ക് ഭാര്യയെ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്കതിന് പറ്റിയിട്ടില്ല 20 കൊല്ലം. ഇനി ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ്. ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഭാര്യയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണത്തിലും ഒരു മാപ്പ് കൊടുക്കാനോ ക്ഷമിക്കാനോ അയാൾക്ക് പറ്റണില്ല. അയാൾക്ക് വളരെ നിസ്സാരമായ കാര്യങ്ങൾ അയാൾക്കൊരു വിട്ടുവീഴ്ച സാധ്യമാകുകയാണെങ്കിൽ അയാളുടെ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഒരു കുടുംബജീവിതത്തിലെ പ്രശ്നം മാത്രമല്ല, ജീവിതത്തിൽ എവിടെയും ആ വിട്ടുവീഴ്ചയും ക്ഷമയെയും ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു രംഗവും ഖുർആൻ വിട്ടുപോയിട്ടില്ല സഹോദരങ്ങളെ. നമ്മളെല്ലാവരും ഏറ്റവും അധികം ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം. ഭക്ഷണത്തിൽ ഖുർആൻ ഹലാലായത് ഭക്ഷിക്കണം എന്ന് മാത്രമല്ല, തൊയ്യബായത്, ഒരുപക്ഷെ ഹലാലായിരിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കഴിക്കുന്നത് ദോഷകരമാണെങ്കിൽ അത് ശ്രദ്ധിക്കുക തന്നെ വേണമെന്നാണ്. വലിയ രോഗങ്ങളുടെയും ജീവിത പ്രതിസന്ധിയിലെയും സ്വസ്ഥമായ ഒരു രാത്രി ഉറങ്ങാനോ അല്ലെങ്കിൽ സ്വസ്ഥമായ ഒരു ജീവിതത്തിനോ സാധ്യമാകാത്തതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമങ്ങളായിരിക്കും. എന്ത് തിന്നണം, എന്ത് തിന്നേണ്ടതില്ല എന്ന് മതപരമായൊരു നിയമമാക്കി പറയുമ്പോൾ നമ്മൾ പാലിക്കും. ആ പാലിക്കുന്നൊരു ഗുണം നമ്മുടെ ഓരോ വ്യക്തികളിലും ഓരോ ആളുകൾക്കും അത് ലഭിക്കും. യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദൂ മുബീൻ. ഏ ജനങ്ങളെ, എല്ലാവരെയും വിളിച്ച്, വിശ്വാസികളെ മാത്രമല്ല മുഴുവൻ ജനങ്ങളെയും വിളിച്ചിട്ട് ഖുർആൻ പറയാണ്, ഏ ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിൽ നിന്നും ഹലാലായതും തൊയ്യബായതും മാത്രം ഭക്ഷിക്കണം എന്നാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിൽ ഖുർആൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്ന ഒരു ആശയമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നുള്ളത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയായി നമുക്ക് തോന്നില്ലെങ്കിലും ആ നന്മ ചെയ്യുന്നിടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പരിഗണിച്ചൊരു പ്രധാന ആശയമോ, നമ്മളൊരാൾക്കൊരു നന്മ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ നന്മ ലഭിക്കുന്ന വ്യക്തിക്ക് ഒരു ബാധ്യത വരുത്തുക. അയാൾക്കൊരു ബാധ്യത നമ്മളത് ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ നോക്കൂ, നിങ്ങൾ എത്ര വിശാലമാണ് ആ കാഴ്ചപ്പാട്. ഒരു പക്ഷേ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആളുകളുണ്ട്, ഗൾഫിലൊക്കെ പോയി കിട്ടുന്ന പണം മുഴുവനും ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും അയച്ചു കൊടുത്ത ആളുകളുണ്ട്. അവസാനം അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ ആളോടുള്ളൊരു പ്രതിബദ്ധത, ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തെറ്റുക ചെയ്യുക. പല അനുഭവമുള്ള ആളുകളുണ്ടായിരിക്കും. ഒരു ബാധ്യത നന്മ ചെയ്യുന്നവരോട് ഉണ്ടാവരുത്. യെസ് എന്നുള്ള വാക്കിനെന്നെ വെച്ച അർത്ഥം എന്താണെന്ന് അറിയുമെങ്കിൽ കാലിനൊക്കെ തറാകും. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ നമ്മളൊന്നും കാണുന്നില്ല. നമ്മളുടെ നന്മ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ പുഞ്ചിരിയോ നമ്മൾ കാണുന്നത്, ഞാൻ ഈ നന്മ ചെയ്യുന്നത് അള്ളാഹു കാണുന്നു
1: എന്നുള്ളതാണ്.
0: എഹ്സാൻ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ഞാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുമെന്നാണ്. രാത്രി ഉറങ്ങുന്ന ഒരു വൃദ്ധയോ ഒരു വൃദ്ധനോ ആയ ആളെ വീട്ടിൽ അവർക്ക് നേരം വെളുക്കുമ്പോൾ ഉണരാനുള്ളൊരു ഭക്ഷണം നല്ലൊരു പാത്രത്തിൽ അടച്ചു വെച്ച് അവരൊറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടുവരാന്തിയിൽ കൊണ്ടുപോയി വെച്ച് രാത്രിയിൽ തിരിച്ചു വരുമ്പോഴും അയാൾക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. എന്താണ് ആ ചാരിതാർത്ഥ്യം? നാളെ പത്രത്തിൽ വരും എന്നുള്ളതല്ല, ഈ നന്മക്ക് ഈ കൂരിലുട്ടിലും എൻ്റെ നാഥൻ സാക്ഷിയാണെന്ന് ചിന്തിച്ചിട്ടാണ് ഓരോ നന്മകളും ചെയ്യാൻ ഖുർആൻ പ്രേരിപ്പിക്കുന്നത്. എത്ര നന്മകൾ ആരാണ് ചെയ്തതെന്നറിയാതെ എത്രയോ വ്യക്തികൾക്ക് ലഭിച്ചതിൻ്റെ പിന്നിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രേരണയും ഒരു പ്രചോദനവും ഉണ്ട് എന്നാണ്. ഒരു പയ്യൻ അവൻ്റെ ഫേസ്ബുക്കിൽ അവൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് പിക്ചറായിട്ടാവും വെച്ചത് എന്താ, നിങ്ങൾ ബൈക്കിൻ്റെ മുൻഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കണം, മുൻഭാഗം ഇങ്ങനെ പൊന്തി നിന്നിട്ട് അതും ഇരിക്കുന്ന ഫോട്ടോ ആണ് അവൻ്റെ. അവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആവേശമാണ്. പക്ഷെ അതേ ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ഒരു പത്രവാർത്തയും കൂടെ കൂട്ടി ഒരാൾ വാട്സപ്പിൽ ഇട്ട്, എന്തായാലും താഴെ ഉള്ളത് അവൻ തന്നെ, രണ്ട് ചിത്രത്തിലും ഒരേ ആളാണ്. ഏറ്റവും അതിവേഗതയിൽ ആ ബൈക്ക് ഓടിച്ചിട്ട് ഒരു പോസ്റ്റിന് ചെന്ന് ഇടിച്ചിട്ട് തകർന്ന് മരിച്ചൊരു കാഴ്ചയാണ് കാണിക്കുന്ന ഒരു അവസ്ഥ. നോക്കുന്നതിന് എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗം. ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുടെ സ്വയം നാശത്തിലേക്ക് എത്തുന്നുവോ എന്ന്. വലാ തുൽക്കൂബി ഐദീക്കും ഇലത്തഹ്റുക, നാശത്തിലേക്ക് സമ്പത്തിലായാലും ഏത്

0: ത്തിലാണെങ്കിലും സ്വയം ഒരു നാശത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും വളരെ വിശാലമായി കാണുന്നൊരു ആശയമാണ് ഐക്യം. ഭിന്നിപ്പുണ്ടാവരുത്. ഏത് രംഗത്താണെങ്കിലും, അയൽവാസികൾ തമ്മിലാണെങ്കിലും, ഒരു കുടുംബത്തിലാണെങ്കിലും, സാമൂഹിക രംഗത്താണെങ്കിലും, ഒരു ഭിന്നിപ്പ്, ആ ഭിന്നിപ്പിന് എന്താണ് ഒരു പരിഹാരം? വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് തുല്യമായ ഒരു ക്രിയാത്മകമായ ഒരു പരിഹാരം ഐക്യം. ഐക്യം എന്നത് വെറും ഒരു മുസ്ലിം സമുദായത്തിന് മാത്രം കാര്യമല്ല, ലോകം ഒന്നിച്ചാഗ്രഹിക്കുന്ന കാര്യം. ലോകത്ത് പരസ്പരം യുദ്ധത്തിലും പോലും നിൽക്കുന്ന എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ഐക്യത്തിന് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വെച്ചൊരു മാനദണ്ഡമുണ്ട്. എന്തെങ്കിലും ഒരു നിർദ്ദേശം പറയുമ്പോൾ ആ നിർദ്ദേശം എല്ലാവരും സ്വീകരിക്കുക എന്നതാണ് ഐക്യം എന്ന് പറഞ്ഞാൽ. ഒരു കാര്യത്തിൽ എല്ലാവരും മാനസികമായും ഏകോപിപ്പിക്കാൻ എല്ലാവർക്കും പറ്റണം, ഒന്നിച്ച് ചേരാൻ എല്ലാവർക്കും പറ്റണം. അങ്ങനെ ഒരു നിയമം പറയാൻ ആർക്കാ പറ്റുക? അങ്ങനെ ഒരു നിയമം പറയാൻ ആർക്കാ പറ്റുക? ആര് പറഞ്ഞാലും നീ ആരാണെന്ന് പറയാൻ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നീ എന്നെപ്പോലൊരു മനുഷ്യനാണ്. വിശുദ്ധ ഖുർആൻ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായി മുന്നിൽ വെച്ചത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ വാസത്തെ, അള്ളാഹുവിന്റെ നിയമപുസ്തകം, നമ്മുടെ പേരിൽ നിയമം പറയാൻ അധികാരമുള്ള അള്ളാഹു തരുന്ന നിയമങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കൂ. ആ ഖുർആനെ നിങ്ങൾ ഒന്നിച്ചു പിടിക്കൂ. അതാണ് ഐക്യത്തിന്റെ മാനം. എന്നിട്ട് നിങ്ങൾ ഭിന്നിക്കരുത്. ഏതൊരു നിയമത്തിലും ആ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഐക്യം സാധ്യമാകുന്നതിന് പ്രായോഗികമായ നിർദ്ദേശം, എന്തൊരു നിസ്സാരമായ, നമ്മുടെ ജീവിതത്തിലെ ഒരു നിസ്സാരമായ നിർദ്ദേശം പോലും എന്തുമാത്രം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അഭിവാദ്യം. നമ്മൾ സലാം പറയാം, അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആൻ നല്ലൊരു അഭിവാദ്യം കൊണ്ടായിരിക്കണം ഒരാളെ കണ്ടുമുട്ടേണ്ടതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് അഭിവാദ്യത്തിൻ്റെ? അഭിവാദ്യം ഇല്ലെങ്കിൽ എന്തെന്നറിയോ? ആദ്യം കാണുമ്പോൾ എന്തെങ്കിലും ഒരു വിഡ്ഢിത്തം നമ്മൾ പറയും, ഒരു പക്ഷേ അത് ആ വ്യക്തിബന്ധങ്ങൾ തന്നെ തകരാൻ കാരണമായി തീരും. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? നിങ്ങൾക്ക് അള്ളാഹു ഒരു രക്ഷ ഉണ്ടാകട്ടെ എന്ന ഏറ്റവും സുന്ദരമായ ഏത് സമയത്തും പറയാൻ പറ്റുന്ന അഭിവാദ്യ വാക്യാണ്. നിങ്ങളോട് എല്ലാവരും അഭിവാദ്യം പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളെ അഭിവാദ്യത്തെ മടക്കണം എന്നാണ്. രണ്ടാൾ പിണങ്ങി നിൽക്കുമ്പോൾ ആ പിണക്കത്തിൻ്റെ അവസ്ഥയിൽ ഒന്ന് മിണ്ടി തുടങ്ങാൻ ഒരു വാക്ക് തിരയേണ്ട ആവശ്യം. എന്ത് പറഞ്ഞാൽ മിണ്ടുക? 10 കൊല്ലമായിട്ട് മിണ്ടാത്ത എൻ്റെ ബന്ധുവിനോട്, സുഹൃത്തിനോട് ഞാൻ എന്ത് പറഞ്ഞ് മിണ്ടും? പറയാൻ ഒരു നല്ല വാക്യം, ഒരു അഭിവാദ്യത്തിൻ്റെ വാക്യം. അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്നവരിൽ ആദ്യം സലാം പറയുന്നവനാണ് ഉത്തമം എന്നാൽ, ഒരു അഭിവാദ്യത്തെ പോലും, നന്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പോലും വിട്ടുപോകാത്ത ഒരു മഹാഗ്രന്ഥം എന്തൊക്കെ വിമർശിക്കാണ്ട് സുഹൃത്തുക്കളെ. ഇത്തരം ഒരു മുഴുവൻ ആളുകളുടെയും മനസ്സിൽ നന്മകൾ മാത്രം നട്ടുപിടിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തിനെ, ഒരു ഗ്രന്ഥം, ഒരു പക്ഷെ അത് അംഗീകരിക്കാത്തവർ പോലും അതിൻ്റെ ആശയങ്ങൾ ഒരു പക്ഷെ മനസ്സിലാക്കുന്നുവെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അത്രയും മനുഷ്യന് സാമൂഹികമായും വ്യക്തിപരമായും ബന്ധമുള്ളൊരു കാര്യമാണ്. നോക്കൂ, നിങ്ങൾ, നമ്മൾക്ക് ഒരാളിൽ നിന്നൊരു പ്രയാസമുണ്ടായി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, പക്ഷെ നമ്മൾ നിലപാട് പറയാം, അതൊരു ഒരു പരാതിയായി പറയേണ്ടടുത്ത് പറയാം. എന്നാൽ നമുക്ക് ആരെങ്കിലും കുറിച്ചുള്ള വിമർശനങ്ങളോ അപരാധങ്ങളോ വാക്യങ്ങളോ ഒന്നും വെറുതെ പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരു നാടിൻ്റെ രാജാവിനെതിരെ, ഭരണാധികാരികൾക്കെതിരെ പറഞ്ഞ് ആ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ പറ്റും? ഒരു ഫാമിലി ഗ്രൂപ്പിൽ ഒരാളെ മെനക്കെട്ടാൻ അവരെ തമ്മിൽ തെറ്റിക്കാൻ പറ്റും? വിശുദ്ധ ഖുർആന്റെ ശക്തമായ താക്കീതാണിത്. എത്ര നല്ല നല്ല വചനങ്ങൾ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ ഇല്ലാ മൻ ളിം. എത്ര കൃത്യമായ വാക്ക് നോക്കുന്നില്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ. തിന്മകൾ നമ്മൾ പരസ്യമായി പറയാന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നത്. ആ പറയുന്ന രംഗത്തുള്ള മര്യാദ പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എത്രയാണെന്ന് ഒരല്പസമയം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര വിശാലമാണ് ഖുർആന്റെ ആശയങ്ങൾ. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു പയ്യൻ പറഞ്ഞു, എൻ്റെ ഒരു സമയമാണ്, ഒരു കാര്യത്തിനൊരു ചോദിക്കാൻ. എന്തായിരിക്കും ചോദിക്കേണ്ടത്? ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എങ്ങനത്തെ ഒരു പെൺകുട്ടിയിൽ വിവാഹം കഴിക്കണം? അയാളുടെ ചോദ്യമാണ്. എന്തിനെ പോലെ ചോദിക്കണം? എന്തിനാ? നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി ചെയ്യുമ്പോൾ ധാരാളം അബദ്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എത്ര നല്ലൊരു നിർദ്ദേശമാണത്. നിനക്കറിയാത്തൊരു കാര്യമാണോ, അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി വ്യക്തത കിട്ടിയതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. സുഹൃത്തുക്കളെ, ഇതൊക്കെ ജീവിതത്തിൽ ഒരു ദിവസത്തിലേക്കോ ഒരു നേരത്തേക്കുള്ള ഉപദേശമല്ല. നമ്മൾ എന്തുമായെല്ലാം ബന്ധപ്പെടുന്നു അവിടെ എല്ലാം ഈ ഉപദേശം പ്രായോഗികമാണ്. വലാത്ത കുഫുമാ ലൈസ ലക ബിഹി ഇൽമ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. വലാത്ത കുഫുമാ ലൈസ ലക ബിഹി ഇൽമ. നിനക്ക് അറിവില്ലാത്ത ഒന്നിൻ്റെ കൂടെ പോകരുത്. എന്തൊരു കാര്യത്തെക്കുറിച്ചും ശരിക്കും മനസ്സിലാക്കിയും ചിന്തിച്ചും പഠിച്ചുമാണ് പോകേണ്ടതെന്ന് ധാരാളം വിഷയങ്ങൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഏതൊരു സ്കാൻ ചെയ്ത സ്ഥലത്ത് നമ്മൾ ചെന്ന് നോക്കിയാലും അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും എന്താണ് ഇവിടെ ഒരു കുട്ടിയുടെ പിന്നെ ലിംഗനിർണയം ഇവിടുന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്താ പറയാൻ കാരണം, ലിംഗനിർണയം ചെയ്ത് അത് ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർ വിചാരിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ കൊന്നുകളയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു നിയമം ഉണ്ടാക്കേണ്ടി വരുന്നത്. ആരും ആ ബോർഡ് വായിക്കാത്ത ആളുകളുണ്ടായിരിക്കില്ല. 1400 കൊല്ലം മുതൽ ഇന്ന് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കുട്ടിയെ കൊല്ലരുത് അവനാണ് കുട്ടി, അവനാ കൊല്ലോ സുഹൃത്തുക്കളെ, കൊല്ലുന്ന സാഹചര്യങ്ങളുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരാണുള്ളത്? കൊല്ലുന്നത് ആരാറിയോ? സ്വന്തം വാപ്പയും ഉമ്മയാണ് കൊല്ലുന്നത്. അത് കൊല്ലരുതേ എന്ന് പറയാൻ ആ പിതാവിനോടും മാതാവിനോടും പറയാൻ അധികാരപ്പെട്ട ഒരു നിയമമാണ് അവരെ സൃഷ്ടിച്ച സൃഷ്ടാവ്. എത്ര വ്യക്തമാണ് ആ വചനം, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാക് നഹ്നു നർസുഖുഹും വഇയാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. അവരെ കൊന്നുകളയാന്നുള്ളത് ഏറ്റവും വലിയ പാപമാകുന്നു, ഏറ്റവും വലിയ തെറ്റാകുന്നു എന്നുള്ളത്. വ്യഭിചരിക്കരുത്. തൻ്റെ ഭാര്യ ഒരവിഹിത ബന്ധത്തിൽ പോയത് മനസ്സിലാക്കിയപ്പോൾ വായിച്ച് മറന്നുപോയിട്ടുണ്ട്. നമ്മൾ കഷ്ണം കഷ്ണമാക്കി പീസ് പീസാക്കിയിട്ടോട് സൂട്ട് കേസിലാക്കുക ചെയ്യും. ഭാര്യ അവിഹിത ബന്ധങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. സുഹൃത്തുക്കൾ, അനാഥരായ കുട്ടികളുണ്ട് ഇപ്പോൾ. വാപ്പയും ഉമ്മയും ജീവിച്ചിരുന്നിട്ടും ഒന്നിച്ച് കഴിയാൻ പറ്റാത്ത മക്കളുണ്ട് ഇവിടെ. കണ്ണുകൾ ഒരഭിഹിതത്തിലേക്ക് പോകുമ്പോൾ കണ്ണുകളെ താഴ്ത്തണം എന്നേടത്തും തുടങ്ങുന്നു. വ്യഭിചരിക്കരുതേന്നല്ല, വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. വലാ തഖ്റബു സിനാ, വ്യഭിചാരത്തിന്റെ പരിസരത്തിലേക്ക് പോകരുതേന്നാണ്. ഒരു വ്യക്തിക്ക് മാത്രമല്ല, സമൂഹത്തിന് മുഴുവനും ഹാനികരമായ ഒരു കാര്യത്തിന്റെ പരിസരങ്ങൾ, കാരണം പരിസരത്തെത്തിയാൽ തിരിച്ചു പോരാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പരിസരത്തേക്ക് പോകണ്ടതാണ്. പരിസരത്തേക്ക് പോയാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ ചിലപ്പോൾ അപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല എന്നാണ്. കൊല ചെയ്യരുത് എന്ന് നോക്ക്. നിങ്ങൾ മരിച്ചുപോയ കത്തിക്കുത്തേറ്റ് മരിച്ചുപോയ പിതാവിനെയോർത്ത്, തിരിച്ചു വരാത്ത പിതാവിനെയോർത്ത് കിരിക്കുന്ന എത്ര മക്കളുണ്ട്! നേരത്തെ വിധവകനാകേണ്ടി വന്ന എത്ര സഹോദരിമാരുണ്ട്! കൊലപാതകം എത്രമേൽ മാരകമായതാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ട ആളുകളെ, എത്ര നേരത്തെ അവിഹിതമായി ഒരു കാരണമല്ലാതെ കൊല്ലപ്പെട്ട അവസ്ഥകൾ. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്, അന്യായമായി ഒരു കൊലപാടില്ല. അതിശക്തമായി വിശുദ്ധ ഖുർആൻ ഒരു ദൈവിക നിയമമായി പഠിപ്പിക്കുന്നു. അതറിയുന്നൊരു വിശ്വാസി അതിലൊരു സൂക്ഷ്മത പാലിക്കും, ആ നന്മ സമൂഹത്തിൽ നിലനിൽക്കും. അതാണ് നോക്കൂ, നിങ്ങൾ അനാഥയുടെ സ്വത്ത് തിന്നരുത്. അനാഥരെയും അനവശരുടെയും അനാഥകരുടെയും കാര്യങ്ങളെ സംരക്ഷിക്കാൻ ഖുർആൻ നിയമങ്ങളുണ്ട്. അനാഥന്റെ സ്വത്ത് ആരാ തിന്ന? അനാഥയെ ആരുടെ കയ്യിലാണോ കൈ പിടിച്ചേൽപ്പിച്ചത്, ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന വ്യക്തി, അയാളുടെ ബന്ധു ആരാണോ, അയാളോടാണ് പറയുന്നത് വലാ തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലതി അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധ. ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകരുത് വരെ അതിൻ്റെ സംരക്ഷണങ്ങൾ നടത്തുന്ന ആളുകൾ അത് അന്യായമായി ഭക്ഷിക്കരുത് എന്ന്. സുഹൃത്തുക്കളെ, എത്രയെത്ര നന്മകളാണ് ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏതൊരു വ്യക്തി ജീവിതത്തെയും പരാമർശിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി നന്നാവുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. കാരണം ഒരു വ്യക്തി നന്നായാൽ ഈ സമൂഹം നന്നാവും. ആ വ്യക്തിയെ നന്നാക്കാൻ പറ്റുന്ന ഒരു നിയമം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ചുണ്ടാവൂല. എനിക്കിഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കുകയാണെങ്കിൽ എല്ലാ തിന്മകളുടെയും ആളായിട്ട് മാത്രം ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് എൻ്റെ ഇഷ്ടമോ അനിഷ്ടമോ നോക്കാതെ എന്നെ സൃഷ്ടിച്ച എനിക്കേറ്റവും അധികാരമുള്ള സൃഷ്ടാവ് പറയുക, ഞാനാ മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചവൻ എന്ത് ചെയ്യുന്നു? എന്നിട്ട് മനുഷ്യന് അള്ളാഹു നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. സുഹൃത്തുക്കളെ, ഏതൊരു തരം പരിശോധിച്ചാലും ഇത് കാണാൻ പറ്റും. നോക്ക്, നിങ്ങൾ കുടുംബം ഭദ്രമാകണം എന്നാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ. ആ കുടുംബം ഭദ്രമായി മുന്നോട്ട് പോകാൻ വേണ്ടി വ്യക്തമായ നിയമങ്ങളാണ് ഇസ്ലാമിൻ്റെ. ഇപ്പൊ തൊലാക്ക് എന്ന് പറഞ്ഞാൽ പിരിച്ചയക്കലാണ്. പക്ഷെ തൊലാക്കൊന്നും ഇങ്ങനെ ശരിക്കും വായിച്ചു നോക്കുമ്പോൾ ഖുർആൻ എന്താ കാണാം? തൊലാക്കിന്റെ ഓരോ ഘട്ടത്തിലും ആ ബന്ധം പിരിയരുതെന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഹക്കമം പിന്നെ അങ്ങനെ ഒരു മധ്യസ്ഥം വേണം. മധ്യസ്ഥൻ എന്തിനാണ്? തൊലാക്കിൻ്റെ ഘട്ടം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകാരികമായി സംസാരിച്ചാൽ തൊലാക്ക് എളുപ്പമാകും. അവിടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കണ്ട, രണ്ട് കൂട്ടരുടെയും ഓരോ മധ്യസ്ഥന്മാർ തമ്മിൽ സംസാരിക്കട്ടേന്നാണ്. ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യുമ്പോൾ എന്താണ് ബന്ധപ്പെടാത്തൊരു ശുദ്ധികാലത്തെ ചെയ്യാൻ പറ്റുള്ളൂ. തോന്നുമ്പോൾ പിന്നെ ദേഷ്യം പിടിച്ച് പറയാൻ പറ്റിയതല്ല. ഇനി ത്വലാഖ് ചെയ്താലോ 3 മാസം 10 ദിവസം അയാളുടെ കൂടെ തൊട്ടുരുമി ജീവിക്കണം, ഒന്നിച്ച് ജീവിക്കണം. എന്തിനാ? പിരീണ സമയത്തൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ബന്ധുക്കൾ അവസരം കൊടുക്കില്ല. ആ സമയത്ത് ത്വലാഖ് ചെയ്ത സ്ത്രീയോടൊപ്പം ആ ഭർത്താവിനോടൊപ്പം ഒരു മൂന്ന് ശുദ്ധികാലം ഒന്നിച്ച് ജീവിക്കണം. ആ സമയത്തൊരു നിക്കാഹ് പോലും വേണ്ട അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ. നോക്കൂ, നിങ്ങൾ ത്വലാഖ് എന്ന് പറയുമ്പോൾ തോന്നിയതുപോലെ ഒഴിവാക്കാനല്ല, ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനാണ് ഇസ്ലാമിലെ നിയമങ്ങൾ. അനന്തരാവകാശി നിയമം നമുക്കറിയാം. അനന്തരാവകാശി നിയമത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരാൾ, നമ്മൾ ബന്ധുക്കളും കുടുംബങ്ങളും മക്കളൊക്കെ ആയിട്ട് ജീവിച്ച അവസാനം വാപ്പ മരിച്ചു, സ്വത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ പ്രശ്നങ്ങൾ വരും. പക്ഷെ ആ സമയത്ത് എന്താണ്? ഒറ്റ വാക്ക്, നമ്മൾ തമ്മിൽ കണക്ക് പറയുന്നില്ല. എനിക്ക് ആ സ്ഥലം വേണം, ഈ സ്ഥലം വേണമെന്ന് പറയണ്ട. മതനിയമം അനുസരിച്ച് ഖുർആനിൽ എങ്ങനെയാണോ പറഞ്ഞത് ആ പ്രകാരം നമുക്ക് അനന്തരാവകാശം ഓഹരി വെക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തർക്കങ്ങളില്ല, പ്രശ്നങ്ങളില്ല. 40-50 കൊല്ലം ഒന്നിച്ച് ജീവിച്ച ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ബഹളമില്ല, കലാപമില്ല. സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും ഉന്നതമായ ഒരു നിയമത്തെയും വിട്ടുപോകാത്തതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മനുഷ്യാവകാശമാണ് എവിടെയും പ്രശ്നം, പിന്നെ ഗൗരവമായി എടുത്തുവാനൊരു കാര്യം. മനുഷ്യാവകാശത്തിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വർണ്ണ വിവേചനങ്ങൾ. എല്ലാവരെയും മനുഷ്യർ എന്ന നിലക്ക് തുല്യരായി കാണാൻ കഴിയാത്തൊരവസ്ഥ ഇന്ന് ഏറ്റവും അത്യാധുനികമായ നാടുകളിൽ പോലുമുണ്ട്. അതിന് ഇസ്ലാം വെച്ച ഏറ്റവും വ്യക്തമായൊരു മാർഗരേഖ, യാ അയ്യുഹ നാസ് ഇന്ന ഖലഖനാകും മിൻ ദകരിൻ വഉൻസ, എന്ത് പേരിലാണ് ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കേണ്ടത്, കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ ഒരായത്തിൻ്റെ വിശാലമായ ആത്ത് നോക്കും. നിങ്ങൾ എവിടെ ഉള്ള ഒരാളെ കണ്ടാലും, അമേരിക്കയിലെ ഒരാളെ കണ്ടാലും, ആഫ്രിക്കയിലെ ഒരാളെ കണ്ടാലും, ഏത് മതസ്ഥനെ കണ്ടാലും, ഏതൊരാളെ കണ്ടാലും, അവൻ മനുഷ്യൻ, അവൻ എൻ്റെ സഹോദരൻ, മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ സഹോദരൻ. എന്താ കാര്യം? ഒരേ വാപ്പയും ഒരേ ഉമ്മയും, ഒരേ വാപ്പയും ഒരേ ഉമ്മയും. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണമെന്ന് പറയുന്നതോടൊപ്പം ആ കാണാനുള്ളൊരു കാഴ്ചപ്പാടും കൂടി ഇസ്ലാം നൽകി. ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന വിശാലമായ കാഴ്ചപ്പാട്, സാമൂഹികവുമായ വ്യക്തിപരമായ രംഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ വെക്കുന്ന മനോഹരമായ കാഴ്ചപ്പാടുകൾ. ഒരുപക്ഷെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരും പോലും വായിക്കുമ്പോൾ, അല്പം ശ്രദ്ധയോടുകൂടെ വായിക്കുമ്പോൾ ഈ നിയമങ്ങളുടെ മഹത്വവും വിശാലതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇത്രയും നന്മ നിറഞ്ഞൊരു ഗ്രന്ഥം, എവിടെ ഒരു വചനം ഒരാൾ വായിക്കപ്പെടുന്നുവോ ഒരു നന്മയുടെ വിത്ത് അയാളുടെ ഹൃദയങ്ങളിൽ മുളക്കും. അത്രയും നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഇതെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും പ്രതിപക്ഷ മര്യാദയില്ലാത്ത വാക്കുകൾ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയാൻ ഒരുപക്ഷെ വിമർശകർ ധൈര്യപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കൊരു ബാധ്യതയുണ്ട് ഈ ഖുർആൻ്റെ നന്മകളെ നമ്മൾ സ്വീകരിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വച്ച് അതിൻ്റെ പ്രതീകങ്ങളായി ജീവിച്ച് മറ്റുള്ളവർക്ക് ഈ ആശയങ്ങളെ എത്തിക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ ദൗത്യം യഥാർത്ഥത്തിൽ നിർവഹിക്കണം. ഖുർആനും ഇസ്ലാമിക ആശയങ്ങളും ലോകത്ത് അതിവേഗതയിൽ വളരുന്നതിനെക്കുറിച്ചുള്ള ഭയമായിരിക്കാം ഒരു പക്ഷേ ഈ ഏറ്റവും വലിയ സത്യത്തിനെതിരെയുള്ള വിമർശനങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഖുർആന്റെ വക്താക്കളായി അതിൻ്റെ പ്രചാരകരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്.
1: മാഷാല്ലാ, ബഹുമാനായ ഹാരിസ് ബിൻ സലീം ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ആശയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ?
2: അതെ, ഖുർആന്റെ സാമൂഹിക പാഠങ്ങൾ എന്ന വിഷയത്തിലെ സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യം. സംസ്ഥാനത്ത് സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന OEC പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്കായി അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ www.egrantz.kerala.gov.in ലഭ്യമാണ്. സ്കൂൾ പ്രവേശന സമയത്ത് തന്നെ ഈ പദ്ധതികൾക്കായുള്ള അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കണം. സ്കൂളുകളിൽ നിന്നും ഡാറ്റ എൻട്രി ജൂലൈ 15 പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ ജില്ലാ മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെടാം.
5: നന്മകൾക്കുന്നിനു 10 700 നൽകുമെന്നേറ്റവനാണ്.
4: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ, വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ
2: മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ എന്നും എപ്പോഴും നന്മയോടൊപ്പം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ കേൾക്കാം. അധ്യായം ഖാഫ്, സൂക്തം 40-41.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ഖാഫിലെ 40-41 എന്നീ രണ്ട് ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

വസ്തമിഅ.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ദുൽ ഖുർആൻ ഖുർആൻ പഠന ആസ്വാദന പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾക്കൊപ്പമുണ്ടായിരുന്നത് ജാഫർ സലഫി.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞബിയോടൊപ്പം പരിപാടിയിൽ ഇപ്പോൾ അവസരങ്ങൾ പാഴാക്കരുത് ഭാഗം 2 ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മക്കുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്, അത് പാഴാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗപ്രവേശനത്തെ അത് ബാധിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങൾ, ഏതൊരു നന്മക്കും അവസരങ്ങളുണ്ടോ അത് ചെയ്യുന്ന ആളുകളിൽ ഞാനും നിങ്ങളുണ്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തഅത്തഫിഖു ലിശൈഇൻ, ഏതൊരു കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിച്ചോളൂ, ഇല്ലാ ഫി അമലിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിലൊഴികെ. ദുനിയാവിൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുന്ന വിഷയത്തിലൊക്കെ, ഏതായിക്കോട്ടെ, ഒരു ജോലി നോക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഏതൊരു കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിച്ചോളൂ, പക്ഷേ പരലോകത്ത് സ്വർഗം കിട്ടുന്ന കാര്യത്തിൽ നിങ്ങളൊരിക്കലും സാവകാശം കാണിക്കരുത്, അതിൽ നേടിയെടുക്കാനുള്ളതൊക്കെ നിങ്ങൾ വേഗത്തിൽ തന്നെ നേടിയെടുക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വസ്സാബിഖൂന അസ്സാബിഖൂൻ, മുന്നേറുന്ന ആളുകൾ എപ്പോഴും മുന്നിൽ തന്നെയായിരിക്കും. ഇഹലോകത്ത് നന്മകൾ ചെയ്ത് മുന്നേറിയ ആളുകൾ പരലോകത്ത് സ്വർഗത്തിലേക്ക് കടക്കാനും അവർ മുന്നിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബികൾ അപ്രകാരമായിരുന്നു. സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകളായിരുന്നു അവരെന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അന തസദ്ദഖ, ഒരിക്കൽ പ്രവാചകൻ ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദാനധർമ്മം ചെയ്യൂ എന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ആ സമയത്ത് എൻ്റെ അടുക്കൽ ധാരാളം പണമുണ്ടായിരുന്നു, ധാരാളം സമ്പത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാണല്യോ, ഇന്ന് ഞാൻ അബൂബക്കറിനെ മറികടക്കും, അബൂബക്കറിനെ ഞാൻ എന്തായാലും ഇന്ന് ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ ഞാൻ തോൽപ്പിക്കും, ഞാൻ സ്വർഗം വാങ്ങും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഇന്ന് എനിക്ക് മറികടക്കാൻ സാധിച്ചാൽ അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും. അങ്ങനെ ധാരാളം സമ്പത്തുള്ള ഞാൻ എൻ്റെ പണത്തിൻ്റെ പകുതിയും എടുത്ത്, എനിക്ക് എത്രത്തോളം സമ്പത്തുണ്ടായിരുന്നോ എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി ഭാഗമെടുത്ത് പ്രവാചകൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അബഖൈത ലി അഹ്ലിക, ഉമറേ, നിന്റെ കുടുംബത്തിൽ നീ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, മിസ്ലുഹു, പ്രവാചകർ ഞാനിതാ കൊണ്ടുവന്നിട്ടില്ലേ, ഇതിൻ്റെ ഒരു ബാക്കി പകുതി അവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരികയാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് തൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും ദാനം ചെയ്തു. റസൂൽ ചോദിച്ചു, മാ ബഖൈതലി അഹ്ലികയ അബൂബക്കർ, അബൂബക്കറെ നീ എന്താണ് നിന്റെ വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മാത്രമാണ് ഞാനവിടെ ബാക്കി വെച്ചിട്ടുള്ളത്. ഇനിയൊന്നും എൻ്റെ വീട്ടിലില്ല പ്രവാചകരെ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്കിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് പിന്നീട് പറയുന്നുണ്ട്, ലാ ഉസാബിഖു ഇലാ ഷൈഇൻ അബദ, ഒരു കാര്യത്തിലും അദ്ദേഹത്തെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് പറയാം, സഹോദരങ്ങളെ, സ്വർഗം അതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വർഗത്തിനു വേണ്ടി ഏതൊരു നന്മ ചെയ്യാനും എന്തിനും അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ അറാബിയായ ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയാണ്. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു, ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി, അയാൾ മുസ്ലിമായി. അയാൾ പറഞ്ഞു, റസൂലെ, അഹാജിറു മഅക, എനിക്ക് താങ്കളുടെ കൂടെ ഹിജറ പോരണം റസൂലെ. അങ്ങനെ പ്രവാചകന്റെ കൂടെ ഹിജറ പോയി. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ അയാൾ പങ്കെടുത്തു. അങ്ങനെ ആ യുദ്ധം വിജയിച്ചു. യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്വത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ച് നൽകുന്ന സമയത്ത് അയാളെ കാണാനില്ല. ചില ആളുകൾ അത് വാങ്ങിയിട്ട് ഞങ്ങൾ കൊടുക്കാം റസൂലെ എന്ന് പറഞ്ഞിട്ട് അത് അവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരിങ്ങനെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഒട്ടകത്തെ മേയ്ക്കാൻ പോയതായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്തി. അയാൾക്ക് വിധിച്ച ആ സമ്പത്ത് അയാൾക്ക് കൈമാറിയപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മഹാദ, ഇതെന്താണ്? അവർ പറഞ്ഞു, ഖിസ്മുൻ ഖിസ്മഹു ലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞങ്ങളുടെ പ്രവാചകൻ താങ്കൾക്ക് നൽകാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, താങ്കളുടെ വിഹിതമാണ്. അദ്ദേഹം അത് വാങ്ങി. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് പോയി. നേരെ പ്രവാചകൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ, മഹാദ, ഇതെന്താണ്? അപ്പോൾ പ്രവാചകനും പറഞ്ഞു, ഖസം തുഹുലക്ക, ഇത് ഞാൻ നിനക്ക് വേണ്ടി വീതിച്ച ഒരു വിഹിതമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, മാ അലഹാദത്തബിഅതുകയാ റസൂലല്ലാഹ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇതിനു വേണ്ടി അല്ലട്ടോ ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്, ഈ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. വലാക്കിന്നി ഇത്തബഅതുക അലാ അൻ അർമാ ഹാഹുന, തൻ്റെ കഴുത്തിലേക്ക് അദ്ദേഹം വിരലി ചൂണ്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതാ എൻ്റെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു അമ്പ് കൊള്ളണം. ശത്രുക്കൾക്കെതിരെ താങ്കളുടെ കൂടെ യുദ്ധം ചെയ്തിട്ട് ഒരു അമ്പെൻ്റെ കഴുത്തിലൂടെ തറച്ചു കയറണം. അങ്ങനെ ഫഅദ്ഖുലുൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കണം. അതിനാണ് റസൂലെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇത് കേട്ടപ്പോൾ പറയുന്നുണ്ട്, ഇൻ തസദ്ദഖല്ലാഹു യസ്ദുഖ്, അള്ളാഹുവിനെ സാക്ഷിയാക്കി സത്യസന്ധമായാണ് നീ ഇത് പറഞ്ഞത് എങ്കിൽ അള്ളാഹു നിനക്കതിനുള്ള അവസരം തീർച്ചയായും നൽകുമെന്ന് റസൂലുള്ള പറയുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞു, അടുത്തൊരു യുദ്ധം വന്നു. ആ യുദ്ധത്തിലതാ കുറേ ആളുകൾ ഇങ്ങനെ ഷഹീദായി കിടക്കുന്നു. ആ കൂട്ടത്തിൽ ഇയാളുടെ മുഖച്ചായുള്ള ഒരാളെ റസൂലിൽ കാണാനിടയായി. സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, അഹുവഹുവ, ആ അന്ന് കണ്ട, അന്ന് എന്നോട് അങ്ങനെ സംസാരിച്ച വ്യക്തിയാണ് അയാൾ. അപ്പോൾ മുഖത്തുള്ള രക്തമൊക്കെ തുടച്ച് നീക്കിയിട്ട് അയാളാണെന്ന് ഉറപ്പിച്ചിട്ട് സ്വഹാബത്ത് പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, അതെ, ആ സ്വഹാബി തന്നെയാണ് പ്രവാചകരെ. അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ തൻ്റെ ജുബ്ബയിൽ കഫൻ ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുമ്മ ഹാദാ അബ്ദുക, അള്ളാഹുവേ, ഇതാ നിന്റെ നല്ലൊരു അടിമ, നിന്റെ ഒരു നല്ല അടിമയാണ് റബ്ബേ. ഖറജ മുഹാജിറൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്ന ഒരു അടിമ. വഖുതില ഷഹീദ്, അള്ളാഹുവേ, നിന്റെ മാർഗത്തിലെ രക്തസാക്ഷിയായ വ്യക്തിയാണ്. അന ഷഹീദുൻ അലാ ദാലിക, ഞാനതിന് സാക്ഷിയുമാണ് റബ്ബേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗമായിരുന്നു സഹോദരങ്ങളെ അവരുടെ എല്ലാവരുടെയും പ്രധാന ലക്ഷ്യം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നുകൊണ്ട് കവിത പാടുന്ന രീതിയിൽ പറയുന്നുണ്ട്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമറെ, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീ വസ്ത്രം കൊടുക്ക്. ഇത് കേട്ടപ്പോൾ ഉമർ അല്ലാൻ ചോദിച്ചു, ഞാൻ നിനക്ക് വസ്ത്രം തന്നില്ലെങ്കിലോ, നീ എന്നെ എന്തു ചെയ്യും? അയാൾ അടുത്ത വരി പാടാൻ തുടങ്ങി, ഞാനിവിടുന്ന് പോകും ഉമറേ. ഉമർ വീണ്ടും പറഞ്ഞു, നീ പോയാൽ എനിക്കെന്താ, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറഞ്ഞു, ഉമറേ, ഞാനിവിടെ വന്നതും വസ്ത്രം ചോദിച്ചതും ഞാൻ പോയാൽ താങ്കൾക്കെന്താണെന്ന് താങ്കൾ ചോദിച്ചതും നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. ഇമ്മ ഇലന്നാരി വ ഇമ്മ ഇലൽ ജന്ന, ഇനി താങ്കളുടെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടാണ് താങ്കൾ തരാതിരുന്നത് എങ്കിൽ താങ്കൾക്ക് സ്വർഗമായിരിക്കും. ഇനി അതല്ല, താങ്കളുടെ കയ്യിൽ ഉണ്ടായിട്ട് താങ്കൾ തരാത്തതാണ് എങ്കിൽ ഉമറെ താങ്കൾക്ക് നരകമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ നിന്ന് കരയാണ്. അവിടെ വെച്ച് തൻ്റെ വസ്ത്രം അഴിച്ച് തൻ്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ അയാൾക്ക് ധരിക്കാനിതാ എൻ്റെ വസ്ത്രമുണ്ട്, അത് അയാൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്ത്രം ഉമർ റളിയല്ലാഹു അൻഹു ആ ഭൃത്യനെ ഏൽപ്പിച്ചു. സഹോദരങ്ങളെ, ചോദിക്കാനും പറയാനും ഒരു അവസരം കിട്ടിയപ്പോൾ, ഓർമ്മിപ്പിക്കാനൊരവസരം കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞ ആ സ്വഹാബികൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കണം, അവരുടെ ചിന്തയായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. സഹോദരങ്ങൾ, നമ്മളെപ്പോഴെങ്കിലും അള്ളാഹിനോട് സ്വർഗ്ഗധരണയല്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇദാ സഅൽതല്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്അലു ലഹുൽ ഫിർദൗസ്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്നെ ചോദിക്കണം. സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കണം, അതാണ് സ്വർഗത്തിൻ്റെ ഉന്നത ഭാഗം. അതുകൊണ്ട് അത് തന്നെ നിങ്ങൾ ചോദിക്കണം. ആ ഒരു ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്, രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. മുഹറം എന്ന മാസത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിജ്റ കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസവും പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒന്നുമാണ് മുഹറം എന്നുള്ളത്. ആ മാസത്തിൻ്റെ അർത്ഥം പോലും, മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്ന അശറ ഷഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർ, ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ ദിവസം മുതൽ അള്ളാഹുവിൻ്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ടതുമാകുന്നു. അപ്പോൾ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ 4 മാസങ്ങൾ ഏതാണ്, ഏതെല്ലാമാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്സനത്തു ഇസ്ന അശറ ഷഹ്റൻ, വർഷം 12 മാസങ്ങളാണ് ഒരു വർഷം. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ടതാണ്. സലാസത്തുൻ മുത്തവാലിയാത്ത്, 3 എണ്ണം തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം വറജബുൻ, പിന്നെ തുടർച്ചയായി വരാത്തത് റജബുമാകുന്നു. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസം അത് പവിത്രമായതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇവിടെ പവിത്രമായതാണ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, ആ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് ശക്തമായ പ്രതിഫലമാണ്, തിന്മകൾക്ക് ശക്തമായ ശിക്ഷയുമാണ്, ഈ രൂപത്തിലൊക്കെയാണ് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ മുസ്ലിം ഉമ്മത്തിൽ പലർക്കും ഈ മാസത്തോടുള്ള കാഴ്ചപ്പാട് മറ്റൊന്നാണ്. നഹ്സിൻ്റെ മാസമാണ് മുഹറം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. നല്ല കാര്യങ്ങൾക്കൊന്നും ഈ ദിവസങ്ങളിൽ തുടക്കം കുറിച്ചുകൂടാ എന്നാണ് പല ആളുകളുടെയും ധാരണ. നമ്മുടെ നാട്ടിലെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഹറം 10 അവധി പോലും ഈയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുഹറം മാസത്തെ നഹ്സിൻ്റെ മാസമായി ആചരിച്ചു വരുന്ന റാഫിലിയാക്കൾ അഥവാ ഷിയാക്കൾ, അവർ വഴിയാണ് നമ്മുടെ നാട്ടിലേക്കും ഈ വിശ്വാസം കടന്നു വന്നിട്ടുള്ളത്. മുഹറം 10 അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹുവിന്റെ വധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കർബല ദിനം എന്ന പേരിൽ അവർ ഈ ദിനങ്ങൾ ആചരിച്ചു വരുന്നത്. ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ആരാധനാകർമ്മങ്ങളെല്ലാം ആ ദിവസത്തിൽ ഷിയാക്കൾ ചെയ്തു കൂട്ടുന്നു. നമ്മുടെ നാട്ടിലും മുഹറം 10 കർബല ദിനമായി ആചരിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ ഈ വിഭാഗം വഴിയാണ് അഥവാ റാഫിലിയാക്കൾ വഴിയാണ് നമുക്കിടയിലും പല ദുഷ്ശകുന വിശ്വാസങ്ങളും കടന്നു വന്നിട്ടുള്ളത്. എന്ത് നല്ല കാര്യം തുടങ്ങാനും മുഹറം 1 കഴിയട്ടെ എന്ന് പറയുന്ന ആളുകളെ നമുക്കിടയിൽ കാണാൻ സാധിക്കും. ഒരു കല്യാണം നടത്താൻ പറ്റൂല, പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പറ്റൂല, ഒരു കച്ചവടം ആരംഭിക്കാൻ പറ്റൂല, ഒരു യാത്ര പോകാൻ പറ്റൂല, അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങിക്കൂടാ എന്ന മൂഢമായ വിശ്വാസം പല ആളുകൾക്കിടയിലും വ്യാപകമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിന് എതിരാണ്. നമ്മുടെ നാട്ടിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന പല കലണ്ടറുകളിലും മുഹറം മാസത്തിലെ ആദ്യത്തെ 10 നഹ്സിൻ്റെ അഥവാ ദുശ്ശകുനത്തിൻ്റെ ദിവസങ്ങളായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നത്, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യുദീനി ഇബ്നു ആദം, ആദം സന്തതി എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അല്ലാഹുവിനെ ഉപദ്രവിക്കുന്നുന്ന് എങ്ങനെ? അല്ലാഹ് പറയാണ്, യഖൂലു, അവൻ പറയുന്നു, യാ ഹൈബതദ്ദഹ്ർ, ഹോ നശിച്ച കാലം. അങ്ങനെ ഒരാൾ പറയുന്നത് അല്ലാഹുവിനെ ഉപദ്രവിക്കലാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഫലാ യഖൂലന്ന അഹദുക്കും യാ ഹൈബതദ്ദഹ്ർ, നശിച്ച കാലം എന്ന് നിങ്ങളിൽ ഒരാളും തന്നെ പറയരുത്. ഫഇന്നീ അനദ്ദഹ്ർ, ഞാനാകുന്നു കാലം. ഉഖല്ലിബു ലൈലഹു വനഹാറഹു, അതിൻ്റെ പകലിനെയും രാത്രിയെയും ഞാനാകുന്നു തിരിക്കുന്നത്. വഇദാ ശിഅ്തു ഖബൽതുഹുമാ, നാം ഉദ്ദേശിച്ചാൽ അതിനെ പിടിച്ചുവെക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ദിവസത്തെയും ഒരു മാസത്തെയും ഒരു പകലിനെയും ഒരു രാത്രിയെയും ഒരു വർഷത്തെയും മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കാൻ പാടില്ല. ഹോ നശിച്ച ദിവസം, ഹോ പണ്ടാറടിഞ്ഞൊരു മാസം, ആ രൂപത്തിലൊന്നും സംസാരിച്ചുകൂടാ, അത് അല്ലാഹുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. അപ്പോൾ ദിവസത്തിനും മാസത്തിനും ശകുനം കാണുന്നത് അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ അതെത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹീമിൻ്റെ മരണം സംഭവിച്ച അന്ന് ജനങ്ങൾക്കിടയിൽ എന്തെല്ലാം സംസാരങ്ങളുണ്ടായി. അന്ന് സൂര്യഗ്രഹണം ബാധിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ്റെ മരണവുമായി അവർ ചേർത്തു പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ്. യുഹവ്വിഫുല്ലാഹു ബിഹിമാ ഇബാദഹു, അല്ലാഹു അവയെക്കൊണ്ട് അവൻ്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. ജനങ്ങളിലെ ഒരാളുടെ മരണം കൊണ്ടും അതിന് ഗ്രഹണം സംഭവിക്കുകയില്ല. നിങ്ങൾ ആ ഗ്രഹണത്തിൽ നിന്നെന്തെങ്കിലും കണ്ടാൽ ഫസ്വല്ലൂ, നിങ്ങൾ നിസ്കരിക്കുവീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്റാഇന്റെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വകുല്ലു ഇൻസാനിൻ, എല്ലാ മനുഷ്യന്മാരും, അൽസംനാഹു ത്വഇറഹു ഫീ ഉനുഖിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ നാം ഏർപ്പെടുത്തി വച്ചിരിക്കുന്നു. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ, ഖിയാമത്ത് നാളിൽ അവന് ഒരു ഗ്രന്ഥം നാം വെളിച്ചു കൊണ്ടുവരികയും ചെയ്യും, അത് തുറന്ന് വിരുത്തപ്പെട്ടതായി അവൻ കണ്ടെത്തുന്നതാണ് എന്നാണ്. അപ്പൊ ഈ ആയത്ത് പ്രകാരം ഏതെങ്കിലും ദിവസങ്ങൾ കാരണമോ ഏതെങ്കിലും ജീവികൾ കാരണമോ മാറി മറിയുന്നതല്ല ആരുടെ ജീവിതത്തിലെയും ഗുണവും ദോഷവും. നഹ്സിലുള്ള വിശ്വാസം ജൂതന്മാർ വഴി കടന്നു വരുന്നതാണ് എന്ന് ഇബ്നു ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല തന്റെ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വ അന്നദാലിക്ക, ഈ നഹ്സ് എന്ന് പറഞ്ഞാൽ, മിൻ സുന്നത്തിൽ യഹൂദ്, അത് ജൂതന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്, അവരുടെ ചര്യയിൽപ്പെട്ടതാണ്. ലാമിൻ ഹുദൽ മുസ്ലിമീനൽ മുത്തവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം, അള്ളാഹുവിൽ, സൃഷ്ടാവായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന മുസ്ലിമീങ്ങളുടെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, അത്വീറത്തു ശിരിക്കുൻ, അത്വീറത്തു ശിരിക്കുൻ, അത്വീറത്തു ശിരിക്കുൻ, ശകുനം നോക്കൽ ശിർക്കാകുന്നു. ചില പക്ഷികളുടെ വിഷയത്തിൽ, ചില പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും, ഓ, ഇന്നത്തെ ദിവസം എന്തോ ഒരു ബുദ്ധിമുട്ട് ബാധിക്കാനുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കറുത്ത പൂച്ചയെ കണ്ടാൽ, അല്ലെങ്കിൽ കോഴി മുന്നിലൂടെ പാസ് ചെയ്താൽ, പിറകിൽ നിന്നൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ, ഓ, ഇന്നത്തെ ദിവസത്തിൽ എന്തോ ഒരു പ്രയാസം വരാനുണ്ട്. അല്ലെങ്കിൽ രാവിലെ കടയിലേക്ക് ഒരാൾ വന്ന് സാധനം മേടിച്ച് കടം പറഞ്ഞു പോയാൽ, ഓ, ഇന്നത്തെ ദിവസം ഇനി ആകെ പ്രശ്നമാണ്. അതുപോലെ ആദ്യം കച്ചവടത്തിൽ ആദ്യം ലഭിക്കുന്ന പണം അതൊരു പ്രത്യേക ബർക്കത്തുള്ള പണമായി മനസ്സിലാക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പുതിയ വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നീട് ഓരോ കാര്യങ്ങൾ, ഓരോ പച്ച കിട്ടി, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെച്ച് അതിൻ്റെ മുകളിലൂടെ വാഹനം ആദ്യം കയറ്റി, ഈ രൂപത്തിലെല്ലാം വിശ്വസിക്കുന്നു. ഇതെല്ലാം ശകുനത്തിൻ്റെ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. വീട്ടിൽ അടിക്കടി ആപത്തുകൾ ഉണ്ടാവുകയും പല പരീക്ഷണങ്ങൾ കടന്നു വരികയും ചെയ്യുമ്പോൾ അതെല്ലാം നഹ്സുമായി ബന്ധപ്പെടുത്തി എണ്ണുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ശിർക്ക് കലർന്ന ഈ പിഴച്ച വിശ്വാസം മുൻ സമുദായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആദ് സമുദായത്തെ അള്ളാഹു ശിക്ഷിച്ചതിനെപ്പറ്റി ഖുർആനിൽ അള്ളാഹു പറഞ്ഞതെന്താണ്? സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത്, ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറാ,

0: അലു ആ ജനത പറഞ്ഞു, ആരോട്? അവരെ ഉപദേശിച്ച റസൂലുകളോടാ ജനത പറയാണ്, ഇന്നാ തത്വയ്യർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളിൽ ശകുനം കാണുന്നുണ്ട്, നിങ്ങൾ ദുശകുനങ്ങളാണ്. അതുകൊണ്ട് ലെ ഇല്ലം തന്തഹൂ, നിങ്ങൾ ഈ വാദത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എങ്കിൽ, ലെനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാൽ, വലയമസന്നക്കും മിന്നാദാബുന്നലീം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദനിക്കുന്ന ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ പ്രവാചകന്മാർ തിരിച്ചു പറയുകയാണ്, ഖാലു ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളൊന്നിച്ച് തന്നെയാണുള്ളത്. എന്നാ പ്രവാചകന്മാർ നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് എന്ന് ആ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു എന്നാണ്. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നഹ്സില്ല. ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു ദിനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മുഹറം 10 എന്നുള്ളത്. ഖുർആൻ ആ ദിവസത്തെ പരിചയപ്പെടുത്തുന്നത് സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ്. കാരണം താനാണ് റബ്ബ് എന്നുപോലും വാദിച്ച ഫിർഔനിനെയും അവൻ്റെ കിങ്കരന്മാരെയും നിന്ദ്യമായി ചെങ്കടലിൽ മുക്കി അള്ളാഹു കൊലപ്പെടുത്തിയ ദിവസമായിരുന്നു മുഹറം 10. സൂറത്തു ഷുഅറയിൽ ആ വിഷയമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഈ ദിവസം റബ്ബിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് നോമ്പെടുക്കാൻ പോലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യൗമു ആഷൂറാ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ, ഖുറൈശികൾ ജാഹിലിയത്തിൽ ആഷുറായിൻ്റെ അഥവാ മുഹറം 10 നോമ്പ് നോറ്റിരുന്നു. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് നോറ്റിരുന്നു. ഫലമ്മാ ഖദിമൽ മദീനത്ത, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ, സ്വാമഹു, നബി അത് നോറ്റു. വഅമറ ബിസ്സിയാമിഹി, അത് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു, സ്വഹാബത്തിനോട് കൽപ്പിച്ചു. ഫലമ്മാ നസല റമളാനു, അങ്ങനെ റമളാനിലെ നോമ്പ് വന്നപ്പോൾ, കാന റമളാനുൽ ഫരീള, റമളാനിലെ നോമ്പ് നിർബന്ധമായി. വത്തുരിക ആഷുറാ, ആഷുറാ ഉപേക്ഷിക്കപ്പെട്ടു. ഫകാന മൻ ഷാ അസ്വാമഹു വമൻ ഷാ അലം യസ്മുഹു, ഉദ്ദേശിക്കുന്നവർക്ക് പിന്നീട് അത് നോൽക്കാം, നോൽക്കാതിരിക്കാം, അഥവാ സുന്നത്തായി മാറി എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഫ്ളലു സ്വയാമി ബാദ ഷഹ്രി റമളാൻ സ്വയാമു ഷഹ്രില്ലാഹിൽ മുഹറം, റമളാനു ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാകുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത്, മാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഹറാ സിയാമ യൗമിൻ ഫദ്ദലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം യൗമ ആഷുറാ വഹാദ ശഹ്റ യഅനി ശഹ്റ റമളാൻ, അങ്ങേയറ്റത്തെ താൽപര്യത്തോടെ മറ്റുള്ളവയേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ദിവസം നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ആഷുറാ ദിവസമൊഴികെ. അതുപോലെ ഇന്ന മാസമൊഴികെ, അഥവാ റമളാൻ മാസമൊഴികെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറത്തിലെ നോമ്പിന് പ്രാധാന്യം നൽകിയിരുന്നു. അത് റമളാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. അതുപോലെ തന്നെ അതിലുള്ള ആഷുറാ നോമ്പ്, മുഹറം 10 നോൽക്കേണ്ടുന്ന നോമ്പ്, അതിനും പ്രാധാന്യമുള്ളതായി പഠിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആഷുറാഉം തസുഉഉം, മുഹറം 9, 10, അങ്ങനെയാണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. ഇനി അങ്ങനെ ഒരാൾക്ക് നോൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 10, 11, മുഹറം 10, 11 അയാൾക്ക് നോമ്പ് നോൽക്കാം. അതിനും അയാൾക്ക് പ്രയാസം തോന്നുകയാണെങ്കിൽ മുഹറം 10 മാത്രമെങ്കിലും അയാൾ നോമ്പ് നോൽക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. മുഹറത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. വിശ്വാസികളോട് കുതന്ത്രം പ്രയോഗിക്കുന്നവരോട് സംസാരിക്കുന്നത് ബഹുമാനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. സത്യവിശ്വാസികൾക്കെതിരിൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയും അവരെ ഉപദ്രവിക്കുവാനും കൊല ചെയ്യുവാനും നാടുകളിൽ നിന്ന് പുറത്താക്കുവാനും എക്കാലഘട്ടത്തിലെയും സത്യനിഷേധികളും മഹാപോക്കിരികളുമായ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പൂർവിക പ്രവാചകന്മാരെ സംബന്ധിച്ചും അവർക്കെതിരിൽ പ്രവർത്തിച്ച സത്യനിഷേധികളെ സംബന്ധിച്ചുമുള്ള വർത്തമാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രവാചകന്മാരെയും അവനിൽ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തുകയും സത്യനിഷേധികളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേക്കുള്ള വളരെ ശക്തമായ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആനിലെ 27 അധ്യായം സൂറത്തു നംലിലെ 48 വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മാനവ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. അവിശ്വാസികൾക്ക് താക്കീതും സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയുമാണ് യഥാർത്ഥത്തിൽ സൂറത്തു നംലിലെ ഈ വചനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഈ ഒരു അവസ്ഥയിൽ പീഡിതരായ മുസ്ലിമീങ്ങൾക്കും പീഡനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും ഒരേപോലെ ചിന്തിക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കും എന്നതാണ് യാഥാർത്ഥ്യം. 48 വചനത്തിൽ സൂറത്തു നംലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നിയോഗിതനായ സമൂദ് ഗോത്രത്തിലെ പോക്കിരികളായ ചില ആളുകൾ അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച ചില ശ്രമങ്ങളെ, ചില കുതന്ത്രങ്ങളെ അല്ലാഹു നമുക്ക് വരച്ചു കാണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ. ആ പട്ടണത്തിൽ ഏകദേശം 9 കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, 9 പേരുണ്ടായിരുന്നു. തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ, അവർ ഭൂമിയിൽ കലാപമുണ്ടാക്കുന്നവരായിരുന്നു, ഒരു നന്മയും അവർ ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ, സമൂദ് ഗോത്രത്തിൽ സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽ 9 പ്രധാനികളായ ആളുകൾ യാതൊരു നന്മയും നാട്ടിലുണ്ടാക്കാത്തവരും അതേ സന്ദർഭത്തിൽ എല്ലാ കുഴപ്പങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന 9 ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു ദിവസം പറയുകയാണ്, ഖാലു തഖാസമു ബില്ലാഹി ലനുബയ്യിതന്നഹു വഅഹ്ലഹു സുമ്മ ലനഖൂലന്ന ലിവലിയിഹി മാ ഷഹിദ്നാ മഹ്ലിക അഹ്ലിഹി വഇന്നാ ലസാദിഖൂൻ. അവർ പറഞ്ഞു, അവനെ അഥവാ സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെയും അവൻ്റെ ആളുകളെയും നമുക്ക് രാത്രിയിൽ കൊന്നുകളയണമെന്നും നമുക്ക് പിന്നീട് അവൻ്റെ അവകാശിയോട് തൻ്റെ ആളുകളുടെ നാശത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല, തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു എന്ന് നാം പറയണമെന്നും നിങ്ങൾ അല്ലാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യണം എന്ന് അവർ തമ്മിൽ പറഞ്ഞുറച്ചു. എന്ന് പറഞ്ഞാൽ സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ ആളുകളെയും രാത്രിയിൽ കൊന്നുകളയണം, വധിച്ചു കളയണം. എന്നിട്ട് ഈ കിരാത വൃത്തിക്ക് നേതൃത്വം കൊടുത്തതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് എന്ത് പറയണം? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കതുമായി ബന്ധമില്ല എന്ന് നമുക്ക് വിളിച്ചു പറയുകയും ചെയ്യാം. ഇങ്ങനെ നാം രാത്രിയിൽ ചെയ്ത ക്രൂരതയെ പകലിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവന കൊണ്ട് നമുക്കങ്ങ് മൂടിക്കളയാമെന്നും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതാകുന്നു എന്നുമെല്ലാം അവർ യഥാർത്ഥത്തിൽ പരസ്പരം സത്യമിടിയിക്കുകയും അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെയോ അതേപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെയോ അവകാശികളെ നമുക്കങ്ങ് പറ്റിച്ചു കളയാം എന്ന് അവർ തീരുമാനിക്കുകയുണ്ടായി. 50-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞത് വമക്കറു മക്റ, അങ്ങനെ അവർ വലിയൊരു തന്ത്രമാണ് പ്രയോഗിച്ചത്. പക്ഷേ വമക്കറൻ അമക്കറൻ, നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. വഹും ലായ ഷോറൂൻ, പക്ഷേ അവർ അത് അറിഞ്ഞില്ല, അവർ അത് ഓർത്തതേയില്ല. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്കെതിരിൽ അവർ ഉപയോഗിച്ച ആ തന്ത്രത്തേക്കാൾ വലിയ തന്ത്രം അവരെ പിടികൂടാൻ അള്ളാഹു ഒരുക്കിയിരുന്നു, പക്ഷേ അവർ അത് അറിഞ്ഞതേയില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കെതിരിൽ കുതന്ത്രം പ്രയോഗിക്കുന്നതാരാണോ അവർക്കെതിരെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്ത്രം പ്രയോഗിക്കും. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവൻ്റെ അടിമകളാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാരും. അവരെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്നും അവരെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്നും ഏതെങ്കിലും ഒരു വിഭാഗം വിചാരിക്കുമ്പോൾ അവരറിയണം, അവരെയും നമ്മെയുമെല്ലാം സൃഷ്ടിച്ച ഒരു രക്ഷിതാവ്, ഒരു ദൈവം ഉണ്ട് എന്നത് അവർ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അവരറിയാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെതിരെയും തന്ത്രം പ്രയോഗിച്ചു. 51-ൽ അള്ളാഹു ചോദിക്കുന്നത് ഫൻലുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം, എന്നിട്ട് അവരുടെ തന്ത്രത്തിൻ്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു അന്ന ദമ്മർനാഹും വഖൗമഹും മജ്മഈൻ, അതെ അവരെയും അവരുടെ ജനങ്ങളെയും മുഴുവൻ നാം തകർത്തു കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 9 ആളുകളെയും ആ 9 ആളുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമക്കെതിരെ പ്രവർത്തിച്ച ആ നാട്ടുകാരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നടങ്കം തകർത്തു കളഞ്ഞു. യഥാർത്ഥത്തിൽ അവർ തകർക്കാൻ ഉദ്ദേശിച്ചത് വിശ്വാസികളെയാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കുകയും അങ്ങനെ ആ മഹാപോക്കിരികളായ ആളുകളെ, അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. 52-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫതിൽക ബുയൂതുഹും ഖാവിയതം ബിമാ ളലമു, അങ്ങനെ അവർ അതിക്രമം കാണിച്ചതിനാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വീടുകളെ തകർത്തു കളഞ്ഞു. അള്ളാഹു പറയുന്നത് അവരുടെ വീടുകളതാ ശൂന്യമായി വീണടിഞ്ഞു കിടക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലഖൗമി യഅലമൂൻ, തീർച്ചയായും അതിൽ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ആലോചിക്കുന്ന, മനസ്സിലാക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്കുള്ള വലിയൊരു ഗുണപാഠമാണ് ഈ മഹാചരിത്രത്തിലുള്ളത്. സത്യവിശ്വാസികളെയും നന്മ ഉപദേശിക്കുന്നവരെയും തകർത്ത് ഉന്മൂലനം ചെയ്യാമെന്ന് വിചാരിച്ച ആളുകൾ അവസാനം തകർന്നടിഞ്ഞ് വീണുപോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അറിയുക, ഒരു സൃഷ്ടാവുണ്ട് ഈ ലോകത്തിന്, നമുക്കവനെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് കുതന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾ കരുതിയിരിക്കുക, അവരുടെ സൃഷ്ടാവ് അവരെ കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് എന്നും അല്ലാഹു കൂടെയുണ്ട് എന്ന സമാധാനവും ഉണ്ടാകണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. വിശ്വാസികളോട് കുതന്ത്രം പ്രയോഗിക്കുന്നവരോട് പ്രാമാണികമായ സംസാരവുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. Peace Radio. Tune to reality.

0: കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി. ഒന്ന്, നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നീ ചെയ്തത് ശരിയല്ലട്ടോ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആള്, ആൾ ഒരിക്കലും നിങ്ങളെ കുഴിയും കൊണ്ടുവച്ച് അടിക്കില്ല. രണ്ടാമത്, നിങ്ങൾക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ആളുടെ മുന്നിൽ പോയിട്ട് ഒരു പ്രജഡീസും ഇല്ലാതെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാള്. മൂന്നാമത്, നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന ആള്. ഈ മൂന്ന് ക്വാളിറ്റി ഉള്ള ഒരാള് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദാറ്റ് പേഴ്സൺ ഈസ് യുവർ ഗോൾഡ് മൈൻ. നെവർ ലൂസ് ഹിം.
1: അതിമനോഹരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ സൗഹൃദത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ എത്രമാത്രം മനോഹരമാണ് സൗഹൃദമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്ക് ബന്ധങ്ങൾ മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണല്ലോ. വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. ഓരോ ബന്ധങ്ങളും അതിൻ്റേതായ അർത്ഥത്തിലും മൂല്യത്തിലും നിലനിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്തുമാത്രം മനോഹരമാണ് ജീവിതം. ഒരാൾ പണ്ട് പറഞ്ഞ് അങ്ങനെ വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നിന്നെ കണ്ടിട്ട് എത്രയോ കാലമായി, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്കൊരു പഴക്കമില്ല. നമ്മൾ കാണാതിരിക്കുന്ന പഴക്കേ ഉള്ളൂ, പക്ഷെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് എനിക്ക് പഴക്കമില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മൂന്ന് ക്വാളിറ്റിയിൽ ഒന്നാമത്തെ പറഞ്ഞെന്താണ്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലേ. എന്ത് തുറന്ന് പറയാൻ കഴിയുക, വിശ്വസിക്കുക. അപ്പോൾ അവിടെ പരസ്പര വിശ്വാസ്യത ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം സംസാരിക്കുമ്പോൾ അങ്ങനൊരു വിശ്വാസ്യത ഉണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അവിടെ പറയും, ഓനോട് പറഞ്ഞാൽ മറ്റവനോട് പറയും. അപ്പോൾ ഒരു വിശ്വാസ്യത ബന്ധത്തിൽ തോന്നിയിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കില്ല. അപ്പോൾ എപ്പോഴോടെ ഒരു ഗ്യാപ്പ് ഇടും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാം. പിന്നെ ഇല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തെറ്റ് തിരുത്തുക. ചെറുക്ക് പറയുക, എന്താ തെറ്റ് തിരുത്തുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് കൂടുതലുള്ളത്. എങ്ങനെ രണ്ട് രൂപത്തിൽ തെറ്റ് തിരുത്തും. ഒന്ന്, അവനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ അഭിമാനത്തെപ്പോലും പരിഗണിക്കാതെ പബ്ലിക്കിൻ്റെ ഇടയിലിട്ടിട്ട് ജഡ്ജ് ചെയ്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിക്ഷിത താല്പര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നത്. മറ്റൊന്ന് പേഴ്സണലായിട്ട് കണ്ടിട്ട് അവൻ്റെ ഗുണം ആഗ്രഹിച്ചു കൊണ്ടുള്ള തെറ്റിതിരുത്തൽ. അങ്ങനത്തെ എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം എന്നുള്ളതെന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ എണ്ണ എല്ലാവരും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ഉണ്ടാവുമോ എല്ലാവരും എല്ലാ സൗഹൃദങ്ങളും വന്നിട്ട് നമ്മളോട് അങ്ങനെ നിങ്ങൾ ചെയ്ത്? ആ ശരിക്ക് പലരും നല്ല സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം, പക്ഷെ ചിലർ ഈ തെറ്റ് തിരുത്തൂല. അത് വലിയൊരു ഒരു എന്താ പറയുക, തെറ്റ് തിരുത്തണം. ശരിക്ക് നമ്മൾ തിരുത്തണോ നമ്മൾ ആലോചിക്കണം അല്ലേ.
2: അതെ അതെ. ഈ ചങ്ക് ബ്രോ അല്ലേ, ഇപ്പോൾ എല്ലാം അതാണല്ലോ.
1: അതെ അതെ.
2: ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങനെ പിന്നെ ബൈക്കിൽ വന്ന് മുറ്റത്ത് നിർത്തിയിട്ട് പറയാണ്, ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് തീരുമാനിക്കണം. അവർ ആ സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൃത്യമായ ലക്ഷ്യമോ ഒന്നുമില്ല. ഒരു എന്താ പറയുക, അങ്ങനത്തെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് യഥാർത്ഥ സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നല്ലൊരു ഒരു മൂന്ന് മെസ്സേജുകളാണ് ഇപ്പോൾ വന്നത്.
1: എന്തിനും കട്ടക്ക് കൂടെ നിൽക്കുമെന്ന് പറയും, അതിൽ ചില അടിവരയേണ്ട കാര്യമുണ്ട്. എന്തിനും കട്ടക്ക് കൂടെ നിൽക്കലല്ല, സെലക്റ്റീവ് ആയിരിക്കണം. അതും വേണ്ടടാ. അതും നമുക്ക് നമ്മളുടെ നയരേഖ തീരുമാനിക്കുന്നത് ശരിക്കും നമ്മുടെ വിശ്വാസത്തോടനുബന്ധിച്ചുള്ള മൂല്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കണം നയരേഖ. അപ്പോഴാണ് ഒരു സുഹൃത്താവുള്ളൂ. മറ്റേത് ഏത് തോന്നിവാസങ്ങളിലേക്കും കൂട്ടുകൂടുന്ന കുറേ കൂട്ടങ്ങൾ മാത്രമാണ്.
2: സുഹൃത്തുക്കൾ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ കഴിയില്ല. അതിൻ്റെ പേരിലാണ് പലരും ആ സുഹൃത്ത് ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ സെലക്റ്റീവാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു സാധനം ഒരു വാങ്ങിക്കണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പോയി നമുക്കിഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ നല്ല അന്വേഷിച്ചിട്ട് തന്നെ അത് കണ്ടെത്താറുള്ളൂ അല്ലേ. ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് അതെന്തും ആവട്ടെ. പക്ഷേ ഈയൊരു സെലക്ഷൻ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലുണ്ട് അല്ലേ.
1: ഓ,
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സുഹൃത്തായി കണ്ടത് ആരായിരുന്നു?
1: അബൂബക്കർ സിദ്ദീഖ്.
2: അതിനൊരു കാരണം ആ സുദ്ദീഖ് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെയാണല്ലോ,
1: ആ വിശ്വാസ്യതയാണ്. നബി വിശ്വസിച്ചു എന്തിലും അല്ലേ, ആത്മാർത്ഥമായി വിശ്വസിച്ചു.
2: അപ്പൊ നമുക്ക് അതിലൊക്കെ ആരെ സുഹൃത്താക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നാട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപാട് യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? യെസ്. എങ്കിൽ
1: വിശ്വസിച്ചു,
2: ഞാൻ വിശ്വസിച്ചു. അതാണ് സുഹൃത്ത്. ഇപ്പം നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ ഫീലിംഗ് ആണ്, നമുക്ക് തോന്നിയതാണ് അല്ലേ. അതിപ്പോൾ അത് അതേപോലെ അംഗീകരിക്കുന്ന ഒരു സുഹൃത്താണ് ശരിക്കും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത്. മറിച്ച് അതോടൊപ്പം നമ്മുടെയൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സുഹൃത്ത് ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ അതേപോലെ അത് ചെയ്യാമെന്ന് പറയുന്ന സുഹൃത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബൈക്കിൻ്റെ ബൈക്കിലിരുന്ന് സുഹൃത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഇന്ന് ഊട്ടി പോകലാണ്. ഇന്ന് ഊട്ടി പോകലാണ്. ഊട്ടിക്കുള്ള യാത്ര എന്തോന്നും ചിന്തിക്കണില്ല. അത് ആ ഒരു നമ്മൾ ഊട്ടി പോകുന്നില്ലെങ്കിലും നമ്മുടെ സുഹൃത്തിന് ഊട്ടി പോകാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അവൻ്റെ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ യാത്ര സേഫാണോ എന്നൊക്കെ നോക്കിയിട്ട് നെല്ലും പതിരും തിരിച്ച് കൊടുക്കുന്നവനായിരിക്കണം യഥാർത്ഥ സുഹൃത്ത് എന്ന് കൂടി.
1: നമ്മളെ ആവശ്യവും അതുപോലെ നമ്മളെ സുഹൃത്തിൻ്റെ ആവശ്യം ഇതിന് യോജിക്കുന്നുണ്ടോ പരസ്പരം, അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെയുള്ള പ്രധാനം ഒന്ന് തെറ്റ് തിരുത്തണം, മറ്റൊന്ന് ആപത്തിൽ കൂടെ നിൽക്കുക, പ്രയാസം ഉണ്ടാവുമ്പം സഹായിക്കാനുണ്ടാകുമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറഞ്ഞ കാര്യമാണ് ശരിക്കും. അങ്ങനെ ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിയുടെ കൂടെ ഓരോ അബൂക്കറല്ലാനെ കുറിച്ച് പറയാം, എൻ്റെ ഖലീൽ പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഓരോ പ്രതിസന്ധികൾ റസൂലിൻ്റെ കൂടെ ഉണ്ടായ അബൂക്കർ സിദ്ദീഖുള്ളാണ്. അപ്പോൾ അത് ജീവിതത്തിൽ സൗഹൃദങ്ങൾ അല്ലേ, നല്ല നല്ല സുഹൃത്തുക്കളെ കുറിച്ച് ഉപമിച്ചിട്ടുള്ളത് തന്നെ നബി എന്താണ് അത്ര വിൽക്കുന്നവനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ.
2: അങ്ങനെ ആവണം.
1: അപ്പം അങ്ങനെ ആവണം. അപ്പം നമ്മൾ
2: നമ്മളിപ്പോൾ ഈ സലംക ഈ സുഹൃത്ത് ബന്ധങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റിയത്, നമ്മൾ ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാവണം. ആ ഒരു സമയത്താണ് നമ്മൾ ആക്സിഡൻ്റ് വാർത്ത കേട്ട് അവർ ഹോസ്പിറ്റലിൻ്റെ ഐ സി യുവിൽ അവർ സങ്കടത്തോടെ നിന്ന് ബന്ധുക്കളും കുടുംബങ്ങളും നിൽക്കുന്നത് പോലെ തന്നെ അവർ നിൽക്കും. ഒരുപക്ഷെ അവരെക്കാൾ രാത്രി ഉറക്കം ഒഴിച്ച് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവരുടെ വാപ്പയും ഉമ്മയൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്നത് കണ്ട് പ്രയാസപ്പെട്ട് സുഹൃത്തുക്കളായിരിക്കും ഐ സി യു കിടക്കുന്ന രോഗിക്ക് വേണ്ടിയിട്ട് അവർക്ക് അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് കൊടുക്കുക. അങ്ങനത്തെ സുഹൃത്തുക്കളും അപ്പോൾ ആപത്ത് വരുന്ന സമയത്തുള്ള സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ അങ്ങനൊരു സുഹൃത്തു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ക്വാളിറ്റികളാണ് ആദ്യത്തെ
1: ഉണ്ടായിരിക്കണ്ടേ. ഒരു ഒരാൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അയാൾ മരണപ്പെട്ടു, തൻ്റെ സുഹൃത്ത് മരണപ്പെട്ടതിനെ കുറിച്ച് പറയണം. മരിക്കുന്നവരെ ആത്മാർത്ഥമായ ബന്ധമുണ്ടായിരുന്ന മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അപ്പോൾ അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഇത് ഇടയ്ക്കിടക്ക് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമായിരുന്നില്ല, ഒരുപാട് ആളുകൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തായിരുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ സൗഹൃദങ്ങളിൽ നിന്ന് അവർക്ക് പ്രാർത്ഥന കിട്ടുന്നു. അതുകൂടിയും മരണപ്പെട്ടതോടുകൂടി തൻ്റെ സുഹൃത്ത് അപ്രത്യക്ഷനാവുന്നില്ല, അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം നമ്മൾ സൗഹൃദം അതിൻ്റെ എൻഡ്, അത് പരലോകമായിട്ടുള്ള, അതാണല്ലോ റസൂല് പറഞ്ഞത്, അവിടേക്ക് കൂട്ടാണ്. അവസാനം പറയരുത് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന വിരൽ കടിക്കുന്നൊരു നിമിഷം പറയുന്നുണ്ടല്ലോ. സൗഹൃദങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യക്തിത്വ നില തീരുമാനിക്കുന്നിടത്തും വഴി തിരിച്ചു വിടുന്നിടത്തൊക്കെ പല സൗഹൃദങ്ങളാണ്. പൊതുവെ രക്ഷിതാക്കൾ അപ്പോഴും അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുട്ടിയെ നമ്മളൊരിക്കലും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നിടത്തല്ല അവൻ്റെ ആറ്റിറ്റ്യൂഡുകൾ തീരുമാനിക്കപ്പെടുന്നത്, അവൻ്റെ സുഹൃത്തുക്കൾ പറയുന്നിടത്താന്നുള്ളത് ഒരു മുൻകൂട്ടി ചിന്ത ഉണ്ടാവുകയും അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ സൗഹൃദങ്ങൾ ആരാണ് നേരത്തെ തീരുമാനിക്കപ്പെടാൻ അതും ചിന്തിക്കാനും കഴിയണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ല സൗഹൃദങ്ങളിലേക്ക് അവരാക്കിയിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല വഴി കിട്ടി. നേരെ മറിച്ച് നമ്മൾ അവൻ്റെ അവൻ ഇഷ്ടപ്പെട്ടവരൊക്കെ കൂടിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനം നമ്മൾ അവിടെ ഒരു ചോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടലോ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ കൂട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആൾ ഈ വഴിവിട്ട ആൾക്കൂട്ട കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി പോവുകയും ഇന്നലത്തെ ചിന്തയിൽ പറഞ്ഞില്ലേ ആ കൂട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ടാണ് അധ്യാപകൻ വരെ അടിച്ചത്. അവിടെയൊന്നും വേണ്ടടാ എന്ന് പറയാൻ അവിടെ ഞാനതിലില്ല, നമുക്കതിൽ വേണ്ട. അപ്പോൾ അവിടെ വേഗം ആൾക്കൂട്ട അവിടെ ആ കൂട്ടത്തിലുള്ള ആൾ തീരുമാനിക്കപ്പെടും വേണ്ട നല്ലതല്ല, അപ്പം മാറി നിൽക്കും. അതൊക്കെ നല്ലതാണെന്ന് കൂട്ടം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോവുകയും ചെയ്യും.
2: സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടുന്ന ഒരു ക്വാളിറ്റിയിലെ, അതായിക്കഴിഞ്ഞാൽ മുസ്ലിമിന് ഒരു വിശ്വാസം നന്നായി കഴിഞ്ഞാൽ കിട്ടാവുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് അല്ലേ?
3: റിയാദു സ്വാലിഹീൻ. ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമുല്ലയുടെ റിയാദു സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി ഇന്ന് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പഠിക്കാൻ പകർത്താൻ പീസ് റേഡിയോ ഒരുക്കുന്നു റിയാദു സ്വാലിഹീൻ. നിർബന്ധിതന്റെ പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമാനിൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള പൂർവകാല സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു അത്ഭുത കഥയും അതിലെ പാഠങ്ങളുമാണ് നാം ശ്രദ്ധിച്ച് വരുന്നത്, നാം മനസ്സിലാക്കി വരുന്നത്. പ്രസ്തുത ഹദീസിലുള്ള ഏതാനും ചില ഫവായിദ് നാം മനസ്സിലാക്കി, കുറച്ച് കാര്യങ്ങൾ കൂടെ അതുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായുണ്ട്. അതിൽപ്പെട്ടതാണ് ഇവിടെ ഈ കഥയിൽ, ഈ ചരിത്രത്തിൽ പറയും പ്രകാരം, കുട്ടി സ്വമേധയാ കൊല്ലാനുള്ള മാർഗം രാജാവിന് പറഞ്ഞുകൊടുത്തു എന്നാണല്ലോ. അപ്പം അതിൽ നിന്ന് ഒരാൾ വധിക്കപ്പെടുന്നൊരു സാഹചര്യം വന്നാൽ ആത്മരക്ഷാർത്ഥം പ്രത്യക്ഷത്തിൽ കുഫ്രിൻ്റെ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ രക്ഷപ്പെടുവാനുള്ള എന്തെങ്കിലും ഉപായങ്ങൾ സ്വീകരിക്കുന്നത് അതല്ലേ വേണ്ടത്, അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നൊരു ഭാഗം ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ വിശദീകരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെയായാലും ശരി, ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും ശരി, സത്യം ഉള്ളിലും പുറത്തും ഒരേപോലെ ദൃഢമാക്കുക എന്നത് തന്നെയാണ് ഈ കുട്ടിയുടെ ചെയ്തതുപോലെ. മനസ്സിൽ ഏത് സാഹചര്യത്തിലും ഈമാൻ നിറഞ്ഞു നിൽക്കണം. പുറമെ രക്ഷപ്പെടുവാൻ ഒരാൾ കുഫ്രിൻ്റെയോ ഇസ്ലാമിക വിരുദ്ധവുമായ വല്ല വാക്കുകളോ പറഞ്ഞാൽ അത് കുറ്റകരമാകുമോ എന്നതാണ് ചർച്ച. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, ഇങ്ങനെ വധിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ചില സന്ദർഭങ്ങളിൽ അവനാ സത്യം തന്നെ പറയണം, ജീവൻ നഷ്ടപ്പെട്ടാലും ശരി അത് തന്നെ പറയൽ നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്. അതല്ല വ്യക്തിപരമായി മാത്രം ബാധിക്കുന്ന, തൻ്റെ ഒരു ജീവൻ മാത്രമാണ് നഷ്ടപ്പെടുന്നത്, മാത്രമല്ല അതുവഴി ഒരുപാട് നേട്ടങ്ങളും ഉണ്ട്, ദീനിയായ പൊതുവായ മസ്ലഹത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിൽ അവിടെ അയാൾ തൻ്റെ ജീവൻ അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും ശരി, അയാൾ ഈമാൻ അത് തുറന്നു പറയുക തന്നെയാണ് വേണ്ടത്. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം പോലെ തന്നെയാണ് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ പണ്ഡിതന്മാർ അതിനെ രേഖയായി ഉപോൽബലകവുമായി ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ കാലത്ത് പുറപ്പെട്ട ഒരു കൊടിയ ഫിത്തനയായിരുന്നു ഖുർആൻ സൃഷ്ടിവാദം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണോ അഥവാ അള്ളാഹുവിൻ്റെ വചനമാണോ അതാ അഥവാ അല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ എന്ന കൊടിയൊരു ഫിത്തിന മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്കതറിയാം. അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്ന വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന സത്യം ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു. അതിൽ തന്നെ ആ ആദർശത്തിൽ തന്നെ അദ്ദേഹം അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. മാരകമായ രീതിയിൽ അദ്ദേഹത്തെ ആളുകൾ ഉപദ്രവിച്ചു. ബോധം നശിക്കുമാർ അദ്ദേഹത്തെ അടിച്ചു. തെരുവോരങ്ങളിലൂടെ അദ്ദേഹം വലിച്ചിഴക്കപ്പെട്ടു. ഇത്രയും പ്രയാസകരമായൊരു സാഹചര്യവും പീഡനവുമൊക്കെ അനുഭവിച്ചിട്ടും അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിൻ്റെ കലാമ തന്നെയാണ് ഖുർആൻ, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന്. അദ്ദേഹത്തിനെ ബോധം നഷ്ടപ്പെടുന്നതുവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞല്ലോ. ബോധം തെളിയുമ്പോഴൊക്കെയും അദ്ദേഹം പറഞ്ഞത് അൽ ഖുർആനു കലാമു റബ്ബി ഗൈറു മഖ്ലൂഖിൻ, ഖുർആൻ എൻ്റെ റബ്ബിൻ്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. എന്തുകൊണ്ട് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള തൻ്റെ ജീവൻ രക്ഷിക്കാൻ, ആത്മരക്ഷാർത്ഥം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാൻ തോന്നിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല? അത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിരുന്നുവെങ്കിൽ അതുവഴി ജനങ്ങളുടെ ദീൻ ഫസാദാകുകയും ജനങ്ങളെല്ലാം ഈ പിടച്ച വിശ്വാസം ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പോലും അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് തന്നെയായിരിക്കും ശരിയെന്ന് പൊതുവെ പൊതുജനങ്ങളെങ്കിലും അങ്ങനെ വിശ്വസിച്ചു പോകും. അതൊരു വലിയ ദുരന്തമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള സ്വീകരിച്ചത് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, ദീൻ അത് ഫസാദിലാകരുത്, ആളുകളുടെ വിശ്വാസം അവതാളത്തിലാകരുത് എന്നദ്ദേഹം തീരുമാനിച്ചതുകൊണ്ടാണ് ഈ വിധത്തിൽ അദ്ദേഹം ത്യാഗം സഹിച്ചിട്ടുള്ളത്. ജനങ്ങൾ നോക്കി നിന്നിരുന്നത് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള എന്താണ് പറയുന്നത് എന്നാണ്. അദ്ദേഹം ആ ഒരു ശക്തമായ പീഡനവേളയിലും അടിയുറച്ചു നിന്നതുകൊണ്ട് ധാരാളം ആളുകളെ പിടിച്ച വിശ്വാസത്തിൽ അകപ്പെടാതെ അതിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഈ ധീരമായ നിലപാട് സഹായകമായിട്ടുണ്ട് എന്നത് തന്നെയാണ് ചരിത്രവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ഈ ഒരു ശരിയായ വിശ്വാസം, അത് പിന്നീട് എല്ലാവരും അംഗീകരിക്കുന്ന, അക്കാലത്ത് തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആദർശത്തെ പിന്തുണക്കുകയും അതിന് പിൻബലം നൽകുകയും ചെയ്യുന്ന അഹ്ലു സുന്നയോട് പ്രതിബദ്ധതയുള്ള, സുന്നത്തിനോട് താൽപ്പര്യവും സ്നേഹമുള്ള നല്ല ഭരണാധികാരികൾ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ കാലത്ത് തന്നെ ഭരണത്തിലേറുകയും അദ്ദേഹത്തിന് എല്ലാവിധ പ്രബോധന സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതായി തുടർന്നുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ സംഭവങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾ അവർ നിന്ദ്യരായി മാറുകയും ക്ഷമാലുക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ധ്യമ വിജയം നൽകുകയും ചെയ്തു എന്നാണ്. എന്ന് മാത്രമല്ല, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള മരണപ്പെട്ടപ്പോൾ എത്രയോ ലക്ഷക്കണക്കിന്, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 25 ലക്ഷം ആളുകളാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ മയ്യത്ത് നമസ്കാരത്തിൽ സന്നിഹിതരായത് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ആ വിധത്തിലുള്ള ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന കിട്ടുവാനും മരിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഏതൊരു വിഷയത്തിൽ ക്ഷമാവലംബിച്ചുകൊണ്ട് ദഅവത്ത് നടത്തിയോ ആ കാര്യങ്ങളെല്ലാം കണ്ണു നിറയെ കാണുവാനുള്ള സൗഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ ഇമാമു അഹ്ലി സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളക്ക് അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട് എന്നത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വശം കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട്. അഥവാ ആളുകളുടെ ദീൻ ഫസാദാകും എന്നൊരു ഘട്ടം വരുമ്പോൾ തൻ്റെ ജീവൻ അപകടപ്പെട്ടാലും ശരി, ഇത് ഈ ഹക്ക് പറയുക തന്നെ വേണം. അവിടെ ഹക്ക് പറയലും പറയൽ നിർബന്ധമാണ്. വധിക്കപ്പെട്ടാലും ശരി, അവിടെ ഹക്ക് പറയൽ നിർബന്ധമാണ്. ആത്മരക്ഷാർത്ഥം ഇത്തരം സന്ദർഭങ്ങളിൽ കുഫ്റിൻ്റെ വാചകങ്ങൾ പറയാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായ ഒരു വിഷയമാണെങ്കിൽ, മൊത്തത്തിൽ ആളുകൾ ബാധിക്കുന്നതല്ല, വ്യക്തിപരമായ ഒരു സന്ദർഭമാണെങ്കിൽ അവിടെ അയാൾക്ക് ഉള്ളിൽ ഈമാൻ നിറച്ചുകൊണ്ട് പുറമേ കുഫ്റിൻ്റെ വാചകങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. അതൊരു റുഹ്സയാണ്, റുഹ്സ അയാൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ഫായിദയായി പറയുന്നത് ദഅവത്തുൽ മുൽത്തറിൻ്റെ പ്രാർത്ഥന അതല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമെന്നാണ്. ഈ കുട്ടിയെ കൊല്ലുവാൻ വേണ്ടി വിവിധ ശ്രമങ്ങൾ അവർ നടത്തി, മലമുകളിലേക്ക് കൊണ്ടുപോയി, സമുദ്രത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി. ആ സന്ദർഭങ്ങളിലെല്ലാം ആ കുട്ടി അല്ലാഹുമ്മ കഫിനീഹിം ബിമാ ശിഇത്ത്, അല്ലാഹുവെ നീ ഉദ്ദേശിച്ചതുപോലെ ഉദ്ദേശിച്ച വിധത്തിൽ അവരിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ എന്നർത്ഥത്തിൽ കുട്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും സമുദ്രത്തിൽ നിന്നും മലമുകളിൽ നിന്നുമെല്ലാം കുട്ടിയെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തല്ലോ. അത് മുത്തറാണ്, അദ്ദേഹം നിർബന്ധിതനാണ്. ആ മുത്തറിൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. മുത്തറ് കാഫിറാണെങ്കിൽ പോലും അവൻ്റെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. വൈദാ ഖശിയകും മൗജും കല്ലുലലിദഅല്ലാഹ മുഖ്ലിസീന ലഖുദ്ദീൻ, അവരുടെ കപ്പലുകളെ സമുദ്രത്തിൽ വെച്ച് മലകൾക്ക് സമാനമായ തിരമാലകൾ ആവരണം ചെയ്താൽ നിഷ്കളങ്കരായി അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തും. ഈ ആളുകൾ കരക്കണഞ്ഞാൽ കരയിലെത്തിയാൽ അവർ വീണ്ടും ശിർക്ക് ചെയ്യുമെന്ന് അല്ലാഹുവിന് തീർച്ചയായും അറിയാമല്ലോ. എന്നിട്ടും അല്ലാഹു തആല അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നു, അവരെ രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് മുൽത്തറാരായിരുന്നാലും ശരി, അവൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
5: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നിർബന്ധിതൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുജീബ് റഹ്മാൻ സ്വലാഹി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇനി പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്. മധുരം ഖുർആനിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ 63-ാം അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്. പാരായണം ചെയ്യുന്നത് അശ്ശേഖ് മുഹമ്മദ് അയ്യൂബ്.

0: ഇന്നത്തെ റമദാൻ മോർണിംഗ് ഷോയിൽ മധുരം ഖുർആനിൻ്റെ എപ്പിസോഡിലൂടെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 63-ാം അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ പാരായണമായിരുന്നു. പാരായണം ചെയ്തത് അശ്ശേഖ് മുഹമ്മദ് അയ്യൂബ്.
1: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ഉപ്പൂറ്റി വേദന, ഓരോ ചുവടും വേദന രഹിതമാക്കാം. ആരോഗ്യ ചിന്തകളിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഡോക്ടർ ജസീൽ കെ നമുക്കൊപ്പം ചേരുന്നു.
2: പല ആളുകളിലും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് മേല് ദേഹം മൊത്തം വേദന അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും ഈ തണുപ്പ് കാലങ്ങളിലാണ് അത് കൂടുതലായിട്ട് തോന്നുക. പലപ്പോഴും അത് അവരെ ശരീരത്തിലെ ഹോർമോണുകളുമായിട്ടുള്ള ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ചില അസുഖങ്ങൾ കൊണ്ടോ ആവാം. ചിലർക്ക് അവരെ ഹീമോഗ്ലോബിൻ്റെ, അതായത് രക്ത അണുക്കളുടെ അളവ് കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട്. അത്തരം ആളുകളിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഈസി ആയിട്ടായിരിക്കും അവരെ കാര്യങ്ങൾ നടക്കുക. അതുവരെ അവർക്കൊരു ശരീരത്തിൻ്റെ എല്ലാ ജോയിൻറ്റും ബലം പിടിക്കുന്ന പോലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ വേണ്ടത്ര വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ടെങ്കിൽ പരിഹരിക്കുക, മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സിക്കുക, ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഉപ്പൂറ്റി വേദന വരൽ സാധാരണയായിട്ട് കാണുന്നൊരു സംഗതിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സ തേടുക, ചൂട് തണുപ്പൊക്കെ ഉപ്പൂറ്റിയിൽ അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്നതാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഉപ്പൂറ്റി വേദനയിൽ ഓരോ ചുവടും വേദനരഹിതമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ജസീൽ കെ നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ പീസ് ടൈമിലേക്ക് പോവുകയാണ്. പീസ് ടൈമിൽ നിന്ന് നമുക്കൊരു ശ്രോതാവിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് പ്രത്യേകമായി വായിക്കാനുള്ളത്. താജുക്ക് ആ ഫീഡ്ബാക്കിലുള്ളതാണ്, ഈ മദ്രസയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഈ മദ്രസയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് എഴുതാൻ സാധിക്കാതെ പോയതിൽ ഞാൻ വളരെ വിഷമിക്കുന്നു. സ്കൂൾ യൂണിഫോം കംഫർട്ടബിൾ അല്ലാത്തതിനാൽ തൊടുപുഴയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് താമസം മാറി. അവിടെ അൽഹംദുലില്ലാ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കിട്ടി. ഈ പ്രാവശ്യത്തെ ഈ മദ്രസ കോഴ്സ് ഞങ്ങളുടെ വീട് മാറ്റത്തിനിടയിലായിപ്പോയെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് ക്ലാസ്സുകൾ വൈകിയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാ എൻ്റെ ലക്ഷ്യം ജാമിയ വനിതാ ക്യാമ്പസാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ബിബിത കെ എം തൊടുപുഴ എന്ന ശ്രോതാവ് അയച്ചിട്ടുണ്ട്. മീൻസ്
1: ഒരു ഒരു കുട്ടിയായിരിക്കും അല്ലേ?
0: അതെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, 10th ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ.
1: ഓക്കെ, അപ്പോൾ അവളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ അല്പം ഡ്രസ് കോഡിന് ലിമിറ്റേഷൻ ഉണ്ടാകും. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് ആ ഒരു യൂണിഫോം ഫോളോ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിവാദമായപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ തന്നെ നിർബന്ധമായിട്ട് പോകണമെന്ന് യാതൊരു കാര്യമില്ല. ഇവിടെ വിദ്യാഭ്യാസം കിട്ടാൻ യാതൊരു പ്രശ്നമല്ല. നമ്മളെ വസ്ത്രങ്ങളിൽ ഹിജാബിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വലിയ മെസ്സേജ് കൂടി ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്രസയിൽ മക്കളെയും പേരക്കുട്ടികളെയൊന്നും ചേർക്കാത്ത ആളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 6th തീയതി സമ്മർ ക്വസ്റ്റ് എന്ന പേരിൽ വേനൽക്കാലത്തേക്കുള്ള പ്രത്യേക പദ്ധതി വിശ്വ സ്റ്റുഡൻസിൻ്റേത് വരുന്നു. അതിൽ കുട്ടികൾക്ക് കൃത്യമായ മെൻറിങ്ങും കൃത്യമായ ഗൈഡൻസൊക്കെ കൊടുക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. ഈ മദ്രസ ഇപ്പോൾ സമ്മർ ക്വസ്റ്റിൻ്റെ പദ്ധതിക്കുള്ളിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ 6th തീയതി ആയിരിക്കും ആദ്യത്തെ ക്ലാസ് ഉണ്ടാവുക, ആദ്യത്തെ ചർച്ചകളും അനുബന്ധങ്ങളൊക്കെ വരും. അപ്പോൾ അത് പിന്നെ കോഴ്സിൻ്റെ ഭാഗമാകേണ്ട ആളുകൾ ടെക്നിക്കലി പീസ് റേഡിയോ ആപ്പിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം.
0: കോഴ്സിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എൻറോൾ ചെയ്യലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് സ്റ്റേഷൻസ് എന്ന് രണ്ടാമത് കോഴ്സസ് എന്ന ബട്ടണാണ് ഉണ്ടാവുക. ആ കോഴ്സസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ സമ്മർ ക്വസ്റ്റ് എന്നത് ഈ കോഴ്സസ് എന്നതിൽ ലൈവ് എന്ന ഭാഗത്ത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ സമ്മർ ക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ UPLP എന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ മക്കൾ ഏത് പ്രായത്തിലാണോ, LPയിലാണോ UPയിലാണോ, ആ UPയിലാണെങ്കിലും LPയിലാണെങ്കിലും അതിൻ്റെ പിന്നെ ക്ലാസ് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി എൻറോൾ നൗ എന്ന ഒരു ബട്ടൺ കാണും. അപ്പോൾ ഈ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ കാണിക്കും. ഇപ്പോൾ UP കാറ്റഗറി ആണെങ്കിൽ 2013-14 2015 വർഷങ്ങളിൽ പിന്നെ ജനിച്ച കുട്ടികൾക്കാണ് എന്നുള്ളത് UP കാറ്റഗറി എന്നുള്ളതിൻ്റെ ഉള്ളിലുണ്ട്. എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അതിനുശേഷം സ്റ്റാർട്ട് ലേണിംഗ് എന്നമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസുകൾ, മൊഡ്യൂളുകളുടെ എണ്ണം ഒക്കെ അവിടെ കാണിക്കും. ഫൈനൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെയുള്ള വളരെ മനോഹരമായ രൂപത്തിലാണ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഹംസ ജമാലി എന്നിവർ.
1: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
2: സ്വഹാബികൾ മറ്റു നാടുകളിൽ പോയപ്പോഴും അറബിയിൽ തന്നെയാണോ ജുമാ ഖുതുബ നിർവഹിക്കാറുള്ളത്? സ്വഹാബത്തിൻ്റെ കാലത്ത് മറ്റു നാടുകളിൽ പോയപ്പോൾ ഖുതുബക്ക് അവിടുത്തെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം.
3: ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ്‌വത്തിന് വേണ്ടി ചില ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് നിയോഗിച്ചപ്പോൾ അവരുടെ ഭാഷകൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞ സംഭവങ്ങൾ ചിലതൊക്കെ കാണാൻ കഴിയും. അത് പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്വഹാബത്ത് പല നാടുകളിലേക്കും പോയിട്ടുണ്ട്. ആ നാടുകളിലേക്കൊക്കെ അവർ പോയിട്ടുള്ളത് ആ നാടുകൾ വിജയിച്ചടക്കി അറബ് ഇസ്ലാം സംസ്കാരം ആ നാടുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോയിട്ടുള്ളത്. അഥവാ ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയും ആ പ്രദേശങ്ങൾ ഇസ്ലാമിന് കീഴ്പ്പെടുകയും ചെയ്ത ഒരവസ്ഥയിലാണ് ഈ സ്വഹാബിമാർ പലരും അത്തരം നാടുകളിലേക്ക് പോയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അറബിയായി മാറി. അതേപോലെ തന്നെ അവരുടെ സംസാര ഭാഷയടക്കം പലതും അറബിയിലേക്ക് മാറ്റപ്പെടുകയും അറബി ഒരു മതഭാഷ എന്നതിനപ്പുറത്ത് അവരുടെ ഒരു ഔദ്യോഗിക ഭാഷയായി മാറിക്കഴിയുന്ന ഒരു സാഹചര്യം ഈ സ്വഹാബിമാരൊക്കെ ആ പ്രദേശങ്ങളിലേക്ക് വിജയികളായിക്കൊണ്ട് ഒരു സാമ്രാജ്യത്തിൻ്റെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അവിടെയുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർ അറബിയിൽ തന്നെ ആയിരിക്കും ഖുതുബ നിർവഹിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഈ പോകുന്ന സ്വഹാബിമാരെ

0: വാളാണ്. ആളുകൾക്ക് ഒരു ഉപദേശം നൽകുക എന്നതാണ്. ഉപദേശം അവർക്ക് തിരിയുന്ന ഭാഷയിലായാൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. തിരിയുന്ന ഭാഷയിലാകണം എന്നത് തന്നെയാണ്. ഇനി അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ സൗകര്യങ്ങളുണ്ട് എങ്കിൽ അറബിയിലാകുന്നതിന് പ്രശ്നമില്ല. അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ഭാഷാ ചർച്ചകൾ ഒന്നും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വല്ലാഹു അഅലം.
1: ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് രണ്ട് മസലകൾ കാണാനിടയായി. വാങ്ങുന്ന കൂടെ തന്നെ വാറണ്ടിയും എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അനുവദനീയമാണ് എന്നും, വാങ്ങിയതിന് ശേഷം ഒരു തേർഡ് പാർട്ടിയിൽ നിന്നോ മറ്റോ സെപ്പറേറ്റ് കവറേജ് വാങ്ങുകയാണെങ്കിൽ അനുവദനീയമല്ല എന്നുമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി. അതിൻ്റെ കൂടെയുള്ളത് 3 വർഷത്തെ സൗജന്യ വാറണ്ടിയാണ്. വാറണ്ടി 5 വർഷത്തേക്കോ 8 വർഷത്തേക്കോ വർദ്ധിപ്പിക്കുന്നതിന് നിശ്ചിത അധിക തുക നൽകി വാറണ്ടി എടുക്കാൻ കമ്പനി അവസരം നൽകുന്നു. സാധനം വാങ്ങുന്ന സമയത്തോ 1 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലുമോ ഇത് എടുക്കാവുന്നതാണ്. 2 സമയത്താണ് എങ്കിലും ഒരേ തുകയാണ് അധികമായി നൽകേണ്ടത്. വണ്ടിയെടുക്കുമ്പോൾ ഉള്ള ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ചില സമയങ്ങളിൽ ഫ്രീ എക്സ്റ്റൻഷൻ വരാറുണ്ട് എന്ന കമ്പനി അറിയിച്ചതുകൊണ്ടും വാറണ്ടി പിന്നീടെടുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. ശേഷമാണ് മുകളിൽ പറഞ്ഞ മസലകൾ ശ്രദ്ധയിൽപ്പെട്ടത്. വണ്ടിയെടുക്കുന്ന സമയത്താണെങ്കിലും 1 വർഷത്തിനുള്ളിൽ എപ്പോഴാണെങ്കിലും ഒരേ തുകയാണ് അധികമായി നൽകേണ്ടത് എന്നതുകൊണ്ടും, അതേ കമ്പനി തന്നെയാണ് വാറണ്ടി നൽകുന്നത് എന്നതുകൊണ്ടും, ഇനി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങുന്നത് അനുവദനീയമാണോ, ഈ വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മതയുള്ള നിലപാട് ഏതാണ് എന്നാണ് ഈ സുഹൃത്ത് ചോദിക്കുന്നത്.
0: ഇപ്പോൾ ഒരു വസ്തു വാങ്ങുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ഒരു കൂടുതൽ കൊടുക്കാൻ പൈസ ഉണ്ടാകില്ല. അപ്പം തന്നെ കൊടുക്കുന്നതും പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും ഒക്കെ ഒരേ തുക തന്നെയാണ്. മാത്രമല്ല, ചിലപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകൾ ഉണ്ടാകും. അത് ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചെയ്യാതിരുന്നതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആ വസ്തു വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ 10 ലക്ഷം രൂപയുള്ള ഒരു വസ്തു, ഒരു വാഹനമാകട്ടെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഉപകരണമാകട്ടെ, അത് വാങ്ങുന്ന സമയത്ത് ആ ഉപകരണത്തിന് 11 ലക്ഷം നൽകുകയാണെങ്കിൽ 5 വർഷം വാറണ്ടി നിങ്ങൾക്ക് നൽകും എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മൾ 11 ലക്ഷം അതിൻ്റെ വിലയ ആയിട്ട് തന്നെയാണ് നൽകുന്നത്. ആ വസ്തുവിൻ്റെ വിലയും ഈ വാറണ്ടിയോടുകൂടിയുള്ള അതിൻ്റെ വിലയായിട്ടാണ് നമ്മൾ ആ വസ്തു വാങ്ങുന്നത്. അപ്പോൾ 11 ലക്ഷം ഈ വാറണ്ടി അടക്കമുള്ള വിലയായിട്ടാണ്. അതുകൊണ്ട് അത് അനുവദനീയമാണ്. എന്നാൽ പിന്നീട് അതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണം കൊടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ ആ വസ്തു ഇൻഷൂർ ചെയ്യുന്നത് പോലെയാണ്. നമ്മൾക്ക് നമ്മുടെ ഒരു വാഹനം ഇൻഷൂർ ചെയ്താലേ നിരത്തിലിറങ്ങാൻ പറ്റൂ എന്നതുകൊണ്ട് നമ്മൾ നിർബന്ധമായി ഇൻഷൂർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ എല്ലാ വസ്തുക്കളും നമുക്ക് ഇൻഷൂർ ചെയ്യൽ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇൻഷൂർ ചെയ്യൽ നിർബന്ധമില്ലാത്ത ഒരു വസ്തു നമ്മൾ പണം കൊടുത്ത് ഇൻഷൂർ ചെയ്യുന്ന ഒരു രൂപമാണ് ഈ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനോ അതല്ലെങ്കിൽ ഒരു നല്ല കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തു വാങ്ങി, ആ വാങ്ങുന്ന സമയത്ത് 5 ലക്ഷം രൂപയാണ് അതിന് എങ്കിൽ 6 ലക്ഷം രൂപയാണെങ്കിൽ 5 വർഷം വാറണ്ടിയോടുകൂടി നിങ്ങൾക്കിത് നൽകുമെന്ന് കമ്പനി തന്നെ പറയുകയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വാങ്ങാൻ പറ്റും. ആ 6 ലക്ഷം രൂപ ഈ 5 വർഷത്തെ വാറണ്ടി അടക്കമുള്ള അതിൻ്റെ വിലയാണ്. എന്നാൽ 1 വർഷം കഴിഞ്ഞ് ഞാൻ ഈ വാറണ്ടി 5 വർഷത്തേക്ക് എടുക്കുന്നതിന് എന്നിൽ നിന്ന് വീണ്ടും പണം ഈടാക്കുകയാണെങ്കിൽ ആ ഈടാക്കുന്ന പണം ഞാൻ വസ്തു ഇൻഷൂർ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഹറാമുമാണ്. കാരണം വസ്തുവിൻ്റെ വിലയായിട്ടല്ല അപ്പോൾ അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹറാമുമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് രണ്ടിനും രണ്ട് ഫത്വകൾ നൽകുന്നത്. വിലയോടൊപ്പം തന്നെ വസ്തു വാങ്ങുന്നതിനോടൊപ്പം അതേ കമ്പനിയിൽ നിന്നാണ് എങ്കിൽ അത് അനുവദനീയമാണ്. കാരണം അത് അതിൻ്റെ വിലയായിട്ടാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തേത് അതേ കമ്പനിയിൽ നിന്നാണെങ്കിലും മറ്റ് കമ്പനികളിൽ നിന്നാണ് എങ്കിലും പിന്നീട് എടുക്കുന്നത് അതിൻ്റെ ഇൻഷൂർ ചെയ്യുന്ന രൂപമാണ്. അതുകൊണ്ട് അത് ഹറാമുമാണ് എന്ന് രണ്ടും രണ്ടായിട്ട് തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു.
1: കോളേജിൽ പഠിക്കുന്നതിനിടയിലാണ് ഞാൻ ഗർഭിണിയാകുന്നത്. ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ്. എൻ്റെ കുടുംബത്തിൽ ഉപ്പാക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഇതറിയാം.

0: പഠനത്തിന് ഇത് തടസ്സമാകും എന്ന് വിശ്വസിക്കുന്ന ഉപ്പയാണ് എനിക്കുള്ളത്. ജ്യേഷ്ഠത്തി പഠിക്കുന്ന സമയത്ത് ഗർഭിണിയായപ്പോൾ ഉപ്പാക്ക് ശ്വാസമുട്ടലും ഉറക്കമില്ലായ്മയും ഉമ്മയോട് മോശം സംസാരവുമായിരുന്നു. ഇത്താത്തയുടെ പഠിപ്പ് മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഉമ്മാക്ക് എൻ്റെ കാര്യം പറയാൻ പേടിയായതിനാൽ ഉപ്പയെ അറിയിച്ചിട്ടില്ല. അതിൽ തെറ്റുണ്ടോ? ഉമ്മ അങ്ങനെ മറച്ചു വെക്കാൻ പാടുണ്ടോ? ഇത് എന്നെ വല്ലാതെ മാനസികമായി തളർത്തുന്നു. ഇതിനൊരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സഹോദരിയുടെ ചോദ്യം.
1: മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ മകൾ ഗർഭിണിയാകാൻ പാടില്ല എന്ന ഒരു നിബന്ധന ഒരിക്കലും മാതാപിതാക്കൾക്ക് വെക്കാൻ പാടില്ല. കാരണം വിവാഹത്തിൻ്റെ ലക്ഷ്യം നിരാകരിക്കുന്നതാണ് ഈ നിബന്ധന. അത്ര നിബന്ധനകൾ ഒരിക്കലും പാലിക്കപ്പെടുകയില്ല. പെൺകുട്ടി പഠിച്ച് ജോലി നേടി കുടുംബം പോറ്റുക എന്നതല്ല പെൺകുട്ടിയുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം. അവളെ സംരക്ഷിക്കുവാൻ ഭർത്താവുണ്ട്. ഭർത്താവാണ് അവൾക്ക് ആവശ്യമായ ചെലവിന് കൊടുക്കേണ്ടത്. അൽഹംദുലില്ലാ, പഠിച്ച് ജോലി കിട്ടിയാൽ ശരഈയായ അനുവദിക്കപ്പെട്ട ജോലികളാണെങ്കിൽ പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ഗർഭിണിയായതുകൊണ്ട് പഠനം തടസ്സപ്പെട്ടു എന്നറിഞ്ഞ് പിതാവ് ഇത്ര ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം വിവാഹം കഴിപ്പിച്ചത് ഗർഭിണിയാകാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ മക്കളുണ്ടാകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ത്രീയുടെ മേന്മയായി അറിയിച്ചു തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഉപ്പയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഗർഭം ഏതായിരുന്നാലും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. അത് നേരത്തെ തന്നെ പിതാവിനെ ബോധ്യപ്പെടുത്തി ഇസ്ലാമികമായ ആ വിഷയത്തിലുള്ള നിലപാട് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
0: വീടിൻ്റെ ചുമരിൽ ആളുകളുടെ ഫോട്ടോയുള്ള കലണ്ടറുകൾ തൂക്കാമോ എന്നാണ് ചോദ്യം.
2: പീസ് റേഡിയോയിൽ പല പ്രാവശ്യം വളരെ വിശദമായിട്ട് പറഞ്ഞ ഒരു വിഷയമാണിത്. ഫോട്ടോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഏത് രീതിയിലുള്ള ഫോട്ടോ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, ഫോട്ടോഗ്രാഫിയാണോ അതോ രൂപമുള്ള ഫോട്ടോ ആണോ എന്നൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറുൻ, ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും ശക്തമായ കഠിനമായ ശിക്ഷയുള്ളത് അൽ മുസവ്വിറുൻ, സൂറത്ത് എടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ രൂപമുണ്ടാക്കുന്നവരാണ്, തൊട്ടാലറിയുന്ന രൂപം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വരക്കുന്നത് ഒക്കെ അതിൽ പെടും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ ഫോട്ടോഗ്രാഫി പോലുള്ള ഫോട്ടോകൾ അത് ഈ കൂട്ടത്തിൽ പെടുമോ ഇല്ലേ എന്നുള്ളതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതാണ്. എന്തായാലും ഏത് തരത്തിലുള്ള ഫോട്ടോ ആണെങ്കിലും അത് ചുമരുകളിൽ തൂക്കാൻ പാടില്ല എന്നുള്ളതിൽ തർക്കത്തിന് വകയില്ലാത്ത വിധം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഫോട്ടോ, ജീവനുള്ള വസ്തുക്കളുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ ഫോട്ടോ തൂക്കൽ പാടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഇങ്ങനെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്ന അസ്ഹാബ ഹാദിഹി സുവർ, ഈ ഫോട്ടോയുടെ ഈ രൂപങ്ങളുടെ ആളുകൾ, യുഅദ്ദബൂന യൗമൽ ഖിയാമ, അവർ പരലോകത്ത് ശിക്ഷിക്കപ്പെടും, അവരോട് നിങ്ങൾ പടച്ചതിന് നിങ്ങൾ ജീവൻ നൽകുക എന്ന് പറയപ്പെടും എന്നാണ്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ഏതൊരു രൂപങ്ങളുണ്ടോ അതൊക്കെ തച്ചുടച്ച് മായ്ച്ചു കളയാൻ പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധത്തിലുള്ള ഫോട്ടോകളും ചിത്രങ്ങളും രൂപങ്ങളുമൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ജീവനുള്ള വസ്തുക്കളുടേതാണെങ്കിൽ, അതല്ലാത്ത പ്രകൃതിപരമായിട്ടുള്ള പിന്നെ മലകളോ മരങ്ങളോ പോലുള്ളതാണെങ്കിൽ വിരോധവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ആലം.
0: വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജമാഅത്ത് നമസ്കാരങ്ങളിലും മറ്റും സൂക്ഷ്മത പാലിക്കുന്ന ഒരു തൗഹീദി കുടുംബത്തിൽ നിന്നുമുള്ള ഒരു സഹോദരിയുടേതാണ് ചോദ്യം. അവർക്ക് രണ്ട് ആൺകുട്ടികളുണ്ട്. അത് അവരുടെ ഭർത്താവ് വിദേശത്താണ്. അവരുടെ താമസിക്കുന്ന ഭാഗത്ത് തൗഹീദി ആദർശമനുസരിച്ച് പ്രവർത്തിക്കുന്ന പള്ളികൾ അടുത്തില്ല. യാഥാസ്ഥിതിക ചുറ്റുപാടിലുള്ള ബിദ്അത്തും ഷിർക്ക് ഖുറാഫാത്തുകളുള്ള പള്ളികളാണുള്ളത്. മക്കളും ഭർത്താവുമെല്ലാം ഇപ്പോൾ വിദേശത്താണെങ്കിലും ഭർത്താവ് ജമാഅത്ത് നമസ്കാരത്തിൽ കണിശത പുലർത്തുന്നു. എന്നാൽ അദ്ദേഹം ഇനി ഈയിടെയായി നാട്ടിൽ സ്ഥിരമായി നിൽക്കാൻ വേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ കുടുംബത്തിലാണെങ്കിൽ അവർക്ക് പള്ളി അടുത്താണെങ്കിൽ പോലും ജമാഅത്തിന് പോകുന്ന യാതൊരു ചിന്തയും ഇല്ല. ഇവിടെ ഈ സഹോദരിയുടെ സംശയം, തൻ്റെ ഭർത്താവ് നാട്ടിൽ വന്ന് അവരുടെ പിതാവിനെയും കുടുംബങ്ങളെയും കണ്ട് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ള കണിശത വിട്ടുപോവുകയും അത് കണ്ട് സ്വന്തം മക്കൾ പോലും അങ്ങനെയാകുമോ എന്ന ഭയവും, എന്നാൽ അടുത്തുള്ള ഈ തൗഹീദ് അനുസരിച്ചല്ലാത്ത പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിൽ വല്ല അപാകതയുമുണ്ടോ? ഇല്ലെങ്കിൽ അവരെ ആ പള്ളിയിലേക്ക് പോകാൻ നിർബന്ധിക്കാം. അപാകതകൾ വല്ലതും ഉണ്ടെങ്കിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കാവുന്ന, ജമാഅത്ത് നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ സൗകര്യപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വീട് മാറി താമസിക്കാൻ അദ്ദേഹത്തെ നിർദ്ദേശിക്കാമോ? ഈ കാര്യങ്ങൾ ആലോചിച്ച് വളരെ വിഷമത്തിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അതിൽ കുറ്റക്കാരിയാകുമോ എന്നൊക്കെയാണ് ഇവരുടെ വ്യാകുലത. ഏതായാലും ഭർത്താവ് നാട്ടിൽ തിരിച്ചെത്തി ഇവരുടെ പിതാവിൽ നിന്നും ഇവർ കണ്ടുപഠിച്ച പോലെ തൻ്റെ സ്വന്തം മക്കളെയും തൻ്റെ ഭർത്താവിനെയും ജമാഅത്ത് നമസ്കാരങ്ങളിൽ മറ്റും കണിശത പുലർത്തുന്ന ഒരു ചുറ്റുപാടിലേക്ക് മാറ്റിയെടുക്കാൻ ഇവർ എന്ത് ചെയ്യണം എന്നാണ് വളരെ വിശദമായ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം.
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഞ്ച് വഖത്ത് ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്ന് സഹോദരനെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അത് വീട്ടിലുള്ള മറ്റുള്ളവരെയും ന്യായമായി ബോധ്യപ്പെടുത്താൻ സഹോദരിക്ക് കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. ഇനി അവനവനെക്കൊണ്ട് സ്വന്തമായിട്ട് അങ്ങനെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എങ്കിൽ ജമാഅത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ മഹത്വവും അതിൻ്റെ ബാധ്യതയുമൊക്കെ വിവരിക്കുന്ന ധാരാളം ക്ലാസ്സുകളുണ്ട്. അത് അവരെ കൊണ്ട് കേൾപ്പിക്കുകയും അവരോട് അഭിപ്രായം ചോദിക്കുകയും അവർക്ക് വല്ല സംശയങ്ങളുമുണ്ട് എങ്കിൽ അത് തീർക്കാനുള്ള അവസരങ്ങൾ പീസ് റേഡിയോയിലൂടെയും അതേപോലെ തന്നെ മറ്റുള്ള രൂപത്തിലുമൊക്കെ അത് നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് സഹോദരി ഒന്നാമതായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം. രണ്ട്, 3.25 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സലഫി പള്ളിയുണ്ട് എങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനില്ല. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഈ ജമാഅത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ അവിടേക്ക് തന്നെ പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് സഹോദരി ആദ്യമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യമായിട്ടുള്ളത്, ഇനി അത്ര ദൂരത്തേക്ക് പോകാൻ എല്ലാ വഖത്തുകൾക്കും പ്രയാസമാണ് എങ്കിൽ തൊട്ടടുത്തുള്ള പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് വിരോധമില്ല. അതൊരു സമസ്തയുടെ പള്ളിയാണ് എങ്കിലും ആ പള്ളികളിൽ അവിടെയുള്ള ഇമാമ് കൃത്യമായി ഷിർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും അതേപോലെ തന്നെ അദ്ദേഹം ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ആ ഷിർക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുമൊക്കെ നമുക്ക് കൃത്യമായി അറിയുന്ന ഒരാളാണ് എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല എന്നതൊഴിച്ചാൽ ബാക്കി സമസ്ത പള്ളികളിലുള്ള ഇമാമുമാർ മുഴുവൻ ഷിർക്ക് ചെയ്യുന്നവരും അതേപോലെ തന്നെ അവർക്ക് ആ ഷിർക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ ഗൗരവമൊക്കെ അറിഞ്ഞിട്ടും അത് ചെയ്യുകയാണ്, അതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്ന് നമുക്ക് വിധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വഖ്തിന് അവിടെ ജമാഅത്തുകൾക്ക് പോകാണ്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം പള്ളികളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് വിരോധമില്ല. എങ്കിലും 3.25 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് പോകാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാടുകളിലുള്ള സലഫി പള്ളികളിലേക്ക് ജുമാഅകൾക്കും ജമാഅത്തുകൾക്കുമൊക്കെ വരുന്നത് 2 കിലോമീറ്ററും 3 കിലോമീറ്ററും അപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ ചെറിയൊരു സ്കൂട്ടിയും മറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി തൻ്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള അവർക്കുള്ള പിന്തുണകൾ നൽകുകയും ചെയ്യുകയാണ് സഹോദരി ചെയ്യേണ്ടുന്നത്. ഇനി അതൊന്നും സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരു ഇസ്ലാമികമായ ഒരു ഇസ്ലാഹി അന്തരീക്ഷമുള്ള ഒരു പ്രദേശത്തേക്ക് വീട് മാറുന്നതിനെപ്പറ്റി, എന്തായാലും വീട് മാറേണ്ട ഒരാവശ്യമുണ്ട് എങ്കിൽ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായും ചിലരൊക്കെ മാറിപ്പോകേണ്ടി വരുമല്ലോ. അതുകൊണ്ട് മാറാനുള്ള ഒരു സാഹചര്യം സഹോദരിക്കും ഭർത്താവിനുമുണ്ട് എങ്കിൽ അത്തരമൊരു സ്ഥലത്തേക്ക് വീട് മാറി താമസിക്കുന്നതിനെപ്പറ്റി ഭർത്താവുമായി ആലോചിക്കുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയുമൊക്കെ ചെയ്യുക. ആ പ്രേരണ നൽകുന്ന കൂട്ടത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് കൃത്യമായി സലഫി പള്ളിയിൽ പങ്കെടുക്കാൻ കഴിയും എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതൊക്കെ സഹോദരി ചെയ്യേണ്ടുന്ന പ്രവർത്തനം തന്നെയാണ്. ഏതായാലും സഹോദരിയുടെ ആശങ്കകൾ ദൂരീകരിച്ച് ഭർത്താവിനും നിങ്ങൾക്കുമൊക്കെ ഒരു നല്ല ഒരു സലഫി അന്തരീക്ഷത്തിൽ, അങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ.
0: അഊദു ബികലിമാത്തില്ലാഹി തമ്മ എന്ന ദുആ വൈകുന്നേരത്തെ ദിക്റുകളിൽ മാത്രമാണോ ചൊല്ലേണ്ടത്, രാവിലത്തേതിലും ചൊല്ലേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം.
2: ഈ വിഷയത്തിൽ ഹദീസിൽ വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ ശരരി മാ ഖലഖ സലാസ മറാത് ലം തദുർറുഹു അഖറബുൻ ഹത്താ യുംസിയ. ഒമൻ ഖാല ഹീന യുംസി ലം തദുറുഹു ഹത്ത യുസ്ബിഹ എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത്. ഒരാൾ നേരം വെളുത്ത് ആദ് ബിക്കലിമാത്തില്ലാഹി താമ്മ എന്ന് മൂന്ന് പ്രാവശ്യം പറയുകയാണെങ്കിൽ തേളോ അല്ലെങ്കിൽ മറ്റു വല്ല ജീവികളോ ഒന്നും തന്നെ വൈകുന്നേരം വരെ അവനെ ഉപദ്രവിക്കുകയില്ല. അതേപോലെ തന്നെ വൈകുന്നേരത്ത് ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ അവന് യാതൊരു ഉപദ്രവവും സംഭവിക്കുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും നമുക്ക് ചൊല്ലാവുന്നതാണ്. അതല്ലാതെ മറ്റേത് സമയങ്ങളിലും ഈ ദിക്കറുകൾ ചൊല്ലുന്നതിന് യാതൊരു വിരോധവുമില്ല, പ്രതിഫലാർഹമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്കറുകളിൽ ഈ ഹദീസ് ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലുക എന്നുള്ളതാണ്. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, അത് രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്ന സമയത്തൊക്കെ മൂന്ന് പ്രാവശ്യം ഓതൽ, സൂറത്തുൽ കാഫിറൂന് ഉറങ്ങുമ്പോൾ ഓതുക, ആയത്തുൽ കുർസി ഉറങ്ങുന്ന സമയത്ത് ഓതുക, അതുപോലെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, അതേപോലെ തന്നെ സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ടായത്തുകൾ, സൂറത്തു ആലിംബ്രാൻ്റെ അവസാനം, ഇതൊക്കെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുക. സൂറത്തു സുമർ, ഇസ്രാ, ഇതൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയിൽ ഓതുക. ഇതൊക്കെ ഇങ്ങനെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത്തരം പ്രാർത്ഥനകളൊക്കെ കഴിയുന്നത്ര നമ്മൾ എന്ത് ചെയ്യണം, അത്തരം സൂറത്തുകൾ ഓതുക, അതുപോലെ തന്നെ ദിക്റുകളും ചൊല്ലുക എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
0: തൻ്റെ മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെട്ട് മഹർ തിരിച്ചു കൊടുത്ത് മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നുമില്ല, കേസിന് പോകാൻ ആലോചിക്കുന്നു. ഇസ്ലാമിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത് എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു.
3: ഒരു ഉമ്മയുടെ ചോദ്യമാണ്, മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് മഹർ തിരിച്ചു കൊടുത്തു മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്തുന്നില്ല, കേസിന് പോകാൻ ആലോചിക്കുന്നുണ്ട്, ഇസ്ലാമികമായിട്ട് വേറെ വല്ല ഓപ്ഷനുകളുമുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് ഉമ്മ പറയുന്നത്. എങ്കിൽ ആ ഭർത്താവിൻ്റെ ബാധ്യതയാണ് മഹർ തിരിച്ചു കൊടുത്ത് തൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ത്വലാഖ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ആ ഭർത്താവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മധ്യസ്ഥന്മാർ മുഖേനയാണ് തിരിച്ചു കൊടുത്തത് എങ്കിൽ ആ മധ്യസ്ഥന്മാർക്ക് ഈ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയാണ് മഹർ തിരിച്ചു കൊടുത്തത് എങ്കിൽ അദ്ദേഹത്തെക്കൊണ്ട് ത്വലാഖ് ചൊല്ലിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അവരത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നാട്ടിലെ കാരണവന്മാരും സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളും കുടുംബത്തിലെ കാരണവന്മാരുമൊക്കെ ഒരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ വെച്ച് തീർക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങൾ കോടതികളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ന്യായമായ രൂപത്തിൽ നമ്മുടെ കുടുംബ വിഷയങ്ങൾ അവിടെ തന്നെ പറഞ്ഞു തീർത്ത് അവിടെ തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തന്നെയാണ് ചെയ്യേണ്ടുന്നത്. ഇനി സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾക്ക് വഴിയില്ലാത്ത രൂപത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവവും പെരുമാറ്റവുമാണ് അദ്ദേഹത്തിൻ്റെത് എങ്കിൽ ആ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കോടതികളെ തന്നെ സമീപിക്കുന്നതാണ്. ഈ നാട്ടുകാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം, മധ്യസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഖുൽഉ ചെയ്യാനുള്ള വകുപ്പുകൾ ഇപ്പോൾ കോടതിയിലുണ്ട്. ആ ഖുൽഉന്റെ രേഖ കോടതികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഏതാണോ തൊട്ടടുത്തുള്ള ഒരു ഇസ്ലാമിക കേന്ദ്രമായിട്ടുള്ളത്, സംഘടനയോ അല്ലെങ്കിൽ മഹല്ലത്തോ ഒക്കെ ഉണ്ട് എങ്കിൽ ആ മഹല്ലിലെ ഖാളിയുടെ അടുക്കൽ ചെന്ന് ഈ കോപ്പി കൊടുക്കുകയും ഇത് ശരിവെച്ചുകൊണ്ടുള്ള ഇസ്ലാമികമായ ഒരു ഖാളി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിധി, ഖുൽഉ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമികമായി വിവാഹബന്ധം വേർപ്പെടുന്ന ഒരു ഖുൽഉ ആയി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കോടതി വിധി പരിഗണിച്ചുകൊണ്ട് ഇത്തരം മഹല്ലിൻ്റെ ഖാളിമാർ അത് നൽകാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. വല്ലാഹു അഅലം.
0: പാട്ട് പാടുന്നത് വരുമാനമാർഗമായി കൊണ്ടുപോകുന്നതിൻ്റെ ഇസ്ലാമിക വിധി, അതുപോലെ തന്നെ പാട്ട് കേൾക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി, ഇവയൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം.
1: ഒരു സത്യവിശ്വാസി എപ്പോഴും അവന് ദുനിയവിയായോ ഉഹ്റവിയായോ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവൻ്റെ സമ്പാദ്യം പൂർണ്ണമായും ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തുവാനും സാധിക്കേണ്ടതുണ്ട്. സംഗീതങ്ങളില്ലാത്ത വൃത്തികേടുകളും അശ്ലീലങ്ങളും തിന്മയിലേക്കുള്ള പ്രേരണയുമില്ലാത്ത പാട്ടുകൾ, നഷീദകൾ ചൊല്ലുന്നത് ഇസ്ലാമിൽ തെറ്റായ ഒരു കാര്യമൊന്നും അല്ല. എന്നാൽ എപ്പോഴും ഗാനവും പാട്ടും കവിതയുമായി നടന്ന് ഖുർആൻ തള്ളിക്കളയുന്ന, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാത്ത, ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു അവസ്ഥയും ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ. അത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ അനുവദിക്കപ്പെട്ട പദ്യങ്ങളും പാട്ടുകളും ചൊല്ലുന്നതും അതുവഴി മറ്റ് തിന്മയുടെ മാർഗങ്ങളില്ലാത്ത രൂപത്തിൽ അതൊരു വരുമാന മാർഗമായി സ്വീകരിക്കുന്നതും തെറ്റായ ഒരു കാര്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
4: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഹംസ ജമാലി എന്നിവർ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം, അതാണ് പീസ് റേഡിയോ സ്വരം. ഇന്നത്തെ സ്വരത്തിൽ അറിയാം അറിയാം അള്ളാഹുവിനെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് ലൈബ മഞ്ചേരിയാണ് നമുക്കൊപ്പമുള്ളത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: السلام عليكم ورحمة الله وبركاته، والحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് സ്റ്റാർ ക്വസ്റ്റിലെ എൻ്റെ വിദ്യാലയം എന്ന വിഷയത്തിലുള്ള കുറച്ച് കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: അതെ,
0: അപ്പോൾ എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയം നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പ് കുറച്ച് എപ്പിസോഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വിദ്യാലയത്തെക്കുറിച്ച് എന്താ പറയുക, സംതൃപ്തരാണ്.
1: അതെ, ആരും മോശം പറഞ്ഞിട്ടില്ല.
0: ഇല്ല, സ്വന്തം വിദ്യാലയത്തെ പറ്റി വാനോളം പുകഴ്ത്തി പറയാൻ എല്ലാവർക്കും ഉണ്ട്.
1: അതെ.
0: അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സ്കൂളുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു കേരളത്തിലൊരു സിസ്റ്റം വെച്ചിട്ട് സ്കൂളുകൾ ഒരുപാട് ലെവലുകളുണ്ട്. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി.
1: അതെ,
0: ചില ആളുകൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഒരു സ്കൂളായിരിക്കും
1: പഠിച്ചിട്ടുണ്ടാവുക. ഒരേ സ്കൂൾ ബസ്,
0: അതെ, ചില മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ അങ്ങനെ ആയിരിക്കും
1: മാറുന്നേ ഉള്ളൂ അല്ലേ.
0: അതെ, ചില ആളുകളെ എൽ പി സ്കൂൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യു പി വേറൊരു സ്കൂള്,
1: അതെ,
0: ഹൈസ്കൂൾ വേറൊരു സ്കൂള്, ഹയർ സെക്കൻഡറി വേറൊരു സ്കൂള്. അങ്ങനെ നാല് സ്കൂളുകൾ ഈ ഒരു 12 കൊല്ലം കൊണ്ട്.
1: നാലല്ല, ഇപ്പൊ ഈ എൽ കെ ജി യു കെ ജി സമ്പ്രദായം വന്നപ്പോ അതും മാറ്റുണ്ട്. ചില
0: മോണ്ടിസോറി പ്രീ കെ ജികളൊക്കെ,
1: അതെ, പ്രീ കെ ജികൾ കുറേ എണ്ണം അവിടെയും ഇവിടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ് 1 to 4 ഒരു വേറെ സ്കൂള്,
0: അതെ,
1: അത് കഴിഞ്ഞ 5 to 7 വേറെ സ്കൂള്, 8 to 10 വേറെ ഒന്ന്, പിന്നെ ഹയർ സെക്കൻഡറി മറ്റൊരു സ്കൂൾ, അങ്ങനെ അല്ലേ. ശരിക്കും ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരാനുണ്ട്. ഒരു എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി അതേപോലെ പിന്നെ ഒരു എൽ പിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ
0: അല്ലേ,
1: ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ പ്രായത്തിലും സ്വഭാവത്തിലും. ചിലപ്പോൾ ഒരു ടീനേജൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ സൗണ്ടിലുള്ള മാറ്റങ്ങൾ
0: അല്ലെ,
1: പ്യുർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെ, ഒരുപാട് പിരിമുറക്കത്തിൻ്റെ കാലഘട്ടം എന്നൊക്കെ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു ഒരു ഒരു കാലഘട്ടമാണ് ശരിക്കും
0: ഹൈസ്കൂൾ കാലഘട്ടം.
1: അതെ,
0: പിന്നെ ഒന്നാമത് എസ് എൽ സിൻ്റെ ഒരു പ്രഷർ.
1: അതെ.
0: അപ്പോൾ ഏതായാലും എൽ പി സ്കൂളിലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഒരു എന്താ പറയുക, ഭയങ്കര ക്രീമായ കുട്ടികളാണ് അവർക്ക്. ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു മുൻവിധിയൊന്നും ഉണ്ടാവില്ല, എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്.
1: അതെ.
0: അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ മദ്രസയിലായാലും സ്കൂളുകളിലായാലും നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പഠിപ്പിച്ചെടുത്താൽ എന്ത് ചെയ്യും, അവരത് കലാകാലം ആ തെറ്റ് ഫോളോ ചെയ്യും. അതിന് പിന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള. അപ്പോൾ സാധാരണ കുട്ടികൾ ഭയങ്കര എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രീമിയായിട്ട് എല്ലാം പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അനുകരണ സ്വഭാവമൊക്കെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ കൊണ്ട് ക്ലാസ്സുകൾ മനോഹരമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുള്ളത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ. അത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ അങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് അവർക്ക് എന്താ പറയുക, രാവിലെ സ്കൂളിൽ പോവുക, വൈകുന്നേരം വരിക, അങ്ങനൊരു ഇനിയിപ്പോൾ വീട്ടിൽ നിന്നൊരു എന്താ പറയുക, അത്ര അങ്ങനെ ഒരു ചിട്ടൊന്നും ഇല്ലെങ്കിലും
1: അതെ
0: ജീവിതം ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കണൊക്കെ ഉണ്ടാവുള്ളൂ.
1: ടീച്ചർക്കും ഉമ്മാക്കുപ്പാക്കും വേണ്ടി പഠിക്കുക എന്നൊരു ശൈലിയൊക്കെയാണ് ആ ഒരു പ്രായത്തിൽ ഉണ്ടാവുക. അനുകരണം, നേരത്തെ പറഞ്ഞ അനുകരണം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഒരു സംസാര, അവനിപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ്, അപ്പോൾ അവൻ്റെ സംസാരം ഇങ്ങനെ കേട്ടു. അപ്പോൾ അവരുടെ സ്കൂളിൽ എന്താ ഈ ക്ലബ്ബുകളുടെ ഉദ്ഘാടനങ്ങൾ നടക്കുന്ന സമയമാണ് ശരിക്കും സ്കൂളുകളിൽ. സയൻസ് ക്ലബ്ബ്, എസ് എസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, അങ്ങനെ ഉറുദു, സംസ്കൃതം, എല്ലാം എന്തൊക്കെയുണ്ടോ വിദ്യാരംഗ ക്ലബ്ബ്, ഇങ്ങനെ കുറേ ക്ലബ്ബുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ക്ലബ്ബുകളുടെ ഉദ്ഘാടനത്തിന് ഏതെങ്കിലുമൊക്കെ ഒരു ഗസ്റ്റിനെ വിളിക്കും. അപ്പോൾ അങ്ങനെ നടന്ന ഒരു സംസാരത്തിൽ അപ്പോൾ അവൽ അതിലുള്ള സ്വാഗത ഭാഷണം നടത്തിയ ആൾ, ഞാനധികം നീട്ടി സംസാരിക്കുന്നില്ല, നമ്മുടെ ഗസ്റ്റിൻ്റെ സംസാരമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് സ്വാഗത ഭാഷണം നടത്തിയ ആൾ ആ നിർത്തിയ പോയിൻ്റ് ഈ കുട്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിലെത്തിയിട്ട്. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 2-3 ദിവസം, പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്നുണ്ട് ആ പ്രോഗ്രാമും അയാൾ സംസാരിച്ച അതേ വാക്കുകളും. നമ്മുടെ എം എൽ എ ആണ് അടുത്ത നമ്മൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ നീട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വീടിൻ്റെ കോലയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഒരു അനുകരണം എന്നുള്ളത് വളരെ കണ്ടുവരുന്ന സമയമാണ് ശരിക്കും ഒരു എൽ പി പ്രായം. അതുപോലെ തന്നെ ഈ സർക്കാർ എയ്ഡഡ് സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഈ 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് എൽ എസ് എസ് എന്നൊരു കടമ്പുണ്ട് വരും.
0: അതെ അതെ,
1: അതൊക്കെ നല്ല മിടുക്കരായ കുട്ടികൾക്ക് ആ ഒരു സമയം അതിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു മത്സര ബുദ്ധിയും ഒക്കെ വരുന്ന ഒരു സമയം കൂടെയാണ് ശരിക്കും.
0: അല്ലാതെ അവർക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട പഠിക്കാനുള്ള വിഷയങ്ങളിൽ ഏറ്റവും വ്യത്യാസമൊക്കെ ഉണ്ടാവും, ചിലതെല്ലാം പഠിക്കാൻ പറ്റും, ചിലത് തീരെ പഠിക്കാനൊന്നും പറ്റൂല. എന്നാലും അവരോട് ഇഷ്ടപ്പെട്ട വിഷയം ഏതാന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു എന്താ പറയുക, വലിയ കുട്ടികൾ ഉത്തരം പറയുന്ന പോലെ ആയിരിക്കില്ല അവർ പറയുക.
1: അതെ,
0: നമ്മളൊരു കുട്ടിയോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണക്കാണ് ഇഷ്ടം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അതിൻ്റെ ഒരു പഠിക്കാനുള്ള എളുപ്പം കൊണ്ട് പറയണായിരിക്കും. അതിൽ അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയമൊന്നല്ല പ്രൈമറി സ്കൂളുകളിൽ.
1: ചില കുട്ടികളുണ്ടാവും, ഇപ്പോൾ ചില ടീച്ചേഴ്സിനെ അവർക്ക് ഇഷ്ടമായിരിക്കും.
0: അതെ അതെ.
1: ഇപ്പം എൽ പിയിലൊക്കെ നമുക്ക് കണ്ടുവരുന്ന സംഗതി എന്ന് വെച്ചാൽ ഒന്നും രണ്ടും ക്ലാസ്സുകളിലൊക്കെ ഒരേ ടീച്ചറായിരിക്കും ഉണ്ടാവുക.
0: അറബി മാത്രമാണ്
1: മാറ്റം ഉണ്ടാവുക. അതേപോലെ സംസ്കൃതം ഉള്ള സ്കൂളുകളാണെങ്കിൽ അത് മാറ്റമുണ്ടാവും. പിന്നെ ഈ മൂന്ന് നാലിലെത്തുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
0: മാറും.
1: അപ്പോൾ അവരോട് ഏത് വിഷയമാണെന്ന് ചോദിച്ചാൽ നല്ലോണം ചീത്ത പറഞ്ഞ് അങ്ങനത്തെ അധ്യാപകരുടെ വിഷയം കുട്ടികൾ. ഏയ്, ഉദാഹരണത്തിന് ഇപ്പോൾ ഇപ്പം മലയാളം തന്നെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണൊക്കെയാണ്, പക്ഷേ മലയാളം എടുക്കുന്ന ഒരു അധ്യാപകൻ നല്ല ചീത്ത പറയുന്ന അടിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ ടീച്ചറാണെങ്കിൽ മലയാളം പഠിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. കാരണം പ്രശ്നം എവിടെ കിടക്കണേ, ഈ അധ്യാപകനാണ് പ്രശ്നം. അധ്യാപകന് ഇഷ്ടമല്ല, അതുകൊണ്ട് അധ്യാപകൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള
0: ഒരു മനസ്സാണ് അവർക്കുള്ളത്.
1: അത്രയും നല്ല ഒരു,
0: അപ്പം അങ്ങനെയൊക്കെയാണ് എൽ പി സ്കൂളിലെ കുട്ടികളുടെ വിശേഷങ്ങൾ. ഏതായാലും നമുക്ക് പ്രോഗ്രാമിൽ ഒരു ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോയി നോക്കാൻ തോന്നുന്നുണ്ട്. എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഹാജറ സൽമാനാണ്. ഒരു പ്രസംഗവുമായിട്ട് എസ് എൻ ഡി പി സ്കൂൾ പട്ടത്താനം അവിടെയാണ് പഠിക്കുന്നത്. അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് പ്രസംഗത്തിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാജറ. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലായത്തിൽ. ഞാൻ പഠിക്കുന്നത് എസ് എൻ ഡി പി യു പി സ്കൂൾ പട്ടത്താനം 5th standard. ഇതാ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നില്ലേ കൂട്ടുകാരെ. എനിക്ക് എൻ്റെ സ്കൂൾ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ടീച്ചർമാരുണ്ട്. എൻ്റെ സ്കൂളിലാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും മികച്ച അവാർഡ് നേടിയത്. എൻ്റെ സ്കൂളിൽ വലിയ കെട്ടിടങ്ങളുണ്ട്, ലൈബ്രറികളുണ്ട്, ലാബുകളുണ്ട്, പൂന്തോട്ടമുണ്ട്. പൂന്തോട്ടത്തിൽ നിറയെ പൂമ്പാറ്റകളുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും ഞങ്ങൾ വളരെ വളരെ വലിയ പരിപാടികളാണ് നടത്തുന്നത്. ഞാൻ ക്വിസ് മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. കലാ ഉത്സവങ്ങളിൽ അറബി പാട്ടുകളും അറബി പ്രസംഗങ്ങളൊക്കെ പറയാറുണ്ട്. എൻ്റെ ടീച്ചർമാരാണ് അതിന് എനിക്ക് പ്രോത്സാഹനമൊക്കെ നൽകാറുള്ളത്. ടീച്ചർമാരെ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയുണ്ട് അവിടെ. അവരാണ് എനിക്ക് ഉച്ചഭക്ഷണമൊക്കെ എല്ലാ കുട്ടികൾക്കും തരുന്നത്. അവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അസ്സലാമു അലൈക്കും.
1: മാഷാഅല്ലാഹ്, ഹാജറ സൽമാൻ്റെ പ്രസംഗം നമ്മൾ കേട്ടു. അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാലയമാർക്കും അപ്രിയമല്ല, പ്രിയപ്പെട്ടത് തന്നെയാണ്. എല്ലാവരുടെയും ഓർമ്മകളുള്ള വളരെ മനോഹരമായ സ്കൂൾ. പക്ഷേ പണ്ടൊക്കെ, ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ കൂട്ടുകാരിങ്ങനെ പറയുന്നു, അന്ന് എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക, ഈ യുദ്ധത്തിൻ്റെ വാർത്ത ഒക്കെ കേൾക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പത്രം വരും. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരു ബോംബ് സ്കൂളിലൊക്കെ ഒന്ന് വന്നൊക്കെയാണെങ്കിൽ, സ്കൂളൊന്ന് പൊളിഞ്ഞടിയെങ്കിൽ, ഒന്ന് ഒന്ന് തകർന്ന് വീണെങ്കിൽ
0: ആഗ്രഹിക്കുന്നത്.
1: അങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഈ ഇപ്പം അങ്ങനത്തെ ഒന്നുമല്ല. ഇപ്പം എന്താ വെച്ചാൽ ഈ മഴ
0: കലക്ടറുടെ
1: അവധി കാത്തു നിൽക്കുന്ന കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളൊക്കെ ഇപ്പോഴും, സ്കൂളില്ലെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ അതുമുണ്ട്. രണ്ടും ഇപ്പോഴും അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ഒരു രീതിക്ക് ഇപ്പോഴൊന്നും മാറ്റങ്ങളൊന്നും വല്ലാതെ വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ കുട്ടികളിപ്പോൾ ഒരു യു പി ലെവലിൽ പഠിക്കുന്ന ഒരു അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കും?
0: അത് നേരത്തെ പറഞ്ഞ പോലെ LSS ഒക്കെ എഴുതി വരുന്ന കുട്ടികളായിരിക്കും നാലാം ക്ലാസ്സിൽ നിന്ന്. പിന്നെ ഒന്നും കൂടി ഒരു കോമ്പറ്റീഷനൊക്കെ ഒന്ന് കൂടി,
1: അതെ,
0: പിന്നെ വിഷയങ്ങളൊക്കെ ഒന്നും കൂടി വെവ്വേറായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. കാരണം എൽ പിയിലെ എല്ലാത്തിനും ഒരു ടീച്ചറായിരുന്നു, അറബി അല്ലാത്ത ലാംഗ്വേജ് അല്ലാത്ത എല്ലാത്തിനും ഒരു ടീച്ചറായിരുന്നു. ഇപ്പം എന്തായി, ഓരോ വിഷയത്തിനും അതിൻ്റെതായ ടീച്ചർ, പീരീഡുകൾ മാറി വരുന്ന ഒരു സിസ്റ്റമിൽ പഠിക്കുകയാണ്. ഒരു പീരീഡിൻ്റെ വെല്ലടിച്ചാൽ ഒരു ടീച്ചർ പോകുന്നു, ഇപ്പോൾ ഹിന്ദി മിസ് പോകുന്നു, വേറൊരു മാഷി വരുന്നു. അപ്പോൾ ഈ ഒരു മാറ്റമൊക്കെ അവർ മെല്ലെ മെല്ലെ ഇങ്ങനെ ഒരു സ്റ്റഡി സിസ്റ്റം മെല്ലെ മെല്ലെ ഇങ്ങനെ കൊണ്ടുവരാണ്.
1: അതെ, അതിപ്പോൾ ഈ നാലാം ക്ലാസ് വരെ EVS ഒരു വിഷയം എന്തായി, സയൻസും SSO ആയിട്ട്
0: മാറിയോ.
1: ഒരു പ്രത്യേക ലാംഗ്വേജ്, അതുവരെ അറബി പഠിച്ചിരുന്ന പിന്നെ ഒരു ഉറുദു ആഡായി വന്നു, ഹിന്ദി ആഡായി വരുന്നു, അങ്ങനെയൊക്കെ
0: മലയാളം
1: മലയാളം സെക്കൻഡ് വേറൊന്ന് മലയാളം ആദ്യം ഉണ്ടെങ്കിലും ഒരു മലയാളം ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ പുതിയ പുതിയ സംഗതികൾ കുട്ടികൾക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ വരുമ്പോൾ ഒരു ഐ ടി ഒക്കെ കടന്നു വരാൻ തുടങ്ങി.
0: പിന്നെ യു പി സ്കൂളിലെ കുട്ടികൾ എന്താ വെച്ചാൽ ഒന്നും കൂടി എന്താ പറയുക അവരുടെ ഒരു സ്കില്ല് അല്ലെങ്കിൽ കഴിവുകൾ നർച്ചർ ചെയ്യാനുള്ള ഒരു ഹബ്ബാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സയൻസ് മേളകൾ അതൊക്കെ എൽ പി സ്കൂളിലൊക്കെ സാധാരണ പാരൻസ് പറഞ്ഞിട്ട് ഇങ്ങനെ പങ്കെടുക്കണമായിരിക്കും. ഇവിടെ കൂട്ടുകാർക്ക് ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ വന്നു തുടങ്ങും. സയൻസിലോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഗണിതത്തിൽ നല്ല സ്കില്ലുണ്ടാവും, പെട്ടെന്ന് പെട്ടെന്ന് കണക്കൂട്ടാനും ഹരിക്കാനും മാത്സ് ഒക്കെ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ചില ആളുകൾക്ക് സോഷ്യൽ സയൻസിലായിരിക്കും ഇങ്ങനെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രോഗ്രാമുകൾ ഒരുപാടുണ്ടാവും. എൽ പി സ്കൂളിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു ആഗസ്റ്റ് 6-9 ഒക്കെ വരുമ്പോൾ യുദ്ധത്തിനെതിരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെതിരെ പോസ്റ്റർ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരുപാട് ഒരു വെറൈറ്റി
1: അറിഞ്ഞു പഠിക്കുന്ന സമയം
0: തുടങ്ങാണ്.
1: പ്രത്യേകിച്ച് മേളകളൊക്കെ വരുമ്പോൾ ശാസ്ത്രമേളൊക്കെ വരുന്ന സയൻസ് ഫെയർ ഒക്കെ വരുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രായം കൂടിയാണ്. മറ്റതിങ്ങനെ രക്ഷിതാക്കളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, അവർ അവിടെ കൊണ്ടുപോയി ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കും, അവരവിടെ പോയി ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കും. അങ്ങനെയൊക്കെ ഒരു 5-6 വരികയാണെങ്കിൽ രക്ഷിതാക്കൾ ഹെൽപ്പോട് കൂടിയ എല്ലാ കാര്യവും. പിന്നെ ഇതൊക്കെ അവർ സ്വയം ചെയ്യാനും ഒക്കെ തുടങ്ങുന്ന ഒരു പ്രായമാണ് ശരിക്കും.
0: അതുപോലെ പ്രൊജക്ടുകളൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങും, പ്രൊജക്ട് അസൈൻമെന്റുകൾ അതൊന്നും എൽ പിയില് സ്വന്തമായിട്ട് മെല്ലെ മെല്ലെ നർച്ചർ ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രായമാണ്. അപ്പൊ ഏതായാലും യു പിയിൽ അതൊക്കെയാണ് ഓവറോൾ നമുക്കുണ്ടാവും. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം കേൾക്കാൻ തോന്നുന്നുണ്ട്. അടുത്ത പ്രോഗ്രാം ഹവ്വ ആണ്, എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. അൽഫിത്ര വടക്കേക്കാടാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അവയുടെ ഒരു പാട്ടിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാതുഹു. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ

0: മഷാല്ലാ, വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. നമ്മുടെ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമാണ് ഉണ്ട് സഖിയും തുടങ്ങുന്ന ഒരു പാട്ടിലെ.
1: അതെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മുടെ യു പി കാലഘട്ടമാണ്, അപ്പർ പ്രൈമറി. അത് കഴിഞ്ഞ് പിന്നെ ഒരു തികച്ചും അധികം ആളുകളും ചിലപ്പോൾ മാറി പഠിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ ചില സ്കൂളുകൾ എൽ പി യു പി മാത്രമേ ഉണ്ടാവുള്ളൂ, എട്ടാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ പിന്നെ വേറെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അധിക കുട്ടികളും ഒരു വിദ്യാലയം മാറുന്നത് അധിക കുട്ടികളും മാറുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അവരുടേതായ വളർച്ച ത്വരിതഗതിയിലാകുന്നൊരു പ്രായം, ഒരു ടീനേജ്ക്ക് കടക്കുന്ന പ്രായം, അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികമായിട്ട് എന്താ പറയുക,
0: സ്വന്തമായിട്ട് നല്ലൊരു ചോരത്തിളപ്പൊക്കെയുള്ള ഒരു പ്രായം എന്നാണ് പറയുക. ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ സാധാരണ അവരാണ് എല്ലാം എന്ന് അവർ വിചാരിക്കും.
1: അതെ,
0: ആ കുട്ടികളാണ് എല്ലാം നമ്മളെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം സംഭവിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുക. അപ്പോൾ ആ ഒരു പ്രായമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഠനത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു സീരിയസ് സ്റ്റഡി വരാൻ പോവാണ്.
1: അതെ,
0: ഒന്ന് പത്താം ക്ലാസ് വരുമ്പം ഒരു പബ്ലിക് എക്സാം വരികയാണ്.
1: അതെ,
0: ഇതുവരെയുള്ള അവരുടെ റിസൾട്ടുകൾ ആരും നോക്കിയിരുന്നില്ല.
1: അതെ,
0: പക്ഷേ ഇനി പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ ഒന്നും കൂടി ഒന്ന് സീരിയസ് ആയി തുടങ്ങും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളുകളൊക്കെ മാറുന്ന സമയത്ത് പിയർ ഗ്രൂപ്പ് അവരുടേതായിട്ടൊരു ഗ്യാങ്ങുകൾ വരാൻ പോവാണ്.
1: ഗ്യാങ്ങിന്റെ
0: യു പി സ്കൂൾ എൽ പി സ്കൂളൊന്നും അങ്ങനെ ഗ്യാങ് എല്ലാവരും ഉണ്ട്. സ്ഥിരമായി ബെഞ്ചമിൻ ഇരിക്കണവരുണ്ടാവും, എന്നാൽ ഒന്നും കൂടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് ബോയ്സ് ഒരു ഗ്രൂപ്പ്, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുണ്ടാവും. ഗേൾസ് ഓരോ ബെഞ്ചിരിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ അവർ പഠനത്തിലും ഒരു പിയർ ഗ്രൂപ്പ് ടീച്ചിങ്ങിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും കൂടി ഒരു എഡ്യൂക്കേഷനിൽ ഒന്നും കൂടി ഇറങ്ങി പുറപ്പെടുന്നൊരു സമയമാണ്. നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള സ്കില്ലുകൾ ഒന്നും കൂടി ഒരു ഡെവലപ്ഡ് ആവുന്ന സമയമാണ്. പാട്ടൊക്കെ അറിയുന്നവരൊന്നും കൂടി പാട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ഇനി ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, പ്രോഗ്രാമുകൾ, ഈ ചോക്ക നിർമ്മാണം, അതുപോലെ ചന്ദനത്തിരി നിർമ്മാണം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളിൽ സ്റ്റേറ്റിലൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതൊക്കെ മിക്കവാറും ഉണ്ടാകുന്ന ഈ ഒരു ഹൈസ്കൂൾ സ്റ്റേജിലാണ്.
1: യു പിയിലും ഉണ്ട് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതലായിട്ടും കുട്ടികൾ അതിലേക്കൊക്കെ ഇറങ്ങുന്നത് ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ.
0: അതിനൊരു ഗ്രേസ് മാർക്കിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്.
1: സബ്ജില്ലാ ജില്ലയൊക്കെ പോകുന്നതനുസരിച്ച് ഗ്രേസ് മാർക്കിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ക്ലബ്ബുകൾ യു പിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആക്റ്റീവായി പങ്കെടുക്കുന്ന ഒരു ഇത് ഹൈസ്കൂളാണ്. അവരുടെ മത്സരങ്ങളും ഇതൊക്കെ. ഇപ്പോൾ ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു നേച്ചർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ നേച്ചർ ക്ലബ്ബിൽ അഡ്മിഷൻ കിട്ടാനാണ് പണി. കാരണം നേച്ചർ ക്ലബ്ബിൻ്റെ ഒക്കെ എല്ലാ കൊല്ലവും സൈലന്റ് വാലിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും
1: ഒരു മത്സര ഒരു പ്രവേശന പരീക്ഷയൊക്കെ ഉണ്ടാവും.
0: അതെ,
1: അതൊക്കെ വെച്ചിട്ടായിരിക്കും മാനദണ്ഡങ്ങൾ.
0: പിന്നെ അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജെ ആർ സി, ഇപ്പോൾ ലിറ്റിൽ ഗൈഡ്സ് ഒക്കെ ഉണ്ട്,
1: റോബോട്ടിക്സ് ഒക്കെ
0: പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ക്ലബ്ബുകളിൽ അവരുടെ ലൈഫ് ഇങ്ങനെ എൻഗേജഡ് ആകുമ്പോഴാണ്.
1: അപ്പോൾ
0: ഒട്ടുമിക്ക സാറ്റർഡേ സൺഡേസ് എന്ത് ചെയ്യും, ഇങ്ങനെ സ്കൗട്ടോ ഗൈഡോ ജെ ആർ സിയോ ലിറ്റിൽ ഗൈഡ്സോ ഒക്കെ കൊണ്ടുപോകും, എസ് പി സി കൊണ്ടുപോകും. ഇനി ഇതല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ വെച്ചിട്ട് ട്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ലൈഫ് അവർ ബിസി ആവാൻ പോവാണ്. യു പിയിൽ അങ്ങനെ അല്ലായിരുന്നു. യു പിയിൽ എൽപിയിലൊന്നും,
1: യു പിയിൽ മാക്സിമം പോയാൽ യു എസ് എസ് ആണ്.
0: അതെ അതെ,
1: സർക്കാർ.
0: അത് അവർ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടൈം എൻഗേജഡ് ആവുന്ന ഒരു പ്രോഗ്രാം ഇല്ല. പക്ഷെ ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്ത് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് തുടങ്ങാനും പഠിക്കാനൊക്കെ തുടങ്ങാണ്. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് മാറ്റങ്ങളാണ്. പിന്നെ കൗമാരത്തിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിലും അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറികളിലൊക്കെ കാണാൻ പറ്റും.
1: അതെ, ഒരു ഫോഴ്സ് വരുന്ന സന്ദർഭം അതാണ്.
0: അതെ അതെ,
1: അതുവരെ ഒരു ഓൾ പ്രൊമോഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ പോകുന്ന കുട്ടികള് ഇനിയിപ്പോ അടുത്ത വർഷം മുതലൊക്കെ 9-ഉം 10-ഉം ജയിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ വരാൻ, 10 ഏതായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ 9-ാം ക്ലാസ്സും 8-ാം ക്ലാസ്സും അങ്ങനെ ആക്കണം എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ പ്രൊമോഷൻ സിസ്റ്റം ഹൈസ്കൂളുകളിൽ ഇല്ലാതിരിക്കുക എന്നതൊക്കെയാണ് ചർച്ചകൾ.
0: അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കൂട്ടുകാരൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രൊമോഷൻ ഒന്നും. അവരെല്ലാവരും നല്ല പഠിക്കുന്ന കുട്ടികളായിരുന്നു,
1: പഠിക്കുന്നവരാണ് മാഷാല്ലാ.
0: അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കുള്ളത് ഹംദ മൊയ്തീനാണ്. സി എച്ച് മെമ്മോറിയൽ സ്കൂൾ നെല്ലിക്കാപറമ്പ് മുക്കം ഉള്ള ഹംദ മൊയ്തീൻ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: അതെ,
0: അപ്പോൾ ഹംദ മൊയ്തീൻ്റെ ഒരു പ്രസംഗത്തിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ വിദ്യാലയം സി എച്ച് മെമ്മോറിയൽ സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. വലിയ വളപ്പും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യവുമായ ഇടമാണ് എൻ്റെ സ്കൂൾ. രാവിലെ സ്കൂൾ ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്ന സന്തോഷം പടരുന്നു. പൊൻകിരണങ്ങൾ പോലെ ചിരിച്ചു കണ്ടു കാത്തിരിക്കുന്ന ക്ലാസ് മുറികളും സുഹൃത്തുക്കളും. വിദ്യാലയത്തിലെ അധ്യാപകർ എല്ലാവരും സ്നേഹപൂർവം ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ആ കാഴ്ചയിൽ അമ്മയുടെ സ്നേഹമുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ ജസ്ന ടീച്ചർ കഥ പറഞ്ഞു പഠിപ്പിക്കും. ഓരോ ദിവസവും പുതിയ അറിവുകളും അക്ഷരമുത്തുകളും ചേർക്കുമ്പോൾ മനസ്സ് ചിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി, വിശാലമായ കളിസ്ഥലം, കമ്പ്യൂട്ടർ ലാബ് എന്നിവയുണ്ട്. കളിസ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ ഓടുന്ന കാറ്റും ഞങ്ങളുടെ ചിരിയും ഒരുമിക്കുന്നു. സ്പോർട്സ് ഡേ, ആർട്സ് ഫെസ്റ്റിവൽ തുടങ്ങിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. എൻ്റെ വിദ്യാലയം എനിക്ക് വിജ്ഞാനവും വിനയവും സഹിഷ്ണുതയും സൗഹൃദവും പകർന്നു നൽകുന്നു. എൻ്റെ സ്കൂളിനോടും ടീച്ചർമാരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എനിക്കെൻ്റെ വിദ്യാലയം അതിവിശേഷമായി ഇഷ്ടമാണ്. അത് എൻ്റെ ഭാവിയുടെ ഇളം വിളക്കാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഹംദ മൈദീൻ പറഞ്ഞിട്ടുള്ളത്. അവളുടെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ഒരാളുടെ പ്രോഗ്രാം കൂടി ഉണ്ടല്ലേ, നമുക്ക് മൻഹ മനാസിലെ അവർ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഒരു കവിതയായിട്ടാണ് വന്നിട്ടുള്ളത്.
1: സെൻറ്റ് തോമസ് എൽ പി സ്കൂളിൽ ഉപ്പുകുളം
0: എടുത്തനാട്ട് കരാലെ. അപ്പോൾ അവരുടെ ഒരു കവിതയിലേക്ക് നമുക്ക് കടക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രശസ്ത കവി ഒളപ്പമണ്ണ നമ്പൂതിരി കവിതയാണ്. തിങ്കളും താരങ്ങളും തുവള്ളിക്കതിർ ചിന്നും

0: മാഷാ, നല്ലൊരു കവിതയാണ്. പല ആളുകൾക്കും ഓർമ്മയുണ്ടാവും, സാധാരണ മലയാളം പുസ്തകങ്ങളിൽ പല ബുക്കുകളിലും മുമ്പ് പഠിച്ചിട്ടുണ്ടാവും ആളുകൾ, ഇപ്പം അല്ല എന്നാലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ മനോഹരമായിട്ടുള്ള കഴിവുകൾ പുറത്തെടുത്തിരിക്കുകയാണ്.
1: മൻഹാമനാസ് നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു ഈ വിഷയം കേട്ടോ, പാട്ട് നല്ല ഉഷാറായിട്ട് പാടിയിട്ടുണ്ട്.
0: അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടല്ലേ.
1: അതെ.
0: അപ്പോൾ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എൻ്റെ വിദ്യാലയം എന്നുള്ള വിഷയത്തിൽ ഒരുപാട് ആളുകൾ മെസ്സേജുകൾ പ്രോഗ്രാമുകൾ അയച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അപ്പം ശുക്രൻ സാറേ, ഇപ്പം നിങ്ങളെ പറ്റി ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞ്, അപ്പം ഞാൻ കൂടെ പറയാണ്, പിന്നെ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ പറയുന്നുണ്ട്, അവന് വളരെ നിങ്ങൾ മോശം സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചില ആളുകൾ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും, അതെടുക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യുക, അവനെ പറ്റി എന്ത് ചെയ്യും, എല്ലാം ചർച്ച ചെയ്യും. സംഭവം കണ്ടാലല്ലേ, എന്താ ഇന്നെ പറ്റി നിങ്ങളെ പറ്റി പറഞ്ഞെന്ത് ചെയ്യും, ആരാണോ പറഞ്ഞത് അയാളെ പറ്റി എന്ത് ചെയ്യും, ആ ഓന് അങ്ങനെയല്ല, ഓൻ പണ്ടേ അങ്ങനെയാണ്,
3: ഓനെ കുറിച്ച് നമുക്കറിയാം,
2: ആ എനിക്കറിയാം, അവ പറയും യോഗ്യനാണോ നമുക്ക്. ശരിക്ക് ഈ വിഷയത്തിൽ വന്ന ഒരു പിന്നെ ഒരു ഇമാം ഹസനുൽ ബസീർ റഹിമഹുള്ള പറഞ്ഞ ഒരു സംഭവമാണ് ചിന്തയിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് ഇമാം ഹസനുൽ ബസീർ റഹിമഹുള്ള അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞ് ഇന്ന ആൾ നിങ്ങളെ പറ്റി ഗീബത്ത് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു, അതായത് പരദൂഷണം പറഞ്ഞേക്കണം. ഇത് കേട്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തോ, ഒരു പാത്രം ഈത്തപ്പഴം എടുത്ത് അയാൾക്ക് കൊടുത്തയച്ചു എന്നുള്ളതാണ്,
3: പറഞ്ഞ ആൾക്ക് വേണ്ടി.
2: ആ പറഞ്ഞ ആൾക്ക് വേണ്ടി. അത് ഹസനുൽ ബസീർ റഹിമഹുള്ളയോട് ഒരാൾ പറഞ്ഞു നിങ്ങളെ പറ്റി ഇന്ന ആള്
3: പറഞ്ഞിട്ടുണ്ട്
2: ദൈവത്ത് പറഞ്ഞേക്കണം, ആ സമയത്ത് ഒരു പാത്രം ഈത്തപ്പഴം എടുത്തിട്ട് അയാൾക്ക് കൊടുത്തയച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കം തരും, താങ്കൾ താങ്കളുടെ കുറച്ച് നന്മകൾ എനിക്ക് തന്നിട്ടുണ്ട്, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു സമ്മാനം ഞാൻ കൊടുത്തേക്കാണ്. ഇത് ഞാൻ വായിച്ച സമയത്ത് വല്ലാതെ ചിന്തിപ്പിച്ചൊരു വിഷയമാണത്. കാരണം എന്താണ്, നഷ്ടമൊക്കെ സംഭവിക്കുന്നത്, ഇപ്പം ശുക്രൻ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ആർക്കും നഷ്ടം സംഭവിക്കുന്നത്,
3: നിങ്ങൾക്കാണ്,
2: എനിക്കാണ്. കാരണം എൻ്റെ നന്മ എന്ത് ചെയ്യാണ്, അങ്ങനെ അതീസിലുള്ളത് ഒരാളെ പറ്റി പറഞ്ഞ എന്ത് ചെയ്യും, നാളെ പരലോകത്ത് എന്ത് ചെയ്യും, പിന്നെ ആളുകൾ വരും ആരാണ് പാപ്പരാകുന്ന ചോദിച്ചല്ലോ.
3: അപ്പം
2: എന്താണ് അവനെ മുസ്ലിം എന്നുള്ളത്, അപ്പം എന്താണ് നമ്മൾ ആരൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് അയാളെ നന്മകളൊക്കെ എന്ത് ചെയ്യും,
3: എന്നിട്ട് നന്മ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
2: നമ്മളെ
3: അഥവാ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് നന്മ കിട്ടാനില്ല, എല്ലാം നിങ്ങളത് കഴിഞ്ഞിക്കണെങ്കിൽ എന്ത് ചെയ്യും,
2: അവരെ തിന്മ നമ്മളേക്ക്,
3: നമ്മുടെ തിന്മ എന്റെ തിന്മ നിങ്ങളിലേക്ക് വരും, അല്ലാഹു തആല നമ്മളെ കാത്തിരിക്കുക.
2: അപ്പൊ ഇതിൽ ചിന്തിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ അദ്ദേഹം പ്രതികരിച്ച ഒരു പ്രതികരണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ തമ്മിൽ പിണങ്ങാനും ബന്ധങ്ങൾ വഷളാകാനുള്ള കാരണം എന്താണ്, നമ്മളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോൾ ചെയ്യും, പിന്നെ നമ്മൾ ശത്രുവായിട്ട് മാറാണ്.
3: ശരിയാണ്,
2: അങ്ങനെയാണല്ലോ. പിന്നെ ഓനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ യാതൊരു ബന്ധമില്ലാതെ ഓൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നെ പറ്റി കണ്ട്, അത് വളരെ മോശമായി, ഓൻ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ സംസാരിച്ച് പോകും. പക്ഷെ ഇവിടെ നമുക്കൊരു മാതൃക ഹസനുൽ ബസീർ റഹിമഹുള്ള പറഞ്ഞതാണ്, അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തു. കാരണം എന്താണ്, വലിയ നന്മ മൂപ്പർ കൊടുത്തൊക്കെയാണ്, അതിന് തിരിച്ചെന്ത് ചെയ്യാണ്, ഒരു സമ്മാനം കൊടുത്തു.
3: രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതാണ്. അത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിൽ അബദ്ധം വരും എങ്ങനെ വെച്ചാൽ, നമ്മളോട് വന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഒരു ശരി ഒരു കറക്റ്റ് ഇല്ലാത്ത അഥവാ ശരിയല്ലാത്ത കാര്യമായിരിക്കും, മറ്റാൾ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ഈ കേട്ട പാതി കേൾക്കാത്ത പാതി അവനങ്ങനെ പറഞ്ഞല്ലേ, എന്നാൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയാളോട് ചോദിച്ചു നോക്കുക, ഇങ്ങനെ പറഞ്ഞോ എന്തെങ്കിലും ചോദിക്കാനൊന്നും കാണിക്കില്ല, അതിൻ്റെ പേര് തെറ്റിയെടുക്കും. ആ പറയപ്പെട്ട ആള് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം.
2: പിന്നെ പ്രതികരണ രീതിയൊക്കെ ഇപ്പൊ ഇദ്ദേഹം അങ്ങനെ ഈത്തപ്പഴം സമ്മാനം കൊടുത്ത് അതയാള് വാങ്ങുമ്പോൾ അയാളെ
3: മനസ്സിലാക്കിയാള്
2: പറയോ
3: പറയില്ല.
2: ആ നിലക്കുള്ള ഒരു വിഷയം തിരുത്തി കൊടുക്കലും പഠിപ്പിച്ചു കൊടുക്കലും അവർ തമ്മില് ബന്ധങ്ങൾ അകലാക്കാനൊക്കെ ഉള്ള ഒരു പ്രതികരണ രൂപമാണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്.
3: പിന്നെ നമ്മള് പിന്നെ ഓർമ്മിക്കേണ്ട, ആ മൂപ്പർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക.
2: നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട അങ്ങനെ,
3: അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക, അപ്പൊ നമുക്ക് കുറെ സമാധാനം ഉണ്ടാവും. ആലോചിക്കും, ഹസനുൽ ബസരിക്ക് ഈത്തപ്പഴം കൊടുത്തയക്കുമ്പോൾ ഉള്ളത് മനസ്സിൽ സന്തോഷവും ആഹ്ലാദവുമാണ്. എന്താണ് സംഭവം, എനിക്ക് കുറേ നന്മ കിട്ടി, അയാളെ തിരുത്താൻ കഴിഞ്ഞതാണ്. നേരെ മറിച്ച് ഹസനുൽ ബസീർ റഹിമഹുള്ള അവിടെ എന്ത് ചെയ്യാണ്, ഓ അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, അത്ര നമ്മൾ മനസ്സും പ്രയാസപ്പെടും, അതും അങ്ങനെ ആലോചിക്കും, എന്നിട്ടോ അവസാനം അവനായിട്ട് മിണ്ടാതാവും, അവനെ കാണുമ്പോഴൊക്കെ ഇത് ഓർമ്മ
2: വരും.
3: ഈ ഒരു വിഷയമില്ല. അപ്പൊ നമ്മള് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആളുകളെ കുറിച്ച് നല്ലത് പറയാം. അല്ലാണ്ട് പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നീ ഫല്യക്കുൽ ഖൈറ, നല്ലത് പറയാം. അത് പറയാൻ കഴിയില്ലെങ്കിൽ ഔലിയസ് മുത്ത്, നീ എന്ത് ചെയ്യണം, മിണ്ടാതിരിക്കണം. ഞാൻ ചില ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂടെ ജോലി ചെയ്യുമ്പോൾ കുറേ സ്ഥലങ്ങൾ അങ്ങനെ മാറി മാറി ജോലി ചെയ്തുകൊണ്ട് അഥവാ ചില ആളുകളെ നോട്ട് ചെയ്യും, അവർ ഓഫീസിലെ വർക്കുകളിലോ അല്ല ഓഫീസിലെ നമ്മളെ കൂട്ടായുള്ള സംസാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ കൂട്ടായിട്ടുണ്ടാവും, പലതിനും ഉണ്ടാകും, തമാശ പറയും. പക്ഷേ നമ്മളെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ഇതുപോലെയുള്ള സംസാരങ്ങളോ ഏതെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിൻ്റെ സംസാരങ്ങളൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ഒഴിഞ്ഞു പോവും. അതിലഭിപ്രായം പറയാൻ അവർ വരില്ല. അവർ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ മറ്റേതാവും, എന്നാലും ഇന്നത്തെ തീരുമാനം ശരിയായില്ലോ, ഇന്നലെ പറഞ്ഞത് ശരിയായില്ലോ, അല്ലെങ്കിൽ നമ്മളെ ബോസ് മോശമായിട്ട് പറയുമ്പോൾ ഔ. അപ്പൊ നമ്മളെ അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അപ്പൊ മറ്റാൾ എന്ത് ചെയ്യണം, എല്ലാം അവിടുന്ന് ഇങ്ങനെ നമ്മളും കൂടി നമ്മുടെ കൂടെ അറിയാതെ എന്ത് ചെയ്യാണ്, എസ്കേപ്പ് ആവുകയാണ്.
2: ആൾക്കാർ കൂടുതലാണ് സംസാരങ്ങൾ നമ്മളറിയാതെ ഈ പരദൂഷണത്തിൽ എത്തിപ്പെടാനുള്ള ഒരു പിന്നെ സന്ദർഭം അതാണ്.
3: അത്തരം സന്ദർഭം
2: നമ്മൾ നോർമൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴായിരിക്കും ആരെങ്കിലും ആ സംസാരത്തിൽ കടന്നു വരിക, പിന്നെ അയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ നമ്മൾ കൂടെ എന്ത് ചെയ്യും, അറിയാതെ അങ്ങനെ കൂടിച്ചേർന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇത് ഇതിൽ വലിയൊരു വിഷയം എന്നുള്ളത് പിന്നെ നമ്മളെ നാവുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പരദൂഷണം എന്നുള്ളൊരു വിഷയത്തിലാണ് അസൽ ബസ് റഹിമുള്ളയുടെ ആ സംസാരം. അവിടെ നമുക്ക്
3: അവസാനം ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാവുന്ന പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് സ്വഹാബി

0: റഹ്മാനെ റബ്ബ് സൂക്ഷിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
1: ഇത് നമ്മൾ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ട, ഇതിനെ കൂടെ ചേർക്കേണ്ട ഒരു വിഷയം കൊണ്ടിട്ടാണ് സൂചിപ്പിക്കുന്നത്, അയൽവാസിനെ പറ്റി പറഞ്ഞപ്പോൾ. ഇതിലെന്താ വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നിന്നും അകലെ താമസിക്കുന്ന ഒരാളെക്കുറിച്ച് പറയണ പോലെയല്ല അയൽവാസിയെക്കുറിച്ച് പരദൂഷണം പറയണത്. അത് റസൂലുള്ള പറഞ്ഞല്ലോ, അയൽവാസിയെ ആദരിക്കട്ടെ. ആ ഹദീസിനോട് എന്ത് ചെയ്യാണ്, എതിരായി മാറണമല്ലോ. അത് വലിയൊരു വിഷയമാണ്. നമ്മൾ ദൂരെയുള്ള ഒരു കൂട്ടുകാരെ കുറിച്ച് പറയണ പോലെയല്ല തൊട്ടടുത്ത അയൽവാസിയെക്കുറിച്ച് പരദൂഷണം. അതേപോലെ തന്നെ നമ്മൾ മറ്റേതെങ്കിലും വീട്ടെ കുറിച്ച് പറയണ പോലെയല്ല നമ്മളെ കുടുംബക്കാരെ കുറിച്ച് പറയണത്. അവിടെ എന്താണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധമാണല്ലോ കുടുംബം എന്നുള്ളത്. അത് മുറിക്കാൻ എന്ത് ചെയ്യാണ്, അത് കാരണമായി തീരാണ്. നിസ്സാര വിഷയമല്ല അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്.
0: നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അയൽവാസികളാവുമ്പോൾ പ്രത്യേകിച്ച് എന്താണ്, ഔപദ്രവം വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. റഹ്മാൻ അറബ് നമുക്ക് പിന്നെന്ത് ചെയ്യട്ടെ, തിരുത്താനും നന്മയിലേക്ക് വഴി നടക്കാനും നാവുകൊണ്ട് സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും റഹ്മാൻ അറബ് നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പറയാൻ.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ പ്രമുഖരുടെ ജുമാ ഖുതുബകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന അൽമിംബർ എന്ന പ്രോഗ്രാമാണ്. പാണ്ടിക്കാട് സലഫി ജുമാ മസ്ജിദിൽ ബഹുമാന്യായ മൂസ സലാഹി കാര നിർവഹിച്ച ജുമാ ഖുതുബയാണ് ഇന്ന് നാം കേൾക്കുന്നത്. ആരവങ്ങൾക്ക് നടുവിൽ ആനന്ദിക്കുന്നവരോട്
3: اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നാം നേടിക്കൊണ്ടിരിക്കുന്ന, സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്ന നന്മകൾ ഒരിക്കലും ആരുടെയെങ്കിലും സംസാരങ്ങളിൽ മാത്രം ഒതുങ്ങി മരിക്കേണ്ടവയോ, ഏതെങ്കിലും വാർത്തകളിൽ മാത്രം തിളങ്ങി മരവിക്കേണ്ടതായ കാര്യങ്ങളോ അല്ല എന്ന് വിശ്വാസികളായ ഓരോരുത്തരും നിർബന്ധ ബുദ്ധിയോടെ തന്നെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഏതൊരു കാര്യവും സമൂഹത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്ന രൂപത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ കാര്യത്തെക്കുറിച്ച് അയാൾ ശ്രദ്ധിക്കും മുമ്പ് ലോകം മുഴുവനായി ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത്രത്തോളം ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം വളർന്ന് വലുതായിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവരും

0: ും അറിയുന്ന വസ്തുതയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിങ്കിൽ സ്വീകാര്യത ലഭിക്കണം എന്ന ഏറ്റവും കണിശമായ ബോധം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരം അത് വാക്കായി പ്രവൃത്തിയായി പുറത്തു വരുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത ലഭിക്കാൻ മാത്രം ഈ പ്രവർത്തനം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ആത്മാർത്ഥമായ പരിശോധന വിലയിരുത്തൽ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നിർബന്ധമായും ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് സ്വഭാവത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഓരോ വിഭാഗത്തിനും ഉള്ള പ്രത്യേകത എന്താണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്ന വിഭാഗമാണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദു ബിൽ ഹയാത്തി ദുനിയ. രണ്ടാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗത്തിന്റെ നേർവിപരീതമാണ്, അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ മുഖം പരലോകത്ത് വെച്ച് കാണണം, അള്ളാഹുവിൻ്റെ മുഖത്തെ മറ നീക്കപ്പെടുകയും അത് വിശ്വാസികൾ കാണിക്കപ്പെടുകയും ചെയ്യും എന്ന ബോധമില്ലാതെ അലസന്മാരായി താന്തോന്നികളായി അതിരുവിട്ടവരായി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും ഇഷ്ടം ദുന്യാവിനോടാണ്, ഭൗതിക മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ദുന്യാവിലെ നൈമിഷകമായ തൃപ്തികളാണ് അവർക്ക് വലുത്. ആരെങ്കിലും കൈയടിച്ചു കൊടുത്താൽ, ആരെങ്കിലും ചിരിച്ചു കൊടുത്താൽ, ആരെങ്കിലും ആലിംഗനം ചെയ്താൽ, ആരെങ്കിലും പൂമാലയിട്ടാൽ, ആരെങ്കിലും സ്വീകരണം ഒരുക്കിയാൽ, അതാണ് അവർക്ക് ഏറ്റവും പ്രധാനം. ദുന്യാവിൻ്റെ തൃപ്തിയേക്കാൾ വലുതായി അവർക്കൊന്നുമില്ല. അതുകൊണ്ട് അവർ സമാധാനപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ, അവന്റെ വചനങ്ങൾ, അവന്റെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ എമ്പാടും കിട്ടിയിട്ടുണ്ട്, ധാരാളം കേൾക്കാനും കാണാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാനും അതിൻ്റെ ഭാഗമായി ജീവിക്കാനും അവർ തയ്യാറാകുന്നില്ല. ഉലായിക മഅവാഹുമുന്നാർ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സങ്കേതം നരകമാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ ചെയ്തു കൂട്ടിയ, അവർ സമ്പാദിച്ചു കൂട്ടിയ പ്രവർത്തനങ്ങൾ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. ഒരിക്കലും അവരെ സമ്പത്തിൻ്റെ അവസ്ഥയോ ശരീരത്തിൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ ദുന്യാവിൽ അവരുടെ തറവാടിത്തമോ നോക്കിയിട്ടല്ല, അവരുടെ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വിചാരങ്ങളിലൂടെയും അവരുടെ നിലപാടുകളുടെയും പുറത്തു വന്ന കാര്യങ്ങൾ എന്താണോ അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചതാണ് നരകം എന്നുള്ളത്. ഈ വിഭാഗത്തിൽ അകപ്പെടാതിരിക്കാൻ കണിശമായും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശത്തെ തെറ്റിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങളുള്ള കാലഘട്ടമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മൾ മെല്ലെ ഭൂമിയിൽ നിന്ന് ഉയർന്ന് നമ്മളല്ലാതായി മാറുക, ആരെങ്കിലും പുറത്ത് തട്ടി പ്രശംസിക്കുമ്പോഴേക്ക്, രണ്ട് വാക്ക് പറയുമ്പോഴേക്ക് നമ്മൾ ഏതോ ലോകത്തേക്ക് മാറ്റപ്പെടുക, ഒരു പ്രത്യേക സ്വപ്ന ലോകത്തിലേക്ക് തിരിച്ചുവിടപ്പെടുന്ന സാഹചര്യം, സഹോദരങ്ങളെ, അതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിങ്കലുള്ള സ്വീകാര്യതയാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച്, അഥവാ നാം ഓരോരുത്തരും അകപ്പെടണം എന്നാഗ്രഹിക്കേണ്ടത് ഈ വിഭാഗത്തിലാണ്, നമ്മുടെ പേരുണ്ടാകേണ്ടത് അവിടെയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇടം നൽകേണ്ടത് ആ വിഭാഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വാസത്തോടുകൂടി സൽകർമ്മ നിഷ്ഠയിൽ കഴിയുന്ന ആളുകൾ, ഈമാനുണ്ട് അതനുസരിച്ച് പ്രവർത്തനവും ഉണ്ട്. യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, അവരുടെ റബ്ബ് അവരുടെ ഈമാൻ അനുസരിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കും എന്നാണ്. ഓരോരുത്തർക്കുമുള്ള ഈമാൻ എന്താണ്, ഓരോരുത്തരുടെയും നിലപാട് എന്താണ്, എങ്ങനെയാണ് അവന്റെ വിശ്വാസം, അതനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ വിചാരിക്കും എന്താണ് അയാൾ ഇങ്ങനെ, എന്താണ് അവരിങ്ങനെ, എന്താണ് അവളിങ്ങനെ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തുറന്ന് നമ്മളോട് പറഞ്ഞു, നമുക്ക് വ്യക്തമാക്കി തന്നു, യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, മനസ്സിലുള്ള വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ് അല്ലാഹു ഓരോരുത്തരെയും വഴി നടത്തുക എന്നാണ്. സഹോദരങ്ങളെ, ഒരാൾ അവിശ്വാസത്തിലൂടെ മുസ്ലിം നാമധാരിയായി പോകുന്നു, നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഒരാൾ പച്ചയായ ശിർക്കിലൂടെ, അനാചാരങ്ങളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ പോകുന്നു, നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഒരാൾ പ്രതികാരങ്ങളിലൂടെ, ധാർഷ്ട്യത്തിലൂടെ, വൃത്തികെട്ട പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിം നാമധാരിയായി ഞെളിഞ്ഞ് ജീവിക്കുന്നു, നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടാണ്? എന്താണോ അയാളുടെ മനോഭാവം അതനുസരിച്ചുകൊണ്ട് അല്ലാഹു അയാളെ നടത്തുന്നു എന്നാണ്. തജരീ മിൻ തഹ്തിഹിം അൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങൾ അവർക്കുണ്ടെന്നാണ്. ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭൂതിയുടെ തോട്ടത്തിലാണ് അവരുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചു. അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു, സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ് നാഥ, ന്യൂനതകളില്ലാത്ത ഉന്നതനായ അത്യുന്നതനായ എന്റെ റബ്ബാണ്, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരുടെ പ്രാർത്ഥനയുടെ അവസാനം നോക്കൂ നിങ്ങൾ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഈ സ്വർഗീയ സുഖാനുഭൂതികൾ ഒരുക്കി തന്ന, സ്വർഗീയ ആനന്ദം ഒരുക്കി തന്ന, കൺകുളിർമയുടെ ലോകത്തെ വലിയ സമ്മാനമായി നൽകിയ അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്നാണ് വിശ്വാസികൾ, സ്വർഗം ലഭിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചവർ പ്രാർത്ഥിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, എത്ര മാധുര്യമുള്ള, എത്ര മനോഹരമായ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത്. ഇതിന്റെ മധുരമറിയാൻ, ഇതിന്റെ മനോഹാരിത ആസ്വദിക്കാൻ ദുന്യാവിൽ നിന്ന് കഴിയൂല, അതുറപ്പാണ്. പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ ദുന്യാവിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ പരലോക ജീവിതം ആരംഭിക്കുന്നത് മുതൽ ഇതനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം തന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കുന്ന നീതിയുടെ ഏറ്റവും വലിയ മുഖമാണിത്, ഏറ്റവും വലിയ മുഖമാണിത്. ഇവിടെ അധർമ്മകാരികളായി, അനീതിയുടെ വക്താക്കളായി, തോന്നിയവാസികളായി, വൃത്തികെട്ടവരായി, ആഭാസന്മാരായി ജീവിച്ചവർ മരണാനന്തര ലോകത്തും സുഖിക്കുകയാണെങ്കിൽ എന്ത് നീതിയാണുള്ളത്, എന്ത് ധർമ്മമാണുള്ളത്, എന്ത് വിജയമാണുള്ളത്, എന്താസ്വാദനമാണുള്ളത്! ഇവിടെ എല്ലാം സഹിച്ച്, എല്ലാം ത്യജിച്ച്, ക്ഷമിച്ച് ജീവിച്ചവർ, സഹോദരങ്ങളെ, അവരുടെ ജീവിതം വെറുതെയാണെങ്കിൽ മരണാനന്തര ലോകത്ത് എന്താണ് അവർക്ക് സുഖിക്കാനുള്ളത്? മറിച്ച് അല്ലാഹു തന്ന വാഗ്ദാനമുണ്ട്, അല്ലാഹു തന്ന മുന്നറിയിപ്പുണ്ട്. ഇത് രണ്ടും അല്ലാഹു പൂർത്തിയാക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനവും അവന്റെ മുന്നറിയിപ്പും അവൻ ലംഘിക്കുകയില്ല എന്നത് ഉറപ്പാണ്. ലോകത്ത് നല്ലൊരു ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? കുറെ കയ്യടിയുടെയും ആർപ്പിവിളിയുടെയും ആരവം കേട്ട്, അതിന്റെ ശബ്ദം കേട്ട്, അതിന്റെ നടുവിലിങ്ങനെ സുഖിച്ച് തുള്ളിച്ചാടിക്കഴിഞ്ഞാൽ അതാണ് വിജയം എന്നാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ്. രണ്ടു വരി പാടാൻ സാധിച്ചാൽ ആ പാട്ടിന് താളം പിടിക്കാനും തുള്ളാനുമോ കാടുകൾ ഉണ്ടെങ്കിൽ മതിമറക്കുകയാണ്, എല്ലാം മറന്ന് ആനന്ദിക്കുകയാണ്. മുസ്ലിം നാമധാരിയായി സർവ വൃത്തികേടുകളെയും സർവ മ്ലേച്ഛതകളെയും അലങ്കാരമായി സ്വീകരിച്ച് തുള്ളിച്ചാടി നടക്കുന്ന മുസ്ലിം കുടുംബത്തിൽപ്പെട്ട വലിയ വ്ളോഗർമാരുള്ള കാലമാണ്. അവർക്ക് കയ്യടി കിട്ടിയാൽ മതി, അവർക്കതിന്റെ ബഹളം കേട്ടാൽ മതി, അവർക്കതാണ് മനസ്സിന്റെ വികാരത്തെ ഇളക്കിവിടാനുള്ള ഭക്ഷണം, അതാണ് അവർക്കതിനുള്ള വെള്ളം, അതാണ്. കുറച്ചാളുകൾ കൂടി അവർ വിചാരിക്കുന്നു അതാണ് അവർക്കുള്ള മഹ്ശറ മൈദാനി എന്ന് അങ്ങനെ വിചാരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വലിയ അപകടം പിടിച്ച ഗൗരവകരമായ നിലപാടുകളും സമീപനങ്ങളുമാണത് എന്ന് വളരെ പേടിയോടെ നമ്മൾ മനസ്സിലാക്കണം. എത്ര ചെറുപ്പക്കാരെയാണ് നിസ്കാരത്തിൽ നിന്ന്, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന്, അതുപോലെ തന്നെ സാരോപദേശങ്ങൾ കിട്ടുന്ന ഒരുപാട് സദസ്സുകളിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് എത്ര ചെറുപ്പക്കാരെയാണ്, എത്ര യുവതികളെയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആസ്വാദകർ പിറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്. അതിൻ്റെ എല്ലാം പാപഭാരം വഹിക്കേണ്ടത് ആരാണ്? ഈ രൂപത്തിൽ ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമിനന്നാസ്, ജനങ്ങളെ കൂട്ടത്തിലുണ്ട്, മയ്യഷ്തരി, വില കൊടുത്തു വാങ്ങുന്നവർ, വില പറഞ്ഞു വാങ്ങുകയാണ്, ലക്ഷങ്ങൾ വില പറയുകയാണ്, കോടികൾ വില പറയുകയാണ്, അവരെ സമയത്തിന് വിലയാണ്, അവരുണ്ടാക്കിയ വരികൾക്ക് വിലയാണ്, ആ വരികൾക്ക് അവിടെ അവർ ഇടുന്ന നിഷിദ്ധമാക്കപ്പെട്ട മ്യൂസിക്കിന് വിലയാണ്, അവർ അതിനു വേണ്ടി ഒരുക്കി വെക്കുന്ന സംവിധാനങ്ങൾക്ക് വിലയാണ്, വില കൊടുത്തു വാങ്ങുന്നു വിനോദ വർത്തമാനങ്ങളെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ, കൂടുതൽ വൃത്തികേടുകളിലേക്ക് മ്ലേച്ഛതകളിലേക്ക് ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ വിനോദ വർത്തമാനങ്ങളെ വില കൊടുത്തു വാങ്ങുന്ന ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. നമ്മൾ ആരെങ്കിലും ഓതിക്കൊടുക്കുന്ന അറബി വാക്കുകളാണെങ്കിൽ അതിനെ പുച്ഛമനോഭാവത്തോടെ വെറുപ്പോടെ സ്വീകരിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ കലാമിനോട് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ സഹോദരങ്ങളെ യഥാർത്ഥ മുസ്ലിമിനാവുകയില്ല. അതുകൊണ്ട് കേവല മുസ്ലിം നാമധാരികളായി ജീവിക്കുക എന്നതിലപ്പുറം ഒരു മുസ്ലിമിനെ കൊണ്ട് ഇസ്ലാം അർത്ഥമാക്കിയ സമർപ്പണ ബോധമുള്ള മുസ്ലിമായി മാറുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി കാണേണ്ടത്. നമുക്ക് നാട്ടിലുള്ളവരുടെ കൈയടി, ലോകത്തുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആർപ്പുവിളിയല്ല വേണ്ടത്, മറിച്ചെന്താണ്? കോടാനുകോടി മനുഷ്യർ, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ലോകത്ത് ആ റബ്ബിന്റെ സ്വീകാര്യത, ആ റബ്ബിന്റെ തൃപ്തി കരഗതമാക്കാൻ കഴിയുമോ എന്ന പരിശോധനയാണ് എവിടെയും നമുക്കുണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഒരു നന്മ, ആ നന്മ ചെയ്യുന്ന നേരത്ത് ഒരല്പം പോലും മനസ്സ് തെറ്റാൻ പാടില്ല, ഒരു സെക്കൻഡ് തെറ്റരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു, അന അഗ്ന ശുറകായി അനി ശിർക്, എന്നിൽ പങ്കു ചേർക്കുന്ന ആളുകളെ തൊട്ട് ഞാൻ ധന്യനാണ്. അല്ലാഹ്ക്ക് യാതൊരു കുറവും വരാല്ല. നമ്മൾ കുറെ പങ്കാളികളെ സ്വീകരിച്ച്, എന്റെ കൂട്ടുകാര് കാണട്ടെ, എന്റെ നാട്ടുകാര് കാണട്ടെ, എന്റെ കൂട്ടുകുടുംബങ്ങൾ കാണട്ടെ, എല്ലാവരും കാണട്ടെ, ഞാൻ നല്ല ധനികനാണ്, ധർമ്മിഷ്ഠനാണ്, ആരാധനകളിൽ മുഴുകുന്നവനാണ്, നന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്നവനാണ്, എല്ലാവരും അറിയട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും വാഴ്ത്തട്ടെ, പ്രകീർത്തിക്കട്ടെ, ആ നിലക്ക് ഒരുപാട് പങ്കുകാരെ നമ്മുടെ ചെറുതും വലുതുമായ കർമ്മങ്ങളിലേക്ക് നമ്മൾ സ്വീകരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു, മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാനല്ലാത്ത ഒരാളെ പങ്കു ചേർത്താൽ
1: തറത്തുഹു,
0: അവനെയും ഞാൻ ഒഴിവാക്കി. വശിർക്കഹു, അവൻ ചെയ്ത ആ പങ്കാളിത്തത്തെയും ഒഴിവാക്കി എന്നാണ്. സഹോദരങ്ങളെ, നമ്മെയും അല്ലാഹ്ക്ക് വേണ്ട, നാം ചെയ്ത ആ കർമ്മത്തെയും അല്ലാഹ്ക്ക് വേണ്ട. പിന്നെന്തിനാ നമ്മുടെ ജീവിതം? എന്തിനാ നമ്മുടെ സമയം? എന്തിനാ നമ്മൾ ചെയ്തത്? ആരെ കൈയടിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തത്? വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമയ്യുറായി, ആരെങ്കിലും ഒരാൾ കാണട്ടെ എന്ന നിലക്ക് കപട സ്വഭാവത്തോടുകൂടി കപട മനസ്സോടുകൂടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, യുറായില്ലാഹു ബിഹി, യുറായില്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അത് കാണിച്ചു കൊടുക്കും എന്നാണ്. അല്ലാഹ് അത് എല്ലാവർക്കിടയിലും പരസ്യമാക്കും എന്നാണ്. നമ്മുടെ മനസ്സങ്ങനായത് കൊണ്ട് അതിന്റെ വിധിയും അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലേക്ക് മാറ്റിയെന്നാണ്. നോക്കൂ നിങ്ങൾ സ്വഹാബത്തിന്റെ ജീവനം നോക്കൂ നിങ്ങൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുൻതു ജാലിസൻ മഅ അബ്ദുല്ലാഹി ഇബ്നു അംറ് വ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഈ രണ്ട് സ്വഹാബികളുടെ കൂടെ കഴിഞ്ഞുകൂടിയ ഒരു സാഹചര്യം സ്വഹാബത്ത് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈത്വാൻ മനുഷ്യനെ ശാരീരികമായും അല്ലാതെയും ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ്, അഥവാ ഒരു മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലായിടത്തും ഷൈത്വാൻ എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശാരീരികമായ ഉപദ്രവം, മാനസികമായ ഉപദ്രവം ഷൈത്വാൻ ഉണ്ടാക്കും. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞിട്ട് മഹാനായ അംറ് അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. ആ ഹദീസ് കേട്ടപ്പോ അദ്ദേഹം കരഞ്ഞു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സമ്മ അന്നാസ് ബി അമലിഹി, ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം, ആ കാര്യം കൊണ്ട് ആരെങ്കിലും ജനങ്ങൾ അത് കാണട്ടെ കേൾക്കട്ടെ, ഞാൻ ഈ ചെയ്ത കാര്യം ഓരോരുത്തരെ നാവിലൂടെ മറ്റുള്ളവരെ കാതുകളിലൂടെ എത്തട്ടെ, കാതുകളിലേക്ക് എത്തട്ടെ, അങ്ങനെ ഞാൻ കുറെ ചെയ്യുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ് എന്നൊക്കെ മാലോകർ, ചുറ്റുമുള്ളവർ അറിയട്ടെ. ആ മനസ്സോടുകൂടി ആരെങ്കിലും ഒരു അമല് ചെയ്താൽ സമ്മഅല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും അത് കേൾപ്പിക്കും എന്നാണ്, അല്ല കേൾപ്പിക്കും എന്നാണ്. പിന്നെയോ വസഗറഹു വഹഖറഹു എന്നാണ്, അവനെ നിന്ദ്യനാക്കി വളരെ നിസാരനാക്കി അല്ലാഹു മാറ്റും, വഷളാക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നിലക്കും സഹോദരങ്ങളെ അവനെയും അവന്റെ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുകയില്ല എന്നാണ്. വളരെ ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പലതും സ്റ്റാറ്റസ് ഒക്കെ വെക്കുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കുക, നമ്മൾ സന്തോഷം കൊണ്ട് വെക്കുകയായിരിക്കും, പക്ഷേ നീയത്ത് മാറിപ്പോകുമോ ഇല്ലേ എന്ന പേടി ഉണ്ടാകണം. അതിങ്ങനെ കണ്ടിട്ട് കുറെ ആളുകൾ എടാ ഉഷാറായി, സംഭവമാണല്ലോ, ഭയങ്കരാണല്ലോ, എങ്ങനെ സാധിച്ചുടാ ഈ നിലക്ക് നാല് വർത്തമാനം പറയുമ്പോ, നമ്മൾ വല്ലാതെ ശരീരമൊക്കെ ഇങ്ങനെ ഇളകി, രോമങ്ങനെ തുടിച്ച്, നമുക്കെന്തോ തോന്നിയിട്ട്, ഞാൻ തിരക്കേടില്ലല്ലോ, എല്ലാവരും എന്നെ വല്ലാതെ പ്രശംസിച്ചല്ലോ, പ്രോത്സാഹിപ്പിച്ചല്ലോ, ആ നിലക്ക് പൈശാചികമായ ചിന്തയിലേക്ക് മാറ്റപ്പെട്ടാൽ സഹോദരങ്ങളെ വെറുതെയാണ്, അത് വേസ്റ്റാണ്, അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്, അല്ലാഹു അതിനെ ഒഴിവാക്കും എന്നാണ്. നമുക്കൊരു നന്മ ചെയ്യാൻ കലണ്ടറിലെ ഒരു തീയതിയുടെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഏത് കാര്യത്തിനാകട്ടെ, ഒരു കിണർ കുത്തിക്കൊടുക്കാൻ, ഒരു വിത്ത് പാകാൻ, ഒരു ചെറിയ തൈ നടാൻ, വഴിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് പ്രത്യേകമായൊരു തീയതിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഒരു വിശ്വാസി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണ്. എന്താ പറഞ്ഞാൽ, മനസ്സിന്റെ ശുദ്ധി മാത്രം പോരാ, ശരീരവും പരിസരവും ഒക്കെ വൃത്തിയാകണം, ഒക്കെ വൃത്തിയാകണം. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് നല്ല മനസ്സുണ്ട്, വൃത്തിഹീനമായ ശരീരത്തോടുകൂടി നിസ്കരിച്ചാൽ അല്ലാഹ് സ്വീകരിക്കൂല. എന്തേ കാരണം? നജസ് ഉണ്ട്, അല്ലാഹ് സ്വീകരിക്കൂല. അവ വൃത്തി എന്നത് ശുചിത്വം എന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. എത്രത്തോളം വയുമീതുൽ അദാ അനിത്തോരീഖി സദഖ, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ മ്ലേച്ഛതകൾ നീക്കം ചെയ്യൽ സദഖയുടെ കൂലി കിട്ടാൻ കാരണമാണ്, ധർമ്മം ചെയ്ത കൂലി കിട്ടാൻ കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ, ഒരു മുസ്ലിമുമില്ല, നാമമാത്രമായ മുസ്ലിമല്ല, പേപ്പറിൽ മാത്രം വാർത്തയിൽ മാത്രം സ്റ്റാറ്റസിൽ മാത്രം ഒതുങ്ങുന്ന മുസ്ലിമല്ല, സമർപ്പണ ബോധമുള്ള മുസ്ലിം, വിനയാന്വിതനായ മുസ്ലിം, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധത്തിൽ നിന്ന് ഒരു നിമിഷം പോലും തെറ്റിയിട്ടില്ലാത്ത മുസ്ലിം. ആ മുസ്ലിം ഒരു ചെടി നട്ടാൽ, ഔ യസ്റൌ സർഅൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃഷി അവൻ ചെയ്താൽ, ഫയഅകുലു മിൻഹു തയ്യിർ ഔ ഇൻസാൻ ഔ ബഹീമ, ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ ഒരു മൃഗമോ അതിൽ നിന്ന് ഭക്ഷിച്ചു അല്ലെങ്കിൽ അതിന്റെ തണൽ സുഖിച്ചു, ഇല്ലാ കാന ലഹു ബിഹി സദഖ, അല്ല അവന് സദഖയുടെ കൂലി കൊടുക്കാതിരിക്കൂല എന്നാണ്. ഇത്രത്തോളം പഠിപ്പിക്കപ്പെട്ട ആളാണ് ഒരു മുസ്ലിം. ഇത് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള പരിസര ബോധമാണ്, സാമൂഹ്യ ബോധമാണ്. പക്ഷെ എന്തു വേണം, വിശ്വാസം എന്നത് പ്രധാനമാണ്. അടിത്തറക്ക് കേടുവരുത്തിയിട്ട് എന്ത് നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കുക, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അവിടെ സമാധാനം കിട്ടണം, അവിടെ തൃപ്തിയടയാൻ കഴിയണം, അവിടെ സ്വർഗത്തിലേക്ക് ഒരു ഇടം ലഭിക്കണം. ഈ ബോധമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ശ്രദ്ധിക്കാൻ വിശ്വാസികളായ ഓരോരുത്തരും പരിശ്രമിക്കും എന്നത് ഉറപ്പാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യത്തെക്കുറിച്ചാണ്, വിഷയങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. നാം ഓരോരുത്തരും നിലനിൽക്കുന്ന സന്ദർഭം പല രൂപത്തിലുള്ള രോഗങ്ങൾ പടരാനും വ്യാപിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ്. രോഗം ഒരിക്കലും സ്വമേധയാൽ പകരില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ അസുഖം ഉണ്ടാകും. ഈ ബോധം വിശ്വാസികളായ ഓരോരുത്തർക്കും ഉണ്ടാകണം. പല ആളുകളും രോഗത്തെ പേടിക്കണം, രോഗത്തെ പേടിക്കണം, പേടിക്കണ്ട എന്നല്ല, പക്ഷേ എൻ്റെ റബ്ബ് വിധിച്ചാൽ എനിക്കുണ്ടാകും, എൻ്റെ റബ്ബ് വിധിച്ചില്ലെങ്കിൽ എനിക്കുണ്ടാവുകയില്ല. ഈ ബോധം മറന്നുകൊണ്ടുള്ള ഒരു പേടി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. അതുപോലെ തന്നെ പ്രാർത്ഥന കൈവിട്ട ഒരു ജീവിതവും ഉണ്ടാകരുത്. മരുന്നും കാര്യങ്ങളും ചികിത്സയും ഒക്കെ കാരണങ്ങളാണ്. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഗൗരവപ്പെട്ട കാരണമാണ് പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് രോഗമുണ്ടാകുകയാണെങ്കിലും നമ്മുടെ മക്കൾക്ക് രോഗമുണ്ടാകുകയാണെങ്കിലും മാതാപിതാക്കൾക്ക് നമ്മുടെ ഇണക്ക് ആർക്ക് രോഗമുണ്ടാകുകയാണെങ്കിലും അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി, അതുപോലെ ലാ ബഅസ തുഹൂറു ഇൻഷാ അല്ലാ, ആ നിലക്കുള്ള പ്രാർത്ഥനകൾ കൈമാറാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രോഗം പടരാനും വ്യാപിക്കാനും ഒക്കെ കാരണമാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, അതിനെ കരുതാൻ നമുക്ക് സാധിക്കണം. വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്ന, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ അതൊക്കെ തുറന്നു വിടുന്ന, അങ്ങനെയുള്ള ഒരു ശുചിത്വം കാര്യമായി എപ്പോഴും ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതലായി ഒന്നുകൂടി ശ്രദ്ധിക്കണം. ആ നിലക്കുള്ള ഒരു സാഹചര്യം കൂടിയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള കണിശമായ ഒരു പരിശ്രമം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ, റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജന വദുർരിയാതന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. പാണ്ടിക്കാട് സലഫി ജുമാ മസ്ജിദിൽ മൂസ സൊലാഹി കാര നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇപ്പോൾ കേട്ടത്. ആരവങ്ങൾക്ക് നടുവിൽ ആനന്ദിക്കുന്നവരോട്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ LLB പ്രോഗ്രാമുകൾ പഞ്ചാബിലെ മൊഹാലിയയിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 5 വർഷം വീതം ദൈർഘ്യമുള്ള BLLB, BCO, LLB പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ലോ എൻട്രൻസ് ടെൻസ് LDT July 5 നടക്കും. ആർമിയിൽ 10 വർഷമെങ്കിലും സേവനം ചെയ്തവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കാണ് കൂടുതൽ സീറ്റുകളും മാറ്റിവെച്ചിട്ടുള്ളത്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്, www.ALL.AC.IN.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇപ്പോൾ ഒരു കണ്ണൂരുമായി ബന്ധപ്പെട്ട കണ്ണൂരിലെ ഒരു ജോഷി, അദ്ദേഹം ചെയ്ത ഒരു നല്ല ഒരു പ്രവർത്തനത്തെ പറ്റി, കാനയിലകപ്പെട്ട പട്ടിക്കുട്ടികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന, സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ സഹജീവികളോടുള്ള സ്നേഹം, ഈ ഇത്തരത്തിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
5: തീർച്ചയായും സെൽഫി, നമ്മുടെ ശ്രോതാക്കളുമായി അതിൻ്റെ ഒരു 2 വശങ്ങൾ പങ്കുവെക്കണമെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഇപ്പോൾ ഈ വേനലിൻ്റെ ചൂടിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പിന്നെ പാത്രങ്ങളിൽ നമ്മൾ ഈ പറവകൾക്ക് പിന്നെ വെള്ളം വെച്ചു കൊടുക്കും. അപ്പോൾ അവർ എന്നിട്ട് വളരെ കൗതുകത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടി ദൂരെ നിന്ന് വീക്ഷിക്കും ഞാൻ വെച്ച വെള്ളം അത് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പം അത് ചെറുപ്രായത്തിൽ തന്നെ അവരിൽ മുളപൊട്ടുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു പ്രകടമായൊരു ഭാവമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പശു നടന്നു പോകുമ്പോൾ, അതേപോലെ തന്നെ മറ്റേ മൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അതിനു വേണ്ടി വേഗതയിൽ വന്ന വാഹനം കാത്തു നിൽക്കുന്ന വളരെ സുന്ദരമായ കാഴ്ച നമ്മൾ കാണാറുണ്ട്.
4: തീർച്ചയായും
5: അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ നിർത്താതെ പോകുന്നു, അത് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്, ഒരു ക്രൂരതയുടെ ഒരു മുഖം കൂടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വാഹനം തട്ടിത്തെറിപ്പിച്ച് റോഡരികിലേക്ക് തള്ളിയിട്ട് പോവുക, അതൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു മാനസികാവസ്ഥ.
4: ഒരു പരിഗണനയും നൽകാതെ അത്തരത്തിലുള്ള ജീവികളെ ഒരു പക്ഷേ തട്ടിത്തെറിപ്പിച്ച്, മനഃപൂർവ്വം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന വാഹനങ്ങൾ ഉണ്ടാകും. ഇത് പറഞ്ഞപ്പോൾ ഹർമിൻ്റെ പരിസരത്തുള്ള ആ പ്രാവുകളെ ഓർമ്മ വരികയാണ്. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആ പ്രാവുകൾ ഒരുപാട്, ആ ഭാഗത്ത് ആ പള്ളിയുടെ ഹറമ് കഴിഞ്ഞിട്ടുള്ള മുറ്റത്ത് ഒരുപാട് പ്രാവുകൾ. അപ്പോൾ അവിടുന്ന് വരുന്ന ആളുകൾ ഒരല്പം പുതിയില് ഗോതമ്പ് മണികളും മറ്റൊക്കെ വിലക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി അവയ്ക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. എനിക്കൊരു സഹോദരനെ പരിചയമുണ്ട്. അദ്ദേഹം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം സുബഹി നമസ്കാരത്തിനു ശേഷം കടയിൽ നിന്ന് ഒരല്പം ഈ മിച്ചർ പോലത്തെ ഒരുതരം ബേക്കറിയുടെ മണികൾ അദ്ദേഹം വിലക്ക് വാങ്ങി, എന്നിട്ട് വീട്ടിൽ വന്ന് അത് തൻ്റെ മുറ്റത്ത് വിതറി, അത് കഴിക്കാൻ വേണ്ടി രാവിലെ കലവിലെ ശബ്ദത്തിൽ വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ എല്ലാ ദിവസവും. അപ്പം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു പേടിയും കൂടാതെ അവരത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അത്തരം ചില സഹജീവി സ്നേഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരു നായക്ക് തൻ്റെ ഷൂവിൽ കിണറിലേക്കിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് നാവ് നീട്ടി ദാഹം പ്രകടിപ്പിച്ച നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിട്ട് അതിനെ ഉപദ്രവിച്ച ഒരു സ്ത്രീ നരകത്തിലാണ് എന്നും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹജീവി സ്നേഹത്തിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഉദാത്തമായ മാതൃക കൂടിയാണ്.
5: നമ്മുടെ ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ ശ്രോതാക്കളുമായി നമുക്ക് പങ്കുവെക്കാനുള്ളത്, നമ്മുടെ വളർന്നു വരുന്ന മക്കളെയും നമ്മളും തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉത്തമമായ മാതൃകകളാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്താനുള്ളത്.
6: ഫിത്നകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവതരിപ്പിക്കുന്നത് ഷമീർ മദീനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെ നിന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ വിശദീകരിക്കപ്പെടുന്ന ഒരു സദസ് എന്നുള്ള നിലയിൽ ഈ സംസാരം അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും നിങ്ങളെടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും കടന്നു വരുന്ന വിഷയസംബന്ധമായ പല സംശയങ്ങളുണ്ടാകും. വിശദീകരണങ്ങൾ കൂടുതൽ ചോദിക്കണമെന്ന് തോന്നുന്ന പല ചോദ്യങ്ങളും ഉണ്ടാകും. അതെല്ലാം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് എന്നാണ് ആമുഖമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്. അപ്രകാരം തന്നെ പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകൾ ശ്രവിക്കുന്ന നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപകാരപ്പെട്ട ഉപദേശങ്ങളുമൊക്കെ, ഫലപ്രദമായ നിർദ്ദേശങ്ങളുമൊക്കെ ഞങ്ങളുമായി പങ്കുവെക്കാനുണ്ടാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങളത് നിർവഹിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളത് സ്വീകരിക്കുകയും വേണ്ട മാറ്റങ്ങളും ഗുണങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെയുള്ള തൗഫീക്കും താക്കത്തും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ ഈ സഞ്ചാരത്തിൽ പരസ്പരം കൈകോർത്ത് സഹകരിച്ച് മുന്നേറാൻ നാം എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ പ്രത്യേകമായി നമുക്ക് അടയാളപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഫിത്തനകളെക്കുറിച്ച മുന്നറിയിപ്പുകൾ. പലതരത്തിലുള്ള ഫിത്തനകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന്, വിശിഷ്യ സത്യവിശ്വാസികൾക്ക് മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നൽകിയിട്ടുണ്ട്. പല വിധത്തിലുള്ള ഫിത്തനകൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് അവിടെ നിന്ന് ഉണർത്തി. ചിലപ്പോൾ ശരീരത്തിൽ, ചിലപ്പോൾ സമ്പത്തിൽ, ചിലപ്പോൾ സാമൂഹികമായി, ചിലപ്പോൾ മതരംഗത്ത്, ഇങ്ങനെ പല മേഖലയിലും ഫിത്തനകളുണ്ടാകും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഉണർത്തിയതുപോലെ, വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. സമ്പത്ത് നശിച്ചുകൊണ്ട് ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും കൊണ്ട്, ഭയപ്പാടുകൊണ്ട്, ഭീതി കൊണ്ട്, ഉറ്റവരുടെ, ഏറ്റവും അടുത്ത ആളുകളുടെ വിയോഗം കൊണ്ട്, അതേപോലെ തന്നെ കൃഷി നാശം, നഷ്ടം സംഭവിച്ചുകൊണ്ട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിലൊക്കെ അല്ലാഹു പരീക്ഷിക്കും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഈ ലോകത്തിൻ്റെ ഒരു സ്വാഭാവികമായ അനിവാര്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഉണർത്തിയിട്ടുണ്ട്. ആ ഫിത്തനകളും പരീക്ഷണങ്ങളുമൊക്കെ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് പ്രവാചകൻ ഉണർത്തിയ, മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയാനും ആ വിഷയത്തിൽ ഒരു സത്യവിശ്വാസി കൈക്കൊള്ളേണ്ട നിലപാടുകൾ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. മുസ്ലിം സമൂഹത്തിൽ പല അവാന്തര വിഭാഗങ്ങളുണ്ടാകുമെന്നും അവർ പരസ്പരം പോരടിച്ച് ഛിദ്രതകൾ സൃഷ്ടിക്കുമെന്നും ഛിദ്രതകൾക്ക് ആക്കം കൂട്ടിയ പല സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംഭവിക്കുന്നതിന് മുമ്പേ ഉണർത്തിയിട്ടുണ്ട് എന്ന് ഹദീസുകളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫിത്തനകളെക്കുറിച്ച് മാത്രമല്ല, ഫിത്തനകളെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊപ്പം സുബഹി നമസ്കരിച്ച ശേഷം സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നൽകി നിന്ന് നേതൃത്വം നൽകി നമസ്കാരം നിർവഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞുകൊടുത്ത ചില കാര്യങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. സ്വഹീഹ് മുസ്ലിം പരിശോധിച്ചാൽ കിതാബുൽ ഫിത്തൻ, ഫിത്തനകളെപ്പറ്റി പറയുന്ന വലിയൊരു ഭാഗം ഹദീസുകൾ അവിടെ കാണാൻ കഴിയും. അതിലുള്ള ആ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു ഹദീസാണ് സ്വല്ലാബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജർ, പ്രഭാത നമസ്കാരം, ഫജർ നമസ്കാരം ഒരിക്കൽ ഞങ്ങളെയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. ഇമാമിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഇദൽ മിമ്പർ, പള്ളിയിലെ മിമ്പറിൽ പ്രസംഗപീഠത്തിൽ കയറി നിന്നു. ഫഹത്വബന, എന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു. ഹത്ത ഹളറത്തിൽ ലുഹർ, സുബഹിയുടെ ആദ്യ ആ സമയത്ത് തുടങ്ങിയ സംസാരം നീണ്ടു നീണ്ട് ലുഹറിനോളം അടുത്തു. ഫനസല ഫസ്വല്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം സംസാരം അവിടെ നിർത്തി ഇറങ്ങി നമസ്കരിച്ചു, ലുഹർ നമസ്കരിച്ചു. ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം നമസ്കാരത്തിൻ്റെ ദിക്ര ദുആകൾ, അതേപോലെ തന്നെ റവാത്തിബ് നമസ്കാരം എല്ലാം കഴിഞ്ഞ് സുമ്മ സ്വഇദൽ മിമ്പർ, വീണ്ടും മിമ്പറിൽ കയറുകയാണ്, പ്രസംഗപീഠത്തിൽ കയറി. അങ്ങനെ അസർ വരെയും പിന്നെ വീണ്ടും അതേപോലെ നമസ്കാരശേഷം നമസ്കാരത്തിനായി ഇറങ്ങി നമസ്കാരവും അനുബന്ധ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രഭാഷണത്തിനായി അല്ലെങ്കിൽ പ്രസംഗപീഠത്തിൽ കയറി മഗ്‌രിബ് വരെ ഇങ്ങനെ നീണ്ടു നിന്ന, ഒരു ദിവസം വരെയും നീണ്ടു നിന്ന പ്രവാചകന്റെ ഉണർത്തലുകളും ഉത്ബോധനങ്ങളും സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഫിത്തൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. സാന്ദർഭികമായി ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പള്ളിയിൽ നമുക്ക് പ്രഭാഷണ പരിപാടികൾ നടത്താം, അതേപോലെ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഏകദിന മതപഠന ക്യാമ്പ് അതിനുള്ള ഒരു രേഖ കൂടിയാണത്. ഓരോ സമയത്തെയും നമസ്കാരത്തിൻ്റെ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ച് വീണ്ടും തുടരുന്നു. അപ്പോൾ ദീർഘമായ ആ ഒരു ഉത്ബോധനങ്ങളിൽ പ്രധാനമായും പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ്. ദീനിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിധത്തിൽ വരെയും മനുഷ്യന്മാർ പരീക്ഷിക്കപ്പെടുന്ന വലിയ വലിയ ഫിത്നകൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അവിടുന്ന് പറഞ്ഞു, ബാദിറൂ ബിൽ അഅ്മാൽ, നിങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് മുൻകടക്കണം, മുന്നേറണം. ഫിത്തനൻ കഖിത്വഇൽ ലൈലിൽ മുളിം, രാത്രിയുടെ കുരാകുരിരുട്ടിൻ്റെ ഭാഗം പോലെ പലതരത്തിലുള്ള ഫിത്നകൾ നിങ്ങളെ തേടിയെത്തും. അതിനു മുമ്പ് അല്ലെങ്കിൽ ആ ഫിത്നകൾ നിങ്ങൾ നന്മകളിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ മത്സരിച്ച് മുൻകടക്കണമെന്നാണ്. ആ ഫിത്നയുടെ ഊക്കും ഗൗരവവും ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ, ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നത് വിശ്വാസിയായിക്കൊണ്ടായിരിക്കും. വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്കും ജീവിത സാഹചര്യങ്ങളുമൊക്കെയായി ഇടപഴകി അയാൾ ഈമാനിന് കടകവിരുദ്ധമായ, സത്യവിശ്വാസത്തിന് നിരക്കാത്ത പലതും ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അവസാനം വൈകുന്നേരം കാഫിറായിട്ടായിരിക്കും ഉണ്ടാകുക. വേറെ ചില ആളുകൾ നേരെ തിരിച്ചും, വൈകുന്നേരം വിശ്വാസിയായിരിക്കും, രാവിലെ ആകുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാകും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, യബിഉ ദീനഹു ബിഅറളിൻ ഖലീലിൻ മിന ദുനിയ, ദുനിയാവിൻ്റെ നിസ്സാരമായ തുച്ഛമായ ചില വിഭവങ്ങൾക്ക് ചരക്കുകൾക്ക് പകരമായി ആ ലാഭം കിട്ടാൻ വേണ്ടി ദീനിനെ തന്നെ വിറ്റുകളഞ്ഞ ആളുകളുണ്ടാകും. നഊദു ബില്ലാ. ഇമാം അഹ്മദ്, ഇമാം മുസ്ലിം, ഇമാം തിർമദി ഒക്കെ ഉദ്ധരിക്കുന്ന വളരെ പ്രബലമായ ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. ദീൻ വളരെ ലാഘവത്വത്തോടുകൂടി വലിച്ചെറിയുന്ന ആളുകൾ ഇന്നില്ലേ എമ്പാടും. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പുറങ്കാലുകൊണ്ട് തട്ടുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന, അതൊന്ന് കാണാനും അതൊന്ന് പഠിക്കാനും ഒക്കെ മനസ്സ് വെക്കാതെ അതിൽ നിന്നും പുറംതിരിഞ്ഞു കളയുന്ന, മുഖം തിരിച്ചു കളയുന്ന ആളുകൾ ഒക്കെയുണ്ട്. ഒരു നിസ്സാരമായ ലാഭം കിട്ടും എന്നറിഞ്ഞാൽ, ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപ 2 രൂപ ലാഭം കിട്ടുമെന്നറിഞ്ഞാൽ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും വഴികളിലൂടെ പോകാൻ, ദീൻ വിലക്കിയതാണോ ദീൻ അനുവദിച്ചതാണോ എന്ന് പോലും പരിശോധിക്കാതെ ഇടപാടുകൾ ചെയ്യുന്ന, അതേപോലെ അതനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന, പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ട്. എല്ലാവർക്കും പറയാനുള്ള ന്യായം, ജീവിക്കണ്ടേ? തെറ്റാണെന്നറിയാം, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളെ അവഗണിച്ച് ദീൻ ഒരു പ്രശ്നമല്ലാതെ കൈയൊഴിച്ചു പോകുന്ന അവസ്ഥ, അത് വലിയ ഗുരുതരമായ അപകടമാണ്. നേരെ മറിച്ച് ഒരു സത്യവിശ്വാസി എപ്പോഴും പടച്ചറബിനോട് തേടിക്കൊണ്ടിരിക്കണം, അള്ളാഹുമയ്യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ചതാണ്, സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടതാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. സൂറത്ത് ആലി ഇംറാനിൻ്റെ ആദ്യ ഭാഗത്ത് വിശ്വാസികളുടെ പ്രാർത്ഥനയായി അള്ളാഹു പഠിപ്പിച്ചതുപോലെ, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി സന്മാർഗം നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ വ്യതിചലിപ്പിച്ച് തെറ്റിച്ചു കളയരുതേ. അപ്പോൾ ദുനിയാവിലെ ഏതെങ്കിലും തരത്തിലുള്ള തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും മതപരമായ അധ്യാപനങ്ങളെയും മറന്നുകൊണ്ട് അവയെ ബലികഴിപ്പിക്കുന്ന അവസ്ഥ, അത് വലിയൊരു ഫിത്നയാണ്. ഫിത്നയുടെ ആധിക്യവും കാഠിന്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അസഹ്യമായ വർദ്ധനവും കാഠിന്യവും നിമിത്തം വിശ്വാസി കൊതിച്ചു പോകും എന്നാണ്, മരണം കൊതിച്ചു പോകും. ലാ തഖൂമു സാഅതു ഹത്താ യമുറു അർ-റജുലു ബിഖബ്രി അർ-റജുലി ഫയഖൂൽ യാ ലൈതനി കുൻതു മക്കാനഹു. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കബറിലൂടെ, കബറിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ പടച്ചവനെ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ ജീവിച്ച് മരിച്ച് അങ്ങ് പോയിരുന്നെങ്കിൽ ഈ ഫിത്നകളും കുഴപ്പങ്ങളും അതൊന്നും കാണുകയോ കേൾക്കുകയോ അതിലൊന്നും ഇടപെടുകയോ ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പരിതപിക്കുന്ന ഒരവസ്ഥ വരെയും ഉണ്ടാകുമെന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാ അവരുദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഫിത്നകളിൽ അകപ്പെടാനുള്ള പ്രധാന കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ എണ്ണിയെണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, ഖില്ലത്തുൽ ഇൽം, അറിവില്ലായ്മയാണ്. ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ സമയമില്ല, ഒരുക്കമല്ല. അങ്ങനെ വരുമ്പോൾ ഫിത്നകൾ പലതും കടന്നു വരികയും അതിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയുടെ ഒരു പ്രഭാഷണ ഹെഡിങ്ങാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അത്തഫഖുഹു ഫിദ്ദീൻ ഇസ്മത്തും മിനൽ ഫിത്തൻ. ദീൻ പഠിക്കുക എന്നത്, ദീനിൽ പരിജ്ഞാനം ആർജിക്കുക എന്നതാണ് ഫിത്നകളിൽ നിന്നുള്ള സുരക്ഷ. അപ്പോൾ പലതരത്തിലുള്ള അപകടങ്ങളും കുഴപ്പങ്ങളും ഫിത്നകളും ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആ ദീനിനെ സംബന്ധിച്ചുള്ള അറിവ് കുറയുന്നതിനനുസരിച്ച് ഫിത്നകളിൽ ആളുകൾ അകപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ കസ്റത്തുൽ ജഹിൽ, അജ്ഞതയുടെ ആധിക്യം. ദീന് പഠിക്കൂല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായ അന്ധവിശ്വാസവും അനാചാരങ്ങളും അജ്ഞതയും അത് പെട്ടെന്ന് ആളുകളിലേക്ക് പകരും. ഉള്ളത് പഠിക്കാൻ ആളുകൾക്ക് നേരമില്ല, ഇല്ലാത്തത് കൊണ്ടു നടക്കാൻ അതിൻ്റെ പിന്നാലെ കുറേ ആളുകളുണ്ടാവും എന്ന് നമ്മൾ കാണുന്നതാണ്. ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും സോഷ്യൽ മീഡിയകളിലൂടെ പകർത്തുവാനും അത് ആചരിക്കുവാനും ഒക്കെ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഏടുകൾ, ഖുർആൻ അവിടെയുണ്ട്, സ്ഥിരപ്പെട്ട ഹദീസുകളുടെ സമാഹാരങ്ങളുണ്ട്, അതൊന്ന് തുറന്നു നോക്കാനും വായിക്കാനും പഠിക്കാനും അതിനൊന്നും നേരമല്ല. എന്നാൽ ഊരും പേരും അറിയാത്ത, അഡ്രസ്സില്ലാത്ത പല ഏടുകളുണ്ട്. അത് വളരെ ഭക്തിയാദരപൂർവം രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലി നടക്കുന്ന ആളുകൾ, കസ്റത്തുൽ ജഹൽ, അജ്ഞതയുടെ ആധിക്യമാണ്. അതേപോലെ തന്നെ തർക്കുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അറിഞ്ഞ് പിൻപറ്റേണ്ടതിന് പകരം ഇസ്ലാമിനെ തന്നെ കൈയൊഴിക്കുന്ന അവസ്ഥ, മതം തന്നെ ശരിയല്ല എന്ന് വിലയിരുത്തുന്ന രീതിയിലേക്ക് ആളുകളെത്തും. ഇന്നും നമ്മളങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെയാണോ മതം എന്ന് ചോദിച്ചിട്ടാണ് യഥാർത്ഥ മതത്തിന് നേരെ അവരൊന്ന് അന്വേഷിക്കുവാനോ അറിയാനോ ശ്രമിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ അപ്പുറത്ത് കാണുന്നത് മതത്തിൻ്റെ പേരിലുള്ള ഇത്തരത്തിലുള്ള പൗരോഹിത്യവും തോന്നിവാസങ്ങളും ഒക്കെയാണ്. അപ്പോൾ മതം തന്നെയും കൈയൊഴിക്കുന്ന അവസ്ഥ. അതിനും പുറമെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ഇർത്തിക്കാബ് ദുനൂബ് വൽ മആസി, തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുക, തിന്മകളുമായി അഭിരമിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകെട്ടിലൂടെ മുന്നേറുമ്പോൾ അവരും ഫിത്നയിൽ അകപ്പെടാം. അത് തന്നൊരു ഫിത്നയാണ്, അതിനും പുറമെ വേറെയും ഫിത്നകളിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരിക്കും. മറ്റൊന്ന് ഇൻതിഹാഖുൽ ഹുറുമാത്ത്, അള്ളാഹു പവിത്രത കൽപ്പിച്ച, അള്ളാഹു ആദരിച്ച പലതുമുണ്ട്. മത ചിഹ്നങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികൾ, അള്ളാഹുവിൻ്റെ കിതാബായ വിശുദ്ധ ഖുർആൻ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഇവയെ എല്ലാറ്റിനെയും നിന്ദിക്കുന്ന, അപഹസിക്കുന്ന, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച അന്ത്യപ്രവാചകനെപ്പോലും ചീത്ത പറയുന്ന, അപഹസിക്കുന്ന ഈ പവിത്രതകളെ എല്ലാറ്റിനെയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതൊക്കെയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഫിത്നകളിൽ, ആപത്തുകളിൽ അകപ്പെടുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാത്തരം ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന യദൈ അസ്സാഅ അയ്യാമൻ യൻസിലു ഫീഹൽ ജഹൽ വയർഫഉൽ ഇൽം വയക്സുറുൽ ഹറജ്. അന്ത്യദിനത്തിന്റെ മുന്നോടിയായി ചില ദിവസങ്ങളുണ്ട്. ആ സമയങ്ങളിൽ, ആ കാലത്ത് യൻസിലു ഫീഹൽ ജഹൽ, അജ്ഞതയായിരിക്കും ആളുകളിലേക്ക് ഇറങ്ങി വരിക, വ്യാപിക്കുക. വയർഫഉൽ ഇൽം, ശരിയായ ജ്ഞാനം, ഇൽം ഉയർത്തപ്പെടും. വയക്സുറുൽ ഹറജ് ഐ അൽ ഖത്ൽ, മനുഷ്യരുടെ ഇടയിൽ കൊലപാതകങ്ങൾ അധികരിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്കത് കാണാം. മറ്റൊരു റിവായത്തിലുള്ളത്, വയക്സുറു സിന, വ്യഭിചാരം വർദ്ധിക്കും. വയക്സുറു ശുർബൽ ഖംർ, മദ്യപാനം കൂടും. വയഖല്ലു റിജാൽ വയക്സുറു നിസാ, പുരുഷന്മാരുടെ എണ്ണം കുറയുകയും സ്ത്രീകളുടെ എണ്ണം കൂടുകയും ചെയ്യും. സമുദായം പരസ്പരം ഏറ്റുമുട്ടുന്നത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫിത്നകളുടെ കൂട്ടത്തിൽ മുന്നറിയിപ്പായി നമുക്ക് നൽകിയിട്ടുണ്ട്. അയൽവാസി, ബന്ധുക്കൾ, കുടുംബക്കാർ, അങ്ങനെ പരസ്പരം പോരടിക്കുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്ത യഖ്തുല റജുലു ജാറഹു, ഒരാൾ തൻ്റെ അയൽവാസിയെ കൊന്നുകളയും. വയഖ്തുലു അഖാഹു, തൻ്റെ സ്വന്തം സഹോദരനെ അയാൾ വധിച്ചു കളയും. വയഖ്തുലു അമ്മഹു വയഖ്തുലു ഇബ്ന അമ്മിഹി, പിതൃ സഹോദരനെയും പിതൃവ്യന്റെ പുത്രനെയും അടക്കം കൊല്ലുന്ന, കൊലപാതകം അധികരിക്കുന്ന കാലം. ഫിത്നകൾ പല രൂപത്തിൽ കടന്നു വരുമ്പോൾ അതിൽ അകപ്പെടാതിരിക്കാൻ പടച്ചറബിനോട് നമ്മൾ തേടണം രക്ഷയ്ക്കു വേണ്ടി. അള്ളാഹുവിനോട് ഫിത്നയിൽ നിന്ന് രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം. എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥ വരെയും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വല്ലദീ നഫ്സി ബിയദി ലയഅത്തിയന്ന അലന്നാസി സമാൻ ലാ യദ്രിൽ ഖാതിലു ഫീ അയ്യി ഷൈഇൻ ഖുതിൽ. ജനങ്ങളുടെ അടുക്കൽ ഒരു കാലം വരും, അന്ന് കൊലപാതകങ്ങൾ അധികരിക്കും. കൊലപാതകി കൊന്ന ആൾക്കറിയില്ല ഞാൻ എന്തിനാണ് ഇപ്പോൾ അയാളെ കൊന്നത് എന്ന്. വലാ യദ്രിൽ മഖ്തൂലു അലാ അയ്യി ഷൈഇൻ ഖുതിൽ, എന്തിൻ്റെ പേരിലാണ് എന്നെ അയാൾ കൊന്നത് എന്ന് കൊല്ലപ്പെട്ട വ്യക്തിക്കും അറിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ വലിയ ഫിത്നകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം അതിനൊരു ഉദാഹരണമാണ്. ഖവാരിജുകളുടെ ആഗമനം ഇത്തരത്തിലുള്ള ഫിത്നകളിൽ ഒന്നാണ്. അങ്ങനെ ഫിത്നകളെ നാം തിരിച്ചറിയാനും അതിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാത്തരം ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അറിയാനും ദീനിയായ ഉത്ബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താനും അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിച്ച് പടച്ചറബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഫിത്നയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ അടിത്തറകൾ പ്രോഗ്രാമിലൂടെ നമുക്ക് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് ഷമീർ മദീനി.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു സ്മൃതിപദം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, വിശ്വാസ നിലപാട്, ഭാഗം 4. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മൂസ സ്വലാഹിക്കാര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ളയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ വിഷയങ്ങളിൽ ഇമാമിൻ്റെ നിലപാട്, പ്രമാണങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന കണിശത, അതിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, അറിവുകൾ എന്തെല്ലാം, അതിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗ നരക കാര്യങ്ങളിലുള്ള വിശ്വാസം, അതിൽ അഹ്ലു സുന്ന വൽ ജമാഅ എടുത്ത നിലപാട് എന്താണ്, ഇമാം ആ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി, അൽഹംദുലില്ല. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തെക്കുറിച്ചും സ്വഹാബത്തിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചും ഇമാം സംസാരിച്ചത്, എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റിയും ഈ കാലഘട്ടത്തിൽ നാം ഏറെ പ്രാധാന്യത്തോടെ കേൾക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ, ഇസ്ലാമിനെ എതിർക്കുന്ന ശത്രുക്കൾ വലിയ ആയുധമായി കൊണ്ടു നടക്കുന്ന രണ്ട് വിഷയങ്ങളാണിത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുക, അവഗണിക്കുക, അവഹേളിക്കുക. രണ്ട്, സ്വഹാബത്തിനെതിരെ സംസാരിക്കുക, സ്വഹാബത്തിനെ കളവാക്കുക, അവരെ സമൂഹത്തിനിടയിൽ മോശമായ രൂപത്തിൽ പരിചയപ്പെടുത്തുക, അവതരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ. ഇവിടെ ഈ രണ്ട് വിഷയങ്ങൾക്കും കാര്യങ്ങൾക്കും ഇസ്ലാമിലുള്ള പ്രാധാന്യം, മഹത്വം എത്രത്തോളമുണ്ടെന്ന് ഇമാം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അതിനെതിരായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, എന്താണതിൻ്റെ അപകടം, അതും ഇമാമിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരിൽ, അല്ലാഹുവിൻ്റെ ദൂതന്മാരിൽ അവസാനത്തെ ആളാണ്. ഇനി ഒരു നബിയോ റസൂലോ വരാനില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമാണത്. അതിനെതിരായി വിശ്വസിക്കുന്നവർ ലോകത്തുണ്ട്, പലയിടങ്ങളിലും അവർ വ്യാപിച്ചു കിടക്കുന്നു.

അതു കാരണം അവർ പുറത്താണ്. വീണ്ടും ഇമാം പറയുന്നു, വലാ യസിഹു ഈമാനു അബ്ദിൻ ഹത്താ യുഅ്മിന ബിറിസാലതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം അഥവാ ഇസ്ലാം, അതിൽ വിശ്വസിക്കുന്നതുവരെ ഒരടിമയുടെ വിശ്വാസം ശരിയാവുകയില്ല എന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന സാക്ഷ്യം മാത്രം പോരാ, അതോടൊപ്പം തന്നെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയും ദൂതനുമാണ് എന്ന വിശ്വാസം. എന്താണ് ആ വിശ്വാസത്തിൻ്റെ കാതൽ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രൂപത്തിലാണോ വിശ്വസിക്കേണ്ടത്? അല്ല. അവിടുന്ന് കൊണ്ടുവന്ന റിസാലത്ത്, സന്ദേശം, അതിലാണ് നമുക്ക് വിശ്വാസമുണ്ടാകേണ്ടത്. അതിൽ വിശ്വാസമുണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ, അവിടുത്തെ ജീവിതത്തെ നമുക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും സാധിക്കണം. അവിടുന്ന് കൊണ്ടുവന്ന സന്ദേശത്തിന് എതിരായി സംസാരിക്കുന്ന ആളുകൾ എത്രയുണ്ട് ലോകത്ത്! അതിനെ പരിഹസിക്കുന്നവർ, അതിനെ കളിയാക്കുന്നവർ, അതിനെ ചോദ്യം ചെയ്യുന്നവർ, ഇതൊന്നും കാലഘട്ടത്തിന് പറ്റിയതല്ല എന്ന നിലക്ക് വാദിക്കുന്നവർ, ഇതെല്ലാം ജൽപ്പനങ്ങൾ മാത്രമാണ്, കേവല വാദങ്ങൾ മാത്രമാണ്, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്, ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന അജ്ഞരായിട്ടുള്ള, അവിവേകികളായിട്ടുള്ള ആളുകൾ ലോകത്ത് കുറവല്ല. അതുകൊണ്ട് തന്നെ ഇമാം ഈ പറഞ്ഞ കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഗൗരവത്തോടെ തന്നെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത്, പ്രവാചകത്വം, അതിന് നാം സാക്ഷികളാണ്. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അവരാഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. കോടാനുകോടി മനുഷ്യരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തെരഞ്ഞെടുത്തല്ലോ, അങ്ങനെ അല്ലാഹു കൊടുത്ത കാര്യമാണ് നുബൂവത്ത് എന്നത്. അത് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്, വലിയ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, അതിൽ വിശ്വസിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. പ്രവാചകത്വത്തെ കളിയാക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും ഈ കാലഘട്ടത്തിലെന്നല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ബാക്കിയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അത്തരം ശത്രുക്കളെയാണ് പ്രമാണങ്ങൾ കൊണ്ട് നേരിട്ടത്. അവരുടെ വാദങ്ങളെ പൂർണ്ണമായും പിഴുതെറിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശുദ്ധീകരണങ്ങൾ അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർ ലോകത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ നുബുവത്തിൻ്റെ ഭാഗമാണ്. അവിടുന്ന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വാക്കായി നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതന്നതല്ല, അല്ലാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലും നുബുവത്തിലും അവിടുന്ന് അവസാന പ്രവാചകനാണ് എന്ന് പഠിപ്പിച്ചതിലും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ അഹ്ലു സുന്നൽ ജമാഅ പഠിപ്പിക്കുന്ന നിലപാട് പ്രമാണങ്ങളുടെ നിലപാടാണ്. സ്വഹാബത്തിൻ്റെ സ്ഥാനത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. എന്താണ് അവർക്കുള്ള സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു. അതാണ് അവർക്ക് കിട്ടിയ വലിയ ബഹുമതി. നമ്മളെ ആരും ആ ഒരവസ്ഥയിലേക്ക് അല്ലാഹു എത്തിച്ചിട്ടില്ല. വിമർശിക്കുന്നവർക്കും എത്താൻ പറ്റിയിട്ടില്ല. സ്വഹാബത്തിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. അവർ ഏറ്റവും നല്ല അറിവുള്ളവരാണ്, ജാടയില്ലാത്തവരാണ്, കൃത്രിമത്വം ജീവിതത്തിൽ ഒട്ടുമില്ലാത്തവരാണ്.

0: കാപട്യമില്ലാത്തവരാണ്, സൂക്ഷ്മതയോടെ ജീവിതത്തെ കൊണ്ടുപോയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നിലക്കുള്ള പരിഗണനയും അവിടം നിന്നുള്ള ആദരവും കൊടുത്ത് ജീവിച്ചവരാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന പദവിയിലേക്ക് എത്തിയവരാണവർ. അതൊക്കെ അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള വലിയ അംഗീകാരങ്ങളാണ്. അല്ലാഹുവിൻ്റെ ദീനിൽ എത്രയോ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് സ്വഹാബത്ത്. ഇസ്ലാമിൻ്റെ ഒട്ടേറെ വിജയങ്ങൾക്ക് സാക്ഷികളായവർ, ആ വിജയങ്ങളിൽ പങ്കാളികളായവർ, അതിനുവേണ്ടി എല്ലാം മറന്ന് കഠിനാധ്വാനം ചെയ്തവരാണ് സ്വഹാബത്ത്. അവർക്കുള്ള സ്ഥാനം നിസാരമല്ല. പക്ഷേ ആ സ്വഹാബത്തിൻ്റെ പേര് കേട്ടാൽ അവരുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയാത്തവർ, അവരെ പരിഹസിക്കുന്നവർ, അവർ കള്ളന്മാരാണ് എന്ന് വാദിക്കുന്നവർ, ഇങ്ങനെ കുറെ ആളുകൾ സമൂഹത്തിലുണ്ട്. സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ നാം മനസ്സിലാക്കണം, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞാൽ സ്വർഗം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത്, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബത്ത്, ഇസ്ലാമിക യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാന യുദ്ധം ബദർ, അതിൽ സാക്ഷികളായ സ്വഹാബത്ത്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ സ്വഹാബത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അഹ്ലു സുഫ എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബത്തുണ്ട്. സ്വഹാബത്തിൽ സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു, ദരിദ്രരായ ആളുകളുണ്ടായിരുന്നു. അവരിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എല്ലാം ദീനിനു വേണ്ടി കൊടുത്തവരായിരുന്നു അവർ. സമ്പത്ത് കൊടുത്തു, ശരീരം കൊടുത്തു, കുടുംബത്തെ കൊടുത്തു, മക്കളെ കൊടുത്തു, അറിവ് ദീനിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തി. പല പല നാടുകളിലേക്കും ദൂതന്മാരായി, അവിടുത്തെ പ്രബോധകരായി അവർ കടന്നു ചെന്നു. അങ്ങനെ വലിയ സ്ഥാനത്തുള്ള ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വഹാബ്. ലാ തസുബ്ബു അസ്വഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്, അവരെ നിങ്ങൾ കുറച്ച് കാണരുത്, അവരെ നിങ്ങൾ നിന്ദിക്കരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അസ്വഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങൾക്ക് സമാനമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്ത് അമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ള ഒരു സംരക്ഷണമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശേഷം ഇമാം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്, അവരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയണം എന്നുള്ളതാണ്. മാനുഷികമായി അവർക്കിടയിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളെ എടുത്തു കാണിച്ച് അത് വലിയ രൂപത്തിലുള്ള കാര്യമാക്കി അവരെ അവഹേളിക്കുക, നിന്ദിക്കുക എന്നതല്ല. കാരണം നമ്മളെത്ര പ്രവർത്തിച്ചാലും എത്ര ചെയ്താലും അവരുടെ ഓരത്തേക്ക് എത്താൻ കഴിയില്ല. അവർ നിൽക്കുന്ന പദവിയുടെ എത്രയോ താഴെയാണ് നമ്മൾ. അതുകൊണ്ട് അവരുടെ കുറവുകൾ ചികഞ്ഞെടുക്കാൻ നമുക്ക് സമയമില്ല. അത് തപ്പിക്കണ്ടെത്തുകയല്ല നമ്മുടെ ജോലി. അവരുടെ മഹാസിനുകൾ, നന്മകൾ, അതിനെപ്പറ്റി പറയലും സംസാരിക്കലുമാണ് വിശ്വാസികളുടെ പണി. അതുപോലെ തന്നെ അവരെ തൃപ്തിപ്പെടണം. അവരോട് നമുക്കൊരു ദേഷ്യം, ഒരു വെറുപ്പ്, പക ഇതൊന്നും പാടില്ല. എപ്പോഴും അവരെക്കുറിച്ച് തൃപ്തിയുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അവർക്ക് വേണ്ടി നാം ഇസ്തിഗ്ഫാർ നടത്തണം. ഇതൊക്കെ ഇമാമിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സ്വഹാബത്തിനു വേണ്ടി നാം ഇസ്തിഗ്ഫാർ നടത്തുക. അവരിലൂടെയാണല്ലോ ദീൻ നമുക്ക് ലഭിച്ചത്. 5000-ത്തോളം ഹദീസുകൾ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഏറ്റവും നല്ല പണ്ഡിതയാണ്, അറിവുള്ളവരാണ്. ഓരോരോ സ്വഹാബികളിൽ നിന്നും എത്രയെത്ര അറിവുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവരുടെ കുറവുകളെ ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, എടുത്തു കാണിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ തടഞ്ഞുവെക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പ്രതിരോധിക്കാൻ നാം മുന്നോട്ട് വരണം. പല ആളുകളും സ്വഹാബത്തിനെ കള്ളന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് സമൂഹത്തെ പറ്റിച്ചവരാണ്, കബളിപ്പിച്ചവരാണ് എന്ന നിലക്ക് ജലിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ എഴുതിവിട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെന്നല്ല, ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർ അവരെ പ്രതിരോധിച്ചു, അവരെ തടഞ്ഞു. അതിൽ പ്രധാനിയാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല. ഇനി അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വ അസ്കുത്തു അമ്മാ ഷജറ ബൈനഹും എന്നാണ് ഇമാം പഠിപ്പിക്കുന്നത്. നാം അവിടെ സുക്കൂത്താവുകയാണ്, മൗനം പാലിക്കുകയാണ്. അതൊക്കെ വലിയ ഒരു കാര്യമായി വിളിച്ചു പറഞ്ഞ് വീമ്പ് നടിക്കുകയല്ല, അവിടെ മൗനം പാലിക്കുക. അതാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല പഠിപ്പിക്കുന്നത്. വ അഅ്തഖിദു ഫളലഹും, അവർക്കുള്ള ശ്രേഷ്ഠത, അവർക്കുള്ള മികവ്, അതിൽ ഞാൻ കൃത്യമായി വിശ്വസിക്കുന്നു എന്ന് ഇമാമിൻ്റെ വാക്കായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ച കാര്യം ഉൾക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സംസ്കരിക്കാൻ, നല്ലതാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നാം പിറകോട്ട് പോകാൻ പാടില്ല. പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് പാമരന്മാരായ അറിവില്ലാത്ത ആളുകൾ വിളിച്ചു പറയുന്നത് കേട്ട് അതിൻ്റെ വാഹകരാകാൻ, അതിനെ വിളംബരം ചെയ്ത് നടക്കുന്ന ആളുകളാകാൻ നാം ഉണ്ടാകരുത്. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം, അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, അവരുടെ ഫളിനെ അതിൽ വിശ്വസിക്കണം, ഈ കാര്യങ്ങളെല്ലാം ഖുർആനിക വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല പഠിപ്പിച്ചിട്ടുള്ളത്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനി അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന സൂറത്തുൽ ഹശറിലെ 11-ാമത്തെ ആയത്ത് അത് തെളിവാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇമാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമ്മഹാത്ത് അൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കളായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവരെ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം, അവരെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ ന്യൂനതകളോ പോരായ്മകളോ പുറത്തു കാണിക്കലല്ല നമ്മുടെ പണി. അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള അവകാശം എന്താണോ അത് നാം കൊടുക്കണം. അതുപോലെ തന്നെ അവർക്കില്ലാത്ത കാര്യങ്ങൾ അവരുടെ പേരിൽ പറഞ്ഞു നടക്കാനും പാടില്ല. കഥയായും കവിതയായും ഒക്കെ അത്തരം കാര്യങ്ങൾ പ്രചാരണത്തിലുണ്ട്. അതിനെയെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട്. സ്വഹാബത്തിന് ഇസ്ലാം കൊടുക്കാത്തതായ സ്ഥാനമാനങ്ങൾ നൽകി, ബഹുമതികൾ നൽകി, ആദരവുകൾ നൽകി പിഴവിലേക്ക് പോയവരുണ്ട്. സ്വഹാബത്തുകളെ കാഫിറുകളാക്കി പിഴച്ചു പോയവരുണ്ട്. ഈ അപകടങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ച കാര്യങ്ങളെ മുറുകെ പിടിച്ച് അതിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്. നമ്മൾ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപദം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ മൂസ സ്വലാഹി കാരാ.

0: റേഡിയോ നുറുങ്ങുകൾ
1: അറിവ് പ്രകാശമാണ്. രചന ഷിഹാബുദ്ദീൻ അബു നാസിർ. മനുഷ്യരുടെ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയ്ക്കും അറിവ് അത്യന്താപേക്ഷിതമാണ്. ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതുമായ അറിവുകൾ എമ്പാടുമുണ്ട്. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നതാണ് ശരിയായ അറിവ്. ഭൗതികമായ അറിവ് ഏറെ നേടി എന്ന് അഹങ്കരിക്കുന്നവരിൽ പലരും സാംസ്കാരികമായും ധാർമ്മികമായും അധപ്പതിച്ചവരായി ജീവിക്കുന്നതും ആത്മീയമായ അറിവ് നേടി എന്ന് സ്വയം അഭിമാനിക്കുന്ന പലരും വിശ്വാസപരമായും സ്വഭാവപരമായും ജീർണതകൾ പേറുന്നതായും നാം കാണുന്നു. എന്താണിതിന് കാരണം? ശരിയായ അർത്ഥത്തിലുള്ള അറിവ് സമ്പൂർണവും അന്യോന്യവുമായ അറിവാണ്. ആ അറിവ് യഥോചിതം പഠിച്ചറിഞ്ഞ് പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് മാനുഷിക ഗുണങ്ങൾ അവനിൽ ഒത്തുചേരുന്നത്. അത് ലോകത്തിന്റെ സ്രഷ്ടാവ് താൻ തെരഞ്ഞെടുത്ത ദൂതന് ബോധനം നൽകിയ അറിവാണ്. ആ അറിവിന് കാലത്തിനനുസരിച്ചോ ദേശത്തിനനുസരിച്ചോ മാറ്റം ആവശ്യമില്ല. എല്ലാ കാലത്തേക്കും എല്ലാ അവസ്ഥയിലേക്കും അനുയോജ്യമായ, ഒരാൾക്കും ഒരു ന്യൂനതയും കാണിക്കാൻ പറ്റാത്ത അറിവാണത്. അത് ഇരു ലോകത്തും വിജയിക്കാനാവശ്യമായ അറിവാണ്. അജ്ഞാനാന്ധകാരത്തിൽ ആപതിച്ചുകിടന്നിരുന്ന ഒരു സമൂഹത്തെ ജ്ഞാനപ്രകാശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചത് ഈ അറിവ് മുഖേനയാണ്. അല്ലാഹു പറയുന്നു, തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്നും അവൻ പ്രകാശത്തേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലൂടെ അവരെ നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ 5:16. നേരായ പാതയിൽ എത്തിപ്പെടൽ വലിയൊരു അനുഗ്രഹമാണ്. അതിനാൽ തന്നെ ശരിയായ അറിവിനെക്കുറിച്ചുള്ള അന്വേഷണം ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ടാണ് കാണേണ്ടത്. വിശക്കുമ്പോൾ ഭക്ഷണം അന്വേഷിക്കുന്നതുപോലെ മതപരമായ അറിവ് അന്വേഷിക്കുന്നതിലും അവൻ താൽപ്പര്യം കാണിക്കേണ്ടതുണ്ട്. ഭൗതിക ജീവിതത്തിൽ ആവശ്യമായ എല്ലാ അറിവും നേടിയെടുക്കാൻ കഠിന ശ്രമം നടത്തുമ്പോഴും മതപരമായ അറിവ് കണ്ടെത്തുന്നതിൽ മനുഷ്യൻ വിമുഖത കാണിക്കുന്നു, അല്ലെങ്കിൽ അത് നാമമാത്രമായിത്തീരുന്നു. എന്നാൽ മതപരമായ അറിവാകട്ടെ ഒരാളെ നല്ല വ്യക്തിയാക്കുന്നതും ശാശ്വത ലോകത്തെ വിജയം തീരുമാനിക്കുന്നതുമാകുന്നു. ഈ അറിവ് കരസ്ഥമാക്കാൻ നാം എത്ര സമയം ചെലവഴിക്കുന്നു? അതിനുവേണ്ടി നാം എത്ര യാത്ര ചെയ്യുന്നു? അത് നേടിയെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ നാം താൽപ്പര്യം കാണിക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നാം വിചിന്തനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാമെല്ലാം. എന്നാൽ അല്ലാഹു ഒരാളിൽ നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ മതത്തിൽ അവഗാഹമുള്ളവനാക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഭൗതിക സുഖസൗകര്യങ്ങളും സമ്പത്തും ലഭിച്ചവരെയാണ് സാധാരണയായി നാം നന്മ ലഭിച്ചവരായി കരുതാറുള്ളത്. മതവിഷയത്തിൽ അറിവുള്ളവരെയാണ് യഥാർത്ഥത്തിൽ നന്മ ലഭിച്ചവരായി ഇസ്ലാം കാണുന്നത്. സ്രഷ്ടാവിനെക്കുറിച്ചും അവന്റെ ദൂതനെക്കുറിച്ചും സത്യമതത്തെക്കുറിച്ചും അറിയലാണ് പരമപ്രധാനം. ഈ അറിവ് ആർജിക്കുകയും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ അറിവ് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. മുൻഗാമികൾ അറിവ് നേടുന്നതിൽ കാണിച്ച അത്യുത്സാഹം ശ്രദ്ധേയമാണ്. അതിനുള്ള പ്രചോദനം ഖുർആനും സുന്നത്തുമായിരുന്നു. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഒരിക്കലും സമമല്ല എന്ന കാര്യം മനുഷ്യരെ അല്ലാഹു ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, അറിവുള്ളവരുടെ പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമെന്നും പഠിപ്പിക്കുന്നു. അല്ലാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു പല പടികൾ ഉയർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ 5:11. അല്ലാഹുവിന്റെ ഏകത്വത്തിന് അല്ലാഹുവും മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അറിവുള്ളവരെയും അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. താനല്ലാതെ ഒരു ആരാധ്യനില്ലെന്ന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മലക്കുകളും അറിവുള്ളവരും അതിന് സാക്ഷികളാകുന്നു. 3:18. അറിവുള്ളവർക്ക് അല്ലാഹു നൽകുന്ന മഹത്വമാണ് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നത്.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു ആലി ഇമ്രാനിലെ 135-ാമത്തെ വചനത്തിലെ രണ്ടാം ഭാഗത്തെ അവതരണവുമായി അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 135-ാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാഹിഷത്തിനെക്കുറിച്ച് ആണ് വിശദീകരിച്ചത്. അതിനെ തുടർന്ന് സ്വർഗം ലഭിക്കുന്ന മുത്തഖികളായ ആളുകൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ മിളയച്ചവൃത്തികൾ ചെയ്താൽ അതല്ല, ആ മിളയച്ചവൃത്തി എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചു. ഔ ലലമു അംഫുസഹു, അല്ലെങ്കിൽ അവർ സ്വന്തത്തോട് തന്നെ ഗുൽമ ചെയ്തു, അക്രമം ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ ഗുൽമ, സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പ്രതിപാദിച്ച ഒരു വിഷയമാണ്. ഇവിടെ ഔ എന്നത് ഓർ, അല്ലെങ്കിൽ ലലമു അംഫുസഹും, ലലമു അവർ അക്രമം ചെയ്തു, ലലമ യദലിമു ഗുൽമ അക്രമം കേട്ടിട്ടുണ്ട്, അംഫുസഹും അവരോട് തന്നെ, സ്വന്തം നഫ്സിനോട്, സ്വന്തത്തോട് തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുക. എന്താണത്? വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് കാണാം. സൂറത്തുൽ ബഖറയിൽ വദല്ലല അലൈക്കുമുൽ ഗമാമ വൻസൽന അലൈക്കുമുൽ മന്ന വസൽവ കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും വമാ ളലമൂന വലാകിൻ കാനു അൻഫുസഹും യളിമുൻ, അവർ നമ്മോട് അക്രമം ചെയ്തിട്ടില്ല. വലാകിൻ കാനു അൻഫുസഹും യളിമുൻ, അവർ അവരോട് തന്നെ അക്രമം ചെയ്തവരാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി സൂറത്തു ഹൂദിൽ കാണാം, ഒമാ വലംനാഹും, നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, വലാക്കിം ദലമു അംഫുസഹും, അവർ അവരോട് തന്നെ അക്രമം ചെയ്തു. ഒമാ അർസൽനാമിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ല വലവ അന്നഹും ഇദ്ദലമു അംഫുസഹും, സൂറത്തു നിസായിൽ 64. സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ, വിശുദ്ധ ഖുർആൻ സ്വന്തത്തോട് ദുൽമ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത്. എന്താണ് സ്വന്തത്തോട് ദുൽമ ചെയ്യുക എന്നുള്ളത്? സ്വന്തത്തോട് ചെയ്യുന്ന എല്ലാ അക്രമങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. ദുൽമ ചെയ്ത ആളുകളെ വാലിമ്യങ്ങളോടൊപ്പമായിരിക്കും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ദുൽമുൻ നഫ്സ്, സ്വന്തത്തോടുള്ള ദുൽമ എന്നുള്ളത് ജമീഅ ദുനൂബ്, എല്ലാ പാപങ്ങളും. ഫൈന്നഹാ ളലമൽ അബ്ദു നഫ്സഹു, എല്ലാ പാപങ്ങളും ചെയ്താൽ അവൻ സ്വന്തത്തോട് അക്രമം ചെയ്തു എന്നുള്ളതാണ്. ദാലിക മിൻ അംബാഇൽ ഖുർആന ഖുസ്സുഹു അലൈക മിൻഹാ ഖായിമു വഹസീദ്, അതെ, ചില നാട്ടുകാരുടെ വൃത്താന്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം നബിയെ. അതിൽ നിലനിൽക്കുന്നവരുണ്ട്, കഴിഞ്ഞു പോയവരുണ്ട്. വമാ ളലംനാഹും വലാക്കിൻ ളലമു അംഫുസഹും, നശിപ്പിക്കപ്പെട്ട പല സമുദായങ്ങളും അവരൊക്കെ നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷേ അവരവരോട് തന്നെ അക്രമം ചെയ്തതാണ്. ഷിർക്കിലും കുഫറിലും അതുപോലെ തന്നെ നിഷേധത്തിലും കഴിഞ്ഞുകൂടിയ ആളുകൾ. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, അതെ റബ്ബെ, ഞാൻ എന്നോട് അക്രമം ചെയ്തിരിക്കുന്നു. ഖത്ലുൻ നഫ്സ്, അവിടെ ഒരു കൊലപാതകം ചെയ്തത്, എനിക്കത് പുറത്തു തരണേ. അതേപോലെ ബിൽഖീസ് പറയുന്നുണ്ട്, റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ രക്ഷിതാവ്, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. അതേപോലെ സൂറത്തുൽ ആറാഫിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു തൗബ, അതിന്റെ വചനങ്ങൾ, റബ്ബന ളലംന അംഫുസന ആദം നബിയും ഹവ്വാ ബീവിയും, റബ്ബെ, ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. വൈലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ, അപ്പൊ അതാണ്, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക്, ഞങ്ങളോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോരും. അപ്പൊ മനുഷ്യന്മാരാണ് തിന്മകൾ സംഭവിക്കും, അതുപോലെ തന്നെ പാപങ്ങൾ സംഭവിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിക്ക് എതിരായിക്കൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക, വേണ്ട വൃത്തികൾ, മ്ലേച്ഛതകൾ, അതേപോലെ തന്നെ ഷിർക്കും കുഫറും ബിദ്അത്തും നിഷേധവും അനുസരണക്കേടും ഒക്കെ, ഇങ്ങനെ തുടങ്ങിയതെല്ലാം അതൊക്കെ ചെയ്യുന്നു. ഒമൻ യഅമൽ സൂഅന അവ യളിം നഫ്സഹു, ആ തിന്മ ചെയ്തോ സ്വന്തത്തോട് അക്രമം ചെയ്തു, പലയിടങ്ങളിൽ കാണാം. സൂറത്തു നിസാ 110. അങ്ങനെ തിന്മകൾ ചെയ്യുന്നവരെക്കുറിച്ച്, പാപങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനോട് ധിക്കാരം, മരണ അനുസരണക്കേട് കാണിക്കുന്ന, ഷിർക്ക് കുഫ്ര് അതേപോലെ ബിദ്അത്ത്, ഇങ്ങനെയുള്ള ദീനിനെതിരായ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കാത്ത ഷിർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്? സ്വന്തത്തോട് അവൻ കാണിക്കുന്ന അക്രമമാണ്. കാരണം അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഫിത്രത്തിലാണ്, അവന്റെ പ്രകൃതി ഫിത്രത്ത് അള്ളാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശുദ്ധമായ തൗഹീദിന്റെ പ്രകൃതിയിലാണ്, ആ നേച്ചറിലാണ് അവന് ജീവിക്കാനുള്ള അവസ്ഥകൾ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ അവൻ അതിന് എതിര് പ്രവർത്തിക്കുമ്പോൾ അവൻ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഘട്ടം ഘട്ടമായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ സംവിധാനിച്ച് സൃഷ്ടിച്ച് ഒരു ജീവിതം ഇവിടെ നൽകിക്കൊണ്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ അവന് ആവശ്യമായതെല്ലാം നൽകുന്നു. അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവാണ് നൽകിയത്. കാണാൻ കണ്ണ് നൽകി, കേൾക്കാൻ കാത് നൽകി, സംസാരിക്കാൻ നാവ് നൽകി, അതുപോലെ തന്നെ സംസാരശേഷി നൽകി, നടക്കാനും ഓടാനും ഏതെല്ലാം കാര്യങ്ങൾ ഇവിടെയുണ്ടോ, അവൻ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, അതേപോലെ അവൻ വസിക്കുന്ന, അവന് ജീവയോഗമാക്കി അവൻ്റെ സാഹചര്യങ്ങളെല്ലാം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹമാണ്. എന്നാൽ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ റബ്ബിനോട് നന്ദികേട് കാണിക്കുക, അനുസരണക്കേട് കാണിക്കുക, ആ റബ്ബിൽ ശിർക്ക് വെക്കുക, ആ റബ്ബിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് സ്വന്തത്തോടുള്ള അക്രമമാണ്, അതല്ലാതെ മറ്റൊന്നാ എന്താണ്? അതിലെല്ലാ കുഫറും പെടും, അത് മറ്റു പാപങ്ങളെല്ലാം പെടും എന്നുള്ളതാണ്. വഷറുല്ലദീന വലമു വാസുവാജുഹും, അക്രമം ചെയ്തവരും അവരുടെ കൂടെയുള്ളവരും ഒക്കെ അവരെ പോലെയുള്ളവർ, അവരെ ഇണകൾ എന്ന് പറഞ്ഞാൽ വഷ്ബാഹുഹും അവരെ പോലെയുള്ള ആളുകൾ. ഖത്താദ റഹിമഹുള്ള പറയുന്നു, കുല്ലുമൻ അമില ബിമിസ്ലി അമലിഹും, അവർ ചെയ്ത പോലെയുള്ള തിന്മകൾ ചെയ്തവരോടൊപ്പമായിരിക്കും ആഖിറത്തിലുണ്ടാവുക. ഫഅഹ്ലുൽ ഖംറു മഅഹ്ലിൽ ഖംറു വഅഹ്ലുസ്സിന മഅഹ്ലിസ്സിന, വ്യഭിചരിച്ച ആളുകൾ വ്യഭിചാരിച്ചവരോടൊപ്പം, മദ്യപിച്ചവർ മദ്യപിച്ചവരോടൊപ്പം, ഖുറനാഉഹും മിന ഷയാത്തീൻ, ദഹാഖിൽ നിന്ന് വന്നത് അവരുടെ കൂട്ടുകാരായ ഷെയ്ത്താൻമാരുണ്ടാവും. കുല്ലു കാഫിരി മഅഹു ഷെയ്ത്താനുഹു ഫീ സിൽസില, എല്ലാ കാഫിറിൻ്റെ കൂടെയും അവൻ്റെ ഷെയ്ത്താനും കൂടെ ഉണ്ടാകും, ഒന്നിച്ചായിരിക്കും. അൽഫാജിർ മഅൽഫാജിർ വസ്വാലിഹ് മഅസ്വാലിഹ്, നല്ല ആളുകൾ നല്ലവരോടൊപ്പം, അതുപോലെ തന്നെ തെമ്മാടികളായ ആളുകൾ തെമ്മാടികളോടൊപ്പമായിരിക്കും എന്ന്. അവദാലിക ഹീന യകൂനുന്നാസു അസ്വാജൻ സലാസ, അവർ ഇണകളായിക്കൊണ്ടായിരിക്കും, മൂന്ന് ഇണകളിലായിക്കൊണ്ടായിരിക്കും എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹസൻ അൽ ബസരി ഖത്താദ റഹിമഹുല്ല, അൽഹഖ കുല്ലു ഇംരിഇൻ ബിശീഅതിഹി അൽയഹൂദ് മഅൽ യഹൂദ് വന്നസ്റാനി മഅൽ നസാറ, യഹൂദി യഹൂദികളോടൊപ്പമായിരിക്കും, നസറാനി നസാറാക്കളോടൊപ്പമായിരിക്കും. ഇങ്ങനെയൊക്കെ റജുലു യുഹിബ്ബുൽ ഖൗം വലിമാ യൽഹഖു ബിഹിം അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ താൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊക്കെ ഒപ്പമായിരിക്കുമല്ലോ നാളെ ആഖിറത്തിലുണ്ടാവുക. അപ്പൊ ഈ സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ അവരോടൊപ്പമായിരിക്കും. സ്വന്തത്തോട് അക്രമം ചെയ്ത, കുഫർ ചെയ്ത, ഷിർക്ക് ചെയ്ത, ബിദഅത്ത് ചെയ്ത, അങ്ങനെയുള്ള ആളുകളോടൊപ്പമായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്വന്തത്തോടുള്ള അക്രമം, അത് എല്ലാവിധ തിന്മകളും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇണകളായിക്കൊണ്ടാണ്, അംബത്തന ഫിഹാ മിൻ കുല്ലി സൗജിൻ കരീം, ഇവിടെ ഭൂമിയിൽ സസ്യങ്ങളെ മുളപ്പിച്ചത് ഇണകളായിക്കൊണ്ടാണ്. എല്ലാത്തിനെയും അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചു. അപ്പോൾ അവിടെയും അങ്ങനെ കൂട്ടമായിക്കൊണ്ട് സ്വർഗത്തിലേക്ക്, കൂട്ടമായി നരകത്തിലേക്ക് ഒക്കെ ആയിരിക്കും. എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. ആകാശത്തിന് ഭൂമി, സൂര്യന് ചന്ദ്രൻ, രാവിന് പകല്, കടലിന് കര, അതേപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ചൂടുകാലം, തണുപ്പ് കാലം, ജിന്ന്, ഇൻസ്, കുഫർ, ഈമാൻ, അതേപോലെ തന്നെ സൗഭാഗ്യം, ദൗർഭാഗ്യം, ഹക്ക്, ബാത്തിൽ, ആണ്, പെണ്ണ്, നൂറ്, ദുൽമത്ത്, പ്രകാശവും ഇരുട്ടും, മധുരവും കയ്പും, ഇങ്ങനെ തുടങ്ങിയതൊക്കെ നിങ്ങളെന്താണ് ആലോചിക്കാത്തത്? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ, അവരോടൊപ്പം അവർ അക്രമം ചെയ്ത ആളുകളെയൊക്കെ ഒന്നിച്ചായിരിക്കും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നുള്ളത് എല്ലാ തിന്മകളും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്, ഷിർക്കും കുഫറൊക്കെ. അങ്ങനെ വന്ന ആളുകൾ തിന്മകൾ ചെയ്ത, പാപങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ദക്കറുല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്, അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നതാണ്. സ്വന്തത്തോട് ദുൽമ ചെയ്താലും എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയാൽ അവർ അള്ളാഹുവിനെ ഓർക്കും. അത് ഒരു നല്ല സ്വഭാവമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എടുത്തു പറയുന്നത്. അവർ മ്ലേച്ഛതകൾ ചെയ്താൽ, അതേപോലെ തന്നെ സ്വന്തത്തോട് അക്രമം ചെയ്താൽ അവർ ഖേദിക്കുന്നതാണ്, ഖേദിച്ചു മടങ്ങുന്നതാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇങ്ങനെ ഇവരുടെ ഈ ഒരു വിശേഷണത്തെ സംബന്ധിച്ച് പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് അത്താഇന്റെ റിവായത്ത്, നസലത്ത് ഹാദിഹിൽ ആയ ഫി നബ്ഹാനി തമ്മാർ വ കുന്യതുഹു അബൂ മുഖബിൽ, അബൂ മുഖബിൽ എന്നറിയപ്പെടുന്ന നബ്ഹാൻ ഇബ്നു തമ്രാന്റെ വിഷയത്തിലാണ് ഇത് അവതരിച്ചത് എന്ന് പറയപ്പെടുന്നു. അത്തത്തു ഹുംറഅത്തുൻ ഹസന ബഅമിൻഹ തമ്രൻ, ഒരു സുന്ദരിയായ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു, ഈത്തപ്പഴം വാങ്ങി, ഫദമ്മഹ ഇലാ നഫ്സിഹി വ ഖബ്ബലഹ ഫനദിമ, അങ്ങനെ അവരെ ഒന്നു പിന്നെ ചേർത്ത് പിടിച്ചു, ചുംബിച്ചു, അകതിൽ പിന്നെ അയാൾ ഖേദിച്ചു. അതിൻ്റെ പേരിൽ ഫാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു അവരോട് നബിയോട് ഈ കാര്യം പറഞ്ഞു. ഫനസലത്ത് ഹാദിഹിൽ ആയ, ഈ അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയൊരു സംഭവം. അതേപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൽ നിന്ന് ഹദ്ദസനി അബൂബക്കർ വസദഖ അബൂബക്കർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ما من عبد يذنب ذنبا ثم يتولى ويصلي ركعتين ثم يستغفر الله الا غفر له تلا هذه الايه ഒരാള് എന്തെങ്കിലും തെറ്റ് ചെയ്തു പിന്നെ വുളു എടുത്ത് രണ്ടക്കാ നമസ്കരിച്ചു അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർന തേടി അവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി എന്നും, അതേപോലെ തന്നെ മറ്റൊരു ആയത്ത് മൻ യഅമൽ സൂഅൻ അവ യളിം നഫ്സഹു, സ്വന്തത്തോട് അക്രമം ചെയ്തു, ഒരു തിന്മ ചെയ്തു സ്വന്തത്തോട് അക്രമം ചെയ്തു എന്നതൊക്കെ, അത് പ്രത്യേക കാരണം കൊണ്ടായിരുന്നാലും മറ്റേത് നിലക്കായിരുന്നാലും ശരി, തിന്മകൾ ചെയ്തു പോയാൽ വിശ്വാസികൾ അവർ ഉടനെ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങുന്നു ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. വേറെയും പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട്. അത് അതിനോട് സമാനമായ ഏതൊക്കെ തന്നെ ആയിരുന്നാലും സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നത് തിന്മകൾ ചെയ്യുക എന്നത് തന്നെയാണ്. ഫാഹിഷത്ത്, എല്ലാ മാസിയത്തിനും ഫാഹിഷത്ത് എന്ന് പ്രയോഗിക്കും. ഫവാഹിഷ് എന്നുള്ളത് സിന മാത്രമല്ല മറ്റേത് ആയിരുന്നാലും. അങ്ങനെ അവർ ചെയ്തു പോയാൽ ദക്കറുൽ അർദൽ അക്ബർ അലല്ലാഹ്, അവർ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിന് മുമ്പിൽ അത് പിന്നെ അറിയിക്കുന്നതാണ്. തഫക്കറൂഫി അംഫുസിഹിം അന്നല്ലാഹ സായിലുഹുമനു, അള്ളാഹ് നാളെ ഇത് ചോദിക്കുമല്ലോ എന്നവർ ഓർക്കും എന്ന്. അങ്ങനെ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം തലബുൽ ഗുഫ്റാൻ ലി അജ്ലി ദുനൂബിഹിം, അവരുടെ പാപങ്ങളുടെ കാരണത്താൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. വകുല്ലു ദുആഇൻ ഫീ ഹാദൽ മഅനാ ഔ ലഫ്ളുഹു ഫഹുവ ഇസ്തിഗ്ഫാർ, എല്ലാ പ്രാർത്ഥനയും ഈ നിലക്കുള്ള പ്രാർത്ഥനയൊക്കെ ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. അതെ, പ്രത്യേകമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവർ പാപമോചനം തേടുന്നു. അത് വിശ്വാസികളായ ആളുകളുടെ ഇങ്ങനെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു വിധിച്ചിട്ടുള്ള, അതുപോലെ തന്നെ മുത്തഖികളായ ആളുകൾ, അവർ അവരുടെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാണ്. വബിൽ അസ്ഹാരിഹിം ഇസ്തഗ്ഫിറൂൻ കാനു ഖലീല മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹിം ഇസ്തഗ്ഫിറൂൻ, രാത്രിയിൽ അല്പമാത്രം ഉറങ്ങി ആ സുഹൂറിൻ്റെ അത്തായത്തിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന ആളുകൾ. ഇസ്തിഗ്ഫാർ അദീമൻ വസവാബുഹു ജസീം, വലിയ മഹത്തായ ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത്. അതുകൊണ്ടാണല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന പേരിൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ ബഅദിക മസ്തതഅതു ഔദു ബിക മിൻ ശരരി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ വ അബൂ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാവരും നിർബന്ധമായും അത് പഠിക്കണം. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടത്. ആ പ്രാർത്ഥനയുടെ മര്യാദകളും ആദാബുകളും എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധനില്ല, ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വാന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, വാന അലാഹദിക, ഞാൻ നിന്നോടുള്ള കരാറിലാണ്, വവഅദിക, നിന്നോടുള്ള വാഗ്ദാനത്തിലാണ്, മസ്തതഅതു, നിന്നോടുള്ള വാഗ്ദാനം ഞാൻ ആവുന്നത്ര പാലിക്കുന്നതാണ്, അബൂ ലക ബിനിഅമതികാലയ വ അബൂ ബിദംബി, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ തിന്മകളും ഞാൻ ഏറ്റുപറയുന്നു നിന്നോട്, ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ. അന്റെ പാപം പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന ആ തിരിച്ചറിവ്, അത് വിശ്വാസികൾ പ്രഭാത പ്രാർത്ഥന പ്രഭാതത്തിലെ ദിക്കറുകൾ, അധികാറ് സ്വബാഹിൽ, അതുപോലെ തന്നെ അധികാറിൽ മസായിൽ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിലൊക്കെ ചൊല്ലേണ്ടതാണ് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മറ്റൊരു ഹദീസിൽ കാണാൻ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യൽ ഖയ്യൂം അതൂബു ഇലൈഹി ഗുഫിറ ലഹു. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, അല്ലദി ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധന, അൽ ഹയ്യൽ ഖയ്യൂമ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമെല്ലാം നിയന്ത്രിക്കുന്നവനും, വഅതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. അബു ഹുറൈറ റളിയല്ലാഹു പറയുന്നു, മാറയിച്ചു അക്സർ ഇസ്തിഗ്ഫാറ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളെയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേക്കാൾ ഇസ്തിഗ്ഫാറത്ത് ചൊല്ലുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പം അത്രത്തോളം മക്കഹൂൽ പറയുന്നു, അബു ഹുറൈറ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെന്ന് പഠിച്ച അദ്ദേഹം അപ്രകാരമായിരുന്നു. മക്കഹൂലും അങ്ങനെ തന്നെയായിരുന്നു. കസീറുൽ ഇസ്തിഗ്ഫാർ അൽ ഇസ്തിഗ്ഫാർ അൽ മത്സലൂബ് ഹുവ അല്ലദീ യഹുല്ലു ഉഖദൽ ഇസ്റാർ വയസ്ബുത്തു മഅനാഹു ഫിൽ ജിനാൻ. അള്ളാഹുവിനോട് പാപമോചനം തേടുക, അത് നാവുകൊണ്ടല്ല, അത് കൽബ് കൊണ്ടും നാവുകൊണ്ടും എല്ലാം രണ്ട് നിലക്കും. അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ നാവുകൊണ്ട് ചൊല്ലുന്നു, പക്ഷേ ആ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അൽ ഇസ്തിഗ്ഫാറു അൽ മത്സലൂബ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, ഹുവ അല്ലദീ യഹുല്ലു ഉഖദൽ ഇസ്റാർ വയസ്ബുത്ത് മഅനാഹു ഫിൽ ജിനാൻ, അതിൻ്റെ മഅന അവൻ്റെ അവയവങ്ങളിൽ അത് ഉറച്ചിരിക്കണം, അതിൽ അവൻ്റെ തിന്മകളിൽ നിന്ന് പാടെ വിട്ടുനിന്നുകൊണ്ട്. ലത്തലഫുദ് ബിൽ ലിസാൻ, നാവുകൊണ്ട് മാത്രമല്ല ഇസ്തിഗ്ഫാർ. അമ്മാമൻ ഖാല ബി ലിസാനി, നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു, വഖൽബുഹു മുസ്റുൻ അലാ മഅസിയതി, അവൻ്റെ ഹൃദയം ആ പാപത്തിൽ തിന്മയിൽ ഉറച്ചു നിൽക്കുന്നു, ഷടിച്ചു നിൽക്കുന്നു. ഫസ്തിഗ്ഫാറുഹു ദാലിക യഹ്താജു ഇലാ ഇസ്തിഗ്ഫാർ, അതെന്ത് ഇസ്തിഗ്ഫാറാണ്? അതല്ല യഥാർത്ഥത്തിൽ കൽബിൽ നിന്ന് ഒഴിവാക്കി അതിൽ നിന്ന് വിട്ടുനിന്ന് നാവുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാനം തേടുക, കൽബിൽ നിന്ന് ആ ഒരു തിന്മ ഒഴിവാക്കിയതിന് ശേഷം. അപ്പം ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മകൾ പാപങ്ങൾ വന്നുപോയാൽ റബ്ബിനെ ഓർത്ത് അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു ആലി ഇംറാനിലെ 135-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗത്തിന്റെ അവതരണമാണ് നാം കേട്ടത്. സ്വന്തത്തോട് അക്രമം ചെയ്തവർ. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നെല്ലിക്കാപ്പറമ്പ് മുക്കം ഗ്രീൻ വാലി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ അമീൻ, എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പേര് ഹമദ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് എറണാകുളത്താണ്. ഞാൻ ഗ്രീൻ വാലി ഗ്രീൻ ഹോമിലാണ് പഠിക്കുന്നത്.
0: ഓക്കെ, അടുത്താൾ.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് റബീ. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഗ്രീൻ വാലിയിൽ ഞാൻ പഠിക്കുന്നത്.
0: മാഷാല്ലാ. അപ്പം എല്ലാ ശ്രോതാക്കളും എത്തുന്ന കരുതുന്നു. അപ്പം നമുക്ക് ഈ രണ്ടാൾക്കാരെ പരിപാടി എന്താണെന്ന് ചോദിക്കാം.
1: എൻ്റെ പരിപാടി ഒരു ചരിത്രം, കഥ, ഹദീസ്.
0: റബീൻ്റെ?
2: എൻ്റെ പരിപാടി ഒരു ഹദീസും ഒരു പാട്ടും ഒരു കഥ.
0: അപ്പം എങ്ങനെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ? സ്കൂൾ തുറന്ന് കുറച്ച് ദിവസങ്ങളായി, എന്തൊക്കെയുണ്ട്?
1: സ്കൂളൊക്കെ നന്നായിട്ട് പോണ.
0: ക്ലാസ്
2: കുഴപ്പമില്ല.
0: അപ്പം ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസ് ഹോസ്റ്റലാണല്ലേ പഠിക്കുന്നത്.
1: അതെ.
0: അപ്പം ഖുറാനൊക്കെ പഠിക്കുന്നുണ്ടാവല്ലേ?
1: ആ.
0: അപ്പം ഖുറാനൊക്കെ എത്രയായി? ഖുറാൻ പഠിക്കാറുണ്ടോ നല്ലോണം?
1: ഞാൻ 3 ദിവസമായി.
0: മാഷാല്ലാ. അപ്പം ഓർമ്മ ഉണ്ടോ? അപ്പം ഇമാമൊക്കെ വെക്കലുണ്ടോ?
1: ഇമാമ ഇടക്കാറുണ്ട്.
0: റബിയോ?
2: ഞാൻ ഹാഫായി.
0: മാഷാല്ലാ. അപ്പം റിവൈസ് ആയിരിക്കുമല്ലേ?
2: അതെ.
0: അപ്പം നമുക്ക് ഇവരുടെ പരിപാടി എന്നതിന് മുമ്പ് നമുക്ക് പൂമരത്താണല്ലോ കേൾക്കാം.

0: വരി നിൽക്കാണ്. നമുക്ക് ഭക്ഷണം വരിക്കണം.
1: ബിസ്മില്ല, അൽഹംദുലില്ലാ, അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ പൂമ്പറത്തിനരിൽ അതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതിനു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡുകൾ കിട്ടിണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഒരുപാട് മര്യാദകൾ, പല രംഗത്തും നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട ചില പുതിയ വിഷയങ്ങൾ, പുതിയ മര്യാദകൾ പഠിക്കാൻ പോവുകയാണ്. ഇൻഷാല്ലാഹ് എൻ്റെ കൂടെ ഈ ഒരു പൂമത്തെ രണ്ട് കൂട്ടുകാരുണ്ട്. ഇതിന് മുമ്പ് രണ്ട് പിന്നെ കൂട്ടുകാരിൽ നമ്മൾ കൂട്ടിണ്ടായിരുന്നു അല്ലേ. ഇൻഷാല്ലാഹ് എന്തായാലും എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് പേര് പറഞ്ഞോ.
2: മിസ്ഹബ്.
1: മിസ്ഹബ്? ആ മിസ്ഹബ് മാത്രമേ ഉള്ളൂ.
2: മിസ്ഹബ് സുഹബാൻ.
1: ആ മിസ്ഹബ് സുഹബാൻ അല്ലേ. ഇവിടെ എന്താ പേര്?
2: അമൻ സ്വാലിഹ്.
1: അമൻ സ്വാലിഹ്, ഓക്കെ. അപ്പോൾ കേട്ടല്ലോ പേര്, നല്ല രണ്ട് കൂട്ടുകാരാണ്. മിസ്ഹബ് സുഹബാനുണ്ട്, അമൻ സ്വാലിഹും എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ റെഡിയല്ലേ? ഷാറല്ലേ? എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ ഇൻഷാല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താണെന്ന് അറിയോ? ഭക്ഷണം. അയ്യ, ഭക്ഷണം കഴിച്ചില്ല രാവിലെ? കഴിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മളിന്ന് നമ്മൾ പറഞ്ഞില്ലേ എന്താ അത്, മര്യാദകൾ അല്ലേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യം പഠിക്കേണ്ട മര്യാദകളാണ് അല്ലേ. ആ മര്യാദകൾ ആദ്യം പഠിക്കണം, എന്നിട്ടാണ് ആ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമ്മളൊന്ന് ബസ്സിലല്ലേ പോകുന്നത് അല്ലേ. ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറേ ശ്രദ്ധിച്ച കാര്യം എന്തൊക്കെയാണ്? എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ ബസ്സിൽ കയറിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഓടിക്കളിക്കണം, കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റുമോ? അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അല്ലേ, ആ സീറ്റിൽ നിന്ന് മറ്റേ സീറ്റിൽ മറഞ്ഞു വീണ്, അങ്ങനെ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? അത് ബസ്സാണ്, അതിലാണ് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഇല്ലേ. പിന്നെ അതിലെന്ത്, നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മുതിർന്ന ആൾ കയറി വന്നാലോ, ആ നമ്മൾ അവർക്ക് എണീറ്റ് കൊടുക്കണം അല്ലേ. അപ്പൊ ഇന്ന് അമൻസോലി അല്ലേ ഇരിക്കുന്ന സമയത്ത് മുതിർന്ന ആൾ വന്ന് അപ്പൊ എന്ത് ചെയ്ത്, എണീറ്റ് കൊടുത്ത് അല്ലേ. ഞാനും ചെയ്ത്, ഒരു സീറ്റ് കാലിയായപ്പോൾ ഞാൻ ഇരുന്നില്ല, എൻ്റെ ബാക്കിൽ ആരുണ്ടായിരുന്നു? ഒരു മുതിർന്ന ആളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ബസ്സിൽ പാലിക്കേണ്ട പക്ഷെ നമ്മൾ പഠിക്കാൻ പോണ എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയാണ്ടാവും അല്ലെ, നിങ്ങൾക്ക് സാധാരണ ഭക്ഷണം കഴിക്കലില്ലേ. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച കുട്ടികളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്ന് എന്നോട് പറഞ്ഞു തരണം കേട്ടോ. എന്താണ്, എങ്ങനെ, എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത്, എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കേണ്ടത്?
2: നല്ല ഭക്ഷണം.
1: എന്താണ്?
2: നല്ല ഭക്ഷണം.
1: നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് പറയുമ്പം മോശപ്പെട്ട ഭക്ഷണം എന്താ ഉള്ളത്?
2: ലേസ് മുട്ടായികൾ അങ്ങനത്തെ.
1: ആ ചൊറേ കളർ മുട്ടായികള്, ലേസുകള്, പാക്കറ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഇത് കഴിച്ചാൽ പ്രശ്നം വരാ?
2: കഴിച്ചു കഴിഞ്ഞാല് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവില്ല.
1: ആ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരും, അസുഖങ്ങൾ വരും, ക്യാൻസർ പോലെ അസുഖങ്ങളൊക്കെ വരും അല്ലേ. അപ്പൊ നമ്മൾ ഒരിക്കലും അത് കഴിക്കാൻ പാടില്ല, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, വെച്ചാൽ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എന്താണ്?
2: വിസ്മി ചൊല്ലണം.
1: അതിന് മുമ്പുണ്ടോ? കൈ കഴുകണം. പിന്നെന്താ ഉള്ളത്? വിസ്മി ചൊല്ലണം അല്ലേ. കൈ കഴുകണം, വിസ്മി ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. നമ്മളെ തിരക്കിട്ട് വന്നാലും ശരി, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കൈ വൃത്തിയായിട്ട് നമ്മൾ കഴുകണം. പിന്നെ വിസ്മി ചൊല്ലി കഴിക്കണം. ഇപ്പൊ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയം, ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് നല്ല അടിപൊളി ബിരിയാണി വന്ന്, നല്ല മന്തിയോ ബ്രോസ്റ്റോ അല്ലേ എന്തെങ്കിലും വന്ന് മുമ്പ്, ആ ഭക്ഷണം നമ്മുടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നമ്മൾ ബിസ്മില്ല നമുക്ക് അറിയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞ നമുക്കറിയാം. അതിന് പുറമെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി ഒന്ന് ഉറക്കെ പറഞ്ഞ,
2: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി.
1: വെരി ഗുഡ്. ആ എന്താന്ന് പറഞ്ഞ?
2: അല്ലാ
1: ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു വഅത്ഇംനാ ഖൈറം മിൻഹു വഅത്ഇംനാ ഖൈറം മിൻഹു ഇതെപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്?
2: ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ.
1: ആ ഭക്ഷണം നമുക്ക്
2: കിട്ടി
1: ഭക്ഷണം ലഭിച്ചാൽ നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു എന്നാണ്. ആ മനസ്സിലായല്ലോ. ശേഷമാണ് നമ്മൾ എന്താണ് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ
2: ഭക്ഷണം കഴിക്കേണ്ടത്
1: അല്ലേ. അപ്പൊ ഈ ബിസ്മി എല്ലാം മറന്നാലോ? ബിസ്മില്ലാഹു വാഹിദ് എല്ലാവർക്കും ആണ് പ്രാർത്ഥന ഉണ്ടല്ലോ അല്ലെ. ഭക്ഷണം ബിസ്മി എല്ലാം മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ കഴിക്കണം. ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ? ഭക്ഷണം കഴിക്കുമ്പോ പാലിക്കേണ്ട ആ വലത് കൈകൊണ്ട് നമ്മള് കഴിക്കണം. ആ ഭക്ഷണം അടുത്ത് അല്ലേ, നമ്മൾ അടുത്തേക്ക് വെച്ച് അല്ലെ അല്ലെ സംഭവിക്കാം. എന്താ? ആ ഭക്ഷണം വേസ്റ്റ് ആയി പോകും, താഴോട്ട് ഭക്ഷണം വീണ് പോകും. അപ്പൊ ഭക്ഷണ പാത്രം എന്ത് ചെയ്യണം? അടുത്തേക്ക് വെച്ച് കഴിക്കണം. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഒരു ഭക്ഷണം കഴിക്കുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ട വിഷയം? ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അല്ലേ. എല്ലാവരും ഉമ്മയും ഉപ്പയും അല്ലെ അനിയത്തിയും ഇക്കാക്കയും ഇത്താത്തയും എല്ലാരും അമ്മൻ സോലിന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കലുണ്ടോ? എല്ലാരും ഒപ്പ കഴിക്കല്, ഒരുമിച്ച കഴിക്കല്. മിസ്സിന്റെ വീട്ടിലോ?
2: എങ്ങനെ?
1: ഒരുമിച്ചാണ് അല്ലേ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ കണ്ടില്ലേ, ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അത് നമ്മുടെ വീട്ടിലൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം. ചില വീട്ടിലൊക്കെ ഉണ്ടാവൂലേ, ഒരു ഒരു ഒരു കുട്ടി ഒരു മൂലക്ക വന്ന് കഴിക്കും, ഉമ്മ അടുക്കളയിൽ പോയി കഴിക്കും അല്ലേ, ഉപ്പ പിന്നെ വന്നിട്ട് കഴിക്കും. എന്നാൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇതിൽ പാലിക്കേണ്ട മര്യാദകളാണ്. മനസ്സിലായല്ലോ. ഇൻഷാല്ലാഹ് അത് മനസ്സിലാക്കി. നമ്മള് ബിസ്മി ചൊല്ലണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നേരത്തെ വലത് കൈ കൊണ്ട്
2: തിന്നണം,
1: ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നം?
2: പിശാചിന്റെ സ്വഭാവം.
1: ആ വെരി ഗുഡ്. എന്താണ്
2: പിശാചിന്റെ?
1: ആ പിശാചിന്റെ
2: സ്വഭാവം.
1: ആ പിശാചാണ് എന്ത് ചെയ്യല്? ഇടത് കൈ കൊണ്ട് തിന്നല്. നിങ്ങൾക്ക് പിശാചിനെ ഇഷ്ടാണോ? അല്ല. അപ്പം നമുക്ക് പിശാചിന്റെ സ്വഭാവം നമ്മൾ കാണിച്ചാൽ, അല്ലെങ്കിൽ പിശാചിന് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്ത് എന്ത് ചെയ്യും? പിശാചി എന്താവും? ആ പിശാചിന്റെ സഹോദരനാണ് നമ്മൾ. പിശാചിനെ പിശാചിന് ചങ്ങാതിയാവും, പിശാചിന്റെ ഫ്രണ്ടാവും നമ്മൾ അല്ലേ. അത് പറ്റുമോ? ഇല്ല. നമുക്ക് നമ്മുടെ കൂട്ടുകാരാരാണ്? നല്ല മനുഷ്യന്മാരെ അല്ലേ, നല്ല കുട്ടികൾ അല്ലെ, നമ്മുടെ പി സോഡിയോ കേൾക്കുന്ന, തേൻമൊഴി കേൾക്കുന്ന അല്ലെ, നല്ല കുട്ടികളാണ്. അപ്പം ഇടത് കൈ കൊണ്ട് പറഞ്ഞ ഭക്ഷണം കഴിച്ചെന്ത് ചെയ്യും? അവന് പിശാചിന്റെ കൂട്ടുകാരാണ്. ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ശിമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിമാൽ ഏത് കൈയാ? ശിമാൽ ആ ഏതാണ്? ഇടത് കൈ. എന്താണ് ഫഇന്ന ശൈത്വാന യഅകുലു ബി ശിമാലിഹി? പിശാചാണ് ഇടത് കൈ കൊണ്ട് തിന്നുന്നതും എന്താണ്? ആ വയശ്റബു ബിശിമാലിഹി, കുടിക്കുന്നതും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? വലത് കൊണ്ട് കഴിക്കും. പക്ഷെ വേറെ പ്രശ്നം എന്താണ്? കുടിക്കുമ്പോ എന്ത് ചെയ്യും? കുടിക്കുമ്പോ ഇത് ഉപയോഗിക്കും, ഇട ഉപയോഗിക്കും. പറ്റുമോ? അതായത് ഭക്ഷണം കഴിക്കുമ്പോ വലത് ഉപയോഗിക്കും, കുടിക്കുമ്പോ അത് ശരിയാണോ? ശരിയല്ല. കാരണം എന്താണ്? പിശാചി തിന്നുന്നതും കുടിക്കുന്നതും എന്തുകൊണ്ടാണ്? ഇടത് കൈ കൊണ്ടാണ്. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പിശാചിന്റെ കൂട്ടുകാരായത്, പിശാചിന്റെ കൂട്ടുകാരായാലും പിശാചി നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. നമ്മളെ വൈതെറ്റിക്കാനും തെറ്റി ചെയ്യിപ്പിക്കാനും നിസ്കരിക്കാതിരിപ്പിക്കാനും ഖുർആനോ തോന്നിപ്പിക്കാതിരിക്കാനൊക്കെ ആരും കൂടെ ഉണ്ടാവും? പിശാചി കൂടെ ഉണ്ടാവും. മനസ്സിലായല്ലോ. അപ്പം ഇടത് കൈ കൊണ്ട് കുടിക്കരുത്, ഇടത് കൈ കൊണ്ട് തിന്നരുത്. ഇത് ഉപയോഗിക്കണം റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് അതെന്താണ്? വലത് കൈ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നേരത്തെ പാത്രത്തിലേക്ക് അടുത്തിരിക്കണം. പിന്നെ അതിൽ ശ്രദ്ധിക്കുന്ന വിഷയം, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്? അല്ല പറയാം, അതായത് കൈകൊണ്ട് കഴിക്കണം, കൈകൊണ്ട് എങ്ങനെ കഴിക്കണം? ആ കൈകൊണ്ട് എങ്ങനെ? ആ എന്താണ്? നടുവിലാകാതെ നാട്ടു ഭക്ഷണം ജെ സി ബി മാന്തണ പോലെ മാന്താൻ പറ്റുമോ? ജെ സി ബി പോലെ എങ്ങനെയാണ്? ജെസിബി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വാരി കൊട്ടിയിൽ ഫുൾ എന്തുണ്ടാവും, മണ്ണുണ്ടാവും, കണ്ടിട്ടില്ലേ? അങ്ങനെ പറ്റുമോ? ഇല്ല, ഭക്ഷണം വിരലുകൾ കൊണ്ടാണ്, നമ്മളിങ്ങനെ ശരിക്ക് കഴിക്കണം. ഒന്നാറ്റ് കൈ ഫുള്ള് ചോറും കറിയും ആകാന്
2: പാടില്ല,
1: പാടില്ല. നിങ്ങൾ കേൾക്കണ്ട അങ്ങനെ ഉണ്ടോ? ഇല്ല. വളരെ നല്ല രൂപത്തിൽ ഭക്ഷണം ഒന്നും വളരെ നല്ല രൂപത്തിൽ ഒന്നാറ്റ് കൈയിന്റെ ഉള്ളിൽ ഫുൾ ഭക്ഷണമാകാതെ കഴിക്കണോണ്ട് നമ്മൾ കഴിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിലത്ത് കളയാതെ കഴിക്കണം, നിലത്ത് കളയാതെ കഴിക്കണം. കാരണം എന്താ അറിയോ, ഭക്ഷണം വേസ്റ്റാക്ക എന്ന് പറഞ്ഞാല് കുറേ സ്ഥലത്ത് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? എവിടെയുള്ള ഇപ്പം നിലവിലുള്ളത്? ആ എന്താണ്, ഫലസ്തീനിലുണ്ടല്ലോ നിങ്ങള്, ഫലസ്തീനിൽ വരി നിൽക്കാണ്. നമുക്ക് ഭക്ഷണം വരിക്കണ ആവശ്യം വന്നിട്ടുണ്ടോ? ണോ എവിടെങ്കിലും പോയിട്ട് വരുന്ന കണ്ട് ഇങ്ങനെ വീട്ടിൽ ഭക്ഷണമല്ല, വിശക്കണുണ്ട്, വിശന്ന് വിശന്ന് നമ്മൾ എല്ലൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട്, അങ്ങനത്തെ അവസ്ഥ നമുക്ക്
2: ഉണ്ടായിട്ടുണ്ടോ?
1: ഇല്ല. പക്ഷെ ഫലസ്തീൻ്റെ അവസ്ഥ എന്താണ്? ആ ഭക്ഷണം കിട്ടാതെ മരിച്ചു. നമ്മൾ തിന്നിട്ടാ മരിച്ചത് അല്ലേ? നമ്മള് കൊറേ തിന്നിട്ടാ മരിച്ചിട്ട് ഭക്ഷണം കൊറേ കഴിച്ചിട്ട് എന്താ ചെയ്യാണ്, കൊളസ്ട്രോളും ഇതൊക്കെ വന്നിട്ട് എന്താ ചെയ്യാണ് അല്ലേ, ബ്ലോക്ക് വന്ന് അറ്റാക്ക് വന്നൊക്കെ മരിക്കും ആൾക്കാർ. പക്ഷെ ഫലസ്തീനെ കുട്ടികളോ ഭക്ഷണം
2: കിട്ടാതെയാണ്
1: മരിക്കണം അല്ലേ. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കുമ്പോ അല്ലേ, ഇത് കിട്ടാത്ത ആൾക്കാർ കുറെ ഉണ്ട്, വലിയ തെറ്റാണത് അല്ലേ. ഭക്ഷണം നിലത്ത് കളയാൻ പറ്റൂല അല്ലേ, ഭക്ഷണത്തിന് വിശന്ന് കുട്ടികൾ കരയാണ് അല്ലേ, ഭക്ഷണത്തിന്റെ പിന്നെ വാഹനം വരും അതിലേക്ക് എന്ത് ചെയ്യാം, വരുന്ന കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പാത്രം നീട്ടുകയാണ് അല്ലേ. ഇതൊക്കെ അവർക്ക് വലിയ പ്രയാസമല്ലേ. അള്ളാഹുതാ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? എപ്പോഴും പ്രാർത്ഥിക്കണം, മനസ്സിലായല്ലോ. അപ്പൊ ഭക്ഷണം നിലത്ത് കളയാതെ നമ്മൾ എന്ത് ചെയ്യണം?
2: കഴിക്കണം.
1: അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു വിഷയമാണ്, നമ്മൾ

0: ശമനം ഉണ്ടാവുള്ളൂ, ആസ്വദിച്ച് കുടിക്കാൻ പറ്റുള്ളൂ. നല്ല നമുക്ക് ദാഹിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്ത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് കുറച്ച് കുറച്ച് കുടിക്കുക. ഒന്നിച്ചിങ്ങനെ വലിച്ചു കുടിക്കുന്ന അവസ്ഥ
1: പാടില്ല,
0: പാടില്ല, മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് കുടിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കുടിക്കാൻ എളുപ്പം ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്ക് അവകാശം വെള്ളം കുടിച്ച് ഇറക്കി വിടാനൊക്കെ എളുപ്പം എന്താണ്, ആ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നതാണ്. പിന്നെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട വിഷയം, ഭക്ഷണം ചൂടുണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, അതിലേക്ക് അതിലേക്ക് ഊതും, ഊതി കുടിക്കും. അങ്ങനെ റസൂല പറഞ്ഞ അങ്ങനെ നിങ്ങൾ ഊതി കുടിക്കാൻ
1: പാടില്ല.
0: നമ്മൾ ആറ്റി കുടിക്കുക അല്ലേ, അല്ലെങ്കിൽ ചോറാണെങ്കിൽ കയ്യിലെടുത്ത് ഇറക്കി എങ്ങനെ എന്ത് ചെയ്യുക, കുടിക്കുക. പാത്രത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഊതി കുടിക്കാൻ
1: പാടില്ല,
0: പാടില്ല. മനസ്സിലായല്ലോ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, നമ്മൾ വിശന്നിരിക്കുകയാണ്, നമ്മൾ വിശ സ്കൂൾ വിട്ടെന്ന് കണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ട് അല്ലേ. ആ സമയത്ത് നിസ്കരിച്ചിട്ടുമില്ല, ഏത് അസറച്ചിട്ടുണ്ടാവുമല്ലോ സ്കൂൾ വരുമ്പോൾ അല്ലേ. അപ്പം നമുക്ക് വിശക്കുന്നുണ്ട്, ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുകയാണോ വേണ്ടത്, അതല്ല ഭക്ഷണം കഴിക്കാണോ വേണ്ടത്, എന്താ വേണ്ടത്, നിസ്കരിക്കുക വേണ്ടത്, ഉറപ്പാണോ? അതായത് നമുക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്, എന്താണ് ഭക്ഷണം മുമ്പ് റെഡിയാണ്, നമ്മൾ നിസ്കരിച്ചിട്ടില്ല. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നിസ്കാരമാണോ ഭക്ഷണം ചെയ്യേണ്ടത്, നിസ്കാരമാണോ, അങ്ങനെ പറ്റുമോ? ആദ്യം ചെയ്യണോ
2: നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ടില്ല, സമയം
1: അങ്ങനെയല്ല,
0: നമ്മൾ ഭക്ഷണം കഴിക്കണം വേണ്ടത്. കാരണം ഭക്ഷണം കഴിക്കാതെ നമസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമസ്കാര ശ്രദ്ധ ഉള്ള എവിടെയായിരിക്കും, ശ്രദ്ധ എവിടെയായിരിക്കും, ഭക്ഷണത്തിലായിരിക്കും അല്ലേ. നമ്മൾ സ്കൂൾ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ നല്ല അടിപൊളി പായസം ഉണ്ടാക്കിച്ചിട്ടുണ്ട്, പായസം, ഭക്ഷണ പായസം. അപ്പോൾ ആ സമയത്ത് നമുക്ക് പായസം ഇഷ്ടമാണ്, നമുക്കിങ്ങനെ വിശന്ന് വരികയാണ്, ആ സമയത്ത് നമ്മൾ അവിടെ കണ്ട് ആ പായസം അടുക്കള റെഡിയാണ്, നമ്മൾ ഒന്ന് സ്കെച്ച് എങ്ങനെ ഉണ്ടാവും,
2: നമുക്ക് ആ പായസത്തിന്
0: എന്താ ഉണ്ടാകുക, ആ ആ പായസത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാവും അല്ലേ. അപ്പം ആദ്യം പോയിട്ട് വിശപ്പടക്കണം, പിന്നെന്ത് ചെയ്യണം, നമ്മൾ
1: നിസ്കരിക്കണം,
0: നിസ്കരിക്കണം. ഇതാണ് റസൂല പറഞ്ഞത്. ശരി, ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇദാ വുളിഅൽ അശാഉ, അശാഉ ഇശാഉ എന്ന് പറഞ്ഞാൽ
2: എന്താണ്,
0: ഇശാഉ നിസ്കാരം, രാത്രിക്ക് എന്താ പറയുക, ഇശാഉ. എന്നാൽ അശാഉ എന്ന് പറഞ്ഞാൽ ഈന്നല്ല, എന്താണ് അശാഉ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണമാണ്, ഇശാഉം അശാഉം. റസൂല പറഞ്ഞ് നിങ്ങൾക്ക് ഇശാഉം അശാഉം ഒന്നിച്ചു വന്ന്, നിങ്ങൾ ഇശാഉ നിസ്കരിച്ചിട്ടില്ല, എന്ത് റെഡിയാണ്, അശാ റെഡിയാണ്, അതായത് ഭക്ഷണം റെഡിയാണ്, നിങ്ങൾക്ക് വിശപ്പൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് തുടങ്ങണം, അശാ കൊണ്ട് തുടങ്ങണം എന്നാണ്. ആദ്യം എന്ത് ചെയ്യണം, ആദ്യം അശാ, അശാ എന്താണ് പറഞ്ഞത്, രാത്രി ഭക്ഷണം. അപ്പൊ ആദ്യം രാത്രി ഭക്ഷണം കഴിക്കുക, പിന്നെ എന്ത്
1: നിസ്കരിക്കുക,
0: ഇശാ വന്നാണ്. അങ്ങനെ അശാവും ഇശാവും ഒരുമിച്ച് വന്നാൽ നിങ്ങൾക്ക് വിശപ്പുണ്ട്, ഭക്ഷണം റെഡിയാണ്, ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മള് അശാവ് തീർക്കണം, അതായത് വിശപ്പ് തീർക്കണം, പിന്നെ എന്ത് ചെയ്യണം,
1: നിസ്കരിക്കണം.
0: മനസ്സിലായല്ലോ. നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, പള്ളിയിൽ നിസ്കാരം ആരംഭിക്കാനായിക്കണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നേരെ പോയിട്ട് നിസ്കരിക്കണം, നേരെ പോയിട്ട് നിസ്കരിക്കണം അല്ല, എപ്പോഴും അങ്ങനെയല്ല. നമുക്ക് ഭക്ഷണം ആവശ്യമുള്ള സമയമാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മള് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ചില വീട്ടിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും, ഭക്ഷണം അമിതമായിട്ട് വലിച്ചു വാരിങ്ങാണ് കഴിക്കാൻ പറ്റുമോ, ഇല്ല. എന്ത് ചെയ്യണം, ആവശ്യത്തിന് കഴിക്കുക, ഒന്നാമത്തെ വലിച്ചു വാരി കഴിച്ചാൽ വയറിന് പ്രയാസങ്ങളുണ്ടാകും അല്ലേ. അപ്പം അമിതമായി കഴിക്കാതെ ഭക്ഷണം കഴിക്കണം എന്നാണ് കേട്ടോ. റസൂലുള്ള പറഞ്ഞ ഒരു സംഭവമാണ്, എന്താ അറിയോ, പിന്നെ ഒരു വിശ്വാസി പിന്നെ ഒരു ആമാശയം കൊണ്ട് ഭക്ഷണം കഴിക്കും, എന്നാൽ ഒരു വിശ്വാസമില്ലാത്ത ഒരാൾ ഒരു സത്യനിഷേധി എന്ത് ചെയ്യും, ഏഴ് ആമാശയം കൊണ്ട് കഴിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു അവിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സത്യനിഷേധി ഭക്ഷണം ധാരാളം കഴിക്കുന്ന അർത്ഥം. നമുക്കെത്ര ആമാശയുണ്ട്, ഒന്ന്. ആ ഒന്നിലേക്ക് എന്തേ ഉള്ളൂ, അവൻ കഴിക്കുള്ളൂ. പക്ഷെ ഒരു സത്യനിഷേധം എന്ത് ചെയ്യും, ഏഴ് ആമാശയത്ത് കഴിക്കുന്ന പറഞ്ഞാല് അവൻ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുന്നു കണ്ടോ. ഒരു വിശ്വാസിയും ഒരു സത്യനിഷേധം മാറ്റണത്. അപ്പൊ ഒരു ഇതൊക്കെ പഠിച്ച

0: വെള്ളം തെയ്യും അതിന് ഭക്ഷണം കഴിക്കുക? ആവശ്യത്തിന്
1: ആവശ്യത്തിന്
0: കഴിക്കും,
1: ഭക്ഷണം
0: അല്ലാത്ത വെള്ളം തെയ്യും ഒന്നാമറ്റ് വലിച്ചു വാരി
1: കഴിക്കും
0: ധാരാളം ഭക്ഷണം
1: കഴിക്കും.
0: കഴിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇത്രയും കാര്യം നമ്മളിപ്പം മനസ്സിലാക്കി, ഭക്ഷണ മര്യാദകൾ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യം മനസ്സിലാക്കിയില്ലേ? ഒരു കാര്യം മാത്രമല്ല, വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിസ്മിച്ചൊല്ല, വലുത് കൊണ്ട് കഴിക്കുക, അടുത്തിരുന്ന് കഴിക്കുക, നിലത്ത് കളയാതെ കഴിക്കണം, ഇതൊക്കെ പഠിച്ചില്ലേ? പിന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ, ഒന്നിച്ചിരുന്ന്. പറഞ്ഞതൊക്കെയാ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, തമാശകൾ പാടില്ലാണ് പറയാത്തല്ലേ. ഭക്ഷണം കഴിക്കുമ്പോ വെറുതെ അനാവശ്യം സംസാരിക്കുക, ചിരിച്ചു കളിച്ച് തമാശയൊക്കെ പറഞ്ഞങ്ങനെ ഭക്ഷണം കഴിക്കുക ഒരിക്കലും പാടില്ല. ഭക്ഷണം പറഞ്ഞാൽ അള്ളാൻ അനുഗ്രഹമാണ് അല്ലേ, ഭക്ഷണം വലിയ അനുഗ്രഹമാണ്. അപ്പൊ അത് നമ്മൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, അവിടെ തമാശയും കളിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അവസാനമായി പറയാം, എന്താ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആ എന്താണ് അൽഹംദുലില്ല എന്ന് മാത്രം ഉണ്ടോ, അതിന് ബാക്കിയുണ്ടോ? അല്ല, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീ മിൻ ഗൈരി ഹൗലി മിന്നി വല ഖുവ. അൽഹംദുലില്ലാഹില്ലദീ പറയ് അത്അമനി ഹാദാ വറസഖനീ മിന് ഗൈരി ഹൗലി മിന്നി വല ഖുവ. ഇതാണ് അവസാനത്തെ ഒരു മര്യാദയാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാലിക്കേണ്ട മര്യാദ. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണോ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പം നമ്മൾ കൈ കഴുകാൻ പോകൂലേ, ആ കൈ കഴുകാൻ പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ എന്തുണ്ടാകാൻ പറ്റൂല, ആ ചോറുണ്ടാകാന് എന്ത് ചെയ്യാ പിന്നെ അത്, ആ അത് ശരിക്കും നമ്മൾ വായിലിട്ട് നക്കി വൃത്തിയാക്കണം. അല്ലാതെ നമ്മൾ വാഷിംഗ് മെഷീനിൽ പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യരുത്, ഈ ഭക്ഷണം പറ്റൊന്നും ചോറൊന്നും അവിടെ കളയാൻ പാടില്ല. മനസ്സിലായല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ നന്നായി നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ പോയി കൈ കഴുകാൻ പോവാൻ. ചട്ടികൾ എന്ത് ചെയ്യും, ഭക്ഷണ പാത്രത്തിൽ കുറെ ബാക്കിയുണ്ടാവും, നിലത്ത് കുറെ ബാക്കിയുണ്ടാവും, എന്നാ പറ്റുമോ ഇല്ല. ഭക്ഷണം ശരിക്കും വടിച്ച് വൃത്തിയായിട്ട് കഴിക്കുക. നമ്മളെ കൈകളും ചെയ്യണം, വിരലുകളൊക്കെ നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് നമ്മൾ കൈ കഴുകാൻ പോകേണ്ടത്. മനസ്സിലായല്ലോ. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട എപ്പോഴാണ്, വലുതായിട്ടാണോ? ആ ഈ സമയം ചെറിയ പ്രായത്തിൽ നമ്മള് പഠിക്കണം. ചെറിയ പ്രായത്തിൽ ശീലമാക്കിയാലേ എന്തുണ്ടാവുള്ളൂ, വലിയ പ്രായത്തിൽ അത് ശീലമായിട്ട് വരുള്ളൂ. മനസ്സിലായല്ലോ. അപ്പൊ കുട്ടികള് വലുതാകട്ടെ കാത്തുകയറരുത്, നിങ്ങളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മള് മുന്നോട്ട് പോകണം. ഇൻഷാല്ലാ നമുക്കിന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വിഷയമായിട്ട് നമുക്ക് ഇൻഷാല്ലാ കൂടിച്ചേരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഭക്ഷണ മര്യാദകളാണ് ഇതുവരെ നമ്മൾ കേട്ടത്. ശരിക്ക് പിന്നെ ഈ ഭക്ഷണ മര്യാദ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് പ്രശ്നം. ബിസ്മിയൊക്കെ ചിലപ്പോൾ ചൊല്ലിയിട്ടുണ്ടാവും പതി ശീലം പോലെ, പക്ഷെ ആ ഒരു വെടിപ്പിലും വൃത്തിയിലും ഭക്ഷണം കഴിക്കാനും ആ ഒരു അതബോടു കൂടി കഴിക്കാനും എപ്പോഴും കഴിയാറുണ്ടോ, അതല്ല ഒരു ആക്രാന്തത്തോടു കൂടി കഴിക്കുക, അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറുക. ഭക്ഷണം കുറച്ചൊരു വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിൽ എന്തൊക്കെയോ കാട്ടിയിട്ട് കഴിച്ചിട്ട് വേണം എണീറ്റ് പോവുക. നല്ല ടേസ്റ്റ് എനിക്ക് അടന്തിട്ട് എങ്ങനെയൊക്കെയോ അല്ലേ എന്തൊക്കെയാണ് കാട്ടേണ്ടതെന്ന് അറിയില്ല, ഒന്നായിട്ട് അടത്തി വലിച്ച് കുറേ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ അങ്ങനെ കഴിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. ഇതിൽ നമ്മൾ ഇതുവരെ കേട്ടതിൽ അമ്മതെ എന്തായിരിക്കും ഏറ്റവും ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് അമ്മതിന് തോന്നിയത്?
3: ബിസ്മില്ലാഹി കഴിക്കാം, പിന്നെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം, പിന്നെ വറ്റൊന്ന് താഴെ കളയാണ്ട് കഴിക്കുക, പിന്നെ പ്രാർത്ഥനയില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ വ തഅമ്മിനാ വ ഖൈറം മിൻഹാ.
2: അല്ലാഹു മുബാരിക് ലനാ ഫീഹി അല്ലേ. അപ്പോൾ അതൊരു നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല
3: അല്ലേ.
2: നമ്മൾ ഈ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിന് ഗുണം ചെയ്യണമല്ലോ. അപ്പം അതിൽ ചിലർക്ക് ചിലപ്പോൾ അതിലുള്ളവർ ഈ ബർക്കത്ത് എന്ന് പറയുമ്പോൾ അല്ലാഹു മുബാരിക് ലനാ ഫീഹി എന്ന് പറയുമ്പോൾ അതൊരു എന്തിനൊക്കെ നമുക്ക് ബർക്കത്ത് വേണമെന്നോ നമ്മളെ ഭക്ഷണത്തിൽ ബർക്കത്ത് വേണം ഒരു ഭയങ്കര ഒരു പോയിൻ്റാണത്. അതുപോലെ നമ്മളെ സമയത്തിൽ ബർക്കത്ത് വേണം, ആയുസ്സിൽ ബർക്കത്ത് വേണം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന് ബർക്കത്ത് വേണം, നമ്മുടെ പഠനത്തിൽ ബർക്കത്ത് വേണം, എല്ലാത്തിലും ആ ബർക്കത്ത്. എന്താ ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതെ, നമ്മൾ പറയുന്നത് ബ്ലെസ്സിങ്സ്, ബ്ലെസ്സിങ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അനുഗ്രഹം എന്ന് മലയാളത്തിൽ പറയും. എന്താ ബർക്കത്ത് കൊണ്ട് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു സിമ്പിളായിട്ട് കാര്യം പറയട്ടെ. അതായത് ഇപ്പൊ ഒരാള് അയാളെടുത്തൊരു 5000 രൂപ ഉണ്ട്. ആ 5000 രൂപ ഒരാഴ്ചക്ക് പിന്നെ അല്ലെങ്കിൽ രണ്ടാഴ്ചക്ക് അയാളിങ്ങനെ കരുതി വെച്ചിട്ടുള്ളതാണ് ചിലവ് കാര്യം ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. വേറൊരാളെടുത്തൊരു 25000 രൂപ ഉണ്ട്. അങ്ങനെ രണ്ടുപേർക്കും അവരുടെ ലൈഫിൽ ഓരോ ആവശ്യങ്ങളൊക്കെ വന്ന് രണ്ടാളും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവാണ്. പക്ഷെ ആ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും 25000 കയ്യിലുള്ള ആളെ കയ്യിൽ 5 പൈസ അല്ല, ഒക്കെ ചിലവായി പോയി. അപ്പോഴേക്കും അയാൾക്ക് പെട്ടെന്ന് എന്തോ അസുഖം വന്ന്, അപ്പം അവിടെ കുറച്ച് പോയി. പെട്ടെന്ന് എന്തോ ഒരു തോന്നൽ വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വേറെ പോയി. അതിനിടക്ക് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി എവിടെ പോയി കണ്ടിടിച്ച്, അപ്പോൾ അതിനൊരു 5000 പോയി. അതിനിടക്ക് വന്നപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് കയ്യിൽ എന്തോ ഒന്ന് വീണ് കിടന്ന് അങ്ങനെ പോയി. ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടി പൈസ അങ്ങനെ പോവാ. മറ്റേ 5000 കയ്യിലുള്ള ആൾക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അയാൾ വണ്ടിയിൽ പോകുന്നുണ്ട്, അയാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അയാൾക്ക് എന്തൊരു അസുഖം വന്നപ്പോൾ അയാൾ ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്കൊക്കെ ഇന്നലും 2000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പിന്നെയും കയ്യിൽ ബാക്കിയാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും. അപ്പൊ എന്താ സംഭവിച്ചത്?
3: അയാൾക്ക് ബർക്കത്ത് തന്നെ,
2: അയാൾക്ക് ആ പണത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറഞ്ഞ പണം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവുക എന്നുള്ള അതാണ് പണത്തിലുള്ള ബർക്കത്ത്. അല്ലെങ്കിൽ ഒരു ഓട്ടക്കയ്യുമായിരിക്കണം, എല്ലാത്തിനും പൈസ ലാപ്സ് ആയി പോകും. കൽപ്പിച്ചൂട്ടിയാണോ? അല്ല, വെറുതെ പോവുക. വെറുതെ പോകുന്ന നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അവിടെ പൈസ പോകും. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പണത്തെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരിക. പണം, ഇനി സമയത്തിൻ്റെ കാര്യമാണെങ്കിലോ എന്നാലോചിക്കി. ഒരാൾക്ക് 1 മണിക്കൂർ സമയം കിട്ടി, ഒരു വിദ്യാർത്ഥിക്ക് 1 മണിക്കൂർ സമയം കിട്ടി പഠിക്കാൻ, വേറെ വിദ്യാർത്ഥിക്ക് സമയം കിട്ടിയത് എത്രയേ ഉള്ളൂ? നോ, 1.5 മണിക്കൂർ കിട്ടിയിട്ടുള്ളൂ പഠിക്കാനുള്ളത്. രണ്ടുപേരും പഠിക്കായിരുന്നു, പക്ഷെ രണ്ടുപേർക്കും ഒരേ വിഷയം പഠിക്കായിരുന്നിട്ട് രണ്ടുപേർക്കും സമയത്തിൽ വർക്കത്ത് കിട്ടിയ 1.5 മണിക്കൂർ കൊണ്ട് അയാൾ 4 പാഠം പഠിച്ചു കഴിഞ്ഞു. മറ്റേ ആൾ 1 മണിക്കൂർ കിട്ടിയിട്ട് 1 പാഠത്തിൻ്റെ 1 പാരഗ്രാഫിനെ കഴിഞ്ഞിട്ടില്ല പഠിച്ചിട്ട്. കാരണം എന്തേ, അപ്പോഴേക്കും അവിടെ വേറെ അങ്ങോട്ട് ചിന്തിച്ച്, അപ്പോഴേക്കും ഇങ്ങോട്ട് കുറേ പോയി, അപ്പോട്ട് ഇങ്ങോട്ട് പോയി, കുറേ ചിന്ത അങ്ങോട്ട് പോയി, കുറേ ചിന്ത ഇങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ചൊറിച്ചിൽ വന്നപ്പോൾ അങ്ങോട്ട് കുറേ ചൊറിയാൻ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു എന്തോ ഒരു തലവേദന മാതിരി വന്നപ്പോൾ അങ്ങോട്ട് പോയി. സമയം അങ്ങനെ ലാപ്സായി പോവുക. മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം അക്കറെ കൃത്യമായിട്ട് ആ സമയം പെട്ടെന്ന് ശ്രദ്ധയോടുകൂടി, അതാണ് സമയത്തിൻ്റെ ബർക്കത്ത്. പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനൊരു ഒരു ഒരു മുതിർന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയത്തിൻ്റെ ബർക്കത്ത് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. മനസ്സിലായില്ലേ? സമയത്തിൻ്റെ ബർക്കത്ത്. ഒരാളെടുത്ത് ഫോൺ കിട്ടി. അയാൾ ഫോൺ വാങ്ങിയത് 3 രൂപക്കാണ്. ഒരു ഒരു 50000 രൂപക്ക് ഫോൺ വാങ്ങി കിട്ടിക്കോ. അടുത്ത ആൾ വേറെയും ഫോൺ വാങ്ങി. രണ്ടാൾ ഒരേ ദിവസമാണ് ഫോൺ വാങ്ങി. ഒരാളെ ഫോണുകൊണ്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ, അയാളെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 1 വർഷമാകുമ്പോഴേക്കും അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെലവഴിക്കുന്നുണ്ട്. ആ ഫോണിൻ്റെ ഉപയോഗങ്ങൾ നടക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു കംപ്ലൈൻറ്റും ഇല്ല, അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ടും അയാൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഒരു പ്രശ്നമില്ലാതെ പോകുന്നു. വേറൊരാൾ ആ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ മൂന്ന് ഫോം മാറ്റേണ്ടി വന്നു. കാരണം എന്താ, ഒന്ന് വെള്ളത്ത് വീണ്, വേറെ ഒന്നോട് പൊട്ടി തട്ടി, അത് അങ്ങനെ കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇടക്കിടക്ക് അതങ്ങനെ കംപ്ലൈൻ്റ് ആവുക. അങ്ങനെ 50,000 രൂപേൻ്റെ ഫോം വാങ്ങിയാളായി നമുക്ക് 100,000 ചിലവഴിക്കേണ്ടി വന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും. അയാളെ പൈസ അവിടെ പോയില്ലേ. അപ്പം അയക്കം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, പക്ഷേ കൂടുതൽ എക്സ്പെൻസ് വരിക പല കാരണങ്ങളാൽ. അപ്പം നമുക്ക് അതുകൊണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുക. ചില ആൾ ഭക്ഷണം എത്രയോ കഴിച്ചിട്ടും അയാൾക്ക് അതിൻ്റെതായൊരു ഗുണമൊന്നും ശരീരത്തിലില്ലാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ഹെൽത്ത് കിട്ടാനാണല്ലോ, ഹെൽത്തി ആയിട്ടൊന്നുമില്ല, രോഗം ഇങ്ങനെ വരിക, പിന്നെ വയറിന് പ്രശ്നം വരിക. ഭക്ഷണം കഴിക്കേണ്ട, പക്ഷെ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല, വിശപ്പായിട്ട് മാറണമില്ല, വയറങ്ങനെ കൂടുന്നുണ്ട്. വിശപ്പ് ചിലപ്പോൾ ഒരു തൃപ്തി കിട്ടുന്നില്ല. എന്നാൽ ചില ആൾ കുറച്ച് ഭക്ഷണം കൊണ്ട് എൻ്റെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു മുബാരിക്ക് ലനാഫി, അതിൽ ബർക്ക് തരണേ. കുറേ ഭക്ഷണത്തിന് വേണ്ടി പൈസ കൊടുത്ത് അതിനെന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തിലുണ്ട്, ഈ ബർക്കത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു
3: വരുന്നത്.
2: അപ്പം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അത് നമ്മൾ വളരെയധികം ചിന്തിക്കുക. അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ് അല്ലാഹു മുബാരിക്ക് ലനാഫി. അല്ലാഹുവിൻ്റെ രാവിലത്തെ പ്രാർത്ഥനയിലും വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും സമയത്തിലും ജീവിതത്തിലും ആയുസ്സിലും ഒക്കെ ബർക്കത്ത് കിട്ടണേ. കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ ഗുണം കിട്ടണേ, നഷ്ടം വരരുതേ. ഇത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അല്ലേ. ഇപ്പം ഒരാൾ ഹിഫ്ളാക്കാൻ പോവാണ്, ഹാഫിളാവാണ്. അപ്പം അയാൾ ഹാഫിളായി പിടിക്കുമ്പോൾ അയാൾക്ക് 5 കൊല്ലം കൊണ്ട് തന്നെ ഹിഫ്ളാക്കാൻ കഴിയുന്നുള്ളൂ. വേറെ ആൾ 2 കൊല്ലം കൊണ്ട് പറ്റുന്നുണ്ട്. കാരണം എന്താ, അയാൾക്ക് ശ്രദ്ധ കൂടുതൽ ബർക്കത്ത് കിട്ടുമ്പോൾ അയാൾക്ക് പറ്റുകയാണ്. അപ്പം നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം ബർക്കത്ത് കിട്ടണേ. ചിലതിൽ അള്ളാഹു എന്ത് ചെയ്യും, ചിലപ്പം നമുക്ക് ചിലപ്പം എല്ലാവർക്കും ഒരേപോലെ ആയില്ല, ചിലപ്പം ഇതായി വരും. പക്ഷെ ഒന്നിലല്ലെങ്കിൽ വേറൊന്നിൽ അള്ളാഹു ബർക്കത്ത് തരും. അപ്പോൾ ബർക്കത്താണ് ഏറ്റവും പ്രധാനം അല്ലേ. സംഗതി പറഞ്ഞാൽ ഞാൻ മനസ്സിലായില്ലേ, അല്ലേ? കറക്റ്റ് അല്ലേ സംഭവം? യെസ്. നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്നും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അവരെയൊന്നും നോക്കിയിട്ടേ ഇല്ല. നമ്മളിങ്ങനെ ഫുള്ള് ഇതിൻ്റെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിലൂടെ കടന്നു പോയിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി സാരോപദേശമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് ശ്രോതാക്കളിലേക്ക് മുമ്പ് ആരൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കണമെന്ന് തോന്നുകയാണ്. നോക്കട്ടെ, യെസ്, ആരൊക്കെയാണോ? ഹഫ്സ ജാഫർ, അസ്സലാമു അലൈക്കും. അബു ഹവ കോഴിക്കോട്, ബർക്കത്ത് എല്ലാറ്റിലും ഉണ്ടാവട്ടെ. ആരാ പറഞ്ഞ? അബു ഹവ. ഫൗസിയ മമ്മു, അവർ സലാം പറഞ്ഞ കൂടെ ഉണ്ട്. മെഹനാസ് ഗഫൂറുണ്ട്, ജമീല വി കെ പൂനൂറുണ്ട്, താഹിറ ടി കെ കാസർകോട്, നഫീസ കാടാമ്പുഴ, സെഫിയ കെ തിരുനങ്ങാടി. മാതാവ് മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വയസ്സ് എത്ര? നബിയുടെ ഉമ്മ മരണപ്പെടുമ്പോൾ നബിക്ക് എത്ര വയസ്സായിരുന്നു എന്നൊരു ചോദ്യം. എത്ര വയസ്സായിരുന്നു?
3: 6 വയസ്സ്.
2: എത്ര വയസ്സ്? 6 വയസ്സ്. ഞാൻ ആ ചോദ്യപ്പം പിന്നെ നിങ്ങളോട് ചോദിച്ചു എന്നുള്ളത് കോമൺ ആയിട്ട് ചോദിച്ചില്ല, നിങ്ങൾ രണ്ടുപേരോടും ചോദിച്ചു. അപ്പോൾ ഉത്തരം കറക്റ്റാണ്, 6 വയസ്സ്. സുബൈദ പുളിക്കൽ, ഉമൈറ തൃശൂർ, നഫീസ പി എ താമരശ്ശേരി, ഐഷ അങ്ങാടിപ്പുറം, ഐഷ കരുമ്പിൽ, അമീർ ടി അടുത്ത നാട്ടുകര. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇനിയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇനി ഓരോരുത്തരും വരും, കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ബർക്കത്ത് എന്നാണ് ശരി, പല ആളുകളും ബർക്കത്ത് അല്ലേ, ബർക്കത്ത് എന്നാണ് പറയാറ്. അത് ശീലമായിപ്പോയ ബറക്കത്ത്, ബറക്ക, ബറക്ക എന്ന പദത്തിൽ നിന്നാണ് ബറക്കത്ത് അല്ലേ, ബർക്കത്ത് എന്നാണ് പലരും പറയാറുള്ളത്. കറക്റ്റാണ്, നന്നായി ഓർമ്മപ്പെടുത്തി, വെരി ഗുഡ്. ഓക്കെ, അപ്പം പിന്നെ വളരെ നല്ലൊരു ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരി. അത് അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കുറേ തെറ്റുകൾ അങ്ങനെ വരും അല്ലേ. ബറക്ക എന്നുള്ളതിൽ നിന്ന് എന്ത് ചെയ്യും, ബർക്കത്ത് എന്ന് പറയുമ്പം ബറക്കത്ത് എന്നുള്ളതിനെ ബർക്കത്ത് എന്നാക്കി തെറ്റായി പറയും. ഉച്ചാരണത്തിൽ വരുന്ന മിസ്റ്റേക്കാണ് ഓർമ്മപ്പെടുത്തിയത്. പിന്നെ സഫ ഇസ്മായിൽ വെട്ടം നമ്മുടെ കൂടെയുണ്ട്. ശരി, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ നമ്മുടെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാന്നുള്ളതിലേക്ക് നോക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സാരോപദേശത്തിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഹമദ്, എന്താണ് ഒരു അവതരിപ്പിക്കാനുള്ളത്?
3: കഥയാണ്.
2: എന്താണ് കഥ?
3: ക്ഷമയുടെ ഫലം.
2: ക്ഷമയുടെ ഫലം കേൾക്കാം.
3: ഒരു ഗ്രാമത്തിൽ അലി എന്ന ഒരു ബാലൻ താമസിച്ചിരുന്നു. അവൻ എല്ലാവരോടും സ്നേഹത്തോടെയും സൗമ്യത്തോടെയും പെരുമാറിയിരുന്നു. ഒരു ദിവസം സ്കൂളിൽ ഒരു കൂട്ടുകാരൻ അലിയുടെ പുതിയ പേന അബദ്ധത്തിൽ തകർത്തു. പേടിച്ച കൂട്ടുകാരൻ ഒന്നും പറയാതെ മറഞ്ഞിരുന്നു. അലിക്ക് കാര്യം മനസ്സിലായി. അവന് ദേഷ്യം വന്നെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശമൻ അവൻ ഓർത്തു. അവൻ കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വിഷമിക്കേണ്ട, അത് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, ഞാൻ നിന്നോട് ക്ഷമിച്ചു. ഇത് കേട്ട കൂട്ടുകാരൻ വളരെ സന്തോഷിച്ചു. അവൻ തൻ്റെ തെറ്റ് സമ്മതിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നീട് ഇരുവരും നല്ല സുഹൃത്തുക്കളായി. ഇത് കണ്ട അധ്യാപകൻ പറഞ്ഞു, ക്ഷമിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ശക്തൻ. അന്ന് അലി മനസ്സിലാക്കി മറ്റുള്ളവരോട് കരുണയും ക്ഷമയും കാണിക്കുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണെന്ന്. ഗുണപാഠം: ക്ഷമയും കരുണയും ഒരു മുസ്ലിമിൻ്റെ മഹത്തായ ഗുണങ്ങളാണ്.
2: വളരെ സൗമ്യമായിട്ട് മറ്റുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യണം, പെരുമാറാൻ പറ്റണം, ക്ഷമയോടുകൂടി സഹവസിക്കാൻ പറ്റണം അല്ലേ. അപ്പൊ ക്ഷമ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് നമ്മൾ, അതിപ്പോ കുട്ടികളാവുമ്പോ പഠിക്കണമെങ്കിൽ ക്ഷമ വേണ്ടേ? ക്ഷമ ഇല്ലാത്തവരൊക്കെ പഠിക്കാൻ പറ്റുമോ? ഫോൺ നോക്കി നോക്കി എല്ലാ ക്ഷമയും പോയിരുന്നു കുട്ടിയൊക്കെ അല്ലേ. ഫോൺ നോക്കിയിട്ട് ക്ഷമ പോയി, ഇരിക്കാൻ ക്ഷമല്ല, നോക്കാൻ ക്ഷമല്ല, ഒരു ഒരു എന്നെ എഴുതാൻ ക്ഷമല്ല, ക്ലാസ്സിലിരിക്കാൻ ക്ഷമല്ല. അപ്പൊ നമ്മൾ ക്ഷമ സഹനം പരിശീലിക്കാനേ വേണം. നന്നായിട്ട് നമ്മൾ സഹനം പരിശീലിച്ചിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? നമുക്കൊന്നും നേടാൻ പറ്റില്ല, അസ്വസ്ഥനാവും, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ശരി, ഇനി ഇവിടെ നോക്കൂ, പിന്നെ ചില മെസ്സേജുകൾ. സഫിയ എടപ്പാൾ: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാ, ഞാൻ നേരത്തെ തന്നെ കൂടെയുണ്ട്. ആഹാ, നേരത്തെ കൂടെയുണ്ടല്ലേ, ഓക്കെ. അപ്പോൾ എല്ലാവരും, കുറേ ആളുകൾ നേരത്തെ ഉണ്ട്. ഇപ്പോൾ സഫിയക്ക് തിരങ്ങാടി പറഞ്ഞു, ഞാൻ പറഞ്ഞ കൂടെ കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്, ഇപ്പോൾ അവിടുന്ന് വിളിച്ചിട്ടുണ്ട്, നാളെ പോയി വാങ്ങണം. അൽഹംദുലില്ലാ, സന്തോഷമായി. അപ്പം പീസ് റേഡിയോ കൂടെ കിട്ടിയ വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. റേഡിയോയുടെ കൂടെ നമ്പറിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നമ്മൾ മോർണിംഗ് ലൈവിലൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഇമ്രാൻ എൻ വി കുമരനെല്ലൂരിൽ നിന്നും സലാം പറഞ്ഞിട്ടുണ്ട്. ജാസ്മിനിയെ, സമയത്തിലുള്ള ബർക്കത്താണ് ഏറ്റവും വേണ്ടത് എന്ന് തോന്നുന്നു. സമയത്തിൽ നമുക്ക് ഒരുപാട് സമയം ലാപ്സായി പോകുന്ന ആൾക്കാരുണ്ട്. കുറഞ്ഞ സമയത്തിനകത്ത് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ കാര്യം തന്നെയാണത് അല്ലേ. പിന്നെ സഫ ഇസ്മായിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വെട്ടം. റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറ നമ്മളെ കൂടെയുണ്ട്. പിന്നെ കമോൻ പറഞ്ഞ കഥയിൽ നല്ല ഗുണപാഠമുണ്ട്, ക്ഷമയും കരുണയും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്ന് സഫിയ കെ തിരങ്ങാടി കഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു. അടുത്ത റബി എന്താണ് വേറൊരു പ്രോഗ്രാം?
4: ഹദീസ് ആണ്.
2: എന്താണ് ഹദീസിന്റെ ആശയം അല്ലേ? ഹദീസ് ഏതാണ്?
4: ഹലാലും ഹറാമും വേർതിരിക്കുക
2: എന്താണ്? അല്ല, ഹലാലു വൽ ഹറാം അല്ലേ. ഓക്കേ.
4: അന അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ يأتي على الناس زمان لا يبالي المرء ما أخذ منه أمن الحلال أمن الحرام أبو هريرة رضي الله عنه لنوني ويدنا نبي صلى الله عليه وسلم برنو حلال لننانو أدلا حرام لننانو سمبت إدتد إن پريغنكات وري كالم جننغ للك ورو حديث ريپورت جيدد أبو هريرة رضي الله عنه ഹലാൽ ആയ സമ്പാദ്യം മാത്രമേ ഒരു മുസ്ലിമിന് തിന്നാനും തീറ്റിക്കാനും പറ്റൂ. അനർഹമായ വീതം സമ്പാദിക്കൽ നിഷിദ്ധമാണ്. സമ്പാദിക്കുന്നത് ഹലാൽ ആണോ ഹറാമാണോ എന്ന് പരിഗണിക്കാത്ത ഒരു കാലം ജനങ്ങൾക്ക് വരും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏത് വിധേനയും പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥയാണത്. കച്ചവടങ്ങളിൽ വഞ്ചന കാണിച്ചും കള്ളസത്യം പറഞ്ഞും പലിശ മുഖേനയുമെല്ലാം ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കുന്നവരുമുണ്ട്. ഹറാമിൽ നിന്ന് ഉണ്ടായ ഏതൊരു മാംസത്തിനും ഏറ്റവും അർഹമായത് നരകമാണെന്നും അത് സ്വർഗത്തിൽ കടക്കുകയില്ലെന്നും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഹറാമുകളിൽ മുഴുകിയവൻ്റെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുകയില്ല. മാത്രമല്ല, അവൻ അനർഹമായ സമ്പാദിച്ചതിൽ ഒരു വർക്കത്വം ഉണ്ടാവുകയുമില്ല. മോഷണം, പൊതുമുതൽ സ്വന്തമാക്കൽ, വഞ്ചനയിൽ സമ്പാദിക്കൽ തുടങ്ങിയവയെല്ലാം നിഷിദ്ധമാണ്. കള്ളവിൽപ്പന പോലും മതം നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ കൊണ്ട് സമ്പാദിക്കലും ഇതിൽ പെടും. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അപ്പോൾ അത് മറ്റൊരു ഇതാണ്. ഹലാലും ഹറാമും ഇന്നതൊന്നും ആരും നോക്കലില്ല. ഒന്ന്, ഈ ഹലാലും ഹറാമെന്ന് അറിയണ്ടേ ആദ്യം. പല കുട്ടികൾക്കും ഇത് അറിയില്ല, ഇന്നത് ഹലാലാണോ ഇന്നത് ഹറാമാണെന്ന് പോലും പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ടാണ് അറിയാത്തത്, പഠിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇസ്ലാം അത് നിരോധിച്ചതാണ് പറയുമ്പോൾ, അങ്ങനെ അതൊക്കെ ഇസ്ലാം നിരോധിച്ചണോ, ചില കുട്ടികൾ ചിലപ്പം ചോദിക്കും. മുമ്പൊരു കുട്ടി എന്തുകൊണ്ട് തട്ടടല്ലാന്ന് ചോദിച്ചപ്പോൾ, അതിനെന്താ കുഴപ്പം, തട്ടിട്ടില്ലെങ്കിൽ അത് ഇസ്ലാം വിലക്കിയാ. ഞാൻ കേട്ടിട്ടില്ലല്ലോ തട്ടിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ കുഴപ്പമുണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്. മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ പല ആളുകൾക്കും ഈ ഇസ്ലാം പറഞ്ഞ പല കാര്യങ്ങളും എന്താ പറ്റില്ല, ഹലാൽ എന്താ ഹറാം എന്താന്ന് അറിയില്ല. അപ്പം അവസാനം ഇത് ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ പോലെ ഹലാലും ഹറാമോ പരിഗണിക്കാത്തൊരവസ്ഥ വരും അല്ലേ. ലാ യുബാലി അൽ മർ, ഒരു മനുഷ്യനും അത് ഹലാൽ അറിഞ്ഞിട്ട് പോലും അത് പരിഗണിക്കാതെ ഹറാമിലേക്ക് പോകുന്ന അവസ്ഥ അവസാന കാലമാകുമ്പോൾ വരുന്നു. റസൂൽ പറഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കത് പഠിക്കാനും അത് പുലർത്താനും പാലിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് പറയാം. ഒരു ചോദ്യമുണ്ട് ഇവിടെ നഫീസ പി എ താമരശ്ശേരി ചോദിച്ചത്, റസൂൽ ഖദീജ ബിവിക്ക് എന്തായിരുന്നു മഹർ കൊടുത്തത്? ആ ചോദ്യം അഹമ്മദിനറിയോ? ആ അപ്പോൾ എന്താണ് റസൂൽ ഖദീജ ബിക്ക് കൊടുത്ത മഹർ എന്നറിയുന്ന ആളുകൾ കമൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉള്ളു. പിന്നെ നേരത്തെ ജമീല സലാം പറഞ്ഞിട്ടുള്ള, ജമീല സലാം എന്നിവർ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് അവരയച്ചിട്ടുള്ള മെസ്സേജ്. ജമീല സലാം പറഞ്ഞു എന്നല്ല, ജമീല സലാം എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ ഒരു മെസ്സേജ്. അതായത് നല്ല ടോപ്പിക്കാണ്, ബർക്കത്തിനെ കുറിച്ചുള്ള. എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടായാൽ ജീവിതമായിരിക്കും. അള്ളാഹു എല്ലാവർക്കും ജീവിതത്തിലുടനീള റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അബൂബക്കർ സുലൈമാൻ, ഇന്നത്തെ എല്ലാ പരിപാടിയും വളരെ മെച്ചപ്പെട്ടതാണ്, അള്ളാഹു ഖൈറലാക്കുമാറാവട്ടെ. പിന്നെ ജീവിതത്തിൽ ക്ഷമ ഉണ്ടെങ്കിൽ തന്നെ വിജയം ഉറപ്പാണല്ലോ. അൽഹംദുലില്ലാ. ജമീല വി കെ പുനൂരാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. മറ്റൊരു പ്രതികരണമാണ്, റിഹാന ബാനു തോട്ടശ്ശേരിയർ അല ഒരു സലാം പറഞ്ഞ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇനി പുതിയൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, ഖുർആനിലെ ഹറാമുകൾ എത്രയാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇമ്രാൻ എൻ വി കുമരനെല്ലൂരാണ് ഒരു ചോദ്യമാണ്, ഖുർആനിൽ പറഞ്ഞ ഹറാമുകൾ എത്രയാണ് എന്ന്. അറിയുന്ന ആളുകൾ വേഗം അത് ഒരു ചോദ്യമായിട്ടെടുത്ത് അതിൻ്റെ ഉത്തരം അയച്ചോളൂ. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഖദീജ ബിവിക്ക് എന്തായിരുന്നു മഹർ കൊടുത്തിരുന്നത് എന്നാണ്. ഇനി ഹമദേ, എന്താണ് ഹമദിന് മറ്റൊരു പ്രോഗ്രാമായിട്ട് പറയാനുള്ളത്?
3: ചരിത്രം.
2: എന്താണ് ചരിത്രം?
3: ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ.
2: ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞാൽ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഖിലാഫത്തിലെ പ്രമുഖനായ താബിഈയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹത്തിന്റെ ചരിത്രം കേൾക്കാം.
3: ഉമർ രണ്ടാമൻ എന്ന വിശേഷണമുള്ള നീതിമാനായ ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള. ഉമവി ഖലീഫമാരിൽ ഏറ്റവും തിളക്കമാർന്ന ഭരണത്തിനുടമയായിരുന്നു അദ്ദേഹം. രണ്ടാം ഖലീഫ ഉമർ റഹിമഹുള്ളന്റെ കാലത്ത് പാലിൽ വെള്ളം ചേർക്കാൻ പറയുന്ന കഥയിലെ പെൺകുട്ടിയെ ഓർമ്മയില്ലേ? അവരുടെ മകളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഉമ്മ. പിതാവ് അബ്ദുൽ അസീസ് ഈജിപ്തിലെ ഗവർണറായിരുന്നു. ഖുർആൻ പഠനം പൂർത്തിയാക്കിയ മകനെ മദീനയിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു. മതവിജ്ഞാനത്തോടൊപ്പം സാഹിത്യവും അദ്ദേഹം പഠിച്ചു. തൻ്റെ അമ്മാവൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയാകും ഞാനെന്ന് ഉമ്മയോട് പറഞ്ഞു. നുണ പറയുന്നത് പാപമാണെന്ന് മനസ്സിലാക്കിയ ശേഷം ജീവിതത്തിൽ അദ്ദേഹം നുണ പറഞ്ഞിട്ടില്ല. ഭംഗിയായി വസ്ത്രം ധരിച്ച് അദ്ദേഹം നടന്നു പോകുന്ന വഴി ഉടനീളം അത്തർ മണക്കുമായിരുന്നു. സുഖസമൃദ്ധിയിൽ വളർന്ന ഉമർ അറിവിലും ഭക്തിയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നല്ല മാതൃകയായിരുന്നു. മദീനയിലായിരിക്കെ പിതാവ് അബ്ദുൽ അസീസ് മരണപ്പെട്ടു. പിതൃവ്യൻ അബ്ദുൽ മാലിക് ഖലീഫായപ്പോൾ സഹോദര പുത്രനെ ഏറ്റെടുക്കുകയും തൻ്റെ മകൾ ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. വലീദ് ഖലീഫ ആയപ്പോൾ ഉമറിനെ മദീനയിലെ ഗവർണറായി നിയമിച്ചു. ഗവർണറായ ഉമർ ഉപദേശങ്ങൾക്കായി 6 പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന സമിതി ഉണ്ടാക്കി. മദീനയിലെ പ്രസിദ്ധ പണ്ഡിതൻ സയ്യിദ് ബിനു മുസയ്യിബ് ഖലീഫമാരെ സന്ദർശിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാറില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം ഉമറിൻ്റെ സന്നിധിയിൽ ഹാജരാകുമായിരുന്നു. ഹിജറ 99 ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായി അധികാരമേറ്റെടുത്തു. അതോടെ താൻ അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു. വില കൂടിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പരുക്കൻ വസ്ത്രങ്ങൾ അണിഞ്ഞു. തൻ്റെ പക്കലുണ്ടായിരുന്ന സുഗന്ധ ദ്രവ്യങ്ങളും വിറ്റ് തുക ബൈത്തുൽ മാലിൽ അടച്ചു. പത്നി ഫാത്തിമയും തനിക്ക് വിവാഹ സമ്മാനമായി ഖലീഫ ആയ പിതാവിൽ നിന്ന് ലഭിച്ച രത്നങ്ങളും സ്വർണങ്ങളും അനന്തര സ്വത്തുക്കളും ബൈത്തുൽ മാലിക്കിൽ കൊടുത്തു. അങ്ങനെ ഉമറും കുടുംബവും ലളിത ജീവിതത്തിൻ്റെയും വിശുദ്ധിയുടെയും മാതൃകകളായി. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഉമർ ബിനുൽ അബ്ദുല്ലസീസിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉമർ ബിനുൽ അബ്ദുല്ലസീസ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ അത്രയും വലിയൊരു പ്രാധാന്യമുള്ള ഒരു ഖലീഫയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാല്ലാ. നമുക്ക് പഠിക്കാൻ പറ്റട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതവിടെ ചോദ്യങ്ങൾ വന്നതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു കൊടുത്തിട്ടുള്ള മഹർ എന്തായിരുന്നു എന്നതാണ്. അതിൽ വന്നിട്ടുള്ള മഹറിനെ കുറിച്ച് പറയുന്നതിൽ കുറേ ആൾക്കാർ ആൻസർ അയച്ചിട്ടുണ്ട്. ആൻസർ അയച്ച ആളുകൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് തോന്നുന്നു. അയച്ച ആളുകൾ ആരൊക്കെയാണോ? ഷിംന അല്ല, സഫിയ ഇടപ്പാൾ, അമീർ ടി എടുത്തനാട്ടുകര, ഷിംന വയൻ, അവനോട് സലാം പറഞ്ഞതാണ്. സൽമ ഫറൂഖ്, ജമീല വി കെ, പുനൂർ, സൽമാൻ ഓരാടംപാലം, അതുപോലെ സഫിയ കെ തിരുരങ്ങാടി, ഷിംന വയനാട്, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ജമീല വി പി കാളിക്കാവ്, മെഹനാസ് ഗഫൂർ, റുക്കിയ വി കാക്കയങ്ങാട്, ഫൗസിയ മമ്മു കൊല്ലം, ജമീല വി പി കാളിക്കാവ്. അപ്പോൾ ഇവരൊക്കെയാണ് ആൻസർ അയച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്താണെന്നുള്ളതാണ്. നബി നൽകിയിട്ടുള്ള മഹർ എന്താണ് എന്നുള്ളതിന് അതിൽ പന്ത്രണ്ട് ഊക്കിയ അങ്ങനെയാണ് നമുക്ക് അതിൽ ശരിക്കും കാണാൻ പറ്റുക. ഹോ ഇസ്നത്തെ ആഷറ ഊക്കിയ. അപ്പം പന്ത്രണ്ട് ഊക്കിയ പറഞ്ഞാൽ അത് ഏകദേശം ഹംസമിയ ദിർഹമാണ്, 500 ദിർഹമിന് തുല്യമായിട്ടുള്ളതാണ്. അപ്പോൾ ചില റിവായത്തിൽ അതിന് എത്ര പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ 500 ദിർഹം എന്നുള്ളതിന് ചില റിവായത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഉത്തരം ചില ആൾക്കാർ അയച്ചിട്ടുണ്ട്. അത് ഉത്തരം വരുന്നത് 20 ഒട്ടകം എന്നതാണ്. 20 ഒട്ടകം. അപ്പോൾ അതുപോലെ വന്ന രണ്ട് ഉത്തരങ്ങളാണ് അതിൽ വരുന്നത്. ഒന്ന് 500 ദിർഹം, മറ്റൊന്ന് 20 ഐ സിഗാറു ലിബൽ എന്ന ചെറിയ 20 ഒട്ടകങ്ങൾ എന്നത്. അപ്പോൾ ആ ഉത്തരം അയച്ച ആളുകളൊക്കെയാണ് പറഞ്ഞത് 20 ഒട്ടകം 500 ദിർഹം എന്ന് അയച്ച ആളുകളൊക്കെ ഉണ്ട്. ഫൗസിയ മമ്മു നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ ആ ഉത്തരം ശരിയായതാണ് ഇൻഷാല്ലാ. നമ്മളിനി നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ കുറച്ച് ലേറ്റ് അന്നത്തെ പരിപാടിയിൽ ചെറിയൊരു ഷെഡ്യൂൾ ചേഞ്ച് വന്നിരുന്നു. സാരോപദേശം നമ്മൾ കേട്ടിട്ടില്ല. സാരോപദേശം കേട്ടതിന് ശേഷം അതുകൊണ്ട് നമുക്ക് തിരിച്ചുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം 7 വയസ്സ് നിസ്കരിക്കാൻ ഉള്ള സമയം ആയി എന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിസ്കാരം ആരംഭിച്ചവരാണ് നമ്മളൊക്കെ. നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം നിസ്കാരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ചിത്രങ്ങൾ നോക്കുക, ചിത്രപ്പണികളുള്ള മുസല്ലയിൽ നിസ്കരിക്കുക അല്ലേ. നമ്മുടെ ചിന്തയെ തെറ്റിക്കുന്ന എല്ലാ കാഴ്ചകളും നിസ്കാരത്തിൽ ഹറാമാണ്. അത് കർട്ടനാവാം, നമ്മുടെ ഡ്രസ്സാവാം, മറയില്ലാതെ ഒഴിഞ്ഞ സ്ഥലത്ത് മുന്നിൽ ഒരുപാട് സ്പേസ് ഉണ്ടായിരിക്കുക നിസ്കരിക്കലാവാം. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുന്ന കാഴ്ചകൾ, ചിന്തകൾ, ഇത് നിസ്കാരത്തിൽ നിഷിദ്ധമാണ്. ഇതുപോലെ തന്നെ നിസ്കാരത്തെ തെറ്റിക്കുന്ന കേൾവി, നമ്മളിവിടെ നിസ്കരിക്കുക, അപ്പുറത്തൊരാൾ പാട്ട് പാടുക, ഒരാൾ സംസാരിക്കുക, അതൊക്കെ നിഷിദ്ധമാണ്. ഈവൻ ഖുർആൻ ഓതുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പോലും പറഞ്ഞു, അപ്പുറത്തുനിന്ന് ഒരാൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം താഴ്ത്തണമെന്ന് അവരോട് പോലും പറഞ്ഞു. കാരണം ഖുർആനിൻ്റെ ഓത്ത് പോലും ഒരാളുടെ നിസ്കാരത്തിന് തടസ്സമായത്. അപ്പോൾ കാഴ്ച, നിസ്കാരം തെറ്റിക്കുന്ന കേൾവി, അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന സ്മെല്ല്, സ്മെല്ലും ഹറാമാണ്. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളി തിന്ന് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത്, വായ വൃത്തിയാക്കിയിട്ട് വേണം പള്ളിയിലേക്ക് വരണം. കാരണം പച്ച ഉള്ളിക്കൊരു സ്മെല്ലുണ്ട്. ഇപ്പം നിസ്കാരത്തിൽ ഈ സ്മെല്ല് ഒരാൾ പേറി പള്ളിയിലേക്ക് വന്നാൽ ബാക്കിയുള്ളവർ നിസ്കാരത്തിന് അത് അടുത്ത് നിസ്കരിക്കുന്ന ആൾക്കത് ബുദ്ധിമുട്ടാവും. നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന സ്മെല്ല്, നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന അനക്കങ്ങൾ, നിസ്കാരത്തിലല്ലാത്ത ചില പിന്നെ ആക്ഷൻസ്, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കി. നബിയുടെ പള്ളി മണലായിരുന്നു. അപ്പം മണലിൽ നിസ്കരിക്കുമ്പോൾ ചില ആൾക്കാരെന്ത് ചെയ്യും, മണൽ കൈകൊണ്ട് ഇങ്ങനെ ശരിയാക്കും. അപ്പോൾ അത് അത്യാവശ്യമെങ്കിൽ 3 തവണ ശരിയാക്കാവൂ എന്ന് പറഞ്ഞു. കുറേ നേരം മണലും ശരിയാക്കുന്ന നിസ്കാരത്തിൽ ശ്രദ്ധ പോലെ. അപ്പം നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന കാഴ്ച, കേൾവി, സ്മെല്ല്, അനക്കങ്ങൾ, ഇതൊക്കെ നിഷിദ്ധമാക്കി. അതെന്തായിരിക്കും കാരണം? നമസ്കാരം പടച്ച റബ്ബുമായുള്ള സംഭാഷണമാണ്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പൂർണ്ണമായിട്ടും അള്ളാഹുവിലേക്ക് തിരിച്ചു വച്ചുകൊണ്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അയാളുടെ നേരെ നോക്കാതെ അതിലെയും ഇതിലെയും നോക്കി വേറെ കുറേ പണികൾ ചെയ്താൽ അയാളിട്ടിട്ട് പോലെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ നമ്മിൽ നിന്നും തിരിയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഒരാൾക്ക് നല്ല വിശപ്പ്, ഭക്ഷണം തീന്മേശയിൽ റെഡിയുമാണ്, ബിരിയാണിയുടെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചു വരുന്നുണ്ട്, ആ സമയത്ത് അയാൾക്ക് നിസ്കാരമില്ല, അയാൾ ഫുഡ് കഴിക്കണമെന്ന് റസൂല പറഞ്ഞു. കാരണം ഭക്ഷണം അയാളുടെ മൂക്കിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് നന്നായിട്ട് വിശപ്പുണ്ടാവുമ്പോൾ അയാളെങ്ങനെ നിസ്കാരത്തെ ശ്രദ്ധിക്കുക? അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി വച്ചാൽ അള്ളാഹുവിനോടുള്ള സംസാരമാണ്. അപ്പം അള്ളാഹിനോട് നമ്മൾ നേരിട്ടിങ്ങനെ പറയും, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, പഠിച്ചവരെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ വഴിയിൽ നടത്തേണമേ പഠിച്ചോനെ, അള്ളാഹുമ്മ ഗഫർലി, അള്ളാഹു എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ. അങ്ങനെ നിസ്കാരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പഠിച്ചവനോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണ്. അത്തരമൊരു സംസാരം, നമ്മളിങ്ങനെ പഠിച്ചവനോട് സംസാരിക്കുമ്പോൾ പഠിച്ചവനും ഇങ്ങോട്ട് റിപ്ലൈ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, മാലിക് യൗമിദ്ദീൻ, എൻ്റെ അടിമ എന്നെ നന്നാക്കി പറഞ്ഞിരിക്കുന്നു, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, ഇതെനിക്കും എൻ്റെ അടിമക്കൂടയിലുള്ളൊരു കരാറാണ്, ആ കരാർ അവൻ പാലിച്ചാൽ അവൻ ചോദിക്കുന്നതൊക്കെ ഞാൻ കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്, പഠിച്ചോനെ എന്നെ നീ നേരായ വഴിയിൽ ചേർക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് അപ്പോഴാണ്. അപ്പം നിസ്കാരത്തിൽ നമ്മൾ പഠിച്ചവനോട് സംസാരിക്കുകയാണ്. അപ്പം നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നാൽ പിന്നെ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ നിസ്കാരത്തിലേക്കായിരിക്കണം. അപ്പം നമ്മൾ ഓതുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ബാഇദ് ബൈനി പ്രാർത്ഥിക്കുന്നു, ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, റുക്വായിൽ പ്രാർത്ഥിക്കുന്നു, ഇഅ്തിദാലിൽ പ്രാർത്ഥിക്കുന്നു, സുജൂദിൽ പ്രാർത്ഥിക്കുന്നു, സുജൂദിനിടയിലെ ഇരുത്തത്തിൽ പ്രാർത്ഥിക്കുന്നു, അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കുന്നു, തുടക്കം മുതൽ അവസാനം വരെ ഫുള്ള് അള്ളാഹിനോട് സംസാരിക്കുന്ന കോലത്തിൽ തന്നെ നമ്മൾ നിസ്കരിക്കണം. കാരണം അലാ ഇന്ന കുല്ലുക്കും മുനാജി റബ്ബ, നിങ്ങളെല്ലാം നമസ്കാരത്തിൽ അള്ളാഹുവോട് സംസാരിക്കുകയാണ്. ലോകരക്ഷിതാവായ പടച്ചോനോട്, നമുക്ക് വായു തന്ന, നമുക്ക് വെള്ളം തന്ന, നമുക്ക് ശരീരം തന്ന, നമുക്ക് സൗന്ദര്യം തന്ന, നമുക്കിത് കേൾക്കാൻ കാത് തന്ന, കേൾക്കുന്നത് മനസ്സിലാക്കാൻ ബുദ്ധി തന്ന ആ പടച്ചോനോട് സംസാരിക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. എത്ര വലിയ ഭാഗ്യമാണല്ലേ നമുക്ക് അള്ളാഹിനോട് സംസാരിക്കാനുള്ള ഭാഗ്യം, അതാണ് നിസ്കാരം. അതുകൊണ്ട് ഓതുന്ന പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി ആ അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് മറ്റെല്ലാറ്റിൽ നിന്നും ശ്രദ്ധ നമ്മൾ ഒഴിവാക്കി നിസ്കാരത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ പരലോകത്താദ്യം നമ്മുടെ നിസ്കാരം വിചാരണക്കെടുക്കും. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ നിസ്കാരം. അതോടുകൂടെ തന്നെ നമ്മൾ വിജയിക്കും, നേരെ സ്വർഗത്തിലേക്കാണ് ഇൻഷാ അള്ളാ. അതുകൊണ്ട് നമസ്കാരം അള്ളാഹുവുമായുള്ള സംഭാഷണമാണ്. അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാം നമ്മൾ ഒഴിവാക്കി പൂർണ്ണമായിട്ടും അള്ളാഹുമായി ഇഷ്ടത്തോടെ സംസാരിക്കാൻ സംഭാഷണം നടത്താൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവിലെ ഓരോ പ്രോഗ്രാമുകളിലൂടെ ഇങ്ങനെ കടന്ന് നമ്മൾ പോകുമ്പോഴേക്കും സമയം 5 മണി കഴിഞ്ഞ് ഇപ്പോൾ 6 മണി ആവാൻ പോവുകയാണ്. 5:55 കഴിഞ്ഞു. അപ്പോൾ കമൻറ്റിലേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടി ആളുകൾ നേരത്തെ മെസ്സേജ് അയച്ച് കാണുന്നുണ്ട്. വഹീദ, കുറേ പുതിയ പുതിയ ആളുകൾ കാണുന്നുണ്ടല്ലോ ഒന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. ജമീല വി പി കാളിക്കാവ് പറഞ്ഞൊരു മെസ്സേജ്, അവസാന കാലം തന്നെയാണ് ഇന്ന് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവസാന കാലമാകുമ്പോൾ ഹലാലും ഹറാമൊന്നും നോക്കാത്ത അവസ്ഥ വരുന്നു. റബിയെ ഒരു ഹദീസ് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ മുമ്പിൽ നമ്മൾ അങ്ങനത്തെ ഒരു കാലം തന്നെയാണ് കാണുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആമീൻ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ വേറെ നമുക്ക് എന്താണ് വേറൊരു അവസാനമായിട്ടുള്ളൊരു ആശയം പങ്കുവെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാഹ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട കാര്യം അല്ലേ. അപ്പോൾ ആ മര്യാദകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. അതിനല്ലാഹുവിനോട് തോഫീക്കണം. ഭക്ഷണത്തിൽ നമുക്കൊരു ബർക്കത്ത് കിട്ടും, സമയത്തിൽ നമുക്ക് ബർക്കത്ത് കിട്ടണം. അത് ഏറ്റവും പ്രധാനം. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ധനത്തിൽ നമുക്ക് ബർക്കത്ത് കിട്ടാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പിന്നെ അപ്പം ഭക്ഷണ മര്യാദകൾ പാലിക്കുക, പിന്നെ ബർക്കത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പിന്നെ ഹലാൽ ഹറാം, ക്ഷമയുമായി ബന്ധപ്പെട്ട കാര്യം, ഹലാൽ ഹറാമുകൾ ഇതൊക്കെ പരിഗണിച്ചും, പിന്നെ ഇപ്പോൾ മനോഹർ സാറ് നമ്മുടെ സാരോപദേശത്തിലൂടെ വളരെ ബൃഹത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ ഇന്നത്തെ ഈവനിങ് ലൈവ് അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ദിവസം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ഈവനിങ് ലൈവിൽ കുഞ്ഞു വിശേഷങ്ങളുമായി നിങ്ങളുടെ കൂടെ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നുണ്ടായിരുന്നത് അമത് ഫർഹദ് റബിയെ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരിക്കലും കൊണ്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഇബ്രാഹിം. എപ്പിസോഡിൽ മർഹൂം കെ എം മൗലവിയുടെ ജീവിതത്തിലെ ഏടുകൾ കോർത്തിണക്കിക്കൊണ്ട് ഓർമ്മ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കനൽ പദങ്ങളിലെ ജീവിത സാക്ഷ്യങ്ങൾ. പീസ് റേഡിയോ ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഓർമ്മയുടെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. സമൂഹത്തിൻ്റെ മതപരവും ബൗദ്ധികവുമായ മുഴുവൻ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു കെ എം മൗലവി റഹിമഹുല്ല. ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭത്തിലും ജീവിക്കുന്ന സമൂഹത്തിന് നന്മ കൈമാറുക എന്നത് ഒരു ബാധ്യതാ നിർവഹണമായി കാണുകയും ആ ബാധ്യതയുടെ നിർവഹണത്തിനു വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുകയും ചെയ്ത മഹാനായ കെ എം മൗലവി റഹിമഹുല്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുല്യമായ ആ ജീവിതത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത്. ഈ എപ്പിസോഡിലും നമ്മുടെ കൂടെയുള്ളത് ബഹുമാനായ പി എസ് എം ഒ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ടി ദാവൂദ് സാറാണ്. വളരെ സ്നേഹപൂർവം അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. ആ ജീവിതത്തിൽ നിന്ന് ശ്രോതാക്കൾക്ക് കൈമാറാൻ കഴിയുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെ ആദ്യ സമയത്തൊക്കെ അംഗീകരിച്ചു പോന്നിരുന്ന ചിലരെങ്കിലും പിന്നീട് എതിർക്കുകയും അദ്ദേഹത്തിനെതിരിൽ ലഅനത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കെ എം മൗലവി റഹിമഹുല്ലക്കെതിരിൽ അങ്ങനെ ലഅനത്ത് ചൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്? കെ എം മൗലവിയുടെ സ്വഭാവമോ ആളുകളോടുള്ള പെരുമാറ്റ രീതികളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ ആ ഒരവസ്ഥയിലേക്ക് എത്തിയത്, അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ?
2: കെ എം മൗലവിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇന്നൊരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത ഒരു രീതിയായിരുന്നു. അതായത് പറയാനുള്ള കാര്യങ്ങൾ വളരെ കർശനമായി തന്നെ പറയുകയും എന്നാൽ ജനങ്ങളോട് നേരിട്ട് ഇടപഴകുമ്പോൾ വളരെ മാന്യമായും സമാധാനപരമായും മുതിർന്നവരോട് ബഹുമാനത്തോടുകൂടിയും താഴ്ന്നവരോട് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരോട് വളരെ സ്നേഹത്തോടുകൂടിയും പെരുമാറുകയും ചെയ്തിരുന്ന ആളാണ് കെ എം മൗലവി. അതേസമയം കെ എം മൗലവിയുടെ ആദർശം അതദ്ദേഹം ആരുടെ മുമ്പിലും അടിയറ വച്ചില്ല. അപ്പോൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മറ്റ് പ്രാമാണികരായ സച്ചരിതരായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തതിനാൽ അന്ന് നാട്ടിൽ പ്രചുരപ്രചാരം നേടിയിട്ടുള്ള പല അന്ധവിശ്വാസങ്ങൾക്കും എതിരായിപ്പോയി ആ കാര്യങ്ങൾ. അത് യഥാർത്ഥത്തിൽ അന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മുസ്ലിയാക്കന്മാർക്ക് ഏറ്റവും വലിയ അടിയായിരുന്നു. തുടക്കത്തിൽ അവരൊക്കെ ഈ കാര്യത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ സ്വകാര്യമായി പോയി ഒരു യോഗം നടത്തുമ്പോൾ വയറ്റുപിഴപ്പിൻ്റെ കാര്യമാണല്ലോ കുറഞ്ഞു പോകുന്നത് എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കെ എം മൗലവിയുടെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ സുന്നി മുസ്ലിയാക്കന്മാരുമായി ഇടപഴകിയിട്ടുള്ളതിൻ്റെ പല സംഭവങ്ങളും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ പിതാവ് പറയുന്ന ഒരു സംഭവം, ഒരിക്കൽ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ തിരുവുരങ്ങാടിയിൽ കൂടി ഒരു കാളവണ്ടിയിൽ പോവുകയായിരുന്നു. അപ്പോൾ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ സതീർത്ഥ്യനായിരുന്ന, ഒന്നിച്ച് വാഴക്കാട് ദർസിൽ പഠിച്ചിരുന്ന കെ മൗലവി സാഹിബ് ഓടിച്ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ വണ്ടി നിർത്താതെ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ പോവുകയാണ് അത്ര ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റ് ഒരു സംഭവം, വേറെ ഏതോ ഇതുപോലെയുള്ള ഒരു സുന്നി മുസ്ലിയാരും സലാം പറഞ്ഞിട്ട് അത് മടക്കാതിരുന്നത് കെ മൗലവിയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ കെ മൗലവി വളരെ നല്ല സ്വഭാവത്തിനുടമയായിരുന്നുവെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ടതുപോലെ എത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നിട്ടും സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പോലും എതിർപ്പ് നേരിടേണ്ടി വന്ന ആ ചരിത്രം തന്നെ ഇവിടെയും ആവർത്തിച്ചു എന്നുള്ളത് മാത്രമാണ് അതിനെപ്പറ്റി പറയാനുള്ളത്.
1: തീർച്ചയായും ഇവിടെ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തിനിടയിൽ 40 വർഷം വരെ ജീവിച്ചത് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട, അവരുടെ എല്ലാം സ്നേഹം ലഭിക്കുന്ന ഒരാളായിട്ടാണ്. അല്ലമീനെന്നും സ്വാദിക്കെന്നുമൊക്കെ മഹാനായ പ്രവാചകനെ അവർ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സത്യമായ ലാ ഇലാഹ ഇല്ലല്ലാ ആ സമൂഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോഴാണ് അവർക്ക് കണ്ടുകൂടാത്ത ഒരാളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമോ ആളുകളോടുള്ള പെരുമാറ്റ രീതികളോ ഒന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹം എതിർത്തതിൻ്റെ കാരണം. മറിച്ച് അവർക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാര പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രമാണങ്ങൾ കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയപ്പോൾ, അവരിലെ തെറ്റുകൾ തിരുത്തിയപ്പോൾ, അവരിലെ അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചപ്പോൾ അപ്പോഴാണ് അവർ പ്രവാചകനെതിരിൽ തിരിയുന്നത്. ഇവിടെ ബഹുമാനനായ ദാവൂദ് സർ സൂചിപ്പിച്ചതുപോലെ കെ എം മൗലവിയുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നത് ആ ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതായത് മഹാനായ കെ എം മൗലവി റഹിമഹുല്ലാ വളരെയധികം മാന്യമായിട്ട് മാന്യതയോടുകൂടിയാണ് സമൂഹത്തോട് ഇടപഴകിയിട്ടുള്ളത്. വലിയവരെ ബഹുമാനിച്ചും ചെറിയവരെ ആദരിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ പ്രമാണങ്ങളിലുള്ളത് തുറന്നു പറഞ്ഞപ്പോൾ, പ്രമാണങ്ങളിലുള്ളത് സമൂഹത്തോട് പറഞ്ഞപ്പോൾ, ആ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ എതിർത്തപ്പോൾ, അത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജീവിതമാർഗമായി സ്വീകരിച്ച ആളുകൾക്ക് സ്വാഭാവികമായും അദ്ദേഹത്തെ എതിർക്കേണ്ടി വന്നു എന്നതാണ്. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷകിട്ടുമെന്ന് വിചാരിച്ച് സ്വന്തം മാതാവിൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കുടുംബം എറിഞ്ഞാട്ടിയതിൻ്റെ ചരിത്രം പറയാനുണ്ടെങ്കിൽ കൂടെ പഠിച്ചവർ പോലും ഒരുമിച്ച് കഴിഞ്ഞവർ പോലും കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കാത്ത, സലാം പറഞ്ഞപ്പോൾ മടക്കാത്ത അനുഭവങ്ങൾ കെ എം മൗലവിയുടെ ജീവിതത്തിലും ഉണ്ടായി എന്നത് നേരത്തെ പറഞ്ഞ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിഷ്പക്ഷ സംഘമായി വന്ന് പിന്നീട് ഐക്യസംഘം എന്ന പേരിൽ അറിയപ്പെട്ട കേരള മുസ്ലിം ഐക്യസംഘം അതിൻ്റെ 12-ാം വാർഷികത്തോടുകൂടി മുസ്ലിം മജ്ലിസിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ടല്ലോ. മുസ്ലിം മജ്ലിസിൻ്റെ നേതാക്കന്മാർ ആരായിരുന്നു? മുസ്ലിം മജ്ലിസിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകാമോ?
2: യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഖിലാഫത്ത് മുസ്ലിംകളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിംകളുടെ സഹായം സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമാണ് എന്നുള്ള നിലക്ക് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അതിരറ്റ രീതിയിലാണ് കോൺഗ്രസ്സുകാർ സ്വീകരിച്ചിരുന്നത്. മുസ്ലിംകളുടേതായ ഒരു പണ്ഡിത സഭ രൂപീകരിക്കുകയും എന്നിട്ട് ആ പണ്ഡിത സഭ നേരത്തെ വഹാബി പ്രസ്ഥാനം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുള്ള സലഫികളെപ്പോലെ മുസ്ലിം മജ്ലിസും യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും അങ്ങനെ അത് ജനങ്ങളിൽ അതീവ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഐക്യസംഘവും മുസ്ലിം മജ്ലിസും ഒന്നിച്ച് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചു വേണ്ടതില്ല എന്ന് തോന്നുകയും അങ്ങനെ ഐക്യസംഘത്തെ മുസ്ലിം മജ്ലിസിൽ ലയിപ്പിക്കുകയുമാണുണ്ടായത്. ഐക്യസംഘത്തിന് അന്നുണ്ടായിരുന്ന വഖഫ് സ്വത്തുക്കൾ പിന്നീട് ഫാറൂഖ് കോളേജിനാണ് നൽകുകയുണ്ടായത്. ഐക്യസംഘത്തിൻ്റെയും മറ്റും പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയും ഓരോ കൊല്ലവും വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുവരുന്നുവെങ്കിലും അവിടെയെല്ലാം വന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ സമ്മേളനങ്ങളിൽ ഭാഗവാക്കാകാൻ കെ എം മൗലവിക്ക് സാധിച്ചിരുന്നില്ല. കാരണം ബ്രിട്ടീഷുകാരുടെ വാറന്റ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാനാണ് വിധിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം കർട്ടന് പിന്നിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഐക്യസംഘത്തെ നയിച്ചത്. ഐക്യസംഘം മുസ്ലിം മജ്ലിസിൽ ലയിപ്പിച്ചതിന് ശേഷം കുറച്ചുകാലം മുസ്ലിം മജ്ലിസ് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് ലീഗ് വന്നപ്പോൾ ആദ്യകാലത്ത് കെ എം മൗലവിയും സീതി സാഹിബും എല്ലാം തന്നെ കോൺഗ്രസ്സുകാരായിരുന്നു. കോൺഗ്രസ് എന്ന് മാത്രമായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ മലബാറിലുള്ളവരുടെ രാഷ്ട്രീയം. എന്നാൽ കുറച്ചു കഴിഞ്ഞ് കോൺഗ്രസ്സിലുള്ള ചിലരുടെ താല്പര്യങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരാണ് എന്ന് തോന്നിയപ്പോൾ മുസ്ലിം ലീഗ് സ്ഥാപിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നു. അതിനും നേതൃത്വം നൽകിയത് കെ എം മൗലവി സീതി സാഹിബും ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അതിന് ഒരു ചെറിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രം. കോൺഗ്രസ് ലീഗ് പ്രശ്നത്തിൽപ്പെട്ട് മുസ്ലിം മജ്ലിസും നിശ്ചലമായി. എന്നാൽ കേരള ജമിയത്തുൽ ഉലമ നിലനിൽക്കുക തന്നെ ചെയ്തു.
1: ഇവിടെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. മുസ്ലിങ്ങളൊന്നും ഈ നാടിൻ്റെ കൂടെ നിന്നവരാണ്. ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് പോരാടുകയും അന്നത്തെ ശരിയായ മുസ്ലിം നേതൃത്വം അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശരിയായ ദീനിൻ്റെ മാർഗം സ്വീകരിച്ച സലഫികളെ വഹാബി പ്രസ്ഥാനമെന്ന് ബ്രിട്ടീഷുകാർ പേര് വിളിച്ചതും അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതുമൊക്കെ അവർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി എന്നതുകൊണ്ടാണ്. കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവായിരുന്ന കെ എം മൗലവി റഹിമഹുല്ലയും ആ പോരാട്ടത്തിൽ ശക്തമായി മുന്നിലുണ്ടാവുകയും അതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാരുടെ വാറണ്ടുണ്ടാവുകയും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വരെ അവർ ആലോചിക്കുകയും അതിനുള്ള പരിശ്രമങ്ങൾ വരെ നടത്തി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മുസ്ലിങ്ങളെന്നും യഥാർത്ഥ ദീനുമായി നടക്കുന്ന വിശ്വാസികളെന്നും ജീവിക്കുന്ന ഈ നാടിൻ്റെ കൂടെ നിന്നവരും ഈ നാടിനു വേണ്ടി പണിയെടുത്തവരും അതിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മറ്റുള്ളവരോടൊപ്പം തോളോട് തോള് ചേർന്ന് അധ്വാനിച്ചവരുമായിരുന്നു എന്ന കാര്യം കൂടി ഈ ഐക്യസംഘത്തിൻ്റെയും കെ എം മൗലവിയുടെയും ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇനി കെ എം മൗലവി റഹിമഹുല്ലയുടെ വിദേശയാത്രയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സൗദി അറേബ്യ സന്ദർശിക്കുകയും ആ നാട്ടിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് അന്നത്തെ രാജാവിന് ഒരു എഴുത്ത് കൈമാറുകയും ചെയ്തതിനെക്കുറിച്ച് പറയാറുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്?
2: 1927 അന്ന് ബ്രിട്ടീഷുകാരുടെ വാറന്റ് നിലനിൽക്കെ തന്നെ കെ എം മൗലവിയും മറ്റു ചിലരും കൂടി ഹജ്ജിന് പുറപ്പെട്ടു. അന്നത്തെ രാജാവായിരുന്ന അബ്ദുല്ലസീസ് ബിൻ സൗദുമായി പരിചയപ്പെടുകയും ഹിജാദിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി അവർ രാജാവിനൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തു. അന്ന് സൗദി അറേബ്യ ഇന്നത്തെ പോലെയല്ല, പുറത്തുനിന്ന് അങ്ങോട്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ വളരെ സാമ്പത്തികമായി മോശമായ ഒരവസ്ഥയിലുള്ള രാജ്യമായിരുന്നു. എന്നാലും ആ രാജ്യത്തിനെയും ആ രാജ്യത്തെ ഭരണാധികാരികളെയും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ബഹുമാനിക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തുടങ്ങിയ ഭരണത്തിൻ്റെ തുടർച്ചയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആധുനികതയുടെ ചില ദോഷവശങ്ങൾ അവരെയും ബാധിക്കുകയുണ്ടായി. സംഗീതങ്ങൾ റേഡിയോ സ്റ്റേഷനുകളിൽ നിന്നും മറ്റും പുറപ്പെടുകയും അതുപോലെ താടി വടിക്കാനുള്ള സൗകര്യങ്ങൾ ആ രാഷ്ട്രം തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ, അതായത് അത്തരത്തിലുള്ള കടകൾ നടത്തുവാനുള്ള അനുവാദം ഒരു രാജഭരണം നിലനിൽക്കുന്ന സ്ഥലത്ത് അതിനൊക്കെ നിയന്ത്രണം വരുത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും

0: ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, കെ എം മൗലവി റഹിമഹുല്ല, അദ്ദേഹത്തിന് വക്കം മൗലവിയോടുള്ള ബന്ധം അതെങ്ങനെയായിരുന്നു?
1: ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനും അതിൻ്റെ വളർച്ചയിൽ വളരെയധികം അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ള കെ എം മൗലവിക്ക് യഥാർത്ഥ സലഫി ആദർശത്തിലേക്ക് വഴി കാണിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കൊടുങ്ങല്ലൂരിൽ താമസിക്കുമ്പോൾ അവിടെയുള്ള ആളുകളുമായി നേരത്തെ പരിചയമുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി കെ എം മൗലവിക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് സലഫി ആദർശം അതിൻ്റെ ഏറ്റവും നല്ല നിലക്ക് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും കെ എം മൗലവിക്ക് സാധിച്ചു.
0: വക്കം അബ്ദുൽ ഖാദർ മൗലവിയോടുള്ള കെ എം മൗലവിയുടെ ബന്ധമാണ് നമ്മൾ പറഞ്ഞത്. സ്വാഭാവികമായും കെ എം മൗലവി റഹിമഹുല്ലക്ക് വക്കം മൗലവിയോടുള്ള ആ ഒരു ബന്ധമുണ്ടായതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ദഅ്‌വാ പ്രവർത്തനങ്ങളിലുള്ള ഒരു മാറ്റം, അതിനു മുൻപുള്ളതിനെ അപേക്ഷിച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവിയോട് ബന്ധമുണ്ടായതിന് ശേഷമുള്ള കെ എം മൗലവിയുടെ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക?
1: കെ എം മൗലവി പഠിച്ചു വളർന്നത് ജാലിലാത്ത് കുഞ്ഞഹമ്മദാജിയുടെ കീഴിലാണ്. ജാലിലാത്ത് കുഞ്ഞഹമ്മദാജി ഒരിക്കലും അന്നത്തെ മുസ്ലിയാക്കന്മാരെ പോലെയുള്ള ഒരു അധ്യാപകനായിരുന്നില്ല. അദ്ദേഹം സ്വന്തം ചിന്തിക്കുകയും പരമാവധി കിതാബുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. വാഴക്കാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദർസിൻ്റെ രീതി ഒന്ന് പരിഷ്കരിക്കുകയും എന്നിട്ട് ബെഞ്ചും ഡെസ്കും ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡും ഉപയോഗിച്ച് പഠനം നടത്താൻ ശ്രമിക്കുകയും ചെയ്തതിന് ആ നാട്ടിലെ ഈ യാഥാസ്ഥിതികരായ ആൾക്കാരുടെ എതിർപ്പ് നേരിടേണ്ടി വന്ന ആളാണ് ജാലിലാത്ത് കുഞ്ഞഹമ്മദാജി. അതുപോലെ നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ പോരാ, കഅബയുടെ നേരെ തന്നെ തിരിഞ്ഞ് നമസ്കരിക്കേണ്ടതുണ്ട്, പള്ളികൾ അങ്ങനെ എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിനും യാഥാസ്ഥിതികരുടെ ഉപദ്രവം സഹിക്കേണ്ടി വന്ന ആളാണ് ജാലിലാത്ത് കുഞ്ഞഹമ്മദാജി. വാഴക്കാട്ടിൽ നിന്നും അത്തരം പല കാര്യങ്ങളുടെയും പേരിലാണ് അദ്ദേഹത്തിന് പുറത്തു പോരേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കിതാബുകളിലുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്ന ഒരു ശൈലി കെ എം മൗലവിക്കും അതുപോലെയുള്ള മറ്റ് പഠിതാക്കൾക്കും കിട്ടിയിരുന്നു. ആ കൂട്ടത്തിൽ പി കെ മൂസ മൗലവി, അതുപോലെ ഇ മൊയ്ദു മൗലവി എന്നുള്ളവരൊക്കെയുണ്ട്. ഇവരൊക്കെ പുരോഗമനവാദികൾ എന്ന് പറയാവുന്ന രീതിയിൽ വളർന്നു വന്നത് യഥാർത്ഥത്തിൽ അവർ ചാലിലാകത്ത് കുഞ്ഞഹമ്മദാജിയുടെ ശിഷ്യന്മാരായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കിതാബുകളിലൊന്നും കാണാത്ത അന്ധവിശ്വാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ആദ്യം തന്നെ ഇല്ല. കാത്തിബ് എന്ന അദ്ദേഹത്തിന് പേര് വരുന്നത് ചാലിലാത്ത് കുഞ്ഞഹമ്മദാജിയുടെ ഫത്വകൾ എഴുതുക എന്നുള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിതാബുകൾ പരമാവധി വായിക്കാനും പഠിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു സലഫി ആദർശം തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെതെങ്കിലും അതിൽ ചെറിയ ചില പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ചിലപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ ചിലത് ഒഴിവാക്കാനും സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. കാരണം റഷീദ് റിദയും മുഹമ്മദ് അബ്ദുവുമൊക്കെ ആയിരുന്നു അന്നത്തെ നേതാക്കന്മാരായി ഗണിക്കപ്പെട്ടിരുന്നവർ. അവർക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് കുറച്ചൊക്കെ മുഅ്തസിലി ചിന്താഗതികളും ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം യഥാർത്ഥ സലഫിയാണ് എങ്കിലും ആ കാര്യത്തിൽ മുമ്പേ പ്രവർത്തിച്ചു വന്നിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയിൽ നിന്ന് കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് യഥാർത്ഥ സലഫി ആദർശം പൂർണ്ണമായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ശിക്ഷണത്തോടുകൂടിയാണ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിൻ്റെ മുമ്പ് അദ്ദേഹം ഒരു തനി യാഥാസ്ഥിതികനാണ് എന്നതിനർത്ഥമില്ല.
0: വക്കം അബ്ദുൽ ഖാദർ മൗലവിയോട് വളരെ അടുത്ത ബന്ധമാണ് കെ എം മൗലവി റഹിമഹുല്ലക്ക് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കെ എം മൗലവി റഹിമഹുല്ലക്ക് സാധിച്ചിട്ടുണ്ട് എന്നും സൂചിപ്പിച്ചു. എന്നാൽ കെ എം മൗലവി റഹിമഹുല്ല വക്കം മൗലവിയോട് ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് പൂർണ്ണമായ ഒരു യാഥാസ്ഥിതിക രൂപത്തിൽ, യാഥാസ്ഥിതികമായ വിശ്വാസ ആചാര കാര്യങ്ങളിലാണ് ഉണ്ടായിരുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെപ്പോലെയുള്ള ആളുകൾ അന്നു തന്നെ പ്രമാണങ്ങളിലുള്ളത് തുറന്നു

0: പറയണം എന്ന് ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ആ രൂപത്തിൽ തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ഒരാളായതുകൊണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്ത ആൾ എന്ന നിലക്ക് തന്നെ കെ എം മൗലവി റഹിമഹുള്ള തന്നാൽ കഴിയുന്ന രൂപത്തിൽ പ്രമാണങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ തന്നെയാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ നേരത്തെ ശരിയായ മാർഗത്തിലൂടെ ജീവിച്ചു വരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ആ രംഗത്ത് സഹായകമായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ കെ മൗലവിയുടെ ഉറുദു ഭാഷ പഠനവും ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ രചനകളെയും എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക?
1: കൊടുങ്ങല്ലൂർ താമസക്കാലത്ത് തന്നെയാണ് കെ മൗലവി ഉറുദു പഠിച്ചത്. ആ ഉറുദു പഠനം പിന്നീട് ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന് സഹായകമായി. അൽമനാറിലേക്ക് അറബിയിൽ വിവർത്തനം ചെയ്തയച്ചു. ചന്ദ്രിക അൽ അമീൻ, അൽ മുർഷിദ് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലേക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്തും അദ്ദേഹം അയച്ചു കൊടുത്തു. അതുപോലെ ഹദീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. തമിഴ്നാട്ടിൽ ഒളിച്ചു താമസിച്ചിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി കൊടുങ്ങല്ലൂരിലേക്ക് വരികയും അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തിൽ നിന്നും കെ മൗലവി പല ഹദീസ് ഗ്രന്ഥങ്ങളും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്.
0: കെ മൗലവി റഹിമഹുള്ളയുടെ പഠനത്തെക്കുറിച്ചും രചനയെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനകാലം വളരെയധികം പ്രയാസത്തിലൂടെയാണ് കടന്നുപോയത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. കാരണം ഹദീസ് പഠിച്ചിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ തമിഴ്നാട് ഒളിവിലും കെ മൗലവി റഹിമഹുള്ള ഇവിടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും അതിനിടയിലൂടെ അദ്ദേഹത്തിൻ്റെ പഠനം പോകുമ്പോൾ വളരെയധികം പ്രയാസകരമായൊരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ പഠന സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: അക്കാലഘട്ടത്തിൽ നമ്മളുടെ നാട്ടിൽ വളരെയൊന്നും, പ്രത്യേകിച്ച് മലബാറിൽ, ഈ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിലുള്ള മിക്കവാറും ആൾക്കാരൊക്കെ ദർസുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചാണ് വിദ്യാഭ്യാസം ചെയ്യിച്ചിരുന്നത്. അതായത് കിട്ടുന്നതൊക്കെ ഇസ്ലാമിക വിദ്യാഭ്യാസമായിരുന്നു എന്നർത്ഥം. കൊടുങ്ങല്ലൂർ പോലെയുള്ള മേഖലകളിലാണ് യഥാർത്ഥത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കെ എം മൗലവിയും ദർസുകളിലൂടെ ആണ് പഠനം നടത്തുന്നത്. അങ്ങനെ വാഴക്കാട്ട് ചാലാത്ത് കുഞ്ഞഹമ്മദാജിയുടെ കീഴിൽ അദ്ദേഹം അനേകം കിതാബുകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് പല ഫത്വകളും രൂപീകരിക്കാൻ കെ മൗലവിയെ തന്നെ ചാലാത്ത് കുഞ്ഞഹമ്മദാജി ഏൽപ്പിച്ചിരുന്നുവെന്നും ഇ കെ മൗലവി സാഹിബ് പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠന സിലബസിൽ ഇല്ലാത്ത പുസ്തകങ്ങളും അദ്ദേഹം വായിക്കാനും പഠിക്കാനും നിർബന്ധിതനായി. അപ്പോൾ അനേകം ഗ്രന്ഥങ്ങൾ ആദ്യം തന്നെ അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും തൻ്റെ പഠനം നിർത്തിവച്ചിരുന്നില്ല എന്നുള്ളതാണ് കൊടുങ്ങല്ലൂരിലെ അദ്ദേഹത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ ചെന്ന് ഉറുദു പഠിക്കാനും ഏകദേശം 35-40 വയസ്സ് ആകുന്ന സമയത്ത് അവിടെ വെച്ച് ഉറുദു പഠിക്കുവാനും, അതുപോലെ ഒളിവിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ വന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിൽ നിന്നും ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പഠനം ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല എന്ന അദ്ദേഹത്തിൻ്റെ രീതി കൊണ്ടാണ്. സാധാരണ എല്ലാവരും ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ജോലിക്ക് പോയി അങ്ങനെ വാതു പറഞ്ഞും ഖുതുബ പറഞ്ഞുമൊക്കെ അതിൽ നിന്നുള്ള കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുക എന്ന രീതി സ്വീകരിക്കുന്നതിന് പകരം കെ മൗലവി സ്വീകരിച്ചത് നിരന്തരമായി പഠിക്കുകയും ആ പഠിച്ചത് മുഴുവൻ എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസംഗം നടത്തിയും ലേഖനങ്ങൾ എഴുതിയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുമൊക്കെ തൻ്റെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം പഠനം ഒഴിവാക്കിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.
0: പീസ് റേഡിയോ ഓർമ്മയുടെ ഈ എപ്പിസോഡ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹാനായ കെ എം മൗലവി റഹിമഹുള്ളയുടെ ജീവിതയാത്രയിലൂടെയാണ് നമ്മൾ കടന്നുപോരുന്നത്. താൻ ജീവിക്കുന്ന നാടിൻ്റെയും നാട്ടുകാരുടെയും ഇഹത്തിലെയും പരത്തിലെയും വിജയത്തിനു വേണ്ടി, നന്മകൾക്കു വേണ്ടി അധ്വാനിക്കുകയും ആ അധ്വാനം തൻ്റെ മതപരമായ ഒരു ബാധ്യതയായി കാണുകയും ചെയ്ത അതുല്യനായ വ്യക്തിത്വമായിട്ടാണ് കെ എം മൗലവി റഹിമഹുള്ളയെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ആ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ബഹുമാനായ പി എസ് എം ഒ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ കൂടിയായ ടി ദാവൂദ് സർ ഇന്നത്തെ എപ്പിസോഡിലും നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ, കനൽപദങ്ങളിലെ ജീവിത സാക്ഷ്യങ്ങൾ ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇനിയും ആ ചരിത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് പിന്നീട് കേൾക്കാവുന്നതാണ്. തൽക്കാലത്തേക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മർഹൂം കെ എം മൗലവിയുടെ ജീവിതത്തിൽ നിന്നുള്ള മറക്കാത്ത ഏടുകളാണ് ഇന്നത്തെ ഓർമ്മയിൽ നാം കേട്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. യഥാർത്ഥ നിർഭയത്വം. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, നിർഭയത്വം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പേടി കൂടാതെ ജീവിക്കുക, ഒന്നിനെയും ഭയക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. സമൂഹത്തിൽ പലതിനെയും ഭയക്കുന്നവരാണ് പലരും. ചില ആളുകൾക്ക് ചില ജീവികളെ പേടിയാണ്, പട്ടിയെ പേടിക്കുന്നവർ. അതേപോലെ തന്നെ മറ്റു ക്ഷുദ്രജീവികളെ പേടിക്കുന്നവർ. വേറെ ചില ആളുകൾക്കൊക്കെ ചെറിയ ഇഴജന്തുക്കളെ, പാമ്പിനെ പോലുള്ളതിനേക്കാൾ അപ്പുറത്ത് പാറ്റയെ പോലെ, അതല്ലെങ്കിലുള്ള ചെറിയ ജീവികളെ പോലും പേടിക്കുന്നവരുണ്ട്. വേറെ ചില ആളുകൾക്ക് എന്തെന്നില്ലാത്ത പേടി ഇരുട്ടാകുമ്പോഴുണ്ടാകും. ലൈറ്റ് മൊത്തം പോയി കഴിഞ്ഞാൽ, ആകെ ഇരുട്ടായി കഴിഞ്ഞാൽ അവർക്ക് പേടിയായിരിക്കും. ഒറ്റക്കാകുമ്പോൾ പേടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ കള്ളനെ പേടിക്കുന്നവരുണ്ട്. തന്നെ ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള ഭയം മനുഷ്യനെ അലട്ടുന്നുണ്ട്. ഈ ഭയങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായ നിർഭയത്വം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ലോകത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ നാട്ടിൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും ചില സംസ്ഥാനങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക മതവിഭാഗക്കാർക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിൽ വല്ലാത്ത പേടിയും ആശങ്കയും ഉണ്ടാകുന്നു. എന്നാൽ യഥാർത്ഥമായ നിർഭയത്വം, പേടിയില്ലാത്ത അവസ്ഥ ആർക്കാണ് കിട്ടുക? അത് നമ്മളെല്ലാവരും നേടിയെടുക്കാൻ ശ്രമിക്കണം. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ നിർഭയത്വത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ളുൽമ് അക്രമം കടന്നുവരാതിരിക്കുകയും ചെയ്താൽ, ഉലാഇക്കലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, അത്തരം ആളുകൾക്കാണ് പരിപൂർണമായ നിർഭയത്വമുള്ളത്. അവരാണ് പരിപൂർണമായ നേർമാർഗം കരസ്ഥമാക്കിയ ആളുകൾ. ഈ നിർഭയത്വ ബോധമാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഒരു മനുഷ്യന് യഥാർത്ഥമായ നിർഭയത്വം ലഭിക്കുന്നത് അവൻ്റെ വിശ്വാസം നേരെയാകുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കിതിനൊരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. യഥാർത്ഥമായ നിർഭയത്വം, ഒന്നിനെയും പേടിയില്ലാത്ത അവസ്ഥ മനുഷ്യർക്കുണ്ടാകുന്നത് അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ആശയം മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം, ബനു ഇസ്രായേലിലേക്ക് പറഞ്ഞേക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ അന്നത്തെ സ്വേച്ഛാധിപതിയായിരുന്ന ഫിറൗനിലേക്ക്, ഫറോവയിലേക്ക് ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടി പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അവിടേക്ക് പോകാൻ വേണ്ടി പറയുന്നു. മൂസാ നബിയുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഫറോവ എന്നുള്ളത്, ഫിറൗൻ എന്നത് സ്വേച്ഛാധിപതിയാണ്, ഒരു നാടിൻ്റെ അധിപനാണ്, ഒരു നാടിൻ്റെ രാജാവാണ്. ആ രാജാവാണെന്ന് മാത്രമല്ല, അക്രമിയായ ഒരു രാജാവാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ രക്ഷിതാവ് എന്ന് സ്വയം പ്രഖ്യാപിച്ചവരാണ്. തന്നെ ഒരു ഈ നാട്ടിൽ ജനിച്ച് വളരുന്ന ഒരു ആൺകുട്ടി കൊല്ലും എന്ന് നാട്ടിലുള്ള ഒരു ജ്യോത്സ്യന് പറഞ്ഞപ്പോൾ, ആ നാട്ടിൽ പിന്നീട് പിറന്നു വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും തല്ലിക്കൊല്ല വിധിച്ച, അതിനുവേണ്ടി ആളെ നിശ്ചയിച്ച, അങ്ങനെ ക്രൂരനും നിഷ്ഠൂരനുമായിരുന്ന ഒരു നേതാവാണ്, രാജാവാണ് ഫറോവ എന്നുള്ളത്, ഫിറൗൻ എന്നത്. ആ ഫിറൗനിലേക്ക് പോകുമ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പേടിയുള്ളത് എന്തിനായിരുന്നു? താൻ അവിടെ പോയാൽ നശിപ്പിക്കപ്പെടും എന്ന പേടിയായിരുന്നില്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. മറിച്ച് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഒരു വിക്കുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ നന്നായി സംസാരിക്കാൻ, വാചകം പൂർണ്ണമാക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠൻ ഹാറൂനെ കൂടെ നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതല്ലാത്ത ഒരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ, ഫിറൗനിൻ്റെ മടിത്തട്ടിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഉള്ളിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് താൻ നശിപ്പിക്കപ്പെടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നില്ല. ഫിറൗനിൻ്റെ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിയുറച്ച അചഞ്ചലമായ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിറൗൻ്റെ അടുക്കിലേക്ക് പോകാനും അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഫിറൗനോട് പറയാനും, ആരാണ് രക്ഷിതാവെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുമൊക്കെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധ്യമായിട്ടുണ്ട്. ഈ നിർഭയത്വം അദ്ദേഹത്തിന് കിട്ടിയത് വിശ്വാസം കൊണ്ട് മാത്രമാണ്. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയെ തോൽപ്പിക്കാൻ വേണ്ടി, പരാജയപ്പെടുത്താൻ വേണ്ടി ഫിറഔൻ തന്നെ ഒരു വലിയ ഒരു സദസ്സിനെ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. ജാലവിദ്യക്കാരായ ഒരുപാട് ആളുകളെ ഫിറഔൻ ആ സദസ്സിലേക്ക് കൊണ്ടുവന്ന് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരാജയപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. അവിടെ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ജാലവിദ്യക്കാർ മുഴുവനും ഞങ്ങൾ വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ ഫറോവയിൽ നിന്നും ഫിറൌനിൽ നിന്നും അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമെന്ന ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നു. ഇനി അല്ല എങ്കിൽ ഫറോവ തങ്ങളെ നശിപ്പിക്കുമെന്ന പേടിയും അവർക്കുണ്ടായിരുന്നു. മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുമായി കൊണ്ട് അവർ ഏറ്റുമുട്ടുന്നു. അവിടെ അള്ളാഹു ഖുർആനിൽ വിശുദ്ധമായിക്കൊണ്ട് ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അവർ മൂസാനബിയുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന ജാലവിദ്യക്കാർ അവരുടെ വടിയും അവരുടെ കയ്യിലുള്ള കയറും എല്ലാം നിലത്തിടുകയും അതെല്ലാം പാമ്പിനെ പോലെ തോന്നിപ്പിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ വടി നിലത്തിട്ടപ്പോൾ അത് യഥാർത്ഥമായ ഒരു പാമ്പാവുകയും ഈ ജാലവിദ്യക്കാരെല്ലാം ഇട്ട പാമ്പിനെ വിഴുങ്ങുകയും ചെയ്തപ്പോൾ ഇത് യഥാർത്ഥമായ പാമ്പാണെന്ന് ജാലവിദ്യക്കാർക്ക് മനസ്സിലാകുന്നു. ജാലവിദ്യക്കാർ കൺകെട്ട് മാത്രമാണ് കാണിച്ചത്, മൂസാനബിയുടെ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം ഒരിക്കലും ഒരു ജാലവിദ്യക്കാരനെ കാണിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ ഒരു അമാനുഷികതയുണ്ട്, ഇത് ദൈവീകമാണ് എന്നവർക്ക് ബോധ്യമുണ്ടാവുകയാണ്. അങ്ങനെ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയിൽ അവരെല്ലാം വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന സമയത്ത് അവരോട് ഫിറഔൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫിറഔൻ മൂസയിൽ വിശ്വസിക്കുകയാണോ എങ്കിൽ നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും വിപരീത ദിശയിൽ ഞാൻ ഛേദിച്ചു കളയും, നിങ്ങളെ ഞാൻ ക്രൂശിക്കുമെന്ന്, നിങ്ങളെ ഞാൻ കുരിശേറ്റുമെന്ന് ഫിറഔൻ ആ ജാലവിദ്യക്കാരോട് പറയുന്നു. ആ സമയത്ത് ഫിറഔനിൻ്റെ ആളുകളായി വന്നിരുന്ന ആളുകൾ, ഫിറഔൻ തങ്ങളെ നശിപ്പിക്കുമെന്ന് പൂർണ്ണ ബോധമുള്ള ആളുകൾ, അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചപ്പോൾ പറയുന്നത്, ഫഖലി അൻ തഖാൽ, നീ നിനക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക, വിധിച്ചുകൊള്ളുക, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് പരിപൂർണ നിർഭയത്വമുണ്ട്, നീ എന്തു ചെയ്താലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ നിർഭയത്വം ഞങ്ങൾക്കുണ്ട് എന്ന് അവിടെ പ്രഖ്യാപിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ആദ്യം പേടിയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫറോവ എന്ന ഒരു സ്വേച്ഛാധിപതിയെ എന്തും ചെയ്യുമെന്ന് ഭയന്നിരുന്ന ആളുകൾ വിശ്വാസം ഉള്ളിലേക്ക് വന്നപ്പോൾ അവർക്ക് പരിപൂർണമായ നിർഭയത്വമാണ് ഉണ്ടാകുന്നത്. ഈ നിർഭയത്വം നൽകാൻ ലോകത്ത് ഒന്നിനും സാധ്യമാവുകയില്ല. നമ്മുടെ നാട്ടിൽ നിർഭയത്വത്തിന് വേണ്ടി, മനസ്സമാധാനത്തിന് വേണ്ടി പലതും ചെയ്യുന്ന ആളുകളുണ്ട്. അന്നേരം അത്തരം ആളുകൾക്ക് എന്ത് നിർഭയത്വമാണ് ഉണ്ടാകുന്നത്? തൻ്റെ വീട്, ഈ എല്ലാവിധത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളിൽ എല്ലാവിധ പ്രൊട്ടക്ഷനുകളും പാലിച്ചുകൊണ്ടൊരു വീടുണ്ടാക്കിയാൽ ആ വീടിനുള്ളിൽ ഒരാൾ സേഫായിരിക്കുമോ? ഒരാളുടെ വീട്ടിൽ ജോലിക്കാരായിക്കൊണ്ട്, സെക്യൂരിറ്റി ആയിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ വിന്യസിച്ചാൽ, ആ വീട് മുഴുവൻ CCTVയുടെ പിന്നെ നിരീക്ഷണത്തിലായിക്കഴിഞ്ഞാൽ ഒരാൾ നിർഭയത്വം ആകുമോ? തൻ്റെ വാഹനം, അത് എല്ലാവിധ ബുള്ളറ്റ് പ്രൂഫ് വാഹനമായിരുന്നാലും അവൻ രക്ഷപ്പെടുമെന്നുണ്ടോ? ലോകത്ത് എത്ര നേതാക്കൾ, രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വലിയ നേതാക്കന്മാർ, എല്ലാ പ്രൊട്ടക്ഷനും Z+ കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ആളുകളൊക്കെ വിദൂരത്ത് നിന്നൊക്കെ ആരുടെക്ക് വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ പേടിയാണ്. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് പേടി കൊണ്ട് വലിയ വാഹന വ്യൂഹങ്ങൾ തനിക്ക് ചുറ്റും ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന മന്ത്രിമാരെയും നേതാക്കന്മാരെയും നമ്മൾ കാണുന്നുണ്ട്. അധികാരങ്ങൾ ഒരു വ്യക്തിക്ക് നിർഭയത്വം നൽകുന്നില്ല. തനിക്ക് എത്ര അധികാരമുണ്ടാകുമ്പോഴും ആരെങ്കിലുമൊക്കെ തന്നെ കാലുവാരുമോ എന്ന് പേടി അവർക്കുണ്ട്. സമ്പത്തുള്ളവന് നിർഭയത്വം ഉണ്ടാകുന്നുണ്ടോ? സമ്പത്തുള്ളവന് പ്രൊട്ടക്ഷനായിക്കൊണ്ടവനെ സമ്പത്ത് കൊണ്ട് എന്തും ചെയ്യാം, പക്ഷേ തൻ്റെ സമ്പത്ത് നശിച്ചു പോകുമോ എന്ന്, തൻ്റെ സമ്പത്ത് ആരെങ്കിലും പിടിച്ചെടുക്കുമോ എന്ന്, തന്നെ ആരെങ്കിലും ഇല്ലാതെ കളയുമോ എന്ന് സമ്പന്നർക്ക് പേടിയുണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ പേടിയെല്ലാം ഇല്ലാതെയാകുന്നത് യഥാർത്ഥമായ വിശ്വാസം ഉള്ളിലുറക്കുമ്പോൾ മാത്രമാണ്. നിരീശ്വരവാദം കൊണ്ടു നടക്കുമ്പോൾ ഒരു ഈശ്വരനുമില്ല എന്ന്, ഒരു ദൈവവുമില്ല എന്ന്, തനിക്കാരുടെയും ഒരു ദൈവത്തിൻ്റെയും ആവശ്യം എനിക്കില്ല എന്ന് പറയുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ അവരെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമെയിൽ വരുമ്പോൾ പേടിച്ച്, താൻ ഇല്ലാതായി പോകുമെന്ന് പേടിച്ചുകൊണ്ട് പോലീസിനെ വിളിച്ച് എനിക്ക് പ്രൊട്ടക്ഷനെ വേണമെന്ന് ആവശ്യപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈവനിഷേധം കൊണ്ട് ഒരാൾ നിർഭയനാകുന്നില്ല, അതല്ലെങ്കിൽ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരുവൻ നിർഭയനാകുന്നില്ല. ഒരുവന്റെ മനസ്സിൽ തനിക്കെന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ റബ്ബൻ്റെ നിശ്ചയമാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന, തനിക്ക് എല്ലാം ചേർന്ന് നൽകാൻ കഴിയുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഏകനായ റബ്ബാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരുവന് മാത്രമാണ് ആ വിശ്വാസം, ആ നിർഭയത്വം ഉണ്ടാവുക. അഥവാ ഏത് റബ്ബ്, ഏതെങ്കിലും റബ്ബല്ല, ആരെങ്കിലും ഒരു വിശ്വാസ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇലാഹ് ഉണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് എന്നെ സൃഷ്ടിച്ച, എന്നെ നിയന്ത്രിക്കുന്ന, എൻ്റെ കണ്ണുകൾ എനിക്ക് നൽകിയ, എൻ്റെ കാതുകൾ എനിക്ക് നൽകിയ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എനിക്ക് കൃത്യമായി കൊണ്ട് വിധാനിച്ച, അതിനെ നിയന്ത്രിക്കുന്ന, എന്നെ നന്നായിട്ട് അറിയാവുന്ന ബോധ്യമുള്ള, എന്നെ സൃഷ്ടിച്ച റബ്ബ് എനിക്ക് എന്തും ചെയ്ത് നൽകാൻ കഴിവുള്ളവനാണ് എന്ന പരിപൂർണ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ നിർഭയനാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയനായത് ഈ കാരണം കൊണ്ടാണ്. മക്കയിൽ 13 വർഷക്കാലം ആ പ്രവാചകൻ ജീവിച്ചത് തന്നെ ജീവനോടെ കിട്ടിയാൽ അരച്ച് കുടിച്ച് ജ്യൂസാക്കി കഴിക്കാനും മാത്രം, കുടിക്കാനും മാത്രം വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇടയിലാണ്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ കൊല്ലാനു വേണ്ടി തക്കം പാർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. മുഹമ്മദിൻ്റെ തല കൊണ്ട് വന്നാൽ നൂറക്കണക്കിന് ഒട്ടകങ്ങൾ വാഗ്ദാനം ചെയ്തവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സമ്മാനം കിട്ടാനും വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനു വേണ്ടി പുറപ്പെട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ നിർഭയനായിരുന്നു. തന്നെ ആരെങ്കിലും നശിപ്പിക്കുമെന്നുള്ള പേടി ആ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ സൗർഗുഹയിൽ ഒരു രാത്രി 3 ദിവസങ്ങൾ സൗർഗുഹയിൽ അഭയം പ്രാപിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാനു വേണ്ടി ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു പ്രവാചകനോട് ചോദിക്കുന്ന, റസൂലേ, അവർ താഴേക്കൊന്ന് നോക്കിയാൽ ഞങ്ങളെ പിടികൂടുമല്ലോ എന്ന്. പ്രവാചകന് കൊടുത്ത മറുപടി, എന്താണ് അബൂബക്കറെ നിന്റെ മനസ്സിലുള്ള ചിന്ത? അല്ലാഹു സുബ്ഹാനഹു വതആല മൂന്നാമനായി നമ്മോടൊപ്പമുണ്ട്. ആ റബ്ബുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല, ആ റബ്ബ് നമ്മെ സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നുണ്ട്. സഹോദരന്മാരെ, ആ വിശ്വാസം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് കൃത്യമായ നിർഭയത്വമുണ്ടാകും. അതുകൊണ്ട് ആ ഏകനായ രക്ഷിതാവിൽ പരിപൂർണമായും സമർപ്പിച്ച്, ആ രക്ഷിതാവിൽ പരിപൂർണമായും വിശ്വസിച്ച് ഏത് സമയത്തും നല്ല നിർഭയത്വത്തിൽ ജീവിക്കാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ രൂപത്തിൽ നിർഭയനായി ജീവിക്കുവാൻ, വിശ്വാസം നേരെയാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, യഥാർത്ഥ നിർഭയത്വം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലിൽ തട്ടിക്കൂട്ട് സംഘങ്ങൾക്കും വൃത്തികേടുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുമൊക്കെ ലേബലൊട്ടിച്ച് നൽകുകയും ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഫോളോ ചെയ്ത് അതാണ് നന്മകൾ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ ഒന്ന് രണ്ട് ചാരിറ്റിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് അക്രമങ്ങൾ നടത്തുമ്പോൾ എത്ര വലിയ വൃത്തിയോട്ടകളുടെ ഫോളോവേഴ്സായിട്ടാണ് നമ്മുടെയൊക്കെ നാടുകളിലെയും സ്കൂളുകളിലെയും ഒക്കെ കുട്ടികളും ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നെന്നുള്ളത് നമ്മൾ ഈ ഒരു പോയ വാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അമീദ് മാഷ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ തൊപ്പിയുടെ ഇന്നത്തെ സാഹചര്യത്തിലും ബാക്കിയൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
3: ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം മുൻപ് ബസ് കയറാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ചുമരൻ്റെ മുകളിൽ മറ്റേ ഒന്നിലധികം സ്ഥലത്ത് പിന്നെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തൊപ്പിയുടെ ഫോട്ടോ ഉണ്ട്. അത് എന്താണ് ആ ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ ഇത് സ്കാൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു നമുക്കൊക്കെ ഉണ്ടാവുന്നൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റിയുടെ മുകളിൽ ഞാൻ അന്ന് സ്കാൻ ചെയ്തു. എന്നിട്ട് ജോയിൻ അടിച്ച് അടിച്ച് ഫസ്റ്റിൽ വരുന്നത് എന്താ വെച്ചാൽ പച്ചത്തെറിയണം. അത് നമ്മളൊരു വെൽക്കം ഇത് അതാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ മറ്റേ എക്സിറ്റ് അടിച്ച് എന്ത് ചെയ്തു പോന്നു. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് ഇത് തീർച്ചയായിട്ടും ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ ഒരു ഇനീഷ്യൽ ഇതിനകത്ത് തന്നെ ഇത്ര ഈ മൃഗീയമായ രീതിയിൽ വൾഗറായ രീതിയിൽ ഉള്ളൊരു വെൽക്കം നടത്തുമ്പോൾ അതിന് സ്വീകാര്യമാക്കുന്ന ഒരു മനഃശാസ്ത്രം എവിടെയോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് അതിനകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എനിക്കറിയാം നമ്മളിപ്പോൾ നമ്മളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കായി എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളങ്ങനെ ഒരു കഥാപാത്രത്തെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷേ പിന്നീട് ഇടക്കാലത്ത് കുറേ വിമർശനങ്ങൾ വന്നപ്പോൾ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ അഷ്റഫ് ഒക്കെ പറയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് വളരെ മോശമായിട്ട് ഇതിനോട് ഉള്ള റിയാക്ഷൻ വീഡിയോ ഈ തൊപ്പി ചെയ്തിരുന്നു. എന്നുവെച്ചാൽ വെറുതെ കളിയാക്കല്ല, അതപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം തരാനോ ശ്രമിക്കുന്നില്ല, വളരെ മോശമായിട്ട് അതിന് ചെയ്യാം. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിലൊരിക്കലും ഈ ഇങ്ങനൊരു കഥാപാത്രത്തെ വെറുക്കപ്പെടേണ്ട ഒരു കഥാപാത്രമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് ആരുടെ ഉള്ളിൽ ഈ യങ് ജനറേഷൻ്റെ, ശരിക്കും യങ്ങും അല്ല ടീൻ ആണെന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ചെറിയ ചില ഈ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ പിന്നെ പോലീസ് തലത്തിലോ ഔദ്യോഗിക തലത്തിലോ ഒക്കെ തനിക്കെതിരുണ്ടെന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു ഫേസ് ഷിഫ്റ്റ് എന്ത് ചെയ്തു നടത്തി, ഒരു കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ഗ്രൂപ്പായിട്ട് മാറി, ഒറ്റയ്ക്ക് എന്നതിന് പകരം ഒരു ഗ്രൂപ്പായിട്ട് പരിണമിക്കുകയും അവരെ ആ രീതിയിലുള്ള ഒരു സൗഹൃദത്തേക്ക് വല്ലാണ്ട് പൊലിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ പല നമുക്കറിയാം പല തട്ടിപ്പ് ഗ്രൂപ്പുകളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ത് തന്നെയാണ്, എങ്ങനെയാണോ പൊതു മനസ്സിലേക്ക് കൂടെ അല്ലെങ്കിൽ ആ കുഴപ്പമില്ല കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവർ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ ഉള്ള ഒരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ശ്രമിച്ച് അപ്പോൾ അവർ വീടൊക്കെ എടുത്തിട്ട് ആണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ കൊറിയൻ ബാൻഡിനെ കുറിച്ച് പറയുമല്ലോ, ആ കൊറിയൻ ബാൻഡിനെ പലപ്പോഴും ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്, ഒരു വല്ലാത്ത തരം സൗഹൃദ തലത്തിൽ നിന്നിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിറ്റി, ഹാർമണി, ആ ഒരു ഫ്രണ്ട്ലിനെസ്, ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. സമാനമായ രൂപത്തിലുള്ള ഒരു സെലിബ്രേഷൻ അവർ നടത്തി കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോയി. പക്ഷെ അവർ തെറ്റിയതോടെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഇതിൻ്റെ അകത്തളത്ത് എന്താണ് നടന്നിരുന്നത് എന്നുള്ളതൊക്കെ പുറത്തു വരുന്നത്. പക്ഷെ ഇവിടെ എനിക്കെന്താ വെച്ചാൽ, നമ്മുടെ ഈ ടീനിൽപ്പെട്ട കുട്ടികളോട്, ചിലവരുടെ പാരൻസിനോട് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഈ പാരൻസ് ആണെങ്കിൽ ഈ പാരൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഈ ഒരു ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള ഈ ഗ്രൂപ്പിനെക്കുറിച്ച്, തൊപ്പിയെക്കുറിച്ച്, അവർ അസോസിയേറ്റ് ചെയ്ത മറ്റംഗങ്ങളെക്കുറിച്ചൊക്കെ വന്നിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഈ സത്യങ്ങൾ, ഇത് കുട്ടികൾക്ക് തെളിവ് വെച്ച് തന്നെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടും മടങ്ങാത്ത കുട്ടികളാണെങ്കിൽ അവരെന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ തൊപ്പി ഞാൻ പറഞ്ഞൊരു പ്രതീകമാണ്. അതായത് ഒരു ചീഞ്ഞളിയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ തൊപ്പി നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ആളുകളെ അനുകരിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ, ഞാൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ. എന്നുവെച്ചാൽ നമ്മുടെ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നൊരു കുട്ടി. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഈ പിതാവ് പറഞ്ഞ പരാതി എന്താ വെച്ചാൽ, അവൻ എന്ത് ചെയ്യില്ല, സ്കൂളിൽ പോലെ പലപ്പോഴും, എന്നിട്ട് മീൻ പിടിക്കാൻ പോകും. അവനും കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെന്താ ചെയ്യച്ചിട്ട് മീൻ പിടിക്കുക മാത്രമല്ല, ഈ പോണ പോക്കും മീൻ പിടിക്കണമൊക്കെ ഒരു എന്ത് ചെയ്യും,
2: വീഡിയോ
3: എടുക്കും. എന്നിട്ട് 5ാം ക്ലാസ്സിന് മനസ്സിലാക്കണം. എന്നിട്ട് ഇവരിത് വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇവനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞു, സാറ് തൊപ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ എന്താന്ന് വെച്ചു, തൊപ്പി പഠിച്ചിട്ടൊന്നുമില്ല, സുന്ദരമായിട്ട് ലക്ഷങ്ങൾ അവന് ഉണ്ടാക്കുന്നുണ്ട്, അതിന് ആകെ വേണ്ടത് നല്ല ക്യാമറയും ഒരു ക്യാമറാമാനും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തേക്ക് തുള്ളു. അപ്പോൾ ആ കുട്ടിയുടെ, അത്ര 10 വയസ്സായ ഒരു കുട്ടിയുടെ ഉള്ളിലുണ്ടാക്കിയെടുത്ത ഒരു ജീവിത ചിന്ത എത്രമാത്രം വികൃതവും അപകടകരവുമാണെന്നുള്ളതാണ്. അതായത് അവനെ പഠിത്തത്തിൽ നിന്ന് വരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയും ഇത്തരത്തിലൊക്കെ ജീവിക്കാമെന്നുള്ള വികലമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുമ്പോൾ MDMA ഒക്കെ ഈ ഉപയോഗിപ്പിക്കുന്നതിനേക്കാൾ അപകടകരമാണത്, കാരണം അത് ആ ഉപയോഗിക്കുന്നവർ മാത്രമാണ് നശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡിനെ, അതിൻ്റെ മറ്റേ ലൈഫ് ഫിലോസഫിയെ കംപ്ലീറ്റായിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപകടകരമായിട്ട് അല്ലെങ്കിൽ പ്രതിലോമകരമായിട്ടുള്ള ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ജീവിത ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. രണ്ടെന്താ വെച്ചാൽ, അതൊരു ജനറേഷൻ നശിപ്പിക്കും. പിന്നെ ചില ഈ ഒരു ചില വീഡിയോസിലൊക്കെ ചില ലഹരിയൊക്കെ കാണിച്ചു കൊടുത്തുണ്ട്,
2: കഞ്ചാവ് കാര്യങ്ങൾ
3: ഓക്കെ. അതായത് അത് പോസിറ്റീവാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, പക്ഷേ എന്താണ് ഒരർത്ഥത്തിലുള്ളൊരു പ്രചരണം അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോകുന്നു.
2: നോർമലൈസ് ചെയ്യാനുള്ള
3: ശ്രമമാണ്, അതിനെ തമാശയായിട്ടും കളിയാക്കിയിട്ടൊക്കെ പറയുന്നത്. അതിൻ്റെ ഗൗരവത്തിലേക്കല്ല അവരെ കൊണ്ടുപോകുന്നത്, പകരം ഇതിനെ മിനിമം ലെവലിലുള്ളതിൻ്റെ അപകടങ്ങൾ ഉള്ളൂ എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന സ്ഥാനം എന്താ വെച്ചാൽ, ഈ സ്ത്രീവിരുദ്ധതയാണ്. അതായത് സ്ത്രീകളെ വളരെ വൾഗറായി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന കമൻസ്, അത് അത്ര പച്ചയായി പരസ്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടും ഇതുവരെയും പോലീസ് അതിനകത്ത് ഒരു നിലപാടും നടപടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറയാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതിനൊരു തെറ്റും ഈ രാജ്യത്ത് ഇല്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയാണ് കുട്ടികളിലുണ്ടാക്കുന്നത്. കാരണം നമുക്കറിയാം ടീനേജിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അവർ ലോജിക്കലായിട്ടോ റീസണബിളായിട്ടോ സയൻറ്റിഫിക്കായിട്ടോ ഒന്നും ചിന്തിക്കുന്നവരല്ല, വളരെ വൈകാരികമാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ഫിൽട്ടർ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരിത് കേൾക്കുന്ന കാര്യം അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ഇവൻ പണമുണ്ടാക്കാൻ ഇത്തരത്തിൽ എന്ത് മോശമായിട്ടുള്ള മാർഗം സ്വീകരിക്കാം എന്നതിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു തരം ആരോഗൻസ് അല്ലേ, ആരോഗ്യം വേണമെങ്കിൽ കണ്ടാമല്ലേ നീറ്റ് വയ്ക്കും. അപ്പോൾ ഒരു ഒരു സാധാരണ വേണ്ടൊരു മിനിമം ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലും ഇല്ലാത്ത രൂപത്തിൽ അതിനെയും ആഘോഷിക്കുക. അപ്പോൾ അതിനെ എന്താണ് ഒരു വലിയ പിന്നെ ക്വാളിറ്റി ആയിട്ടാണ് ഇന്ന് ഇതാലോചിച്ച് നോക്കും. ഇത് കുട്ടികൾക്കിടയിൽ പടർന്നു പിടിച്ചാലുണ്ടാകാവുന്ന ഒരു ഒരു അപകടം എന്നാലോചിച്ച് നോക്കും. പിന്നെ ചിലൊരു ഈ നമുക്കറിയാം ഈ ഗുണ്ടാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഈ ഗുണ്ടാ ഗ്രൂപ്പുകളുടെ ആകർഷണം എന്താ, അവർ കൊലപാതകം നടത്തുന്ന ഉള്ള നടത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, കള്ളു കുടിക്കുന്ന, അതൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കും ഒരു ആരാധകരുണ്ട്. അത്തരം സിനിമകൾക്ക് ഒരുപാട് ഫാനുണ്ട്. അത്തരം ഹീറോസിന് ഭയങ്കരമായിട്ടുള്ള വർഷിപ്പുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടൊരു ഫിലോസഫിയെ അക്സെപ്റ്റൻസ് നൽകുന്ന ഏത് കാര്യങ്ങളും അത് അവിടെ നമുക്കൊരു ഗ്ലോറിയായിട്ടോ തമാശയായിട്ടൊക്കെ തോന്നാം. പക്ഷേ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന വളരെ ഡീപ്പറായിട്ടുള്ള വുണ്ടുകൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഇത് കാണാതെ പോവുകയാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ വരെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു നോർമലായ ഡെവലപ്മെൻറ്റിന് വേണ്ട ഒരു എൻവയോൺമെൻറ്റ്, ഒരു പരിസരം ഇതിനെ മലിനമാക്കുന്നു എന്നുള്ളത് ചെറിയൊരു തെറ്റല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കൃത്യമായ നടപടിയിലേക്ക് പോയേ മതിയാവും. കാരണം ഈ അഡോളസൻസിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് അതിന് ഒരു ഇമോഷണലായിട്ടുള്ള റിയാക്ടിവിറ്റി ഉള്ളത്, ആ റിയാക്ടിവിറ്റിക്ക് അനുഗുണമായ രൂപത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു വീണുപോകും, അതിൻ്റെ ഇരകളായിത്തീരും. കുടുംബങ്ങളിലൊക്കെ തന്നെ അതുണ്ടാക്കാവുന്ന അതിഭീകരമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്. സമൂഹത്തിലുണ്ടാക്കാവുന്ന പല അപകടങ്ങളുണ്ട്. ഇതിനെ കാണാതെ പോയിക്കൂടാന്നുള്ളതാണ്. അപ്പോൾ ഒരു ടോക്സിക്കായിട്ടൊരു മാസ്കുലിനിറ്റി ഇതിനെ പെൺകുട്ടികളും തീയുന്നുണ്ട്, എന്നിട്ട് അതിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവരതിൻ്റെ അപകടത്തെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്.
4: എന്തായാലും ചെറുക്കും തന്നെ പെൺകുട്ടികളും നിരന്തരം തൊപ്പി അപ്രോച്ച് ചെയ്യണത് കാണാം.
3: അത് അതാണ്. അപ്പോൾ ഈ നമ്മളീ പറയുന്ന വോക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, ഈ വോക്ക് ഇൻഫ്ലുവൻസിൻ്റെ ഒരു നെഗറ്റീവായിട്ടൊരു ആസ്പെക്റ്റിനെ വളരെ വ്യാപകമായി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് തൊപ്പി നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നേരത്തെ വെച്ചാൽ ഈ എന്താണ് റൺബീർ അലഹബാദി, അതുപോലെ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു പ്രണീത് മോറെ ഒക്കെ, അങ്ങനെ ചില ആളുകൾ ഇവരൊക്കെ തന്നെ ചില സമാനമായ സാധനങ്ങൾ. അതിപ്പോൾ ഈവൻ പോക്സോ കേസ് എടുക്കേണ്ട കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുക, ന്യായീകരിച്ച് സംസാരിക്കുക, ഒരു തമാശയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിനൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന പണി എന്താണ്, സമൂഹത്തിൻ്റെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കുകയും അതിലൂടെ എല്ലാ വൾഗാരിറ്റിയെയും എല്ലാ ക്രിമിനാലിറ്റിയെയും എല്ലാ വയൽസിനെയും അക്കമഡേറ്റ് ചെയ്യുന്ന, നോർമലൈസ് ചെയ്യുന്ന ഒരു സാമൂഹ്യ സൃഷ്ടിക്കുള്ള അനുഗുണമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലായി, ഇവിടെ പോലീസ് നിർബന്ധമായി ഇടപെടണം. ഇതിനകത്തുള്ള സകല ഈ കാര്യങ്ങളവർ അന്വേഷണ വിധേയമാക്കുകയും അത് ചിലപ്പോൾ ഒന്നിൽ നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ തൂഫാൻ മറ്റേ ലഹരിക്കെതിരെ നടത്തുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ ടീനുകളിലുണ്ടാക്കുന്ന തടഞ്ഞേ മതിയാവും. കാരണം ഒരു 10 വർഷത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ സ്വാധീനിക്കേണ്ട, ഭരിക്കേണ്ട, ഇതിനെ കൊണ്ടു നടക്കേണ്ട ഒരു തലമുറയ്ക്കിടയിലാണ് ഈ വിഷം ഇത്രമാത്രം വ്യാപകമായിട്ട് പരത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും നല്ലൊരു നടപടിയാണ്. അത് നല്ല രീതിയിൽ ഏറ്റെടുക്കട്ടെ എന്നാണ് പറയാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പർച്ചേഴ്സിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവത്തെ വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
6: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ല 188-ാമത്തെ അധ്യായം, ബാബു ഫദ്ലി സ്വലാത്തി സുബ്ഹി വൽ അസ്ർ, സുബ്ഹ് നമസ്കാരത്തിൻ്റെയും അസ്ർ നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 152-ാമത്തെ ഹദീസ്. വഅൻ ബുറൈദത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലുഹു. റവാഹുൽ ബുഖാരിയു. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക സ്വലാത്തുൽ അസ്രി, ആരെങ്കിലും അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഒഴിവാക്കിയാൽ, ഫഖദ് ഹബിത അമലുഹു, നിശ്ചയമായും അവൻ്റെ കർമ്മം നിഷ്ഫലമായി. സഹോദരങ്ങളെ, ബുറൈദത്ത് ബിൻ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. താബിഈയായ അബുൽ മലിഹ് ബിൻ ഉസാമ അൽ ഹുദലി അദ്ദേഹം പറയുന്നുണ്ട്, അവരെല്ലാവരും ബുറൈദ റളിയല്ലാഹുവിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ബുറൈദത്ത് ബിൻ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹുവിൻ്റെ കൂടെ ഞങ്ങളൊരു ദിവസം, മേഘം മൂടിയ യുദ്ധത്തിൻ്റെ ഒരു ദിവസത്തിൽ ഞങ്ങളിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ബക്കിറു ബി സ്വലാത്തിൽ അസർ, അസർ നമസ്കാരം നിങ്ങൾ വേഗത്തിൽ നമസ്കരിക്കണം. ഫ ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലുഹു, അസർ നമസ്കാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ്റെ കർമ്മം നിഷ്ഫലമായിരുന്നു. ലി സ്വലാത്തുൽ അസ്രി ഫളുൻ കബീർ, സ്വലാത്തുൽ അസർ, അസർ നമസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയാണുള്ളത്. ഫഹിയ സ്വലാത്തുൽ വുസ്ത, അത് സ്വലാത്തുൽ വുസ്ത എന്നറിയപ്പെടുന്ന നമസ്കാരമാണ്. സ്വലാത്തുൽ വുസ്ത എന്നത് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയല്ലോ, ഹാഫിളു അല സ്വലവാത്തി വസ്വലാത്തുൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. അതിൽ സ്വലാത്തുൽ വുസ്ത, ഹാഫിളു അല സ്വലവാത്ത്, നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം, അത് കൃത്യമായി അതിൻ്റെ അർക്കാനുകളും അതിൻ്റെ ഫറളുകളും ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ടാണത് നിർവഹിക്കേണ്ടത്, കൃത്യമായി സമയത്തിന് നിർവഹിക്കണം, അത് നഷ്ടപ്പെടുത്തരുത് നമസ്കാരം. അതാണ് അല്ലദീനഹും ഫി സ്വലാത്തിഹിം ഹാഫിളൂൻ, അവർ നമസ്കാരം സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വലിയൊരു ഗൗരവവും ജാഗ്രതയും വേണം. അതിൽ വിശിഷ്യ വസ്വലാത്തിൽ വുസ്ത, വിശിഷ്യ ഉസ്ത നമസ്കാരം, യഅനി സ്വലാത്തുൽ അസർ, അത് അസർ നമസ്കാരമാണ്. അള്ളാഹുവിന് നിങ്ങൾ കീഴ്പ്പെടുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല മൊത്തത്തിലെല്ലാ നമസ്കാരവും സൂക്ഷിക്കുവാൻ വേണ്ടി, ശ്രദ്ധിക്കുവാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു. അതോടൊപ്പം പ്രത്യേകമായി അസർ നമസ്കാരത്തെ സംബന്ധിച്ചു പറയുകയാണ്. ഫി യൗമി ദീഖൈം, ദീഖൈം എന്നുള്ള ഒരു ദിവസത്തിൽ ബുറൈദ റളിയല്ലാഹുവിൻ്റെ കൂടെ, ദീഖൈം എന്നുള്ളത് ദീ സഹാബ്, മേഘങ്ങൾ മൂടിയതായ ഒരു ദിവസത്തിൽ, ആ ഒരു ദിവസത്തിൽ ഞങ്ങൾ നമസ്കാരത്തിൻ്റെ സമയമായ സമയത്ത് ബുറൈദ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വേഗത്തിൽ പെട്ടെന്ന് തന്നെ അസർ നമസ്കാരം അതിൻ്റെ അവൽ വക്തിൽ തന്നെ നിർവഹിക്കുവാൻ വേണ്ടി. അതാണ്, മാത്രമല്ല ഹദീസിൻ്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുസ്സ യൗമുൽ ഗൈമി ബിദാലിക, അത് മേഘം മൂടിയതായ ഒരു ദിവസത്തിൽ പ്രത്യേകമാക്കപ്പെട്ടതാണ് എന്ന് അങ്ങനെയും ഒരു അഭിപ്രായം പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ഏതൊരു നമസ്കാരവും അതിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ, വൈകാതെ, നേരത്തെ നിർവഹിക്കുന്നതാണല്ലോ ഏറ്റവും ഉത്തമമായത്. ആളുകൾ അവരുടെ ജോലിയിൽ വ്യാപൃതമാകുന്നതും, മാത്രമല്ല നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധമാകുന്നതുമായ ഒരു സമയം കൂടിയാണ് അസർ നമസ്കാരത്തിൻ്റെ സമയം എന്നുള്ളതുകൊണ്ടും ആ ഒരു വിഷയം വളരെ ഗൗരവമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കണം. ബുറൈദ റളിയല്ലാഹു അൻഹു ആ ഒരു കാര്യം ഇവിടെ ഉണർത്തുന്നത്, താബിഅകളോട് ഉണർത്തുന്നത്, സ്വലാത്തുൽ അസ്ർ അതിൻ്റെ അവൽ വക്തിൽ തന്നെ നമസ്കരിക്കണം, അതിൻ്റെ ഗൗരവം അറിയിക്കുന്നതായ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മൻ തറക്ക സ്വലാത്തുൽ അസർ, ആരെങ്കിലും സ്വലാത്തുൽ അസർ ഉപേക്ഷിച്ചാൽ, അതായത് ഫതഅമ്മദ തഅഖീറഹാ അൻ വഖ്തിഹ, അതിൻ്റെ സമയത്ത് നിന്ന് വൈകിപ്പിച്ചാൽ, പിന്തിപ്പിച്ചാൽ, മനഃപൂർവ്വം, ലിഗൈരി ഉദ്രിൻ, യാതൊരു ഒഴിവ് കഴിവും ഇല്ലാതെ അങ്ങനെ ചെയ്താൽ, ഫഖദ് ഹബിത്തു അമലുഹു വ ബത്തല അജ്റുഹു, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്നാണ്. വളാഅ സവാബുഹു, അതിൻ്റെ സവാബ്, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്നാണ്. ഫലാ യക്കൂനു ലഹു അജ്റുൻ വലാ സവാബ്, അങ്ങനെ നമസ്കരിച്ചാൽ അതിന് പ്രതിഫലമുണ്ടാവുകയില്ല എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഈ നമസ്കാരം അതിൻ്റെ അവൽ വക്തിൽ തന്നെ നിർവഹിക്കണമെന്നതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. സൂര്യൻ ഇന്ദ തഗയ്യുരി സമാഇ വശംസി അൻ ദുഹൂരിഹാൽ മുഅ്താദ് ഖൗഫം മിൻ ഖുറൂജി വഖ്തി സ്വലാത്ത്, നമസ്കാരത്തിൻ്റെ സമയം വിട്ടു കടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അത് ഭയപ്പെട്ടുകൊണ്ട് അസറിൻ്റെ നമസ്കാരം, അത് അസറിൻ്റെ സമയമായാൽ ഉടൻ തന്നെ സൂര്യൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ അസർ ദുഹറിൻ്റെ സമയമായി, ഒരാളുടെ നിഴൽ അതിനോളമായാൽ അസറിൻ്റെ സമയമായി, ആ സമയമായാൽ ഉടൻ തന്നെ നമസ്കാരം നിർവഹിക്കണം, അത് നഷ്ടപ്പെടുത്തിപ്പോകാൻ, അതല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുന്നത് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പണ്ഡിതന്മാരേറെ ചർച്ച ചെയ്തതായ ഒരു കാര്യം കൂടിയാണ് ഈ ഹദീസ്. ഇതിനോടനുബന്ധമായ മറ്റൊരു റിവായത്ത് അബുദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക സ്വലാത്തുൽ അസ്രി മുതഅമ്മിദൻ, ആരെങ്കിലും മനഃപൂർവ്വം അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഹത്താ തഫൂതഹു, അതിൻ്റെ സമയം കഴിയുന്നത് വരേക്കും അത് പിന്തിപ്പിച്ച് അത് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ അതിനെ ഉപേക്ഷിച്ചാൽ, ഫഖദ് വഹബിത്തു അമലുഹു, അവൻ്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല സഹീഹാക്കിയ ഹദീസാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നു, തഫ്വീത്തുൽ അസ്രി അഅലമു മിൻ തഫ്വീത്തി ഗൈരിഹ, മറ്റുള്ള നമസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെയല്ല വളരെ ഗൗരവമായി ഈ അസ്ർ നമസ്കാരം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. ഫഇന്നഹ സ്വലാത്തുൽ വുസ്ത അൽ മഖ്സൂസ ബില്ലംരി ബിൽ മുഹാഫദതി അലൈഹ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞതായ സ്വലാത്തുൽ വുസ്തയാണ് അസ്ർ നമസ്കാരം. വഹിയല്ലതി ഫുരിദത്തി അലാ മൻ കാന ഖബ്ലന ഫദയ്യഉഹ, നമുക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കപ്പെട്ടതായിരുന്നു അത്, അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്ന്. മാത്രമല്ല, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ, ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇഖ്തലഫൽ ഉലമാ റഹിമഹുമുല്ലാ, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഫിൽ വഈദിൽ വാരിദി ഫീ മൻ തറക സ്വലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്കുള്ള താക്കീത് വന്നത് അവരുടെ ഫഖദ് ഹബിത്തു അമലു, അവൻ്റെ കർമ്മം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതൊരു താക്കീതാണ്. അത് ളാഹിർ പ്രത്യക്ഷമായിക്കൊണ്ടാണോ അതല്ല എന്താണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി, അന്നഹു അലാ ളാഹിരിഹി, ആ ഒരു ഹദീസിൻ്റെ പദങ്ങളിൽ നിന്ന് ആ ളാഹിറായിക്കൊണ്ട് തന്നെ, ഫയക്ഫുറു മൻ തറക സ്വലാത്തൻ വാഹിദത്തൻ മുതഅമ്മിദൻ ഹത്താ ഖറജ വഖ്തുഹ, ഒരാൾ മനഃപൂർവ്വം ഒരു നമസ്കാരം അതിൻ്റെ സമയത്തിൽ നിന്നും തെറ്റുന്നത് വരെ ഒഴിവാക്കിയാൽ അവൻ കുഫറിലേക്കെത്തും എന്നുള്ളത്. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, അതുപോലെ തന്നെ ഷെയ്ഖ് ബിൻ ബാസ്, ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട ഷെയ്ഖ് ബിൻ ബാസ്, ഇവരുടെയൊക്കെ അഭിപ്രായം അതാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, സ്വലാത്തുൽ അസ്രി അംറുഹ അലീം, അസർ നമസ്കാരം അതിൻ്റെ കാര്യം വളരെ ഗൗരവമാണ്. അത് വഹിയ സ്വലാത്തുൽ വുസ്ത, അത് വുസ്ത നമസ്കാരമാണ്. വഹിയ അഫ്ളുൽ സ്വലവാത്തിൽ ഖംസ്, അഞ്ച് നമസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായതാണ്. ഖാലല്ലാഹു ജല്ല വഅല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, ഹാഫിളു അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്ത, നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ, വിശിഷ്യ നമസ്കാരം. ഫഹസ്സഹ ബിദ്ദിക്കിരി സിയാദത്തൻ, പ്രത്യേകം അവിടെ ഈ ഒരു കൂടുതലായിക്കൊണ്ട് ഈ ദസറ നമസ്കാരത്തെ എടുത്തു പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഫൽവാജിബ് അല കുല്ലി മുസ്ലിമിൻ വ കുല്ലി മുസ്ലിമത്തിൻ അയ്യഅച്ചനിയ ബിഹ അക്സർ, അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, ഈ വിഷയത്തിൽ തന്നെ വന്ന ഹദീസും അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമത്തും ഏറെ പരിഗണിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യുഹാഫിൽ അലൈഹ, നമസ്കാരം വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് സമയത്ത് തന്നെ നിർവഹിക്കണം. എല്ലാ നമസ്കാരവും നിർവഹിക്കുവാൻ പ്രത്യേകമായിക്കൊണ്ട് അവർ ശ്രദ്ധിക്കണം. അതിൻ്റെ ശുദ്ധി വരുത്തുന്ന വിഷയത്തിൽ, വുളു ചെയ്യുന്ന വിഷയത്തിലും അതുപോലെ തന്നെ അതിൻ്റെ തുമഇനീനത്ത്, അതിൻ്റെ ശാന്തമായ അടക്കവും ഒതുക്കവും എല്ലാ കാര്യങ്ങളും തന്നെ പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തായിക്കൊണ്ട് അത് നിർവഹിക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞല്ലോ, മൻ തറക സ്വലാത്തുൽ അസ്രി ഹബിത അമലുഹു, ആര് അസ്ർ നമസ്കാരം ഉപേക്ഷിച്ചു അവൻ്റെ കർമ്മം നിഷ്ഫലമായി എന്ന്. മറ്റൊരു റിവായത്തിൽ മൻ ഫാതതുഹു സ്വലാത്തുൽ അസ്ർ, ഏതൊരാൾക്ക് അസ്ർ നമസ്കാരം നഷ്ടപ്പെട്ടു, ഫകഅന്നമാ ഉത്തിറ അഹ്ലുഹു വമാലുഹു, അവൻ്റെ സമ്പത്തും അതുപോലെ തന്നെ അവൻ്റെ കുടുംബക്കാരും നഷ്ടപ്പെട്ടവരെ പോലെയാണ്, അപഹരിക്കപ്പെട്ടവരെ പോലെയാണ്. വഹാദ യദുല്ലു അല ഇളമി ശഅനിഹ, ഈ ഒരു കാര്യത്തിൻ്റെ ഗൗരവമാണിവിടെ ഉണർത്തിയിട്ടുള്ളത്. മറ്റുള്ള നമസ്കാരങ്ങളും അപ്രകാരം തന്നെ അത് ഒഴിവാക്കിയാൽ അതിനും ശിക്ഷയുണ്ട്, അത് അവൻ്റെ കർമ്മവും നിഷ്ഫലമായിപ്പോവും, കാരണം അത് കുഫറാണ്. എന്നാൽ പ്രത്യേകം അസർ നമസ്കാരത്തെ ഹദീസിൽ എടുത്തു പറഞ്ഞത് യദുല്ലു അല മസീയത്തിൻ അലീമ, ഇതിന് പ്രത്യേകതയുള്ളത് കൊണ്ടാണ്. ബാക്കി എല്ലാ ഹുക്കുമുകളും ഒന്നു തന്നെയാണ്. ളുഹറും മഗ്രിബും ഇഷാവും ഫജറും മനഃപൂർവ്വം ആര് ഒഴിവാക്കിയാൽ തന്നെയും അവൻ്റെ കർമ്മം ബാത്തിലായി, കാരണം അവൻ ലിയന്നഹു യക്ഫുർ ബിദാലിക്, അതുകൊണ്ട് അവൻ കുഫറിലേക്ക് മനഃപൂർവ്വം നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളും അവൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഉണർത്തുകയാണ്. പ്രത്യേകിച്ച് അസർ നമസ്കാരം, അതിന് വലിയ മഹത്വമുണ്ട്, അത് ഒഴിവാക്കിയാൽ അതിൻ്റെ ശിക്ഷയും അതിൻ്റെ പാപവും കഠിനമാണ് എന്നതും കൂടി അദ്ദേഹം അതോടൊപ്പം ഉണർത്തുന്നുണ്ട്. മാത്രമല്ല ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, മിൻ ഫളാഇലി സ്വലാത്തിൽ അസർ, അസർ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ്, ഖാസത്തിന് പ്രത്യേകമായിക്കൊണ്ട്, അന്ന മൻ തറക്കഹ ഫഖദ് ഹബിത അമലുഹു, ആരത് ഉപേക്ഷിക്കുന്നു അവൻ്റെ കർമ്മം നിഷ്ഫലമായി, ലിഅന്നഹ അദീമ, കാരണം അത് വളരെ ഗൗരവമുള്ളതാണ്, ഫഇദ തറക്തഹ ഹബിത അമലുക, നീ അത് ഒഴിവാക്കിയാൽ നിന്റെ കർമ്മം നിഷ്ഫലമായി, വഖദ് ഇസ്തദല്ല ബിഹാദ ബഅദുൽ ഉലമാഇ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് കൊണ്ട് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്, അലാം അന്ന മൻ തറക സ്വലാത്തുൽ അസ്രി കഫറ, ആരെങ്കിലും അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്ന്. ലിഅന്നഹു ലാ യുഹബിത്തു അഅമാല ഇല്ല റിദ്ദ, കാരണം കർമ്മങ്ങൾ നിഷ്ഫലമാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമ്പോഴല്ലേ സംഭവിക്കുകയുള്ളൂ, അത്രത്തോളം ഗൗരവമായി എടുത്തു പറഞ്ഞു എന്നാൽ. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വലവ അശ്റക്കു ലഹബിത്തു അൻഹും മാ കാനൂ യഅമലൂൻ, ആ പ്രവാചകന്മാരാണ് ശിർക്ക് അവരിൽ സംഭവിക്കുന്നതെങ്കിൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. സൂറത്തുൽ അൻആമിലെ 88-ാമത്തെ വചനം. മാത്രമല്ല വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, ആരാണ് നിങ്ങളിൽ നിന്ന് ദീനിൽ നിന്ന് പുറത്തു പോകുന്നത്, ഫയമുത് ഫഹുവ കാഫിറുൻ ഫഉലൈക ഹബിത്തു അഅമാലുഹും ഫിദ്ദുനിയ വൽആഖിറ, അങ്ങനെ അവൻ സത്യനിഷേധിയായിക്കൊണ്ട് മരിക്കുന്നു, അത്തരത്തിലുള്ള ആളുകൾ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാണ് ദുനിയാവിലും ആഖിറത്തിലും, ഫഉലൈക അസ്ഹാബുന്നാർ, മാത്രമല്ല അവർ നരകത്തിൻ്റെ ആളുകളാണ്, ഹും ഫീഹാ ഖാലിദുൻ, അവരതിൽ ശാശ്വതരാണ്. സൂറത്തുൽ ബഖറയിലെ 217. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഫയഖൂലു ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സ്വലാത്തുൽ അസ്രി ഖാസത്തൻ മൻ തറക്കഹ ഫഖദ് കഫറ, പ്രത്യേകം അസർ നമസ്കാരം ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാകും. അതേപോലെ തന്നെയാണ് മറ്റു നമസ്കാരങ്ങളും മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്, കാഫിറാവുക തന്നെ ചെയ്യും ആളുകൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ. വഹാദൽ ഖൗലു ലൈസ ബിബഈദ് മിന സ്വവാബ്, ഈ ഒരു ഖൗല് ശരിയായ ഇതിനോട് വിദൂരമല്ല, കാരണം ലിഅന്ന ഹബൂത്തൽ അമലി ലാ യകൂനു ഇല്ലാ ബിൽ കുഫൂർ, കർമ്മങ്ങൾ നഷ്ടപ്പെടുക നിഷ്ഫലമാവുക എന്നുള്ളത് കുഫ്ർ കൊണ്ടല്ലാതെ സംഭവിക്കുകയില്ല. വല്ലിയാദു ഇല്ല, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, ഈ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രിദ്ദത്ത് സംഭവിക്കുന്ന കാര്യം അതാണല്ലോ. അല്ല അഹദുല്ലദി ബൈനന വ ബൈനഹും സ്വലാ ഫമൻ തറക്കഹ ഫഖദ് കഫറ, നമസ്കാരം എന്നുള്ളത് മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണ്, ആര് നമസ്കാരം ഉപേക്ഷിക്കുന്നു അവൻ കാഫിറായി എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം ഗൗരവമായിക്കൊണ്ട് ഇതിനെ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരം കൃത്യമായി അതിൻ്റെ സമയത്ത് നിർവഹിക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ എന്ന വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
7: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
8: ഖുർആൻ ഓതുന്നതിനിടയിൽ തിലാവത്തിന്റെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്തതിനു ശേഷം രണ്ടു ഭാഗത്തേക്കും സലാം വീട്ടേണ്ടതുണ്ടോ എന്നാണ്.
9: പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയം.

0: ഒത്തുനിൽക്കുന്ന ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദിനും ശുക്രിൻ്റെ സുജൂദിനും പ്രത്യേകമായി തക്ബീറുകളോ സലാം വീട്ടലുകളോ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് നിസ്കാരത്തിലാണ് എങ്കിൽ, നിസ്കാരത്തിൽ ഒരു റുക്കിനിൽ നിന്നും മറ്റൊരു റുക്കിനിലേക്കുള്ള നീക്കത്തിലെല്ലാം തക്ബീറുകൾ ചൊല്ലുക എന്നത് നിസ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതു കാരണത്താൽ തന്നെ, നിസ്കാരത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് എങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് വേണം സുജൂദിലേക്ക് പോകാനും അവിടെ നിന്നും തിരിച്ചു വരാനും. പ്രത്യേകിച്ചും ഇമാമായിക്കൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ. അതുപോലെ ശുക്രിൻ്റെ സുജൂദിൻ്റെ വിഷയത്തിൽ, നിസ്കാരത്തിൽ ഒരാൾ ശുക്രിൻ്റെ സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതോടുകൂടാ നിസ്കാരം ബാത്തിലാകുമെന്ന അഭിപ്രായമാണ് പ്രബലാഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്: എൻ്റെ മൂന്ന് പെൺമക്കളും ഞാനും കൂടി 12 പവൻ സ്വർണം ധരിക്കുന്നു. അതിനുള്ള സക്കാത്ത് എങ്ങനെ കണക്കാക്കും? നിത്യേന ഉപയോഗിക്കുന്നവയാണ് എന്നാണ്.
0: ഒരു വ്യക്തിയുടെ കയ്യിൽ 10.5 പവൻ സ്വർണമുണ്ട് എങ്കിൽ ആ വ്യക്തി അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഭാര്യയുടെ കയ്യിൽ 10.5 പവനും ഭർത്താവിൻ്റെ കയ്യിൽ ബാക്കി 1.5 പവനുമാണ് ഉള്ളത് എങ്കിൽ ഭാര്യ ആ സ്വത്തിന് അതിൻ്റെ 2.5% സക്കാത്തു നൽകേണ്ടതുണ്ട്. മറിച്ച് ഭർത്താവിൻ്റെ കയ്യിലാണ് 10.5 പവനുള്ളത്, 1.5 പവൻ മാത്രമാണ് ഭാര്യയുടെ കയ്യിലുള്ളത് എങ്കിൽ ഭർത്താവാണ് നൽകേണ്ടത്. 10.5 പവന്റെ താഴെയാണ് സ്വത്തുള്ളത്, അത് രണ്ടുപേരുടേതും കൂടെ കൂടുമ്പോഴാണ് 12 പവനാകുന്നത് എങ്കിൽ അത്തരം ഘട്ടത്തിൽ സക്കാത്ത് അതിനില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: തറാവിഹിലെ കുനൂത്തിനെ പറ്റി ഒരു വിശദീകരണം താൽപ്പര്യപ്പെടുന്നു. 30 ദിവസം പകുതി മുതൽ അവസാന 10 അല്ലെങ്കിൽ തീരെ വേണ്ട, ഇതിൽ ഏതാണ് ശരിയെന്ന്?
2: റമദാനിൽ വിത്ര നിസ്കാരത്തിലെ കുനൂത്തുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ പലപ്പോഴായി നാം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ 1 മുതൽ 30 വരെ പ്രവാചകൻ കുനൂത്ത് ഓതിയെന്നോ അതല്ലെങ്കിൽ 15 മുതൽ ശേഷം ഓതിയെന്നോ എന്നൊന്നും പ്രത്യേകിച്ച് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടിയായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമക്ക് ഈ കുനൂത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുവെന്നത് ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന സ്വീകാരയോഗ്യമായ റിപ്പോർട്ടിൽ വന്നു കാണുന്നു. സ്വഹാബിമാർ 10 ഇതിൽ 10 രീതിയിൽ നിർവഹിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റമദാൻ 1 മുതൽ അവസാനം വരെ നിർവഹിച്ച സ്വഹാബിമാരുണ്ട്. 15 ശേഷം അവസാനം വരെ നിർവഹിച്ചവരുണ്ട്. ഇനി ശേഷക്കാരായ ചില താബിഴികളും അല്ലാത്തരുമായ പണ്ഡിതന്മാർ റമദാനെന്നോ അല്ലാത്തപ്പോഴെന്നോ വ്യത്യാസമില്ല, വർഷം മുഴുവനും വിത്ര കുനൂത്ത് നിർവഹിക്കാം എന്ന് പറഞ്ഞവരെയും കാണാം. ഇമാം മാലിക് റഹ്മതയൊക്കെ ആ അഭിപ്രായക്കാരാണ്. എന്ന പോലെ തന്നെയാണ് മഅ്മൂമികൾ ആമീൻ പറയുന്ന വിഷയവും. ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർ ആമീൻ പറയണോ വേണ്ടേ, അതിലും കണിശമായി നിൽക്കുന്നൊരു ഹദീസ് നമുക്ക് കാണുക സാധ്യമല്ല. പണ്ഡിതാഭിപ്രായങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടുവെന്നല്ലാതെ. അതുകൊണ്ട് ആമീൻ പറയാം ദുആയുടെ പൊതുവായ മര്യാദ എന്ന നിലക്ക്. ഇമാമ് പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർക്കതിൽ ആമീൻ പറയുക എന്നത് ആ പ്രാർത്ഥനയിൽ ഇമാമിൻ്റെ കൂടെ കൂടലാണ് എന്ന തത്വപ്രകാരം ഇമാം ഉറക്കെ കുനൂത്ത് നിർവഹിക്കുന്നുവെങ്കിൽ മഅ്മൂമുകൾക്ക് ആമീൻ പറയാം. അല്ലാഹു അഅലം.
1: നോമ്പുകാരനായിരിക്കുമ്പോൾ ചുണ്ടിൽ ലിബ്ബാം പോലത്തേത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്.
3: വാസ്ലിൻ, അതേപോലെ തന്നെ എണ്ണ പോലുള്ളവ വായക്കകത്ത് എത്തുകയില്ല, ഉള്ളിലേക്ക് പോവുകയില്ല എന്ന ഉറപ്പുണ്ട് എങ്കിൽ അവ പുരട്ടുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരൊക്കെ തന്നെയും ആ ഒരു അഭിപ്രായമാണ് അവരുടെ ഫത്വകളിലൂടെ അറിയിച്ചിരിക്കുന്നത്.
1: കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് പ്രസവം കാരണത്താൽ നോൽക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മുഴുവനായും നോറ്റുവീട്ടാൻ സാധിച്ചില്ല. ഇനി മുദ്ദു കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്നാണ്.
3: സ്ഥിരമായി നിത്യരോഗിയാണോ അഥവാ ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണോ എങ്കിൽ ഫഇദ്ദത്തുമ്മിൻ അയ്യാമിൻ ഉഹർ എന്ന നിയമം അയാൾക്ക് ബാധകമല്ല. മറ്റു ദിവസങ്ങളിൽ തലാ വീട്ടുക എന്ന നിയമം ബാധകമല്ല. കാരണം ഒരിക്കലും ഇനി ആ രോഗത്തിൽ നിന്ന് മോചിതനാകുകയില്ല എങ്കിൽ പിന്നീട് അയാൾ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന തോതിൽ ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതല്ല, ഒരല്പം കഴിഞ്ഞാൽ രോഗം ശമനമാകും മാറും എന്ന പ്രതീക്ഷയിലാണ് എങ്കിൽ അയാൾ രോഗം മാറി താമസിയാ

0: തന്നെ ആ നോമ്പുകൾ കലാ വീട്ടുകയാണ് വേണ്ടത്. പ്രത്യേകം ഫിദിയ ഇല്ല, ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല. നിത്യമായി മരുന്ന് കുടിക്കുന്ന ആളായിരുന്നാലും ശരി, ഒരാഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നോമ്പൊക്കെ അനുഷ്ഠിക്കുവാൻ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈനാണ്, കടമാണ് എന്ന് മനസ്സിലാക്കി ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ നോമ്പ് എന്ന തോതിൽ നോൽക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ കലാ വീട്ടുവാൻ സാധിക്കും. ഇനി അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ തൻ്റെ രോഗം പൂർണ്ണമായി മാറി നോമ്പനുഷ്ഠിക്കുവാൻ പ്രാപ്തനായിക്കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം നോമ്പ് കലാ വീട്ടുകയാണ് വേണ്ടത്. അതിന് പ്രത്യേകമായി ഫിദിയ കൊടുക്കേണ്ടതില്ല. അല്ലാഹു തആല ആലം.
1: ഖുർആൻ ഓതുമ്പോൾ കാൽ നീട്ടിവെക്കാൻ പാടില്ല എന്ന് കേട്ടു, ശരിയാണോ? കുറെ ഓതി പിന്നെ കാൽ വേദനയോ ബുദ്ധിമുട്ടോ തോന്നിയാൽ കാൽ നീട്ടാൻ പാടുണ്ടോ എന്നാണ്?
2: കാൽ നീട്ടിവെച്ച് ഖുർആൻ ഓതുന്നതിൽ വിലക്കൊന്നുമില്ല. പക്ഷേ മുസാഫ് ഇരിക്കുന്നത് നമ്മൾ കാൽ നീട്ടി വെക്കുന്ന ഭാഗത്താണ് എങ്കിൽ അങ്ങനെ മുസാഫിന് നേരെ കാൽ നീട്ടി വെക്കാൻ പാടുള്ളൂ. അതല്ല, അത് പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആനോടുള്ള അനാദരവാകുമെന്നതിനാൽ. എന്നാൽ കാൽ നീട്ടി വെച്ചിട്ട് ഖുർആൻ ഓതാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ചെരിഞ്ഞ് കിടന്ന് ഖുർആൻ ഓതിയിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അലം.
1: തറാവി നിസ്കാരം ഓരോ രണ്ട് റക്അത്തിൻ്റെ തുടക്കത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണമെന്ന് അൽ ഇജാബയിൽ പറഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതുകൊണ്ട് എങ്കിൽ വിത്തറിൻ്റെ രണ്ട് റക്അത്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ആ റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണോ?
3: സലാം വീട്ടി പുതിയ റക്അത്തായി തുടങ്ങുന്ന ഓരോ ഘട്ടത്തിലും തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ അത്തരം നിസ്കാരങ്ങളിലൊക്കെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നത് അത് സുന്നത്താണ്. അത് വിത്തറാണെങ്കിലും മറ്റേത് നിസ്കാരങ്ങളാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പിന്നീട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് നിസ്കാരത്തിൽ മൊത്തത്തിൽ സുന്നത്തായ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അതല്ലാതെ വന്നിട്ടുള്ള പ്രത്യേക നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. അതിലൊന്നാമത്തെ തക്ബീർ അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് കഴിഞ്ഞ ഉടനെ ഫാത്തിഹയാണ് ഓതേണ്ടത്. രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാൽ നബിയുടെ പേരിലുള്ള സലാത്തും, മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും, നാലാമത്തെ തക്ബീറിൽ അതിലും മറ്റു സ്ഥിരപ്പെട്ട മറ്റു പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് സലാം വീട്ടുന്ന രീതിയാണ് ഉള്ളത്. ഇതൊഴിച്ച് ബാക്കിയുള്ള നിസ്കാരങ്ങളിലൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നത് തന്നെയാണ് സുന്നത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഇഹ്റാമിൻ്റെ സമയത്ത് പുരുഷന്മാർ ഉണ്ടെങ്കിൽ നിക്കാബ് ധരിക്കാമോ? ഉംറ ഹജ്ജ് വേളയിൽ എന്തായാലും പുരുഷന്മാർ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
2: ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സ്ത്രീകൾ നിക്കാബ് ധരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വിലക്കിയിട്ടുണ്ട്. വലാ തൻതഖിബിൽ മർആ, സ്ത്രീ നിക്കാബ് ധരിക്കരുത്. വലാ തൽബിസ് അൽ ഖുഫാസൈൻ, കയ്യുറകളും ധരിക്കാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് നിക്കാബ് കയ്യുറ, ഇതാണ് പാടില്ലാത്തത്. നിക്കാബ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കാണും വിധം മുഖത്ത് അണിഞ്ഞ് പിരടിയിലേക്ക് പിന്നിലേക്ക് പിടിച്ചുകെട്ടുന്ന മുഖാവരണമാണ്. അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ശീലിച്ചൊരു സ്ത്രീയാണെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുഖം മറക്കാൻ പാടുള്ളതല്ല. ഇനി പരപുരുഷന്മാരുടെ സാന്നിധ്യം വരുമ്പോൾ മുഖം മറച്ച് ശീലമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ശിരാവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാവുന്നതാണ്. നിക്കാബ് ധരിക്കാതെ തന്നെ തലയിൽ നിന്നൊരു വസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാം. അങ്ങനെ പൂർവികർ സച്ചരിതര മഹദികൾ ചെയ്തതൊക്കെ, ആയിഷ റളിയല്ലാഹു തആലയെ പോലുള്ള മഹദികൾ ചെയ്തതൊക്കെ നമ്മൾ ചില അസറുകളിൽ വായിക്കും. യാത്രാ സംഘങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ശിരോവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മറ സ്വീകരിക്കാം, അതിൽ പ്രശ്നമല്ല. അല്ലാഹു ആലം.
1: സ്വർണത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ്.
3: സക്കാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാവശ്യം ഉത്തരം പറഞ്ഞ ഒരു വിഷയമാണ് സ്വർണത്തിൻ്റെ സക്കാത്ത്. സ്വർണത്തിന് സക്കാത്തു നൽകൽ നിർബന്ധമാണ്. ആഭരണമാണെങ്കിൽ സക്കാത്തു നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും സൂക്ഷ്മത ആഭരണത്തിനും ധരിക്കുന്നതാണെങ്കിലും സക്കാത്തു നൽകൽ തന്നെയാണ്, അല്ലെങ്കിൽ സക്കാത്തു നൽകൽ നിർബന്ധമാണ് എന്ന അഭിപ്രായവുമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈവശം 10.5 പവൻ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണമുണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ ആ സ്വർണത്തിൻ്റെ എത്രയാണോ ഉള്ളത് ആ ഉള്ള സ്വർണത്തിൻ്റെ മൊത്തത്തിൽ 2.5% സക്കാത്തായി നൽകേണ്ടത്. 2.5% സക്കാത്തായി നൽകേണ്ടത്. ആ 2.5% വേണമെങ്കിൽ ആ സ്വർണം തന്നെ സ്വർണമായും നൽകാം, അതല്ലെങ്കിൽ അതിന് തുല്യമായ സംഖ്യയും സക്കാത്തായി നൽകാം. ഇവിടെ രണ്ടു നിബന്ധനകളാണ് പറഞ്ഞത്. ഒന്ന്, 85 ഗ്രാം ഉണ്ടാവുക. രണ്ട്, കൊല്ലം തികയുക. അപ്പോൾ 85 ഗ്രാം വരെ ഒരാളുടെ കയ്യിൽ സ്വർണമില്ല, അതല്ലെങ്കിൽ 84 or 83 ഉള്ളൂ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുവാൻ നിർബന്ധ ബാധ്യതയുള്ള സമ്പന്നത സ്വർണം അവൻ്റെ കയ്യിലില്ല. 85 ഗ്രാമായി കഴിഞ്ഞാൽ 85 ഗ്രാമിൻ്റെയും കൂടെ 2.5% നൽകേണ്ടത്. ചില ആളുകളെങ്കിലും 85 ഗ്രാം ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഒരു 85 പകരം 90 ഗ്രാം ഉണ്ട് എങ്കിൽ 85 വരെ നൽകേണ്ടതില്ല, അതുകൊണ്ട് 5 ഗ്രാമിന് നൽകിയാൽ മതി എന്നൊക്കെ പറയുന്നതും അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചതും കാണാൻ സാധിക്കും. ഒരാളൊക്കെ 90 ഗ്രാമാണ് സ്വർണമുള്ളത് എങ്കിൽ 90 ഗ്രാമിൻ്റെയും അയാൾ 2.5% നൽകേണ്ടതുണ്ട്. 90 ഗ്രാമിൻ്റെ 2.5% നൽകേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അതിന് തുല്യമായ ധനം നൽകേണ്ടതുണ്ട് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ചുമച്ചു വരുന്ന കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ എന്ന്.
0: നോമ്പുകാരൻ ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ ഇറക്കിയാൽ അത് നോമ്പ് മുറിയുന്നതല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമാണ്. എന്നാൽ കഫം അത് നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെയും ഉള്ളിലേക്കിറക്കാതെ തുപ്പുകയാണ് വേണ്ടത്. കാരണം അതൊരു മുസ്തഖ്ദിർ, മനസ്സിനൊരു പ്രയാസമുണ്ടാവുന്ന കാര്യമാണ് കഫം ഉള്ളിലേക്കിറക്കുക എന്നത്. അതുകൊണ്ട് അധിക പണ്ഡിതന്മാരും നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെ കഫം ഇറക്കുന്നത് ഒരു കറാഹത്തായ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. നോമ്പുകാരൻ കഫം ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, അന്നപാനീയങ്ങളെപ്പോലെ ഉള്ള ഒന്നാണ് എന്നതുകൊണ്ട് അത് ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയും എന്ന പക്ഷമാണ്. രണ്ടാമത്തെ അഭിപ്രായം, അത് ഉമിനീര് പോലെയാണ്, ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയാത്തതുപോലെ കഫവും ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന വാദമാണ് രണ്ടാമത്തെ വാദം. ഇവിടെ ഏറ്റവും സ്വീകാര്യയോഗ്യമായി കാണുന്നത്, തോന്നുന്നത്, അല്ലാഹു അഅലം, അത്തരം ഒരവസ്ഥയുണ്ടാകുമ്പോൾ ദീനിൽ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എന്നാണ്. ഖുർആനിലോ സുന്നത്തിലോ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു നിർദ്ദേശം വരാത്തതിനാൽ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് പറയുവാനുള്ള രേഖ നമ്മൾക്ക് ഇല്ല. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുകാരനല്ലാത്ത വേളയിലും നമസ്കാരത്തിലാകട്ടെ അല്ലാത്ത വേളയിലാകട്ടെ അത് ഉള്ളിലേക്ക് ഇറക്കാതിരിക്കലാണ് ഉത്തമം. അതുകൊണ്ട് നോമ്പുകാരൻ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ കയ്യിൽ ഉള്ള ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ കർച്ചീഫ് തൂവാല അതിലേക്ക് ഒഴിവാക്കി അതിന് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്.
1: സൂറത്ത് തൗബ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നീട് ഓതുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറ്റുമോ, അതോ അപ്പോഴും അഅ്ദു മാത്രമേ പാടുള്ളൂ എന്നാണ്?
3: വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനിടയിൽ പുതിയ ഒരു സൂറത്ത് ഓതി തുടങ്ങുമ്പോഴാണ് ബിസ്മി ചൊല്ലേണ്ടത്. അതേസമയം ഖുർആൻ എപ്പോൾ ഓതുകയാണെങ്കിലും ഓതി തുടങ്ങുമ്പോഴൊക്കെ അഅ്ദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ഓതൽ നിർബന്ധമാണ് എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും ബിസ്മി ഓതിക്കൊണ്ടാണ് പല ആളുകളും ഖുർആൻ പാരായണം തുടങ്ങാറുള്ളത്. ബിസ്മി കൊണ്ട് ഖുർആൻ പാരായണം തുടങ്ങേണ്ടത് സൂറത്തുകളുടെ തുടക്കത്തിലാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആൻ എപ്പോൾ നമ്മൾ ഓതി തുടങ്ങുകയാണെങ്കിലും അവിടെ നമ്മൾ നിർബന്ധമായും അഅ്ദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ട് വേണം ഓതി തുടങ്ങുവാൻ. അത് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മോട് കൽപ്പിച്ച കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അഅലം.
1: റമദാൻ മാസത്തിൽ അമുസ്ലിങ്ങൾക്ക് വെള്ളം, ഭക്ഷണം എന്നിവ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്?
2: ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. നോമ്പിന് ബാധ്യതയായിട്ടുള്ള, നോമ്പ് നോൽക്കുവാൻ ബാധ്യതയുള്ള ആളുകൾ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഭക്ഷണമോ അതേപോലെ പനിയമോ പകരുക എന്നുള്ളത് നോമ്പുകാരായ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അവർ നോമ്പെടുക്കാതിരിക്കുക എന്നുള്ള കുറ്റം ചെയ്യുന്നതിൽ അവരോട് അതിൽ സഹകരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ നോമ്പ് ബാധ്യതയില്ലാത്തവർ, മുസ്ലിമീങ്ങളാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ, രോഗികൾ, അതേപോലെ യാത്രക്കാർ, ഇങ്ങനെ തുടങ്ങി നോമ്പ് ബാധ്യതയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭക്ഷിപ്പിക്കുക, അവരെ ഊട്ടുക, അല്ലെങ്കിൽ അവർക്ക് പിന്നെ പോഷണം നൽകുക, ആ വിഷയത്തിൽ ഇസ്ലാമിൽ ഒരു വിലക്കൂല്ല. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അലം.
1: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ റമദാൻ മാസത്തിൽ ICF നോമ്പുതുറ ഉണ്ടാകാറുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? കാരണം അവിടെ നോമ്പുതുറയുടെ മുമ്പായിക്കൊണ്ട് മൗലൂദ് ചൊല്ലാറുണ്ട് എന്നാണ്.
0: മെൻ ഫത്തുറ സ്വഇമൻ, ഒരാളെ നോമ്പ് തുറക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം അയാൾക്കും ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതയായി പഠിപ്പിച്ചപ്പോൾ ഇദാ ദഅക ഫഅജിബ്, നിന്നെ അത്തരം സദ്യകളിലേക്കോ മറ്റോ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകണമെന്നാണ്. എന്നാൽ അവിടെ പ്രത്യേകമായൊരു ലവാബിത്ത്, അത് നിഷിദ്ധമായ ഒരു ഭക്ഷണത്തിലേക്കാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഇരിക്കരുത് എന്നാണ്. എങ്കിൽ ബിദ്അത്തുകൾ അരങ്ങ് തകർക്കുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു ക്ഷണമാണ് എങ്കിൽ, അത് നോമ്പ് തുറക്കുന്ന ക്ഷണമായിരുന്നാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പങ്കെടുക്കൽ നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ക്ഷണിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി സത്യമെന്ത് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള വൈജ്ഞാനികമായ ആർജവം നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: ഭർത്താവ് നിസ്കാരം നിലനിർത്താത്തതിൽ വളരെ മനപ്രയാസമുണ്ട്. അദ്ദേഹത്തോട് മനസ്സിൽ വെറുപ്പ് തോന്നി തുടങ്ങാൻ കാരണമാകുന്നു. ഒരു വല്ലായ്മ പോലെ എന്തെങ്കിലും പരിഹാരം?
2: നമസ്കാരം, അതിൽ അലസതയുള്ള ആളുകളെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപദേശിക്കുക, നമസ്കാരത്തിൻ്റെ ഫലം അതെന്തെന്ന് അറിയിക്കുക, അതേപോലെ നമസ്കരിച്ചില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം ഉണർത്തുക, നമസ്കാരം കൊണ്ടുള്ള ഇഹപര ഗുണങ്ങൾ അത് അറിയിക്കുക, അതോടൊപ്പം ആ വ്യക്തിയിൽ സ്വാധീനിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവരെ കൂടി വിഷയം ധരിപ്പിച്ച് അയാൾ നന്നാവണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ ഫലപ്രദമാകും വിധം ഈ വിഷയം കൈകാര്യം ചെയ്യുക. ആ വ്യക്തിയെ ഉണർത്തി ഉത്ബോധിപ്പിച്ച് ഇത് പ്രായോഗികമാക്കുവാൻ സഹായകമാകുന്ന മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് അത്തരക്കാരുടെ മനസ്സ് തുറക്കാനും ആ മനസ്സിൽ വിശാലതയുണ്ടാകാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുക. ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഈ വിഷയങ്ങളിലുള്ളതൊക്കെ ഉണർത്തി അത് പഠിച്ച് അത് ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഹിദായത്തിന് ഹൃദയ വിശാലതയ്ക്ക് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ളത്. അള്ളാഹു തആല ആലം.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ പി സി ഐയിൽ 152 അപ്രന്റീസ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ തമിഴ്നാട് കാൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ജൂൺ 30 വരെ അപേക്ഷിക്കാം. ട്രേഡ് അപ്രന്റീസ്, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, കാർപ്പൻ്റർ, പ്ലംബർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങി അനേകം ഒഴിവുകളുണ്ട്. ഡിപ്ലോമ അപ്രന്റീസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സുവരെ പ്രായം. എൻ പി സി ഐ എല്ലിൽ 158 അപ്രന്റീസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.npcil.nic.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, വീടിന്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിന്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
3: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ നാം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസുബിൻ സലീം.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. നമുക്ക് വരുന്ന ഏതൊരു പ്രതിസന്ധിക്ക് പിന്നിലും ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതിലൊന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ചില തകരാറുകൾ അതുകൊണ്ട് വരാം. കാരണം ഈ ലോകത്ത് അനേകം ജീവജാലങ്ങളുണ്ട്, മനുഷ്യൻ മാത്രമല്ലല്ലോ. എന്നാൽ മനുഷ്യനുണ്ടായതുപോലെയുള്ള ഒരു പ്രതിസന്ധികൾ മറ്റു ജീവജാലങ്ങൾക്ക് നമ്മൾ കാണുന്നില്ല. അവയെല്ലാം അവയ്ക്ക് നിശ്ചയിച്ച ജീവിതക്രമം അനുസരിച്ചുകൊണ്ടും വഴി അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാത്തത്? അപ്പോൾ നമുക്ക് വന്നു ചേരുന്ന ഏതൊരു പ്രതിസന്ധിയാകട്ടെ, നമ്മുടെ വ്യക്തിപരമാവട്ടെ, അല്ലെങ്കിൽ ഒരു നാടിനാവട്ടെ, ലോകത്ത് മൊത്തത്തിൽ നമ്മൾ കാണുന്ന മാനുഷിക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏതേതുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ മനുഷ്യൻ്റെ പങ്ക് വലുതാണ്. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടകർത്താവായ അള്ളാഹുവിനെക്കുറിച്ച് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതിരിക്കുകയും അവൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടത്ര വില കൽപ്പിക്കുകയോ അതിന് കീഴ്പ്പെടുകയോ ചെയ്യാത്തതും മനുഷ്യൻ്റെ പ്രതിസന്ധികൾക്കുള്ള മറ്റൊരു കാരണമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും പരിസരങ്ങളെയും മനസ്സിലാക്കി പെരുമാറാൻ കഴിയാതിരിക്കുന്നതും നമ്മളിലേക്ക് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വന്നെത്തുന്നതിൻ്റെ വഴികളാണ്. ഇവയെല്ലാം തിരിച്ചറിഞ്ഞ് പരിഹരിക്കുവാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. അതിനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മൾ അന്വേഷിക്കുക. ആ അന്വേഷണങ്ങൾ പലപ്പോഴും ശരിയായ ഒരു വഴിയിലേക്കോ ശരിയായൊരു പരിഹാരത്തിലേക്കോ എത്തിച്ചേരാത്തതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികൾ അതുപോലെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ ബുദ്ധിപരമായും അതേപോലെ തന്നെ ശരിയായ ഉപദേശ നിർദ്ദേശങ്ങൾ തേടിയും നമുക്ക് വളരെ സിമ്പിളായി നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പരിഹരിച്ച് കളയാൻ നമുക്ക് കഴിയും. പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത് വൈകാരികമായിട്ടാണ്. നമ്മൾ എപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെയും സമീപിക്കുവാനുള്ള സാധ്യത അങ്ങനെ വൈകാരികമായിട്ട്. അപ്പത്തൊരു വികാരമുണ്ടാകും, ഒരു ദേഷ്യത്തിൻ്റെയോ വിരോധത്തിൻ്റെയോ കോപത്തിൻ്റെയോ എന്തെങ്കിലും ഒരു വികാരമനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കുക. ആ പ്രതികരണങ്ങൾ സ്വാഭാവികമായും ആ പ്രതിസന്ധികളെ വർദ്ധിപ്പിക്കാനേ ഉപകരിക്കും. എന്നാൽ വിഷയത്തെ വളരെ വിശാലമായി കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി അത് പരിഹരിക്കുവാനുള്ള ശരിയായ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് പരിഹരിച്ച് പോകാൻ പറ്റും. എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷവും പല പ്രതിസന്ധികളും പലരും നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെയാണ് ചില വശങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാം സുഹൃത്തുക്കൾ നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല, ഒരു കാര്യവും നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ നമ്മൾ പറയാം. അള്ളാഹുവിനെ കഴിവുള്ളൂ, അള്ളാഹുവിന് ശക്തിയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടും നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളിൽ, പല പരിശ്രമത്തിൻ്റെ വഴികളും സ്വീകരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കാനെന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതെല്ലാം മേഖലകളിൽ നമ്മൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ അത് നല്ലം രക്ഷ തേടുവാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. കുടുംബജീവിതത്തിലും അതേപോലെ തന്നെ വ്യക്തിജീവിതത്തിലും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ. പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങളിൽ തകരാറുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ അത് നന്നാക്കിയെടുക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണ്. യഥാർത്ഥത്തിൽ രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളിൽ അത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിശ്രമം കൊണ്ട് നേരാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ അതുകൊണ്ട് മാത്രം സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖും സഹായവും അതിനാവശ്യമാണ്. അള്ളാഹുമ ഇനി അഊദു ബിക്ക, അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന്, വല്ല അഅ്മാൽ പ്രവർത്തനങ്ങളിൽ നിന്ന്, വല്ല അഹ്‌വാ ദേഹേച്ഛകളിൽ നിന്ന്, മോശമായ എൻ്റെ ദേഹേച്ഛകൾ, എൻ്റെ ചില താല്പര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കാൻ കുറേ കാലമായി ശ്രമിക്കുന്നതാണ്, എനിക്ക് പറ്റുന്നില്ല. അത്തരം കാര്യങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ സ്വഭാവ പെരുമാറ്റങ്ങൾ, പലരും സൂചിപ്പിച്ച പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവോട് കാവൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളിൽ ചീത്ത സ്വഭാവങ്ങളുണ്ട്, ചീത്ത പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ ദേഹേച്ഛകളുണ്ട്. ഇമാം തുർമുഖ് റിപ്പോർട്ട് ചെയ്ത ഹസനായിട്ടുള്ളൊരു ഹദീത്താണ് ഈ വായിക്കപ്പെട്ടത്. അതേപോലെ നോക്കൂ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സംഗതികളും, നമ്മുടെ സംസാരങ്ങളിൽ മോശമായ വർത്തമാനങ്ങൾ, അതേമാതിരി വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ കാണുക, പലപ്പോഴും ഈ പിന്നെ അശ്ലീല സൈറ്റുകളിലൊക്കെ അഡിക്റ്റായ ആളുകളുണ്ട്. അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി അവർ പല മാർഗങ്ങളും സ്വീകരിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട്. അല്ലാഹുമ്മ ഇനി അഊദു ബിക മിൻ ശരരി സംഇ, എൻ്റെ കേൾവിയുടെ ദുരന്തങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒമിൻ ശരരി ബസ്വരി, എൻ്റെ കാഴ്ചയുടെ ഷെറുകളിൽ നിന്ന്. ഒമിൻ ശരരി ലിസാനി, എൻ്റെ നാവിൻ്റെ ഷെറുകളിൽ നിന്ന്. ഒമിൻ ശരരി കൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ ഷെറുകളിൽ നിന്ന്. ഒമിൻ ശരരി മനിയത്തി, എൻ്റെ മരണത്തിൻ്റെ മായി ബന്ധപ്പെട്ട എൻ്റെ ഷെറുകളിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു, രക്ഷ തേടുന്നു എന്നുള്ളത് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയാണ്. അതേപോലെ നമ്മൾ കാണുന്ന പല രോഗങ്ങളും, പിന്നെ വെള്ളപ്പാണ്ട് പോലെ, അതല്ലെങ്കിൽ ഭ്രാന്ത് പോലെ പല പകർച്ചവ്യാധികളും നമ്മൾ കാണുന്നു. ഇതൊക്കെ നമ്മളെ ബാധിക്കുമോ എന്ന് നിരന്തരം നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ സൂക്ഷ്മതകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, വൃത്തി സ്വീകരിക്കുന്നുണ്ട്, കൈ കഴുകുന്നുണ്ട്, പല ആളുകളും മാസ്ക് ധരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് വരാമല്ലോ. അള്ളാഹുവിൻ്റെ ഒരു കാവൽ ചോദിക്കേണ്ട വിഷയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വന്ന ദുആകളെ നമ്മൾ പഠിക്കുകയും ചെല്ലുകയും വേണം. അല്ലാഹുമ്മ ഇനി അഊദു ബിക മിനൽ ബറസ്, വെള്ളപ്പാണ്ടിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വൽ ജുനൂൻ, ഭ്രാന്തിൽ നിന്ന്. വൽ ജുദാം വസയ്യിൽ അസ്ഖാം, മോശപ്പെട്ട രോഗങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു, രക്ഷ ചോദിക്കുന്നു എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ സനദോടുകൂടെ വന്നൊരു ഹദീസിൽ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ജീവിതത്തിൻ്റെ മുഴുവൻ പരിശ്രമങ്ങളും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പട്ടിണി മാറ്റാനും ജീവിത പ്രയാസങ്ങൾ മാറ്റാനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു താമസ സ്ഥലം വേണം എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും ഈ രക്ഷതേടലിൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട കാര്യമാണ്. അല്ലാഹുമ്മ ഇനി അഊദു ബിക മിനൽ ജോർ, വിശപ്പിൽ നിന്ന്. ഫ ഇന്നഹു ബിഇസല്ലജി, ഏറ്റവും മോശപ്പെട്ടതാണത്. വ അഊദു ബിക മിനിൽ ഖിയാന, വഞ്ചനകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. ഫ ഇന്നഹ ബിഇസത്തിൽ ബിത്വാന. അപ്പോൾ ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മളുടെ രക്ഷ തേടാൻ വേണ്ടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ഉദൂനി അസ്തജിബിൽ എക്കുന്നതാണ് സൂറത്ത് ഖാഫിലെ 60-ാമത്തെ ആയത്ത്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. അപ്പോൾ നടക്കുന്നില്ല, സാധിക്കുന്നില്ല, ശരിയാവുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അള്ളാഹുവോട് രക്ഷ തേടുവാൻ വേണ്ടി നമുക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ? ഭീരുത്വത്തിൽ നിന്ന്, അതേപോലെ തന്നെ പിശുക്കിൽ നിന്ന്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി, പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണത്. അപ്പോൾ ഓരോ സംഗതികളിലും നമുക്ക് ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അസ്ലിഹ്ലി ദീനി അല്ലതി ഹു വൈസ്മത്ത് അംബരി, വാസ്ലിഹ്ലി ദുനിയ ലത്തീഫി ഹാ മആഷി, വാസ്ലിഹ്ലി ആഖിറത്തി ലത്തീഫി ഹാ മആദി. ഏത് കാര്യങ്ങളാണ് സുഹൃത്തുക്കളിൽ ഉൾപ്പെടാത്ത, എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഉപദ്രവങ്ങൾ വരുത്തുന്ന പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പിശാജ്. അള്ളാഹുമ്മ ഇൻ ഉഈദു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് രക്ഷ തേടിയ പ്രാർത്ഥനയാണ് ഉഈദു കുമാ ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ഷൈത്താനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ നബി എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനകളെല്ലാം പ്രത്യേകം താല്പര്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും നിലക്ക് അതിന് ഉത്തരം തരുമെന്നാണ്. മാമിൻ ആബിദിൻ യദുള്ളാഹു ബിദഅവ ലൈസ ഫിഹ ഇസ്മ വല ഖത്തി അറഹം ഇല്ല അതാഹുല്ലാഹു, അള്ളാഹു അത് നൽകാതിരിക്കില്ല. എന്തായാലും പ്രാർത്ഥിച്ചതിന് ഉത്തരം അള്ളാഹു തരും എന്ന് നമുക്ക് ഉറപ്പ് തരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല വഴിക്കും നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടാത്ത പ്രതിസന്ധികൾ ഇത്തരം രക്ഷതേടലിൽ ഉൾപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി ഇത് ചോദിക്കുകയും അത് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: മാഷാ അല്ലാ, നേർരേഖ സമാപിക്കുന്നു. സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല, ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങളെന്ന ഈ പ്രോഗ്രാമിലൂടെ. മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട 8-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അവരിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതും ജിബ്രീൽ സ്വലാത്തു വസ്സലാമിനെ മനുഷ്യരൂപത്തിൽ കണ്ടപ്പോൾ തന്നെ ഉപദ്രവിക്കാൻ വരുന്ന മനുഷ്യനാണോ ഇത് എന്ന് വിചാരിച്ച് നിന്റെ ഷെറിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന രൂപത്തിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പ്രതികരിച്ചതുമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മറുപടി എന്തായിരുന്നു? അതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത്. സൂറത്തു മറിയമിൻ്റെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖാല, അദ്ദേഹം അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്, ഞാൻ ഒരു റസൂൽ മാത്രമാണ്, നിന്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ദൂതൻ മാത്രമാണ് ഞാൻ. എന്തിനാണ് ഞാൻ വന്നത്? ലി അഹബലക്കി ഗുലാമൻ സക്കിയാ, ഒരു സുവിശേഷം അറിയിക്കാൻ വന്നതാണ്. അതെന്താണ്? ലി അഹബലക്കി ഗുലാമൻ സക്കിയ, ഒരാൺകുട്ടിയെ, അത് പരിശുദ്ധമായ പരിശുദ്ധനായ ഒരാൺകുട്ടിയാണ്, അങ്ങനത്തെ ഒരു കുട്ടിയെ നിനക്ക് പ്രദാനം ചെയ്യുന്നതിനായി നിന്റെ റബ്ബിൻ്റെ ദൂതൻ മാത്രമാണ് ഞാൻ. അഥവാ നിനക്ക് ഒരു കുട്ടി ഉണ്ടാവാൻ പോകേണ്ട, ഒരു ആൺകുട്ടിയാണ്, അത് പരിശുദ്ധനായ ഒരു കുട്ടിയാണ്, ആ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ഒരു ദൂതൻ മാത്രമാണ് ഞാൻ. മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഫഖാല ലഹൽ മലക്കു, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ നിന്ന് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് രക്ഷ തേടിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, മുജീബ ലഹ, അവരുടെ ആ ഒരു ഭയപ്പാടിനുള്ള ഉത്തരമായി കൊണ്ട് പറയുകയാണ്, മുസീലൻ, അവരുടെ ആ ഒരു പ്രയാസം അത് ദൂരീകരിച്ചുകൊണ്ട് പറയുന്നതാണിത്. മഹസല ഇന്ദഹാമിന ലഹൌഫി അല നഫ്സിഹ, അഥവാ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ഒരു ഭയമുണ്ടായല്ലോ, ആ ഭയം നീങ്ങാൻ വേണ്ടി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണിത്, ഞാനാരാണ്? നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള ഒരു ദൂതനാണ്, അല്ലാതെ ലസ്തു മിമ്മാ തളുന്നീന, മറിയമേ നീ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല ഞാൻ, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നവനല്ല, വലാക്കിന്നീ റസൂലു റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ദൂതനാണ് ഞാൻ, ബഅസനി ഇലൈക്, അള്ളാഹു എന്നെ നിന്നിലേക്ക് അയച്ചതാണ്. എന്തിനാണ് അയച്ചത്? ലി അഹബലക്കി ഗുലാമൻ സക്കിയ, നിനക്കൊരു സന്തോഷവാർത്ത അറിയിക്കാനാണ്. അതെന്താണ്? ഒരു സക്കിയായ, ഒരു പരിശുദ്ധനായ ഒരാൺകുട്ടി നിനക്കുണ്ടാകാൻ പോകുന്നുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി നിന്റെ റബ്ബിങ്കിൽ നിന്ന് വന്ന ഒരു റസൂലാണ് ഞാൻ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത ആശ്ചര്യം. അവർ ചോദിക്കുകയാണ്, ഖാലത്ത്, അവൾ പറഞ്ഞു, അന്നായക്കൂനുലി ഗുലാം, എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാകുന്നത്? വലം യംസസ്നീ ബഷർ, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ. വലം അക്കുബിയ, ഞാൻ ദുർവൃത്തയായിരുന്നതുമില്ല, അഥവാ ഞാനൊരു തോന്നിയവാസിക്കാരിയല്ല, ഒരു മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്ന, വ്യഭിചാരം പോലത്തെ പ്രവർത്തനം ചെയ്യുന്ന സ്ത്രീയല്ല ഞാനാച്ചാൽ, ഹലാലായ രൂപത്തിലും ഒരു പുരുഷനെ സ്പർശിച്ചിട്ടില്ല, പിന്നെങ്ങനെ എനിക്കൊരു കുട്ടിയുണ്ടാകും എന്ന് വളരെ ആശ്ചര്യത്തോടുകൂടി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. അഥവാ ഒരു കുട്ടി ഉണ്ടാകാനുള്ള ചില പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടണം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടണം, അപ്പോഴാണല്ലോ കുട്ടിയുണ്ടാവുക. എന്നാൽ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും എന്നിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ. ഇനിയൊരു മോശപ്പെട്ട അവസ്ഥയിൽ ഞാൻ ജീവിച്ചിട്ടുമില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്കൊരു കുട്ടിയുണ്ടാകും? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, ഖാല കദാലിക്. ജിബ്രീൽ സ്വലാത്തു വസ്സലാം പറഞ്ഞു, കാര്യം അപ്രകാരം തന്നെയാണ്. ഖാല റബ്ബുക്കി ഹുവ അലയ്യ ഹയ്യിൻ. നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, അതെനിക്ക് ഒരു നിസ്സാര കാര്യമാണ്. വലിനജ്അലഹു ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്നാ. അവനെ, അഥവാ ആ ജനിക്കാൻ പോകുന്ന കുട്ടിയെ, മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവുമാക്കുവാൻ വേണ്ടിയുമാകുന്നു അത്. വക്കാന അമ്രൻ മഖ്ദിയ്യ. ഇത് തീരുമാനിക്കപ്പെട്ട കാര്യമാകുന്നു. അപ്പോൾ ഇവിടെ ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തം, അതേപോലെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം, അതാണ് ജനിക്കാൻ പോകുന്ന കുട്ടി എന്നാണ് പറഞ്ഞത്. ആ ജനിക്കാൻ പോകുന്ന കുട്ടി ആരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും അള്ളാഹു ചുരുക്കി ചിത്രീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ കൈക്ക് വെളിപ്പെട്ട സംഭവങ്ങളും അള്ളാഹുവിൻ്റെ ശക്തി മാഹാത്മ്യങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യോത്ബോധനങ്ങൾ, അതുപോലെ അദ്ദേഹം സമുദായത്തിന് ചെയ്ത ഉപദേശങ്ങൾ, മനുഷ്യ സമുദായത്തിന് കാരുണ്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങളാണതൊക്കെ. അപ്പോൾ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ സ്വലാത്തു വസ്സലാം പറയുകയാണ്, ജനിക്കാൻ പോകുന്ന കുട്ടി അത് അള്ളാഹു ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തവും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളൊരു കാരുണ്യവുമാകുന്നു. ശരി, പിന്നീട് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഇൻഷാല്ലാ നമുക്കത് അടുത്ത എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. മറിയം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ഏടുകളാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാനുദ്ദേശിക്കുന്ന പ്രാർത്ഥന ശത്രുവിനെതിരിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സഹായകരമായി തീരുന്നൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പ്രകാരമാണ്: റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്രാഫനാ

0: അവിടെ നമ്മൾ മഖ്റജുൽ ശ്രദ്ധിക്കാനുള്ളത് റബ്ബനഗ്ഫിർ ഗൈനാണ്, ഐനിൻ്റെ മുകളിൽ കുത്തിട്ടാലുള്ള ഗൈന്. റബ്ബനഗ്ഫിർ ലനാ ذنوبنا وإسرافنا في أمرنا وثبت أقدامنا. അവിടെ അഖ് ഖാഫാണ്, കുത്തുള്ള ഖാഫ്. അഖ്ദാമന വൻസുർന, അവിടെ സ്വാദാണ്, സ്വാദിന ലം. വൻസുർന അലൽ, ഐനാണ്, അലൽ ഖൗമി, അവിടെ ഖാഫാണ്, കുത്തുള്ള ഖാഫ്. അലൽ ഖൗമിൽ കാഫിരീൻ, എന്താണ് ഇതിൻ്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. വ ഇസ്രാഫന, ദൂർത്തും അഥവാ പരിധി വിട്ടുള്ള കാര്യങ്ങൾ. ഫി അംരിന, ഞങ്ങളുടെ കാര്യങ്ങളിൽ. അപ്പം ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നു പോയ മതപരിധി ലംഘനങ്ങൾ, അത് ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ, കാലടികളെ നീ ഉറപ്പിച്ചു നിർത്തേണമേ, അഥവാ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ. വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ, അല്ലെ ജനതക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇതാണ് പ്രാർത്ഥന. നമുക്ക് ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേട്ടത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 26-ാം തീയതി, 2026 ജൂൺ 12-ാം തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ അൽ ഗുസാവി ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എപ്രകാരമാണോ ആ പ്രകാരത്തിൽ പഠിച്ചും മനസ്സിലാക്കിയും ആത്മാർത്ഥമായി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, മരണം വരെ ആ സൂക്ഷ്മത നിലനിർത്തുക, ഒരിക്കലും മരിക്കുന്ന സമയം സൂക്ഷിച്ച് ജീവിക്കുന്നവരായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ ലോകം അവിടെ നിന്ന് നമുക്ക് വിട്ടുപിരിയേണ്ടി വരും. ഇതൊരു നശ്വരമായ ലോകമാണ്. ശാശ്വതമായ ലോകം നമുക്കല്ലാഹു ഒരുക്കി വച്ചത് പരലോകത്തേക്കാണ്. ഈ ലോകം ആലോചിച്ച് നോക്കിയാൽ വളരെ

0: നിസ്സാരമാണ്, അത് വളരെ ചെറിയതാണ്. അതിലെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും എണ്ണമറ്റ രൂപത്തിൽ നാം നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകം എത്രമാത്രം സുന്ദരമായാലും അതിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കലർപ്പുകളുണ്ട്. എത്രമാത്രം മധുരതരമായിരുന്നാലും ഈ ലോകജീവിതത്തിൽ ഒരുപാട് കയ്പുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദുരന്തങ്ങളും പ്രയാസങ്ങളുമാണ് ഈ ലോകജീവിതത്തിൻ്റേതെങ്കിലും ഇതിൻ്റെ അവസാനം നാശമാണ്. നമുക്കൊരു നന്മ കിട്ടാനുള്ളത് പരലോകത്ത് മാത്രമാണ്. സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ എന്ത് നന്മകൾ നമുക്ക് വന്നാലും അത് ഒരു പ്രലോഭനങ്ങളാണ്, പലപ്പോഴും വഞ്ചനകളാണ്. ആ ദുരന്തങ്ങളും ദുരിതങ്ങളും നമുക്ക് വേദനകളായിത്തീരാതിരിക്കാൻ നാം എപ്പോഴും ശ്രമിക്കണം. ഇഹലോകത്തെ സുഖസന്തോഷങ്ങളെല്ലാം നശിക്കുന്നതും അത് അതിൻ്റെ ദുരന്തങ്ങൾ ബാക്കി വെക്കുന്നതുമാണ് ഈ നന്മകളുടെയും സന്തോഷങ്ങളുടെയും അള്ളാഹുവിൻ്റെ ന്യായമത്തുകളുടെയുമെല്ലാം പരിണിതി വിചാരണയ്ക്ക് വിധേയമാകേണ്ടി വരും എന്നതാണ്. ഇതിനെല്ലാം അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. എന്നാൽ അള്ളാഹു നിഷേധിച്ച തിന്മകൾ അതിൻ്റെ പരിണിതി ശാശ്വതമായ ശിക്ഷയായിരിക്കും, അള്ളാഹുവിൻ്റെ കോപമായിരിക്കും. ജനങ്ങളെ, നാശത്തിൻ്റെ ഈ ലോകം, ഇവിടെയുള്ള നാം കെട്ടിപ്പടുക്കുന്ന എല്ലാ നാഗരികതകളും തകർന്നുപോകും. ഈ മനുഷ്യരെല്ലാം മരിച്ചുപോകും. ഈ ആർഭാടങ്ങളും ആഹ്ലാദങ്ങളും അലിഞ്ഞു പോകും. ഈ സന്തോഷങ്ങൾ ഇല്ലാതെയായിപ്പോകും. ഈ പച്ചപ്പ് ഉണങ്ങി വറ്റിപ്പോകും. എന്നിട്ടും, അതറിഞ്ഞിട്ടും മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങളിലേക്ക് മാത്രം തിരിയുന്നു എന്നതാണ് ദുഃഖം. ഈ ലോകത്തെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം ശരീരത്തെ അവൻ ബലി കൊടുക്കുന്നു, അവൻ വിറ്റൊഴിവാക്കുന്നു. ശരീരത്തിൻ്റെ ശാശ്വതമായ നന്മകൾ മനുഷ്യൻ മറക്കുന്നു. ഈ ലോകത്തെ സുഖഭോഗങ്ങളുടെ സമുദ്രങ്ങളിൽ അവൻ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്നു. അതിൻ്റെ ദുരന്തം അവൻ മനസ്സിലാക്കുന്നില്ല. നാളെ ഇവിടെ നിന്ന് മരിച്ചുപോകുമ്പോൾ നമുക്കനുഭവിക്കാനുള്ള ഒരു പരലോകത്തെപ്പറ്റി അവൻ ഓർക്കുന്നില്ല. മനുഷ്യൻ എന്നും പ്രയാസത്തിലും കഷ്ടപ്പാടിലും ധൃതിപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി. നാളെയുടെ നന്മയ്ക്ക് വേണ്ടി ഓടുന്നവർ അല്പം മാത്രമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമ്മളെ ചില യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിതാണ് നേരത്തെ പറഞ്ഞ ഈ ലോകം നശ്വരമാണ് എന്ന്. യഅലമു അന്നമൽ ഹയാത്തി ദുന്യ ഹയാത്തു ദുന്യ ലഹുവും വലഅബുൻ വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. നിങ്ങളറിയണം, ഈ ഭൗതിക ജീവിതം കളികളാണ്, തമാശകളാണ്, ആർഭാടങ്ങളാണ്, പരസ്പരം ദുരഭിമാനം നടിച്ചുകൊണ്ടുള്ള മത്സരങ്ങളാണ്. സമ്പത്തുക്കളും മക്കളും കൂടുതലുണ്ട് എന്ന ആ ഒരു അഹങ്കാരമാണ് ഈ ലോകം എന്ന് പറയുന്നത്. അള്ളാഹു അതിന് ഉപമിക്കുന്നത് ഒരു മഴയോടാണ്. മഴ പെയ്തപ്പോൾ ഭൂമിയിൽ കൃഷികൾ പച്ചപിടിച്ച് നട്ടു വളർന്ന് തഴച്ചു വളർന്നുണ്ടായി. കർഷകനെ അത്ഭുതപ്പെടുത്തുന്ന വിധം തഴച്ചു വളർന്ന കൃഷി കുറച്ചു കഴിയുമ്പോഴതാ ആ കൃഷികൾ ഉണങ്ങിപ്പോകുന്നു. അതിൻ്റെ ഇലകൾ അതൊക്കെ മഞ്ഞ നിറമാകുന്നു. പിന്നീടത് ഉണങ്ങി വാടി നശിച്ചു പോകുന്നു. ഇതാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതി. അള്ളാഹു ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, ഉഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ പാപമോചനവും സംതൃപ്തിയും അതും പരലോകത്തുക്കുണ്ട്. വമൽ ഹയാത്തു ദുന്യ ഇല്ലാ മതാഉൽ ഗുറൂർ, താഴ്ച്ചു വളർന്ന കൃഷിയെ കണ്ട് കർഷകൻ ദുരഭിമാനവും അഹങ്കാരവും നടിക്കുന്ന പോലെ ഈ ലോകത്തെ സുഖഭോഗങ്ങളിൽ നമ്മൾ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ വമൽ ഹയാത്തു ദുന്യ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇഹലോക ജീവിതം പ്രലോഭനം മാത്രമാണ്, പ്രലോഭനത്തിൻ്റെ ചരക്കാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. മനുഷ്യരെ, അള്ളാഹു ഇപ്പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണ്. ഫലാ തഗുറന്നക്കുമുൽ ഹയാത്തു ദുന്യ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗുറൂർ, അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന പിശാച്ച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അള്ളാഹു മറ്റൊരിക്കൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു വചനം കാണാം. ഇന്നമത്ഉമ ബിനി ആദമ ജുഇല മസലൻ ലിദുന്യ, ഇഹലോകത്തിൻ്റെ ഉപമ മനുഷ്യൻ്റെ ആഹാരങ്ങളെപ്പോലെയാണെന്ന്. വഇൻ ഖസ്സഹു വഇൻ മല്ല വമല്ലഹു, ആഹാരത്തിൽ നാം കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പും മുളകും അതുപോലെ മസാലകളും ചേർത്ത് അതിന് എത്ര രുചി കൂട്ടിയാലും ആഹാരം പിന്നെ എന്തായിത്തീരുന്നു എന്ന് നമുക്കറിയുമല്ലോ. ഫൻറു ഇലാമായസീർ, ആ രുചികരമായ ആഹാരം എന്തായിത്തീരുന്നു എന്ന് നിങ്ങൾ നോക്കുക. അതാണ് ഈ ലോകത്തിൻ്റെയും സ്ഥിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വചനത്തിൽ കാണാം, ലൗകാനത്തി ദുന്യാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅൂല, ഇഹലോക ജീവിതം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ ചിറകിനോളമെങ്കിലും വില പിടിച്ചതോ മൂല്യമുള്ളതോ ആയിരുന്നെങ്കിൽ, മാസക്കാക്കാഫിറമിന്നാശ്രബത്തമ്മ, ഈ ലോകത്ത് ജീവിക്കുന്ന ദൈവനിഷേധിക്ക് ഒരു മുറുക്ക് വെള്ളം പോലും അള്ളാഹു കുടിപ്പിക്കുമായിരുന്നില്ല എന്നർത്ഥം. ദൈവനിഷേധികളും ധിക്കാരികളുമൊക്കെ ജീവിച്ചിട്ടും അവർക്ക് ഈ ലോകത്തെ സുഖഭോഗങ്ങൾ അള്ളാഹു നൽകുന്നത് ഈ ലോകത്തെ സുഖഭോഗങ്ങളൊന്നുമല്ല, നിസ്സാരമാണ്, അതുകൊണ്ടാണ് അവർക്കത് നൽകുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ചത്തുപോയ കാതുകീറിയ ആട്ടിൻകുട്ടിയുടെ അടുക്കൽ കൂടി നടന്നു പോവുകയാണ്. പ്രവാചകനും അനുയായികളും നടന്നു പോകുന്ന വഴിയിൽ ഒരു ചത്ത കാതുകീറിയ ചെറിയ ആട്ടിൻകുട്ടി കിടക്കുന്നുണ്ട്, ചത്തു കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്തുകൊണ്ട് ചോദിച്ചു സഹാബിമാരോട്, ഈ ചത്ത ആട്ടിൻകുട്ടിയെ നിങ്ങൾക്കാർക്കെങ്കിലും വേണോ? ഒരു ദിർഹം തന്നാൽ മതി. സഹാബിമാർ പറഞ്ഞു, നബി, ഞങ്ങൾക്കത് വേണ്ട, ആരാണങ്ങനെ ഇഷ്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, ഇതാണ് ഇഹലോകത്തിൻ്റെയും അവസ്ഥ, ഇത്രമാത്രം നിസ്സാരമാണ്. ഇത്രാം ഫവല്ലാഹി ലദ്ദുന്യ അഹ്വനു അലല്ലാഹി മിൻ ഹദാ അലൈക്കും, ഈ ചത്ത ഈ കാതുകീറിയ കുഞ്ഞാടിൻ്റെ അത്ര വില പോലും നിങ്ങൾക്കൊന്നും വേണ്ടാത്ത, ഒരു ദിർഹമിന് പോലും വേണ്ടാത്ത നിസ്സാരമായ ഈ ചത്തജീവിയുടെ ശവത്തിൻ്റെ വില പോലും അള്ളാഹു ഈ അലോകത്തിന് കൽപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ, എന്നു കരുതി ഈ അലോകത്തിൽ നിന്ന് ഒളിച്ചോടാനോ ഇതിനെ ഒഴിവാക്കാനോ നമുക്ക് പാടില്ല. ഇവിടെയാണ് നാം ജീവിക്കുന്നത്. ഇഹലോകത്ത് ജീവിക്കുമ്പോൾ നല്ല ഉൾക്കാഴ്ചയോടുകൂടി ഈ ആർഭാടങ്ങളെയും സുഖങ്ങളെയും ഉപയോഗിക്കുമ്പോൾ അഹങ്കരിക്കാതെ അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കണമെന്നാണ് പ്രവാചകൻ ഇത് പഠിപ്പിക്കുന്നത്. ഫിർഔൻ കുടുംബത്തിലെ ഒരു വിശ്വാസി വന്ന് പറഞ്ഞ സംഭവം ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തി ദുന്യാ മതാ, ജനങ്ങളെ, ഇഹലോക ജീവിതം അത് കേവലം സുഖഭോഗങ്ങൾ മാത്രമാണ്. ഇന്ന ദാറൽ ആഖിറത്ത് ഹിയ ദാറുൽ ഖറാർ, പരലോകത്തെ ഭവനമാണ് എന്നും അധിവസിക്കാനുള്ള സ്ഥിരവാസത്തിൻ്റെ നാട്. അതിലൊരിക്കലും തർക്കിക്കാൻ പാടില്ല, കലഹിക്കാൻ പാടില്ല, ഇഹലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മതിമറക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു കാണാം, സഹാബിമാർക്ക് കൂടുതൽ സമ്പത്ത് ലഭിക്കുന്ന ഒരു അവസരം വന്നപ്പോൾ നബി അവർക്ക് കൂടുതൽ സമ്പത്ത് വിതരണം ചെയ്യും. കാരണം ബൈത്തുൽ മാലിൽ സക്കാത്തിൻ്റെ സമ്പത്ത് ധാരാളമായി കുന്നുകൂടിയിട്ടുണ്ട്, അതവർക്ക് വിതരണം ചെയ്യുകയാണ് എന്ന് സഹാബിമാർക്ക് തോന്നിയപ്പോൾ അവർ സന്തോഷിച്ച സന്ദർഭത്തിലാണ് പ്രവാചകൻ പറയുന്നത്. എന്താണ്? ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ഷ അലൈക്കും, അള്ളാഹുവിനെ തന്നെയാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത്, എനിക്ക് ഭയമില്ല. വലക്കിൻ അഖ്ഷ അൻ അലൈക്കും അൻ തുബ്സത ദുന്യ അലൈക്കും, നിങ്ങൾക്ക് ഭൗതികമായ ആർഭാടങ്ങൾ കൂടുതൽ വിശാലമാകുന്നതാണ് എനിക്ക് ഭയം. കൽ കമാബുസിതത്ത് അലാമങ്കാ നഖബുലക്കും മുൻഗാമികൾക്ക് ഭൗതിക സുഖങ്ങൾ ഏറിക്കിട്ടിയതുപോലെ ഫതനാഫസുഹ അവരതിൽ മത്സരിച്ച് തർക്കിച്ച് ജീവിച്ചു അതുപോലെ കമാതനാഫസുഹ നിങ്ങളും അതിൽ തർക്കിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വരും. ഫതഹ്ലിക്കക്കും കമാ അഹ്ലക്കത്തുഹും ആ സമ്പത്ത് അവരെ നശിപ്പിച്ച പോലെ നിങ്ങളെയും നശിപ്പിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദുന്യ ഖലിറ, ഭൂമി അത് പച്ചപ്പുള്ളതാണ്. യലോക ജീവിതം അത് ജനങ്ങൾക്ക് കത് ശുഹിയത്ത് ഇലന്നാസ്, ശുഹിയത്ത് ഇലന്നാസ്, ജനങ്ങൾക്ക് അതിനോടൊരു വലിയ ആർത്തി അള്ളാഹു താല നൽകിയിട്ടുണ്ട്. ഒമാല ഇലയാ കസീറും മിന്നും, അധിക പേരും ഭൗതികാർത്തിയിലേക്ക് ചായിഞ്ഞും ചെരിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാ തർക്കനു ഇല ദുന്യ, ദുന്യാവിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്. വലാ തസ്ഖൂബിഹ, ദുന്യാവിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കരുത്. ഫഇന്നഹ ലൈസത്ത് ബിസ്ഖ, അത് വിശ്വാസമർപ്പിക്കാൻ പറ്റിയ ജീവിതമൊന്നുമല്ല. ഹസനുൽ ബസരി റഹിമുള്ളാഹ് എന്റെ അടുക്കൽ ദുന്യാവിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദുന്യ അഹ്ലാമു നൗമിൻ, ഈ ഹലോക ജീവിതം എന്നത് സ്വപ്നത്തിലെ ഉറക്കം മാത്രമാണ്. ഔക്കലില്ലിൻ സായിൽ, അല്ലെങ്കിൽ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന തണൽ പോലെയാണ്. വഇന്നൽ ലബീബ ബിമിസ്ലിഹ ലാ യുഖ്ദഉ, ബുദ്ധിയുള്ളവൻ ഇത്തരം നഷ്ടമാകാൻ പോകുന്ന വസ്തുക്കളെപ്പറ്റി വഞ്ചിതനാകുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അലോക ജീവിതം അവിടെ നമുക്ക് ജീവിക്കണം, മാന്യമായി കഴിഞ്ഞുകൂടണം. പക്ഷേ അത് നമ്മൾ വഞ്ചിക്കരുത്, അതാവരുത് നമ്മുടെ പരമലക്ഷ്യം. അതിൻ്റെ ആർഭാടങ്ങളിലും അതിൻ്റെ താഴ്വരകളിലുമാകരുത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ഉദ്ദേശ്യം. നേരമറിച്ച് വഗറത്തഹുമുൽ ഹയാത്തു ദുന്യ, ഭൗതിക ജീവിതം അവരെ വഞ്ചിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെടരുത്. വഫരിഹൂ ബിൽ ഹയാത്തു ദുന്യ, ഭൗതിക ജീവിതത്തിൽ അവർ സന്തുഷ്ടരായി എന്ന കൂട്ടത്തിൽ നമ്മൾ പെടരുത്. വറളൂ ബിൽ ഹയാത്തു ദുന്യ വതുമഅന്നു ബിഹ, ഭൗതിക ജീവിതത്തിൽ അവർ തൃപ്തി അടയുകയും അതിൽ സമാധാനമടയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. എന്തുകൊണ്ടെന്നാൽ മൻ കാന യുരീദു ഹർസൽ ആഖിറ നസീദ് ലഹു ഫി ഹർസിഹി, അല്ലാഹു പറഞ്ഞത് പരലോകത്തെ വിളവെടുപ്പാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വിളവെടുപ്പിൽ അവന് നാം വർധനവുണ്ടാക്കിത്തരും. അഥവാ മറ്റൊരാൾ ഒമങ്കാന യുരീദു ഹർസദ്ദുന്യ, ഭൗതികമായ വിളവെടുപ്പുകളും അതിൻ്റെ സന്തോഷങ്ങളുമാണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ നുഉത്തിഹി മിൻഹ, ഭൗതിക ജീവിതത്തിലെ ആർഭാടങ്ങളും സുഖങ്ങളും അവന് നാം നൽകും. ഒമാലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, പരലോകത്ത് അവന് ഒരു വിഹിതവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഭൗതിക ജീവിതത്തെ നാം ആ നിലക്ക് കാണണം. ഇതിൻ്റെ അർത്ഥം നാം ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് വിരക്തനായി ഇതൊന്നും ആവശ്യമില്ലാതെ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് ജീവിക്കണം എന്നല്ല. നാം ജീവിതത്തിന് വേണ്ടി ഒരു തൊഴിലും ചെയ്യാതെ ജീവിക്കണം എന്നല്ല. അള്ളാഹു നമുക്ക് അനുവദിച്ച സന്തോഷങ്ങളും സുഖങ്ങളും സുഖഭോഗങ്ങളും തള്ളിക്കളഞ്ഞ് അതിനെ നിഷേധിക്കണമെന്നല്ല. ഏതൊരു വിശ്വാസിയും ഇഹലോകത്തെ എല്ലാ നിലക്കും വളർത്തിയെടുക്കാൻ, അവൻ്റെ കൃഷികളെയും അവിടെയുള്ള നാഗരികതകളെയും വളർത്താൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. അള്ളാഹു നൽകിയ നന്മകൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു നമ്മളോടത് കൽപ്പിക്കുന്നുണ്ട്. നമ്മളോടത് നമുക്കത് സന്തോഷങ്ങളും സുഖങ്ങളും നല്ല ആഹാരങ്ങളും നല്ല പ്രവർത്തനങ്ങളുമെല്ലാം നമുക്ക് അള്ളാഹു തആല അനുവദിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്തു ചെയ്യാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല, ധൂർത്താവാൻ പാടില്ല, അമിതമാകാൻ പാടില്ല. നേരെ മറിച്ച് എല്ലാ കാര്യത്തിലും ഒരു സന്തുലിതാവസ്ഥ, നന്മ അവിടെ നാം കൃത്യമായി പാലിക്കണം. അതോടൊപ്പം അള്ളാഹു നൽകിയ ന്യായമത്തനുസരിച്ച് നന്ദിയോടെ ജീവിക്കുന്നതോടൊപ്പം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വം ജനങ്ങളെ അറിയിക്കണം. നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും സർവശക്തനായ അള്ളാഹുവിനല്ലാതെ കഴിയില്ല ജനങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുക എന്ന ആ തൗഹീദിൻ്റെ സന്ദേശം നമ്മൾ ജനങ്ങളെ എത്തിക്കണം. വിശ്വാസവും നബിചര്യയും നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം. അള്ളാഹുവിങ്കൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും നമ്മൾ തടുത്തു നിർത്തണം. അതിനെതിരിൽ ജനങ്ങളെ ബോധവാന്മാരാക്കണം. സമൂഹത്തിൽ വളർന്നുവരുന്ന എല്ലാ നാശങ്ങളെയും തിന്മകളെയും നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് നന്മകൾ ഇവിടെ സ്ഥാപിച്ചെടുക്കണം. അതൊക്കെ നമുക്ക് ഇഹലോകത്ത് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളാണ്. ഇഹലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ തള്ളിക്കളയേണ്ടതില്ല. പക്ഷേ ആ സുഖഭോഗങ്ങൾ തെറ്റായിരിക്കരുത്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിരിക്കരുത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഈ സുഖഭോഗങ്ങൾ നമ്മളെ അശ്രദ്ധരാക്കാതിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, അദ്ദുന്യാ ഫിൽ ഹഖീഖത്തി ലാ തുദം, ഇഹലോകത്തെയല്ല ആക്ഷേപിക്കേണ്ടത്. വൈനമാ യുതവജ്ജഹു ദമ്മു ഇലാ ഫഇലിൽ അബ്ദി ബിഹ, ഇഹലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന മനുഷ്യന്റെ കർമ്മങ്ങളെയാണ് ആക്ഷേപിക്കേണ്ടത്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം തന്നെ തുടരുന്നു, ഇഹലോകം ആക്ഷേപിക്കാതെ പരലോകത്തിൻ്റെ കൃഷിയിടമാക്കി മാറ്റുക. പരലോകത്തേക്ക് വേണ്ടി നന്മകൾ ചെയ്യാനുള്ള ഇടമാണ് ഇഹലോകം. അവിടെ നിന്നാണ് മനുഷ്യർക്ക് ഈമാൻ സമ്പാദിക്കേണ്ടത്, അള്ളാഹുവിനെ അറിയേണ്ടത്, അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിനെപ്പറ്റിയുള്ള ഭക്തിയും അള്ളാഹുവിൻ്റെ സംതൃപ്തിയും നിലനിർത്താൻ ഇഹലോകമാണ് നമുക്കുള്ള ഇടം. അതുകൊണ്ട് സ്വർഗവാസികൾക്ക് ഇഹലോകം ഏറ്റവും ഉത്തമമായ ലോകമാണ്. അതിനെ അവർ ഉപയോഗപ്പെടുത്തിയാൽ, അതിനെ അവർ കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ, സഹോദരങ്ങളെ സഹോദരികളെ, കാലം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും കഴിയുന്തോറും വർഷങ്ങളതാണ് കഴിയുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ആഴ്ചകളാണ് കഴിയുന്നത്. ഓരോ ആഴ്ചകൾ കഴിയുന്തോറും മാസങ്ങളാണ് നമുക്ക് കഴിഞ്ഞു പോകുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥ. എങ്ങനെയാണ് ഇഹലോകത്തെ മാത്രം പറ്റിപ്പിടിച്ച് നമ്മൾ പരലോകത്തെ മറക്കുക? ഒരിക്കലും മറന്നു പോകരുത്. നാളേക്ക് വേണ്ടി മുൻകരുതലോടുകൂടി ഇഹലോകത്തെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പരമാവധി ഉപയോഗിച്ചും ആസ്വദിച്ചും അള്ളാഹുവിനെ ധിക്കരിക്കാതെ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: നമുക്ക് വളരെ മധുരതരമായ ആ ഒരു കേൾവിയിലേക്ക് നമുക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. മധുരം ഖുർആൻ.
3: أعوذ بالله من الشيطان الرجيم
4: قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب
5: ما شاء الله മധുരം ഖുർആനാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫ്ലാഹുല്ലാഹാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗദി അറേബ്യയിലെ പ്രശസ്ത കാര്യങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇസ്ലാമിക പ്രഭാഷകനുമാണ്. അതുപോലെ റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ലുൽ ഖുർആൻ പൂർത്തിയാക്കുകയും പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ആഴത്തിലുള്ള അറിവ് നേടുകയും ചെയ്ത വ്യക്തിയാണ്. അക്കാദമിക് യോഗ്യതയിലേക്ക് വരികയാണെങ്കിൽ ശരിയായ ബിരുദവും ഉസൂലുൽ ഫിഖിൽ മാസ്റ്റർ ബിരുദവുമൊക്കെ ലഭിച്ച വ്യക്തിയാണ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫ്ലാഹുല്ലാ. നിലവിലുള്ള ജോലി അദ്ദേഹത്തിന് മസ്ജിദുൽ ഹറമിലെ ഇമാമായിട്ടും ഖതീബായിട്ടുമൊക്കെ ജോലി അനുഷ്ഠിക്കുന്നുണ്ട്.
2: ഇന്നത്തെ മധുരം ഖുർആനിന്റെ വചനം സൂറത്ത് സുമറിലെ 10-ാമത്തെ ആയത്താണ്. വിശ്വസിച്ചരായിട്ടുള്ള എന്റെ അടിയാന്മാരെ എന്ന് അല്ലാഹു വിളിക്കുന്നു. ഖുലിയ ഇബാദി അല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണല്ലോ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. ഇത്തഖൂ റബ്ബക്കും അല്ലദീ അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന, അല്ലാഹുവിനെ സൂക്ഷിക്കുവാനും ഈ ലോകത്ത് വെച്ച് നന്മ പ്രവർത്തിക്കുന്നവർക്ക് നന്മയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന വചനം. എന്നിട്ട് പറയാണ് വഅർള്ളാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്. ആ വിശാലമായ ഭൂമിയായതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും ക്ഷമിക്കാൻ നിങ്ങൾക്ക്. അതിനുശേഷം പറയുന്നത് ഇന്നമ യുവഫ സ്വാബിറൂൻ എന്നാണല്ലോ. സഹനശീലരായിട്ടുള്ള ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട്. അള്ളാഹു അത് നൽകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ അർലുല്ലാഹി വാസിയ എന്ന് പറഞ്ഞതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് മാറാം. അപ്പോൾ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ലോകത്തിന് അള്ളാഹു തന്നിട്ടുണ്ട് അതിന് എന്നുള്ള ഓർമ്മിപ്പിക്കുന്ന ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മനോഹരമായൊരു ആയത്ത്.
1: ഒരു സന്തോഷവാർത്ത, കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻ കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
8: Peace Radio. Tune to reality.
10: Peace Radio. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. സാധാരണ എന്നും നമ്മുടെ കൂടെയുള്ള പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. ആമുഖത്തിലൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, തുടർച്ചയായി ചില സഹോദരിമാർ നമ്മെ ബന്ധപ്പെടുമ്പോൾ അവർ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസുകൾ പുറത്തു പോകുമോ, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാവുമോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ആവർത്തിച്ച് പറയുന്നു, ഒരിക്കലും തന്നെ നിങ്ങളുടെ ID വെളിപ്പെടുത്തുന്നതല്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും സംശയങ്ങളുമെല്ലാം ഇതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉത്തരമായി വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കത് ഒരു ക്ലിയർ ആകാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ചോദിക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാട്സപ്പ് നമ്പർ 9544845840 എന്ന നമ്പറിലും, അതുപോലെ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. മൗലവിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സഹോദരൻ്റെ ചോദ്യമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മോള് +2 ഒക്കെ ആയ ഒരു കുട്ടിയാണ്. അപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ള മറ്റു ആൺകുട്ടികളുമായിട്ട് അവൾ തൊട്ടും തലും അങ്ങനെ ഒരു കളികൾ, കുട്ടികളാണല്ലോ, ചെറുപ്പത്തിൽ ഒരുമിച്ച് വളർന്നവരാണ്. പക്ഷേ മുതിർന്നപ്പോഴും അതേ കളിയും ഒക്കെ കാണുമ്പോൾ ഒരു പിതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിന് ഭയങ്കര ആശങ്കയുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹം മോളെ ഉപദേശിക്കും, ഭാര്യയെ ഉപദേശിക്കും. പക്ഷെ അവർ രണ്ടുപേരും അദ്ദേഹത്തെ ഒരേ സ്വരത്തിൽ തർക്കിക്കുകയാണ് ചെയ്യുക. എന്താ, അവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ കുട്ടികളല്ലേ, അവരുമായിട്ട് ഇപ്പം എന്താ അത്ര വലിയ പ്രശ്നം വരുന്നത്? അതിന് മോളെന്നെ പറയുന്നു, ഞാൻ മുതിർന്നൊരു കുട്ടിയല്ലേ, എനിക്കറിയില്ല ഇപ്പോൾ ഇതൊക്കെ കെയർ ചെയ്യാൻ എന്നൊക്കെ തിരിച്ചു പറയുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, നമുക്ക് ആണുങ്ങളെ സ്വഭാവം നമുക്കറിയാമല്ലോ, അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവരെന്താ പറയുക? ഈ ഭാര്യയാണെങ്കിലും മോളാണെങ്കിലും പറയും, ഞങ്ങൾ അന്ന് അത്രയൊന്നും ആലോചിച്ചില്ല, പിന്നീട് അങ്ങനെ സംഭവിച്ചു പോയി എന്ന ഒരു ബേജാറ് സത്യത്തിൽ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ ഇതാണ്, എങ്ങനെയാണ് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
12: ഇവിടെ നമ്മളെന്താ, രണ്ട് വശവും നമ്മൾ കാണണം. ഒന്ന് പറഞ്ഞാൽ, ഒരു പിതാവ് എന്നുള്ള നിലക്ക് തൻ്റെ മകൾക്ക് സംഭവിക്കാവുന്ന ഒരു അപകടങ്ങളെക്കുറിച്ചുള്ള വളരെ വലിയ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പറയണത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ന്യായമായൊരു കാര്യമാണ്. അതോടൊപ്പം മകളും അതേപോലെ തന്നെ അവളുടെ ഉമ്മയും പറയുന്ന കാര്യം അവരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ, അവരെന്ത് ചെയ്യുക കാണുന്നില്ല, ഇതിലിപ്പോൾ ഒരു തെറ്റ് കാണില്ല. സാധാരണഗതിയിൽ എന്ത് ചെയ്യാണ്, നമ്മളേറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ജ്യേഷ്ഠൻ്റെ മോളെ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിന് അവരൊക്കെ നമ്മൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ആയിട്ടാണ് പറയുക. സത്യത്തിൽ അവർക്കൊന്നും മഹറമല്ലല്ലോ, അവരൊക്കെ അന്യരാണ്. അതായത് ഒരു ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തെ അനുജത്തിൻ്റെ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കാം, ജ്യേഷ്ഠൻ്റെ അനുജനെയും തമ്മിൽ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, പക്ഷെ ഒരിക്കലും നമ്മൾ ഈ സംസാരിക്കുന്ന ആൾക്കാരെന്താ പറയുക, അത് പെങ്ങളല്ലേ, അത് ആങ്ങളല്ലേ എന്നാണ് സാധാരണ പറയുക. അപ്പോൾ അത് അതിൻ്റെ ഒരു അപകടം അറിയാതെയാണ് അവർ പറയണത്, ഈ കുട്ടികൾ പറയണത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് തന്നെ ബോധ്യമുള്ള പ്രശ്നമല്ല എന്ന്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, നമ്മളിതൊന്നല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇസ്ലാമികമായ നിയമം എന്താണെന്നാണ് നോക്കേണ്ടത്. ഇസ്ലാമികമായ നിയമം നോക്കുമ്പോൾ എന്താ വെച്ചാൽ, മഹ്റമല്ലാത്ത സ്ത്രീ പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നതിന് ഇസ്ലാമിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണം അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ അകലം എന്ത് ചെയ്യണം, പാലിക്കണം. അത് നിർബന്ധമാണ്. അതുകൊണ്ട് അപകടം വരുമോ വരൂല എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അള്ളാഹു വിരോധിച്ചൊരു കാര്യമാകുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ നിൽക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂർ പോലുള്ള അധ്യായങ്ങളിലൊക്കെ ഇത് ശരിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെന്തിനാ പഠിപ്പിച്ചിരുന്നത്? ആരാണ് ഈ മഹറം വിവാഹം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ, പറ്റാത്ത ആൾക്കാരെന്ന് അള്ളാഹു ഇത്രയും വ്യക്തമായി ഖുർആനിൽ എണ്ണി പറഞ്ഞിരുന്നത് എന്തിനാണ്? അതിനൊന്നൊരു വിലയില്ലേ? അതിനൊരു അടിസ്ഥാനപരമായ ഉദ്ദേശമുണ്ട്. അപ്പം ആ നിലക്ക് തന്നെ എന്ത് ചെയ്യണം, അതിനെ കാണുകയും അതേപോലെ തന്നെ ആ ഒരു പിന്നെ ഇതിൽ നിൽക്കുകയും വേണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായ നിലക്ക് അയാൾ പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായ നിലക്ക് അവർ പറയുന്നതോ അല്ല, ഇസ്ലാമികമായി ഇതിൻ്റെ നിയമം എന്താണ്, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ത്രീകളുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവർ ഇതിലൊന്നും ഒരു അപകടം കാണൂല. കാരണം ആണുങ്ങളുടെ ഒരു മനസ്സ് അവർക്ക് എന്ത് ചെയ്യൂല, അറിയൂല. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്, ആണുങ്ങൾക്ക് അറിയാലോ ഒരാണെങ്ങനെയാണ് ഇതിനെ സമീപിക്കണതെന്ന് അറിയാലോ എന്നാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഒരു പുരുഷൻ എന്ന നിലക്ക് അയാളുടെ ഒരു പിന്നെ മാനസിക ശാരീരിക അവസ്ഥ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ത്രീയുടെ സാന്നിധ്യം കുറച്ച് സമയം ആവർത്തിക്കപ്പെടുമ്പോഴും ബന്ധപ്പെടുമ്പോഴൊക്കെ എന്ത് ചെയ്യും, തെറ്റായി ചിന്തിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമികമായി ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് അവർക്ക് ബോധ്യമുള്ള ഇസ്ലാമികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ മുമ്പാകെ വെച്ച് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ്, തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പിൻവാങ്ങാം, ശരിയാണെങ്കിൽ നിങ്ങൾ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു വിവരമുള്ളവരുടെ സംശയം ചോദിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയാൽ അത് അവർ അംഗീകരിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ വേറൊരു കുഴപ്പം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മഹ്റം ആരാണ് അല്ലാത്തവരാരാന്ന് നമ്മൾ പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ലോകകാര്യം വളർത്തിക്കൊണ്ടുവരുന്നത് അവരന്യ, അപ്പോൾ ആ ഒരു വളർത്തിക്കൊണ്ടുവരാതെ അവർ മുതിർന്ന് ഒരു അപകടം പറ്റാവുന്ന സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് അവിടെ പോകാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല, അവൻ്റെ വെക്കുമ്പോൾ കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത എന്താ ഇപ്പോൾ എന്തൊരു പുതിയ നിയമം എന്നവർ ചിന്തിക്കാൻ കാരണം ചെറുപ്പത്തിലേ ആ ഒരു കാര്യം അവരെ ബോധ്യപ്പെടുത്താഞ്ഞിട്ടുമാവാം.
11: മറ്റൊരു സഹോദരൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടൊരു വർഷമായി, 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യ അയാളെ ഒന്ന് ശാരീരികമായ ബന്ധപ്പെടാൻ സമ്മതിച്ചത്. അതുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെങ്ങനെ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഇപ്പോഴും അവർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതുതന്നെയാണ്. വേറെ എല്ലാ നിലക്കും അവർ നല്ല സ്നേഹത്തിലാണ്, നല്ല അറ്റാച്ചിലാണ് അവർ പിന്നെ ജീവിച്ചു പോകുന്നത്. ഈ ഒരു വിഷയം വരുമ്പോൾ മാത്രം അവർ തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടാവും, പ്രശ്നമാവും. പിന്നീട് അവളൊരു ചിലപ്പോൾ പറയാം, നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ എന്നൊക്കെ പറയും. ആ ദിവസം വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറും, എന്തെങ്കിലും പനിയാണ്, തലവേദന, അല്ലെങ്കിൽ അവൾ വീട്ടിൽ പോയി, അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് അവർ തമ്മിലുള്ളത്. ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ അയാൾ പറയുന്നത്, സഹോദരൻ പറയുന്നത്, ഞാൻ അവളെ ഒരു ചെറിയ കുട്ടി, അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ ഞാനൊരു ചെറിയ കുട്ടിയെ പോലെയാണ് ഞാൻ അവളെ നോക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്ത ടെൻഷൻ അടിക്കുന്നു, എന്തോ ഒരു എന്താ പറയുക, ഒരു നിരാശ പോലെ എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്താണ് ഒരു പരിഹാരമുള്ളത്? ഞങ്ങൾ ഇന്നത്തെ ലൈവിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇതിന് മറുപടി കേൾക്കാൻ ഞങ്ങൾ ഇരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
12: ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹത്തിനുള്ളതിനേക്കാളും വലിയ വിഷമം ഈ സഹോദരിക്കുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് അയാളുടെ ഒരു ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എനിക്ക് നിർവഹിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വലിയ കുറ്റബോധം ഒരു പക്ഷേ ഇയാളെക്കാളും അവർക്കുണ്ടാവാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം മാനസികമായി ഇത് അദ്ദേഹത്തിനെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് പ്രസക്തം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പൊതുവേ ഒരു മനുഷ്യൻ സ്വാഭാവികമായി ഇപ്പോൾ ഒരാൾക്ക് നല്ലൊരു ടേസ്റ്റുള്ള ഫുഡ് കൊടുത്താൽ അത് കഴിക്കാൻ വേണ്ടി അയാളെ പ്രചോദിപ്പിക്കുകയോ വിളിച്ച് നിർബന്ധിപ്പിക്കുകയോ ഒന്നും പക്ഷേ ആവശ്യമില്ലല്ലോ. അതിനേക്കാളും മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹത്തോടെ നിർവഹിക്കേണ്ട ഒരു കാര്യത്തിന് ഇവർക്ക് അതിനെന്തില്ല, താല്പര്യമില്ല എന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ താല്പര്യമില്ലായ്മ എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്തലാണ് എന്ത്. താല്പര്യമില്ലാത്ത ഒരാൾ നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് അവർക്കൊരു പീഡനമായിട്ടാണ് വരിക. അപ്പോൾ താല്പര്യമുണ്ടാക്കാൻ എന്താണ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിന് അത് അവർ തമ്മിൽ തന്നെ ചോദിച്ചിട്ട് പറഞ്ഞ് എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ച് അവരെന്നെ മറുപടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിന് പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പറ്റാവുന്ന രൂപത്തിൽ എന്താണ് ലേഡീസായിട്ടുള്ള കൗൺസിലേഴ്സോ ആരോടെങ്കിലുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു സംസാരത്തിന് അവസരം കൊടുത്താൽ എന്ത് ചെയ്യുക, ഒരു പറയും. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ വെച്ചാൽ, നമ്മൾ സമീപിക്കുന്ന രീതിയാവാം ഒരു പക്ഷേ എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ എന്തായിരിക്കും അവർ പിന്നെ അവർക്കൊരു പ്രയാസമായി തോന്നാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് അതിൻ്റെ സമീപന രീതി. ഇതൊക്കെ ഇപ്പോൾ ഇത്തരം ഈ ബന്ധങ്ങൾ എങ്ങനെ സ്ഥാപിക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കണം അത്. അതല്ലെങ്കിൽ അവരെ കൂടെ ഇതിൽ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിലുള്ള ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ ശാരീരികമായ വല്ല രോഗങ്ങളോ തെറ്റിദ്ധാരണകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവരിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിസ്സാരമായ ചില കാരണങ്ങൾ മതി പിന്നെ പൊതുവെ ഇതിന് വിമുഖത കാണിക്കാൻ, ആ കാരണം കണ്ടുപിടിച്ച് അതിന് മാന്യമായൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന തോന്നുന്നത്. തമ്മിൽ തമ്മിൽ പറഞ്ഞ് തീരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കൗൺസിലറെ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുകയായിരിക്കും നന്നായിരിക്കും.
11: അള്ളാഹു വളരെ വേഗത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ പിന്നെ പറയുന്നത് ഭർത്താവ് ഗൾഫിലാണ്, അവരും വീട്ടിൽ അവരെ മക്കളും മാത്രമാണുള്ളത്, കൂടെ പിന്നെ ഭർത്താവിൻ്റെ സഹോദരിയുണ്ട്, അവർ ഡിവോഴ്സാണ്, വീട്ടിൽ നിൽക്കുന്നു. അപ്പോൾ ഉപ്പയും ഉമ്മയും മരിച്ചതുകൊണ്ട് അവർക്ക് വേറെ വീടില്ല, വേറെ ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിലും ഈ സ്ത്രീ ഇവിടെ തന്നെയാണ് നിൽക്കുക. സഹോദരി, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സഹോദരി ചോദ്യം ചോദിച്ച സഹോദരിയെ അവർ ചെയ്യാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു നടക്കുന്നു, അവരെ വല്ലാത്ത മാനസികമായി അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുള്ളത്. ഈ കാര്യം ഭർത്താവിനോട് പറഞ്ഞാൽ അദ്ദേഹം നിസ്സഹായകനാണ്, കാരണം ഒരു വീടില്ല, കാരണം ചില ഉപ്പയും ഉമ്മയില്ല, പിന്നെ മറ്റൊരു പോവില്ല. അപ്പോൾ കുടുംബത്തിൽപ്പെട്ടവരെന്നെ പറഞ്ഞു, എന്താ അവൾ പറയുന്നതനുസരിച്ച് നിനക്ക് തിരിച്ചു പറഞ്ഞൂടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ രൂപം അവർ ശൈലി നോക്കി, അതുകൊണ്ടും ഒരു പ്രയാസമില്ല. അപ്പോൾ അവർ തന്നെ ചിന്തിക്കുന്നത് ഇത് ചിലപ്പോൾ എനിക്ക് അള്ളാഹു തന്നൊരു പരീക്ഷണമായേക്കാം, പിന്നെ ഈ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഏതെങ്കിലും നിലക്കതൊന്ന് മാറിപ്പോട്ടെ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇവർ വല്ലാത്ത ടെൻഷനിലാണ്, ഇതിനെങ്ങനെയാണ് ഒന്ന് മറികടക്കുക. കാരണം ഭർത്താവിനോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവരോട് പറഞ്ഞിട്ടും കാര്യമില്ല, തർക്കിച്ചിട്ടും കാര്യമില്ല, മിണ്ടാതിരിക്കണം എന്നല്ലതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ ടെൻഷനുണ്ട്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നാണ്
12: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഇതിലെന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ അറിയോ, പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ത്രീയെ കൂടെ താമസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ പുറത്താക്കി വിടുക എന്നുള്ളത് എന്തായാലും സാധ്യമാകുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് ഭർത്താവിനാണ്. ഭർത്താവിന് ഈ ഒരവസ്ഥ ശരിക്കും ബോധ്യമുണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്താണ് ഇവർക്ക് ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന് അയാൾ ചിന്തിക്കണം. ഇത് ഇവൾ സഹിച്ചു പോയിക്കോളും എന്ന് വിചാരിച്ച് ഒരാളുടെ ജീവിതം മുഴുവനും ഇങ്ങനെ വിഷമത്തിലും ബുദ്ധിമുട്ടിലും ആയി പോകുന്നതിൽ എന്തെല്ലാം അർത്ഥമല്ല. കാരണം ഇവിടെ പെരുമാറ്റ പ്രശ്നങ്ങളെ കൊണ്ടാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, അതല്ലാതെ ഇപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതോ ഇവരെ നോക്കണം എന്നുള്ളതോ അല്ല. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, നിരന്തരമായിക്കൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടും സംസാരിച്ചും പറയാമെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണ് ഉണ്ടാക്കാൻ പറ്റുക, അതിനെപ്പറ്റി ഗൗരവമായിട്ട് എന്ത് ചെയ്യണം, ഭർത്താവ് എന്ത് ചെയ്യണം, ചിന്തിക്കണം എന്നുള്ളതാണ് അതിലൊരു കാര്യം. രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് പൊതുവെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കുന്ന ആളുകളെ മാനേജ് ചെയ്യുന്നതിലൊരു ശാസ്ത്രമുണ്ട്. നമുക്ക് എത്ര തന്നെ സ്വഭാവ തകരാറുകളുള്ള ആളുകളുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകാൻ പറ്റും. അതിനർത്ഥം അവർ ചെയ്യണതൊക്കെ നമ്മൾ സഹിക്കാമെന്ന് അതിനർത്ഥമില്ല. അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമുക്ക് അവരെ എങ്ങനെ ഡീൽ ചെയ്യാം എന്ന്. ചില ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെയൊക്കെ സ്നേഹത്തോടെ നിലയിലേക്ക് നിന്ന് ബഹുമാനിച്ച് ആദരിച്ചാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മൾക്ക് അനുസരിച്ച് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ചില ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതുകൊണ്ട് താല്പര്യപ്പെടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോഴായിരിക്കാരും അവർ സംസാരിക്കേണ്ടായിരിക്കും, അത്തരം കാര്യങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കാതിരുന്നാൽ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ശല്യം പരമാവധി തനിക്ക് തന്നെ ഏൽക്കാതെ മുന്നോട്ട് പോവുക എന്നതിനുള്ള ഒരു രൂപം അവരുണ്ടാക്കുക. മറ്റൊന്ന് അവർ പറഞ്ഞതിനാണ് മൂന്നാമത്തെ പരിഹാരം, അതായത് എന്ത് ചെയ്യുക, ജീവിതത്തിൽ നമ്മളൊരിക്കലും ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ വന്നു ചേരുന്നത് നമുക്കൊരു പരീക്ഷണമായിട്ടാണ്. അപ്പോൾ ഞാൻ അതൊക്കെ സഹിച്ചാൽ എനിക്കൊരു പ്രതിഫലം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആശ്വസിച്ച് അത് ആ പ്രതിഫലം അള്ളാഹുവോട് ചോദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം.
11: ഒരു സഹോദരനാണ് അദ്ദേഹം, ഒരു അദ്ദേഹം പറയുന്നത് ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് വിവാഹം നോക്കുന്ന ഒരു സമയമാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായി നിൽക്കുന്ന ഒരു സമയം. അദ്ദേഹം മൂന്ന് പെങ്ങന്മാർക്കുള്ള ഒരു ഏക ആങ്ങളെയാണ്. അപ്പോൾ പെങ്ങന്മാർക്കൊക്കെ എന്തുണ്ട്, പിന്നെ ഒരു സഹോദരൻ്റെ വിവാഹം എന്ന നിലക്ക് അവർക്ക് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പ്രപ്പോസലുമായി ഞാൻ ആ വീട്ടിൽ ചെന്നാൽ ആ കുട്ടിയെ എനിക്ക് കല്യാണം കഴിച്ചു തരും, പക്ഷെ സ്വന്തം വീട്ടിൽ എങ്ങനെ എൻ്റെ വീട്ടുകാരെ ഞാൻ എങ്ങനെയാണത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. കാരണം ആ കുട്ടിയോട് അവൾ അവളുടേതായ അല്ലാത്ത കാരണം കൊണ്ടാണ് ഡിവോഴ്സ് ആയിട്ടുള്ളത്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടവുമാണ്, വീട്ടുകാരെ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്ന്.
12: ഇതെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാവാനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ ഇഷ്ടമാവുന്നത് അയാളെ കാണുമ്പോഴും ബന്ധപ്പെടുമ്പോഴും ഇഷ്ടമാവുന്നത്, അങ്ങനെ നമ്മൾ കാണാനും ബന്ധപ്പെടുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, അത് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ ആളാണോ, ആ വിവാഹം നടക്കുമോ, നമ്മുടെ പാരൻസ് അംഗീകരിക്കുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു പ്രപ്പോസൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് വഴിയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മളൊരാളെ പരിചയപ്പെട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ അത് കല്യാണമാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് ഈ പ്രതിസന്ധികളൊക്കെ. ഇതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, മാതാപിതാക്കളെയൊക്കെ എതിർത്തുകൊണ്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ പോകുന്നതിനേക്കാൾ നല്ല എന്ത് ചെയ്യും, വിവാഹം എത്ര എത്രയോ കുട്ടികൾ നാട്ടിലുണ്ടല്ലോ, മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ളൊരു വിവാഹം അന്വേഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശരി. അതല്ലാതെ നമ്മളെന്താ വെച്ചാൽ ഈ സാഹചര്യങ്ങളൊക്കെ മറികടന്ന് പോകാൻ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ പരീക്ഷണമാകും. അപ്പോൾ എല്ലാവരും നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരാളെ ഇഷ്ടമാവേണ്ടത് എപ്പോഴാണ്, നമ്മൾ അയാളെ വിവാഹത്തിന് പറ്റും എന്നൊരഭിപ്രായം വരുമ്പോഴാണ് നമ്മൾ പോയി കാണുന്നത്. അപ്പോഴാണ് നമ്മളൊരു അന്യ സ്ത്രീയെ പരിചയപ്പെടുന്നത്, അപ്പോഴാണ് നമുക്കത് പറ്റുമോ നോക്കുന്നത്. ഇത് നമ്മളെ പരിചയപ്പെട്ട് ബന്ധമുണ്ടായതിന് ശേഷം വിവാഹം അന്വേഷിക്കുമ്പോൾ അതിന് അന്വേഷണം എന്ന് പറയാൻ പറ്റില്ല, അത് നടത്താനേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് സമ്മതമില്ലെങ്കിൽ നല്ലൊരു വിവാഹം അന്വേഷിച്ച് മുന്നോട്ട് പോകലേക്കാണ് നന്നായിരിക്കുന്നത് എനിക്ക്
11: തോന്നുന്നത്. ഒരു സഹോദരി ചോദിക്കുന്നത്, അവരുടെ കല്യാണം കഴിഞ്ഞു 3 കുട്ടികളുണ്ട്, അവർ തറവാട്ടിലാണ് അവർ താമസിക്കുന്നത്. പ്രശ്നങ്ങളും എന്ന് വെച്ചാൽ വീട്ടിലുള്ള ഉമ്മയും ഭർത്താവിൻ്റെ ഉമ്മയും സഹോദരിമാരൊക്കെ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്താറുണ്ട്. പക്ഷേ ആ സമയത്ത് അവരൊന്നും പ്രതികരിക്കില്ല. ഒന്നവരൊരു നേച്ചർ അങ്ങനെയാണ്, ഞാനൊന്നും മിണ്ടാതിരിക്കുകയാണ് ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും പറയണമല്ലോ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൂടെ ജോലി ചെയ്യുന്നവരോട് എന്ത് ചെയ്യും, അമ്മായിമാരുടെയും അതുപോലെ തന്നെ നാത്തൂമാരെയും പ്രശ്നങ്ങൾ അവരോട് പറയും. വലിയ പ്രശ്നങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെങ്കിലും ഭർത്താവിനോട് പറയും. ഇപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ പറയുന്നത്, നാത്തൂൻ്റെയും ഉമ്മാൻ്റെയും കുറ്റം പറയുന്നത് ഇത് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ്. പക്ഷേ ഈ ഒരു വർത്തമാനം അത് ഗീബത്തും നമീമത്തും ആകുമോ, അതിന് പടച്ചൊന്ന് കുറ്റം കിട്ടുമോ എന്ന ടെൻഷനാണ് അവർക്കിപ്പോൾ.
12: എന്താ സൂറത്തു നിസായിൽ അള്ളാഹു വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, എന്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാളെ പറ്റിയുള്ള ഒരു അപമതിപ്പ് ഉണ്ടാക്കുന്ന കാര്യം പരസ്യപ്പെടുത്താനുള്ള ഒരനുവാദവും ഒരാൾക്കുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ അമ്മായിമാരും നാത്തുമാരൊക്കെ കുറ്റം വേറെ ആൾക്ക് പോയി പറഞ്ഞാൽ അത് തെറ്റന്നെയാണ്. അല്ലെങ്കിൽ തെറ്റാവാത്തൊരവസ്ഥ ഉണ്ടാവില്ല, കാരണം അങ്ങനെ പറയുന്ന ഇവർക്ക് ഇഷ്ടമല്ല. അത് പറയുമ്പോഴെന്താണ്, അവർ മോശക്കാരാണെന്നുള്ളത് മൂന്നാമതൊരാൾ മനസ്സിലാക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും അത് ശരിയല്ല. ഇത് പറയാനുള്ള ആകെയുള്ള അനുവാദമുള്ളൊരു അവസരം എപ്പോഴാന്ന് വെച്ചാൽ അക്രമിക്കപ്പെടുമ്പോൾ നമുക്കൊരു പരാതി പറയാം. ഇപ്പോൾ ഭർത്താവിനോട് പറയാം, എന്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് എന്ന് പറയാം. അത് നമുക്കൊരു സഹായം കിട്ടാനും നീതി കിട്ടാനും വേണ്ടി പറയാമെന്നല്ലാതെ മറ്റൊരു സംഗതിയും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, എന്തോ ഈ പറഞ്ഞിട്ട് എന്താ കാര്യം, മറ്റൊരാളോട് നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ആശ്വാസം കിട്ടാനാണെങ്കിൽ അത് അവൻ്റെ ഭർത്താവിനോട് പറയുകയാണ് ഏറ്റവും നല്ലത്, പുറത്ത് വിഷമമില്ലാത്ത ആളോട് പറയാൻ നല്ലത്. മറിച്ച് ഇത് ഈ പറയുന്നത് ഇവർ അനുവാദമായി കണ്ടാൽ എന്ത് ചെയ്യും, ജീവിതകാലം മുഴുവനും ഇത് പറഞ്ഞു കൊണ്ടിരിക്കും. അതിൻ്റെ പാപം നമ്മുടെ നന്മകളെയൊക്കെ നശിപ്പിക്കും. നാളെ പരലോകത്ത് വലിയ നഷ്ടീകാരം, സക്കാത്ത് കൊണ്ടും സൗമ കൊണ്ടും നിസ്കാരം കൊണ്ടൊക്കെ പരലോകത്ത് ചില ആൾക്കാർ വരും, വലാക്കിൻ കഥഫഹാദ ശത്മഹാദ എന്നൊക്കെ പറഞ്ഞേ, ഇന്ന ആൾ ആരോപണം പറഞ്ഞു ചീത്ത പറഞ്ഞു, അങ്ങനെ അവസാനം എന്തില്ല, ഒരു കർമ്മങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, മുഫ്ലിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്.
11: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവർക്ക് ഉറക്കക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്, വീട്ടിൽ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നമുണ്ടായാൽ പിന്നെ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അവർ എന്തോ ഒരു തരം ഒരു പേടി പോലെ. അപ്പോൾ അവരിപ്പോൾ ചോദിക്കുന്നത്, ഇങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ആയാലും ശാരീരികമായി എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊരു പേടി കൂടിയുണ്ട്, ഇസ്ലാമികമായ ഒരു പരിഹാരം എനിക്ക് നിർദ്ദേശിച്ച് തരുമോ എന്നാണ്.
12: അതായത് മനസ്സിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഈ ഉറക്കം എന്താണത് ഇല്ലാതാവണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഈ ഉറക്കം തിരിച്ച് കിട്ടണമെങ്കിൽ എന്താ വെച്ചാൽ ഈ മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതാവണം. അപ്പോൾ എന്താണ് ഈ പ്രശ്നങ്ങൾ എന്നൊന്നും അറിയാതപ്പോൾ നമുക്കതിന് പരിഹാരം പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എന്ത് ചെയ്യാം, അത് പരിഹരിക്കാനുള്ളൊരു വഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ഉറങ്ങണില്ല എന്നുള്ള വിചാരമാണ് പലപ്പോഴും ഉറക്കം തടസ്സപ്പെടാനുള്ള കാരണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴാണ് ഉറങ്ങണത് അപ്പോൾ ഉറങ്ങുക, പകൽ സമയത്ത് ഉറക്കം വരികയാണെങ്കിൽ അപ്പോൾ ഉറങ്ങുക, രാത്രിയാണെങ്കിൽ ഉറക്കം ഉറങ്ങുക. ഉറങ്ങാത്ത സമയങ്ങളിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ക്രിയാത്മകമായി, ഇപ്പോൾ റേഡിയോ കേൾക്കുക, അല്ലെങ്കിൽ പരിഭാഷ വായിക്കുക, പുസ്തകം വായിക്കാം, അങ്ങനെ വായിക്കുക. അപ്പോൾ നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവില്ല, എന്താണ് ഞാൻ എൻ്റെ സമയം വെറുതെ പോയി എന്നുള്ളൊരു നഷ്ടബോധം ഉണ്ടാവില്ല. അതല്ലാതെ പിന്നെ തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പരീക്ഷണത്തിൽ നിൽക്കല്ല, ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള ചികിത്സകൾ എടുത്താൽ ഉറക്കം തിരിച്ച് കിട്ടാനുള്ള സാധ്യത.
11: ഒരു 23 വയസ്സുകാരിയായ ഒരു സഹോദരിയാണ് ചോദിച്ചത്. അവരുടെ വിവാഹപ്രായം അതിക്രമിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും പിന്നെ ചിന്തകളിൽ തെറ്റായ വിചാരങ്ങൾ വരുന്നുണ്ട്, നോക്കരുത്, കാണരുത്, ചിന്തിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്നു. വീട്ടിൽ കല്യാണാലോചനകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും വിവാഹം സെറ്റായിട്ടില്ല. ദീനിയായ ചില പയ്യന്മാരല്ലെങ്കിൽ യുവാക്കളെ കാണുമ്പോൾ അവർക്ക് വല്ലാതെ ഒരു ആകർഷണം അവരോട് തോന്നുന്നു. അപ്പോൾ വല്ലാത്തൊരു ചിന്തയിലേക്ക് മനസ്സ് അവർ അസ്വസ്ഥയായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇബാദത്തുകൾ അദ്ക്കാറുകളൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അത്തരം ഒരു ഡിപ്രഷനിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എന്താണ് എനിക്കൊരു പരിഹാരമായി പറഞ്ഞു തരാനുള്ളത്?
12: ഇൻഷാല്ലാ നല്ലൊരു വിവാഹം നടക്കും, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, പരിഹാരമായി പോകും. പിന്നെ അതുവരെ തന്നെ വിവാഹം ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ തോന്നലുകളൊന്നും മനസ്സിൽ വരാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. മനസ്സിന് തോന്നൂലേ, ഓരോ പ്രായപൂർത്തിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷെ നമ്മളെന്ത് ചെയ്യുക, ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുരുഷന്മാരെ അടിസ്ഥാനത്ത് നോക്കുക, അവരുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാനും ബന്ധപ്പെടാൻ, അങ്ങനെ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് അത് കുറ്റാവുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ്റെ മനസ്സ് തോന്നിപ്പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നിവർത്തിയാത്ത കാര്യമല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ചിന്തകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കരമായി കുറ്റബോധം വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. അതിനൊക്കെ നമ്മൾ നിയന്ത്രിക്കുക, പിന്നെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, നോമ്പ് നോറ്റ് നോക്കുക. സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു പരിഹാരമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരു നല്ല വിവാഹം നടക്കുന്നതോടുകൂടെ തീരാവുന്ന പ്രശ്നങ്ങളെ അതുള്ളൂ.
11: വളരെ വേഗത്തിൽ വിവാഹം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു സഹോദരൻ ഒരു സംശയപരമായി, മൗലവിയുടെ പല ക്ലാസ്സിലും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കേൾക്കാറുണ്ട്, ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം ലൈംഗിക ബന്ധത്തെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കണം, പരസ്പരം സംസാരിക്കണമെന്ന് പല ക്ലാസ്സിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന കഴിച്ച ഭാര്യയോട് നമ്മൾ അത് സംസാരിച്ചാൽ, അത്തരം കാര്യങ്ങൾ സംസാരിച്ച് അവർ നമ്മളെ തെറ്റിദ്ധരിക്കുകയില്ലേ? എന്താണ് ശരിക്കും മൗലവി എന്താണ് അതിൽ ഉദ്ദേശിച്ചത് എന്നാണ് ചോദിക്കുന്നത്?
12: ആ എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ശാരീരിക ബന്ധം മാത്രമല്ല മനുഷ്യൻ്റെ ലൈംഗികമായ ആസ്വാദനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയണത് എന്താ വെച്ചാൽ, നോട്ടം വ്യഭിചാരമാണ്. അപ്പോൾ നോട്ടം വ്യഭിചാരമാണെന്നാണ് അർത്ഥം. എന്താ, നോക്കുന്നവന് വ്യഭിചാരം കൊണ്ട് കിട്ടുന്ന ഒരു സുഖവും സന്തോഷമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോട്ടം കൊണ്ട് കിട്ടും, സ്പർശനം കൊണ്ട് കിട്ടും, മനസ്സിലായി, ആ ചിന്തകളെ കൊണ്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, ഇതുകൊണ്ടൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യാണ്, സംസാരം കൊണ്ടും ഒക്കെ അത് കിട്ടുന്നുണ്ടെങ്കിൽ ആ സെക്സും ആരോട് നിർവഹിക്കണം എന്നാണ് ഈ പറയണത്, ഭാര്യമാരോട് നിർവഹിക്കണം. ഇത് ആളുകൾ എന്താ വെച്ചാൽ, ശാരീരികമായ ബന്ധങ്ങൾ മാത്രം ഭാര്യ ഭർത്താക്കന്മാരാവുക, നോട്ടത്തിനും സംസാരത്തിനും ചാറ്റിങ്ങിനും ഒക്കെ എന്ത് ചെയ്യാണ്, വേറെ പെണ്ണുങ്ങളെ കണ്ടെത്തുക അല്ലെങ്കിൽ വേറെ ആണുങ്ങളെ കണ്ടെത്തുക എന്നുള്ള രൂപമാണ് പലപ്പോഴും സ്വീകരിക്കാറ്. നമ്മൾ പറയണത് എന്താണ്, ഇതൊക്കെ അതോട് അവരോട് ഇതൊക്കെ നമ്മുടെ ഭാര്യയോടാവുമ്പോഴുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ, അപ്പം എന്ത് ചെയ്യും, ഭാര്യയിലും ഭർത്താവിലും എപ്പോഴും ഈ താല്പര്യം നിലനിൽക്കും. അപ്പോൾ ആ താല്പര്യം അവരുടെ ബന്ധങ്ങളെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമാകും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
11: ഒരു സഹോദരി ചോദിക്കുന്നത്, അവർ വിവാഹിതയാണ്, അവർക്ക് ആൺസുഹൃത്തുക്കളുണ്ട്, പുരുഷന്മാരുണ്ട്, അപ്പോൾ അവരോട് ചാറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ തെറ്റാണോ? കാരണം പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാറില്ല, അവർ ഓഫീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ഒക്കെയാണ് സംസാരിക്കുക. ആ ഒരു ബന്ധം നിലനിർത്തുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്.
12: ഇത് തെറ്റാകുമോ എന്നൊരു സംശയം അവർക്ക് വരുമ്പോൾ തന്നെ അത് തെറ്റാകണത്, മനസ്സിലല്ലേ. അതായത് സ്വാഭാവികമായും നമ്മളെന്താ വെച്ചാൽ അങ്ങനത്തെ ആളുകളോടൊക്കെ നമ്മുടെ ചില ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ചാറ്റിങ്ങുകളുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ ഒരു പേഴ്സണൽ ചാറ്റിങ് ആവാതൊക്കെ അല്ല എപ്പോഴും നല്ലത്. ഇപ്പോൾ നമ്മുടെ ഓഫീസ് കാര്യമോ സ്ഥാപനത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പാവുമല്ലോ, ആ ഗ്രൂപ്പിൽ എല്ലാവരും കാണുക മെസ്സേജുകളിലായിരിക്കും. ഇപ്പോൾ ലീവ് പറയാനാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒന്നും കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഒക്കെ ഒന്നിച്ച് ചോദിക്കുക, അതിനവർ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ മറുപടി പറയും. പേഴ്സണൽ ചാറ്റിങ് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പെണ്ണിൻ്റെ ചാറ്റിങ് ഒരു പുരുഷൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്താ വെച്ചാൽ, മനസ്സിന് രോഗമുള്ള പുരുഷന്മാരാണെങ്കിൽ എന്താ വെച്ചാൽ അവർ ചാറ്റ് ചെയ്ത വിഷയം പോലും അവിടെ പ്രസക്തല്ല. ചിലപ്പോൾ സലാം പറഞ്ഞതേ കാരണം, എന്നാൽ പോലും എന്തായിരിക്കും അയാളെ മനസ്സിൽ ചിന്തകൾ അത് മാറാൻ കാരണമാകും. അതുകൊണ്ട് ഇത്തരം ചാറ്റിങ്ങുകൾ തന്നെയാണ് സ്വാഭാവികമായും ആവശ്യത്തിന് വേണ്ടിയുള്ള സംസാരങ്ങളാണ് പിന്നീട് അനാവശ്യങ്ങളിലേക്ക് വഴിമാറുന്നതും അപകടങ്ങളിലേക്ക് വഴിമാറുന്നതും. അതുകൊണ്ട് ഈ സഹോദരി സൂക്ഷിക്കുകയാണ് നല്ലത്. ഒറ്റയ്ക്കുള്ള പേഴ്സണൽ ചാറ്റിങ് ഏത് കാര്യത്തിലാണെങ്കിലും ഒഴിവാക്കലാണ് നല്ലത്.
11: ദുബായിലുള്ള ഒരു സഹോദരിയാണ് അവർ ചോദിച്ചത്. അവർ വർഷങ്ങളായിട്ട് കുടുംബമായിട്ട് ഗൾഫിലാണ് താമസം, ദുബായിലാണ് താമസം. മൂന്ന് മക്കളുണ്ട്, മൂത്തത് പെൺകുട്ടിയായിരുന്നു, താഴെ രണ്ട് ആൺകുട്ടികളുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ അവർ മദ്രസയിലും അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും സലഫി ആദർശവും ഒക്കെ ഉള്ള നല്ല ഒരു ഫാമിലി ആയിട്ട് അവർ ജീവിക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 9-ാം ക്ലാസ് വരെ അവർ ആ പെൺകുട്ടി ദുബായിലായിരുന്നു, പിന്നീട് നാട്ടിലേക്ക് വന്നു, പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ എൻജിനീയറിങ് പാസ്സായി നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് ഉമ്മ നന്നായി ഉപദേശിക്കാറുണ്ടായിരുന്നു, നന്നായി ശ്രദ്ധിക്കണം, ആൺകുട്ടികളുമായി ഇടപഴകരുത്, അഫയർ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഉമ്മ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ 24 വയസ്സായി, അവൾക്ക് വിവാഹം അന്വേഷിക്കുന്ന അവൾ വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ കാരണം പറയുന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധം സ്ഥാപിച്ചു, ഒന്നുകിൽ അവനുമായിട്ട് മാത്രമേ എനിക്ക് വിവാഹം അല്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന ശാഠ്യത്തിലാണ് അവളുള്ളത്. ഈ ഉമ്മയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലും എങ്ങനെയാണ് ഈ കുട്ടി, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി. കാരണം മറ്റൊരു കാര്യം അതിൽ സൂചിപ്പിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഈ കുടുംബം എന്ന് പറയുന്ന യാഥാസ്ഥിതിക കുടുംബമാണ്, ഒരിക്കലും തന്നെ ഇവരെ കുടുംബമായി ഒന്നിച്ചു പോവുകയുമില്ല. അപ്പോൾ ആ ഒരു നിലക്ക് ഇവർക്ക് വല്ലാത്ത ടെൻഷനുമുണ്ട്. ഇത് എന്ത് പരിഹാരമാണ് ഇതിന് ഉണ്ടാവുക എന്നാണ് അവർ ചോദിക്കുന്നത്.
12: അതിപ്പോൾ എന്താ അറിയാം, നമുക്ക് അവരെ പറഞ്ഞ് നമുക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ തന്നെയാണ് പരിഹാരം. ഈ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുത്താലും ആ തീരുമാനങ്ങൾ എന്ത് ചെയ്യും, അപകടങ്ങളിലേക്ക് നയിക്കുന്നല്ലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, ഒരു പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചതിനെ കുറിച്ച് കേട്ടു, വേറൊരു ആൺകുട്ടി ട്രെയിനിന് തലവെച്ച് കുറിച്ച്. ഇതൊക്കെ പ്രേമ നൈരാശ്യങ്ങളാണ്, പ്രേമിച്ച ആളെ കിട്ടാതെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ പ്രേമിക്കുന്ന ആളുകളെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും അവരെ അകറ്റി നിർത്തിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ മതി, ഇതാവ് പരിഹരിക്കപ്പെടുന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് എന്തിലേക്കാണ് വഴിമാറി പോകാമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഇവളുടെ പൂർണ്ണ സമ്മതത്തോടെയും മനംമാറ്റത്തോടും കൂടെ ഈ വിവാഹത്തിന് പിന്തിരിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് ഈ വിവാഹം മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ ഏജ് ഓവറായിട്ടൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ വിവാഹം, ഒരു മുസ്ലിമായ ആളൊക്കെയാണ് ഇസ്ലാമികമായിട്ട് തെറ്റല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വിവാഹം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പരിഹാരം. അതല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ ഭാവി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
11: ഒരു സഹോദരൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ദീനിയായ ഒരു ആൾ തന്നെയാണ്, നിസ്കാരവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, പക്ഷേ ആരെങ്കിലൊക്കെ മരണപ്പെടും, പ്രത്യേകിച്ച് പുരുഷന്മാർ മരണപ്പെട്ടാൽ, അപ്പോൾ ഇന്നാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ വേഗത്തിൽ ചിന്തിക്കുക അയാളെ ഭാര്യ വിധവയാകുമല്ലോ, അയാൾ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തെറ്റായ രൂപത്തിൽ ചിന്ത മനസ്സിലേക്ക്. ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല അവരെ ഭാര്യയെ കാണുകയോ അല്ലെങ്കിൽ അവരായിട്ട് കണക്ഷൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ അങ്ങനത്തെ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
12: അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ വിധവകളും അതേപോലത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുമൊക്കെ സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് ഒരു പുരുഷൻ വേണം, അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏത് സമയത്തും അപകടങ്ങൾ ഉണ്ടാകും, ഒരു ഭർത്താവ് ഇല്ലാത്തൊരാളാണെങ്കിൽ എപ്പോഴും നല്ല ശ്രദ്ധ വേണമെന്ന് പറയാൻ കാരണം പുരുഷന്മാരുടെ മനസ്സിൽ എന്ത് ചെയ്യും, വേഗം ഒരു ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഇന്നൊരാൾ വിധവയാണെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ മനസ്സ് തോന്നിപ്പോയി അവരെനിക്ക് വിവാഹം കഴിച്ചാലോ തോന്നിപ്പോയി എന്നുള്ളത് തെറ്റല്ല. പക്ഷേ എന്താ വെച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളൊക്കെ നമ്മുടെ ഭാര്യമാരോട് നമ്മൾ നിർവഹിക്കപ്പെടണം. സ്വാഭാവികമായിട്ട് ഇനി വേണമെങ്കിൽ ഒരു വിവാഹം വേണം തോന്നുകയാണെങ്കിൽ ഒരു വിവാഹം കഴിക്കുക എന്നല്ലാതെ ഇത്തരം അവിഹിതമായ ചിന്തകളും ബന്ധങ്ങൾക്കും നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചാൽ ഇതിൻ്റെ അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മളത് അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. നല്ല ആത്മനിയന്ത്രണം.
13: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സംസ്കരണ ചിന്തകൾ, മഹത്തപ്പെടുത്തുക റബ്ബിൻ്റെ കലാമിനെ. ക്ലാസ് എടുത്തുകൊണ്ട് സലാഹുദ്ദീൻ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
14: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. കഅബയുടെ ഓരത്തിരിക്കുന്ന അബ്ദുല്ലാഹി ബിനു അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നൊരു സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിനു അബ്ദി റബ്ബിൽ കഅബ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിനു അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരിക്കെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. സ്വാഭാവികമായും പലരും പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഫമിന്ന മൻ യുസ്ലിഹു ഖിബാഅഹു, തൻ്റെ ടെൻ്റുകളൊക്കെ റെഡിയാക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുമായി

അല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് മുമ്പ് കടന്നു വന്ന ഏതൊരു പ്രവാചകനും തൻ്റെ സമുദായത്തിന് അവരറിഞ്ഞ നന്മകൾ അറിയിക്കുകയും അവരറിഞ്ഞ തിന്മകളെക്കുറിച്ച് താക്കീത് നൽകുകയും ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇരുന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹ ഫി അവ്വലിഹ വസയുസീബു ആഖിറഹ ബലാഉം വ ഉമൂറുൻ തുൻകിറൂനഹ. എൻ്റെ ഈയൊരു ഉമ്മത്ത്, അതായത് നിങ്ങൾ, ആ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗഖ്യമായ കാലഘട്ടമെന്ന് പറയുന്നത് ആദ്യ കാലഘട്ടമാണ്. അവസാനമെത്തുമ്പോൾ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അവരെ ബാധിക്കും. എത്രത്തോളമെന്ന് വെച്ചാൽ ചില ഫിത്നകൾ കടന്നു വരുമ്പോൾ ആളുകൾ പറയും, ഇതാണ്, ഇതെൻ്റെ നാശമാണ്, ഇതിൽ ഞാൻ അപകടത്തിലാകും, ഇതൊരു നാശമാണ് എന്നൊക്കെ പറയും. പിന്നെ അടുത്തൊരു ഫിത്ന വരുമ്പോൾ കഴിഞ്ഞതല്ല, ഇതാണ് അതിനേക്കാൾ വലിയ കുഴപ്പമെന്നൊക്കെ ആളുകൾ പറയുന്നൊരു സാഹചര്യം വരുമെന്ന്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫമൻ അഹബ്ബ അൻ യുസഹ്സഹ അനിന്നാർ വയുദ്ഖുലൽ ജന്ന ഫൽ തഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്നൊരു വ്യക്തി, അവൻ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നൊരു സാഹചര്യത്തിൽ അവനിലേക്ക് മരണം വന്നെത്തുന്ന സാഹചര്യമുണ്ടായിക്കൊള്ളട്ടെ എന്ന്. ശ്രോതാക്കളെ, വലിയൊരു പാഠം ഈ ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷയാഗ്രഹിക്കുന്ന, സ്വർഗം ലഭിക്കണമെന്നാഗ്രഹിക്കുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ സദാസമയവും കൂടെയുണ്ടായിരിക്കണമെന്ന് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നൊരു പാഠമാണ്. നാളെ പരലോകത്ത് വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹാഖയിലൂടെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉ മുഖറഉ കിതാബിയ ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫി ഈശത്തി റാബിയ ഫി ജന്നത്തിൻ ആലിയ ഖുതൂഫുഹ ദാനിയ കുലു വശ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. യാതൊരുവൻ അവൻ്റെ വലതു കൈയിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടാൽ അവൻ പറയും, ഹാ ഉ മുഖറ ഉ കിതാബിയ, ഇതാ എൻ്റെ ഗ്രന്ഥം, വായിച്ചു നോക്കുവിനെന്ന് ആളുകളോട് പറയുമെന്ന്. എന്നിട്ട് അവൻ പറയുന്നു, ഇന്നി വനഞ്ചു അന്നി മുലാഖിൻ ഹിസാബിയ, തീർച്ചയായും എൻ്റെ വിചാരണയെ ഞാൻ നേരിടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫഹുവ ഫി ഈശത്തി റാളിയ, അതിനാൽ അവൻ ഇന്ന് തൃപ്തികരമായൊരു ജീവിതത്തിലാണ്. എവിടെയാണത്? ഫി ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലാണ്. ഖുതുഫുഹ ദാനിയ, അവയിലെ പഴങ്ങൾ അടുത്തു വന്ന അവസ്ഥയിലാണുള്ളത്. കുലു വശ്റബു ഹനീഅം ബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടുകൂടി കഴിക്കുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, വലതു കൈയിൽ അവരുടെ കർമ്മഫലങ്ങളുടെ രേഖ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേകതയായി ഇവിടെ പറഞ്ഞതെന്താ? ഇന്നീ വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ഈയൊരു വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് അവർ കരുതിയിരുന്നു എന്നാണ്. നോക്കൂ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതൊരു മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന വിശുദ്ധി എത്രത്തോളമാണ് എന്നുള്ളതും ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിൽ പരലോകത്ത് നിൽക്കേണ്ടി വരുമെന്നും
സ്വർഗത്തിൽ

0: പ്രവേശിക്കാനും നരകത്തിൽ പ്രവേശിക്കാനും കാരണമാകുന്നൊരു സാഹചര്യമാണ് അത് എന്നും അവിടെ വിചാരണയുണ്ട് എന്നും ശിക്ഷയുണ്ട് എന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുമെന്നുമെല്ലാം ബോധമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം നന്നാവുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുന്ന ആ ആരാധനയിൽ ജീവിതത്തെ നിലനിർത്തുന്നൊരു സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ ഒരു വിശ്വാസം ഒരാളുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞോ അത് ഇല്ലാതായിത്തീർന്നോ അതിനനുസരിച്ച് നന്മകൾ അവൻ്റെ ജീവിതത്തിൽ കുറയുകയും ദുർബലമാവുകയും അത് ഇല്ലാതെയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് വിശ്വാസരംഗം ശരിപ്പെടുത്തുക എന്നുള്ളതും അതുപോലെ പാരത്രിക ലോകത്തിലുള്ള വിശ്വാസം അവൻ്റെ മനസ്സിൽ ശക്തമാക്കുക എന്നുള്ളതും. നോക്കൂ, മനുഷ്യർ പലപ്പോഴും വിചാരണയെക്കുറിച്ചും പ്രതിഫലങ്ങളെക്കുറിച്ചുമൊക്കെ മറന്നു പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുന്നത്. അവൻ നാളെ പരലോകത്താ കർമ്മങ്ങൾ അവൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന ഒരു ഓർമ്മ അവൻ്റെ മനസ്സിലുണ്ട് എങ്കിൽ പല തെറ്റുകളിൽ നിന്നും അവൻക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെ, ഏതാണ് ആ ദിവസമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തില്ലേ? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ബറ വമാ അമിലത് മിൻ സൂഇൻ തവജ്ജു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദം ബഈദ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. സൂറത്തു ആലു ഇമ്രാനിലെ 30-ാമത്തെ വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, നന്മയായും തിന്മയായും ഒരു മനുഷ്യൻ പ്രവർത്തിച്ച ഓരോ കാര്യവും അവൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട അവസ്ഥയിൽ ഓരോ വ്യക്തിയും കണ്ടെത്തുന്നൊരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. തൻ്റെയും ആ ദുഷ്പ്രവൃത്തികളുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നുവെങ്കിൽ നിന്ന് ഓരോ മനുഷ്യനും അന്നാഗ്രഹിച്ചു പോകുമെന്ന്. അങ്ങനത്തെ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ബോധം മനസ്സിലുണ്ട് എങ്കിൽ തെറ്റുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലേ? അല്ലേ, ഒരു അണുമണി തൂക്കം ചെയ്ത നന്മയും തിന്മക്കും പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറഹ്. ഒരു അണുമണി തൂക്കം ഒരു നന്മ ആരെങ്കിലും ചെയ്തുവോ അതിനവൻ കണ്ടെത്തും, ഒരു അണുമണി തൂക്കം തിന്മ ആരെങ്കിലും ചെയ്തുവോ അതിനവൻ കാണുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ? നമ്മൾ മറന്നാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല മറക്കാതെ രേഖപ്പെടുത്തുന്നതാണ്. അല്ലേ, അഹ്സാഹുല്ലാഹു വനസൂ, അള്ളാഹു അതിനെ ക്ലിപ്തപ്പെടുത്തി കണക്കാക്കി, പക്ഷേ അവർ അതിനെ മറന്നുകളഞ്ഞുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയില്ലേ? ജീവിതത്തിൽ ചെയ്യുന്ന ഓരോന്നും രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തുന്ന ഏടുകൾ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ നൽകപ്പെടുന്നൊരു സാഹചര്യമാണ് ആ ദിവസം. അള്ളാഹു പറഞ്ഞില്ലേ, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതന മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹ വവജദു മാ അമിലു ഹാദിറ വലാ യളിമു റബ്ബുക അഹദ. അല്ലേ, ആ വേദഗ്രന്ഥം ലഭിക്കുമ്പോൾ, അവരുടെ കർമ്മങ്ങളുടെ രേഖ ലഭിക്കുമ്പോൾ, അന്നേ ദിവസം കുറ്റവാളികൾ വിലപിക്കുകയാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ചെയ്ത ചെറുതും വലുതുമായ ഒന്നും ഇതിലില്ലാതെ പോയില്ലല്ലോ എന്ന് മനുഷ്യർ വിലപിക്കുന്നൊരു ദിവസമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ വിചാരണ എൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമെന്നൊരു ചിന്ത രൂഢമൂലമാക്കി മുന്നോട്ടു പോയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് വിശുദ്ധി നേടിയെടുക്കാൻ നമുക്ക് കഴിയും. അത് മുഖേന സ്വർഗത്തിൻ്റെ അവകാശികളാകുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിയും. ഇനി നമ്മൾ ഈ ലോകത്തുള്ള മനുഷ്യരെ പരിശോധിക്കുമ്പോൾ രണ്ട് രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അന്ത്യനാളിനെക്കുറിച്ച് വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, ഏതൊരു വിശ്വാസിയിലും ഉണ്ടാകേണ്ടുന്ന രൂപത്തിൽ, സംശയമൊന്നുമില്ലാത്ത രൂപത്തിൽ അന്ത്യനാൾ സംഭവിക്കുമെന്നും സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, വിചാരണയുണ്ട് എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം സംശയമില്ലാതെ ഉണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമാണ്. അതിൽ സംശയമുണ്ടായാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കുഫ്രിയിലാണ് ആപതിക്കുന്നത്. രണ്ടാമത്തേത്, ആ അതിനേക്കാളൊന്നും കൂടി വലിയ രൂപത്തിൽ ജീവിതത്തിലെല്ലാ സന്ദർഭങ്ങളിലും പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകുന്ന, ഓരോ വാക്ക് പറയുമ്പോഴും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പരലോകത്ത് എനിക്കുണ്ടാകുമല്ലോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, അവരാണ് മനസ്സിൽ ഈമാൻ ശക്തമായ ആളുകൾ. റാസിഖൂന ഫിൽ ഇൽം എന്ന് പറഞ്ഞതുപോലെ ഈമാനിൽ ഒരു ശക്തി കൈവരിച്ച ആളുകളെന്ന് പറയുന്നത് അവരാണ്. സലഫുസ്വാലിഹിങ്ങളെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈയൊരു ചിന്തക്കവർ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം അച്ചൈമി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നുണ്ട്, മസൽതു നഫ്സി ഫിൽ ജന്ന, ഞാൻ എൻ്റെ മനസ്സിനെ സ്വർഗത്തിലാണ് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കി. എങ്ങനെ ഞാൻ എൻ്റെ ശരീരം സ്വർഗത്തിലാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കി, അതായത് ആ സ്വർഗത്തിൻ്റെ ഫലങ്ങൾ ഞാനിങ്ങനെ ഭക്ഷിക്കുന്നു, അതിലെ അരുവികളിൽ നിന്ന് ഞാനിങ്ങനെ വെള്ളം കുടിക്കുന്നു, അങ്ങനെയൊക്കെ ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. പിന്നീട് ഞാൻ എൻ്റെ മനസ്സിനെ, ഞാൻ എൻ്റെ ശരീരം നരകത്തിലാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കി. സഖൂമിൽ നിന്ന് ഭക്ഷിക്കുന്ന, അതിലെ ചലങ്ങൾ കുടിക്കുന്ന, അതിലെ എല്ലാവിധ ശിക്ഷയും ഏറ്റുവാങ്ങുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ എന്ന് സ്വയമൊന്ന് സങ്കല്പിച്ചു നോക്കി. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ശരീരമേ, ഏതാണ് നീ ഉദ്ദേശിക്കുന്നത്? നീ ഉദ്ദേശിക്കുന്നത് പരലോകമാണ്, പരലോകത്തെ ആ സ്വർഗമാണ് എങ്കിൽ ആ സ്വർഗം നേടിയെടുക്കാവുന്ന രൂപത്തിൽ നിനക്കിവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യാം. നീ അതല്ല എങ്കിൽ നിനക്കിവിടെ സൽക്കർമ്മം ചെയ്യാതിരിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിച്ചു എന്ന്. വിശ്വാസികളെ, ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ശക്തമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക എന്നത് എളുപ്പമാകും. നമ്മുടെ മനസ്സിനെ ശുദ്ധിപ്പെടുത്താൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. മഹത്വപ്പെടുത്തുക റബ്ബിന്റെ കലാമിനെ. നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഐ ടി ജാലകം. ഇന്നത്തെ ഐ ടി ജാലകത്തിൽ ജമീൽ ആപ്പിലെ പുതിയ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുകയാണ്. ഷാനിദ് മലയിൽ നമ്മുടെ കൂടെ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ദീനി കാര്യങ്ങളിൽ ചിട്ട വരുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്കൊരു ഫോളോ അപ്പ് ആവശ്യമുണ്ടാവും, അല്ലേ? ഒരു ട്രാക്കിംഗ് സംവിധാനം പലപ്പോഴും ആവശ്യമുണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നൊക്കെ ഉറപ്പുവരുത്താനും നമ്മളെ ഓർമ്മപ്പെടുത്താനൊക്കെ. അങ്ങനെയുള്ളൊരു സംഗതി നമ്മളെ ജമീൽ ആപ്പിൽ വന്നിട്ടുണ്ട്. ജമീൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ZAMEEL എന്ന് സെർച്ച് ചെയ്യുക. ആൾറെഡി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, ഉറപ്പുവരുത്തുക. പുതിയതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഡെയിലി പ്ലാനർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ജമീൽ ആപ്പിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി പ്ലാനർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാനിങ് ചെയ്യാൻ പറ്റും. ഒന്ന് നമസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ, ഓരോ നമസ്കാരത്തിന് മുന്നിലുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തൊക്കെ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെയുള്ളത് നമുക്ക് ഖുർആൻ ഗോൾസാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 30 ദിവസം കൊണ്ട് ജുസ് തീർക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെ നമുക്ക് ആ ഒരു പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ 2 മാസം കൊണ്ടാണോ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ദിവസം എത്രയാണ് നമ്മൾ ഓതേണ്ടതെന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. അങ്ങനെ നമുക്ക് ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഖുർആൻ ഇതിൻ്റെ അകത്ത് തന്നെ തുറക്കാൻ പറ്റും. തുറന്നിട്ട് നമുക്ക് ഓരോ പേജ് ആയിട്ട് നമുക്ക് ഓതാൻ പറ്റും. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഓതിയ പേജുകൾ എത്രയാണ് അതവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകും ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മൾ എത്ര പേജ് ഓതിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ശേഷം ഇവിടെ കാണിച്ചു തരും നമ്മൾ ടോട്ടൽ എത്ര ഓതേണ്ടിയിരുന്നു, എത്ര ഓതിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ 30 ദിവസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രമദാനാണെങ്കിൽ 30 ദിവസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പേജ് ഓതിയിട്ടുണ്ട്, ഇനി എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, ഇവിടെ കൃത്യമായിട്ട് കണക്കുകൾ കാണിച്ചു തരും. ഇപ്പോൾ നമ്മളൊരു ദിവസം ഇപ്പം 5 പേജ് അല്ലെങ്കിൽ 10 പേജാണ് ഓതേണ്ടതെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണ് കണക്കുള്ളത്. അപ്പോൾ നമ്മൾ 5 ഓതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കാണിച്ചു തരും 5 ഓതിയിട്ടുണ്ട്, ബാക്കി 5 പേജും കൂടി നിങ്ങൾ ഓതാൻ ബാക്കിയുണ്ടെന്നൊക്കെ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, അതുപോലെ നമ്മൾ എത്ര ദിവസങ്ങളിൽ ഓതിയിട്ടുണ്ട് ഇല്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. വളരെ ഒരു വളരെ സിമ്പിളായിട്ടാണിത് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡെയിലി പ്ലാനർ എന്നാണ് അതിൻ്റെ പേര്. പേര് ഓർത്തിച്ചാൽ മതി, ജമീൽ ആപ്പിൽ ഡെയിലി പ്ലാനറാണ്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഖുർആൻ ഓതുന്ന സംഗതികൾ എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ നമസ്കാരം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൽ ഇങ്ങനെ ഓരോ നമസ്കാരം, ഇപ്പോൾ തഹജ്ജുദ്, ഫജറിന് മുന്നിലുള്ള പിന്നെ സുന്നത്ത്, അതുപോലെ ദുഹറിന് കൂടെയുള്ള സുന്നത്ത്, അങ്ങനെ ഓരോന്ന് ടിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ടിക്ക് ഇടാനും ഓഫ് ആക്കാനൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം പ്രോഗ്രസ്, 13-ൽ 7 ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമസ്കാരത്തിൻ്റെ ഒരു ട്രാക്ക് ചെയ്യാം, നമുക്ക് സ്വന്തത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെയുള്ളത് ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം രാവിലെയുള്ള അതുക്കാറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഹാബിറ്റ്സ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് ബൈ ഡിഫോൾട്ട്, അതായത് ആൾറെഡി ഇതിൽ സെറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ രാവിലത്തെ ദിക്കറുകൾ ചൊല്ലി, അപ്പോൾ അത് ടിക്ക് ഇട്ടു. അപ്പോൾ ഈ ഒരു ഡേറ്റ്, ഇപ്പം ഇവിടെ ഡേറ്റ് കാണിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഡേറ്റ്, ആ ഡേറ്റിൽ ഞാനിത് രാവിലെ ദിക്കറ് ചൊല്ലിയിട്ടുണ്ട്, പാപമോചനം തേടിയിട്ടുണ്ട്, അത് ടിക്ക് ഇട്ടു. അതുപോലെ സദഖ ചെയ്തിട്ടുണ്ട്, അത് ടിക്ക് ഇട്ടു. പീസ് റേഡിയോ കേട്ടു, അഹ്ലു സുന്ന പഠനം ചെയ്തു. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതിൽ ഇങ്ങനെ ടിക്ക് ചെയ്തൊക്കെ. അപ്പോൾ ഇതിൽ ആളുടെ ഉള്ള ലിസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിയത് ആഡ് ചെയ്യാം, വേറൊരു പുതിയ നല്ല കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാസ്ക്കായിട്ട് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ ടൈറ്റിലും കാര്യം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം, നമുക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ഒരു സംഗതി എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ മരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത്, അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി ട്രാക്കറിൽ ആഡ് ചെയ്യാം. അതായത് നമുക്ക് ചെയ്യാവുന്ന ദീനി കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ പരിഗണന നൽകിയിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പിന്നെ ചിട്ടക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കൊരു ഒരു ആപ്പ്, ഒരു റിമൈൻഡർ, ഒരു സഹായം എന്നുള്ള രൂപത്തിലാണ് ഇവിടെ വരിക. അതുപോലെ നമ്മുടെ ഖുർആനിൻ്റെ ഈ ഒരു റിമൈൻഡറിൽ എങ്ങനെ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസത്തത് ഓതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് റിമൈൻഡർ വരും. റിമൈൻഡറിൽ കാണിച്ചു തരും ഇത് പിന്നെ നമ്മൾ ഇന്നത്തെ ചെയ്തിട്ടില്ല, അത് ചെയ്യാനുണ്ടോ എന്നുള്ള റിമൈൻഡറൊക്കെ വരും. ഒരു നല്ലൊരു വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് അത് ഉപയോഗിച്ച് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഡെയിലി പ്ലാനർ എന്നുള്ള ഒരു ഓപ്ഷനിലുള്ളത്. ഇനിയും ഇൻഷാല്ലാ ഒരുപാട് ഓപ്ഷൻസ് ജമീലിൽ വരും. മാഷാല്ലാ, അതിൻ്റെ ഒരു ടീം അതിൻ്റെ ബാക്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അർഹമായ പ്രതിഫലം തരട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോയിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ഐടി ജാലകം. ജമീൽ ആപ്പിലെ പുതിയ ഫീച്ചറുകളായ നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്കുറുകൾ മറക്കാതിരിക്കാൻ, ഇങ്ങനെയുള്ള പുതിയ ഫീച്ചേഴ്സുകളാണ് ഇന്ന് ഐ ടി ജാലകത്തിൽ പരിചയപ്പെട്ടത് നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായത് ഷാനിദ് മലയിൽ.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് യുഗചരിതം. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ യുഗചരിതത്തിലൂടെ വായിക്കുന്നത്. അമ്പരിപ്പിക്കുന്ന സന്തോഷവാർത്ത. ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. അങ്ങനെ അവനെ ഗർഭം ധരിക്കുകയും എന്നിട്ടതുമായി അവൾ അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ 19:22. പരിശുദ്ധമായ ഭവനത്തിൽ പരിശുദ്ധരായ ആളുകളുടെ മേൽനോട്ടത്തിൽ പരിശുദ്ധയായാണ് മറിയം വളർന്നത്. യാതൊരു ദുർവൃത്തിയും അവൾ ചെയ്തിട്ടില്ല. താൻ എങ്ങനെയാണ് ഗർഭിണിയായത് എന്നതിനെപ്പറ്റി അവൾക്ക് നന്നായി അറിയാം. നാട്ടുകാർക്കും വീട്ടുകാർക്കും സംഭവം അറിയില്ലല്ലോ. നടന്നത് എന്തെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? ജനങ്ങൾ അറിഞ്ഞാൽ എന്തെല്ലാം പറയും? ഇങ്ങനെ നൂറുകൂട്ടം ആകുലതകൾ മനസ്സിൽ മാറിമാറി വരുന്നു. അങ്ങനെ ആരും അറിയാത്ത അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു. സാധാരണ ഒരു സ്ത്രീയുടെ ഗർഭകാലം എത്രയാണോ അതുപോലെ തന്നെയാണ് മറിയം ബീവിയുടെയും ഗർഭകാലം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതരും പറയുന്നത്. ഗർഭകാലത്ത് തനിച്ച് ഒരു സ്ഥലത്ത് കഴിഞ്ഞുകൂടവെ അവർക്ക് പ്രസവവേദന തുടങ്ങി. അള്ളാഹു പറയുന്നു, അങ്ങനെ പ്രസവവേദന അവളെ ഒരു ഈന്തപ്പന മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവളാവുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വിശുദ്ധ ഖുർആൻ 19:23. പ്രസവവേദന ശക്തമായി. കൂടെ ആരുമില്ലാത്ത അവർ നടന്ന് ഒരു ഈത്തപ്പനയുടെ സമീപമെത്തി. ആ ഈത്തപ്പനയിലേക്ക് ചാരിയിരുന്നു മറിയം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദനക്കൊപ്പം പ്രസവവേദന കൂടി വന്നപ്പോൾ, ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവളാവുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞുപോയി. ദുരിതമനുഭവിക്കുന്ന സമയത്ത് മരണത്തെ കൊതിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തനിക്കു ബാധിച്ചിട്ടുള്ള ദുരിതത്താൽ മരണത്തെ കൊതിക്കരുത്. അങ്ങനെ ചെയ്യാതെ കഴിയില്ലെങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ, അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. അല്ലാഹുവേ, എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത്. അത് അഥവാ മരണം അവന് വരുന്നതിന് മുമ്പായി അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. നിശ്ചയം നിങ്ങൾ ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നതാകുന്നു. നിശ്ചയം ഒരു വിശ്വാസിക്ക് അവൻ്റെ ആയുസ് നന്മയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള നബി വചനങ്ങൾ മരണത്തെ കൊതിക്കരുതെന്നാണല്ലോ അനുശാസിക്കുന്നത്. എന്നാൽ മറിയം മരണം കൊതിച്ചു പോകുന്നു. പണ്ഡിതന്മാർ ഇതു സംബന്ധമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുന്നു, എന്നാൽ മറിയം നിശ്ചയമായും അവർ മരണത്തെ കൊതിച്ചത് രണ്ടു കാരണത്താലാകുന്നു. ഒന്ന്, അവരുടെ ദീനിൽ മോശമായത് ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് അവർ പേടിച്ചു. അത് അവർക്കൊരു പരീക്ഷണമാണല്ലോ. രണ്ട്, ജനങ്ങൾ അവർ കാരണത്താൽ അപവാദ പ്രചരണവും വ്യാജവാർത്തയും വ്യഭിചാര കുറ്റവും ഉണ്ടാക്കി അതിൽ പതിക്കും. അത് അവരുടെ തകർച്ചയാണല്ലോ. ഫിത്നയുടെ സന്ദർഭത്തിൽ മരണത്തെ കൊതിക്കൽ അനുവദനീയമാണെന്നതിന് ഇതിൽ തെളിവുണ്ട്. കാരണം ഈ കുട്ടിയുടെ ജനനത്താൽ താൻ പരീക്ഷിക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കി. ഇബ്നു കഥീർ, തന്റെ മതപരമായ ജീവിതത്തിൽ വല്ല അപകടവും സംഭവിക്കുന്നത് വലിയ പരീക്ഷണമാണല്ലോ. അതുപോലെ മറ്റൊരാളെപ്പറ്റി കളവ് പറയലും അപവാദം പ്രചരിപ്പിക്കലും അയാളുടെ നാശത്തിന് കാരണമാകും. ഇതെല്ലാം വലിയ ഫിത്നയാണ്. ഇപ്രകാരം ഫിത്ന ഭയപ്പെടുന്ന സന്ദർഭത്തിൽ മരണത്തെ കൊതിക്കുന്നത് അനുവദനീയവുമാണ്. ഇമാം ഖുർത്തുബിയുടെ അത്തദ്ക്കിറ എന്ന കിതാബിൽ ദീൻ നഷ്ടപ്പെടുമെന്ന പേടി കാരണം മരണത്തെ കൊതിക്കലും അതിനുവേണ്ടി പ്രാർത്ഥിക്കലും അനുവദനീയമാണ് എന്നു പറയുന്ന ഒരു അധ്യായം തന്നെ കാണാവുന്നതാണ്. ഇമാം മാലിക് മുവത്തയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥന ഇപ്രകാരം കാണാം. തീർച്ചയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്രകാരം പറയും, അല്ലാഹുവേ, നന്മകൾ ചെയ്യാനും തിന്മകൾ വെടിയാനും സാധുക്കളെ സ്നേഹിക്കാനും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇനി ജനങ്ങളിൽ ഫിത്ന ഉദ്ദേശിച്ചാൽ ഞാൻ പരീക്ഷിക്കപ്പെടാതിരിക്കാൻ നീ എന്നെ നിന്നിലേക്ക് പിടിക്കണമേ. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണം വ്യാപിപ്പിക്കുകയും പ്രായം കൂടുകയും ആരോഗ്യം ദുർബലമാകുകയും ചെയ്ത സന്ദർഭത്തിൽ വല്ല വീഴ്ചയും സംഭവിക്കുമോ എന്ന പേടിയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചത് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ന് പറയുന്നതുവരെ അന്ത്യദിനം സംഭവിക്കുന്നതല്ല. മതപരമായ നിഷ്ഠയോടുകൂടി ജീവിക്കാൻ കഴിയാത്ത കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്രകാരം മരണത്തെ കൊതിക്കുന്നത് അനുവദനീയമാണ്. എന്നാൽ ഭൗതികമായ വല്ല ആപത്തും വരുന്ന സാഹചര്യത്തിൽ ഒരാളും മരണത്തെ കൊതിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ കൊതിക്കുന്നതിനെ തൊട്ട് വിലക്കിയത് ഈ അർത്ഥത്തിലാകുന്നു എന്ന് മനസ്സിലാക്കാം. ഇൻഷാല്ലാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, അമ്പരപ്പിക്കുന്ന സന്തോഷവാർത്ത. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിങ്ങിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: സമഗ്രമായ വിശുദ്ധ ഖുർആൻ പഠനം ലക്ഷ്യമിട്ടുകൊണ്ട് പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 28 ക്ലാസ് ആണ് ഇനി നാം കേൾക്കുന്നത്. ദുആക്ക് ഉത്തരം ലഭിക്കുവാൻ ക്ലാസ് എടുത്തുകൊണ്ട് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ എന്ന ആയത്ത് വിശദമായി പഠിക്കുകയുണ്ടായി. അവസാനം ഒരു മസ്അല പറഞ്ഞാണ് നമ്മൾ അതിലെ വിശദീകരണം അടുത്ത എപ്പിസോഡിലെന്ന് പറഞ്ഞ് നിർത്തിയത്. പ്രസ്തുത മസ്അല, ദുആ ചെയ്യുന്നവർക്ക് ഉത്തരമേകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് വിശുദ്ധ ഖുർആൻ പല വചനങ്ങളിൽ അറിയിച്ചതുമാണ്. എന്നിട്ടും എന്തേ പലരുടെയും ദുആക്ക് ഉത്തരമില്ലാതെ പോകുന്നു? ഇതായിരുന്നു പ്രസ്തുത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പ്രാമാണികർ പലരും പലതായി പരാമർശിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയവും ഹൃദ്യവുമായത് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി ലി മൻ സഅലാനി ദവാഇ ശാഫി എന്ന വിശ്വപ്രസിദ്ധ രചനയിൽ ഉണർത്തിയതാണ്. അദ്ദേഹം ദുആയെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നു, വകദാലിക ദുആ ഫഇന്നഹു മിൻ അഖ്വൽ അസ്ബാബ് ഫി ദഫ്ഇൽ മക്റൂഹി വഹുസൂലിൽ മത്ലൂബ്. അനിഷ്ടം ചെറുക്കപ്പെടുന്നതിൽ, ഇഷ്ടകരമായത് ലഭ്യമാകുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു സബബാണ്, കാരണമാണ് ദുആ. വലാക്കിൻ ഖദ യതഖല്ലഫു അൻഹു അസറുഹു. എന്നാൽ ദുആന്റെ ഫലം ചിലപ്പോൾ ദുആയെ തൊട്ട് പിന്തിയേക്കും. അതെന്തുകൊണ്ട്? മൂന്ന് കാരണങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഇമ്മാലി ദുഫിഹി ഫി നഫ്സിഹി. ഒന്നുകിൽ ദുആ സ്വയം അത് ദുർബലായിരിക്കും. ദുആ ചെയ്തവന്റെ ദുആ അവനിൽ നിന്ന് ദുർബലമായ അവസ്ഥയിലായിരിക്കും. ബി യകൂന ദുആ അൻ ലാ യുഹിബ്ബുഹുല്ലാ ലിമാ ഫീഹി മിനൽ ഉദ്വാൻ. ആ ദുആ അതിൽ അതിക്രമം, അന്യായമുള്ളതിനാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ദുആയായിരിക്കും. വ ഇമ്മാലി ദുഫിൽ ഖൽബ് വ ആദമി ഇഖ്ബാലിഹി അലല്ലാ. അല്ലെങ്കിൽ ദുആ ചെയ്യുന്നവന്റെ ഹൃദയം അത് ദുർബലായിരിക്കും, അള്ളാഹുവിലേക്ക് മുന്നിടുന്ന വിഷയത്തിൽ യഥാവിധം മുന്നിടാതെ, അതേപോലെ തന്നെ മനസ്സ് ആ ദുആയിൽ കേന്ദ്രീകരിക്കാതെ ദുആയിന്റെ സമയം. വാദമി ഇഖ്ബാലിഹി അലല്ലാ വജംഇയതിഹി അലൈഹി വഖ്തദ്ദുആ. അപ്പോൾ ഈ ദുർബല മനസ്സോടുകൂടി ദുആ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുആ, ഇബ്നുൽ ഖയ്യിം അതിനെ ചിത്രീകരിക്കുന്നത് ഫയകൂനു ബി മൻസിലത്തിൽ ഖൗസ് അർറഖ് ജിദ്ദൻ എന്നാണ്. ദുആ അമ്പ് സഹമാണ്. ഈ അമ്പയ്യണമെങ്കിൽ വില്ല് ഉറച്ചതായിരിക്കണം, ശക്തമായിരിക്കണം. ദുർബലമായ മനസ്സിൽ നിന്ന് ദുആ പോകുമ്പോൾ ആ ദുർബലമായ മനസ്സ് ഉറപ്പില്ലാത്ത വില്ല് പോലെ, വില്ലും ഞാനും ഉറപ്പില്ലാത്തതാണ് എങ്കിൽ പിന്നെ അതിൽ നിന്ന് തെറിക്കുന്ന അമ്പ് അത് ദുർബലമായിരിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. പിന്നെ അദ്ദേഹം മൂന്നാമത്തെ കാരണം പറയുന്നത്, വഇമ്മാലി ഹുസൂലിൽ മാനിയ മിനൽ ഇജാബ. ഒന്നുകിൽ ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്നതിനാലായിരിക്കും. ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടൽ എങ്ങനെ? മിൻ അക്ലിൽ ഹറാം, ഹറാം തിന്നുക. വദ്ദുൽമ്, അന്യായം പ്രവർത്തിക്കുക. വറൈനി ദുനൂബ് അലൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ പാപക്കറ പറ്റി. ഇതൊക്കെ ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും അതിൻ്റെ ഫലം ലഭ്യമാകുന്നില്ല, വൈകുന്നു? അപ്പോൾ ഒന്നുകിൽ ദുആ തന്നെ ദുർബലം, അല്ലെങ്കിൽ ദുആ ഇരിക്കുന്നവൻ്റെ കൽബ് ദുർബലം, അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ എന്നാണ്. അദ്ദേഹം അതിൻ്റെ തെളിവുകളൊക്കെ ധാരാളമായി നരത്തുന്നുണ്ട്. ഉദുള്ളാഹു വ അൻതും മുഖിനൂന ബിൽ ഇജാബ വഅലമു അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ. ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അശ്രദ്ധമായവൻ്റെയും കാര്യഗൗരവമില്ലാത്തവൻ്റെയും കൽബിൽ നിന്ന് ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നിങ്ങൾ അറിയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനമാണ്. അപ്പൊ കൽബിന് ഉറപ്പ് വേണം, ദുആ യഥാവിധമാകണം. ദുആ ഇരക്കുന്നവൻ അവനൊരിക്കലും ശക്തിയില്ലാത്ത വില്ല് പോലെ, ഉറപ്പില്ലാത്ത ഞാണു പോലെ അമ്പയ്യുന്നവനാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അത് നിറവേറാതെ പോകുന്നത്? അതാണ് ഇബ്നുൽ ഖയ്യിം ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള എന്നവർ കിതാബു സുഹുദിൽ ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിയർക്ക് ഒരു പരീക്ഷണം ഉണ്ടായി. അപ്പോൾ ആ പരീക്ഷണം ഉയർത്തപ്പെടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അവര് അവരുടെ കൂടെയുള്ള നബിയോടൊപ്പം പുറപ്പെട്ടു എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നബിക്ക് വഹി നൽകി ഈ ഇസ്രായേലിനോട് ആ നബി പ്രസ്താവിക്കാൻ പറയാൻ എന്താ പറയേണ്ടത്? അന്നക്കും തഖ്റുജൂന ഇല സഈദി ബി അബ്ദാനിൻ നജിസ, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾക്കേറ്റ പരീക്ഷണം ഉയർത്താൻ ദുആ ചെയ്യാൻ പുറപ്പെടുന്നത് മലിനമായ ശരീരത്തോടു കൂടിയാണ്. വതർഫൗന ഇലയ്യ അകുഫൻ ഖദ് സഫഖ്തും ബിഹദ്ദിമ, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഉയർത്തുന്ന കൈകൾ രക്തക്കറ പറ്റിയ കൈകളാണ്. വമലഅ്തും ബിഹാ ബുയൂതകും മിനൽ ഹറാം, ആ കൈകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഹറാമിനെ നിറച്ചിട്ടുള്ളത്. അതിനാൽ الآن حين اشتد غضبي عليكم ولن تزدادوا مني إلا بعدا, എന്റെ കോപം ഇപ്പോൾ നിങ്ങളുടെ നേരെ കഠിനമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് എന്നോട് ദുആ ചെയ്താലും നിങ്ങൾ എന്നിൽ നിന്ന് അകലുന്നത് വർദ്ധിക്കുകയല്ലാതെ എന്നോട് അടുക്കാൻ സാധ്യമല്ല എന്ന് വഹി നൽകി എന്നാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ദുആ അള്ളാഹു സുബ്ഹാനഹു വതാല ഉത്തരം നൽകണമെങ്കിൽ, അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു നിറവേറ്റണമെങ്കിൽ അതിന് വിഘ്നമാകുന്ന തടസ്സമാകുന്ന വിഷയങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ സാധൂകരിക്കുന്ന അതിനെ ശക്തിപ്പെടുത്തുന്ന കുറേ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് വദ്ദുആഉ മിൻ അംഫഇൽ അദ്വിയ, ദുആ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ്. വഹു അദുവുൽ ബല, പരീക്ഷണത്തിന്റെ ശത്രുവാണ് ദുആ. യുദാഫിഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു, പരീക്ഷണത്തെ ദുആ ചെറുക്കും, അതിനെ കൈകാര്യം ചെയ്യും, പരീക്ഷണം ഇറങ്ങുന്നതിനെ തടുക്കും. വയർഫഹു, ഇറങ്ങിയ പരീക്ഷണത്തെ ഉയർത്തും. ഔ യുഹഫിഫുഹു, അല്ലെങ്കിൽ പരീക്ഷണത്തെ ദുആ ലഘൂകരിക്കും. ഇദാ നസൽ, അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ. വഹുവ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധമാണ്. ഇതൊക്കെ പറഞ്ഞ് അലിയിൽ നിന്ന് ഇമാം ഹാക്കിം നൽകിയ നിവേദനം കൊടുക്കുന്നുണ്ട്. ഒരു തിരുമൊഴി, അദ്വാഉ സിലാഹുൽ മുഅ്മിൻ വ ഇമാദുദ്ദീൻ വ നൂറു സമാവാത്തി വൽ അർദ്, ദുആ എന്നാൽ വിശ്വാസിയുടെ ആയുധമാണ്, ദീനിന്റെ നെടുന്തൂണാണ്, വാനങ്ങളുടെയും ഭുവനങ്ങളുടെയും ദീപ്തിയും പ്രകാശവുമാണ്. വലഹു മാൽ ബലാഇ സലാസു മഖാമാത്ത്, പരീക്ഷണത്തോടൊപ്പം ദുആക്ക് മൂന്ന് മഖാമാത്ത് സ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു ഖയ്യിം ആ മൂന്ന് മഖാമുകൾ നൽകുന്നുണ്ട്. ഏതാണവ? അഹദുഹ അൻ യകൂന അഖ്വാ മിനൽ ബലാ ഫയദ്ഫഉ, ദുആ പരീക്ഷണത്തേക്കാൾ ശക്തമായതാവുക. ഒരു വ്യക്തി ദുആ ചെയ്യുന്നു പരീക്ഷണത്തിന്റെ വിഷയത്തിൽ, ആ പരീക്ഷണത്തെക്കാൾ ശക്തമാണ് ദുആ എങ്കിൽ ഫയദ്ഫഉ, ദുആ പരീക്ഷണത്തെ ചെറുക്കും തടുക്കും. ഐ യകൂന അദ്അഫ മിനൽ ബല, എന്നാൽ ദുആ പരീക്ഷണത്തെക്കാൾ ശക്തി കുറഞ്ഞതാണ് എങ്കിൽ, ദുർബലമാണ് എങ്കിൽ, ഫയഖ്വ അലൈഹിൽ ബല, പരീക്ഷണം പ്രാർത്ഥനയെ ദുആഇനെ ദുആഇന്റെ മേൽ ശക്തി നേടും. ഫയുസാബു ബിഹിൽ അബ്ദ്, അപ്പോൾ ആ പരീക്ഷണം പ്രാർത്ഥനയെ തോൽപ്പിച്ച് ദുആഇനെ തോൽപ്പിച്ച് ആ ദാസനെ ഏൽക്കും. വലാക്കിൻ ഖദ് യുഖഫിഫുഹു വ ഇൻ കാന ദഈഫൻ, എന്നാൽ ദുആ ദുർബലമാണെങ്കിലും ദുആ നിർവഹിച്ചതിനാൽ പരീക്ഷണത്തെ ലഘൂകരിക്കും, അത് ഭവിക്കുന്നതിനെ ചെറുത്തിട്ടില്ലെങ്കിലും അതിനെ ലഘൂകരിച്ചേക്കും എന്നാണ് അദ്ദേഹം എന്നാണ് ഹദീസിന്റെ ആ പ്രയോഗത്തിലുള്ളത്. പിന്നെ മൂന്നാമത്തേത് അയ്യ തഖാവമ, ദുആയും പരീക്ഷണവും ഒരേ അളവിൽ, അപ്പൊ എന്ത് ചെയ്യും? ഒന്നൊന്നിനെ ചെറുത്തുകൊണ്ട് നിൽക്കും. വയംന കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബഹു എന്നാണ്. ദുആയും പരീക്ഷണവും പ്രതിരോധി തീർക്കും, ദുആ ഇറന്നവനെ ചെറുക്കും, ദുആ ബലായിനെ പ്രതിരോധിക്കും. അങ്ങനെ ദുആ കാരണത്താൽ ഈ ബലാ പരീക്ഷണം ഭവിക്കാതെ ഇരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് തിരുമൊഴികൾ ധാരാളം ഉദ്ധരിച്ചു. അതിൽ ഒരു തിരുമൊഴി അദ്ദേഹം നൽകിയത് അദ്ദുആഉ യംഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ, വന്നു ഭവിച്ച പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ ദുആ ഉപകരിക്കും, വന്നു ഭവിച്ചിട്ടില്ലാത്തതിനും ദുആ ഉപകരിക്കും. ഫഅലൈക്കും ഇബാദല്ലാഹി ബിദുആ, അതുകൊണ്ട് അടിയാറുകളെ നിങ്ങൾ ദുആ ചെയ്യണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് അത് അദ്ദേഹം പ്രത്യേകം നൽകുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാലാന്റെ വാഗ്ദാനം ഉജീബു, ഞാൻ ഉത്തരം തരും എന്ന വാഗ്ദാനം, അത് പുലരാൻ അത് നിവർത്തിക്കപ്പെടാൻ ദുആ ഇരക്കുന്നവനും ദുആ ഇരക്കുന്നവന്റെ കൽബും ഒക്കെ ശരിയാവണം എന്നുള്ളതാണ്. സുന്ദരമായ ഇബ്നുൽ ഖയ്യിം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ദുആയോടൊപ്പം മനസ്സിന്റെ സാന്നിധ്യം, അതുപോലെ തേടുന്ന വിഷയത്തിൽ മനസ്സ് ശിഥിലമാവാതിരിക്കൽ, പിന്നെ ഉത്തരം ലഭിക്കപ്പെടുന്ന ആറ് സമയങ്ങളിൽ ഒരു സമയത്ത് ആ ദുആ ഒത്തുവരൽ ഇതൊക്കെ ആയാൽ, എന്നിട്ട് അദ്ദേഹം ആ ആറ് സമയങ്ങൾ, രാവിൻ്റെ അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗം, അതുപോലെ ബാങ്ക് വിളിയുടെ സമയം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലെ സമയം, അതേപോലെ നിർബന്ധ നിസ്കാരങ്ങളുടെ അവസാന സമയം, വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ കയറുന്ന സമയം, അതേപോലെ വെള്ളിയാഴ്ച ദിവസം തന്നെ അസറിന് ശേഷമുള്ള അസ്തമയത്തിൻ്റെ ആ അവസാന സമയം, ഈ സമയങ്ങളിൽ ദുആ ആവുക, ഒത്തുവരിക. പിന്നെ വസാദ ഖുശുഉൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഭക്തിയോടൊത്ത് ദുആ വരിക. വൻകിസാറം ബൈന യദൈ റബ്, റബ്ബിനു മുമ്പിൽ ഭവ്യമായി, വദുല്ലൻ വതദറുഅൻ വരീഖതൻ, ഭക്തി പുരസരം വിനയാനിതത്വം തുളുമ്പി, വസ്തഖ്ബല ദാഇയ അൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ട്, വകാന അലാ തഹാറത്തിൻ, ശുദ്ധിയിൽ, ورفع يديه الى الله تعالى الله لك ഇരു കൈകളും ഉയർത്തി, وبدا بحمد الله الحمد لله തുടങ്ങി, وثنا عليه الله വായത്തി പുകഴ്ത്തി ദുആ തുടങ്ങി, ثم ثنا بالصلاه على محمد عبده صلى الله عليه وسلم رسول صلى الله عليه وسلم അതിന്റെ പേരിൽ സലാത്ത് ചൊല്ലി, ثم قدم بين يدي حاجته التوبه والاستغفار, തന്റെ ആവശ്യം അല്ലാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി, പിന്നെ ആവശ്യം പറഞ്ഞു തുടങ്ങി, ثم دخل على الله وعلح عليه بالمساله, ആ ആവശ്യത്തിൽ അള്ളാഹുവോട് അലട്ടി അലട്ടി ചോദിച്ചു. ഇങ്ങനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഉത്തരം ലഭിക്കാൻ എങ്ങനെ ദുആ ചെയ്യണം എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ധാരാളം അതിൽ വായിക്കാനുണ്ട്. അൽ ജവാബുൽ കാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹൽ രചന ഈ വിഷയത്തിൽ വളരെ സുന്ദരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ കേൾപ്പിച്ചത്. എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും ഉത്തരം വരുന്നില്ല? നമ്മൾ ഇവിടെ ഉജീബു ദഅവത ദാഇദാൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അള്ളാഹു വാക്ക് നൽകുന്നത് ഇവിടെ പഠിക്കുമ്പോൾ പലരും പറയുന്നൊരു വിഷയമാണ്, എന്തുകൊണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ലഭിക്കുന്നില്ല, അള്ളാഹു വാഗ്ദാനം ചെയ്ത് എന്നോട് കനിയുന്നില്ല, അതെന്തുകൊണ്ട്, അതെങ്ങനെ തരപ്പെടണം? ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇവിടെ പ്രാമാണികരിൽ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ ഉദ്ധരിച്ചത്. അദ്ദേഹം ധാരാളം വിഷയങ്ങൾ, അതിൽ ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ, ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ പലതും പലപ്പോഴും ദുആ ഇരക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുആ ഇരക്കണമെന്നുള്ള അറിവല്ലാതെ അതെങ്ങനെ എപ്പോൾ എവിടെ ഏത് രീതിയിൽ എന്നതിൽ വലിയ പരിജ്ഞാനമോ ബോധമോ ഇല്ലാത്ത അവസ്ഥയാണ്. പൂർവികർ ദുആ ചെയ്യുമ്പോൾ ദുആ ഇരക്കണമെന്ന അറിവ് മാത്രമുള്ളവരായിരുന്നില്ല, പിന്നെയോ അതെങ്ങനെ എപ്പോൾ എവിടെ ഏത് രീതിയിൽ അതിലൊക്കെ ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അദബുൽ മുഫ്രദിൽ ജാബിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ഈ മസ്ജിദുൽ ഫതഹിന്റെ ചരിത്രം വായിക്കുമ്പോൾ വായിക്കുന്ന ഒരു വിഷയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഫതഹിൽ വെച്ച് ദുആ ചെയ്തു. തിങ്കളാഴ്ച ദുആ ചെയ്തു, ചൊവ്വാഴ്ച ദുആ ചെയ്തു, ബുധനാഴ്ച ദുആ ചെയ്തു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്തുജീബ ലഹു ബൈന സ്സലാത്തൈനി മിൻ യൗമിൽ അർബിഅ, ബുധനാഴ്ച ദിവസം രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെട്ടു എന്നാണ്. റസൂലുള്ളാഹി തേടിയത് രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ബുധനാഴ്ച ദിവസം ഉത്തരം അരുളപ്പെട്ടു എന്നാണ്. ബുഹുറിന്റെയും അസറിന്റെയും ഇടയിൽ ഉത്തരം ലഭിച്ചു എന്നാണ്. അപ്പൊ ജാബിർ റളിയല്ലാഹു തആലന് പറയാണ്, വലം യൻസിൽ ബി അംറു മുഹിമ്മുൻ ഗായിബുൻ ഇല്ലാ തവഖൈതു തിൽകസാ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു കാര്യം ദുആ ചെയ്യപ്പെടേണ്ടതായ രീതിയിൽ വന്നിട്ടുണ്ട് എങ്കിൽ, ഇല്ലാ തവഖൈതു തിൽകസാ എന്നാണ്, ഞാൻ ആ സമയം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതും. ഏത് സമയം? ബുധനാഴ്ച ബുഹുറിന്റെയും അസറിന്റെയും ഇടയിൽ. ഫദഅഉതുല്ലാഹ ഫീഹി ബൈന സ്സലാത്തൈനി യൗമൽ അർബിഅഇ ഫീ തിൽകസാ, ബുധനാഴ്ച ആ സമയം രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്താൽ ഇല്ല അറഫ്തുൽ ഇജാബ, അള്ളാഹുവിൽ നിന്നുള്ള ഇജാബത്ത് എനിക്ക് ബോധ്യപ്പെടാതിരുന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ഉദ്ധരിച്ചത് അങ്ങനെയായിരുന്നു സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഉജീബു ദഅവത ദാഇദാ ദഅൻ എന്ന ആയത്ത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അനുബന്ധമായിട്ട് ചില മസാലകൾ ദുആയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്കാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആയത്തിന്റെ ബാക്കി ഭാഗമാണ്. ഫലിയസ്തജീബൂലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. ഇവിടെ തുടക്കത്തിൽ ഫ, പിന്നെ ല, യസ്തജീബൂലി, അതിൽ ഫ, ഫ തഫ്രീഅ് എന്ന് പറയും, തഫ്രീഅന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവനായാൽ, ഇതാക്കും തൂജീബു ദാവത്തദ്ദായി ഫൽ യുജീബു അവാമിരി എന്നാണ്. എൻ്റെ കൽപ്പനകൾക്ക് അവർ ഉത്തരം ചെയ്യണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ആജ്ഞാപിക്കുകയാണ്. ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവരാണ് എങ്കിൽ എൻ്റെ കൽപ്പനകൾ എന്തുണ്ടോ ആ കൽപ്പനകൾക്ക് ഇദുആ ചെയ്യുന്നവർ ഉത്തരം നൽകണം. വലിയു മിനൂബി, എന്നെ അവർ വിശ്വസിച്ച് അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും വേണം എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. അവിടെ ഫ തഫ്രിയവിന്റെ ലാമ് ലാമുൽ അമർ എന്ന് പറയും. ല ഫൽ എന്നുള്ളിടത്ത് ലാമ് ലാമുൽ അമ്രാണ് എന്ന് പറഞ്ഞാൽ യസ്തജീബു എന്നുള്ളത് കൽപ്പനയാണ്. പിന്നെ യസ്തജീബു എന്ന ക്രിയയും അതിൻ്റെ ബാക്കി ഭാഗവും അതിവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തഫ്രി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി, ദുആ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവനാണ് എങ്കിൽ എൻ്റെ കൽപ്പനകൾ അതാണ് യസ്തജീബു എന്നാണ്, അതിന് ഉത്തരം ചെയ്യണം എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്തജാബ യസ്തജീബു, യസ്തജീബു എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയാണ്. പക്ഷെ ഇവിടെ കൽപ്പനക്ക എന്നുള്ളത് അറിയിക്കുന്നത് ഇലാമാണ്, ലാമുൽ അമർ. അപ്പോൾ ഇവിടെ യസ്തജീബു എന്ന് പറഞ്ഞാൽ യുജീബു എന്ന അർത്ഥത്തിൽ, ഇസ്തജാബ എന്ന് പറഞ്ഞാൽ അജാബ, ഉത്തരം ചെയ്തു. യസ്തജീബു എന്ന് പറഞ്ഞാൽ യുജീബു, അവർ ഉത്തരം ചെയ്യട്ടെ. അജാബ ഇസ്തജാബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ചോദ്യം, അതിനുള്ള ഉത്തരം നൽകൽ, തലബ് മക്കാൽ, പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യപ്പെടലാണ് എങ്കിൽ ജവാബുൽ മക്കാൽ, മക്കാലുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഉത്തരം നൽകുക. തലബ് മനാൽ, എന്തെങ്കിലും കാര്യം നൽകാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ജവാബുൽ മനാൽ, അത് നൽകിക്കൊണ്ട്, ആ സാധനം നൽകിക്കൊണ്ട് ഉത്തരം നൽകുക. അത് ഉജീബത്ത് ദഅവത്തുക്കുമാ എന്ന് പറഞ്ഞേ, മൂസ ഹാറൂൻ അലൈഹിമസ്സലാം അള്ളാഹിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് വാക്കാലുള്ള പ്രതികരണമല്ല, പിന്നെയോ പലതും നൽകാനുള്ള ആവശ്യമാണ്. അപ്പോൾ അത് നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതികരണം വന്നത്. ഏതായാലും ഇവിടെ യുജീബു എന്നതും യസ്തജീബു എന്നതും ഒരേ അർത്ഥത്തിൽ, പക്ഷെ ഈ യുജീബു എന്നതിനേക്കാൾ യസ്തജീബു എന്നതിൽ അക്ഷരങ്ങൾ കൂടുതലുണ്ട്, സീനും താവും കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ് സിയാദത്തുൽ മബ്ന സിയാദത്തുൽ ഫിൽമാന, നിർമ്മാണത്തിൽ കൂടുതലുണ്ട് എങ്കിൽ ആശയത്തിലും കൂടുതലുണ്ട്. അപ്പോൾ യുജീബു എന്ന് പ്രയോഗിക്കുന്നതിന് പകരം യസ്തജീബു എന്ന് പ്രയോഗിച്ചതിൽ നമ്മൾ പറഞ്ഞു ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകും.

0: നൽകിയ വിഷയത്തിലും അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രയോഗം. എന്താ വിശ്വാസികളെ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും നിങ്ങൾ ഉത്തരമേകൂ. അവിടെ ആ ഉത്തരമേകൽ, അത് ഇനിയൊരു ആവശ്യപ്പെടൽ ആവശ്യമില്ലാത്ത വിധം ഉള്ള ഉത്തരമേകൽ, അതാണ് ആ രീതിയിൽ അർത്ഥം തരുന്ന പ്രയോഗമാണ് ഇസ്തജീബു. അള്ളാഹു ഉത്തരം നൽകിയതിനെ കുറിച്ച് പ്രയോഗങ്ങൾ നമ്മൾ ധാരാളം വായിക്കണില്ലേ. വനൂഹൻ ഇദ്നാദാ മിൻ ഖബ്ൽ ഫസ്തജബ്നാ ലഹു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിന് മുമ്പ് വിളിച്ചു, അത് ഓർക്കാൻ പറയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരമേകി. അവിടെ ഫഅജബ്നാ ലഹു എന്നതിന് പകരം ഫസ്തജബ്നാ എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇനിയൊരു യാചന ആവശ്യമില്ലാത്ത വിധമായിരുന്നു അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം നൽകൽ. വ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ വ അൻത അർഹമുർ റഹീമീൻ ഫസ്തജബ്നാ ലഹു. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതിനെ കുറിച്ച് പറയുന്നത് ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, ഇസ്തജബ്ന. അതുപോലെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാന തആല പറയുമ്പോൾ ഫനാദാ ഫി ദുലമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്ന ലഹു. അവിടെ ഫസ്തജബ്ന പ്രയോഗിച്ചില്ലേ, ഫഅജബ്ന എന്നുള്ളടത്ത് അത് തഹഖീഖിനെയാണ് അറിയിക്കുന്നത്, തൗഖീദിനെയാണ് അറിയിക്കുന്നത്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉദീഉ. അല്ലാഹു സുബ്ഹാന തആല ദുആക്ക് ഉത്തരം നൽകിയതിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഉത്തരമേകി, ഫഅജാബ ലഹും എന്ന് പറയാതെ ഫസ്തജാബ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഈ ശൈലി അല്ലാഹു സുബ്ഹാന തആല ഫലിയസ്തജീബൂലി എന്ന് പറഞ്ഞപ്പോ ആ ക്രിയ യുജീബു എന്നതിന് പകരം അതാണ് പ്രയോഗിച്ചത്. അതറിയിക്കുന്നത് അള്ളാഹുവിന് ഉത്തരമേകണം, എങ്ങനെ ഉത്തരമേകണം, യഥാവിധം ഉത്തരമേകണം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ആ കൽപ്പനകൾ പ്രാവർത്തികമാക്കി വിരോധങ്ങളെ വിട്ടകന്ന് കൽപ്പനകൾ നിർവഹിക്കണം എന്നുള്ളതാണ്, വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഫലിയസ്തജീബൂലി ഇലാം ലാമുൽ ഇൻഖിയാദ് എന്ന് പറയും. തുടക്കത്തിലുള്ള ലാമ് ലാമുൽ അമ്രാണ്, കൽപ്പന ക്രിയയാണെന്ന് അറിയിക്ക. പിന്നെ അതിന് ശേഷം വന്ന ലാമ് ലീ, അത് ലാമുൽ ഇൻഖിയാദ് എന്ന് പറയും, അത് വഴിപ്പെടുന്നതിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാനിതത്വം തുളുമ്പിക്കൊണ്ടുള്ള ഉത്തരം നൽകലാകണം എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് അറിയിക്കേണ്ട, അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്നിട്ട് ഫൈൻഹും അജാബൂലക്ക എന്ന് പറയുന്നുണ്ട്, അവർ താങ്കൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഉത്തരം നൽകിയാൽ, താങ്കൾ പറയുന്നത് അവർ അനുസരിക്കുന്ന അതിന് കീഴ്പ്പെടുന്ന അവസ്ഥ ഉണ്ടായാലേ എന്നുള്ളതാണ്. അവിടെ അജാബു എന്ന് മാത്രമല്ല പറഞ്ഞു, അജാബൂലക്ക എന്ന് പറഞ്ഞു. അലാമിന്റെ പ്രത്യേകതയാണത്, അത് ഇൻഖിയാദിനെ വഴിപ്പെടുന്നതിനെ അറിയിക്കും. അപ്പോ ഉത്തരമേഖല എങ്ങനെയാണ്, വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട്, ഓരോ പദങ്ങളുണ്ടല്ലോ അതിനൊക്കെ. ഇവിടെ നോക്കി, ഫ എന്നത് നമ്മൾ പറഞ്ഞു തെരീലിന്, ലി എന്നത് അമറിന്, പിന്നെ യസ്തജീബു എന്നുള്ളതിൽ യുജീബു എന്നുള്ളതാണ്, സീനും താവും ഏറെ വന്നു. സീനു വത്താവു ഇവിടെ അത് ലിൽ മുബാലഹ, അഗാധാർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ ഈ സീൻ ത എന്നത് ഏറെ വന്നു. ഇതൊക്കെ ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ആശയത്തിന്റെ പൂർണ്ണത ലഭ്യമാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ ആ പൊരുൾ, അതിൻ്റെ യുക്തി, അത് നമുക്ക് ഉൾക്കൊള്ളാനാവുക. ഇൻഷാല്ലാ നമുക്ക് ഇനി 187 വചനമാണ് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ചില മസ്അലകൾ ആയത്താണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിന് മുന്നേ ഇനി നമുക്ക് ഇതിൽ ബാക്കിയുണ്ട്, വലിയ മിനൂബി ലഅല്ലഹും യർഷുദൂൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. സമഗ്രമായ വിശുദ്ധ ഖുർആൻ പഠനത്തിന് പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ മൊഡ്യൂൾ 16 28 ക്ലാസ്സാണ് നാം കേട്ടത്. ദുആക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1. ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം ലഭിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ പലരുടെയും തേട്ടത്തിന് ഉത്തരം ലഭിക്കാതെ പോകുന്നതിനുള്ള 3 കാരണങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തന്റെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനി ദുആ ഇശാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അവ ഏതെല്ലാം? ഓപ്ഷൻ എ, ദുർബലമായ പ്രാർത്ഥനയും ദുർബലമായ ഹൃദയവും. ഓപ്ഷൻ ബി, ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്ന കാരണങ്ങൾ ഉണ്ടാവൽ. ഓപ്ഷൻ സി, ഇവയെല്ലാം. ചോദ്യം 2. തന്നിഷ്ടം ചെറുക്കപ്പെടുന്നതിൽ ഇഷ്ടകരമായ

ഹിദായത്ത് ലഭിക്കുന്നതിൽ ഏറ്റവും ശക്തമായ കാരണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടുന്ന കാരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ന്യായമായി വർത്തിക്കൽ. ഓപ്ഷൻ ബി, സ്വതക്ക ചെയ്യാതിരിക്കൽ. ഓപ്ഷൻ സി, ഹറാം തിന്നൽ. ചോദ്യം 3, ദുർബലമായ അമ്പിൽ നിന്നും തൊടുക്കുന്ന വില്ലും ദുർബലമാകുന്നതുപോലെ ദുർബലമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദുർബലമായിരിക്കും. ഇപ്രകാരം പറഞ്ഞ പണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ എ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല. ഓപ്ഷൻ ബി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. ഓപ്ഷൻ സി, ഇബ്നു തൈമിയ റഹിമഹുല്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്, ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സ്വർഗം നേടിയെടുക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ അതൊന്നും ഒരിക്കലും ഒഴിവാക്കരുത്, അതിലൊക്കെ മുഴുകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, നമ്മുടെ മനസ്സിന് ജീവൻ നൽകുന്ന, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന, കൂടുതൽ നന്മകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കാൻ പാടില്ല. അതിനെ വളരെയധികം ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആ കാര്യം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലി റസൂൽ. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിനും അവൻ്റെ പ്രവാചകനും നിങ്ങൾ ഉത്തരം നൽകേണമേ. ഇദാ ദഅഅകും ലിമാ യുഹീകും, നിങ്ങളുടെ മനസ്സിന് ജീവൻ നൽകുന്ന വിഷയങ്ങളിലേക്ക് അവർ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപപ്പിഴവുകളിൽ നിന്ന് അവന് നന്നാകാനുള്ള ഒരു അവസരം ലഭിക്കുമ്പോൾ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യൻ തെറ്റുകളിൽ അകപ്പെട്ട് തിന്മകളുടെ പാപക്കറയുമായി ഇങ്ങനെ നടക്കുമ്പോൾ, ഈമാനും തഖ്വയും ഇല്ലാതാകുമ്പോൾ, അതിനെ പുതുക്കാനും ഹൃദയത്തെ ലോലമാക്കാനും നന്മയിലേക്ക് തിരിച്ചു വരാനും തിന്മയോട് വെറുപ്പ് പ്രകടിപ്പിക്കാനൊക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും അവസരം നൽകുമ്പോൾ, ഇസ്തജീബൂ ലില്ലാഹി വലി റസൂൽ, ആ അവസരം നിങ്ങൾ മുതലെടുക്കണേ, ആ ക്ഷണത്തെ നിങ്ങൾ സ്വീകരിക്കണമെന്നതാണ്. ആയത്തിൻ്റെ അടുത്ത ഭാഗം എന്താ? അതിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅലമൂ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അള്ളാഹു ഒരു അടിമയുടെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിലൊരു മറയെ കൊണ്ടുവന്നിടും, ഹൃദയത്തിന് സീല് വെക്കും, നന്മകൾ ചെയ്യുന്നതിന് തടസ്സമുണ്ടാകും, വഅന്നഹു ഇലൈഹി തുഹ്ഷറൂൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവും പ്രവാചകനും അവസരങ്ങൾ നൽകുമ്പോൾ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹു പിന്നീട് മറ്റൊരവസരം നമുക്ക് നൽകുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ അവസരം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ പൊതുവേ ആളുകളൊക്കെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തവരാണ്. ജീവിതത്തിൽ നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും അതിനെ പാഴാക്കുന്ന ആളുകളെയാണ് അധികമായും നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ ജനങ്ങളുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് മൂന്നായിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ് മൂന്ന് വിഭാഗങ്ങൾ? അല്ലാഹു പറയുകയാണ്, സുമ്മ ഔറസ്നൽ കിതാബല്ലദി നസ്തഫീനാ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്ത ചില ആളുകൾ, വേദഗ്രന്ഥം നാം അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഉടമപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേദഗ്രന്ഥം കിട്ടിയപ്പോൾ, വേദഗ്രന്ഥം ഇറങ്ങിയ മാസം വന്നിട്ടും മനുഷ്യരെന്തായി? റമദാനിനെ കുറിച്ചാണ് പറയുന്നത്, ഫമിൻഹും ലാലിമുൻ ലിനഫ്സിഹി, ഒരു വിഭാഗം സ്വന്തത്തോടെ തന്നെ അക്രമം പ്രവർത്തിച്ചവരായി. ആ ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നന്മകൾ ചെയ്യാനുള്ള എല്ലാ നിലക്കും അവസരങ്ങളും ലഭിച്ചിട്ടും തിന്മയിൽ വീണ്ടും വീണ്ടും അതിലിങ്ങനെ ജീവിക്കുന്നവർ, അവരെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ പോലും ഹറാമുകൾ കണ്ട ആളുകളില്ലേ? വൃത്തികേടുകൾ ചെയ്തവരില്ലേ? ലഹരി ഉപയോഗിച്ചവരില്ലേ? ആ നോമ്പെല്ലാം ഉപേക്ഷിച്ച് പള്ളിയിലൊന്നും വരാതെ ഇസ്ലാമിനെ പൂർണ്ണമായും ധിക്കരിച്ചു കളഞ്ഞ ആളുകളില്ലേ? അവരാണ് ഫമിൻഹും ലാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച താന്തോന്നികൾ. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്തിരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അടുത്തൊരു വിഭാഗം നോക്കൂ. നിങ്ങൾ അള്ളാഹു അവരെ കുറിച്ച് പറയുകയാണ്, വമിൻഹും മുഖത്തസ്വിദ്, അവരിൽ നടുവിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഫർളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ സുന്നത്തുകളിലൊന്നും അവർ മുഴുകൂല. ഫർളായ നമസ്കാരം അവർ നിസ്കരിക്കും, പക്ഷേ അതിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്ത് അവർ നമസ്കരിക്കൂല. റമദാൻ വന്നാൽ ഫർളായ നോമ്പുകളൊക്കെ അവർ അനുഷ്ഠിക്കും, പക്ഷേ അതിനുശേഷം എല്ലാ മാസത്തിലും നമുക്ക് അയ്യാമുത്തശ്രീഖിൻ്റെ നോമ്പുകളുണ്ട്, തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കാനുണ്ട് സുന്നത്ത് നോമ്പുകൾ, അതൊന്നും നോൽക്കില്ല. അതുപോലെ തന്നെ മുഹറം 9-ന് 10-ന് അറഫാ നോമ്പ് ഇങ്ങനെയുള്ള സകല നോമ്പുകളും നമുക്കുണ്ടായിട്ടും അതൊന്നും അനുഷ്ഠിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഖുർആൻ പാരായണമില്ല, ദിക്റുകളില്ല, ദുആയില്ല, തൗബയില്ല, ഇസ്തിഗ്ഫാറില്ല, സദഖകളില്ല. ഇത്തരത്തിലുള്ള ഒരു നന്മയിലും അവർ ജീവിക്കുന്നില്ല. സഹോദരങ്ങളെ, ആ ഒരു കൂട്ടത്തിലും പെട്ടാൽ പോരെ നമ്മൾ. എന്നാൽ മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി നന്മയിൽ മുന്നേറുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്തതിൻ്റെ പേരിൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ മുന്നിൽ കണ്ടിട്ട് അതിനെ കൃത്യമായി ഉപയോഗിച്ച ആളുകൾ അവസരം കിട്ടിയപ്പോൾ മാക്സിമം അതിനെ ഉപയോഗപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈയൊരു മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു വീണ്ടും പറയുന്നത് ബിഇദ്നില്ല, അല്ലാഹുവിൻ്റെ അനുവാദത്തോടുകൂടി എന്ന്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ മാത്രമേ ആ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് കഠിന പരിശ്രമം ഉണ്ടാവണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു പറയുന്നുണ്ട്, ദാലിക ഹുവൽ ഫളുൽ കബീർ. ആ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്, അള്ളാഹുവിൻ്റെ വലിയൊരു ഔദാര്യമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നന്മകളിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം. ഫർള് മാത്രമല്ല, സുന്നത്തായിട്ടുള്ള കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അതിന് ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ എത്രയും നമസ്കരിക്കാം നമുക്ക്. റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് നമസ്കരിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, നമുക്കറിയാം നോമ്പിനെക്കുറിച്ച് ഇസ്ലാം വളരെയധികം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോമ്പിനെയും നരകമോചനത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ മതി, ഒരൊറ്റ ദിവസം ആത്മാർത്ഥമായി കൊണ്ട് കളങ്കമില്ലാത്ത നോമ്പ് നോറ്റാൽ, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖ കമാ ബൈനസ്സമാഇ വൽ അർദ്. ആ നോമ്പ് നോറ്റവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കിടങ്ങ് കുഴിക്കും. ആ കിടങ്ങിൻ്റെ വലിപ്പം എത്രയായിരിക്കും എന്നറിയോ? കമാ ബൈനസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരം എത്രയാണോ അത്രയും വ്യത്യാസത്തിൽ ഒരു കിടങ്ങിനെ അള്ളാഹു കുഴിക്കും എന്നുള്ളതാണ്. ഒരൊറ്റ നോമ്പിൻ്റെ പ്രതിഫലമാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടിയുള്ള നോമ്പിൽ നരകത്തിൽ നിന്ന് നമുക്ക് 70 വർഷത്തെ വഴിദൂരത്തേക്ക് അള്ളാഹു മാറ്റി നിർത്തുമെന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഹദീസുകൾ അള്ളാഹുവിൻ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, സിയാമു ജുന്ന, നോമ്പ് പരിചയാണ്. ഇസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, ആ നോമ്പ് മുഖേന നോമ്പുകാരന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. നോമ്പ് നരകമോചനത്തിന് പര്യാപ്തമാവുന്ന ഒരു കർമ്മമാണ് എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ആത്മാർത്ഥമായി കൊണ്ട് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ആ നമസ്കാരത്തിൽ അവൻ റുക്കുഉം സുജൂദും എത്രത്തോളം ചെയ്യുന്നുണ്ടോ അത്രയും സമയം അവൻ്റെ പാപങ്ങളെല്ലാം അവനിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കണം. അതുകൊണ്ട് ഫർദ് നമസ്കാരങ്ങളെ കൃത്യമാക്കാനും സുന്നത്ത് നമസ്കാരങ്ങളെ, സുന്നത്ത് നോമ്പുകളെ അധികരിപ്പിക്കാനും നമുക്ക് സാധിക്കണം. സ്വതക്ക വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദാവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
4: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 84-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 84-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 81-ാമത്തെ ആയത്ത് മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം മരണം വരെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൽ നിന്നും 84-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: ഇങ്ങനെയും ഒരു യുവാവ്. രചന പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. ഒരാൾ പറഞ്ഞ കഥ. മക്കയിൽ ജുമാ നമസ്കരിച്ച ശേഷം ഞാനും അമ്മാവനും കാറിൽ തിരികെ യാത്ര പുറപ്പെട്ടു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു ആളനക്കമില്ലാത്ത പള്ളി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് പള്ളിയുടെ പരിസരത്ത് നീലനിറമുള്ള ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴതാ ഒരാളുടെ ഉച്ചത്തിലുള്ള ഖുർആൻ പാരായണം കേൾക്കുന്നു. പള്ളിക്കകത്ത് ഒരു ചെറുപ്പക്കാരൻ. മുന്നിലൊരു മുസല്ല നിവർത്തിയിട്ടിരിക്കുന്നു. കയ്യിൽ ഒരു ചെറിയ ഖുർആൻ. അതിൽ നോക്കിയാണ് പാരായണം. ഞാൻ സലാം ചൊല്ലി. ഈ സമയത്ത് ഇവിടെ നിങ്ങൾ എന്തിനു വന്നു എന്ന അത്ഭുതഭാവത്തിൽ അയാൾ ഞങ്ങളെ നോക്കിക്കൊണ്ട് സലാം അടക്കി. അസർ നമസ്കരിച്ചോ എന്ന് ഞങ്ങൾ യുവാവിനോട് തിരക്കി. ഇല്ല എന്നായിരുന്നു മറുപടി. ഞങ്ങളും നമസ്കരിച്ചിരുന്നില്ല. നമസ്കാരം തുടങ്ങാൻ ഇഖാമത്ത് കൊടുക്കാൻ ഉദ്യമിക്കുമ്പോഴതാ ആ യുവാവ് ഖിബിലയുടെ ഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നു. ആരോടാണ് അയാൾ ചിരിക്കുന്നത്? ഒന്നും അറിഞ്ഞുകൂടാ. നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ആ യുവാവ് സംസാരിച്ചത് പറഞ്ഞു. അബ്ഷിർ സ്വലാത്തുൽ ജുമാ, സന്തോഷിക്കുക, ജമാഅത്ത് നമസ്കാരമാണ്. കൂടെ നിൽക്കുന്ന എന്റെ അമ്മാവനെ അയാൾ അത്ഭുതത്തോടെ നോക്കുന്നു. ഞാൻ നമസ്കാരം ആരംഭിച്ചു. എന്റെ മനസ്സിൽ അയാളുടെ വാക്കുകൾ ഓളം വെട്ടി. അബ്ഷിർ സ്വലാത്തുൽ ജമാ. ആരോടാണ് അയാൾ അപ്പറഞ്ഞത്? ഈ ഉപേക്ഷിക്കപ്പെട്ട പള്ളിയിൽ വേറെ ആരുമില്ലല്ലോ. ഇയാൾക്ക് ഭ്രാന്താണോ? നമസ്കാരം കഴിഞ്ഞ് പുറകിലുള്ള യുവാവിനെ ഞാൻ തിരിഞ്ഞുനോക്കി. അദ്ദേഹം ദിക്റിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, താങ്കളുടെ സ്ഥിതി എന്താണ്? നമസ്കാരം തുടങ്ങാൻ നേരം അബ്ഷിർ സ്വലാത്തുൽ ജമാ എന്ന് താങ്കൾ പറഞ്ഞത് ആരോടാണ്? അയാൾ ചിരിച്ചു. അതിലെന്താണ് പ്രശ്നം? ഒന്നുമില്ല. ആരോടാണ് സംസാരിച്ചത് എന്ന് പറയൂ. അയാൾ പുഞ്ചിരിച്ചു. അല്പനേരം താഴോട്ട് നോക്കി ചിന്തയിലാണ്ടു. പറയൂ, താങ്കൾ ആരോടാണ് അങ്ങനെ പറഞ്ഞത്? അയാൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പള്ളിയോട് സംസാരിക്കുകയായിരുന്നു. ഈ മറുപടി എന്നെ ശരിക്കും നടുക്കി. ഇയാൾക്ക് ഭ്രാന്തുണ്ടോ? താങ്കൾ പള്ളിയോട് സംസാരിച്ചിട്ട് പള്ളി മറുപടി പറഞ്ഞു? അയാൾ മന്ദസ്മിതം തൂകി. എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് താങ്കൾ സംശയിക്കുന്നു. പള്ളി സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേവലം കല്ലുകളാണ്. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെ, സംസാരശേഷിയില്ലാത്ത ഈ കല്ലുകളോട് താങ്കൾ എന്തിനു സംസാരിക്കുന്നു? നിലത്തേക്ക് കണ്ണുകൾ നട്ട് ചിന്താനിമഗ്നനായി അയാൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ പള്ളികളെ സ്നേഹിക്കുന്നവനാണ്. പൊളിഞ്ഞു വീഴാറായതോ പഴകി ജീർണിച്ചതോ ആൾപെരുമാറ്റമില്ലാത്തതോ ആയ പള്ളികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ ആലോചിച്ചു തുടങ്ങും. ഇതു മുമ്പ് ജനങ്ങൾ നമസ്കരിച്ച സ്ഥലമാണല്ലോ. ഞാൻ ആത്മഗതം ചെയ്യും. അള്ളാഹുവേ, ഒരു നമസ്കാരക്കാരനെ കിട്ടാൻ ഈ പള്ളി എത്രമാത്രം കൊതിക്കുന്നുണ്ടാകും. അതിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ഉയർന്നു കേൾക്കാൻ അതെത്ര ആശിക്കുന്നുണ്ടാവും. ഒരു തസ്ബീഹ് അല്ലെങ്കിൽ ഒരു ഖുർആൻ വചനം അതിൻ്റെ ചുമരുകളെ പ്രകമ്പനം കൊള്ളിച്ചെങ്കിൽ എന്ന് അതാഗ്രഹിക്കുന്നുണ്ടാകും. ആ പള്ളി ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പള്ളികൾക്കിടയിൽ ഒരപരിചിതനാണ് എന്ന്. ഒരു റുക്കുവിന്, ഒരു സുജൂദിന് അത് കാത്തിരിക്കുന്നു. വല്ല വഴിപോക്കനും കടന്നുവന്ന് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കേട്ടെങ്കിൽ എന്ന് അത് ആഗ്രഹിക്കുന്നുണ്ടാകും. ഉപേക്ഷിക്കപ്പെട്ട പള്ളിയുടെ മൂകമായ വാചാലത കേട്ട് ഞാൻ പറയും, നിന്റെ ദാഹം ഞാൻ ക്ഷമിപ്പിക്കാം. കുറച്ചു നേരത്തേക്കെങ്കിലും നിന്റെ ആ പഴയ പ്രതാപത്തിലേക്ക് നിന്നെ തിരിച്ചുകൊണ്ടുവരാം. അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലും. രണ്ടു റക്അത്ത് നമസ്കരിക്കും. ഖുർആനിന്റെ ഒരു ഭാഗം ജുസ് മുഴുവനായും പാരായണം ചെയ്യും. ഇതൊരു സാധാരണ പ്രവൃത്തിയാണെന്ന് താങ്കൾ പറഞ്ഞേക്കരുത്. അള്ളാഹു തന്നെ സത്യം, എനിക്ക് പള്ളികളോട് ഇഷ്ടമാണ്. എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞത് അയാളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഞാൻ താഴോട്ട് നോക്കി. അയാളോട് എന്തു പറയണം എന്ന് എനിക്കറിഞ്ഞുകൂടാ. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു താങ്കൾക്ക് നല്ലത് പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. അപ്പോഴതാ മറ്റൊരു അത്ഭുതത്തിന് ഞാൻ സാക്ഷിയാകുന്നു. ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങവേ കണ്ണുകൾ നിലത്ത് നട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്തരം വിജനമായ പള്ളികളിൽ കയറി നമസ്കരിച്ച ശേഷം ഞാൻ പതിവായി പ്രാർത്ഥിക്കാറുള്ളത് എന്താണെന്ന് താങ്കൾക്കറിയുമോ? ഞാൻ ആശ്ചര്യത്തോടെ അയാളെ നോക്കി. അയാൾ സംസാരം തുടരുകയാണ്. അള്ളാഹുവേ, നിന്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ച് നിന്റെ ദിക്റുകൾ ഉരുവിട്ടും നിന്റെ വചനങ്ങൾ പാരായണം ചെയ്തും ഈ പള്ളിയുടെ ഏകാന്തതയിൽ ഞാൻ അതിനൊരു കൂട്ടുകാരനായ പോലെ ഏകരായി ഖബറിൽ കിടക്കുന്ന എന്റെ മാതാപിതാക്കൾക്ക് ഒരു കൂട്ടുകാരനെ നിശ്ചയിച്ചു കൊടുക്കണമേ. കാരുണ്യവാന്മാരിൽ ഏറ്റവും മെച്ചപ്പെട്ട കാരുണ്യവാനാണ് നീ. അടിമുടി ഒരു പ്രകമ്പനം എന്റെ സിരകളിൽ പാഞ്ഞുകയറി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു. സഹോദരങ്ങളെ, ഇതെന്തൊരു ചെറുപ്പക്കാരൻ! മാതാപിതാക്കളോടുള്ള ഇയാളുടെ സ്നേഹം എത്ര ശക്തം! അയാളുടെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും അയാളെ പോറ്റി വളർത്തിയത്! എത്ര നല്ല പരിപാലനം! നമ്മുടെ മക്കളെ ഏത് മൂല്യങ്ങൾ പകർന്നു നൽകിയാണ് നമ്മൾ വളർത്തുന്നത്? മാതാപിതാക്കളോട് അവർ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആവട്ടെ, നീതി പുലർത്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്! നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം നല്ല കർമ്മവും നല്ല പര്യവസാനവും ലഭിക്കാൻ.
2: പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 34-35 വചനങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. يا رب بهمان نرنيا ستي وشواسي وشواسي ولي سهودرنغلي بيس راديو മുഖേന ഈ ഒരു ഖുർആൻ പഠന പങ്കതിയിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈവ് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന രൂപത്തിൽ വുദുവോട് കൂടെ ഖുർആൻ നിവർത്തി വെച്ച് പാരായണം ചെയ്യുന്ന ആയത്ത് കണ്ട് അതിൽ വിരൽ വെച്ച് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് പാരായണം ശ്രദ്ധിച്ച് കേട്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒരു ആത്മാർത്ഥമായ മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ അത് വലിയ പുണ്യം നമുക്ക് പ്രദാനം ചെയ്യുമെന്ന വിചാരത്തോടുകൂടി നിയത്തോടുകൂടി ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കലാം പഠിക്കുന്ന ഈ ഒരു സമയത്തെ അർഹിക്കുന്ന പുണ്യം നൽകപ്പെടുന്ന പ്രവർത്തനമായി നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 33 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് അവസാനിപ്പിച്ചത്. 34-35 വചനങ്ങളാണ് ഇപ്പോൾ ഓതി കേട്ടത്. ആ ഓതിയ ഭാഗം ഒന്നുകൂടെ തിലാവത്ത് നിയമങ്ങൾ ചിലതൊക്കെ പറയുന്ന അവസ്ഥയിൽ ഓതി കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് നോക്കുക.
4: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വഇദ് ഖുൽനാ ലിൽ മലായികത്തി സ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ്.
3: അവിടെ മദ്ദുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം നീട്ടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇല്ലാ ഇബ്ലീസ് എന്നുള്ളവിടെ നമ്മൾ വഖഫിൻ്റെ ചിഹ്നം അവിടെ കാണുന്നില്ല. നിർത്താൻ വേണ്ടി നമ്മളവിടെ വഖഫ് ചെയ്തു എന്ന് മാത്രം. അപ്പം അങ്ങനാകുമ്പോൾ പിന്നെ എടുത്തു ഓതണം.
4: ഫസജദു ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ.
3: അവിടെ ചില ആൾക്കാർ ഉച്ചരിച്ച് പറയേണ്ടതുണ്ട്. കലക്കലത്തിൻ്റെ ഹർഫാണ്. സുക്കൂലായി കൊണ്ട് വരുമ്പോൾ തൊട്ടപ്പുറത്ത് വസ്തക്ബറ എന്ന് പറയണ്ട. വസ്തക് എന്ന് പറയാൻ പാടില്ല. കലക്കലത്തിൻ്റെ ഹർഫിൽ പെട്ടതല്ലല്ലോ കേഫ്. എന്നാൽ രണ്ട് പുള്ളിയിട്ട ഖാഫാണെങ്കിൽ അത് കലക്കലത്തിൻ്റെ ഹർഫാണ്. ഇവിടെ കേഫാണ്. അതുകൊണ്ട് വസ്തക്ബറ എന്ന് പറഞ്ഞാൽ മതി. 35-ാമത്തെ ആയത്ത് നോക്കൂ.
4: വഖുന്നാ യാ ആദമു സ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ.
3: അവിടെ റഗദൻ ഹൈസു അഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഹൈസു സു സാഉം പ്രത്യേകം ശ്രദ്ധിക്കണം.
4: ഹൈസു ശിഅ്തുമാ ശിഅ്തുമാ എന്ന് ഓതാൻ പാടില്ല. ഹൈസു ثم ولا تقرب هذه الشجره ولا تقرب تقرب انظر ولا تقرب هذه الشجره فتكون من الظالمين.
3: ഈ രണ്ട് വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പുള്ള വചനത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തന്നത്, അതായത് ആദം അലൈഹിസ്സത്തു വസ്സലാം മലക്കുകൾക്ക് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. ഈ ഇവിടെയുള്ള ഓരോ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പേരുകൾ പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകൾ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്? ബഹുമാനവും താഴ്മയും കാണിക്കുക, കീഴൊതുക്കം പ്രകടിപ്പിക്കുക, തല കുനിക്കുക, കുനിയുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ വരുന്ന സുജൂദ് എന്ന പദം ഈ ആയത്തിൽ വന്നതായി കാണാം. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. 34-ാമത്തെ വചനം നോക്കൂ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ وَإِذْ قُلْنَا നാം പറഞ്ഞ സന്ദർഭം അഥവാ ആ സന്ദർഭം പ്രത്യേകമായി ഓർക്കണമെന്നാണ്. وَإِذْ قُلْنَا കാലാർണ പറഞ്ഞു, قُلْنَا നാം പറഞ്ഞു, ഇത് ആ സന്ദർഭം. وَإِذْ ആ സന്ദർഭം, قُلْنَا നാം പറഞ്ഞ സന്ദർഭം, لِلْمَلَائِكَةِ ആരോട്? മലക്കുകളോട്. എന്താണ് പറഞ്ഞത്? ഉസ്ജുദു സജദ, അതിൻ്റെ അമ്ര ഫിഅലാണ്, കൽപ്പനക്രിയയാണ്. ഉസ്ജുദ് സജദ യസ്ജുദു ഉസ്ജുദു ഉസ്ജുദു, നിങ്ങൾ സാഷ്ടാംഗം നമിക്കുവിൻ, നിങ്ങൾ സുജുദ് ചെയ്യുവിൻ എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം. ആർക്ക് സുജുദ് ചെയ്യാലേ? ആദമ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നിങ്ങൾ സുജുദ് ചെയ്യുവിൻ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ ഫ സജദു, ഫ അപ്പോൾ സജദു, അവരെല്ലാവരും സുജൂദ് ചെയ്തു, സാഷ്ടാംഗം നമിച്ചു, ഇല്ല ഇബിലീസ, ഇബിലീസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സുജൂദ് ചെയ്തു. ഇബിലീസ് എന്താ ചെയ്തത്? അബ, ഇബിലീസ് അബ, അവൻ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, വസ്തക്ബറ, കിബർ നടിച്ചു, അവൻ അഹംഭാവം നടിക്കുകയും ചെയ്തു, അഹങ്കാരം നടിച്ചു. കിബർ ഇസ്തക്ബറ, അഹംഭാവം നടിച്ചു. വക്കാന മിനൽ കാഫിരീൻ, വക്കാന അവനായിരുന്നു, മിനൽ കാഫിരീൻ, അങ്ങനെ വിസമ്മതം പ്രകടിപ്പിച്ചു, അഹംഭാവം നടിച്ചു, അതുകൊണ്ട് തന്നെ വക്കാന അവൻ ആയിരുന്നു, മിനൽ കാഫിരീന, അവിശ്വാസികളിൽപ്പെട്ടവനായിത്തീർന്നു, നിഷേധികളിൽപ്പെട്ട ആളായിത്തീർന്നു. ഇവിടെ സുജൂദ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ആയത്ത് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലക്കുകൾ സുജൂദ് ചെയ്തു. സുജൂദ് എന്നുള്ള ആ ഒരു പ്രവർത്തനം അത് ഇബാദത്താണല്ലോ, അത് പടച്ചറബിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പിന്നെ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള ചില സംശയങ്ങൾ, സന്ദേഹങ്ങൾ ഇത് കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാകാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന പോലെയുള്ള ആ അർത്ഥത്തിലുള്ള സുജൂദല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആരാധന എന്ന നിലക്ക് മുഖം നിലത്ത് വെച്ച് ചെയ്യുന്ന സാഷ്ടാംഗ നമസ്കാരം എന്ന അർത്ഥത്തിലാണ് മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ അറിയപ്പെടുന്നത് സുജൂദ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ശാരീരികമായ ആരാധനാക്രമങ്ങളിൽ വെച്ച് മതത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതും ആ സുജൂദ് തന്നെയാണ്. ഈ സുജൂദ് അള്ളാഹുവിന് പുറമെ മറ്റാർക്കും ചെയ്യാൻ പാടില്ല, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആദം നബി സത്തു വസ്സലാമക്ക് മലക്കുകൾ ചെയ്ത സുജൂദിൻ്റെ വിവരണത്തിൽ മുഫസറുകൾ അഥവാ പണ്ഡിതന്മാർ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നത് കാണാൻ പറ്റും. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ യൂസുഫ് നബി സത്തു വസ്സലാം അവിടുന്ന് മാതാപിതാക്കളും സഹോദരങ്ങളും ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നപ്പോൾ അവർ അദ്ദേഹത്തിന് സുജൂദ് ചെയ്തതായി സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതായി കാണാം. അഥവാ തല കുനിച്ചും ദേഹം കൊണ്ട് കുനിഞ്ഞും ഉപചാരം ചെയ്യുക, അക്കാലത്തെ ഒരു ബഹുമാനം കാണിക്കുന്ന ഒരു പതിവായിരുന്നു, ഒരു ആദത്താണ്, ഒരു സമ്പ്രദായമാണ്, ശീലമാണ്. അതനുസരിച്ച് അവർ ചെയ്തൊരു ഉപചാരമായിരുന്നു അത്, അല്ലാതെ ആരാധനയുടെ ഭാഗമായ ഇബാദത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിന് മുമ്പിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ചെയ്യുന്ന, സൃഷ്ടികളെ സൃഷ്ടാവിന് ചെയ്യുന്ന സാഷ്ടാംഗം നമസ്കാരമായിരുന്നില്ല അത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം അതുപോലെ ഭാഷാർത്ഥത്തിലുള്ള ഒരു തരം സുജൂദായിരുന്നു മലക്കുകൾ ആദം നബി സത്തു വസ്സലാമക്ക് ചെയ്തത് എന്നാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. സുജൂദിന് ഇവിടെ നൽകപ്പെട്ട ഏത് വിശദീകരണം നോക്കിയാലും ഈ സുജൂദ് ആദം നബി സത്തു വസ്സലാമക്ക് ആരാധനയായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. മുസ്ലിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ അതവരുടെ അജ്ഞത മാത്രമാണ്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മറ്റു ദുരുദ്ദേശങ്ങൾ ഒളിച്ചിരിപ്പുണ്ടായിരിക്കുമെന്നേ അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹിതത്തിന് വഴങ്ങുവാൻ ആജ്ഞാപിച്ചുവെന്നാണ് ഒരു ആധുനിക വ്യാഖ്യാതാവ് എഴുതി കാണുന്നത്. അദ്ദേഹത്തിൻ്റെതായ ചില ആശയദർശനങ്ങളിൽ നിന്ന് ഉടലെടുത്തൊരു പുത്തൻ വ്യാഖ്യാനം എന്നല്ലാതെ അതിൽ കവിഞ്ഞൊരു അടിസ്ഥാനവും ആ നിലക്കുള്ള വ്യാഖ്യാനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടതില്ല. ഇവിടെ നമ്മൾ നോക്കൂ, നിങ്ങൾ എല്ലാ ആളുകളും ലവ ഇദ് ഖുൽന ലിൽ മലായികത്തി ജുദൂ ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മലക്കുകളും ആദം അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്നാണ്. ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം പറയുന്നത് അബാ വസ്തക്ബറ, അദ്ദേഹം അള്ളാഹുവിൻ്റെ ആ കൽപ്പന, സൃഷ്ടവായ റബ്ബിൻ്റെ കൽപ്പനക്ക് അദ്ദേഹം ധിക്കാരം കാണിച്ചു, വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കാരണം അദ്ദേഹത്തിന് അവിടെ ആ നിലക്ക് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലകുനിക്കാൻ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള സുജൂദ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇബ്ലീസ് സൂറത്തുൽ ഖഹഫിൽ കാണാം, കാന മിനൽ ജിന്നി, അദ്ദേഹം ജിന്നു വർഗത്തിൽപ്പെട്ട ആളാകുന്നു എന്ന് സൂറത്തുൽ ഖഹഫിൽ 50-ാമത്തെ ആയത്തിൽ കാണാം. സുജൂദിൻ്റെ കൽപ്പന അവരോടൊപ്പമുള്ള ആ നിലക്ക് ആ ജിന്നു വർഗത്തിൽപ്പെട്ട ഇബ്ലീസിന് ബാധകമായിരുന്നു. പക്ഷെ മലക്കുകൾക്കിടയിൽ അവരെ ഒരാളെപ്പോലെ അവൻ കഴിഞ്ഞുകൂടിയിരുന്നത് കൊണ്ടോ അവനോട് പ്രത്യേകം കൽപ്പനയുണ്ടായത് കൊണ്ടോ ആയിരിക്കാം അത്, അള്ളാഹു ആലം അസ്സവാബ്. ഏതായിരുന്നാലും ശരി, കൽപ്പന അനുസരിക്കാതിരുന്നതിന് കാരണം പറഞ്ഞ കൂട്ടത്തിൽ ആ കൽപ്പന തനിക്ക് ബാധകമല്ലായിരുന്നുവെന്ന് അവൻ വാദിച്ചിട്ടില്ല. മലക്കുകളുടെ കൂട്ടത്തിൽ ചേരുമാറ് ഒരു നല്ല നിലപാടിലാണ് അതുവരെ ഇബ്ലീസ് ഉണ്ടായിരുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഗർവും ധിക്കാരവും അഹന്തയും പൊങ്ങച്ചവും ആണ് ശിക്ഷക്കും കാരണമായി തീർന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാമത്തെ ആയത്ത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ وَقُلْنَا نَام പറയുകയും ചെയ്തു, അഥവാ ആദമിനോട് നാം പറയുകയും ചെയ്തു, യാ ആദം, ആദമേ, ഉസ്കുൻ അൻത വസൗജുക അൽജന്ന, ഉസ്കുൻ നീ താമസിച്ചു കൊള്ളുക, സെക്കനാണ് താമസിച്ചു, അതിൻ്റെ അമ്രഫയിലാണ്, ഉസ്കുൻ നീ പാർത്തുകൊള്ളുക താമസിച്ചുകൊള്ളുക, അൻറ്റ നീയും വസൗജുക നിന്റെ ഇണയും, അൽജന്ന അൽജന്ന ഈ സ്വർഗത്തിൽ, ഈ തോപ്പിൽ, സ്വർഗത്തോപ്പിൽ നീയും നിന്റെ ഇണയും പാർത്തുകൊള്ളുക താമസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ആദമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വക്കുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, വക്കുലാ, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊള്ളുക, ഭക്ഷിച്ചുകൊള്ളുക, മിൻഹ അതിൽ നിന്ന്, ആ സ്വർഗത്തോപ്പിൽ നിന്ന്, റഗദൻ സുഭിക്ഷമായി, റഗദൻ വിശാലമായി സുഭിക്ഷമായി യഥേഷ്ടം, ഹൈസു ശിഅ്തുമാ, ഹൈസു ശിഅ്തുമാ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചിടത്ത് നിന്ന് ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് കഴിക്കാം. വലാ തഖ്റബ, ആ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, വലാ തഖ്റബ, നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്, അടുത്തു പോകരുത്, സമീപിക്കുകയും ചെയ്യരുത്. ഹാദിഹി ശജറത്ത, ഈ കാണുന്ന വൃക്ഷത്തെ, ഒരു പ്രത്യേക വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്. ഫതകൂനാ മിനല്ലാലിമീൻ, ഫതകൂനാ, ഫ അപ്പോൾ ആ വൃക്ഷത്തെ സമീപിച്ചാൽ, അപ്പോൾ ആ ഫ സബബിയാണ്, ആ വൃക്ഷത്തെ സമീപിച്ചാൽ ഫതകൂനാ നിങ്ങൾ രണ്ടുപേരുമായി തീരും, മിനല്ലാലിമീന അക്രമികളിൽപ്പെട്ടവനായി തീരുമെന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിർദ്ദേശം ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്കും അവിടുത്തെ ഇണക്കും ഹവ അലൈഹിസ്സലാത്തു വസ്സലാമക്കും കൃത്യമായി നിർദ്ദേശം നൽകുകയും തൊട്ടു ശേഷം ഒരു വൃക്ഷം കാട്ടിക്കൊടുത്തിട്ട് ആ വൃക്ഷത്തിലൂടെ നിങ്ങൾ അടുത്തു പോകരുത്, അതിലെ ഈ ഒന്നും നിങ്ങൾ ഭക്ഷിക്കുകയും അതിലെ ആ വൃക്ഷത്തോട് നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ അവിടുന്ന് ആ നിലക്കൊക്കെയുള്ള കൽപ്പന കൊടുത്തപ്പോൾ ആദമും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരും ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു കളഞ്ഞു. അങ്ങനെ അവരുടെ സ്വർഗീയ ജീവിതം അവർക്ക് നഷ്ടപ്പെടുവാനും ഈ ഭൂമിലോകത്തേക്ക് ദുനിയാവിൽ അവർ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരാനും അവർക്ക് കാരണമായി തീർന്നു എന്നാണ്. ആ ഇബ്ലീസാണ് അവരെ വഴിപിഴപ്പിച്ചത്. അഥവാ ഒരു നിശ്ചിത വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പ്രത്യേകം അവരെ വിലക്കി അല്ലാഹു സുബ്ഹാനഹു തആല, അതിൽ നിന്ന് ഭക്ഷിക്കുന്നത് അക്രമമാണെന്ന് പ്രത്യേകം, ഫതകൂന മിനല്ലാലിമീന, അതിന് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ അക്രമികളെ കൂടുതൽ പെട്ടവനായി തീരുമെന്നും ഓർമ്മപ്പെടുത്തി. ഇതൊരു വലിയ വല്ലാത്ത പരീക്ഷണമായിരുന്നു. അങ്ങനെ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് അള്ളാഹുവിന് ശരിക്കും അറിയാഞ്ഞിട്ടില്ല. പക്ഷേ അതിനെ തുടർന്നുള്ള നടപടികളെടുക്കുവാൻ അതൊരു കാരണമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലോ, അള്ളാഹു അലീമാണ്, ഖബീറാണ്. ആ അള്ളാഹു സുബ്ഹാനഹു എന്ന ഒരു കാരണമായി നിശ്ചയിച്ചിരിക്കുകയാണ്. സ്വന്തം ആഭിജാത്യവും അഹങ്കാരവും അസൂയയും നിമിത്തമാണെങ്കിലും ഇബ്ലീസ് കാലാകാലം സ്വർഗത്തിൽ നിന്ന് ആട്ടപ്പെട്ടവനായി അല്ലേ ക്ഷപിക്കപ്പെടുവാൻ ഇട വന്നത് ആദമിൻ്റെ കാരണം കൊണ്ടാണല്ലോ, ആദമിന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ദുർമന്ത്രങ്ങളും ഇബ്ലീസിൻ്റെ ദുരുപദേശങ്ങളും ദുഷ്പ്രേരണകളും നൽകി അവൻ അവരെ അബദ്ധത്തിൽ ചാടിച്ചു. അതായത് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്തു? അതിലെ കനി, അതിലെ ഫലം അവർ തിന്നു, രണ്ടുപേരും കഴിച്ചു. അങ്ങനെയാണ് പിന്നെ സ്വർഗത്തിൽ നിന്നവരെ പുറത്താക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഭൂമിലോകത്തേക്ക് അയക്കപ്പെട്ടത്, എത്തിച്ചേർന്നത്. ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ശത്രുക്കളായിരിക്കുമെന്നും ഒരു നിശ്ചിത കാലം വരെ താമസിക്കാനുള്ള സൗകര്യവും ജീവിക്കാനാവശ്യമായ വിഭവങ്ങളും അവിടെ ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവരെ, അഥവാ ആദം, ഹവ്വ അലൈഹിസ്സലാം, ഇബ്ലീസ് എന്നിവരെ ഭൂമിയിലേക്ക് അയച്ചു. ഇതായിരുന്നു അതിൻ്റെ അനന്തരഫലം. മനുഷ്യനും പിശാചും തമ്മിലുള്ള ആ ജീവനാന്ത ശത്രുതയും, മനുഷ്യ തമ്മിലുണ്ടാകുന്ന ശത്രുതയും, ശത്രുത നിമിത്തം നേരിടാവുന്ന ഭവിഷ്യത്തുകളും സംബന്ധിച്ച് സദാ ജാഗരൂകരാകിയിരിക്കണമെന്നുള്ള താക്കീതും, മനുഷ്യവർഗത്തിന് അള്ളാഹു നിശ്ചയിച്ച കാലാവധി തീരും വരെ താമസിക്കുവാനുള്ള പാർപ്പിട സൗകര്യവും ഉപജീവന മാർഗവും ഒക്കെ അള്ളാഹു ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള വാഗ്ദാനവും ഉൾപ്പെടെയാണ് അള്ളാഹു അവരെ ഭൂലോകത്തേക്ക് അയക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമും അവർ ഇബ്ലീസിൻ്റെ ദുർമന്ദത്തിന് വഴങ്ങി ആ അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്വർഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് ആ കായ ഭക്ഷിച്ചതുകൊണ്ടാണ് പിന്നീട് നമ്മളൊക്കെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, ഭൂമിയിലേക്ക് എത്തിച്ചത്. അന്ന് മുതൽ ഇബ്ലീസിൻ്റെ പ്രതിജ്ഞയുണ്ട്, പിശാജിൻ്റെ പ്രതിജ്ഞ, ഞാൻ അവരെ ലഅഗുവിയന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും എന്ന് പ്രതിജ്ഞയെടുത്ത് നമ്മോടൊപ്പം പിശാചുക്കൾ, ഇബ്ലീസ്, അവൻ്റെ കൂട്ടാളികളുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മോടൊപ്പം ഇബ്ലീസിൻ്റെ, പിശാചിൻ്റെ പ്രേരണകൾ നമ്മോടൊപ്പമുണ്ട്. നമ്മളൊരു നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ നന്മയിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ആ നന്മയെ മുറുകെ പിടിച്ച് അതിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണം. അതിൽ നിന്ന് ആ നന്മയിൽ ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് മനസ്സിൽ വേറിട്ട ചിന്തകളും മറ്റ് ദുഷ്പ്രേരണകളും ദുശ്ചിന്തകളും ഇട്ടുതന്ന് ലോകമാന്യം തമ്മിലുണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് ആ നിലക്കൊക്കെ പല രൂപത്തിലുള്ള അടവുകളും ഇബ്ലീസ് നമ്മൾ നന്മ ചെയ്യുമ്പോൾ വരെ ഉണ്ടാക്കുമെന്നാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ആയത്തിൻ്റെ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. രണ്ടായത്തിൻ്റെ അർത്ഥം പെട്ടെന്നൊന്ന് മനസ്സിലാക്കുക. അതായത് അള്ളാഹു പറഞ്ഞത് മലക്കുകളോട്, വഇദ് ഖുൽനാ ലിൽ മലായികത്തി സ്ജുദു, മലക്കുകളോട് നിങ്ങൾ സുജൂദ് ചെയ്യുമെന്ന് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ പദങ്ങളും ശരിക്കും ശ്രദ്ധിക്കുക. ലി ആദമ, ആദമിന് വേണ്ടി. ഫസ്ജുദു, അപ്പോൾ ആദമിന് വേണ്ടി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭം അവരെല്ലാവരും സുജൂദ് ചെയ്തു, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അബ അവൻ വിസമ്മതിച്ചു, വസ്തക്ബർ അവൻ അഹങ്കാരം നടിച്ചു, ഗർവ് നടിക്കുകയും ചെയ്തു. വക്കാനവൻ കാഫിരീൻ, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനായി തീരുകയും ചെയ്തു. വക്കുൽന, അതോടൊപ്പം നാം പറഞ്ഞ സന്ദർഭം, യാ ആദം, നാം പറയുകയും ചെയ്തു, യാ ആദം, ആദമേ, ഉസ്ക്വൻ, നീ താമസിച്ചു കൊള്ളുക, അൻ

0: എല്ലാ സന്ദർഭങ്ങളും ഇബ്ലീസ് പിശാച് നമ്മോടൊപ്പമുണ്ട്. ആ പിശാചിൻ്റെ കെണിയിൽ അകപ്പെടാതെ ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, അത് സൽക്രമങ്ങളാണെങ്കിലും നമ്മുടെ ജീവിക്കുന്ന സന്ദർഭങ്ങളാണെങ്കിലും രഹസ്യമായ സമയങ്ങളിലാണെങ്കിലും ഒക്കെ പിശാചിൻ്റെ കെണിയിൽ അകപ്പെടാത്ത ജീവിതം നയിക്കാൻ, പ്രാർത്ഥനാനിർഭരമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, ഇബ്ലീസിൻ്റെ എല്ലാ കെണികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദിക്റുകൾ കൊണ്ട് ആ കെണികളെ പൊട്ടിച്ച് കളഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ബാരകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. നമ്മോടൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.

0: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
1: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ. വിശുദ്ധ ഖുർആൻ ഹൃദയ

0: മറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ആലു ഇമ്രാൻ 28 മുതൽ 37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, സമയം നഷ്ടപ്പെടാതിരിക്കാൻ എന്ന വിഷയമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം. അസ്സലാമു
1: അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ജീവിതത്തെ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാക്കാനുള്ള ഒരു വഴി എന്ത് എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും സമയം നഷ്ടപ്പെട്ടതിൻ്റെ വളരെ വലിയ മനോവേദന നമ്മളെല്ലാവരും അനുഭവിക്കാറുണ്ട്. ഒരു വേള ഒരു മോട്ടോർ ബൈക്കിൽ ഒരു 4 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വളരെ കോൺസെൻട്രേഷനോടുകൂടെ വാഹനം ഓടിച്ചെങ്കിലേ അപകടരഹിതമായി അയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധ്യമാവുകയുള്ളൂ. ഇതുപോലെ നമ്മൾ വാഹനത്തിലിരിക്കുന്ന, ഡ്രൈവ് ചെയ്യുന്ന എത്രയോ സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒഴിവുവേളകളെ നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴി ദിക്റുകൾ തന്നെയാണ്. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയാനുള്ളതാണ്. ദിക്റുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പറയാൻ വളരെ ലളിതമാണ്, എന്നാൽ അതുമൂലം ലഭിക്കുന്ന പ്രതിഫലങ്ങളാകട്ടെ വളരെ വലുതാണ്. അതാണ് ഏത് ദിക്റും പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചതിൻ്റെ യഥാർത്ഥ കാരണം അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്ദി നാം അവനെ മറക്കാതിരിക്കുക, അവൻ്റെ മഹത്തായ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും അവൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അവൻ്റെ പ്രകീർത്തനത്തിൻ്റെ വചനങ്ങളുമെല്ലാം നാം ഓർക്കുകയും ചൊല്ലുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ദിക്റുകൾ വളരെ ലളിതമാണ്. കലിമത്താനി ഖഫീഫത്താനി അല ലിസാൻ എന്നാണ്. ഏറ്റവും നല്ല ദിക്റിനെക്കുറിച്ച് അള്ളാഹുവിൻ റസൂൽ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, നാവിന് വളരെ ലളിതമാണ്. എന്നാൽ സഖീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ ഏറ്റവും ഭാരം കൂടിയതുമാകുന്നതെന്നാണ്. ഹബീബത്താനി ഇല റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നേടിത്തരുന്നതാണ് ദിക്ർ. നമ്മുടെ തുലാസിലേറെ കനം തൂങ്ങുന്നതാണ് ദിക്ർ. പറയാൻ വളരെ ലളിതമാണ് ദിക്ർ. സുബ്ഹാന അല്ലാഹിൽ അലീം, സുബ്ഹാന അല്ലാഹി വബിഹംദി, സുബ്ഹാന അല്ലാഹിൽ അലീം. അത്യുന്നതനായ, മഹാനായ അള്ളാഹു മഹാപരിശുദ്ധനാണെന്നുള്ളതാണ്. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ആശയം. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും, വൃത്തിയും ശുദ്ധിയുമുള്ള ഏത് സന്ദർഭങ്ങളും നമുക്ക് പറയാൻ പറ്റിയ ലളിതമായ വാചകങ്ങളാണിത്. ഓരോ ദിക്റുകളുടെയും പ്രതിഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അത്ര വലിയ പ്രതിഫലമാണ് ഈ ലളിതമായ വാക്കുകൾക്ക് നമുക്ക് തരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും പരിഹരിക്കപ്പെടും. എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആഴം? കടലിലെ നുരകൾ എന്ന് പറയുമ്പോൾ കടലെത്ര വിശാലമാണ്, അതിലെത്ര നുരകളുണ്ട്, അത്ര തന്നെ പാപങ്ങളുണ്ടെങ്കിലും പരിഹരിക്കപ്പെടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ, നമുക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ നാം പറയുന്ന ഈ വാക്കുകൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രമാത്രമാണ്. മറ്റൊരു പ്രത്യേകത, ഇതെല്ലാം നമുക്ക് ലളിതമായി പറയാൻ അറിയുന്ന വചനങ്ങളാണ്. നമ്മളാരും ഇന്ന് മനപ്പാഠമാക്കേണ്ട കാര്യമില്ല. പല ദിക്റുകളിലും പല പ്രാർത്ഥനകളിലും നമസ്കാരത്തിലുമൊക്കെ നമ്മൾ ചൊല്ലാറുള്ള ദിക്റുകളാണ് സുബ്ഹാൻ അല്ലാഹി വബിഹംദി, സുബ്ഹാൻ അല്ലാഹി വബിഹംദി. ആർക്കാണ് അറിയാത്തത്? ഒരു ദിവസം 100 തവണ പറയുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും നശിപ്പിക്കപ്പെടുമെന്നാണ്. ഏതൊരു കുട്ടിക്കും അറിയുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇത് 100 തവണ പറഞ്ഞാൽ 100 പ്രതിഫലം മാത്രമല്ല, 100 തിന്മകൾ 100 നന്മ കിട്ടല്ല, അതോടൊപ്പം 100 തിന്മകൾ മായ്ക്കപ്പെടും. 10 അടിമകളെ മോചിപ്പിച്ചതിന് ചൊല്യമാണ് എന്നാണ്. അപ്പോൾ ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാൻ അല്ലാ എന്ന് 100 തവണ പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങളാണ് ദിക്റിൻ്റെ വചനങ്ങൾ. അത് ജീവിതത്തിൽ സമയം കണ്ടെത്തി ചെയ്യാൻ നമുക്ക് പറ്റണം. റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല എന്ന് പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി എന്നാണ്. എത്ര വിശാലമായ ആശയങ്ങളാണ് ഓരോ ദിക്കറുകൾക്കുമുള്ളത്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ദിക്കറുകളുണ്ട്. നമസ്കാര ശേഷം സുബ്ഹാനല്ലാ 33, അൽഹംദുലില്ലാ 33, അള്ളാഹു അക്ബർ 33, 99 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലാ 100 തഹച്ചാൽ. ഇതുപോലെ തന്നെ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. നമസ്കരിച്ച് കുറച്ച് സമയം, എന്തുമാത്രം പ്രതിഫലങ്ങളാണ് ഇതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ പരലോകത്ത് വിശാലമായ സ്വർഗം നേടാൻ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഇവ നേടാൻ ജീവിതത്തിൽ എത്രയെത്ര സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നു, അതിലെത്രത്ര സമയങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഇനി വരുന്ന സമയവും ആയുസ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക.
0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സമയം നഷ്ടപ്പെടാതിരിക്കാൻ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിന്റെ സമയമാണ്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഞ്ചാവ് ലീഗലാക്കണം. നമ്മുടെ നാട്ടിൽ ജെൻസി ആളുകളുടെ ആവശ്യമായിക്കൊണ്ട് നമ്മൾ കണ്ട വീഡിയോ വൺ. ലഹരി സാർവത്രികമാക്കണം എന്ന് ആവശ്യപ്പെടുന്ന നിരീശ്വരവാദികളായ യുക്തിരഹിതവാദികൾ നമ്മൾ കാണുന്നുണ്ട്. യു ഓൺലി ലിവ് വൺസ്. ഈ ലോകത്ത് ഒരു വട്ടം മാത്രമാണ് ജീവിക്കുക. അതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം എന്നാണ് ഈ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ലഹരിക്കെതിരെ പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ലഹരി കൃത്യമായി കൊണ്ട് ഇവിടുന്ന് തുടച്ചു മാറ്റപ്പെടുന്നില്ല. കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടത് തുറക്കുന്ന, ബാറുകൾ സാർവത്രികമാക്കുന്ന നടപടികളൊക്കെ, നിയമങ്ങളൊക്കെ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ അവർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വ്യാപനവും അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. എങ്ങനെയാണ് ഇതിനെ ഇല്ലാതാക്കുക? ഇതിനെങ്ങനെയാണ് ഒരു തടയിടുക? ആളുകളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സംഗതി പക്ഷെ നടപ്പിലാക്കുക മാത്രം ചെയ്യുന്നില്ല. അറബിയിലൊരു കവിതയുണ്ട്, ഇദാ മിത്തു ഫദ്ഫിനി അലാജംബി കിറുമത്തിൻ തൊറുവി ഇളാമി ബഅദ മൗതി ഉറൂഖുഹ. ഞാൻ മരിച്ചാൽ നിങ്ങളെന്നെ മുന്തിരിവള്ളിക്ക് കീഴേ നിങ്ങളെന്നെ കുഴിച്ചിടണം. എനിക്കെൻ്റെ മരണത്തിന് ശേഷവും എൻ്റെ എല്ലുകൾക്ക് ആ മുന്തിരിവള്ളിക്ക് കീഴെ നിന്ന് മുന്തിരിവള്ളിയുടെ ലഹരി എനിക്ക് നുകരാൻ സാധ്യമാകുമല്ലോ. വലാ തദ്ഫനന്നി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാമിത്തു അല്ല അദൂഖുഹ. നിങ്ങൾ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളെയൊക്കെ നിങ്ങൾ മറമാടുന്ന ഒരു വിജനപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പൊതു ശ്മശാനത്തിൽ നിങ്ങൾ എന്നെ കുഴിച്ചിട്ട് വരരുത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഹരി നുകരാൻ കഴിയില്ല എന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ് ആ കവിതയുടെ ആശയം. മറ്റൊരു കവിതയുടെ ആശയം ഇങ്ങനെയാണ്, ഈച്ച തൻ്റെ പാനപാത്രത്തിൽ അഥവാ മദ്യക്കോപ്പയിൽ വീണ് മരിച്ചപ്പോൾ ആ ഈച്ചയെ എടുത്തു കയ്യിലേക്കെടുത്തുകൊണ്ട് ആ ഈച്ചയെ നോക്കിക്കൊണ്ട് ആ വ്യക്തി പാടിയത്രേ, അല്ലയോ ഈച്ചയെ, നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് മദ്യത്തിൽ വീണ് മരിക്കാൻ കഴിഞ്ഞല്ലോ, എനിക്കത് സാധ്യമാകുന്നില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ കവിതകളൊക്കെ രചിക്കപ്പെടുന്നത്, ഈ പാട്ടുകൾ പാടുന്നതൊക്കെ 6-ാം നൂറ്റാണ്ടിലാണ്. ഡാർക്ക് ഏജ് എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഇരുണ്ട യുഗം എന്ന് പറയപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ഈ കവിതകളൊക്കെ രചിക്കപ്പെടുന്നത്. ഈ ആളുകൾക്കിടയിലേക്കാണ് 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്താണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയും നിയുക്തനാവുകയും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കി നിയോഗിക്കുന്നത് ഈ സമയത്താണ്, അഥവാ മദ്യത്തിൽ മുഴുകിയ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക്. എന്നാൽ പിന്നീട് ആ സമൂഹം എങ്ങനെയാണ് മാറിയത്? ആ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ പരിചയപ്പെടുത്തിയത് കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും ഉന്നതമായ ടോപ്പ് സമൂഹം അത് നിങ്ങളാണ് എന്നാണ്. ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തുകൊണ്ട്? എല്ലാ തരത്തിലും അവർ ഉന്നതന്മാരായി മാറിക്കഴിഞ്ഞു. മദ്യത്തിൻ്റെ കോപ്പയിൽ വീണ് മരിക്കണമെന്നാഗ്രഹിച്ച, മദ്യക്കോപ്പയിൽ വീണ് മരിച്ച ഈച്ചയെ നോക്കി നീ എന്ത് ഭാഗ്യവാനെന്ന് പാട്ടുപാടിയ, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മദ്യം നുകരാൻ അവസരമുണ്ടാകണമെന്നാഗ്രഹിച്ച ആളുകൾ പിന്നീട് മദ്യം നുകരുന്നത് തന്നെ വലിയ പാതകമായി കണ്ട് ഒരിക്കലും നുകരാത്ത അവസ്ഥയിലേക്ക് അവർ മാറി. മദ്യത്തിൻ്റെ ചശകങ്ങൾ അത് സ്വയം പൊട്ടിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് മാറിയത്? വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ ഇസ്ലാം കൃത്യമായ പാഠം നമുക്ക് ഇതിന് നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യമുക്ത സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രവാചകനാണ്. മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹത്തെ പരിപൂർണമായ മദ്യം ഒരിക്കലും ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചപ്പോൾ ഇൻതഹൈന യാ റസൂലല്ലാ, റസൂലേ ഞങ്ങളിതാ ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായും അവർ മാറി നിന്നിരുന്നു. ഈ ആയത്തിൻ്റെ അവതരണത്തിൻ്റെ സന്ദർഭത്തിൽ ചില ആളുകൾ ഈ ആയത്ത് അവതരിച്ചുവെന്ന് നാടുനീളെ പറഞ്ഞ് നാടുനീള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഈ ആയത്ത് കേൾക്കുന്നത് പരിപൂർണമായും ഒഴിവാക്കണമെന്ന ആയത്ത് കേൾക്കുന്ന ചില ആളുകൾ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ തങ്ങളുടെ കൈകളുണ്ടായിരുന്ന മദ്യത്തിൻ്റെ കോപ്പ അവർ വലിച്ചെറിഞ്ഞുവെന്നാണ്. ചില ആളുകളുടെ വായിൽ മദ്യം ഉണ്ടായിരുന്നു, അവർ തുപ്പിക്കളഞ്ഞുവെന്നാണ്. ചില ആളുകൾ ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഛർദ്ദിച്ചു കളഞ്ഞുവെന്നാണ്. കച്ചവടം ചെയ്തിരുന്ന ആളുകൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള മദ്യങ്ങൾ, അതിൻ്റെ വലിയ ചശകങ്ങൾ അവർ തന്നെ തച്ചുടച്ചുകൊണ്ട് പരിപൂർണമായും പൊട്ടിച്ചു കളഞ്ഞ് ഇനി എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞുവെന്നാണ്. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആ ആശയത്തിനാണ് മദ്യത്തെ പരിപൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്നത്. ലഹരിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ്. ലഹരിയെ, സിന്തറ്റിക് ലഹരിയെ പരിപൂർണമായും എതിർക്കുകയും അതില്ലാതാക്കാൻ വേണ്ടി പലതരം ക്യാമ്പയിനുകൾ നടത്തുകയും അതേ സന്ദർഭത്തിൽ മറുഭാഗത്ത് മദ്യമെന്ന് പറയുന്ന കള്ള് എന്ന് പറയുന്നതിനെ സാർവത്രികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ഇവിടെ ലഹരി ഇല്ലാതാവുകയില്ല. മദ്യവും ലഹരിയാണ്, കള്ളും ലഹരിയാണ്, പൊടിയും MDMA തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ലഹരിയാണ്. ഈ എല്ലാ ലഹരിയെയും ഒരേ രൂപത്തിൽ പരിപൂർണമായും തുടച്ചു മാറ്റിയാൽ മാത്രമാണ് സമൂഹത്തെ ലഹരിമുക്തമാക്കാൻ സാധ്യമാകുന്നത്. അതിന് ഈ ലഹരിയെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾ ഇത് ഉപയോഗിക്കാതിരിക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവരാൻ കൂടി സാധ്യമാകേണ്ടതുണ്ട്. അതെങ്ങനെ സാധ്യമാകും? അത് യഥാർത്ഥമായ പരലോകവിശ്വാസത്തിന് മാത്രമാണ് സാധ്യമാകുന്നത്. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ ലഹരിയെ വ്യാപകമാക്കാൻ വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന, അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, അതിനുവേണ്ടി ആവശ്യപ്പെടുന്ന ആളുകൾ, അവരുടെ വിശ്വാസത്തെ പരിശോധിച്ച് നോക്കൂ. അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ദൈവത്തെ പരിപൂർണ്ണ നിഷേധിക്കുന്ന, യുക്തിവാദികൾ എന്ന സ്വമേധയാ പിന്നെ പറയുന്ന, പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. യുക്തിവാദികളുടെ വലിയ അപ്പോസ്തലന്മാരായിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന, യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നാഴികക്ക് 40 വട്ടം ഇസ്ലാമിനെ മാത്രം കളിയാക്കാൻ വേണ്ടി പേനയും നാവും മുന്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ലഹരി സാർവത്രികമാക്കണമെന്ന് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, അവർക്ക് എന്തും ചെയ്യാം. അങ്ങനെയുള്ള ആളുകളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ദൈവവിശ്വാസമില്ലാത്ത, പരലോകവിശ്വാസമില്ലാത്ത, പരലോകബോധമില്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഇവിടെ ലഹരി ഇല്ലാതാക്കാൻ സാധ്യമാകുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ചും ആ പ്രവാചകൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചും മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ എല്ലാം ഉമ്മ, വിശ്വാസികളുടെ ഉമ്മ, പറയുന്നൊരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ലൈംഗിക വീഴ്ച, നിങ്ങൾ അനാവശ്യ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ പലിശ ഭുജിക്കരുത്, നിങ്ങൾ അന്യായമായി അന്യനെ സ്വത്ത് ഭുജിക്കരുത്, നിങ്ങൾ അക്രമം നടത്തരുത് എന്നിങ്ങനെയുള്ള ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം മക്കയിൽ അന്ന് യഥേഷ്ടം നടന്നിരുന്ന കാര്യങ്ങളായിരുന്നു. തനിക്ക് ആളുകളുമായി തല്ലുകൂടുക എന്നത് ഒരു ഹോബിയാക്കി മാറ്റിയവരായിരുന്നു. തൻ്റെ ഉറയിൽ നിന്നും ഒരു വാള് പുറത്തേക്ക് ഊരിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രക്തക്കറ പുരണ്ടിട്ടല്ലാതെ തിരിച്ചതിലേക്ക് വെക്കാൻ അവർ സന്നദ്ധമായിരുന്നില്ല. മദ്യത്തിന് വേണ്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. മദിരാക്ഷിക്ക്, പെണ്ണുപിടുത്തത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യഭിചാരത്തിന് വേണ്ടി നടന്നിരുന്ന സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഉണ്ട്. എല്ലാവരും അതിൻ്റെ ആളുകളായി മാറിയിരുന്നു. അങ്ങനെയുള്ളൊരു സമൂഹത്തെ നിങ്ങളിത് ചെയ്യരുത് എന്നാണ് അവർ ആദ്യം പറഞ്ഞതെങ്കിൽ ആരും പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്ന് അവർക്ക് ആദ്യം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അഥവാ നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, നിങ്ങളെ ഉമ്മയുടെ വയറ്റിൽ നിങ്ങൾ കൃത്യമായി കൊണ്ട് പോറ്റി വളർത്തിക്കൊണ്ടുവന്ന്, പുറത്തേ കൊണ്ടുവന്നത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നുള്ള അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ ബോധം അവർക്കുണ്ടാക്കി കൊടുത്തു. ഈ അള്ളാഹു നിങ്ങളെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ സദാസമയം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ റബ്ബു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട് എന്ന ബോധമാണ് അവർക്ക് ആദ്യം കൊടുത്തത്. അതോടൊപ്പം തന്നെ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ജീവിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള പ്രതിഫലം നാളെ പരലോകത്ത് നൽകും. നിങ്ങൾ നന്മയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്കവിടെ സ്വർഗമുണ്ടാകും, നിങ്ങൾക്കവിടെ നേട്ടമുണ്ടാകും. നിങ്ങൾ തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ, തോന്നിവാസങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കവിടെ ശിക്ഷയുണ്ടാകും, നരകമുണ്ടാകുമെന്ന് പരലോകബോധവും റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയും ബോധ്യവും അവർക്കുണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നീട് ഇതാ മദ്യം തിന്മയാണ്, വ്യഭിചാരം തിന്മയാണ്, പലിശ തിന്മയാണ് എന്നിങ്ങനെ തിന്മകൾ അവർ പരിചയപ്പെടുന്നതോടുകൂടി തന്നെ ഈ റബ്ബിന് വേണ്ടി, ഈ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ മദ്യപാന തിന്മ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു സഹാബികൾ. അങ്ങനെയാണ് അവർ ഉന്നതന്മാരായി മാറിയത്. അതേ രൂപത്തിൽ യഥാർത്ഥമായ വിശ്വാസം മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിച്ചാൽ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്. ആ ലോകത്ത് കൃത്യമായി അണുമണി തൂക്കമാണ് നന്മ ചെയ്തതെങ്കിൽ അതിനുള്ള നന്മയും അവിടെ അതിനുള്ള പ്രതിഫലം അവിടെ ഉണ്ടാകും. അണുമണി തൂക്കമാണ് തിന്മ ചെയ്തതെങ്കിൽ അതും അവിടെ കാണുമെന്നുള്ള ആ ഒരു ബോധ്യം മനസ്സിലുണ്ടാക്കിയെടുത്താൽ നമുക്ക് തിന്മകളിൽ നിന്നും പരിപൂർണമായും ഇല്ലാതാക്കാൻ മാറി നിൽക്കാൻ കഴിയും. ആ രൂപത്തിൽ മാത്രമേ നമുക്ക് മദ്യമുക്തമായിക്കൊണ്ട് ലഹരിമുക്തമായിക്കൊണ്ട് ഈ സമൂഹത്തെ മാറ്റിയെടുക്കാനും സാധ്യമാവുക എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ, ദൈവബോധം ഉണ്ടാക്കിയെടുക്കുവാൻ, പരലോകബോധം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. നമ്മുടെ ചുറ്റുമുള്ള ലഹരിയിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഇത്തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലഹരിയുടെ എല്ലാ തിന്മകളും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള പരലോകത്തുള്ളതിൻ്റെ പ്രയാസം കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് മദ്യം നൽകും. ആ മദ്യം എന്ന് പറഞ്ഞാൽ ലഹരി ഉണ്ടാക്കാത്ത, നിങ്ങളുടെ തലച്ചോറിന് ഇല്ലാതാക്കളിൻ്റെ കാര്യങ്ങളൊന്നുമില്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് നല്ലത് മാത്രം ലഭിക്കുന്ന മദ്യം പരലോകത്ത് നൽകും. ആർക്കാണ് അത്? ഈ ലോകത്ത് മദ്യം നുകരാത്ത ആളുകൾക്ക് മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന മ്ലേച്ഛമായ ഒരു പാനീയം, നരകത്തിൽ കടന്ന എരിയുന്ന പിന്നെ കുറ്റവാളികളുടെ രക്തവും ചലവും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ തീനത്തുൽ ഖബാൽ എന്ന പാനീയം, അത് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നത് ഇഹലോകത്ത് ലഹരി ഉപയോഗിച്ച മദ്യം ഉപയോഗിച്ച ആളുകൾക്കാണെന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. ആ ബോധ്യം മനസ്സിലുണ്ടാക്കുമ്പോൾ തിന്മകളിൽ നിന്ന് ലഹരിയിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് മാറി നിൽക്കാൻ കഴിയും. ആ നിലക്ക് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ നമ്മൾ ഓരോരുത്തർ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.

തോൽക്കും. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വൈബ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇന്നത്തെ വൈബ്സിൽ ഞാൻ മൂസ പിപി,
2: ഞാൻ ഷഫീഖ് വണ്ടു.
1: ഷഫീഖ് മാഷെ, അപ്പൊ നമ്മളിനി ഇന്നത്തെ വൈബ്സിൽ ആദ്യം ഇൻസൈറ്റ് ആണ് അല്ലെ പ്രോഗ്രാം വരുന്നത്?
2: അതെ അതെ.
1: മുസ്ലിം ഭരണത്തിന് കീഴിലെ ന്യൂനപക്ഷങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹിലാൽ സലീം സി പി ആണ് നമ്മോട് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം കാലികമായിട്ട് വളരെ ഏറെ പ്രസക്തിയുള്ളതാണ്, കാരണം പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ഭരണകർത്താക്കളുടെ നിലപാടുകളും എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
2: അതുപോലെ തന്നെ ചരിത്രത്തെ അപഭ്രംശമാക്കി അല്ലെങ്കിൽ വികൃതമായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക് ഒരു മറുപടി കൂടി ആയിരിക്കും ഇന്നത്തെ ഇൻസൈറ്റ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: ഇൻഷാല്ലാ നമുക്കത് കേട്ട് തിരിച്ചെത്താം.
2: ഇൻഷാല്ലാ.
3: ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഇസ്ലാമിൻ്റെ വിമർശകരായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മുസ്ലിം രാഷ്ട്രങ്ങൾ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മനുഷ്യർ, അവർ മറ്റ് ഇതര മതത്തിലുള്ള ആളുകളാവട്ടെ, അവരെയൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾ അവരെ അടിച്ചമർത്തിയിരുന്നു എന്നുള്ള ധ്വനിയിലുള്ള പല കാര്യങ്ങളും പല ആളുകളും പറയുന്ന നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തെ കാണേണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല. പല തരത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളായി കഴിഞ്ഞാലും മുസ്ലിം ഭരണാധികാരികളായി കഴിഞ്ഞാലും ഒക്കെ പലതരത്തിലുള്ള ആളുകൾ ആ രാഷ്ട്രത്തിൻ്റെ ഒക്കെ രാഷ്ട്രത്തലവന്മാരായിട്ട് വന്നിട്ടുണ്ടാവും. എന്നാൽ അവിടെയൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നൊരു ആശയം, അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു രാഷ്ട്രത്തലവനും അങ്ങനെ ന്യൂനപക്ഷങ്ങളെ, ആ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല, ക്രൈസ്തവ ചരിത്രകാരനായിട്ടുള്ള സിഡ്നി ഗ്രിഫിത്ത് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ദ ചേർച്ച് ഇൻ ദ ഷാഡോ ഓഫ് ദ മോസ്ക്, ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം ഇൻ ദ ഇസ്ലാമിക് വേൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 148-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഈവൺ ഇഫ് ദ ക്രിസ്ത്യൻ സഫേഴ്സ് ഇൻ ദ ഹാൻഡ് ഓഫ് മുസ്ലിംസ് ഇറ്റ് വാസ് നോട്ട് ഡ്യൂ ടു ദം ബീയിങ് ക്രിസ്ത്യൻ ഓർ ദെയർ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊരിക്കലും അവർ ക്രൈസ്തവരായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അവർ മുറുകെ പിടിച്ചതുകൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സോഷ്യലായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു എന്ന്. ഇത് നമ്മളാരും പറയുന്നതല്ല, ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ, ഒരു ചരിത്രകാരൻ പറയുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പം അവിടെ ഒരു കാരണവശാലും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ഇസ്ലാമിൻ്റെ അസല് കൊണ്ട്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം കൊണ്ട് ഒരിക്കലും സാധ്യമല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഈ വിഷയം പഠിക്കുന്നതിന് മുമ്പ് ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യം എടുക്കുക, നമ്മുടെ രാജ്യം ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ പൗരനും അതേപോലെ തന്നെ ഒരു വിദേശ പൗരനും ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ രണ്ടു പേർക്കും ഒരേ അവകാശങ്ങളാണ് ഉണ്ടാവുക, രണ്ടു പേർക്കും ഒരേ ഡ്യൂട്ടീസാണ് ഉണ്ടാവുക? ഒരിക്കലുമല്ല. ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ സ്വാഭാവികമായും കൂടുതൽ അവകാശങ്ങളുണ്ട്, അതേപോലെ തന്നെ കടമകളുണ്ട്. എന്നാൽ അതേസമയം ഒരു വിദേശ പൗരൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്, എന്നാൽ അതൊരിക്കലും ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതൊരു ഡിസ്ക്രിമിനേഷനാണ്, അതൊരു അത് ഒരു തരത്തിൽ ഒരു ഡിഫറൻസാണ്, ഒരു ഒരു വ്യത്യസ്തതയാണ്. ആ വ്യത്യസ്തത നമ്മൾ ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വിമർശിക്കുന്നില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഇന്ത്യൻ പൗരന് കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഇന്ത്യൻ പൗരന് കൂടുതൽ കടവകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പറയണം. ഇതേപോലെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ലോകത്ത്, ലോകക്രമത്തിൽ നമ്മളൊക്കെ ഉള്ളത് നാഷൻ സ്റ്റേറ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രം, ബംഗ്ലാദേശ് എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രം, US എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, അല്ലെ ചൈന എന്ന് പറയുന്ന, ഈ രീതിയിൽ നാഷൻ സ്റ്റേറ്റുകളായിട്ടാണ് ഇന്നത്തെ ലോകക്രമത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾക്ക് ഏറ്റവും കൃത്യമായി ഈ രീതിയിലുള്ള ഉദാഹരണത്തിലൂടെയാണ് പറയാൻ സാധിക്കുക. എന്നാൽ മുൻകാലത്ത് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അയാൾ ഏത് രാജ്യത്ത് നിന്നുള്ള ആളാണ് എന്നുള്ളതല്ല, മറിച്ച് അയാൾ ഏത് മതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലക്കാണ് അവിടെ ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി അവിടെ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മത ഐഡൻറ്റിറ്റി, എൻ്റെ റിലീജിയസ് ഐഡൻറ്റിറ്റിയാണ് എൻ്റെ ഐഡൻറ്റിറ്റി, ഇതായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അവിടെ ഇപ്പോൾ പല യുദ്ധങ്ങളും തമ്മിൽ തമ്മിൽ നടക്കും, വ്യത്യസ്ത രാഷ്ട്രങ്ങൾ തമ്മിൽ, വ്യത്യസ്ത മതരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പിന്നെ ഭരണാധികാരികൾ ഒരു ഒരു പ്രദേശത്തേക്ക് യുദ്ധം ചെയ്യാൻ കടന്നു നിന്ന് കഴിഞ്ഞാൽ, അവിടെ ആ യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള അവിടെ വസിച്ചിരുന്ന ആളുകൾക്ക് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാം, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ച് ഇവിടെ മുസ്ലിങ്ങളായി നിങ്ങൾക്ക് ജീവിക്കാം. രണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാം, ദിമ്മികളായി ഇവിടെ ജീവിക്കാം. മൂന്ന്, നിങ്ങൾക്ക് ഈ സ്ഥലം വിട്ടുപോകാം. ഈ മൂന്ന് ഓപ്ഷൻസാണ് ഇസ്ലാമിക സൈന്യം ഒരിടത്തേക്ക്, ഒരു പ്രദേശത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ, അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആളുകൾക്ക് മുന്നോട്ട് വെക്കുന്ന ഓപ്ഷൻസ് ഈ മൂന്ന് കാരണങ്ങളാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ് ആശയങ്ങൾ. ഇത് ഏതെങ്കിലും ഇസ്ലാമിക ഭരണാധികാരികൾ മാത്രം കൊണ്ടുവന്ന കാര്യമല്ല. നമ്മൾ പിന്നെ അതിന് മുമ്പുള്ള സൈന്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും ഇത് കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവിടെയുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള അമുസ്ലിങ്ങളെ വിളിക്കുന്ന പേരാണ് അഹലുദ്ദിമ എന്ന് പറഞ്ഞാൽ ദിമ്മികൾ എന്ന് പറയും. ദിമ്മി എന്നുള്ളതിൻ്റെ വാക്കർത്തം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് പീപ്പിൾ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട ജനതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായും അവർ യുദ്ധത്തിൽ പങ്കെടുക്കില്ല, അവർക്ക് മിലിറ്ററി സർവീസ് ആവശ്യമില്ല, അവർക്ക് സുരക്ഷ ഈ ഇസ്ലാമിക ഭരണകൂടം കൊടുക്കും. അതിനു പകരമായി അവരെന്ത് ചെയ്യും, അവർ ജിസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് അടക്കും. ഇതാണ് ഇസ്ലാമിക ഭരണകൂടത്തിലെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും സിമ്പിളായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് പിന്നെ മുസ്ലിങ്ങൾ മാത്രം കൊണ്ടുവന്ന ഒരു പുതിയ കാര്യമല്ല. ഇസ്ലാം പിന്നെ വ്യാപിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പിന്നെ അവിടെയുള്ള സാമ്രാജ്യങ്ങൾ, ബൈസാന്റൈൻ സാമ്രാജ്യം പോലെയുള്ള സാമ്രാജ്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ആശയങ്ങൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ തമ്മിൽ ഒരു ഒരു പിന്നെ സന്ധി ഉണ്ടാവും. ആ സന്ധിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാൻ കഴിയുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈസാന്റൈൻ പിന്നെ സാമ്രാജ്യത്തിൽ അവർ ഒരു പുതിയ പ്രദേശത്തേക്ക് ചെന്നു, അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ബൈസാന്റൈൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സാമ്രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്ത് അവർ പുതിയ പ്രദേശത്തേക്ക് പോയി ആ പ്രദേശത്തുള്ള ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പബ്ലിക് ഓഫീസ് തുറക്കാൻ അവർക്ക് അനുവാദമില്ല. അത് ആ സന്ധിയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, ഈ ജൂതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്കെതിരെ സാക്ഷി പറയാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ സാക്ഷി സാക്ഷിയായി കണക്കൂട്ടില്ല. ഇത് ഓരോ രാജ്യത്തും അവർ മുന്നോട്ട് വെക്കുന്ന ഓരോ നയങ്ങളാണ്. സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ നയത്തിൽ പെട്ടതാണ് ജിസിയ എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കും ഇൻഷാല്ലാഹ്. അവിടെ നമ്മൾ മറ്റൊരു വിഷയം പറയേണ്ടത്, ഇസ്ലാമിക ഭരണകൂടം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പം ഇസ്ലാമിക ഭരണകൂടം അതിൻ്റെ കരുത്ത്, അത് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത് എത്രത്തോളം സംരക്ഷണം ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക്, ആ ഇസ്ലാമിക ഭരണകൂടത്തിന്, ആ മുസ്ലിം ഭരണകൂടത്തിന്, ആ രാജ്യത്തെ ജനങ്ങൾക്ക് എത്രത്തോളം സുരക്ഷ കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം ആ രാജ്യം കരുത്തുറ്റതാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അത്രത്തോളം അതിൻ്റെ കരുത്ത് വർദ്ധിക്കുകയാണ്. അവിടെയുള്ള നീതി നിർവഹണം അത് എത്രത്തോളം നല്ല രീതിയിലാകുന്നു, അത്രത്തോളം അതിൻ്റെ ആ രാഷ്ട്രത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നെ മദീനയിലേക്ക് പോകുമ്പോൾ, മദീനയിൽ എത്തുമ്പോൾ മദീനയിലുള്ള ജൂതന്മാരായിട്ടുള്ള ആളുകളുമായി പ്രവാചകൻ സന്ധി സംഭാഷണം നടത്തുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിൽ ആരും ഇടപെടില്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടില്ല. ഒരേ ഒരു കാര്യം, മദീനക്ക് പുറത്തു നിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ പൊരുതും, നമ്മൾ ഒരുമിച്ച് മദീനക്ക് വേണ്ടി പൊരുതും എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച മാതൃക. ആ രീതിയിലാണ് ഇസ്ലാമിക ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ പിന്നെ ഭരണകാലത്ത്, ഉമർ റളിയല്ലാഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ സിറിയയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വെക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. സന്ധി സംഭാഷണങ്ങളിൽ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും, സിറിയയിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ആ ട്രീറ്റിയുടെ ഭാഗമായി, ആ സന്ധിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചൊരു ആശയമാണ്, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ പിന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വ്യത്യസ്ത വസ്ത്രം ധരിക്കുക, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരികയല്ലേ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണ നിർവഹണം ഏറ്റവും ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈന്, കള്ള് ഒക്കെ വിൽക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരുടെ പിന്നെ മതത്തിൻ്റെ വിഷയത്തിലോ ഒന്നിലും മുസ്ലിങ്ങൾ ഇടപെടാൻ പോകില്ല. സ്വാഭാവികമായിട്ട് അവർക്കെന്ത് ചെയ്യാം, കള്ള് വിൽക്കാം വാങ്ങാം എന്തും ചെയ്യാം, അതിന് അവരെ പിടികൂടാൻ പാടില്ല. എന്നാൽ ഒരു മുസ്ലിമോ മുസ്ലിമോ ഒരേപോലെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുമ്പം ഭരണ നിർവഹണത്തിൽ അത് വലിയ രീതിയിലെ പ്രതിസന്ധി ഉണ്ടാക്കും. അതേപോലെ തന്നെ മുസ്ലിമായിട്ടുള്ള ആളുകളിൽ നിന്ന് ജിസിയ ഈടാക്കാൻ പാടില്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളായി സ്വയം പ്രഖ്യാപിച്ച ആളുകളാണ്. ആ മുസ്ലിങ്ങൾക്കാണ് ജിസിയ കൊടുക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള ഓരോ തരത്തിലുള്ള സന്ധികൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, പല പ്രദേശങ്ങളിലേക്കും മുസ്ലിം ഭരണാധികാരികൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ടാണ് ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന പല സന്ധികളുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇതേപോലെ നമ്മൾ പിന്നെ ഈ മുസ്ലിം ഭരണകൂടത്തിൽ നമ്മൾ ഏറ്റവും കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സവിശേഷതയാണ് അവർ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന സഹിഷ്ണുത എന്ന് പറയുന്നത്. കാരണം മുസ്ലിം ഭരണകൂടങ്ങൾക്ക് മുൻപേ പോയിട്ടുള്ള റോമൻ സാമ്രാജ്യങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ അവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഇല്ലാത്ത രീതിയിലുള്ള ഭരണകൂടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇസ്ലാമിക ഭരണകൂടം കടന്നു വരുമ്പം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മതം അവർ എന്താണോ ഉള്ളത് അത് അതേപോലെ അവർക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അതിലേക്ക് ഒരു ഇൻ്റർവെൻഷനും ഇല്ലാതെ ഒരു തരത്തിലും അതിലേക്ക് ഇടപെടാതെ ഇസ്ലാമിക ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് പിന്നെ ആ സഹിഷ്ണുതയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഇങ്ങനെ ഇടപെടാതെ ഇരിക്കുക എന്നുള്ളത് വഴി അത്തരം മതങ്ങളിൽ പിന്നെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നല്ല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ നമ്മൾ പിന്നെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായും ഒരു രാജ്യത്തിന് കോടതിയുണ്ടാവും. ആ കോടതി മുസ്ലിം കോടതിയായിരിക്കും. എന്നാൽ അതേസമയം ജൂതന്മാർക്ക് ജൂതന്മാരുടെ കോടതിയുണ്ടാവും, ക്രൈസ്തവർക്ക് ക്രൈസ്തവരുടെ കോടതിയുണ്ടാവും. പക്ഷേ രസകരമായിട്ടുള്ളൊരു ഒരു ഇൻസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ജൂതന്മാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഡൈവോഴ്സ് പെറ്റീഷൻ അവർക്ക് പിന്നെ വിവാഹ മോചനം നടത്താനുള്ള അവരുടെ പെറ്റീഷൻ അതുമായി അവർ വരുന്നത് മുസ്ലിം കോടതിയിലേക്കാണ്. കാരണം മുസ്ലിം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇസ്ലാമിക നിയമപ്രകാരമാണ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക. സ്വാഭാവികം എന്ത് ചെയ്യും, ആ പിന്നെ ഡൈവോഴ്സ് ചെയ്യുന്ന ആ സ്ത്രീക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടും അവരുടെ, പിന്നെ അവർക്ക് പിന്നെ അവരുടെ സ്വത്ത് തിരിച്ചു കിട്ടുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജൂത കോടതിയിൽ പോയി അവർക്ക് ലഭിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ജൂത സ്ത്രീകൾ ഇസ്ലാമിക കോടതിയിലേക്ക് വരുന്ന ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ജൂതന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയാത്തതാണ്. സ്വാഭാവികമായും അവർക്ക് അവരുടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നു. ആ രീതിയിൽ വരെ പിന്നെ ഈ സഹിഷ്ണുത കൊണ്ട് ഇസ്ലാമിന് മറ്റ് മതങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് പോലും നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ജിസിയയുടെ വിഷയം എടുക്കുമ്പോൾ പല ആളുകളും പറയുന്നൊരു കാര്യമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഒരു ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് മറ്റൊരു രാജ്യത്ത് മറ്റൊരു ഭരണകൂടത്തിന് കീഴിൽ എല്ലാവിധ സുരക്ഷയും കൊടുക്കുകയാണ്. അവർക്ക് മിലിറ്ററി സർവീസിലേക്ക് പങ്കെടുക്കേണ്ടത് ആവശ്യം പോലും ഇല്ല. അപ്പോൾ സ്വാഭാവികമായും അവർ അതിന് കോമ്പൻസേഷനായി അതിന് പകരമായി നൽകുന്നതാണ് ജിസിയ എന്നുള്ളത്. അതേസമയം പിന്നെ തൊട്ടിപ്പുറത്ത് മുസ്ലിങ്ങളായിട്ടുള്ള അതേ ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കണം, നിർബന്ധമായും കൊടുക്കണം. ഈവൺ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികൾക്കൊക്കെ സക്കാത്ത് കൊടുക്കണം. അതേസമയം ജിസിയ എന്നുള്ളത് പിന്നെ മിലിറ്ററി സർവീസിലേക്ക് പോകാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജിസിയയുടെ പേരിൽ വലിയ രീതിയിൽ പിന്നെ പറയുന്ന ആളുകൾ, ജിസിയ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസിയെ കൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനിലെ ചില ആളുകൾ ജിസിയ കൊടുക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് കാണുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ദിമ്മികളായിട്ടുള്ള ആളുകളെ അവരെ ആരാണോ അവരെ ഹാം ചെയ്യുന്നത്, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത്, അവർക്ക് നാളെ പിന്നെ അവർ യഥാർത്ഥത്തിൽ എന്നെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്, എന്നെ ഉപദ്രവിക്കുന്ന ആരാണോ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള ജിസിയയുമായി ഒരു കൂട്ടം ആളുകൾ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ചുവന്ന് തുടുത്ത് വൈകാരികമായി പറയുന്നുണ്ട്, നിങ്ങൾ ആ സമൂഹത്തെ നശിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, ഈ ജിസിയെ വാങ്ങി നശിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇല്ല, പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെയാണ് ഞങ്ങൾ വാങ്ങിയതെന്ന് പറയുമ്പോൾ ഉമറുള്ളഹാനു തിരിച്ച് പറയുന്നുണ്ട്, എന്തായാലും അൽഹംദുലില്ല, ഞാൻ എന്തായാലും ഇതിൽ പങ്കാളിയായിട്ടില്ലല്ലോ എന്ന് ഉമറുള്ളഹാനു പറയുന്നുണ്ട്. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിനെ കൈകാര്യം ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സിറിയ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്ന സിറിയ പ്രദേശം, അവിടേക്ക് റോമക്കാർ ഏത് നിമിഷവും ആക്രമിക്കാൻ വരും എന്ന് ഒരു പ്രതീതി ഉണ്ടായ സമയത്ത് അവിടെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ അന്നത്തെ അറേബ്യൻ ജനറലായിരുന്ന അബൂബൈദ ബിൻ ജറാഹ്, അദ്ദേഹം അവിടെയുള്ള ജനറൽമാർക്ക് കത്തെഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ കത്തിൽ പറയുന്നതാണ്, നിങ്ങളിൽ നിന്നും വാങ്ങിയ പണം ഞങ്ങളിതാ തിരിച്ചു നൽകുന്നു, കാരണം ഒരു കരുത്തുറ്റ സേന നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു. നമ്മൾ തമ്മിലുള്ള കരാർ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല, ആയതിനാൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് ഞങ്ങൾ തിരിച്ചു നൽകുന്നു. എന്നാൽ നാം വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞങ്ങൾ ഉണ്ടാക്കിയ കരാർ മുൻപത്തേതുപോലെ തന്നെ തുടരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഒരു റോമക്കാർ സിറിയ ആക്രമിക്കാൻ വരികയാണ്, അവർക്ക് സംരക്ഷണം നൽകാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് കഴിയുമെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. ആ സമയത്ത് വാങ്ങിയ ജിസിയെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പേരിൽ മാത്രം അന്നത്തെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക ഭരണകൂടം റോമക്കാർക്കെതിരെ വിജയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. കാരണം റോമക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ക്രൈസ്തവരുടെ ജിസിയെ മാത്രമല്ല അവരുടെ പൂർണ്ണമായിട്ടുള്ള സ്വത്തെടുത്ത് റോമക്കാർ കൊണ്ടുപോകും എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. ഈ രീതിയിൽ ഏറ്റവും കൃത്യമായി ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിലേക്ക് നല്ല കണ്ണടയോടുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഞ്ഞക്കണ്ണടയുമായി പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ പല രീതിയിലുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങൾ പിന്നെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ അടിച്ചമർത്തി എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻഷാല്ലാ കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈർ. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിം ഭരണത്തിന് കീഴിലെ ന്യൂനപക്ഷങ്ങൾ എന്നതായിരുന്നു ഹിലാൽ സലീം സി പി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്.
1: അപ്പോൾ ഇനി നമ്മൾ ഇൻസൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഒരു സ്വരം കേൾക്കാൻ തോന്നുമല്ലേ.
2: ഇൻഷാല്ലാ.
1: സ്വരത്തിൽ മദിനേശം തിരുദാത്തിൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. സുഹേൽ പറമ്പിൽ പിടികയാണ്
2: അതെ അതെ
1: സ്വരത്തെ നമ്മൾ കൂടെ ജോയിൻ ചെയ്യുന്നത്.
0: മദിനേശം തിരുദാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിട ഇരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമെ ചങ്കമഹ

തിരുമൊളി സമി അവരാൽ സുഹൃതം ഗുരുവരമുത്തി അവരാൽ ചന്തം മൊളി ചിന്തും വിധിഹിതമതിലായി മികവിശലായി സീറയതോതിടലായി കിസബദറിതുനുവലുവതായി മദിനേശം തീരൂദാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണ

0: ശമദ അരികൊരിലരുമയിൽ മുഷവറത്താലെ കൂടിയിടലായി മദിനേശം തീരൂതാറ്റിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവേടനമെ ചങ്കമഹന്തക്കിലായി.
1: മഷാല്ല, വളരെ മനോഹരമായ ഒരു ഗാനമാണ് കേട്ടത്. ഈ പാട്ടുകൾക്ക് എപ്പോഴും ഒരു പ്രഭാഷണം കേൾക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു
2: അതിനേക്കാൾ കൂടുതൽ മനസ്സിലേക്ക് സ്വാധീനിക്കാൻ
1: കഴിയും.
2: പലപ്പോഴും ഇഷലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്.
1: പിന്നെ അതുമല്ല, കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമായിരിക്കും. അതായത് ഒരു ഗാനം കേൾക്കുക എന്നല്ല, നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാട്ട് കേട്ടാൽ നല്ലതാന്ന് തോന്നും.
2: പിന്നെ ഗഹനമായിട്ടുള്ള പഠന വിഷയങ്ങൾക്കൊപ്പം ഇങ്ങനെ ഒന്ന് വരുന്നത് ഒരു റിലാക്സേഷനാണ്. ഈ പാട്ട് തന്നെ ഒരു റിലാക്സേഷനാണ്.
1: എന്തായാലും നമുക്ക് ഗുണമെന്താ വെച്ചാൽ, സ്വരത്തിൽ വരുന്ന പാട്ടുകൾ മ്യൂസിക് ഇല്ലാതെ, മ്യൂസിക്കിൻ്റെ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ വളരെ മനോഹരമായ രീതിയിലുള്ള, അതും അർത്ഥഗാംഭീര്യം ഉൾക്കൊള്ളുന്ന വരികൾ ഉൾക്കൊള്ളുന്നതാണ് പല ഗാനങ്ങളും നമുക്ക് സ്വരത്തിൽ കേൾക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ
2: ആരോഗ്യ വിചാരത്തിലേക്ക് പോയാലോ?
1: ഇൻഷാല്ല ആരോഗ്യ വിചാരം കേൾക്കാം. അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് കണ്ണിലെ പ്രഷർ എങ്ങനെ ചികിത്സിക്കാം, അപ്പോൾ നമുക്ക് ആരോഗ്യ വിചാരം കേട്ടിട്ട് തിരിച്ചു വരാം.
3: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിൽ ഇന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ച ഗ്ലോക്കോമ അഥവാ കണ്ണിലെ പ്രഷർ എന്ന വിഷയമാണ് നാം തുടർന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫഹീം തന്നെയാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ ഈ ശ്രോതാക്കളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളും അതിൻ്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് ചികിത്സ മേഖലയിലേക്ക് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാം. അതിന് ചികിത്സ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി വിശദീകരിച്ചാൽ നന്നായിരിക്കും.
4: ഒന്ന്, ഈ കണ്ണിൻ്റെ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അത് പ്രഷറ് കൂടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞരമ്പുകൾക്ക് ഒരു തവണ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു അസുഖവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോക്കോമ എന്ന അസുഖമുള്ള ആളുകൾ കൃത്യമായി ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, അത്തരം ആളുകൾക്ക് ഒരു റെഗുലർ ഫോളോ അപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്നത്, ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ഗ്ലോക്കോമ അസുഖം കണ്ടെത്തുമ്പോൾ അവർക്ക് കാഴ്ച ഞരമ്പിൽ ഒരു ചെറിയ അളവിലുള്ള ഡാമേജ്, ഒരാളുകൾക്ക് വ്യത്യസ്തമായിരിക്കും, ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. കാഴ്ചയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട്, പൂർണ്ണമായി നഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന ആളുകൾ വരെ ഉണ്ട്. പ്രായമായ ആളുകളൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുക, തിമിരമാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണിക്കാം എന്ന ഉദ്ദേശത്തിലൊക്കെ പോയി അവസാനം കാഴ്ച ഒരുപാട് നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ പല സ്റ്റേജിൽ വരും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, ഇപ്പോൾ നിലവിലുള്ള കാഴ്ച ഞരമ്പ്, നഷ്ടപ്പെട്ട ഞരമ്പിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ഇനി പുതിയ ഡാമേജുകൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിൻ്റെ ചികിത്സ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത് തുള്ളിമരുന്നുകളാണ്, കണ്ണിൻ്റെ പ്രഷർ കുറച്ച് വെക്കുന്ന തുള്ളിമരുന്നുകളാണ്. അത്തരം തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രഷർ ഒരു നോർമൽ റേഞ്ചിൽ, കാഴ്ച ഞരമ്പിന് കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു റേഞ്ചിൽ നമ്മൾ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത്. എന്നിട്ടൊരു റെഗുലർ ഇൻ്റർവെൽ, ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരാളുടെ പ്രഷർ കണ്ട്രോൾ അനുസരിച്ചുകൊണ്ട് അവരെ ഒരു ഫോളോ അപ്പിന് വിളിക്കും. അവരുടെ കാഴ്ച ഈ ഒരു പ്രഷർ നോർമൽ റേഞ്ചിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തും. ഒരു ഒരു തുടക്കത്തിലുണ്ടായിരുന്ന പ്രഷർ ആയിരിക്കണമെന്നില്ല കുറച്ച് കഴിഞ്ഞാൽ, അസുഖത്തിൻ്റെ ഒരു തീവ്രത കൂടാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ മരുന്നുകൾ കൂട്ടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചില ടെസ്റ്റുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഫീൽഡ്, വിഷ്വൽ ഫീൽഡ്, കാഴ്ച എവിടെയൊക്കെ നഷ്ടപ്പെട്ടു, എത്ര പരിധിയിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സ്കാൻ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു റെഗുലർ ഇൻ്റർവെൽ, ഒരു 6 മാസം, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതലായിട്ട് വരുന്നുണ്ടോ, കാഴ്ചക്കുറവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഉള്ള കാഴ്ചക്കുറവ് അത് കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ ഒരു ഡോസ് കൂട്ടി പിന്നെ ഈ ഒരു

0: കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നിലനിർത്തും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി. ഓപ്പറേഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൽ വരും. പക്ഷേ ഇതിലൊരു മെയിൻ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കാണുന്നത് മരുന്നുകൾ ഒഴിച്ചുകൊണ്ട് കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ നോക്കുക എന്ന ട്രീറ്റ്മെൻറ്റാണ്.
1: സർജറി ഇതിൽ അത്ര കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നില്ല.
0: അങ്ങനെയല്ല, പിന്നെ ഇതാണ് ഒരു ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഓപ്പറേഷൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ചില ലേസർ ചികിത്സകളും ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ചികിത്സകളായിട്ട് വരാനുള്ളത്. ഈ ലേസർ ചികിത്സ ചെയ്യുന്നത് കണ്ണിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ദ്രാവകമുണ്ട്, അത് പുറത്തു പോകാൻ തടസ്സം വരുമ്പോൾ അത് ഒരു ട്രബിക്കുലർ മെഷ്വർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ, ഒരു കണ്ണിനകത്തുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ, ജനിതകമായ കാരണങ്ങൾ കൂടി കുറയുമ്പോൾ അതിലൂടെ ആ ഒരു വെള്ളം പുറത്തേക്ക് പോകുന്ന തോത് കുറയും. അതാണ് ഒരു ഒരു കാരണം. മറ്റൊന്ന്, കണ്ണിനകത്ത് തന്നെ ഉള്ള ചില ഭാഗങ്ങൾ, ഡയറിസ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊണ്ട് അടക്കും, അതൊരു അടവുണ്ടാക്കും. അത് വന്ന് അടഞ്ഞു പോകുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കിനെ അത് ബാധിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ലേസർ അടിച്ചുകൊണ്ട് ആ അടവ് തുറക്കുന്ന ചികിത്സയുണ്ട്. അത് ആംഗിൾ ക്ലോഷർ, അല്ലെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ട് ഈ പ്രഷർ കൂടുന്ന അവസ്ഥ, അത്തരം ആളുകൾക്ക് ലേസർ ചികിത്സകൾ ഒരു പിന്നെ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിയാണ്. അത്തരം ആളുകൾക്ക് നമ്മൾ ലേസർ ചികിത്സ തുടക്കത്തിൽ തന്നെ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അത് മരുന്നുകൾ ഒഴിച്ചിട്ടൊന്നും പ്രഷർ നിയന്ത്രണത്തിൽ വരുന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഉണ്ട്. സാധാരണ രീതിയിൽ പിന്നെ ഒരു ട്രബിക്കുലക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ പ്രഷർ കുറക്കാൻ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ തിമിരം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തിമിരം ഉണ്ടാകുമ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് വേണമെങ്കിൽ പ്രഷറും കൂടി ചേർത്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് ആജീവനാന്ത മരുന്ന് ഒഴിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ആ ഒരു തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രഷറും കൂടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരളവോളമൊക്കെ അവരുടെ പ്രഷർ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് നോർമലായി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. ഒന്നെങ്കിൽ പ്രഷർ മരുന്നൊഴിച്ചുകൊണ്ട് നിയന്ത്രണ വിധേയമാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ തിമിരം ഒക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് അവരുടെ ആ ഒരു കണ്ണിൻ്റെ പ്രഷർ കുറേയും കൂടിയും കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്.
1: ഈ ഓപ്പറേഷൻ പലപ്പോഴും പല അസുഖങ്ങൾക്കും ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് കാർഡിയാക്ക്, ന്യൂറോ, ജനറൽ മെഡിസിൻ ഇവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അങ്ങനെ ചില കേസിലൊക്കെ ഏജ് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ വല്ല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ടോ? എന്താണ് അതിൻ്റെ?
0: ഒന്ന്, എല്ലാ ഓപ്പറേഷൻ പോലെ ഒരാളുടെ എല്ലാ സിസ്റ്റമിക് പാരാമീറ്റേഴ്സും, അത് ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, വേറെ ഭാഗത്തൊന്നും ഇൻഫെക്ഷൻ ഒന്നുമില്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് കടക്കാറുള്ളത്. എന്നാൽ ബാക്കി ഓപ്പറേഷൻ പോലെയുള്ള ഒരുപാട് ബ്ലഡ് ലോസുകൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ വലിയ മേജർ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷനല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പിന്നെ ബാക്കി ഒരു മേജർ സർജറി ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫിറ്റ്നസ് നമുക്ക് ആവശ്യമില്ല. എന്നാൽ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന, ഹോസ്പിറ്റലിൽ ക്ലോപ്പിഡോഗിൽ
1: കഴിക്കുന്ന ആളുകളുണ്ടാവും.
0: അപ്പോൾ അത് നിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാർട്ടിൻ്റെ ഡോക്ടർ കാണിച്ച് അവർ നിർത്തുന്നത് കൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ ഫിറ്റ്നസ് തരണം. അല്ലാത്ത ആളുകൾക്ക്, ചില ആളുകൾക്ക് നിർത്താൻ പാടില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ അത്തരം രീതിയിലുള്ള ഒരു കാർഡിയോളജി ഫിറ്റ്നസ്സും ഒരു ജനറൽ ഫിസിഷ്യൻ, ഇപ്പോൾ ഷുഗർ കൺട്രോളായിരിക്കണം, കാരണം ഓപ്പറേഷന് ശേഷം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബി പി നോർമലായിരിക്കണം, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഇതും ചെയ്യാറുള്ളത്. എന്നാലൊരു മേജർ ഒരു സർജറിക്കുള്ള ഒരു വർക്കപ്പ് പോലെയുള്ള ഒരു ഫിറ്റ്നസ് ഇവിടെ ഈ പ്രഷറിൻ്റെ ഓപ്പറേഷനും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ചില ആളുകൾക്ക് തിമിരം മാത്രം ചെയ്യും, തിമിരം കുറേയും കൂടി എളുപ്പമാണ്, പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ചാൻസും ഒക്കെ. ഇപ്പോൾ ഈവൺ നമുക്ക് ഈ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമൊന്നും പല കണ്ടീഷനിലും വരാറില്ല. എന്നാൽ പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയും കുറച്ചും കൂടി ഒരു വലിയ ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെ ഒരു അല്പം കൂടിയും നമ്മൾ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടാറുണ്ട്.
1: ഈ ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉമ്മാക്ക് ഇത്ര വയസ്സായി, പിന്നെ ഇനിയിപ്പോൾ ഉമ്മാനൊരു ഓപ്പറേഷനൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട് ചില കേസിലൊക്കെ, അല്ലെങ്കിൽ ഉപ്പാക്കുമൊക്കെ. അങ്ങനെ ഈ ഗ്ലോക്കോമയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഏജിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു ഇപ്പോൾ 70ഓ 80ഓ അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സായിട്ട്, അല്ലെങ്കിൽ 11 വയസ്സായവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഏജിലൊക്കെ ഇത് സക്സസ് ആണോ? എന്താ
0: അത്? ഒന്ന്, നമ്മൾ കാഴ്ചക്കുറവിൻ്റെ കാരണങ്ങൾ, ഒന്ന് പ്രഷറാണ്, വേറൊന്നുള്ളത് ഈ പ്രായമുള്ള ആളുകൾക്ക് കാണുന്നതാണ് തിമിരം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ കൺട്രോളിലേക്ക് വരാത്ത ആളുകൾക്ക് നമ്മളത് ആ ഒരവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രഷർ കൂടി കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം ഉള്ളതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ മരുന്നിലൊക്കെ പ്രഷർ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകണമെന്നില്ല, കാരണം അവരുടെ ആ മരുന്നൊഴിച്ച് പ്രഷർ കൺട്രോൾഡാണ്, ഞരമ്പിൻ്റെ ആരോഗ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ തിമിരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ മരുന്നൊഴിച്ച് പിന്നെ സാധാരണ ബി പിക്കൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ റെഗുലർ ആയിക്കൊണ്ട് തുള്ളി മരുന്നൊഴിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അവർക്ക് ഈ ഒരു പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ച ഞരമ്പ് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഓപ്പറേഷനിലേക്ക് പോകലാണ്. അതിപ്പോൾ പ്രായമായ ആളുകളും അവർക്ക് ഒരു ഫിസിഷ്യൻ ഫിറ്റ്നസ് തന്ന് ആ ഒരു സർജറി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഉള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാം. മറ്റൊന്നാണ് തിമിരം. തിമിരം നല്ലൊരു റിസൾട്ട് നൽകുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ പ്രായ ആളുകൾക്ക് തന്നെ രണ്ട് കണ്ണിലും ഒക്കെ തിമിരം വന്നിട്ടുണ്ടെങ്കിൽ അവരെ കാഴ്ചയെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ തിമിരം കൂടി ഉള്ള ആളുകൾക്ക് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാഴ്ച ഞരമ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കാഴ്ച ഞരമ്പിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. ഷുഗർ ബാധിക്കുന്നത് വളരെ കോമണാണ്. കാഴ്ച ഞരമ്പിൽ ഷുഗർ ബാധിക്കുക, ഞരമ്പിൽ നീര് വരികയും ബ്ലീഡിങ് വരികയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ കാഴ്ച ഞരമ്പിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. അത് ഒരുവിധം ചെറിയ ഒരുവിധ അളവിലുള്ള തിമിരത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം എത്രയുണ്ടെന്ന്. അപ്പോൾ കാഴ്ച ഞരമ്പിൽ നല്ല ആരോഗ്യമുണ്ട്, തിമിരത്തിൻ്റെ മൂടൽ മാത്രമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രഷറും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾക്ക് ഒരാളുടെ മുഖം തെളിഞ്ഞ് കാണാതിരിക്കലും അവർ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടി വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ പ്രായമായ ആളുകൾക്ക് അവർക്ക് ഗുണകരമായിട്ടൊരു കാര്യമാണ്. കാഴ്ച പിന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ
1: പ്രാഥമിക കാര്യങ്ങൾ
0: ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ അവരെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ അവരുടെ നീഡാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു ജോലി എടുക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെറിയൊരു തിമിരവും അല്ലെങ്കിൽ ചെറിയ ഒരു കാഴ്ചക്കുറവ് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് വരും. എന്നാൽ കുറച്ച് പ്രായ ആളുകൾക്ക് അവരുടെ ഒരു ഫംഗ്ഷനൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അതിന് പ്രയാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തിമിരം കൂടെയുള്ള ആളുകൾക്ക് അത് ചെയ്താൽ അത് ഗുണകരമാണ്. എന്നാൽ തീരെ പിന്നെ കാഴ്ച ഇപ്പോൾ ഈ ഒരു പ്രഷറൊക്കെ ബാധിച്ച് കാഴ്ച ഞരമ്പൊക്കെ പൂർണ്ണമായി ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് പിന്നെ ഒരു പ്രഷർ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു കാഴ്ച ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ നമ്മൾ ഓപ്പറേഷൻ നിർദ്ദേശിക്കാറില്ല. അവർക്കൊരു ഗുണം കിട്ടും എന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഒരു ഓപ്പറേഷൻ നിർദ്ദേശിക്കാറുള്ളത്.
1: സംസാരത്തിനിടെ ഇത് ആജീവനാന്തം കണ്ണിൽ മരുന്നൊഴിക്കേണ്ട ഒരു സൂചന ഒന്നു, അങ്ങനെയാണോ ഈ ഗ്ലോക്കോമക്ക് മരുന്ന് വയ്ക്കുമ്പോൾ ആജീവനാന്തം?
0: അതെ, ഇതിപ്പോൾ കണ്ണിനകത്തുള്ള ആ ഒരു അക്യസ്യൂമർ എന്ന് പറയുന്ന ദ്രാവകം പുറത്തേക്ക് പോകുന്നതിനൊരു തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തടസ്സം അവിടെ ഉള്ളിടത്തോളം കാലം കണ്ണിൻ്റെ പ്രഷർ കൂടിയേ ഇരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ ആജീവനാന്തം അത് കുറച്ച് വെക്കലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശരിയായ ചികിത്സാരീതി. അല്ലാത്ത പക്ഷം കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാം. എന്നാൽ ഈ പറഞ്ഞ പോലെ തിമിരവും പ്രഷറും ഒക്കെ ചേർത്ത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഓപ്പറേഷനിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഓപ്പറേഷന് ശേഷം മരുന്ന് നിർത്താം. അതും തന്നെ ഒരു 80% ആളുകൾക്കാണ് ആ ഒരു ഫുൾ കൺട്രോളൊക്കെ കിട്ടുള്ളൂ. കുറച്ച് ആളുകൾക്കൊക്കെ പിന്നീടും ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ ചെറുതായിട്ടൊക്കെ തിരിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണമായിക്കൊണ്ട് ഓപ്പറേഷനിലൂടെ പ്രഷർ കുറഞ്ഞ ആളുകൾക്ക് മരുന്ന് നിർത്താം. അല്ലാത്ത ആളുകൾക്ക് വേറെ പ്രഷറോ വേറെ ഓപ്പറേഷനോ മറ്റോ ചെയ്യാത്ത ആളുകൾക്ക് എന്തായാലും മരുന്നൊഴിക്കൽ തന്നെയാണ് അവരുടെ ഒരു മാർഗമായിട്ടുള്ളത്.
1: ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സുഖമായി മരുന്ന് നിർത്തിയ ആളുകൾ പോലും ഒരു റെഗുലർ ഫോളോ അപ്പ് വേണമെന്നാണ്
0: അവിടെ പറഞ്ഞത്. കാരണം ഒരു കാലയളവിന് ശേഷം നമ്മൾ സാധാരണ ഈ ഒരു ദ്രാവകത്തിന് പുറത്തേക്ക് വരാനുള്ള ചെറിയൊരു ചാനൽ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ കൊണ്ട് ചെയ്യുന്നത്. ആ ചാനൽ ചിലപ്പോൾ ചെറുതായിട്ട് ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ പ്രവർത്തനം കുറയാനുള്ള സാധ്യത. അപ്പോൾ റെഗുലർ ഫോളോ അപ്പ് ഇതിൽ അത്യാവശ്യമാണ്. നമ്മളൊരു മരുന്ന് ഒരു സ്റ്റേജിലുള്ള ഒരവസ്ഥയായിരിക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മരുന്നുകൾ ആഡ് ചെയ്യേണ്ട സ്റ്റേജുകളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവെൻഷൻ ചെയ്യേണ്ട ഇടപെടേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവണം.
1: ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാരമ്പര്യം ജീവിതശൈലിയൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ വീട്ടിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഗ്ലോക്കോമ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രോതാക്കൾക്ക് നിർദ്ദേശം നൽകാനുണ്ടോ?
0: ഗ്ലോക്കോമ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധാരണ ചോദിക്കാറുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുമോ, അത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അസുഖം ആ ഒരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധകളും അത്തരം അലംഭാവങ്ങളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാം, അതിലൊരു ശ്രദ്ധ കൊടുക്കാം. അതല്ലാത്ത രീതിയിലുള്ള ഒരു നമുക്കിത് വരാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ മറ്റ് ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ മറ്റ് മാർഗങ്ങളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു അവസരം ലഭ്യമല്ല.
1: ഉറക്കത്തിന് ഈ അസുഖമായി വല്ല ബന്ധമുണ്ടോ? പലപ്പോഴും ഉറക്കം, മതിയായ ഉറക്കം കിട്ടാത്ത ആളുകൾ, അതിനെന്തെങ്കിലും ഇതിൽ റോള്?
0: ഉറക്കം കുറഞ്ഞ ആളുകൾ പൊതുവെ കണ്ണിന് സ്ട്രെയിൻ വരും, കണ്ണിന് കടച്ചിൽ വരും, ക്ഷീണം വരും. എന്നല്ലാതെ ഈ ഒരു അസുഖത്തിനെ നേരിട്ട് അത് ഒരു റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രവണത സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല.
1: പലപ്പോഴും പിന്നെ കണ്ണ് ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മോണിറ്ററിലേക്ക് കൂടുതൽ നോക്കിയിരിക്കുന്ന ജോലിയിലുള്ളവരോടൊക്കെ ഒരു ഇടയ്ക്കൊരു ഇൻ്റർവെൽ നിർദ്ദേശിക്കാറുണ്ട്. കുറച്ച് സമയം മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ഏതാനും മിനിറ്റുകൾ ഒന്ന് മാറിയിരിക്കാൻ, അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് ഉപയോഗപ്രദമായിരിക്കുമോ?
0: അതെ, സ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ നിർദ്ദേശിക്കാറുള്ളതാണ് 20-20 റൂൾ. 20 മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് 20 ഫീറ്റ് ദൂരത്തിലുള്ള എന്തെങ്കിലും, കുറച്ച് ദൂരമുള്ള ഒരു കാര്യത്തിൽ 20 സെക്കൻഡ്, ചെറിയ സമയമുള്ളൂ, നോട്ടൊന്ന് മാറ്റണം. അപ്പം അങ്ങനെയാകുമ്പോൾ കണ്ണിന് അടുത്തേക്കുള്ള ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് പൊതുവേ ഒരു ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഗ്ലോക്കോമയുമായി നേരിട്ട് അതിന് ബന്ധമില്ല. കണ്ണിൻ്റെ സ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങളും ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഒരുപാട് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡ്രൈനസ് ഉണ്ടാവും, അതിൻ്റെ ടയർഡ്നസ് ഉണ്ടാവും. അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതൊരു ഫലപ്രദമായിട്ടുള്ളൊരു ടെക്നിക്കാണ്.
1: വ്യായാമത്തിന് ഇതിന് വല്ല റോളുണ്ടോ? ശാരീരിക വ്യായാമം നടത്തും അല്ലെങ്കിൽ നീന്തൽ അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും?
0: ഒന്ന്, ഒരു പൊതുവെ നമ്മുടെ ഒരു പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ്, അതിപ്പോൾ ഇപ്പോൾ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക്, പ്രഷർ ഇല്ലാത്ത അവർക്കൊക്കെ മൊത്തത്തിൽ അവരുടെ കണ്ണിലേക്കുള്ള രക്തോട്ടവും അതിൻ്റെ ഒരു ആരോഗ്യവും എപ്പോഴും കുറച്ചും കൂടി നല്ല ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ അപ്പോൾ ഇലക്കറികൾ, പച്ചക്കറികൾ, അപ്പോൾ അതൊക്കെ അത്തരം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മുടെ പിന്നെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിലുണ്ട്. പിന്നെ എന്നാൽ ഷുഗറും പ്രഷറും മറ്റ് രക്തക്കുഴലുകൾ അടയുന്ന ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാഴ്ച ഞരമ്പിൻ്റെ ഡാമേജിൻ്റെ ആ ഒരു തോത് വർദ്ധിക്കും. അപ്പോൾ പൊതുവെ ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്നത് മൊത്തത്തിൽ കണ്ണിൻ്റെ ഞരമ്പിനും ഒക്കെ ഗുണകരമാണ്.
1: ഏതായാലും നമ്മുടെ അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാറായി. ഈ ഇത്രയും നേരത്തെ താങ്കളുടെ സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു വളരെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ കണ്ടെത്തിയാൽ അത് ആ അവസ്ഥയിൽ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ 2-3 പോയിൻ്റുകളിൽ ശ്രോതാക്കൾക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ശ്രദ്ധിക്കാൻ വേണ്ടി 3 പോയിൻ്റുകൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അവസാനിപ്പിക്കാം. ഏതായാലും വളരെ ഉപകാരപ്രദമായ അറിവുകൾ നന്ന് വളരെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ ഇവയിലൊക്കെ നമുക്ക് അവസരം കണ്ടെത്താം. ജസാക്കുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരമാണ്. ഇൻഷാല്ലാ കണ്ണിലെ പ്രഷർ എങ്ങനെ ചികിത്സിക്കാമെന്നതിനെ കുറിച്ചായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ, ഒപ്പം അഷ്റഫ് മടത്തൊടി.
3: അതെ, സ്റ്റുഡിയോ പ്രതിനിധിയായിട്ട് അഷ്റഫ് മടത്തൊടി ഉണ്ടായിരുന്നു.
2: ഓക്കെ, ചർച്ചയിൽ ഉടനീളം കണ്ണിനെ സംരക്ഷിക്കേണ്ടതിനെ, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കണ്ണിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്.
3: അതിപ്പോൾ നമുക്ക് ശരീരത്തിലെ ഓരോ അവയവവും വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പലപ്പോഴും നമുക്ക് അറിയാം. പക്ഷേ അതില്ലാതിരിക്കുന്നവനെ അതിൻ്റെ അറിയുള്ളൂ. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളെ കണ്ണിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാഴ്ച ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ആ കാഴ്ചക്ക് മങ്ങലേൽക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രയാസം അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തെ നമ്മൾ നന്നായിട്ട് പരിപാലിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ആരോഗ്യ പരിപാലനവും. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രാർത്ഥന പഠനത്തിലേക്കാണ് പോകുന്നത്.
2: മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് സഫീർ അലിക്കമി ഇന്ന് പഠിപ്പിക്കുന്നത്. നമുക്കത് പ്രാർത്ഥന, മുസ്ലിം വ്യക്തി ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലാത്തവൻ മരിച്ചവന് തുല്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്.
3: അപ്പോൾ ഇന്ന് നമ്മൾ മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗം 2 ഒന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. അതെ, ഇനി അതിൻ്റെ ഭാഗം 2 ഇന്ന് പഠിക്കാം. ഇൻഷാല്ലാ.
4: സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അടുക്കൽ, ആ മയ്യത്തിനടുക്കൽ ചെന്ന് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. അതിപ്രകാരമായിരുന്നു: അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന്. അതിന് ശേഷമുള്ളത് ഇപ്രകാരമാണ്: വഖ്ലുഫുഹു ഫി അഖബിഹി ഫിൽ ഗാബിരീൻ. എന്നാണ്. എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില പദങ്ങളുണ്ട്. വഖ് ലുഫ് ഹു, വഖ് ലുഫ് ഹു എന്നാണ്. വഖ് അവിടെ ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ് വഹ് ലുഫ് ഹു. വഹ് ലുഫ് ഹു എന്നുണ്ട്. വഹ് ലുഫ് എന്ന് മാത്രമല്ല വഹ് ലുഫ് ഹു എന്നുണ്ട്. വഹ് ലുഫ് ഹു ഫി അഖിബിഹി. ഐനിന് ആദ്യം ഫത്തഹാണ്, പിന്നെയുള്ള മൂന്ന് അക്ഷരങ്ങൾക്കും കസ്റാണ്. അഖിബിഹി അഖിബിഹി എന്നാണ്. അഖിബിഹി എന്ന് താഫിന് സുക്കൂനിട്ട് പറഞ്ഞാൽ തെറ്റാകും. അതുകൊണ്ട് അഖിബിഹി എന്ന് തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. അവിടെ ഐനും കാഫും ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും കാഫ് അണ്ണാക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. അഖിബിഹി ഫിൽ ഗാബിരീൻ. ഫിൽ ഗാബിരീൻ ഗാബിരീൻ എന്നത് ഗൈനാണ്. ഗൈൻ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ് ഗാബിരീൻ എന്നത്. അപ്പോൾ വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ എന്നാണ് അവിടെ നമ്മൾ ഉച്ചരിക്കേണ്ട ദിക്കർ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക, അതിനുശേഷം ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ ഏറ്റു പറയണം. വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. ഇനി ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു പറയണം. വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. വഹ് ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. അപ്പോൾ നമ്മൾ ഇന്നലെയും കഴിഞ്ഞ എപ്പിസോഡിലും ഇപ്പോഴും പഠിച്ചത് ഒരുമിച്ച് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫ്ഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. സഫീർ അലി ഹിക്കമിയാണ് നമുക്ക് ഈ പ്രാർത്ഥന പഠനത്തിൽ നമ്മുടെ കൂടെ ഈ മയ്യത്തിൻ്റെ അടുത്ത് ചെല്ലേണ്ട പ്രാർത്ഥനയുടെ ഭാഗം രണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇൻഷാല്ലാ എല്ലാവരും ഇത് മനസ്സിലാക്കി, നമുക്കൊക്കെ നിത്യജീവിതത്തിൽ വരുന്നതാണ്. പല സമയത്ത് നമ്മൾ ആളുകൾ മരണപ്പെട്ട് അറിഞ്ഞ് നമ്മളവിടെ ചെന്ന മയ്യത്തിനെ കാണുമ്പോൾ നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് പഠിച്ചിട്ടുള്ളത്. പല ആളുകൾക്കും ഇതൊരു പക്ഷേ അറിയണ്ടാവില്ല. അപ്പോൾ ഇതൊരു ഇന്ന് തന്നെ പഠിച്ച് ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്തൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്.
2: ഇനി കുരുന്ന് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പൂമരത്തണലിൽ. വളരെ ആകാംക്ഷപൂർവ്വം കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ്, സെഗ്മെൻ്റാണ് പൂമരത്തണലിൽ. നല്ല അയൽക്കാരനാകാം എന്ന ഒരു കഥയിലാണ് അൽ ഫഹദ് പൂന്തുറ.
3: അതെ, പീസ് റേഡിയോ പലപ്പോഴും ഓരോ കാറ്റഗറി ആളുകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ അതിൻ്റെ ഓരോ പ്രോഗ്രാമും ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിനകത്ത് ചെറിയ കുട്ടികളുണ്ടാവും, എൽ കെ ജിയിലെ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ പ്രായം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും പൂമരത്തണിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നല്ല അയൽക്കാരനാകാം എന്ന വിഷയത്തെക്കുറിച്ചാണ് പൂമരത്തണിൽ നമ്മൾ കേൾക്കുന്നത്. അൽ ഫഹദ് പൂന്തുറ
2: കേട്ടിട്ട് തിരിച്ചു വരാം.
5: സ്നേഹം നിറഞ്ഞ ഭൂമരത്തണലിലെ എൻ്റെ ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഈ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി കാതോർക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഭൂമരത്തണലിൻ്റെ പല എപ്പിസോഡുകളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം വളരെയേറെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്താണെന്നറിയോ കൂട്ടുകാർക്ക് ആ കാര്യം? വീടിനടുത്ത് ഇടതുഭാഗത്തും വലതുഭാഗത്തും നമ്മുടെ വീടിൻ്റെ മുമ്പിലും നമ്മുടെ വീടിൻ്റെ പുറകിലും ഒക്കെ താമസിക്കുന്ന കുറേ നമ്മുടെ ആരുണ്ട്? പറയൂ കൂട്ടുകാരെ, ആരുണ്ട്? ആരാണ്? അയൽവാസികളുണ്ട് ഇല്ലേ? നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന കുറേ അയൽവാസികളുണ്ട്. ആ അയൽവാസികളുടെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും പോകാറുണ്ടോ? ഉണ്ടോ? അവിടെയുള്ള കൂട്ടുകാരുമായി നമ്മൾ കളിക്കാറില്ലേ? ഒരു ദിവസം നമുക്ക് സ്കൂളില്ലെങ്കിൽ നമ്മൾ വേഗം രാവിലെ ഉറക്കമുണർന്ന് നേരെ ഓടിപ്പോകുന്നത് അയൽവാസിയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവിടെയുള്ള നമ്മുടെ കൂട്ടുകാരനുമായി കളിക്കാൻ പോവുകയാണ് നമ്മൾ, അല്ലേ? അവരുമായി ഒളിച്ചു കളിയും പന്തുകളിയും പല കളികളുമായി നമ്മൾ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും അടിച്ച് നമ്മുടെ വെക്കേഷനൊക്കെ ഉഷാറാക്കാറുണ്ട് അല്ലേ? ഉണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ അയൽവാസികളായ ചില കൂട്ടുകാരോടൊന്നും നമ്മൾ ബന്ധം പുലർത്താറില്ല. ചിലപ്പോൾ നമ്മുടെ അയൽവാസികൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ട് ഇല്ലേ? ഉണ്ട്. നമ്മുടെ വീടിൻ്റെ വലതുഭാഗത്തുള്ള കൂട്ടുകാരനുമായി നമ്മൾ വളരെ ഫ്രണ്ട്ഷിപ്പിലാണ്. ബട്ട് നമ്മുടെ വീടിൻ്റെ ഇടതുഭാഗത്തുള്ള കൂട്ടുകാരനുമായി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിയുമായി നമ്മുടെ അയൽവാസിയുമായി നമ്മൾ നല്ല ബന്ധത്തിലൊന്നുമല്ല. ചെറിയ ചെറിയ കശപിശക്കൊക്കെ ഉണ്ട് ഇല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ കൂട്ടുകാരെ? എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നോക്കൂ, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന നമ്മുടെ അയൽവാസികളെ നമ്മൾ സ്നേഹിക്കണം. അവരോട് നമ്മൾ നല്ല നിലയിൽ വർത്തിക്കണം. നമുക്ക് ഏതു സാഹചര്യത്തിലും നമ്മുടെ അടുത്ത് ഓടി വരുന്നത് ആരായിരിക്കും? നമ്മുടെ അയൽവാസിയായിരിക്കും അല്ലേ? അല്ലേ? ഒരു ഉദാഹരണം നിങ്ങളൊന്ന് ഓർത്തു നോക്കും. നമ്മുടെ വീട്ടിലൊരു ദിവസം നമ്മുടെ വാപ്പാക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഒന്ന് സുഖമില്ലാതായി. അപ്പോൾ വീട്ടിൽ വാപ്പാക്കാണ് സുഖമില്ലാതായതെങ്കിൽ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ വാപ്പയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വാപ്പയ്ക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ദൂരത്ത് താമസിക്കുന്ന എളാപ്പയും അല്ലെങ്കിൽ നമ്മുടെ മൂത്തച്ഛനും അങ്ങനെ ആരുമല്ല വരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഓടി വരുന്നത് ആരായിരിക്കും? നമ്മുടെ അയൽവാസിയായിരിക്കും അല്ലേ? ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ സാധൂകരിച്ച് തരാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ ആരാ വരുന്നത്? നമ്മുടെ അയൽവാസികൾ അല്ലേ? ആ അയൽവാസികളെ നമ്മൾ നല്ലതുപോലെ സ്നേഹിക്കണം. അവരോട് നമുക്ക് ബാധ്യതകളുണ്ട്. അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അവർക്ക് നമ്മൾ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം പുലർത്തുവാനും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്തുള്ളവർക്ക് കൊടുക്കാൻ ഒരല്പം വെള്ളമൊക്കെ ചേർത്ത് അടുത്തുള്ളവർക്ക് കൂടി കൊടുക്കണമെന്ന് പഠിപ്പിച്ചതാണ് ആര്? നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യൽ നമ്മുടെ അനിവാര്യതയല്ലേ? അല്ലേ കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾക്കും നമ്മൾ കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നിറവേറ്റി കൊടുക്കണം. അങ്ങനെ നല്ല അയൽപ്പക്ക ബന്ധം പുലർത്തുന്ന കുട്ടികളായി നമ്മളെല്ലാവരും മാറണം. അയൽപ്പക്ക ബന്ധത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം സ്വഹാബാക്കളിൽ നിന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. സ്വഹാബാക്കളുടെ വീട്ടിലും പ്രവാചകൻ്റെ വീട്ടിലും അങ്ങനെ അവിടെയുള്ള പ്രവാചകൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു എന്നറിയോ കൂട്ടുകാരെ? അവരെന്താ ചെയ്തിരുന്നെന്നറിയോ നിങ്ങൾക്ക്? അവർ വീട്ടിലെന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തൻ്റെ അയൽവാസിയെ അവർക്ക് കൊടുത്തിട്ട് ശേഷമേ, അവർക്ക് കൊടുത്തതിന് ശേഷമേ സ്വഹാബത്തും റസൂലൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അത്രയ്ക്കു മാത്രം സ്വന്തം അയൽവാസിയെ സ്നേഹിക്കുന്ന, സ്വന്തം അയൽവാസികളെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു പ്രവാചകനും സ്വഹാബത്തുമെല്ലാം. നോക്കൂ കൂട്ടുകാരെ, എന്തു നല്ല അയൽപ്പക്ക ബന്ധം അല്ലേ? എന്ത് നല്ല അയൽപ്പക്ക ബന്ധമാണ് അവരുടെ. നമ്മളാണെങ്കിലോ ഒരാളെടുത്ത് നമ്മൾ നല്ലതുപോലെ മിണ്ടും, മറ്റൊരാളടുത്ത് നമ്മൾ മിണ്ടൂല. അവരായിട്ട് ഷണ്ട, വഴക്ക്, കച്ചട എല്ലാം. അങ്ങനെ പാടുണ്ടോ? ഇല്ല. എല്ലാരടുത്തും ഒരുപോലെ വളരെ നല്ല സ്നേഹബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അയൽവാസികളോട് നല്ല സ്നേഹബന്ധം, കൂട്ടുകാരോട് നല്ല സ്നേഹബന്ധം, വീട്ടുകാരോട് നല്ല സ്നേഹബന്ധം, അങ്ങനെ എല്ലാവരോടും. നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവർ ചിലപ്പോൾ നമ്മളറിയാതെ അവർ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? നമ്മളെപ്പോഴേക്കും ചിന്തിച്ചു നോക്കാറുണ്ടോ അവരെക്കുറിച്ച്? ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കാറില്ല. എങ്കിൽ ഇനി മുതൽ ഈ പീസ് റേഡിയോയുടെ പൂമരത്തണലിലെ ഈ എപ്പിസോഡ് കേട്ട എൻ്റെ എല്ലാ കൂട്ടുകാരന്മാരും എൻ്റെ എല്ലാ കൂട്ടുകാരികളും അയൽവാസികളെ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കണം. അതിൻ്റെ മഹത്വം എത്രയാണ്! നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അയൽപ്പക്കക്കാരെ നമ്മൾ സ്നേഹിക്കണം. അവർ നമ്മളെക്കാൾ പാവപ്പെട്ടവരാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ അവരെ സ്നേഹിക്കണം. നമ്മളെക്കാളും പാവപ്പെട്ട കുറേ ആളുകൾ ഉണ്ടാകും. അപ്പോൾ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? അതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രത്യേകം നമ്മൾ അവരെ സ്നേഹിക്കേണ്ടതുണ്ട്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ വീടിനടുത്തുള്ളത് ഒരു പാവപ്പെട്ട കുടുംബമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ എത്തിപ്പെടുമ്പോൾ നമ്മളെല്ലാവരെയും അള്ളാഹു വിളിച്ചു നിർത്തി ചോദിക്കപ്പെടുമ്പോൾ ചോദിക്കും, ഇന്നയാളെ വിളിച്ചുകൊണ്ട് നിന്റെ അയൽവാസി പട്ടിണി കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ എന്തായിരിക്കും അവസ്ഥ? നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇല്ല പറഞ്ഞാലും നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അയൽവാസിയെ ഏറ്റവും കൂടുതൽ, നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അവരെ നമ്മൾ ആദരിക്കുന്ന നല്ല കുട്ടികളായി, നല്ല കൂട്ടുകാരും നല്ല കൂട്ടുകാരികളായി മാറാൻ നമ്മൾ സാധിക്കണം. നമ്മുടെ ഉമ്മയോടും നമ്മുടെ വാപ്പയോടും എല്ലാം നമ്മൾ പറയണം, വാപ്പ പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള അയൽവാസിയില്ലേ അവരെയും നമ്മൾ നോക്കണം, അവർക്കും വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം വാപ്പ എന്നൊക്കെ നമ്മളും പറഞ്ഞു കൊടുക്കണം വാപ്പാക്കും. ദാ ഇതോ ഇന്ന് പീസ് റേഡിയയിൽ പൂമരത്തണലിൽ എപ്പിസോഡിൽ ഇന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ അയൽവാസിയെയും നമ്മൾ ആദരിക്കണം എന്നാണ്. നോക്കൂ കൂട്ടുകാരെ, ഞാൻ എന്താണെന്നറിയോ ഇതിങ്ങനെ പറഞ്ഞു തരാൻ കാരണം? നിങ്ങൾക്ക് നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കൊണ്ടാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽആഖിർ ഫല്യുകരിം ജാറഹു. എന്താ കൂട്ടുകാരെ പ്രവാചകൻ പറഞ്ഞത്? പ്രവാചകന്റെ ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യുകരിം, അവൻ ആദരിക്കട്ടെ, ജാറഹു അവൻ്റെ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ കൂട്ടുകാരെ, അത്രയ്ക്ക് മാത്രം അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതാണ്. നമ്മുടെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ? ഇല്ലേ? ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച, കാണാൻ നമുക്ക് കണ്ണുകളിൽ കാഴ്ച തന്ന, കേൾക്കാൻ നമ്മുടെ കാതുകളിൽ കേൾവി തന്ന, അല്ലേ, എന്തെല്ലാം അനേകം അനേകം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന നമ്മുടെ അള്ളാഹു, ആ അള്ളാഹു സുബ്ഹാനഹു തആല യേ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, പിന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, നാളെ എല്ലാവരും മരിച്ചു പോകുമ്പോൾ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല എഴുന്നേൽപ്പിച്ച് നിർത്തുന്നൊരു ദിനമുണ്ട് കൂട്ടുകാരെ, അന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ദിനത്തിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് യഥാർത്ഥ വിശ്വാസിയാണോ നമ്മൾ? യഥാർത്ഥ വിശ്വാസിയാകാൻ വേണ്ടി എന്തു ചെയ്യണം? നമ്മുടെ അയൽവാസിയെ കൂടി നമ്മൾ ആദരിക്കണം. നോക്കൂ, പ്രവാചകന്റെ വാക്ക് എത്ര സുന്ദരമാണ്. മഹാനായ പ്രവാചകനും സ്വഹാബത്തുമെല്ലാം സ്വന്തം അയൽവാസികളെ ഈ അള്ളാഹുവിലും പരലോകത്തിലും ഈ അന്ത്യദിനത്തിലുമൊക്കെ വിശ്വസിച്ചത് കൊണ്ടും അവർ നല്ലതുപോലെ ബന്ധം പുലർത്തിയിരുന്നു കൂട്ടുകാരെ. പക്ഷെ നമ്മളാണെങ്കിലോ നമ്മുടെ അയൽവാസികളെ എപ്പോഴൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുമ്പിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ് വെച്ച് ബോളടി പക്ഷേ നേരെ അയൽവാസിയുടെ വീടിലെ ജനലിൻ്റെ കണ്ണട പൊട്ടി. അയൽവാസിക്ക് ഉപദ്രവമായി. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അവശിഷ്ടങ്ങളൊക്കെ അയൽവാസിയുടെ വീട്ടിലേക്ക് എടുത്തെറിയും. അവിടെയും അയൽവാസിക്കൊരു ഉപദ്രവമുണ്ടായി. ഇല്ലേ ഇല്ലേ കൂട്ടുകാരെ, നിങ്ങൾ പറയും എത്രയോ പ്രാവശ്യം നമ്മൾ ബോൾ എടുത്തെറിഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിച്ച മാങ്ങയുടെ അണ്ടി നമ്മൾ എത്ര പ്രാവശ്യം എടുത്ത് അപ്പുറത്തെ വീട്ടിലും അടുത്ത വീട്ടിലും തൊട്ടടുത്ത വീട്ടിലും എടുത്തെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ എത്രയെത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ അയൽവാസിയെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. നോക്കൂ, അവർക്ക് നമ്മൾ പരോപകാരങ്ങൾ ചെയ്യണം, അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. അവരെ നമ്മൾ ഉപദ്രവിക്കാതെ അവരെ നമ്മൾ ആദരിക്കുന്ന നല്ലവരായി മാറണം. നമുക്ക് മാറാൻ സാധിക്കണം കൂട്ടുകാരെ. നമ്മുടെ അയൽവാസികൾ എത്ര പാവമാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ അവരും. അവരെയും നമ്മൾ ആദരിക്കണം. വേണ്ടേ, അവരെയും നമ്മളെ നമ്മൾ ആദരിച്ച് നല്ല കുട്ടികളായി മാറണം. വേണ്ടേ കൂട്ടുകാരെ, അവർക്കാവശ്യമായ പരോപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്കും ആവശ്യമായ പരോപകാരങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്കാവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ അവരുടെ വീട്ടിൽ, നമ്മുടെ അയൽവാസിയുടെ വീട്ടിലും ചെറിയ കുട്ടികളൊന്നും ഉണ്ടാകൂല, ചെറിയ കുട്ടികളൊന്നും ഉണ്ടാകൂല. അപ്പോൾ നമ്മളെയായിരിക്കും അവർ വിളിക്കുക, മോനെ പിന്നെ ആ കടയിലൊന്ന് പോയിട്ട് എനിക്കൊരു കവറ് പാല് വാങ്ങി വരോടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അയൽവാസി നമ്മളെ വിളിച്ചുകൊണ്ട് എടാ റഷീദേ, എടാ റാഷിദേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ മോനെ ഇങ്ങോട്ട് വാടാ, എനിക്കൊരു ഒരു കവർ പാല് ആ പീടിയെന്ന് ആ കടയിൽ നിന്ന് നീ വാങ്ങിക്കൊണ്ട് വാടാ എന്ന് പറയുമ്പോൾ നമ്മൾ പോയി വാങ്ങിക്കൊടുക്കാറുണ്ടോ? അങ്ങനെ അങ്ങനെയുള്ള പരോപകാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടോ കൂട്ടുകാരെ? അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയൊക്കെ പരോപകാരങ്ങൾ ചെയ്ത് അയൽവാസികളെ നമ്മൾ ആദരിക്കണം, അവരെ നമ്മൾ ആദരിക്കുന്നവരായി മാറണം. വേണ്ടേ, എങ്കിലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മുടെ തുലാസിൽ കനം കൂടണം. നമ്മുടെ നന്മകൾ ചെയ്തു വെച്ച തുലാസിൽ കനം കൂടണം കൂട്ടുകാരെ. കനം കൂടാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്വതക്കകളും നല്ല നല്ല കാര്യങ്ങളും കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. ചെയ്തു കൊടുക്കുമ്പോഴേ നമ്മുടെ തുലാസിലും കനം കൂടുകയുള്ളൂ. എന്നൊക്കെ കൂട്ടുകാരെ, നമ്മുടെ അയൽവാസിയെ ഏറ്റവും കൂടുതൽ ആദരിക്കണമെന്നും നമ്മുടെ അയൽവാസിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്നും സ്വന്തത്തെക്കാൾ നമ്മളെക്കാൾ നമ്മൾ അയൽവാസിയെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച എന്ന് നിർദ്ദേശിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, എന്താ, വല്ലദി നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അബദുൻ ഹത്താ യുഹിബ്ബു ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. എന്താ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എൻ്റെ നിയന്താവാണ് സത്യം, ഏതൊരു മനുഷ്യനും എനിക്ക് സ്വന്തമായി കിട്ടാൻ ഇഷ്ടപ്പെടുന്ന കാര്യം സ്വന്തം അയൽക്കാരന് കൂടി കിട്ടിക്കാണുന്നത് ഇഷ്ടപ്പെടുന്നതുവരെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. കൂട്ടുകാരെ, വല്ലദി നഫ്സി ബിയദി വല്ലദി നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അബദുൻ, ഒരടിമയും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. എന്തേ കാരണം? ഹത്താ യുഹിബ്ബു ലിജാരിഹി, തൻ്റെ അയൽവാസിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായ യുഹിബ്ബു ലിനഫ്സിഹി, എന്നെക്കാൾ ഇഷ്ടപ്പെടുന്നതുവരെ എനിക്കിഷ്ടമുള്ള കാര്യം തൻ്റെ അയൽവാസിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുവരെ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ കൂട്ടുകാരെ, നമുക്കിഷ്ടപ്പെട്ട കാര്യം എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ കൂട്ടുകാരനും അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിക്കും കിട്ടുന്നതുവരെ നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ അതുവരെ അത് കിട്ടാൻ വേണ്ടി, നമ്മുടെ അയൽവാസി കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് കിട്ടുന്നതുവരെ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അങ്ങനെ നമ്മൾ പരിശ്രമിക്കാത്തിടത്തോളം നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അല്ലേ, ഒന്ന് നോക്കൂ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കാറ് വാങ്ങി, അപ്പൊ നമ്മളെല്ലാരും എന്താ ചിന്തിക്കാം, ആഷ് ഇനി ഈ കാറ് അവര് വാങ്ങാൻ പാടില്ല. അപ്പൊ നമ്മളൊരു കവറൊക്കെ ഇട്ട് മൂടിയിട്ട് അവരൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ സ്വന്തം നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നടക്കും അല്ലേ? അങ്ങനെ നടക്കാൻ പാടില്ല കൂട്ടുകാരെ. എനിക്കിഷ്ടപ്പെട്ട കാര്യം എൻ്റെ കൂട്ടുകാരനും കിട്ടണമെന്ന് ആഗ്രഹിക്കണം. ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പക്ഷം അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കാറുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ചിന്തിച്ചു നോക്കാറുണ്ടോ, എൻ്റെ കൂട്ടുകാരന് ഞാൻ വാങ്ങുന്ന സാധനം അവനും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കാറുണ്ടോ? സ്കൂൾ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ സാധനം, ഒരു ബോക്സ് നമ്മൾ വാങ്ങി. അയൽവാസിയായ കൂട്ടുകാരൻ്റെ ബോക്സ് ഇല്ല. നമ്മൾ വാങ്ങിയിട്ട് ആ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട്, എടാ ഞാൻ പുതിയ ബോക്സൊക്കെ വാങ്ങിയിട്ടോ, അനക്കില്ലല്ലോ അനക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ കൂട്ടുകാരെ? നമ്മുടെ അയൽവാസിയെ നമ്മൾ അങ്ങനെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? നേരെ മറിച്ച് നമ്മൾ ഇപ്രകാരം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എടാ നിനക്കും വേണമല്ലേ ബോക്സ്? എൻ്റെ കയ്യിലിരിക്കുന്ന ബോക്സ് എൻ്റെ കൂട്ടുകാരനും കൂടി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ എന്ന് നമ്മളെങ്കിലും എപ്പോഴും ചിന്തിച്ചു നോക്കാറുണ്ടോ കൂട്ടുകാരെ? ഇല്ല എങ്കിൽ ഇന്നു മുതൽ ഈ പീസ് റേഡിയോയുടെ പൂമരത്തണൽ എന്ന എപ്പിസോഡ് ഇന്ന് കേട്ട ശ്രോതാക്കൾ മുഴുവനും നമ്മളും തീരുമാനമെടുക്കണം, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യം, ആ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്നും സുന്ദരമായ സ്വർഗം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമം നമ്മൾ നടത്തണം. വേണ്ടേ വേണ്ടേ? ഈ ദുനിയാവെന്ന ടെസ്റ്റിംഗ് പ്ലേസിൽ, പരീക്ഷണശാലയിൽ ഇങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണ്ടേ കൂട്ടുകാരെ? വേണ്ടേ കൂട്ടുകാരെ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് അയൽവാസിക്കും നല്ല കാര്യങ്ങൾ, എനിക്ക് കിട്ടിയ കാര്യം എൻ്റെ അയൽവാസിക്കും കിട്ടണം എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എൻ്റെ അയൽവാസിയെയും എന്നെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അള്ളാഹുവേ എന്നെയും എൻ്റെ അയൽവാസിയെയും ഇപ്പോൾ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിൻ്റെ സ്വർഗത്തിലും നമ്മളെ ഒരുമിച്ച് കൂട്ടണേ അല്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ കൂട്ടുകാരെ? അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. വേണ്ടേ? വേണം. എന്നിട്ട് നമുക്ക് കിട്ടിയ സാധനം നമ്മുടെ അയൽവാസിക്കും നമ്മുടെ കൂട്ടുകാരനും കിട്ടണമെന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. വേണ്ടേ? വേണം അല്ലേ? അല്ലാത്ത പക്ഷം, അങ്ങനെ ആഗ്രഹിക്കാത്ത പക്ഷം അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സാഹചര്യത്തിൽ നമ്മളും നല്ല കൂട്ടുകാരന്മാരായി, നല്ല കൂട്ടുകാരികളായി, നല്ല അയൽവാസികളായി മാറാൻ നമ്മളും പരിശ്രമിക്കുക. അങ്ങനെ നല്ല അയൽക്കാരൻ ഞാനാണ്, നല്ല അയൽക്കാരൻ ഞാനാകണം ഇനി മുതൽ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂട്ടുകാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നല്ല കൂട്ടുകാരന്മാരും നല്ല അയൽവാസികളെ സ്നേഹിക്കുന്ന, അയൽവാസികൾക്ക് ആദരിക്കുന്ന, അയൽവാസികൾക്ക് പരോപകാരങ്ങൾ ചെയ്യുന്ന നല്ല കൂട്ടുകാരന്മാരായി, കൂട്ടുകാരികളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: മഷാല്ലാ ബറക്കല്ലാ ഫീക്. പൂമരത്തണലിൽ വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞത്. നല്ല അയൽക്കാരനാകാം. നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ അയൽക്കാരോട് ചെയ്യേണ്ട കടമകളും കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
2: കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത.
3: അവരുടേതായ ഒരു തലത്തിലേക്ക് ഇറങ്ങി ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു.

0: അടുത്തത് നുറുങ്ങുകളാണ് അല്ലേ. നുറുങ്ങുകൾ സന്മനസ്സാണ് പ്രധാനം. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് മൻസൂർ മണ്ണാർക്കാടാണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു നുറുങ്ങുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
1: ജോലി തിരക്കിനിടയിലാണ് കൂട്ടുകാരന്റെ ഫോൺ വിളി വന്നത്. പത്രം വായിച്ചില്ലേയെന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മറുപടി. അവൻ വളരെ വിഷമത്തിലായിരുന്നു. കുറെ കഴിഞ്ഞ് അവൻ നേരിട്ട് വന്നു. അപ്പോഴും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അന്ന് പത്രത്തിൽ വന്ന ആസ്മ രോഗിയായ അമ്മയും ഹൃദ്രോഗിയായ 5 വയസ്സുകാരിയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ദുരിതജീവിതം നയിക്കുന്നതിന്റെ വാർത്തയാണ് അവൻ പങ്കുവച്ചത്. ആ കുട്ടിയിൽ അവൻ കണ്ടത് അവന്റെ മോളെയായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഒരു 4 ലക്ഷം രൂപ താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി. സഹായിക്കാൻ കൂട്ടുകാർ 2 പേർ കൂടിയുണ്ടെന്നും അന്ന് തന്നെ ആ വീട്ടുകാരെ കണ്ടെത്തി സഹായം എത്തിക്കണമെന്നും അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുന്ന അവൻ നിർബന്ധം പിടിച്ചു. മാറ്റിവെച്ച പണം വകമാറ്റി ചെലവഴിക്കരുതെന്നും ചെറിയ തുക നൽകുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ ആകൂവെന്നും ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊരു സ്ഥിര സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും ഞാൻ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചുപോയി. സാമൂഹ്യ പ്രവർത്തകനായ മറ്റൊരു കൂട്ടുകാരനുമായി ചർച്ച ചെയ്ത് വേണ്ടത് ആലോചിച്ചു ചെയ്യാമെന്ന വിവരം ഞാൻ അന്നു രാത്രി സുഹൃത്തിന് വിളിച്ചറിയിച്ചു. ഇടയ്ക്കിടെ എന്തായി എന്ന് ചോദിച്ച് എന്നെ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഞായറൊഴിവിൽ കൂടുതൽ കൂട്ടുകാരുമായി ആ ഓലപ്പുരയിൽ ഞങ്ങളെത്തി. വായിച്ചറിഞ്ഞതിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു നേർക്കാഴ്ച. ഒരു ചെറുകാറ്റ് വീശിയാൽ പൊളിഞ്ഞുപോകാവുന്ന, ഒരു അരണക്കുപോലും കീറാവുന്ന ദുർബലമായ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു ചുമരും മേൽക്കൂരയുമെല്ലാം. മകളുടെ പഠന ചെലവും കുടുംബത്തിന്റെ ചെലവും വഹിക്കുമെന്ന് അവിടെ വെച്ചു തന്നെ സാമൂഹ്യ പ്രവർത്തകനായ കൂട്ടുകാരൻ നേരിട്ടറിയിച്ചു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഒരു കൂടിയാലോചന നടത്തി. അവിടുത്തെ നാട്ടുപ്രമുഖരെയും പള്ളി ഭാരവാഹികളെയും കണ്ട് ചർച്ച നടത്തി. ആത്മവിശ്വാസം നൽകി. കൂട്ടായി പ്രവർത്തിച്ചാൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. എങ്ങനെയൊക്കെ തുടങ്ങണമെന്നും മറ്റും വിശദമായി സംവദിച്ചു. മാറി നിന്നാൽ കണ്ണടച്ചാൽ പടച്ചവനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു. മടങ്ങിയപ്പോൾ വല്ലാത്ത ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു മനസ്സിൽ. അതിലേറെ ആശ്വാസമായിരുന്നു അക്കൗണ്ടന്റ് സുഹൃത്തിന്. നാട്ടിൽ പള്ളിയിൽ ചർച്ചക്കൊടുവിൽ ഞങ്ങൾക്ക് വിളിയെത്തി. നാട്ടുകാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, എത്തണം, നിയന്ത്രിക്കണം എന്നായിരുന്നു അഭ്യർത്ഥന. കൂടുതൽ കൂട്ടുകാരുമായി ഞങ്ങളെത്തി. എല്ലാവരും സംസാരിച്ചു. കമ്മിറ്റിയായി. എഞ്ചിനീയറായ കൂട്ടുകാരൻ നിമിഷനേരം കൊണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. പണമായി, കല്ലായി, സിമന്റായി, മണലായി, കായികാധ്വാനമായി വാഗ്ദാനങ്ങൾ സദസ്സിൽ നിന്ന് ഒഴുകിയെത്തി. ഞങ്ങളും ആകുന്നത് വാഗ്ദാനം ചെയ്തു. അക്കൗണ്ടന്റ് സുഹൃത്ത് പഴയ 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷത്തിലേക്കെത്തി. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എല്ലാവർക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. വീടുപണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ഒന്നൊരുങ്ങിയാൽ നമുക്ക് പലതും ചെയ്യാനാവും. നന്മയിൽ സഹകരിക്കാൻ നിരവധി നല്ല മനസ്സുകൾ കാത്തിരിപ്പുണ്ട്. മതത്തിന്റെയും പാർട്ടിയുടെയും വേലിക്കെട്ടുകൾ നോക്കാതെ നന്മയുടെ വഴിയിൽ ചരിക്കുന്നവർക്ക് പടച്ചവന്റെ കാരുണ്യ കടാക്ഷം കിട്ടാതിരിക്കില്ല. ഒരുമ്പെടാൻ ഒരു മനസ്സ് വേണമെന്ന് മാത്രം. അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28:77.
2: മഷാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ സന്മനസ്സാണ് പ്രധാനം എന്ന ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഇന്നത്തെ നുറുങ്ങുകളിലൂടെ അവസാനിച്ചു. നമ്മളിനി അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
0: അൽ ബസീർ, അത്തൗവാബ് എന്നീ അള്ളാഹുവിന്റെ നാമ വിശേഷണങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തുകൊണ്ട്, വളരെ മികച്ച ഒരു പണ്ഡിതനായ പ്രാസംഗികൻ കൂടിയാണ് ഷമീർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസ്സാണ് ഇനി കേൾക്കുന്നത്.
2: അതെ, നമുക്കറിയാം അള്ളാഹുവിന്റെ നാമങ്ങൾ വളരെ ഓരോ വ്യക്തിയും ശരിക്ക് അള്ളാഹുവിന്റെ ഓരോ നാമത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു പ്രോഗ്രാമിലാണ് അസ്മാഉൽ ഹുസ്ന. ഇന്ന് നമ്മൾ പഠിക്കുന്ന 2 നാമങ്ങളാണ് അള്ളാഹുവിന്റെ, അൽ ബസീർ, അത്തവ്വാബ് എന്നുള്ള നാമങ്ങളാണ് പഠിക്കുന്നത്. ഷമീർ മദീനിയുടെ ക്ലാസ് കേട്ട് തിരിച്ചെത്താം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ബസീർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്. അൽ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വഹുവ സമീ ഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് സൂറത്ത് ഷൂറയിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. വേറെ പല സ്ഥലങ്ങളിലും ഖുർആനിൽ ആവർത്തിച്ച് വരുന്ന ഒരു നാമമാണ് അൽ ബസീർ. അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അൽ മുത്തലിഉ അലാ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളെ കാണുന്നവൻ. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സ്സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും നെഞ്ചകങ്ങളിൽ ഒളിച്ചു വെക്കുന്ന രഹസ്യങ്ങളും എല്ലാം അറിയുന്ന, എല്ലാം കാണുന്നവനാണ് അല്ലാഹു. അൽ ബസീർ ഹുവല്ലദീ യബ്സുറു ജമീഅൽ മൗജൂദാത്ത്, എത്ര നേർത്തതും രഹസ്യമായതുമായ സംഗതികളാണെങ്കിൽ പോലും സർവ സൃഷ്ടികളെ സംബന്ധിച്ചും സർവ കാര്യങ്ങളെ സംബന്ധിച്ചും കാണുന്നവനും അറിയുന്നവനുമാണ് അള്ളാഹു. വളരെ സൂക്ഷ്മമായ ഒരു കറുത്ത ഉറുമ്പ് കൂരാക്കൂരിരുട്ടിൽ ഒരു കറുത്ത പാറയിലൂടെ അരിച്ച് കയറുന്നുവെങ്കിൽ അതുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വളരെ കൃത്യമായി കാണുവാനും അറിയുവാനും സാധിക്കും എന്നതാണ്. അപ്പോൾ അള്ളാഹു കാണാത്ത ഒന്നും ഈ ലോകത്തില്ല. എല്ലാം കാണുന്നവനാണ് അള്ളാഹു, അൽ ബസീർ. ആ ഒരു നാമം, അള്ളാഹുവിൻ്റെ ആ ഒരു വിശേഷണം നമ്മൾ അറിയുമ്പോൾ തീർച്ചയായും അത് വലിയ മാറ്റങ്ങളും ചിന്തകളും നമ്മളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ദവാമുൽ ഹയാഇ വൽ മുറാഖബ, പടച്ചറബിനോട് നിരന്തരമായ ഒരു ലജ്ജയും അവൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധവും നമുക്കുണ്ടാകണം. അള്ളാഹു എന്നിൽ നിന്ന് മോശമായൊരു വാക്കോ പ്രവൃത്തിയോ കാണാൻ ഇടവരുന്നത് അത് വളരെ മോശമാണല്ലോ, ലജ്ജാകരമാണല്ലോ, ലജ്ജാവഹമാണല്ലോ എന്നൊരു തോന്നൽ. അള്ളാഹു നിരന്തരം നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് വലിയ ഭക്തിയും സൂക്ഷ്മതയും ലജ്ജയുമൊക്കെ വിശ്വാസികൾക്ക് ഉണ്ടാക്കേണ്ടതാണ്. അപ്രകാരം തന്നെ പടച്ചറബ് എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം, ആ ഒരു ബോധം ഹൃദയ സാന്നിധ്യത്തോടെ മനസ്സിൽ തട്ടിക്കൊണ്ട് അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ ദുആ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കണം. അദ്ദുആ ഉമിൻ ഖൽബിൻ ഹാളിർ, ഹൃദയ സാന്നിധ്യത്തിൽ മനസാന്നിധ്യത്തോടുകൂടി മനസ്സിൽ തൊട്ട് നമുക്ക് കാര്യങ്ങൾ പടച്ചവനോട് പറയാൻ സാധിക്കണം. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന അള്ളാഹുവാണ് എൻ്റെ കൂടെയുള്ളത്. അവനോടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ, ഇന്നക്കും ലാ തദ്ഊന അസമ്മ വലാ ഗായിബ, ഒച്ചയിട്ട് അലമുറ കൂട്ടിക്കൊണ്ട് വിളിക്കേണ്ടതില്ല, ദുആ ചെയ്യേണ്ടതില്ല പടച്ച റബ്ബിനെ. നിങ്ങൾ ബദിരനോ അതല്ലെങ്കിൽ ഇവിടെ സാന്നിധ്യമില്ലാത്ത ഏതെങ്കിലും ഒരുത്തനെയോ അല്ല വിളിക്കുന്നത്. ഇന്നക്കും തദ്ഊന സമീ അം ബസീറ, എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമായ അള്ളാഹുവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ അവസ്ഥ കാണുന്നില്ല അള്ളാഹ് എന്ന് ചോദിക്കേണ്ടതില്ല, അള്ളാഹു കാണുന്നുണ്ട്. ആ സങ്കടങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞാൽ മതി, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ചരിത്രത്തിൽ ആ ഒരു തിരിച്ചറിവ് നൽകിയ വലിയ മാറ്റങ്ങൾ പലപ്പോഴും പല സംഭവങ്ങളിലും കാണുവാൻ സാധിക്കുമെങ്കിലും സാന്ദർഭികമായി ഒന്ന് ഓർമ്മിക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഉമ്മയും അവരുടെ മകളും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. പാലിൽ വെള്ളം ചേർത്ത് മായം കലർത്തി കൂടുതൽ വിലക്ക് പാല് വിൽക്കാൻ വേണ്ടി ഉമ്മ മകളോട് പറയുമ്പോൾ ആ മകൾ ഉമ്മയോട് പറയുന്നൊരു വാക്ക്, ഉമർ അത് പാടില്ല, തെറ്റാണ് എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ഉമ്മ എന്നാണ്. അപ്പോൾ ഉമ്മ തിരിച്ചു ചോദിക്കുന്നത്, അതിന് ഉമർ ഇപ്പോൾ എവിടുന്നത് കാണാനാ കേൾക്കാനാ എന്നാ. പക്ഷെ ആ മകൾ തിരുത്തി കൊടുക്കുന്നു, ഉമർ കാണും എന്നതല്ലോ പ്രശ്നം, ഉമർ അറിയും എന്നതല്ലോ അതിൻ്റെ വിഷയം. പക്ഷേ ഉമർ ഉറങ്ങിയാലും ഉറങ്ങാത്ത, മയക്കമില്ലാത്ത, സദാ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറബില്ലേ, അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ ഉമ്മയെ തിരുത്തിയ നല്ല ഒരു പെൺകുട്ടിയെ തൻ്റെ മകന് വേണ്ടി വിവാഹം ആലോചന നടത്തിയ, വിവാഹം കഴിച്ചു കൊടുത്ത ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ഏത് നിഗൂഢതയിൽ കൂരാകൂരിട്ടിൽ ആരും അറിയാതെ ഒരു കാര്യം ചെയ്താൽ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ഉമ്മ അറിയുന്നുണ്ടാകില്ല, ഭാര്യ അറിയുന്നുണ്ടാകില്ല, വാപ്പയും നമ്മുടെ പരിസരത്തുള്ള ആളുകൾ ആരും കാണുന്നുണ്ടാകില്ല, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു നിരീക്ഷണ ക്യാമറയുടെ സാന്നിധ്യത്തിലാണ് നമ്മളുള്ളത് എന്നറിഞ്ഞാൽ, ഒരു ഷോപ്പിലോ ഒരങ്ങാടിയിലോ ഒരു വിനോദ കേന്ദ്രത്തിലോ ഒക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും അത് തോന്നിവാസം വൃത്തികേട് ചെയ്യാൻ നമുക്ക് തോന്നിയാലും ആ ഒളിക്യാമറയെ ഭയന്നുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധയുള്ളവരും ബോധമുള്ളവരുമാകാൻ ഇടയുണ്ടെങ്കിൽ, ഒളിക്യാമറകളെ വെല്ലുന്ന പടച്ചറബിൻ്റെ നോട്ടവും നിരീക്ഷണവും സദാസമയവും എന്നോടൊപ്പമുണ്ട് എന്നൊരു തിരിച്ചറിവ് വിശ്വാസികളായ നമുക്ക് വലിയ ഭക്തിയും സൂക്ഷ്മതാബോധവും സമ്മാനിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ അവസ്ഥ കാണുന്ന അള്ളാഹു, അവനോട് നമ്മൾ പ്രയാസങ്ങളും സങ്കടങ്ങളും പറയുമ്പോൾ, അതേപോലെ അവൻ കൽപ്പിച്ചത് ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ, അവൻ വിലക്കിയതിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ സന്നദ്ധമാകുമ്പോൾ, ആ നന്മകളൊക്കെയും പടച്ചറബ് കാണും, ആ പടച്ചറബ് അതിന് പ്രതിഫലം നൽകും എന്നൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 13-ാമത്തെ ഒരു നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അത്തവ്വാബ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നല്ലാഹ ഹുവ അത്തവ്വാബുർ റഹീം. സൂറത്ത് തൗബയിലെ 118-ാമത്തെ ആയത്തിൽ, അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലും അത്തവ്വാബ് എന്ന പേര് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ്. അഥവാ എത്ര തന്നെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ ആളുകളാണെങ്കിലും അത് പൊറുത്തു കൊടുക്കുവാൻ സന്നദ്ധനായവൻ, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ ആ പശ്ചാത്താപവും മനസ്സും സ്വീകരിക്കുന്ന അറിയുന്നവനാണ് അള്ളാഹു. യഗ്ഫിറു കുല്ലദ്ദുനൂബി മഹ്മാ കസറത്ത്. ഏത് തന്നെ തിന്മകളാണെങ്കിലും, എത്ര തന്നെ അധികരിച്ചു പോയിട്ടുണ്ടെങ്കിലും, കുറ്റബോധത്താൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുക്കും, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. വയഗ്ഫിറു കുല്ലദ്ദുനൂബി മഹ്മാ അളുമത്ത്. ഏത് തെറ്റും, എത്ര ഗുരുതരമായ തെറ്റുകളാണെങ്കിലും, ഇനി ഞാൻ അതിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്നുറപ്പിച്ച് ചെയ്തതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായ പശ്ചാത്താപവും കുറ്റബോധവും കൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോൾ തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം. അവൻ അത്യധികം കരുണയുള്ളവനും ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാണ്. ഫമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് കുറ്റബോധത്താൽ ഖേദം പ്രകടിപ്പിച്ച് ആത്മാർത്ഥമായി പടച്ചവനോട് പശ്ചാത്താപിച്ച് പുറത്തു തരാൻ തേടുന്നുവെങ്കിൽ അത് സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അങ്ങനെ പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നവരെ, ധാരാളമായി തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്യുന്നതിലൂടെ അള്ളാഹു എത്ര കണ്ട് ആ സത്യവിശ്വാസിയെ സ്വീകരിക്കും എന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലല്ലാഹു അഷദ്ദു ഫറഹത്തൻ ബിതൗബത്തി അഹദികും. നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ചെയ്തുപോയ തെറ്റുകളെ സംബന്ധിച്ച് ഓർത്ത്, കുറ്റങ്ങളെ സംബന്ധിച്ച് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കും. എത്രത്തോളം എന്നാൽ ഒരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. നിങ്ങളിൽ ഒരാൾ ഒരു മരുഭൂമിയിലൂടെ

0: ഉറങ്ങി അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാളുടെ മൃഗത്തെ, യാത്രാവാഹനത്തെ, അയാളുടെ വെള്ളവും ഭക്ഷണവുമൊക്കെ എടുത്തു വച്ചിരിക്കുന്ന ആ മൃഗം അവിടെ കാണാനില്ല. സ്വാഭാവികമായും താൻ അവിടെ പിടഞ്ഞു വീണ് ചത്തുപോകും ഈ മണൽക്കാട്ടിൽ എന്ന് വിചാരിച്ച് മനസ്സ് തകർന്ന് അയാൾ നിരാശനായിരിക്കാൻ വീണ്ടും അയാൾ ആ ക്ഷീണം കൊണ്ട്, സങ്കടം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് അയാൾ വീണ്ടും ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അയാളുടെ മൃഗം ആ ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് അല്പം പോലും വെള്ളമോ ഭക്ഷണമോ നഷ്ടപ്പെടാത്ത രീതിയിൽ അയാളുടെ അടുക്കലേക്ക് തിരിച്ചു വന്നാൽ എത്രത്തോളം അയാൾക്ക് സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തിൻ്റെ തള്ളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അത്രേ, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാകുന്നു എന്ന്. അപ്പോൾ അയാളുടെ ആ സന്തോഷത്തിൻ്റെ പാരമ്യമാണ് തള്ളിച്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൂചിപ്പിച്ചത്. അതിനേക്കാൾ അല്ലാഹു സന്തോഷിക്കും തൻ്റെ അടിമ തിന്മയുടെ വഴിയിലൂടെ പോയി അതിൽ പശ്ചാത്തപിച്ച് കുറ്റബോധത്താൽ തിരിച്ച് നടക്കുമ്പോൾ, അല്ലാഹുവിലേക്ക് മടങ്ങി വരുമ്പോൾ അല്ലാഹു ഒരിക്കലും അയാളെ തട്ടിമാറ്റുകയില്ല. രാത്രിയിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തവൻ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പകലിൽ അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി ഒരുങ്ങിയിരിക്കുമെന്നാണ്. പകലിൽ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ച ആളുകൾക്ക് രാത്രിയിൽ കുറ്റബോധത്താൽ പശ്ചാത്തപിച്ചാൽ അല്ലാഹു അത് സ്വീകരിക്കും. ലോകാവസാനം വരെ, അയാളുടെ മരണം വരെയും ആ തൗബയുടെ പശ്ചാത്താപത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു മലർക്കെ തുറന്നിട്ടിരിക്കുകയാണെന്നാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉ നഹാർ, അല്ലാഹു തൻ്റെ കൈകൾ നീട്ടിയിരിക്കുന്നു അഥവാ സ്വീകരിക്കാൻ ഒരുക്കമാണ്. പകലിൽ തെറ്റ് ചെയ്ത ആളുകൾ രാത്രിയും, രാത്രിയിൽ തെറ്റ് ചെയ്ത ആളുകൾ പകലും, ഇങ്ങനെ സമയ വ്യത്യാസമില്ലാതെ ഏത് സന്ദർഭത്തിലും കുറ്റബോധം നമുക്ക് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ, അതിലൊരു ഖേദപ്രകടനം നിഷ്കളങ്കമായിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിലേക്ക് തിരിച്ച് നടക്കാനും ചോദിക്കുവാനും പുറക്കലിനെ തേടുവാനും ഒക്കെ അവസരമുണ്ട്. അല്ലാഹു അതിന് സന്നദ്ധനാണ്. തൗബയുടെ അനവധി വഴികൾ, പാപങ്ങൾ പുറക്കാൻ, അതേപോലെ അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ നിരവധി വഴികൾ അല്ലാഹു നമുക്ക് മുമ്പിൽ ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ തിന്മകൾ മായിച്ച് പകരം നന്മ തരാൻ, പാപങ്ങൾക്ക് പകരം പുണ്യങ്ങൾ നമുക്ക് സമ്മാനമായി നൽകാൻ സന്നദ്ധനായ അല്ലാഹു അത്തവ്വാബ്, അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളും കുറവുകളും അല്ലാഹു നമ്മളോട് പൊറുക്കണം, മാപ്പാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ നമ്മളോട് ആരെങ്കിലും അവിവേകവും തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർ മാപ്പ് ചോദിച്ചു വരുമ്പോൾ അവർക്കും മാപ്പാക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ അല്ലാഹുവിൻ്റെ തൗബയും മഗ്ഫിറത്തും കരസ്ഥമാക്കുന്ന യഥാർത്ഥ ഭക്തരിൽ, വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന നാമങ്ങളാണ് നമ്മളിതിലൂടെ പഠിക്കാറുള്ളത് അല്ലേ. ഇപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് അൽ ബസീർ, എല്ലാം വീക്ഷിക്കുന്നവൻ എന്നർത്ഥം. അത്തവ്വാബ്, മാപ്പരുളുന്നവൻ എന്നർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വിശേഷണം അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ നാമ ഗുണവിശേഷണങ്ങളും പഠിക്കുന്നതിലൂടെ അല്ലാഹുലേക്ക് കൂടുതൽ അറിയാനും കൂടുതൽ അടുക്കാനും അവനെക്കുറിച്ച് കൂടുതൽ അറിയാനും നമുക്ക് സാധിക്കും. അങ്ങനെ നാമങ്ങൾ പഠിച്ച് അല്ലാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്.
2: ഇൻഷാല്ലാ, ഇനി നമ്മൾ കഥ പറയാം എന്നൊരു പ്രോഗ്രാമാണ് കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അത് കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും ശരി, കഥ കേൾക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് അതിൻ്റെതായ ഭംഗിയിൽ അവതരിപ്പിക്കുന്ന ഒരു ആളാണ് പറയുന്നതെങ്കിൽ കൂടുതൽ ആസ്വാദ്യകരമായിരിക്കും. അപ്പോൾ അബ്ദുൽ സലാം വീട്ടി, അതെ നമ്മുടെ വീട്ടി സലാമങ്കളുടെ പ്രോഗ്രാമാണ് കഥ പറയാമെന്നുള്ള അജ്മലിൻ്റെ ചോദ്യങ്ങൾ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിൻ്റെ ഭാഗം 21 ഇന്ന് നമ്മൾ കേൾക്കുന്നത് അല്ലേ.
1: ഇത് എഴുതിയത് ഇ കെ എം പന്നൂരിൻ്റെ രചനയാണ്. ഓക്കെ, നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം.
3: മോനെ, സമയം 8 മണിയായി, എണീറ്റു വാ, നാഷ്ത തയ്യാറാണ്. അജ്മൽ ഉണർന്ന് ജനൽ തുറന്നു. തെളിവുള്ള ദിവസം.

0: ദിവസം വെള്ളിയാഴ്ചയാണിന്ന്. സ്കൂളും മദ്രസയുമില്ല. സുബഹി നമസ്കരിച്ച് കിടന്നതാണ്. എത്ര നല്ല ഉറക്കമാണ് കിട്ടിയത്! ഉമ്മയും ഇന്ന് ഫ്രീയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെയൊരു ദിവസം കിട്ടണം. കഴിഞ്ഞ നാല് വെള്ളിയാഴ്ചകളിലും 7 മണി മുതൽ 12 മണിവരെ ജോലിയായിരുന്നു. ഇങ്ങനെ തനിക്കും സെൽവക്കും ഉമ്മക്കും ഒരു പകൽ ഒന്നിച്ചിരിക്കാനുള്ള അവസരമുണ്ടാക്കിയത് ഉമ്മ തന്നെയാണ്. മോനെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. പഠിക്കാനും എഴുതാനുമുള്ളതൊക്കെ രാത്രി ചെയ്തു വച്ചോ. നാളെ ജോലിക്കൊന്നും പോകണ്ട. ഉമ്മാക്കും മക്കൾക്കും നാളെയൊരു പൂർണ്ണ വിശ്രമം. എഴുന്നേറ്റപ്പോൾ ഉമ്മ ഇന്നലെ പറഞ്ഞ തീരുമാനം വളരെ നന്നായി എന്ന് തോന്നി. ഏറെ നാളത്തെ മഴക്കുശേഷം സുന്ദരമായ വെയിൽ കിട്ടിയിരിക്കയാണ്. ആടും കുട്ടികളും കൂട്ടിലിന്ന് ഒച്ച വെക്കുന്നുണ്ട്. ചായ കഴിച്ചിട്ട് വേണം മലഞ്ചെരുവിൽ കൊണ്ടുപോയി ഒന്ന് മേയ്ക്കാൻ. ആടുകൾ പുൽത്തലപ്പുകൾ മുറിച്ചു മുറിച്ചു തിന്നുന്നത് കാണാൻ നല്ല രസമാണ്. മഴയില്ലാത്തപ്പോഴാണ് ആടുകൾ കൂടുതൽ ആവേശത്തോടെ തിന്നാൻ തുടങ്ങുക. അടുക്കളയിൽ നിന്ന് വറവിടുന്ന മണം വന്നപ്പോൾ പോയി നോക്കി. ഉമ്മ കടലക്കറി തൂമിക്കുകയാണ്. സെൽവ പാത്രം കഴുകുന്നു. പൊളിഞ്ഞു തുടങ്ങിയ കസേരയിൽ ചാരിയിരുന്ന് അവൻ സെൽവയെ ശ്രദ്ധിച്ചു. പാത്രം കഴുകുന്നത് ഒരു വലിയ പെൺകുട്ടിയുടെ മിടുക്കോടെയാണ്. പ്ലേറ്റ് കഴുകി വെള്ളം വാർത്ത് അതിൽ പുട്ടെടുത്തു വെച്ചു. ആരോടും ഒന്നും മിണ്ടുന്നില്ല. അടുക്കളഭരണം തന്റെ കയ്യിലാണെന്ന ഭാവത്തോടെ അജ്മലിന് ചിരി വന്നു. പിറകിലൂടെ ചെന്ന് കൈത്തണ്ടയിലൊരു നുള്ളുകൊടുത്തു. ആ, എന്തിനു ഇക്കാക്ക നുള്ളുന്നത്? എന്തൊരു വേദനയാ! അത് സ്നേഹനുള്ളാണ്. ആയിക്കോട്ടെ, ഇക്കാക്കു ഞാനൊരു സ്നേഹക്കുത്തു പകരം തരട്ടെ? സംഭാഷണം കേട്ട് ഷാഹിദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാട ഈ ഓള നുള്ളിയത്? സ്നേഹനുള്ളായാലും വേദനിക്കുമല്ലോ. ഓളെ പണിയും വേലയും ഗൗരവവും കണ്ടപ്പോ എനിക്ക് തോന്നി ഓള് വേറേതോ ലോകത്താന്ന്. നമ്മളാരെയും ഓള് കാണുന്നില്ല. അതുകൊണ്ട് ഓളെ ശ്രദ്ധ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് നുള്ളി നോക്കിയതാ. കടലക്കറിയിൽ കുഴച്ച പുട്ട് അല്പം തിന്നപ്പോൾ അജ്മൽ പറഞ്ഞു, ഉമ്മാന്റെ കൈയോണ്ട് എന്തു വച്ചാലും രസാ. സന്തോഷം. ഇനി മോളും ഇതൊക്കെ പഠിക്കണം. വാക്കുകളുടെ മധുരവും ആഹാരത്തിന്റെ രുചിയും ആസ്വദിച്ച് അവർ അത് കഴിച്ചു. കൈ കഴുകി കസേരയിലിരുന്നപ്പോൾ അജ്മലിന്റെ മനസ്സിൽ ഇന്നലെ സൈനബത്താത്ത പറഞ്ഞ വാക്കുകൾ ചോദ്യങ്ങളായി രൂപപ്പെട്ടു. എന്തിനാണ് ഉമ്മ ഇന്നലെ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്? മൂപ്പരിക്ക് വേറെ ഭാര്യയുണ്ട്. ഇവിടെ വന്നും പോയിമിരിക്കാനാണ് പരിപാടി. ഏതാണ് അയാൾ? എന്തിനാ ഇവിടെ വരാൻ പരിപാടിയിട്ടത്? അല്പനേരത്തെ ആലോചനയ്ക്കു ശേഷം അവൻ ഉമ്മയോട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ചോദ്യം കേട്ട് ഉമ്മയുടെ മുഖം ഇരുളുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്താ ഉമ്മ ഉത്തരം പറയാത്തത്? അതിൻ്റെ മക്കൾ രണ്ടും അറിയണ്ട. അത് കേട്ടാൽ ഇങ്ങക്ക് വിഷമാവും. പക്ഷേ പേടിക്കാനൊന്നുമില്ലട്ടോ. അജ്മലും സെൽവയും നിർബന്ധിച്ചപ്പോൾ ഷാഹിദ കാര്യം വ്യക്തമാക്കി. ഞാനൊരു കല്യാണത്തിന് ഇഷ്ടപ്പെടുന്നുവെന്നാ സൈനവത്താത്ത ചോദിച്ചത്. അതിന് ഞാൻ ഇന്ന് മറുപടി കൊടുക്കും. എനിക്കിനി കല്യാണം വേണ്ടാന്ന്. എന്റെ മോനെ മോളി നോക്കി അങ്ങനെ കഴിഞ്ഞോളാന്ന്. ആര് ചോദിച്ചാലും ഞാനതേ പറയുള്ളൂ മക്കളെ. മറുപടി അവരെ തൃപ്തരാക്കി. അജ്മൽ ആടിനെയും കുട്ടികളെയും ഇറക്കാൻ കൂടിനടുത്തേക്ക് പോയി. ഞാനുമുണ്ട് ആടിനെ മേക്കാൻ എന്നു പറഞ്ഞ് സെൽവയും കൂടെ ചെന്നു. അവർ ആടുകളെയും കൊണ്ട് നടന്നു നീങ്ങുന്നത് നോക്കി ഷാഹിദ കൺകുളിർപ്പിച്ചു.
1: മാഷാല്ലാ, നമ്മളിപ്പോ കേട്ടത് കഥ പറയാം അല്ലേ? അജ്മലിന്റെ ചോദ്യങ്ങൾ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന രചനയിൽ നിന്ന് ഈ ഭാഗം 21 ഇന്ന് നമ്മൾ കേട്ടത്. അബ്ദുസ്സലാം ആഷാണ്.
2: ഈ കെ എം പന്നൂരിന്റെ പുസ്തകം നമുക്ക് മേടിക്കാൻ കിട്ടും. കുട്ടികൾക്കൊക്കെ അങ്ങനെ നമ്മൾ മറ്റുള്ള കഥ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലേറെ നല്ലത് ഇങ്ങനത്തെ കുറച്ചുകൂടി ഗുണപാഠങ്ങളും ഇസ്ലാമികപരമായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി പീസ് റേഡിയോയിൽ ഇപ്പോൾ പ്രോഗ്രാം വരുന്നത് ജനക്ഷേമമാണ്.
1: ഒരു സാധാ റേഡിയോ എന്നതിലപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ജനക്ഷേമത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ദീനി വിജ്ഞാനങ്ങളും അതുപോലെ തന്നെ അറിവുകളുമൊക്കെ സംപ്രേഷണം ചെയ്യുന്നതോടൊപ്പം പൊതു കാര്യങ്ങൾ കൂടി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. ഇന്നത്തെ ജനക്ഷേമത്തിൽ സൗരോർജം, അടിസ്ഥാന വിവരങ്ങൾ, ഊർജത്തിന്റെ മഹാസ്രോതസ്.
2: അതെ, ഈ വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമം നമ്മൾ കേൾക്കുന്നത്. ജുനൈദ്, ജുനൈസ് എന്നിവരാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്.
1: അതെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനർജിയുടെ ഒരു കാലമാണ് ഇന്ന്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ പോയാൽ ഒരുപക്ഷെ ജീവിതം തന്നെ അസാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ വെള്ളത്തിൽ നിന്നും കാറ്റിൽ നിന്നും ആണവ ഊർജം ഉപയോഗിച്ചുമൊക്കെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതാണ് നമ്മുടെ പ്രധാന സോഴ്സും. എന്നാൽ ഊർജത്തിൻ്റെ അനന്തമായ ഉറവിടം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് സൗരോർജം അഥവാ സോളാർ എനർജി എന്നൊക്കെ പറയാറുണ്ട്. ആധുനിക കാലഘട്ടത്തിൻ്റെ എനർജി സ്രോതസ് കൂടിയാണ് അത്. നമ്മളിന്ന് സോളാർ എനർജിയെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. രസകരമായ ഒരു പ്രത്യേകത, ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ രസകരമായ ഒരു പ്രത്യേകത എന്നത്, നമ്മുടെ അതിഥികൾ ജുനൈദും ജുനൈസുമാണ്. അവർ ഇരട്ടകളാണ്. ആള് മാറണ്ട, എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നതാണ് ജുനൈദ്, വലതുഭാഗത്തിരിക്കുന്നതാണ് ജുനൈസ്. കുട്ടിക്കാലം തൊട്ടേ അവർ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ തൽപരരായിരുന്നു. 2006 സ്കൂളിലെ ശാസ്ത്രമേളയിൽ ഇൻവെർട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് അവർ അവതരിപ്പിച്ചത്. വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിൻ്റെ ആദ്യത്തെ കച്ചവടം അവർ അധ്യാപകരിലേക്ക് തന്നെ നടത്തി എന്നുള്ളതാണ്. പിന്നീട് 2010 എന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങി. J&J ടെക്നോളജീസ്. ജെ ജുനൈദും അടുത്ത ജെ ജുനൈസുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. 2012 അത് വ്യാപകമായ രൂപത്തിൽ പ്രവർത്തനം തുടങ്ങി. നമുക്ക് ജുനൈദിനെയും ജുനൈസിനെയും പരിചയപ്പെടാം. മഞ്ചേരിക്കടുത്ത് പാണ്ടിക്കാട് വള്ളുവങ്ങാട് MM അബ്ദുറഹ്മാൻ്റെയും ആസിയുടെയും ചെറിയ മക്കളാണ് അവർ. പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ഉടനെ 2010 അവർ ചെറിയ തോതിൽ ബിസിനസ് കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. 2012 അത് വ്യാപകമായി. J&J ടെക്നോളജീസ്, ജുനൈദ് ആൻഡ് ജുനൈസ് ടെക്നോളജീസ്. കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ, കുട്ടികളുണ്ട്. കല്യാണത്തിലും പ്രത്യേകതയുണ്ട്. അവർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇരട്ടകളെയാണ്. മണ്ണാർക്കാട് താലൂക്കിൽ തിരുവഴാംകുന്ന് അമ്പലപ്പാറ ഭാഗത്തുള്ള തൂമ്പത്ത് അഷ്റഫിൻ്റെ മക്കളെയാണ് അദ്ദേഹം ഇവർ ഇരുവരും കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇടതുഭാഗത്തിരിക്കുന്നത് ജുനൈദ്, വലതുഭാഗത്തിരിക്കുന്നത് ജുനൈസ്. ജുനൈദ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയാൽ നന്നാവും.
4: അസ്സലാമു അലൈക്കും. പേര് ജുനൈദ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സോളാറിൻ്റെ മേഖലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് മഞ്ചേരി അടുത്ത് പയ്യനാട്, പിന്നെ പാണ്ടിക്കാട്, പിന്നെ അലനല്ലൂർ, മണ്ണാർക്കാട് അടുത്ത് അലനല്ലൂർ. ഇങ്ങനെ 3 സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ സ്ഥാപനങ്ങളിൽ മണ്ണാർക്കാട് അടുത്തുള്ള അലനല്ലൂർ ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടാളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേര് 2 ജില്ലയിലേക്ക് മാറിയതാണ്. ഞാൻ പാലക്കാട് ജില്ലയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യണത്.
3: അടുത്തത് ജുനൈസിൻ്റെ റോളാണ്.
5: അസ്സലാമു അലൈക്കും. ഞാൻ ജുനൈസ്. ജെ&ജെ ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിൽ മാണ്ടിക്കാട് മഞ്ചേരി ഓഫീസുകളിൽ കാര്യമായിട്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടാളും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതായിരുന്നു. പാണ്ടിക്കാട് അടുത്ത് വെള്ളുവങ്ങാട് ആണ് പ്രദേശം വീടുള്ളത്. ഓഫീസുകൾ പാണ്ടിക്കാട് ഓഫീസും മഞ്ചേരിയും അലനല്ലൂരുമാണുള്ളത്.
3: സൗരോർജത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ് നമ്മൾ. സോളാർ എനർജി എന്താണ് നമുക്കൊന്ന് തുടക്കത്തിൽ പറയാം. ജുനൈദ് ഒന്ന് പറയാം.
4: സോളാർ എനർജി എന്ന് പറഞ്ഞാൽ സൗരോർജത്തെ ഒരു ഇലക്ട്രിക്കൽ ആക്കി മാറ്റുക, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ഒരു സംരംഭമാണ് സോളാർ എനർജി. അതിൽ സോളാർ എനർജി കൊണ്ട് ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ അല്ലാത്ത സിസ്റ്റംസ്, വെള്ളത്തെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതുണ്ട്. അഥവാ ഒരു ഊർജത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റുക എന്നുള്ളതാണ്. ലൈറ്റ് എന്നൊരു ഊർജത്തെ ഇലക്ട്രിക്കാക്കി മാറ്റുന്നതിനാണ് നമ്മൾ സോളാർ എനർജി ആയിട്ട് ഇലക്ട്രിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
3: ജുനൈസ്, അതിൻ്റെ ഒരു ഒരു ശാസ്ത്രീയമായൊരു പ്രക്രിയ നടക്കുന്നുണ്ടാവുമല്ലോ?
5: അതെ.
3: എന്താണ് അത്?
5: അതായത് സൂര്യനിൽ നിന്നുള്ള ഒരു എനർജി, നമ്മുടെ ഹൈഡ്രജൻ സ്ഫോടനം നടത്തി ഉണ്ടാകുന്നൊരു എനർജിയാണ് ഇപ്പം നമുക്ക് സണ്ണിൽ നിന്ന് ലഭിക്കുന്നത്. ആ ഒരു എനർജിയെ നമ്മളൊരു സോളാർ പാനിൽ വെച്ചിട്ട് ആ ഒരു എനർജിയെ നമ്മൾ ആ ഒരു വെളിച്ചത്തെ ഒരു അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഒരു ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇലക്ട്രിസിറ്റിയാണ് നമ്മളൊരു ബാറ്ററിക്ക് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലോ ഉപയോഗപ്പെടുത്തുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് PV മൊഡ്യൂൾ, അതായത് ഫോട്ടോ വോൾട്ടാക് മൊഡ്യൂൾ എന്നാണ് അതിനെ നമ്മൾ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. ഈ ഒരു പ്രതലത്തിലേക്ക് നമ്മൾ സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോൾ അതൊരു ഇലക്ട്രിസിറ്റി ജനറേഷൻ ചെയ്യും. ആ ജനറേഷൻ ചെയ്യുന്നതാണ് നമ്മളൊരു കണ്ടക്ടർ വെച്ച്, ഒരു വയർ വെച്ചിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് അതുമൊന്നും തന്നെ നമുക്കൊരു ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താം.
3: അതായത് സൂര്യപ്രകാശമാണോ അതോ സൂര്യൻ്റെ താപമാണോ, അതായത് ഈ പാനലിൽ വെക്കുന്ന സമയത്ത് വെയിൽ തട്ടണോ അതോ ചൂട് തട്ടണോ, അങ്ങനെയുള്ള ഏത് എവിടുന്നാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന്? നമ്മുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിൽ നേരെ സൂര്യൻ ആ ലൈറ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക ഡയറക്ഷനിൽ നിന്നാണോ നമുക്ക് ഈ ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്? ലൈറ്റാണോ അതോ അതിൻ്റെ ഹീറ്റാണോ, എങ്ങനെയൊക്കെയാണ് ഈ പാനലിൽ വെക്കുന്ന ഒരു പ്രത്യേകത, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
4: അതിൽ സോളാറ് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഹീറ്റിനെ അല്ല അബ്സോർബ് ചെയ്യണത്, അതിൻ്റെ വെളിച്ചത്തിൻ്റെ തീവ്രതയാണ്. ഏറ്റവും കൂടുതൽ വെളിച്ചം നമ്മളെ സോളാർ പാനലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ നമ്മളെ കേരളത്തിൽ തെക്ക് വശത്തേക്ക് ചരിച്ചിട്ടാണ് നമ്മൾ പാനൽ വെക്കുക. തെക്ക് വശത്തേക്ക് ചരിക്കുമ്പോൾ അത് കൂടുതൽ ചെരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു 15 ഡിഗ്രി ആ ലെവലിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ സൂര്യൻ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ തെക്ക് വശത്തോട് ചെരിഞ്ഞിട്ടാണ് സൂര്യൻ പോവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തെക്ക് വശത്തേക്ക് ചെരിച്ചു വെക്കുന്നത്.
3: എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നിന്ന് പറഞ്ഞുകൂടാ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് സോളാർ എനർജി എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് വീട്ടിലൊരു റാന്തലുണ്ടായിരുന്നു, ചെറിയൊരു പാനല് മുകളിൽ വെച്ച് ഒരു കേബിളുകൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക?
5: അതായത് റാന്തൽ എന്ന് പറഞ്ഞാൽ, റാന്തൽ പണ്ട് അനർട്ട് സപ്ലൈ ചെയ്ത ഒരു റാന്തലുണ്ടായിരുന്നു, മാർക്കറ്റിൽ വേറെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതിൽ ഈ റാന്തലിൽ വരുന്നത് ഒരു സോളാർ പാനൽ, ഒരു 20 വാട്ട്സിൻ്റെ സോളാർ പാനലുണ്ടാവും. ആ പാനലിൽ നിന്ന് നമുക്കൊരു ഒരു വയറുണ്ടാവും, നമ്മൾ ഈ റാന്തലിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കണക്ട് ചെയ്തിട്ട് ഈ സോളാറിൽ നിന്ന് വരുന്ന എനർജിനെ ഈ റാന്തലിനുള്ളിലുള്ള ഒരു 7 AH ബാറ്ററിയിൽ നമ്മൾ ചാർജ് ചെയ്ത് വെക്കും. പകൽ സമയത്ത് നമ്മൾ ഫുൾ ടൈം ചാർജിലിട്ട് വെക്കും, കാരണം പകൽ സമയത്ത് നമുക്ക് ഈ റാന്തലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ ചാർജ് ചെയ്തിട്ട് രാത്രി വയർ ഡിസ്കണക്ട് ചെയ്ത് ഈ റാന്തൽ ഉപയോഗിക്കും. ഈ റാന്തലിൽ ഈ 12 വോൾട്ടിൽ നമ്മൾ ബാറ്ററി പകൽ സമയത്ത് ചാർജ് ചെയ്ത എനർജി കൊണ്ട് രാത്രി ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ നമുക്ക് ഒരു വെളിച്ചം പ്രകാശിപ്പിക്കാൻ കഴിയും. അതാണ് ആ റാന്തൽ കൊണ്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത്.
3: അനർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?
4: അനർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഊർജങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിച്ച് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഏജൻസിയാണ് അനർട്ട്.
3: ഇപ്പോഴും അവർ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്?
5: അതെ അതെ, ഉണ്ട്. ഊർജ മേഖലയിൽ കാര്യമായിട്ട് അനർട്ട് തന്നെയാണ് കൂടുതൽ സജീവമായിട്ട് ഇടപെടുന്നത്.
3: സബ്സിഡികളൊക്കെ
5: അനർട്ട് വഴിയുണ്ട്. പിന്നെ ഇപ്പോൾ സൗര പദ്ധതികളായിട്ടും പല മേഖലയിലും സബ്സിഡി വേറെയും വഴികളൊക്കെ വരുന്നുണ്ട്.
3: അതേപോലെ ഈ സോളാർ എനർജിയുടെ ഈ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, തീരെ ഇലക്ട്രിസിറ്റി എത്താത്ത പ്രദേശങ്ങളിലൊക്കെ ഇത്, അതായത് ലൈനൊക്കെ വലിച്ച് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും, അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതി എത്തിക്കാനുള്ള മാർഗങ്ങൾ ഇതിലും ചെയ്യും. നിങ്ങൾ തന്നെ JNG ടെക്നോളജീസ് കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു എന്നൊരു അറിയുണ്ട്, ഒന്ന് പറയാമോ?
4: നമ്മൾ ചെയ്തിട്ടുള്ളത് എടത്തനാട്ടുകര മുണ്ടക്കുന്ന് സ്ഥലത്തുള്ള ഒരു സ്കൂളിൽ സ്കൂളിലത്തെ ടീച്ചേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രകാരം കുറച്ച് ആദിവാസി ഏരിയയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ റാന്തൽ ടൈപ്പ് സിസ്റ്റംസാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. കറണ്ട് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളമടിക്കാൻ മോട്ടറടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വരെ ചെയ്യാവുന്ന അത്രയും വലിയ സിസ്റ്റംസ് വരെ ഇപ്പോൾ നിലവിൽ അവൈലബിളാണ്. അതിൽ നമുക്ക് കറണ്ട് തീരെ കിട്ടാത്ത വീടുകളിലൊക്കെ ഡി സി ആയിട്ട് അഥവാ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററി ലൈറ്റുകൾ, ഫാനുകൾ അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസൊക്കെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
5: റൂറൽ ഏരിയകൾ ഇപ്പോൾ അട്ടപ്പാടി പോലുള്ള ഊരു പ്രദേശങ്ങളിലൊക്കെ വൈദ്യുതി വരെ എത്താത്ത സ്ഥലങ്ങൾ കുറേയുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിലൂടെ തന്നെ നമ്മൾ കുറേ സൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൈറ്റുകളായിട്ടും അവർക്ക് ആവശ്യമുള്ള ബാറ്ററി നമ്മളെ ടോർച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ,
4: മൊബൈൽ
5: ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഊര് പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്.
3: അട്ടപ്പാടിയിൽ ഞാനും പോയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ തന്നെ സൂര്യവിളക്ക് അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. വലിയ വൃത്തിയും വെടുപ്പൊന്നുമില്ലാത്ത ചെമ്മൺ പാതകളിലേക്ക് അടുത്ത് ആ ഊരിലെ അവരുടെ ഹട്ടുകളിലേക്ക് അടുത്തായിട്ട് കത്തിക്കുന്നത് അവർക്ക് വലിയ താല്പര്യമുള്ള സംഗതിയാണ്.
5: നമ്മൾ തന്നെ ഒരു 5 കിലോമീറ്ററോളം നടന്നിട്ടൊക്കെയാണ് മുകൾക്ക് പോയിരുന്നത്, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴെ വണ്ടി നിർത്തിയിട്ട് 5 കിലോമീറ്ററോളം നട അങ്ങനെയൊക്കെ ആയിരുന്നു പോയത്.
3: പിന്നെ സോളാർ എനർജിയുടെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഗതി വാട്ടർ ഹീറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്.
4: വാട്ടർ ഹീറ്ററിൽ ചെയ്യുമ്പോൾ അതിനൊരുപാട് ഡീമെറിറ്റ്സും ഉണ്ട്, മെറിറ്റ്സും ഉണ്ട്.
3: മെറിറ്റ്സ് പറയാം നമുക്ക്.
4: മെറിറ്റ്സ് ആകുമ്പോൾ നമുക്ക് വേറൊരു വൈദ്യുതി ആവശ്യമില്ലാതെ തന്നെ 100 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ സുഖമായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാത്റൂമുകൾക്ക് 3-4 ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു വേറെ എനർജിയൊന്നും ആവശ്യമില്ലാതെ സൂര്യപ്രകാശത്തിൻ്റെ എനർജിക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
5: ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 100 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യണത് ഏറ്റവും ടെറസിലാണ്. ആ ടെറസിൽ ചൂടായി കിടക്കുന്ന വെള്ളം താഴത്തേക്ക് എത്തുമ്പോഴേക്കും ഇപ്പോൾ ഒരു പൈപ്പ് ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ പൈപ്പ് ലൈൻ പോകുന്നുണ്ടാവും. ആ പൈപ്പ് ലൈനിലൂടെ എല്ലാം വെള്ളമൊക്കെ പോകുന്ന എത്തിയിട്ട് ഈ പൈപ്പ് ലൈനിലൊന്നും ചൂടില്ല വെള്ളം ഉണ്ടാവില്ല, അതൊക്കെ തണുത്ത് കിടക്കുന്ന വെള്ളമായിരിക്കും. ഈ വെള്ളം ഫുള്ള് താഴെ എത്തിയിട്ട് വേണം ഈ ചൂടുവെള്ളം മേലെ നിന്ന് എത്തുകയാണ്. ഏതാണ്ട് ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ 2 ബക്കറ്റ് വെള്ളമൊക്കെ നമുക്ക് വെറുതെ ഒഴിവാക്കേണ്ട ഒരവസ്ഥ വരും. അത്രയും ലൈൻ ഇപ്പോൾ വലിയൊരു വീടാണെന്നുണ്ടെങ്കിൽ മേലെ നിന്ന് അടിയിക്കൊറ്റുള്ള പൈപ്പത്തെ വെള്ളം മാത്രമേ ഉണ്ടാവൂ, 2 ബക്കറ്റ് വെള്ളം. ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഈ 1 ബക്കറ്റ് വെള്ളം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു മെയിൻ ഡിസ്വൻറ്റേജ് ഇതിനുണ്ട്.
4: ഹലോ, കൂട്ടത്തിൽ വന്നാൽ മതി. അതിൽ നമ്മൾ ഈ ടാങ്കിൻ്റെ ഒരേ ടാങ്കിലായിരിക്കും അതിൻ്റെയൊക്കെ ഇൻലെറ്റും ഔട്ട്ലെറ്റും കൊടുക്കുന്നത്. ഒറ്റ ടാങ്കായിരിക്കും, ഒരു ക്യാപ്സൂൾ ടൈപ്പ്. ഈ ടാങ്കിൽ നമ്മൾ അതിന് 1 ലിറ്റർ ചൂടുവെള്ളം എടുത്താൽ 1 ലിറ്റർ പച്ചവെള്ളത്തിലേക്ക്
5: കയറും.
4: അതോ 1 ബക്കറ്റ് വെള്ളം ഇന്ന് എടുത്താൽ 1 ബക്കറ്റ് പച്ചവെള്ളത്തിലേക്ക് കയറും. അപ്പോൾ അത് ചൂട് കുറയും. അങ്ങനത്തെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് മഴക്കാലങ്ങളിൽ നമുക്ക് ചൂടുവെള്ളം ആവശ്യമുള്ള സമയം മഴക്കാലങ്ങളിലായിരിക്കും. ആ സമയത്ത് സൂര്യപ്രകാശം കുറവായതുകൊണ്ട് അതിൻ്റെ പവർ
5: ചൂട്
4: കുറവായിരിക്കും.
3: നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ബിസിനസ് നടക്കുക,
5: എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയണ്ടേ?
4: അതിനുശേഷം ബിസിനസ്സുകളാണ് നടക്കേണ്ടത്. എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ബിസിനസ് നടത്തുമ്പോൾ ആളുകൾക്ക് അതിലൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവും.
3: എന്ത് ചിലവ് വരും ഒരു വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ?
4: ഒരു 100 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ ഒരു 18,000 രൂപ 20,000 രൂപ അറേഞ്ച് വരും. ആവറേജ് വീടുകൾക്ക് 100 ലിറ്ററാണ് കൂടുതൽ ആവശ്യമുള്ളത്.
3: ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ് ഇവർ, നമുക്ക് തന്നെ തിരിച്ചറിയാൻ പ്രയാസമുണ്ട്. അതാണ് ഞാൻ ഇടത് എന്നാൾ വലത് എന്നാളെന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. പിന്നെ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അല്ലാത്ത മേഖലകളിലൊക്കെ ഈ ആൾമാറാട്ടം വല്ല അനുഭവമുണ്ട് ഷെയർ ചെയ്യാനുണ്ടോ?
4: ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നമ്മളെ പാണ്ടിക്കാട് പള്ളിയിൽ വെള്ളിയാഴ്ച, ഞാൻ സ്ഥിരമായിട്ട് അലനല്ലൂരാണ്. അപ്പോൾ അലനല്ലൂരിലെ ഒരാൾ നമ്മളെ കസ്റ്റമറാണ്, അവിടുത്തെ ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒരു മെഡിക്കൽ ആവശ്യത്തിന് പാണ്ടിക്കാട് വന്ന്, പാണ്ടിക്കാട് വന്ന് പള്ളിയിൽ നിന്ന് ജുനൈസിനെ കണ്ട് അവൻ്റെ പുറത്തൊരു കൊട്ട് കൊടുത്ത്. അപ്പോൾ ജുനൈസ് ചോദിച്ചു, അവന് കണ്ട യാതൊരു പരിചയമല്ല. അപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചു, ഇതിപ്പോൾ ജുനൈദിനുള്ള കൊട്ടാണോ എന്ന് ചോദിച്ചു.
5: അതുപോലെ വേറെ അനുഭവമുണ്ട്. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ആദ്യം ഒരാൾ 8 ഇട്ടു. 8 ഇട്ടാണ്ട് അവൻ പോയി. ജുനൈദാണ് ആദ്യം 8 ഇട്ട്. 8 ഇട്ടാണ്ട് അവന് അവൻ്റെ പേപ്പറും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ പേപ്പറും കൊണ്ട് ചെന്ന് ആർ ടി ഓഫീസർ ചോദിച്ചു, ഇയ്യല്ലേ എട്ട് പോയത്? അല്ല സാറേ, വേറെ ആളാണ്. അതിൽ അവസാനം എന്നെ പിടിച്ചിട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തി, മറ്റവനും കൊണ്ട് 8ഉം H ഉം ഇടിച്ചിട്ട് പിന്നെ അയാളെ ജീപ്പിൽ കയറ്റി ഇരുത്തിയിട്ട് എന്നെ പുറത്തിറക്കിയിട്ട്
2: ചുട്ടുപിടിച്ചത്.
3: അതെ, ശരി ശരി. നമ്മൾ സോളാർ എനർജിയെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണ് ഈ സംഗതി, എവിടുന്നാണ് ലൈറ്റ് കൂടുതൽ കിട്ടുന്നത്, അതിൻ്റെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, സോളാർ ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് സംഗതികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാതലായ കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. പുരപ്പുറ ഊർജ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടിയൊക്കെ നടപ്പിലാക്കുന്ന കുറേ പരിപാടികളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കേൾക്കാം.
2: മഷാല്ല, സൗരോർജ്ജം അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ ഊർജത്തിന്റെ മഹാസ്രോതസ് എന്ന വിഷയത്തെക്കുറിച്ച് ജനക്ഷേമത്തിൽ നമ്മോട് സംസാരിച്ചത് ജുനൈദ് ജുനൈസ് എന്നിവരാണ്.
1: ഇപ്പോൾ ഏതായാലും ഇലക്ട്രിസിറ്റിക്കൊക്കെ വളരെയധികം വിലയുള്ള ഒരു സമയമാണ്. അതായത് കറണ്ട് ബില്ലും മറ്റുള്ളതൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലുള്ള സോളാർ പാനലും സൗരോർജ്ജം വൈദ്യുതോർജ്ജയാക്കി മാറ്റുന്ന സോളാർ എനർജി ആക്കി മാറ്റുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നതാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്.
2: ആളുകൾ കൂടുതൽ കറണ്ടിന്റെ ഉപയോഗം കുറച്ച്, അതുപോലെ പെട്രോളിന്റെ ഉപയോഗം കുറച്ച്, വാഹനങ്ങളൊക്കെ ഇതിലേക്ക് വന്നു, കറണ്ടിലേക്ക് വന്നു. അപ്പൊ അവർക്കൊക്കെ വീട്ടിൽ ചാർജ് ചെയ്യാനൊക്കെ സംവിധാനം ഒരുക്കാനും ഒക്കെ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഒരു തുടക്ക കാലഘട്ടമാണ്. ഒരു പക്ഷേ 10-15 വർഷങ്ങൾക്ക് ശേഷം ഇതിലേറെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു മാറ്റത്തിൽ, ഇൻഷാല്ലാ. അപ്പൊ ഇനി നമ്മൾ അൽ ഉസൂൽ കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൻ്റെ ആഖ്യാന ഭംഗിയും അതിൻ്റെ ഉള്ളടക്കത്തിലുള്ള സൗന്ദര്യവും ലോകത്ത് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മികച്ചു നിൽക്കുന്നത് എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. ലോകത്ത് ഏറ്റവും അസ്ദഖായ, സത്യസന്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും സുന്ദരവും കാലികവും സാർവകാലികവും കാലാതിവർത്തിയുമാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പദപ്രയോഗങ്ങളും ഏറ്റവും യോജിച്ചതും കൽപ്പനകൾ പോലും ഭംഗിയുള്ളതും വിരോധങ്ങൾ പോലും ആസ്വാദ്യകരമായ വാചകങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. ആ ഖുർആനിൻ്റെ അത്ഭുതങ്ങളിലേക്ക് ചില വാതിലുകൾ മാത്രമാണ് നാം തുറക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വാചകങ്ങളുണ്ട്, വാചകക്രമങ്ങളുണ്ട്. ആ വിശുദ്ധ ഖുർആനിൻ്റെ വാചക ഘടനയും അതിൻ്റെ തഖദീം തഅഖീർ അഥവാ മുന്തിപ്പിക്കലും പിന്തിക്കലും, ഇത് വലിയ അത്ഭുതകരമായ സംഗതികൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധമായ അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബിലിസാനിൻ അറബിയ്യ മുബീൻ, വ്യക്തമായ അവ്യക്തതകളില്ലാത്ത അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. സാധാരണ അറബികൾ സംസാരിക്കുന്ന അതേ ശൈലിയിൽ അല്ല വിശുദ്ധ ഖുർആൻ്റെ അവതരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചുകൊണ്ട് മുന്തിക്കലും പിന്തിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ, അതിൽ 5-ാമത്തെ ആയത്ത്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. യഥാർത്ഥത്തിൽ അറബി നിയമപ്രകാരം, അറബി ഭാഷാ ക്രമപ്രകാരം നഅബ്ദു ഇയ്യാക എന്നാണ് പറയേണ്ടത്. നഅബ്ദു എന്ന ഫിഅൽ ആദ്യം വരികയും പിന്നീട് അതിൻ്റെ മഫ്ഊൽ ബിഹി വരികയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ നഅബ്ദു എന്ന ഫിഅലിനെ, ക്രിയയെ കർമ്മത്തേക്കാൾ മുന്തിച്ചത് എന്തുകൊണ്ടാണ്? നഅബ്ദുക എന്നു പറയാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നു പറയുന്നതും, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നു പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇയാക്ക നഅബുദു എന്നു പറയലാണ് അറബി ഭാഷയിൽ നഅബുദുക എന്നു പറയുന്നതിനേക്കാൾ ബലാഗത്ത് അഥവാ സാഹിത്യ സമ്പൂർണമായ വാചകം. നഅബുദുക എന്നു പറയുന്നതിന് പകരം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാൻ ഇയ്യാക നഅബുദു എന്നു പറയലാണ്. നഅബുദുക എന്നു പറയുമ്പോൾ അതിൽ അർത്ഥത്തിലും ആശയത്തിലും ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നഅബുദുക എന്ന് പറയുമ്പോൾ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം പറഞ്ഞാൽ മുശ്രിക്കുകളായ ആളുകളും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. നമുക്കറിയാം അവർ അള്ളാഹുവിനെയും അള്ളാഹു അല്ലാത്തവരെയും ആരാധിച്ചിരുന്നു. അള്ളാഹുവിനെ മാത്രം എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ആ ഒരു പ്രയോഗം ഏറെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. ഇനി മറ്റൊരു ആയത്തുകൂടി നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്റ എൺപത്തിയെട്ടാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅളുഹും ലിബഅളിൻ ളഹീറാ. ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചു കൂടിയാൽ അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലത്തെ ഒന്നിനെ കൊണ്ടുവരുവാൻ മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചാൽ. മനുഷ്യരെയും ജിന്നുകളെയും പരാമർശിക്കുന്ന മറ്റു ആയത്തുകളും നമുക്ക് പരിശോധിക്കാം. സൂറത്തുർ റഹ്മാൻ 33, അവിടെയും മനുഷ്യരെയും ജിന്നുകളെയും ഒന്നിച്ച് അല്ലാഹു പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും മാ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان يا معشر الجن والإنس അല്ലയോ ജിന്നു വർഗമേ ഇൻസു വർഗമേ. സൂറത്തുൽ ഇസ്രായിൽ വിശുദ്ധ ഖുർആൻ ആ ഖുർആനിന് പകരമായി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മനുഷ്യരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല മുന്തിച്ചിട്ടുള്ളത്. ജിന്നുകളേക്കാൾ മനുഷ്യരെ മുന്തിച്ചു. അതേസമയത്ത് ആകാശത്തിൻ്റെ വാതിലുകളും ആകാശത്തിൻ്റെ കവാടങ്ങളും കടന്നു ചെല്ലുവാൻ വേണ്ടി വെല്ലുവിളിക്കുമ്പോൾ ജിന്നുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മുന്തിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്തിക്കലും പിന്തിക്കലും? ജിന്നുകളെയും മനുഷ്യരെയും ഒന്നിച്ചു പരാമർശിക്കുന്ന ആയത്തുകളിൽ തന്നെ ഇത്തരമൊരു വ്യത്യാസം, അത് മനഃപൂർവമാണ്, യാദൃശ്ചികമല്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ മനുഷ്യരെയാണ് മുന്തിച്ചത്. കാരണം മനുഷ്യർ ജിന്നുകളേക്കാൾ സാഹിത്യ രംഗത്തും അതുപോലെ തന്നെ രചനാത്മക രംഗത്തും മറ്റു സാംസ്കാരിക രംഗങ്ങളിലുമെല്ലാം ജിന്നുകളേക്കാൾ മികച്ചു നിൽക്കുന്നവർ മനുഷ്യരാണ്, സാഹിത്യരംഗത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ്, ആ കലാമിന് പകരമായിക്കൊണ്ട് മനുഷ്യന്മാരുടെ കലാം അതിന് പകരമാവുകയില്ല. അത് കൊണ്ടുവരുവാൻ കൂടുതൽ സാഹിത്യ രംഗത്തും മറ്റുമൊക്കെ മികവുള്ളവർ ജിന്നുകളേക്കാൾ മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യരെ മുന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അവിടെ മനുഷ്യരെ അള്ളാഹു മുന്തിച്ചു. അതേസമയത്ത് ആകാശലോകത്തേക്ക് കടന്നു ചെല്ലുകയും വാനലോകങ്ങളുടെ അതിർത്തികൾ കീഴടക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യരെക്കാൾ കൂടുതൽ കഴിയുന്നത് ജിന്നുകൾക്കാണ്, ശക്തി അവർക്കാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ആ വിഷയം പറഞ്ഞപ്പോൾ യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ മുന്തിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പരാമർശത്തിലും ഓരോ വാക്കുകളിലുമുണ്ട് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങൾ. ഇനി വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതകരമായ സാഹിത്യ ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഖസസിലെ 7-ാമത്തെ ആയത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിനെ പോലെ സാഹിത്യ സമ്പുഷ്ടമായ ഒരു വരി പോലും മനുഷ്യർക്ക് കണ്ടെത്തുവാനും കൊണ്ടുവരുവാനും സാധ്യമല്ല എന്നുള്ളത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഖസസിലെ 7-ാമത്തെ ആയത്ത്, അള്ളാഹു സുബ്ഹാനഹു വതാല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയോട് പറയുന്നു, വഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർളിഈഹി فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين وأوحينا إلى أم موسى موسى يود أمي إليك أمك نام وحي كرتو أن أرضعيه أبري مليوتان فإذا خفت عليه മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പാടിലാണെങ്കിൽ ഫഅൽഖീഹി ഫിൽ യമ്മി അവരെ നിങ്ങൾ പുഴയിലൊഴുക്കുക. വലാ തഖാഫി, നിങ്ങൾ ഭയപ്പെടരുത്. വലാ തഹസനി, നീ ദുഃഖിക്കരുത്. ഇന്ന റാദ്ദുഹു ഇലൈക്ക്, അവനെ നിന്നിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. വജാഇലുഹു മിനൽ മുർസലീൻ, മുർസലുകളിൽ അമ്പിയാക്കന്മാരിൽ ഞാൻ അവനെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതൊരു മഹാത്ഭുതമാണ്, വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലെ മഹാത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ആയത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു 1.5 വരിയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 2 ഖബറുകൾ അഥവാ 2 വർത്തമാനങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, അംറൈൻ 2 കൽപ്പനകൾ, 2 വിരോധങ്ങൾ, 2 സന്തോഷ വാർത്തകൾ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഖബറുകൾ ഏതൊക്കെയാണ്? വഔഹൈന ഇലാ ഉമ്മി മൂസ, നാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന് വഹി കൊടുത്തു, അതൊരു ഖബറാണ്. 2-ാമത്തേത് ഇദാ ഖിഫ്തി അലൈഹി ഫൽഖീഹി ഫിൽ യം, അതൊരു ഖബറാണ്. ഇനി എന്താണ് വിരോധമുള്ളത്? ലാ തഖാഫി വലാ തഹസനി, നീ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. 2 സന്തോഷ വാർത്തകൾ, ഇന്നാ റാദ്ദൂഹു ഇലൈക്ക് വജാഇലുഹു മിനൽ മുർസലീൻ, നോക്കൂ നിങ്ങൾ എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് മാത്രം കഴിയുന്ന അത്യത്ഭുതകരമായ ഒരു വാചക ഘടനയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത്ഭുതകരമായ ചില സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ കഹ്ഫിലെ അവസാന ഭാഗത്തുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന അവിടെ വിശുദ്ധ ഖുർആൻ്റെ ശൈലി, അത് ഒരു അത്ഭുതകരമായ ശൈലിയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ട് പോകുന്ന യാത്ര വിശദീകരിക്കുന്ന ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് അള്ളാഹു ഉദ്ധരിക്കുന്നു, ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്ര, നിനക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയുവാൻ സാധിക്കുകയില്ല. ഇത് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. എന്നാൽ പിന്നീട് ആ 3 ചരിത്ര സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്ന വാചകം നിങ്ങൾ നോക്കൂ. ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക സഉനബ്ബിഉക ബിതഅവീലി മാലം തസ്തതിഅ അലൈഹി സബ്ര ഞാൻ നിനക്ക് ഈ സംഭവങ്ങളുടെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് നൽകാം. എന്താണ് ആ സംഭവം? മാലം തസ്തത്യ അലൈഹി സബ്ര, നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന ആ സംഭവങ്ങൾ. ഇതേ സംഭവങ്ങൾ പറഞ്ഞതിൻ്റെ അവസാന ഭാഗത്ത്, ഇത് 78-ാമത്തെ ആയത്താണ്. എന്നാൽ 82-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതേ സംഭവം തന്നെ ഒന്നുകൂടി പറയുന്നു. ذلك تأويل ما لم تستع عليه صبرا ذلك تأويل ما لم تستع عليه صبرا മാലം തസ്തത്തെ അലൈഹി സൊബറ എന്നാദ്യം പറഞ്ഞു. പിന്നെ 82 ആയത്തിലെത്തിയപ്പോൾ മാലം തസ്തെ അലൈഹി സൊബറ ഒരു തനെ വിട്ടുകളഞ്ഞു. എന്താണ് ഇതിൻ്റെ രഹസ്യം? അത്ഭുതകരമാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ഈ മൂന്ന് കാര്യങ്ങളുടെയും വിശദീകരണമെന്നറിയാൻ ഉത്കണ്ഠാകുലനായി വളരെ താല്പര്യത്തോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ രംഗം വിശദീകരിക്കുമ്പോൾ തസ്തത്യ എന്ന് ആ ലഫ്ളുകൾ കൂട്ടിപ്പറഞ്ഞു, ആകാംക്ഷയുടെ വർദ്ധനവിനെ കുറിക്കുന്നു. എന്നാൽ ആ മൂന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു, മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആശ്വാസമായി. ആശ്വാസമാകുമ്പോൾ വാചകങ്ങളുടെ എണ്ണം കുറയുന്നു. മാലം തസ്തെ അലൈഹി സ്വമറ, നിങ്ങൾ നോക്കൂ, ഒരു വാചകത്തിൽ പോലും ആ സന്ദർഭത്തിൻ്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വാക്കിൻ്റെ ഘടനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, സൂറത്തുസ്സുമറിൻ്റെ രണ്ട് ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം. സൂറത്തുസ്സുമറിലെ 71 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസീഖ അല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم എന്ന് തുടങ്ങി ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല തുടരുന്നു. ഇതിൻ്റെ നമ്മുടെ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടത് വസീഖ الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها. ഇവിടെ നരകത്തിൻ്റെ വാതിലുകളിലേക്ക് കാഫറുകളായ ആളുകളെ കൂട്ടം കൂട്ടമായി അവരെ നയിക്കപ്പെടുകയാണ്. അങ്ങനെ ആ വാതിലിൻ്റെ അടുക്കലെത്തുമ്പോൾ അവരോട് പറയപ്പെടുന്നു, ആ വാതിൽ അതിൻ്റെ വാതിലിൻ്റെ അടുക്കലെത്തുമ്പോൾ ഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. എന്നാൽ സ്വർഗത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ തൊട്ടടുത്ത 73 ആയത്തിൽ وسيق الذين اتقوا ربهم الى الجنه زمرا حتى اذا جاءوها وفتحت ابوابها حتى اذا جاءوها وفتحت ابوابها നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ حتى اذا جاءوها فتحت ابوابها സ്വർഗ്ഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ وفتحت ابوابها. എന്താണ് വ്യത്യാസം? അറബി ഭാഷയിൽ വഉസ്സാമിന എന്നു പറയുന്ന ഒരു രീതിയുണ്ട്. എട്ടാമത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വാവ് കൂട്ടി പറയും. സ്വർഗത്തിൻ്റെ വാതിലുകൾ എട്ടാണ്, നരകത്തിൻ്റെ വാതിലുകൾ ഏഴെണ്ണമാണ്. ആ ഏഴിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വാവ് പറഞ്ഞില്ല, എട്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ വാവ് പറയുകയും ചെയ്തു. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അറബി ഭാഷയിലെ ഒരു വലിയ അത്ഭുതമാണ്, വലിയ സാഹിത്യ ഭംഗിയാണ്. ഇത് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. അസ്ഹാബുൽ കഹ്ഫിൻ്റെ എണ്ണം പറയുമ്പോൾ സൂറത്തുൽ കഹ്ഫിൻ്റെ 22 ആയത്ത് സയഖൂലൂന തലാസതു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസതു സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് ويقولون سبعة وثامنهم كلبهم قل ربي يعلم بعدتهم ما يعلمهم إلا قليل سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب മൂന്നും നാലാമതായും അഞ്ചും ആറാമതായും ഏഴും എട്ടാമതായും എന്ന് പറഞ്ഞപ്പോൾ സബഅത്തും വസാമിനുഹും കൽബുഹും അവിടെ വാവ് അല്ലാഹു കൂട്ടി പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ വിശുദ്ധ ഖുർആനിൻ്റെ മഹാത്ഭുതങ്ങളിലേക്ക് ഓരോന്നോരോന്നായി നമുക്ക് വാതിൽ തുറന്ന് നമുക്ക് സഞ്ചരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാനും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ.

0: ഇനി നമ്മൾ കേൾക്കുന്നത് കുടുംബങ്ങളിൽ ഒരു മാറ്റങ്ങൾക്ക് തുടക്കമിട്ട സ്നേഹക്കൂട്. സ്നേഹക്കൂട് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നുണ്ട് സ്നേഹക്കൂട് എന്നൊക്കെ പറയുമ്പോൾ. തീർച്ചയായിട്ടും അതൊരു സ്നേഹക്കൂട് തന്നെയാണ്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വളരെ എക്സ്പേർട്ടായിട്ടുള്ള സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലറുമായിട്ടുള്ള ഹരിസ് മൗലവിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്.
1: ഇതിലെ സ്നേഹക്കൂടിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഏതൊരു വീട്ടിൽ നോക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പൊ രണ്ടാൾ കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അതിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളിടത്താണ് അതിന്റെ വിജയവും പരാജയവും ഉള്ളത്. അപ്പോൾ അത്തരം വീടിനകത്ത് നടക്കുന്ന പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ളത് രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വീട്ടിനകത്ത് ഉണ്ടാവാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശരിക്കും സ്നേഹക്കൂട് അഡ്രസ് ചെയ്യുന്നത് അല്ലെ. ഇന്ന് നമുക്ക് സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്ന വിഷയം പ്രണയക്കുരുക്ക്, മാതാപിതാക്കളോട് ചില ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ളതാണ്.
0: അതെ അതെ, നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മുടെ ഹാരിസ് ബിൻ സലീം വീണ്ടും ചേരുകയാണ്. ഇന്നത്തെ ദിവസം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ഒരു വൈകാരികതയുടെയും ലൈംഗിക ചിന്തകളുടെയും പ്രായത്തിലെത്തും മുമ്പേ തൻ്റെ എതിർലിംഗത്തോട് ആകർഷിക്കപ്പെടുക എന്ന പ്രവണതക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ ആരംഭിക്കുക എന്ന രീതിക്കും ഇന്ന് വലിയ രീതിയിൽ നമ്മുടെ സാമൂഹിക പരിസരം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അരികത്തും പരിസരത്തും എത്തുമ്പോൾ മുമ്പൊന്നും ഇല്ലാത്തത്ര ആൺപെൺ സൗഹൃദങ്ങളുടെ അതിർവരമ്പുകൾ മായ്ക്കപ്പെട്ട് അത് അരുതായ്മകളിലേക്കും അപകടങ്ങളിലേക്കും പോകുന്നത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രണയക്കൊലകളിലേക്കും പകപോക്കലുകളിലേക്കുമൊക്കെ എത്തിയതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ പലപ്പോഴായി നമ്മുടെയൊക്കെ നോട്ടിഫിക്കേഷനുകളിൽ നാം കണ്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് നമ്മളിന്ന്. ഏറ്റവും ആദ്യം ഞാൻ ഹരിസ്മോലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, പ്രണയത്തിന് മനുഷ്യൻ്റെ പ്രായമുണ്ട്. ഒരാണും ഒരു പെണ്ണും തമ്മിൽ പ്രണയിക്കുക എന്ന് പറയുന്നത് അത് തത്വത്തിൽ ഒരു ദൈവിക അനുഗ്രഹമാണ്. ആ ഒരു ആകർഷണം നിലനിൽക്കുക എന്ന് പറയുന്നത് അതിനെ ഏറ്റവും ശരി ദിശയിൽ ഉപയോഗപ്പെടുത്താണ് വേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇതിന്ന് കുറച്ചും കൂടിയും വ്യാപകമാണ്, സർവവ്യാപകമാണ്. ആ ഒരു മാറ്റത്തിൻ്റെ ഒരു കാരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
3: വളരെ പ്രധാനമായിട്ട് നമ്മൾ തുടക്കം തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ്. അതായത് ആരും പറയാതെ തന്നെ ഈ എതിർലിംഗത്തോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ചുള്ളൊരു സംഗതിയാണത്. അതായത് കുറച്ച് സമയം സ്വകാര്യമായൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തെറ്റായ ഒരു മാനസികാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറും. അതുകൊണ്ടാണല്ലോ ആണും പെണ്ണും ഒറ്റയ്ക്കാവണ്ടെന്ന് പറയുന്നതിൻ്റെ തത്വം. ഇവിടെ ഇതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മീഡിയകളും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്താ, ഇത് വളരെ എളുപ്പമാണ്. അതായത് സമൂഹത്തിലേക്ക് അരാജകത്വം കൊണ്ടുവരുവാൻ ഇത്രയും എളുപ്പമുള്ളൊരു വഴി വേറെ ഇല്ല. അതായത് നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ആണും പെണ്ണും നമ്മുടെ മര്യാദയും സംസ്കാരവും ഒക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഒരകലം ഏത് സമയത്തും എല്ലാ സ്ത്രീ പുരുഷന്മാരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ അകലം നഷ്ടപ്പെടുന്നതോടുകൂടെ എന്ത് ചെയ്യും, അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിയെത്തിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, അതായത് ആണും പെണ്ണും വ്യത്യാസമില്ല, അതൊന്നും ഇപ്പോൾ ആരും അംഗീകരിക്കണ്ട. പക്ഷെ അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും, ഒരാണിനും പെണ്ണിനും അടുത്ത് പെരുമാറുമ്പോൾ ആണാണ് പെണ്ണാണ് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുകയും ഒരു പെണ്ണ് പെണ്ണിനോടും ഒരാണാണിനോടും പെരുമാറുന്നത് പോലെയുള്ള സർവ്വവിധ സ്വാതന്ത്ര്യത്തോടും കൂടെയുള്ളൊരു പെരുമാറ്റത്തിലേക്ക് ആ ബോധവൽക്കരണങ്ങൾ മാനസികമായി ആളുകളെ എത്തിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ ഈ പുതിയ ട്രെൻഡിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പൊതുവെ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ ആ അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യും, ഞാൻ എല്ലാവരെ പോലെ ആവണ്ടേ എന്നൊരു ചിന്താഗതിയിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും കുറച്ചും കൂടി സ്വാതന്ത്ര്യം എടുത്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ ധാരാളക്കണക്കിന് വളരെ സ്വതന്ത്രമായി ഇടപെടുവാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പത്തേതിനേക്കാളും വർദ്ധിച്ചു വന്നു എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ മറ്റൊന്ന്, മുമ്പത്തെ പോലെയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഒരാണും പെണ്ണും നിന്ന് സംസാരിക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റാരും അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഒരു ബന്ധം പഴയ കാലത്ത് ഒരു വർഷം കൊണ്ടൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
2: പറ്റുന്നുണ്ട്.
3: ആ പറ്റും സൗകര്യ പരസ്പരമുള്ള ഒരു വലിയ ബന്ധമുണ്ടാക്കി തീർക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഈ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ചെറിയ ക്ലാസ് മുതൽ. ഒരു പക്ഷേ ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് പറയാം, ഒരു അഞ്ചോ ആറോ ക്ലാസ് മുതൽ എന്ത് ചെയ്യാണ് ഇത് ആരംഭിച്ചു വരുന്നതാണ്. ഇത് വളരെ വ്യാപകമാണ്, ക്യാമ്പസുകളിലും പരിസരങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ഒരു നിലക്കും നമ്മൾ മുമ്പ് കാണാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വസ്തുത.
2: അപ്പോൾ ഇതൊരു പിന്നെ ശരിക്ക് ഒരാണും ഒരു പെണ്ണും പ്രണയിക്കുകയാണ് വേണ്ടത്, അതൊരു സ്വാഭാവികതയാണ് എന്നൊരു ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.
3: അതെ അതെ അതെ.
2: അപ്പോൾ ഇത് ഇതൊരു യൂറോപ്പിൻ്റെ ഒരു ഒരു 10 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള അല്ലെങ്കിൽ 20-25 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ നമ്മുടെ നാടിന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
3: അതെ. നമുക്ക് ഇതിലൊരു ചോദ്യം നമ്മുടെ മനസ്സിലുള്ള എന്താ വെച്ചാൽ, ഈ പിന്നെ ചെറുപ്രായത്തിലുള്ള ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വതന്ത്രമായി ഇടപഴകുന്നത് കൊണ്ടുള്ള ദുരന്തം അറിയാത്തവരായി ആരും ഇവിടെയില്ല.
2: അതെ.
3: തരക്കടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ പറയുകയാണ് ഇതുകൊണ്ട് യാതൊരു അപകടങ്ങളും ഇല്ല എന്ന് ധൈര്യസമേതം പറയാൻ ആർക്കെ പറ്റുക. എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം അപകടം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഒന്നുമില്ല, ഈ ലിബറലിസവും കാര്യങ്ങളും ഒക്കെ പിന്തുണക്കുന്ന ഒരാളാന്ന് വിചാരിച്ചു, അയാളുടെ മകള് നാളെ വന്ന് പറയാണെന്ത് ദേ ഇതിലിങ്ങനെ വെക്കുമ്പോൾ ഒരു പോളിലൊരു പയ്യണ്ടല്ലോ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, എൻ്റെ വിവാഹം ഇപ്പോൾ നടത്തണം, അവൾക്ക് എത്ര പറ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് അവൻ്റെ കൂടെ പോകണം. അപ്പോൾ നമ്മൾ അവരെ കുറിച്ച് ഈ രക്ഷിതാക്കൾക്ക് അറിയാം അവിടെ ഇപ്പോൾ ഒരു ഇസ്ലാമോ അല്ലെങ്കിൽ മുസ്ലിം ആ മുസ്ലിം ഒന്നുമില്ല. തൻ്റെ മകൾ എന്ത് ചെയ്യരുത്, ഒരു അപകടത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ലക്ഷ്യം, അങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും, അവളെ കൂടെ അവനെ പറഞ്ഞ അവൻ്റെ കൂടെ അവളെ പറഞ്ഞയക്കേണ്ടി വരും. അപ്പം എന്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം, സ്വതന്ത്രമായി ഇടപഴകാൻ അവസരം കൊടുത്തതാണ്. അപ്പം ഇത് അപകടകരമല്ലാതെന്ന് പറയാൻ പറ്റും. നീ യഥാർത്ഥ സൂചിപ്പിച്ച മാതിരി എത്ര പ്രണയക്കൊലകൾ നടന്നു, എന്താ കാര്യം, ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും ഈ പ്രണയം നിരസിക്കേണ്ടി വരും. അപ്പം ഇത് നിരസിക്കേണ്ടി വന്നാൽ ഒരു കുട്ടിയുടെ ജീവൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടേക്കും എന്ന് ദശക്കണക്കിന് സംഭവങ്ങളിലൂടെ വ്യക്തമാകുമ്പോഴും ആണും പെണ്ണും ഇടപഴകിക്കോട്ടെ. നമ്മളെന്താ വെച്ചാൽ നമ്മൾ എല്ലാ അതിർവരമ്പുകളും മാറ്റി നിർത്തി ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ കാണുന്നില്ലേ. പലപ്പോഴും പ്രണയിച്ചു പോകുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും വിവാഹം അനുവദിക്കാനും പറ്റാതെ വരും, പാരൻസിന് പറ്റാതെ വരും. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യും.
2: ഇവർക്ക് തന്നെ പറ്റാതെ വരും.
3: ആ പറ്റും. അപ്പോൾ ആത്മഹത്യ ചെയ്യും. ഇനി പ്രണയിച്ചു പോയി അവർ ജീവിതം ആരംഭിച്ചു, അവിടെ വലിയ ദുരന്തങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും, താൻ പ്രണയിക്കുന്ന സമയത്ത് വേറൊരു പ്രണയം ഉണ്ടാകുമ്പോൾ ഈ കാമുകനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ എല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആൺപെൺ ബന്ധങ്ങൾ ഒരു വ്യവസ്ഥകളും നിയമങ്ങളുമില്ലാതെ സ്വതന്ത്രമായി അനുവദിച്ചാൽ ഈ നാട്ടിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനാവാത്ത ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്. ഞാനിതിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇവിടെ മൗനം ദീക്ഷിക്കുന്ന ഒരു വലിയ അപരാധമാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിനെ പ്രേമം എന്ന നിലക്ക് എല്ലാ നിലക്കും നശിപ്പിക്കാനുള്ള ഒരവസരമാണ് എന്ത് ചെയ്യണത്, ഈ സ്വതന്ത്രമായ ഇടപെടലുകൾക്ക് അനുവാദം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് ആ പെൺകുട്ടിനെ എന്ത് ചെയ്യാണ് ശാരീരികമായി ഉപയോഗിക്കുന്നു. ആ ചുക്കാ കുട്ടിക്ക് പിന്നെ ഒരു ഭാവി ഉണ്ടോ എന്ന് പറഞ്ഞാൽ, അവൾ ഉപയോഗിക്കപ്പെട്ട ഒരാളായി മാറി. ഒരു സുരക്ഷിതമായൊരു വിവാഹത്തിൻ്റെ അവസരം ഒരു സന്ദർഭം കൊണ്ട് ആ പയ്യൻ നശിപ്പിച്ചു. ഒരു പക്ഷേ അവൾ അതുകൊണ്ട് പ്രഗ്നൻ്റായി, അബോർഷൻ ചെയ്തു, ആ കുട്ടിയുടെ ശരീരം എന്ത് ചെയ്തു, ഒരു ഡെലിവറി നടക്കുന്നതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കൊടുക്കുകയാണ് ചെയ്യേണ്ട
2: പരസരത്തും
3: ആൾക്കാരും. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തുവാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ എങ്ങനെയാണ് ആളുകൾക്ക് പിന്തുണക്കാൻ പറ്റുന്നത്? അപ്പോൾ സത്യത്തിൽ വലിയൊരു സാമൂഹിക ദുരന്തമാണ് ഈ പ്രണയങ്ങളുടെ ആധിക്യം നമുക്ക് തരുന്ന സന്ദേശം. തിരിച്ചറിയാൻ വൈകിയാൽ ഇതിനുവേണ്ടി വാദിക്കുന്നവരും ഇതിനുവേണ്ടി ചർച്ച നയിക്കുന്നവരും ഇതിനുവേണ്ടി മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ ഒക്കെ വീട്ടിലിതെത്തും.
2: അതെ,
3: സംശയമില്ല. മക്കളുണ്ടെങ്കിൽ അതെത്തും, അതിനെ അംഗീകരിക്കുക. ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്താലും അംഗീകരിക്കും എന്നൊന്നും പറയാൻ ഒരു രക്ഷിതാവിനും എന്തല്ല, സാധ്യമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
2: തീർച്ചയായും. അപ്പോൾ ഇവിടെ നമ്മൾ പാരൻസിലേക്ക് പോവാണ്.
3: അതെ അതെ.
2: അപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ തന്നെ മനുഷ്യപ്രകൃതിയിൽ തന്നെ ഒരു ഒരു എതിർ ലിംഗത്തോടുള്ള താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശാരീരികമായും മാനസികമായും പ്രേരിപ്പിക്കുന്ന കാഴ്ചകളുണ്ട്. പിന്നെ ക്യാമ്പസിലെ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്യാമ്പസിലൊക്കെ കൺസെൻറ്റ് ചോദിക്കുക എന്നാണ് പാരൻസിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ഒരു പെൺകുട്ടിനോട് ചെന്നിട്ട് നീ എനിക്കൊരു ബെസ്റ്റ്, ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് സെക്സ് തരുമോ എന്ന് പേന തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ, ബുക്ക് തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ചോദിക്കുക എന്നത് പുരോഗതിയാണെന്നാണ് സിനിമകളും വെബ് സീരീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് സ്നേഹക്കൂട് കേൾക്കുന്ന പാരൻസ് ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടി ചെറിയ കുട്ടിയായപ്പോൾ കോടിയും പടിമൊക്കെ കയറുമെന്ന് വിചാരിച്ചിട്ട് ബ്ലോക്ക് ഇടും, കിണറിൻ്റെ മതിൽ കെട്ടും, അല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങാതെ നോക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരു രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് പോണത്, ഇങ്ങനത്തെ പ്രണയങ്ങളിൽ കുട്ടികൾ അകപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, കാരണങ്ങൾ എന്താണെന്നുള്ളതാണ്.
3: അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന്, സ്വതന്ത്രമായി ഇടപഴകുവാനുള്ള സാഹചര്യങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പുറത്തും അകത്തും എല്ലാം എന്ത് ചെയ്യുന്നു,
2: കുട്ടികൾക്ക്
3: സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലായിടത്തും മിക്സഡ് ആണ്, എല്ലായിടത്തും മിക്സഡ് ആണ്, പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങൾക്കും സ്വതന്ത്രമായ അവസരങ്ങളുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം. പിന്നെ ആണും പെണ്ണുമാണ് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഇസ്ലാം ഹിജാബിനെ കുറിച്ച് പറഞ്ഞു. ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടു നേട്ടങ്ങളാണ് ഖുർആൻ അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. ഒന്ന്, അവർ മനസ്സിലാക്കപ്പെടാനാണ്. മനസ്സിലാക്കപ്പെട ഒരാൾ മാന്യനാണോ അല്ലേ എന്ന് മനസ്സിലാകുന്നത് ഡ്രസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരീരഭാഗങ്ങളെ എന്താണ് വളരെ മോശമായ രൂപത്തിൽ എന്താണ് പുറത്ത് കാണിക്കുന്ന ഒരു രൂപം കാണുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അത് അവർക്കെന്തോ അവരൊരു ഒരു തെറ്റായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ലഭിച്ചേക്കാം, ഉപയോഗപ്പെടുത്തിയേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും.
2: അതെ,
3: ഞാൻ പറഞ്ഞത് അങ്ങനെ ഡ്രസ്സിടുന്നവരെ കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കണമെന്നർത്ഥം. പക്ഷേ എല്ലാവരുടെയും മനസ്സൊന്നല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തത് എന്താ വെച്ചാൽ, മാന്യമായ ഒരു ഡ്രസ്സിങ്ങിലൂടെ മാത്രമാണ് അവർ മാന്യമായ ഒരു നിലപാടുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ അല്ല യുഗതയിൽ നിന്നാണ് ഉപദ്രവിക്കപ്പെടാതിരിക്കുക. ഉപദ്രവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മുടെ പെർമിഷനൊന്നും ഇല്ലാതെ ഒരു പയ്യൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, കോളേജും സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ടാണ് പോവുകയാണ്. അവൻ മാത്രമായിരിക്കും അവൻ പോണ സ്ഥലത്ത്. എന്ത് ധൈര്യമാണ് ഉള്ളത്! അവൻ്റെ സുഹൃത്തുക്കളുണ്ടാവാം. എത്ര സ്ഥലത്ത് എല്ലാവരും പാടെ കൂടി ബലാത്സംഗം ചെയ്ത് കൊന്നു ഒരു പെൺകുട്ടിനെ അങ്ങനത്തെ ഒരു കേന്ദ്രത്തിലേക്ക് കിട്ടാൻ ഒരു പ്രേമിക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്യും, പെട്ടെന്ന് കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും, കുട്ടികളെ കാണുമ്പോൾ അവരാകർഷിക്കപ്പെടും. അങ്ങനെ ഒരു താല്പര്യം ഒരു പെൺകുട്ടിയോട് തോന്നിക്കഴിഞ്ഞാൽ അവൻ ആ കുട്ടിയെ ഫോളോ ചെയ്യും. പിന്നെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവളെ എത്തിക്കാൻ അവൻ എന്ത് ചെയ്യും, പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം ഹിജാബിനെ ഒരു പെൺകുട്ടി എന്ത് ചെയ്യണം, അവളുടെ ശരീരഭാഗങ്ങൾ മാന്യമായി മറച്ചിരിക്കണം എന്നുള്ള ഒരു കാര്യം നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇസ്ലാമികമായ കാര്യങ്ങളും ഖുർആനും സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വേഷവിധാനങ്ങളിൽ ഇസ്ലാമികമായ ഒരു ചിട്ട പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അതിൽ നല്ല ഉത്തരവാദിത്വം ആർക്കുണ്ട്? മാതാപിതാക്കൾ. നമ്മൾ മതപരമായ ഒരു ചിട്ട അവരിലുണ്ടാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നേരത്തെ പറഞ്ഞമാർ എന്ത് ചെയ്യാണ്, അത് ഇന്നത് ഉപയോഗിക്കാത്തവരില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും.

0: ഇപ്പോൾ നമ്മളെ മിക്കവാറും പെൺകുട്ടികൾ ഇപ്പോൾ കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കാല് എന്താണ് ഏകദേശം കണങ്കാലിൻ്റെ മധ്യത്തിലായിക്കൊണ്ട് പാൻസ് മുറിച്ച പോലെയാണ് കാണുന്നത്. ഈ കാല് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഫിക്ക് പ്രകാരം നമുക്ക് എന്താണ് മുൻകൈയും മുഖവും എല്ലാവർക്കും അറിയാം, ഒരു കാലാരും പറയണില്ലല്ലോ. പക്ഷേ കാല് ഓപ്പണായിട്ട് ഇട്ട് പോകുന്നു, ഒരു സോക്സോ അല്ലെങ്കിൽ നല്ലൊരു കവർ ചെയ്യുന്ന ഷൂ ഒക്കെ ഇട്ടിട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ ആ നിലക്ക് എന്താണ് ശരീരഭാഗങ്ങൾ ശരിയായ രൂപത്തിൽ മറച്ച് അതിൻ്റെ ചിട്ടയോടുകൂടെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. നമ്മൾ ഓർക്കണം അള്ളാഹു നമുക്ക് തന്ന വാണിങ്ങാണ് നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കണമെങ്കിൽ യുദ്ധീൻ അലൈഹിൻ്റെ മിൻ ജലാബിബിഹിന്ന നിങ്ങൾ എന്ത് ചെയ്യണം, ശരിയായ ആ ഒരു ജിൽബാബുകളെ ധരിക്കണം എന്ന് പറയുമ്പോൾ അത് പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഒരു മകൾ അപകടത്തിൽ പെട്ടുപോയാൽ തീർച്ചയായും നമുക്ക് അതിന് ഉത്തരവാദിത്വം.
1: ഇവിടെ ഇതാണ് പുരോഗമനം, പ്രണയമാണ് പുരോഗമനം എന്നൊരു സാഹചര്യം നിലനിൽക്കെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അകമ്പടിയോടുകൂടെ ഒരു പുരുഷനെ ആകർഷിക്കും വിധം ഒരു പെൺകുട്ടി പുറത്ത് അണിഞ്ഞു പോവാണ്. ഇത് കുറച്ചും കൂടി ഒരു കടുത്ത ഭാഷയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കുട്ടികൾക്കണിയിൽ പോയി പെട്ടിൻ്റെ ശേഷം പലപ്പോഴും നിലവിളിച്ച് ജീവിതവും കുടുംബവും ഒക്കെ തകരാറിലാവുന്ന എത്രയോ ആളുകളുണ്ട്. പലപ്പോഴും ഈ പാരൻസ് തന്നെയാണ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്, ഈ ഡ്രസ്സ്, ഈ എന്താ പറയുക, കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ചർച്ച വരുമ്പോൾ പാരൻസ് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടണില്ല എന്നാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും കുട്ടി എന്ത് ചെയ്യണില്ല, അങ്ങനെ ആവണില്ല എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രണയത്തിൽ അകപ്പെടാതിരിക്കാൻ, ഹിജാബ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ, ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രധാന സ്റ്റെപ്പല്ലേ? ഒരു കുട്ടി ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ അവർക്കൊരു മുൻധാരണ കൊടുക്കുക എന്നത്
0: തീർച്ചയായും വേണം. എനിക്കിതിൽ പിന്നെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പെൺകുട്ടികളോട് നമ്മൾ ഇത്തരം പ്രണയ ചതികളിലും കുരുക്കുകളിലും പെട്ട പെൺകുട്ടികളോട് അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവർ കൺവിൻസ്ഡ് ആവുന്നുണ്ട്. അവരെന്താന്ന് വിചാരിച്ചാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തൊരനുഭവം, ഒരു പെൺകുട്ടി അവൾ ഫോണിലാണ് സംസാരിച്ച് അവൾക്കത് ബോധ്യപ്പെട്ട് അവൾ തന്നെ വിളിച്ചതാണ്, ബോധ്യപ്പെട്ട് അവളതിന് പിൻവാങ്ങി വളരെ നല്ലതായി ജീവിച്ചു. അവൾ അവനോട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇത്തരമൊരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായുള്ള ബന്ധം ഞാൻ തുടരുന്നില്ല. പക്ഷേ എന്ത് ചെയ്തു അറിയോ, പൂർണ്ണമായി മനസ്സിൽ നിന്ന് അവൾ അത് ഒഴിവാക്കിയിട്ടു ഇവൻ ഇവളെ ഫോളോ ചെയ്തു. ഏത് കല്യാണങ്ങൾ വന്നാലും അവളെ അവൻ തടസ്സപ്പെടുത്തു. ഞാൻ ഇങ്ങനെ തടസ്സപ്പെടുത്തുമാറ് അവളുമായി ബന്ധമുണ്ടായിട്ടും അവനെ വേണ്ടെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ അവൾ തയ്യാറായത് എന്തുകൊണ്ടാണ്? അവളുടെ മതബോധവും ഈ പ്രണയത്തിൻ്റെ പ്രശ്നങ്ങളുമാണ്. രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ പ്രണയമുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറയാം, നമ്മൾ മകൾക്ക് ഒരാൾ കല്യാണം അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കും, അവൻ്റെ ജോലി, അവൻ്റെ കുടുംബ പശ്ചാത്തലം, അവൻ്റെ സ്വഭാവം എന്തിനാ? ഇത് ജീവിതകാലം മുഴുവൻ പോവാനുള്ളൊരു സംഗതിയല്ലേ? നമ്മുടെ മകളുടെ ഭാവിയല്ലേ അവളുടെ ജീവിതമല്ലേ? നാളെ ഒരു കുഞ്ഞു പറന്ന് അവരൊത്തുപോകാത്തൊരവസ്ഥയിൽ അവൾ തിരിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ചിന്തിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് നമ്മളൊരു വിവാഹത്തിൽ ഇടപെടുന്നത്. എത്ര ജാഗ്രതയോടുകൂടിയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ഉറപ്പാണ് പ്രണയവുമായി നടക്കുന്ന ഒരു പയ്യൻ സംസ്കാരമില്ലാത്തവരാണെന്ന് നമുക്കറിയാലോ.
1: തീർച്ചയായും.
0: മാത്രമല്ല ഇങ്ങനത്തെ ഒരു ലൈംഗിക രോഗിയാണ്. എന്തിനാണ് അവൻ്റെ കയ്യിൽ നമ്മുടെ മോൾ അകപ്പെട്ടു പോകുന്നതുകൂടെ? മരിച്ചു പോണ പോലെ അല്ലല്ലോ, വെള്ളത്തിൽ പോണ പോലെയല്ല, മറിച്ച് എന്താ ഒരു ദുരന്തം. നമ്മൾ ജീവിച്ചിരിക്കും കാലം ഈ ദുരന്തം നമ്മൾ എന്ത് ചെയ്യണം,
1: കാണേണ്ടി വരും.
0: അപ്പോൾ ഒരു നിലക്കും നമ്മുടെ മകൾക്ക് പറ്റാത്ത, ഒരു നിലക്കും അവളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാത്ത ഒരാൾ അവളെ കല്യാണം കഴിക്കുന്നതോടുകൂടെ അവളുടെ ജീവിതം എന്നേക്കുമായി തീർന്നു. ഈ ഒരു ദുരന്തത്തിലേക്കാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഈ സ്വതന്ത്രമായ ഇടപഴലുകളും ഈ എല്ലാ പരിപാടികളും നമ്മുടെ മകളെ എത്തിക്കുന്നത് എന്നാലോചിച്ചാൽ തീർച്ചയായും പിൻവാങ്ങാനും നമ്മുടെ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്താനും പറ്റും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, കുട്ടികളോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബോധം പോലും ചില രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ലേ എന്നാണ് സത്യത്തിൽ സംഭവിക്കുന്നതാണ്. കാരണം അപ്പോൾ ഞാൻ പെൺകുട്ടിയോട് പറയും, നിങ്ങളുടെ വാപ്പയും ഉമ്മയും ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ മോളെന്ന് ആരാ പറയാൻ, നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാപ്പയും ഉമ്മയും ആ നിക്കാഹും കഴിഞ്ഞാൽ ഓലെ

0: കഴിഞ്ഞു. പിന്നെ അവർക്ക് ഉത്തരവാദിത്തമില്ല, മനസ്സിലായി? പിന്നെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ആരാളുള്ളത്? ഇവന്. അവൻ ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ ലൈഫ് ലോങ് എന്ത് ചെയ്യും?
1: നരകം
0: അനുഭവിക്കും. അത് പറയാൻ വാപ്പയും ഉമ്മയും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മതം. അതുകൊണ്ടല്ലേ ഒരു പെൺകുട്ടിന്റെ സമ്മതം വേണം തരേണ്ടത്? അല്ലെങ്കിൽ വലിയ ആവണ രക്ഷിതാവ് തീരുമാനിച്ചാ പോരെ? എന്ത്, ഇവളെ ആ ഇവളെ എല്ലാം പറ്റും, ഞാൻ അന്വേഷിച്ചു, ശരി എന്നാ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാം. എന്തിനാ അവൾക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത്? കാരണം നാളെ അവൾ പറയാൻ പാടില്ല എന്ത്, ഇത് നിങ്ങൾ വാപ്പിയമ്മി എന്നെ പറ്റിച്ചതാണ്, അവനെനിക്ക് പറ്റാത്ത ബന്ധമുണ്ടാക്കി. അപ്പോൾ അവർക്ക് പറയാം, നിന്നോട് ചോദിച്ചില്ലേ, നിനക്ക് അറിയാനുള്ള കാര്യമൊക്കെ പറഞ്ഞില്ലേ, നീ പറഞ്ഞ രൂപത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അവളാണ് തീരുമാനിക്കുന്നത്, അവളാണ് തീരുമാനിക്കുന്നത്, അവൾക്ക് അതിനുള്ളൊരു അധികാരം അനുവദിച്ചിട്ടുണ്ട്. ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ അവളുടെ ഈ സമ്മതമില്ലാതെ നടത്തുന്ന നിക്കാഹ് സാധുവാകുകയില്ല എന്ന് വരെ ചർച്ചകൾ നടക്കുന്നവർ പിന്നെ അവസ്ഥയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം തരൂ, ഞാൻ പറയണത് ഈ ഒരു പക്ഷേ പാരൻസിനോട് പറയുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത്
1: കുട്ടികളോട്,
0: പ്രായത്തിലുള്ള പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കലേക്കാണെന്നാണ് തോന്നുന്നത്. അവർക്ക് അതിൻ്റെ ഒരു സൂക്ഷ്മതാബോധം ശരിക്കും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.
1: ഇത് ആരിസ്ക ഈ പോയിന്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിലെ ഈ പ്രണയം കടന്നു വരുന്ന വേറൊരു വഴി തോന്നിയത്. അതൊരു വീട്ടിൽ ഒരു കാര്യമായി ദീനീ രംഗത്തൊക്കെ ഇടപെടുന്ന ഒരാള് അയാളെടുത്ത് വേറൊരാൾ വരികയാണ് ഒരു സങ്കടം പറയാൻ. സങ്കടം എന്താണ്, എൻ്റെ മോന് ഒരാളായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യുക, ഇയാൾ കരഞ്ഞ് നിലവിളിച്ച് ഇയാളെ മുമ്പിൽ വീഴുകയാണ്. കാരണം അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം സുബനസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു കാര്യം മോൻ വന്ന് പറയണം എനിക്ക് അവിടെ കെട്ടിച്ചേരണമെന്ന്. അതും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്, വേറൊരു സംസ്കാരമാണ് ഒക്കെയാണ്. അപ്പം ഉടനെ ഈ ദീനി ചിന്തയുള്ള പ്രബോധന മേഖലയിലൊക്കെ ഇടപെടുന്ന ഈ മനുഷ്യന്റെ ആൻസർ, പിന്നെ ജാതി നമ്മളതല്ലേ, ഞാൻ കെട്ടിച്ചെടുത്തോളം അല്ലാതെ ചെയ്യാന്നാണ്. അപ്പൊ ഇത് കേൾക്കണ ഇയാളെ മോള് അതിൽ നിന്നൊരു റീഡിംഗ് എടുക്കുകയാണ്. എന്ത്, കുറച്ചൊരു ദീനൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ വാപ്പ എന്ത് ചെയ്യും, എന്റതും
0: അതെ നടത്തിത്തരും
1: നടത്തിത്തരും. അവള് സ്വാഭാവികമായി എന്ത് ചെയ്തു, ഒരു സംശയിച്ച് ഇങ്ങനെ നിൽക്കണ അവള് ഇപ്പുറത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സെറ്റിൽഡായി. അപ്പോ ഇങ്ങനെ മാതാപിതാക്കളുടെ അടുത്തുനിന്ന് അനൗപചാരികമായി കിട്ടുന്ന അംഗീകാരങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം ഈ പ്രായത്തിന് സ്വാഭാവികമായും ലൈംഗികമായ പ്രേരണ ഉണ്ടല്ലോ. വീട്ടിൽ സിനിമയും ഇതൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണും. ആ ഒന്നിച്ചിരുന്ന് കാണുന്ന സിനിമയിലുള്ളതാണ് എന്ത്, ബാംഗ്ലൂരിൽ രണ്ടാള് പഠിക്കുന്നു, ആ പഠിക്കുന്ന സമയത്ത് അവർ വേറെ താമസിക്കുന്നു, ഒരു കളർഫുൾ ലൈഫ്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ പാരന്റ്സിന്റെ അന്തല്ലായ്മ എത്തിയത് ഒരു ഘടകമാണല്ലോ.
0: ഇതിൽ ഒരു ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ്, സത്യത്തിൽ ഈ പെൺകുട്ടികളുടെ കൂടെ നടക്കുക, അവരെങ്ങനെ നിരീക്ഷിച്ച് നടക്കുക, ഇപ്പോൾ നമ്മളൊക്കെ കോളേജുകളിൽ കുട്ടികളെ കാണുമ്പോൾ കാര്യം, അത് രോഗമാണ്, ശരി ഒരു രോഗമാണ്. ഫയത്തുമാലദീപി കൽബിഹി മറന്നു രോഗമാണ്. അപ്പം ഈ രോഗം എന്നുള്ളത് എന്ത് ചെയ്തു, ഒരു പെൺകുട്ടിനെ പ്രേമിച്ച് അവളെ കല്യാണം കഴിച്ചാൽ തീരുന്നൊരു രോഗമല്ല. അപ്പോൾ എന്തുണ്ടാവുമ്പോഴൊരു ഈ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് അത് വിവാഹമാകുന്നതോടുകൂടെ അവൻ വേറെ പ്രണയങ്ങൾ തുടങ്ങും, എന്തായിരിക്കും അവളെ കഷ്ടപ്പാടുന്ന ആലോചന. ഇതൊന്നും രക്ഷിതാക്കൾ ചിന്തിക്കണില്ല. പ്രേമിച്ചവന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റി അവൻ്റെ പശ്ചാത്തലങ്ങൾ അന്വേഷിച്ച് അവൻ നല്ലൊരു മാന്യമായൊരു കുടുംബവും നല്ലൊരു വാപ്പയും നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പം എന്താ എന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ 19 വയസ്സായ പെൺകുട്ടിയെ പിന്നാലെ നടന്ന് അവനെ വേറിടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് അവളെ മാനസികാവസ്ഥ എത്തിച്ച ആള് ഇനി എത്ര ആളുകളെ എത്തിക്കാനിരിക്കുന്നു എന്തെന്തുകൂടെ ചിന്തിക്കണേ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിത് പറഞ്ഞു കൊടുക്കാണ് പെൺകുട്ടികൾക്ക്, ഏ നാളെ നീ കാണാൻ പോകുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്താന്ന് വിചാരിച്ചാൽ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിനക്ക് ചെയ്ത അതേ മെസ്സേജുകൾ അതേ ഭാഷയിൽ അതേ രൂപത്തിൽ അതേ ഫോട്ടോസ് മറ്റൊരു പെൺകുട്ടിക്ക്
1: കൊടുത്തിട്ടുണ്ട്
0: നിനക്ക് കാണാൻ പറ്റുന്നതാണ്. അതെങ്കിലും ചിന്തിച്ചാൽ സത്യത്തിൽ ഈ പ്രണയം പ്രണയിച്ച് വരുന്ന ഒരാളെ അല്ലാത്ത ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിനൊക്കെ പരിഹാരമുണ്ട്. പ്രണയമല്ലാത്ത തകരാറുകൾ ഒരു പയ്യനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും.
1: ഇത് ശരിക്കും ശുദ്ധമായ രോഗമാണ്. ഇതിപ്പോ ഇപ്പത് വെച്ചാല് കഴിഞ്ഞൊരു 10 കൊല്ലം മുമ്പ് ഇല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളുടെ അടിസ്ഥാന വികാരമാണ് ലൈംഗികത. ആ ലൈംഗികത കൈമാറുന്നത് കൊണ്ട് മാത്രം എന്ത് ചെയ്യേണ്ടതില്ല, ജീവിതകാലം മുഴുവൻ ആ വ്യക്തിനെ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ്. അതാണല്ലോ ഇപ്പൊ ലിവിങ് ടുഗദർ. ആവശ്യം കഴിയുമ്പോ പിരിഞ്ഞു പോകാന്നാണ്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ക്യാമ്പസിലുണ്ട്, കുട്ടികളെ പഠിക്കാൻ പോകുന്നിടത്തുണ്ട് എന്നത് മനസ്സിലാക്കി ശരിക്കും ഇതിലിപ്പം കുട്ടികളെ വിടുന്ന ക്യാമ്പസ് സംബന്ധിച്ചൊക്കെ നല്ലൊരു ചിന്ത ആവശ്യമല്ലേ?
0: തീർച്ചയായിട്ടും. അതായത് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പസുകളിൽ പറഞ്ഞയക്കുക എന്നുള്ളതും ഒരു സുരക്ഷിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതെന്തായാലും സത്യത്തിൽ ഇതിനെപ്പറ്റിയുള്ള ശരിക്കുള്ള ഒരു അവയർനെസ് ഇല്ലാതിരിക്കാൻ. നമ്മൾ കേൾക്കുമ്പോൾ ഒരു അന്യസ്ത്രീയുടെ ദേഹത്ത് തൊടുകയാണെങ്കിൽ ഒരാണി അടിച്ച് താത്തിന് തുല്യമാണെന്നൊക്കെ പറയുമ്പോൾ
1: തലയിൽ
0: തലയിൽ അപ്പോൾ പറയുമ്പോൾ ഒരു അന്യ പുരുഷൻ ഒരു സ്ത്രീയുടെ ദേഹം ഉപയോഗിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം കരുതലോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ന് ഉള്ള ബോധമാണ്. കാരണം അവളുടെ ജീവിതം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇസ്ലാം വിവാഹത്തെ ഇത്രമാത്രം ഒരു കരാറല്ലേ, അതായത് ഇവൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ വസ്തഹലത്തും ഫുറൂജഹു നബി അമാനില്ല എന്ന് പറഞ്ഞു. അപ്പം മാത്രമല്ലേ അവളെ അവളുടെ നഗ്നതകളെ ദർശിക്കാനും അനുഭവിക്കാനുള്ള ഒരു അവകാശം അവന് നൽകുന്നുള്ളൂ.
1: ഭയങ്കര സംഭവമാണ്.
0: അപ്പൊ അങ്ങനത്തെ ഒരു കരാർ അവനൊന്ന് വാങ്ങണല്ലോ. ഇത് എന്തല്ലേ നനച്ചൊക്കെ നിങ്ങള് ഈ പ്രേമിച്ചവന്റെ കൂടെ ഇവളെ ഇറക്കി പറഞ്ഞയക്കുമ്പോൾ എന്തള്ളത്? കരാറില്ല എന്ന് മാത്രല്ല അവിടുത്തെ ഒരു അപകടം എന്താ അറിയോ, നാളെ അവൻ ചോദിക്കും അവളുടെ ഒപ്പം പോന്നാലേ, അവളുടെ ഒപ്പം പോന്നാലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൾ ഒഴിവാകുകയാണെങ്കിൽ ഞാൻ ഒഴിവാകാൻ തയ്യാറാണെന്ന്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ വിളിച്ചപ്പോ അവള് എന്നെ വേണ്ടാന്ന് അറിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, അവളെന്നെ വിടാത്തത് കൊണ്ടാണ്. ഫുൾ ഉത്തരവാദിത്ത ആർക്കാണ്? അവൾക്കാണ്. നാളെ എന്തെങ്കിലും അവൾക്ക് അവനോട് പറയാൻ പറ്റൂ, പാരൻസിനോട് പറയാൻ പറ്റൂ, അവൻ്റെ പാരൻസിനോട് പറയാൻ പറ്റൂ, സമൂഹത്തോട് പറയാൻ പറ്റൂ. നല്ലൊരു കരാറിൻ്റെ ബലത്തിൽ ഇറങ്ങിപ്പോകേണ്ട. നാളെ എന്തെങ്കിലും അവൻ്റെ അടുത്ത് വീഴ്ച പറ്റിയാൽ ചോദിക്കാൻ എത്ര ആളുണ്ട്, അതിന് സാക്ഷിയുണ്ട്. അങ്ങനത്തെ ഒരു സംഗതിയാണ് എന്തിനാണ് നിങ്ങൾ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഇറങ്ങി കൊണ്ടുപോകണത്? അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവളെ എന്തും ചെയ്യാം, കൊന്നു തള്ളിയാൽ പോലും എന്തില്ല, ചോദിക്കാൻ ആള്. എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതല്ലേ എന്നാണ് ചോദിക്കുക. ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണം. കാരണം തരൂ, നമ്മൾ പൊതുവേ കാണുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇതേപോലെ ഒരു മോശമായ രൂപത്തിൽ നടന്നു, നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ വെറുതെ സ്വകാര്യമായിട്ട് അവനെ വിളിച്ച് ചോദിച്ചു ഇത് ശരിയാണോ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ തരൂ, ഒരു പെൺകുട്ടി നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതി ആരായി? ഒരു പ്രേമം പിടിച്ചാൽ അവനെന്താ പറയാ? എനിക്ക് പ്രശ്നമില്ല കേട്ടോ, അവള് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാറാൻ തയ്യാറാണ്. ഇത് അവള് ആയിട്ട് താല്പര്യം എടുത്ത് വന്നാണ്. നിങ്ങൾ ഫോൺ നോക്കി, അവളയച്ച മെസ്സേജാണ്, അവളയച്ച ഫോട്ടോ ആണ്. എപ്പോഴും ഈ പെൺകുട്ടിയാണ് പ്രതി.
1: ഇവരെ ആത്മാർത്ഥമാണ് പെൺകുട്ടികൾ.
0: അതെ അല്ലേ? അതെ. അവരെന്താ വിചാരിച്ചാൽ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരായിട്ട് നല്ലൊരു മാനസിക ബന്ധം ഉണ്ടാക്കിയിട്ട് കാലാകാലം ഈ സംരക്ഷകരായി മാറുന്നതാണ്. ഇതിപ്പോൾ എന്താ പറയുക, നമുക്ക് തന്നെ അറിയാൻ പറ്റും. എല്ലാ അന്വേഷണങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള വിവാഹങ്ങൾ നടന്നാൽ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൽ ഓരോ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ആ സ്ഥാനത്ത് ഒരു അന്വേഷണമില്ലാതെ ഏതോ ഒരുത്തിന് കൊടുത്തയച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരു ദിവസം പോലും എന്തില്ല, ജീവിതമില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ രക്ഷിതാക്കൾ ശരിക്ക് ബോധവാന്മാരാകണം. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു നിയന്ത്രണമില്ലാത്ത ആൺ പെൺ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി ഇവിടുത്തെ കുടുംബ സംവിധാനങ്ങൾ, ഇവിടുത്തെ സ്ത്രീകൾ അവയൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഈ പെൺ സഹോദരിമാർക്കെങ്കിലും ഒരു ബോധം വേണം, ഞങ്ങളെ സമർത്ഥമായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ത്, നമ്മൾ തിരിഞ്ഞാൽ എന്താ പ്രശ്നം, പിടിച്ചാൽ എന്താ പ്രശ്നം, തൊട്ടാൽ എന്താ പ്രശ്നം, ഒന്നിച്ചിരുന്നാൽ എന്താ പ്രശ്നം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച്, ഇതൊക്കെ ചോദിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പുരുഷന്മാർക്ക് വേണ്ടിയാണ്.
1: ആകാശം പൊളിഞ്ഞു കൊള്ളുന്ന
0: അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ്, അവരെ ഏത് ചതിയിലും കൊണ്ടുപോയി വീഴ്ത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
1: നമ്മൾ സ്നേഹക്കൂട് ഒരുപാട് ചർച്ച ചെയ്ത രണ്ട് പോയിന്റ് നമുക്ക് ഏറ്റവും ചുരുക്കി ഒന്ന് ചർച്ചക്ക് എടുക്കണം. അതായത് ഈ പ്രണയങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളിവിടെ പറഞ്ഞ പോലെ അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ ഇയാള് തയ്യാറാകുമ്പോഴാണ്. അതങ്ങനെ വരുന്നത് ഈ പാരൻസിന്റെ അടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടാത്തതുകൊണ്ടാണല്ലോ. പലപ്പോഴും പാരൻസിനോട് പറയാൻ പറ്റാത്ത ഏരിയ ഉണ്ടാകും, പക്ഷേ പറയാൻ പറ്റുന്ന ഏരിയകളും കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാത്ത അത്ര ഗ്യാപ്പ് ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നിടത്തും പറയുന്നിടത്തൊക്കെ വന്ന്, പ്രത്യേകിച്ച് ഉമ്മമാരും വാപ്പമാരും പൊതുവെ അങ്ങനെ ഉണ്ടാവില്ല. ഈ ഒരു വിഷയം കൂടി ഇവിടെ ഒന്ന് അഡ്രസ്.
0: നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് എന്താന്ന് വിചാരിച്ചാൽ പിന്നെ പൊതുവെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. അത് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഉമ്മ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ചെറിയ ഒരു കുഞ്ഞു മോനാണെങ്കിൽ പോലും അവനൊരു വിഷമം ഉണ്ടായാലും അവൻ ഓടി അരത്ത് വരും ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അഭയകേന്ദ്രമാണല്ലോ, അതായത് എന്തിനും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. അപ്പോൾ ഈ ഒരു ബന്ധം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവർ മറ്റൊരു ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെ ഇത് തുടരും. അപ്പോൾ യഥാർത്ഥത്തിൽ വിവാഹം

0: വരെ ആണായാലും പെണ്ണായാലും ഒക്കെ എന്തു ചെയ്യും, അവരുടെ സ്വതന്ത്രമായ ഇടപെടലുകളും സ്വകാര്യതകളും ഉമ്മനോടാണ് പറയാം. ചില കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ പൊതുവെ ബന്ധങ്ങളിൽ വിവാഹം വരെ നമുക്ക് പറയാവുന്ന നമ്മുടെ സ്വകാര്യതകളും വിഷമങ്ങളും എന്തും കേട്ടാൽ അതിനെയൊന്നും നമുക്കെതിരെ മിസ്യൂസ് ചെയ്യാത്ത ആളാര് മാത്രമാണ്?
1: അമ്മ
0: മാത്രമാണ്. വേറെ ആരോട് പറഞ്ഞാലും അതിന് പല ദുരന്തങ്ങളും വരാം. എന്നാൽ അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞോടുകൂടെ അത് ആരോടാവും?
1: ഭർത്താവിനോടാവും.
0: അപ്പോൾ ഈ ഉമ്മനോട് കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോൾ എന്തായാലും ഒരാൾക്ക് വിഷമം ഷെയർ ചെയ്തേ പറ്റും. അപ്പോൾ സ്വാഭാവികമായി എന്തു ചെയ്യും, ആരോട് പറയുന്നതിനേക്കാൾ റിലാക്സേഷൻ ഓപ്പോസിറ്റ് സെക്സിനോട് പറയുമ്പോണ്ടാവും. അതുകൊണ്ട് എന്തു ചെയ്യും, എത്രയും പെട്ടെന്ന് അതിലേക്ക് കടക്കും. അതിലേക്ക് കടക്കുമ്പോൾ ഈ കുട്ടിക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താ വെച്ചാൽ, ഒരു ഉമ്മയും വാപ്പയും തരാത്ത ഒരു പരിഗണനയും എന്നൊരു മനസ്സിലാക്കലൊക്കെ ഇയാൾ കൊണ്ടെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വാപ്പയും ഉമ്മയും അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രശ്നമില്ലാതെ
1: പോണത്.
0: കാരണം ഇവനോടുള്ള ബന്ധം കൊണ്ട് മാതാപിതാക്കൾ ശത്രുക്കളായിട്ടുണ്ടായിരിക്കും.
1: യെസ്. ഇതുപോലെ തന്നെ ഈ പ്രണയിക്കുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ചിന്തയും കൂടി നമ്മൾ ചെറിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. അതായത്, ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് പരിചയപ്പെട്ട ഒരാളാണ്, മറ്റേത് കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ്.
0: സാധാരണ പറയാറുണ്ട്. ഇപ്പം സാധാരണ നമ്മൾ ഈ പിന്നെ പ്രേമിച്ച പെൺകുട്ടികളോട് വെറുതെ ഈ പയ്യൻ്റെ പശ്ചാത്തലം അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കും, എന്താണ് അവൻ്റെ വാപ്പക്ക് എന്താ ജോലി, അങ്ങനെ ഉണ്ടായിരിക്കും. ഗൾഫിലാന്ന് തോന്നുന്നു. അവൻ എത്ര ബ്രദേഴ്സ് ഉണ്ട്, ഒരു പെങ്ങളുണ്ട്, അതെനിക്കറിയാം. എത്രമാത്രം അജ്ഞരാണെന്ന് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ അന്വേഷിക്കുക പറയാമെന്നൊക്കെ പറയണ ഒരു വിവരം ഉണ്ടാവണില്ല. പിന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലല്ലോ ജീവിക്കണേ, ഫ്രണ്ട്സായിട്ടല്ലേ. ഈ പ്രേമത്തിൽ ഫ്രണ്ട്സ് എങ്ങനെ അറിയോ, സ്വാഭാവികമായിട്ട് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാവും. അവന് അവളെ അവൻ്റെ ഒപ്പം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു മാനസികാവസ്ഥയല്ലല്ലോ വിവാഹത്തിലുണ്ടാകുക. ഇപ്പം സത്യത്തിൽ മനസ്സിലാകുന്നു എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. യാതൊരു നിലക്കും മനസ്സിലാവണില്ല. അതെന്താ വെച്ചാൽ, പ്രേമിക്കുന്ന ആളുകൾക്ക് കുറേ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളുടെ കൂട്ടത്തിൽ
1: ഒരു ന്യായം. ഇത് ഇനി നമ്മൾ ഒരു കോർ കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ, ഇത് ഡീൽ ചെയ്യുന്നിടത്ത് വലിയ അപകടങ്ങൾ പാരൻസ് കാണിച്ചു വെക്കുന്നുണ്ട്. ഇത് ഡീൽ ചെയ്യുന്നിടത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന അപകടങ്ങൾ എന്താണെന്നുള്ളതാണ്.
0: അതെന്താ വെച്ചാൽ, ഇതിലേറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സിൻ്റെ ഒക്കെ സമയത്ത് വരുന്ന പ്രേമങ്ങൾ. കാരണം ആ പ്രേമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിരിക്കും. അപ്പോൾ അതിനെ നമ്മളെന്താ വെച്ചാൽ, നമ്മൾ ഈ പ്രേമത്തിൻ്റെ ആ ഒരു രസതന്ത്രം ഉണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കണില്ല. നമുക്ക് നമ്മളൊരു കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ കുട്ടി ഇപ്പോൾ എത്തിപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അത് എന്തു ചെയ്യും, പെട്ടെന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തു ചെയ്യും, ഇനി ഒരിക്കലും എനിക്ക് അവനെ കിട്ടില്ല എന്ന് അവൾക്ക് ഒരു നിമിഷം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പോൾ തകർന്നു, ഡിപ്രഷനായി പോവും, പിന്നെ ഭക്ഷണം കഴിക്കൂല, മിണ്ടൂല, എല്ലാം പ്രശ്നങ്ങളായി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യകളും ഡിപ്രഷനും ഒക്കെ വരുന്നത്. അതുകൊണ്ട് എന്താണ്, അത്തരം പ്രായത്തിലുള്ള പ്രേമങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നെന്താ വെച്ചാൽ, കുട്ടികളെ നമ്മൾ പൊട്ടിത്തെറിച്ച് ആകെ പ്രശ്നമാക്കി അവരാകെ അപമാനിച്ചിട്ട്
1: യാതൊരു കാര്യമില്ല.
0: നമ്മൾ വളരെ സമർത്ഥമായി എന്തു ചെയ്യണം, അതിൽ കൈകാര്യം ചെയ്യണം. നമുക്കെപ്പോഴുണ്ടാണ് ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു തെറ്റാണ്. ഏത് തെറ്റും തെറ്റാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. തെറ്റിനെന്തായാലും അയാൾക്ക് പരിക്കുണ്ടാക്കുന്ന കുറേ വശങ്ങൾ ഒരു തെറ്റിനുണ്ടാവും. ഒരു മദ്യപാനം എടുത്താൽ അയാൾക്ക് ദോഷമുള്ള കുറേ കാര്യങ്ങളില്ലേ, എന്ന പോലെ ഇതിൽ കുറേ ദോഷമുള്ള കാര്യങ്ങളുണ്ട്. അത് ഇവർക്ക് അറിയില്ലല്ലോ, കാരണം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നാൽ. അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്താൽ അവർ മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ സംസാരിക്കാനും പറയാനും ഒക്കെയുള്ള ഒരു സാവകാശം ഉണ്ടാക്കാൻ, അവസരമുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അവൾ പറയണത്, എനിക്ക് കഴിയൂല, എനിക്കൊരിക്കലും വിടാൻ പറ്റില്ല. ആയിക്കോട്ടെ, നിന്റെ പ്രേമം എന്താണ്, അത് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അത് വിവാഹം നടത്തുകയാണോ വേണ്ടത്, വേർപെടുകയാണോ വേണ്ടത്, ഇതെങ്ങനെ പറ്റും എന്നൊക്കെ നമുക്ക് വിവരമുള്ളവരോട് ചോദിക്കാം എന്ന് പറഞ്ഞ്, നമ്മളല്ലാത്ത ഒരു കുടുംബത്തിലൊക്കെ പെട്ട ഒരു വ്യക്തി, ഇവള് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ സ്വാഭാവികമായും എന്തു ചെയ്യും, കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ എന്തു ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുറച്ച് സമയവും സാവകാശവും കൊടുത്ത് മെല്ലെ വേർപെടുത്തി കൊണ്ടുവരിക എന്നുള്ളൊരു രൂപമാണ് ഉണ്ടാവേണ്ടത്. കാരണം ഡീൽ ചെയ്യുന്നിടത്ത് തെറ്റിയാൽ ഭയങ്കര അപകടങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പെൺകുട്ടിനെ മാത്രം

0: കൺവിൻസ് ചെയ്താൽ പറ്റൂല,
1: മറ്റേ വിളിക്കേണ്ടി വരും.
0: കൺവീൻസ് ചെയ്യും. അപ്പം അത് കൺവീൻസ് ചെയ്യാൻ നമ്മൾ ഒരു സുരക്ഷിതമായ വഴികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബന്ധത്തെ സഹായിക്കലായി മാറും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അത് പരിഹരിക്കേണ്ടത്.
1: ഇതൊരു രോഗമാണ് എന്ന് നമ്മൾ പറയുന്നതോടുകൂടെ സ്വാഭാവികമായിട്ടും പിന്നെ അത് ചികിത്സിക്കാണ് വേണ്ടത്. ചികിത്സിക്കൽ അടി ഇടിയും ചവിട്ടൊന്നുമല്ലോ. അപ്പം നമുക്കിങ്ങനെ ഒരു കറക്റ്റ് ഒന്ന് ഒറ്റം ചുരുക്കിയിട്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട ഒരു കുട്ടിയുടെ രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം ഒന്നും ബ്രീഫ് ചെയ്യാൻ പറ്റുമോ?
0: അതെ, ഈ വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റിൽ നമ്മൾ വിവരം കിട്ടില്ല, വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഞെട്ടലുണ്ടാവും, ഒരു അഭിമാന പ്രശ്നമുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാച്ചാൽ, എങ്ങനെയാണ് ഞാനിത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മളൊരു വൈകാരികമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്നതിന് മുമ്പ് ഒരു സമാധാനപരമായ ഒരു
1: ചിന്തിക്കണം,
0: ആലോചന നടത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് ആവണ്ട, ഏ ഇപ്പോൾ വാപ്പിമ്മിമാരുടെ കൂടിയിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലാരെ നമുക്ക് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അറിയിക്കാൻ പറ്റിയ ഒരാളെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ സംസാരിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് വാപ്പയും ഉമ്മയും ചോദിക്കുമ്പോൾ അത് വൈകാരികമായി
1: പോകും.
0: ഏ ഒന്ന് പറയുമ്പോൾ രണ്ടാമത് ദേഷ്യം വരും. അപ്പോൾ കുറച്ച് പക്വമായി സംസാരിക്കാൻ പറ്റിയ ഒരാളോട് എന്ത് ചെയ്യാൻ സംസാരിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കണം. എടുക്കുമ്പോൾ നമുക്ക് ആ പ്രണയത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. എല്ലാ പ്രണയവും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ ആ അവസ്ഥ മനസ്സിലാകുമ്പോൾ നമുക്ക് എങ്ങനെ അവളെ സുരക്ഷിതമായി അതിന്ന് വേർപെടുത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് പറഞ്ഞാൽ അവളുമായി തുറന്ന ഒരു സംസാരത്തിന് അവസരമുണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ബോധ്യപ്പെടുത്തുക എന്നുള്ളിലേക്ക് അവിഞ്ഞ് വേറൊരു നമ്മളിങ്ങനെ പിന്നെ പുറത്തിറങ്ങാൻ അയക്കാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ പിടിച്ചു വാങ്ങി, കോളേജ് നമ്മൾ മുടക്കി, ഇതുകൊണ്ടൊന്നും ഒരു പ്രേമം എന്താവില്ല, ഇല്ലാതാവില്ല. അതുപോലെ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും. അതൊക്കെ അവരുടെ അനുവാദത്തോടെ പറ്റും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വേറൊരു കോളേജിലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്യാം, ഏ മൊബൈലിൻ്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ വരുത്താം, നെറ്റുള്ള മൊബൈൽ ഒഴിവാക്കി സദാ മൊബൈൽ കൊടുക്കാം, ഇതൊക്കെ അവരെ കൺവീൻസ് ചെയ്തുകൊണ്ടാവണം. അതല്ലാത്ത രൂപത്തിലാകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഞാൻ പറയാം, ഇവർക്ക് ഇതിൻ്റെ അവസരങ്ങളൊക്കെ മുടക്കുമ്പോൾ എന്ത് ചെയ്യാണ്, പാരൻസ് എന്തായാലും വഴങ്ങൂല എന്നുള്ള ഒരു ഉറപ്പ് ഡീലിങ്സിൽ അവർക്ക് മനസ്സിലായാൽ എന്നാൽ പിന്നെ ഞാൻ അവരോട് വരാൻ വേണ്ടി പറയാം, അത് നമുക്ക് അതിലേറെ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്ത്രപരമായി എന്ത് ചെയ്യണം, അവരെ കൺവീൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കലാണ് ഏറ്റവും നല്ലത്.
1: തീർച്ചയായും ഒരു കുഞ്ഞുണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിലാകാവുന്ന ഒന്നാണ്. പക്ഷെ ഒരു കുഞ്ഞിനെ വളർത്തി ലക്ഷ്യത്തിലെത്തിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ വളർത്തുന്ന വിഷയത്തിലൊക്കെ വലിയ പുണ്യങ്ങൾ ഇസ്ലാം പറഞ്ഞതും ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഇന്ന് കാര്യമായി ചർച്ച ചെയ്തത് പെൺകുട്ടികളെ കുറിച്ചാണ്. ആൺകുട്ടികൾക്കും ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരാം. അവരുടേത് പക്ഷേ വേറൊരു മാനസികാവസ്ഥയിലും വേറൊരു തലത്തിലുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് ഇത്തരം മുന്നറിവുകൾ കൊടുക്കുകയും ഇതിൻ്റെ അപകടങ്ങളും ചതിക്കുഴികളും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ വലിയൊരു അളവോളം രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ നമ്മൾ ദീനീ പഠനത്തിലും പ്രബോധനത്തിലും ഒക്കെ നമ്മൾ മുഴുകുക, അവരെ കോഴ്സ് അവരെ പഠനം എന്ന കുറേ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ ഇതിലേക്കൊന്നും അടുപ്പിക്കാതിരിക്കുക, അതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നത് തീർച്ചയായും മനസ്സിലാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് വഴി അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ, സ്നേഹക്കൂട് നമ്മൾ കേട്ടു. പ്രണയക്കുരുക്ക്, മാതാപിതാക്കളോട് ചില ഓർമ്മപ്പെടുത്തലുകൾ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യനായ ഹരിസ് ബിൻ സലീം സാറാണ് നമ്മോട് സംസാരിച്ചത്.
3: ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെയാണ് കുട്ടികൾ പരിചയപ്പെടുന്നത്. ആ പരിചയം മറ്റൊരു തലത്തിലേക്ക് മാറാതെ സൂക്ഷിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഫോണ് കൊടുക്കുന്നുണ്ട്. ഫോൺ എങ്ങനെയാണ് അവരുപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവർ പഠനാവശ്യത്തിനല്ലാത്തതിന് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
2: പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഫോൺ കൊടുക്കാതെ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു പഠന കാര്യങ്ങളൊക്കെ ഈ അക്കാദമിക കാര്യങ്ങൾ വരെ ഈ ഫോണുമായി ബന്ധപ്പെട്ടാണ്. അധ്യാപകർ ഒരു പക്ഷേ സ്കൂളിൽ നിന്നൊക്കെ PDF ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് നോട്ടോ പലതുമായിട്ട് എന്തായാലും മൊബൈലിൽ വരും. അപ്പോൾ കുട്ടികൾക്ക് നമ്മളിത് തീരെ കൊടുക്കില്ല എന്നുള്ളതിൽ പ്രസക്തിയില്ല, അല്ലെങ്കിൽ കഴിയില്ല നമുക്കതിനെ കുട്ടീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. പക്ഷെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിനെ അവരുടെ ഉപയോഗത്തെ നമ്മൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്.
3: ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്, ഉപയോഗിക്കുന്നതിന് അനുസരിച്ചിരിക്കും. അതെ,
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വൈബ്സ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് മധുരം ഖുർആനിൻ്റെ ഒരു സ്ലോട്ടിലേക്കാണ്. ഇൻഷാല്ലാ ഇന്നത്തെ മധുരം ഖുർആൻ നമുക്ക് കേൾക്കാം.
6: أعوذ بالله من الشيطان الرجيم.

0: الرَّحْمَةِ وَقُلْ رَبِّ ارْحَمْهُمَا كَمَا رَبَّيَانِي صَغِيرًا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള 1952 സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുറാൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുറാൻ അധ്യാപകരിൽ നിന്ന് പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെയും ലോകപ്രശസ്തനാക്കിയത്. ഇന്നത്തെ മധുരം ഖുറാനിൽ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ളയുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്.
2: ഇന്ന് നമ്മൾ കേട്ട ഒരു ആയത്തിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. എന്നിരുന്നാൽ പോലും ആയത്ത് അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: വ ഖലാ റബ്ബുക, നിന്റെ റബ്ബിതാ തീരുമാനം പറഞ്ഞിരിക്കുന്നു, വിധി തീരുമാനിച്ചിരിക്കുന്നു. എന്താണ്? അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കളിൽ നന്മ ചെയ്യണമെന്നും. ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ രണ്ടിലൊരാൾ അല്ലെങ്കിൽ അവർ രണ്ടാളും തന്നെ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചേക്കുന്ന പക്ഷം, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്നു നീ പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർക്കുകയും ചെയ്യരുത്. വക്കുല്ലഹുമാ കൗലൻ കരീമ, അവരോട് നീ മാന്യമായ വാക്ക് പറയുകയും ചെയ്യുക. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിന റഹ്മ, കാരുണ്യ നിമിത്തം എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. വഖു റബ്ബി റഹം ഹുമ കെമാ റബ്ബയാനി സഗീറ, നീ പറയുകയും ചെയ്യണം, റബ്ബേ, അവർ രണ്ടാളും എന്നെ ചെറുപ്രായത്തിൽ പരിപാലിച്ചു വളർത്തിയതുപോലെ നീ അവരോട് കരുണ ചെയ്യണമേ എന്ന് നീ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് സൂറ ഇസ്രായിലെ ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും ഒരു ഹൃദിസ്ഥമായിട്ടുള്ള ഒരു ഭാഗമായിരിക്കാം ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ആയത്തുകൾ. നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ വില മനസ്സിലാകണമെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷരായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അപ്പോഴാണ് നമുക്ക് അവരുടെ വില നമുക്ക് മനസ്സിലാവുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു സഹോദരി, അതല്ലെങ്കിൽ നമ്മുടെ ഒരു മകൾ രാത്രിയുടെ ഒരു അർദ്ധരാത്രി അവരുടെ കുഞ്ഞു കരയുന്നു, ഉറക്കച്ചടവോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുഞ്ഞിനെ ആട്ടുന്നു. അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, കുഞ്ഞു കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എപ്പോഴോ ആ ഒരു ഉമ്മ ആട്ടിക്കൊടുക്കുന്ന ഒരു താളത്തിനനുസരിച്ച് ആ കുഞ്ഞ് എപ്പോഴോ ഒരു മയക്കത്തിലേക്ക് പോയപ്പോൾ പിന്നീട് കാണുന്ന കാഴ്ച എന്താണ്? ഒരു പാതി മനസ്സോടുകൂടി ഉമ്മ ബെഡിലിരുന്ന് ഒരു മയക്കത്തിലേക്ക്, ഒരു തൂങ്ങി ഉറക്കത്തിലേക്ക് പോകുന്നതാണ്. വീണ്ടും ആ കുഞ്ഞ് കരയുന്നു. കരയുമ്പോൾ വീണ്ടും എന്തു ചെയ്യുന്നു? ആ ഉമ്മ എഴുന്നേറ്റ് ആട്ടാൻ ആരംഭിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ആ ഒരു നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക് പോകുമ്പോൾ, ഇന്ന് ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും വെളിച്ചങ്ങളുമൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മണ്ണെണ്ണത്തുരുമ്പിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച ഒരു ജീവിതം നമുക്കെല്ലാവർക്കും പറയാനുണ്ടല്ലോ. അന്ന് നമ്മളും അർദ്ധരാത്രി നമ്മൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉമ്മ എങ്ങനെയായിരിക്കും നമ്മളെ അന്ന് ആട്ടി ഉറക്കിയിട്ടുണ്ടാവുക? ആ താരാട്ടുപാട്ടും അതേപോലെ തന്നെ ആ ഒരു ലാളനയും നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം നമ്മൾ കടപ്പാട് ചെയ്തിട്ടാണ് അതിനൊക്കെയും നമുക്ക് പൂർത്തിയാക്കാൻ, അതിനോടുള്ള ഒരു പകരം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു രോഗിയായൊരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ആ ഉമ്മാക്കൊരു കല്യാണമില്ല, ഒരു പുറത്തിറങ്ങലില്ല, എല്ലാം ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ചിലപ്പോൾ 13 വയസ്സായി, 23 വയസ്സായി, എന്നിരുന്നാൽ പോലും ഒരു 2 വയസ്സുകാരനെ ലാളിക്കുന്ന ഒരു ലാളിത്വത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ലാളനയോടുകൂടി ആ ഉമ്മ ആ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു പകരം എങ്ങനെയാണ്, ഈ ഉമ്മക്ക് പകരമായിട്ട് എന്തു നൽകിയാലാണ് പകരമാവുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ആയത്ത് സൂറത്തു ഇസ്രായിലെ 23-24 ആയത്തുകൾ നമുക്ക് പാഠമാകുന്നത്. അള്ളാഹു തീരുമാനം പറയുകയാണ്. എന്താ തീരുമാനം പറയുന്നത്? ആദ്യം അവൻ്റെ അഖീദ അവൻ ശരിയാക്കണം. എന്ത്? അല്ല തഅബുദു ഇല്ല ഇയാഹു, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നൊരു കാര്യം അവിടെ പഠിപ്പിക്കുകയുണ്ടായി. രണ്ടാമത് പറഞ്ഞ വിഷയം എന്താണ്? മാതാപിതാക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യണം. എന്താണ് എഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഒരു പിന്നെ യാത്രയുടെ ഒരു ദീർഘമായ യാത്ര കഴിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മുട്ടുചേർത്തിരുന്നു കൊണ്ട് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മുട്ടുചേർത്ത വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, മൽ ഇസ്ലാം? അപ്പോൾ പ്രവാചകൻ അതിന് മറുപടി പറയുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ എന്ന് പറഞ്ഞിട്ടത് വിശദീകരിച്ചു കൊടുക്കുന്നു. വീണ്ടും പറയുന്നു, മൽ ഈമാൻ? എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. പിന്നീട് ചോദിക്കുന്ന ചോദ്യം മൽ എഹ്സാൻ? എന്താണ് എഹ്സാൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എഹ്സാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകന്റെ മറുപടി എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം യകുൻ യറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അവനെ ആരാധിക്കുക. അവൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അവൻ ആരാധിക്കലാണ് എഹ്സാൻ എന്ന് പറയുമ്പോൾ ആ ഒരു പദമാണ് അള്ളാഹു ഇവിടെ എടുത്ത് പ്രയോഗിച്ചത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾ എന്തെനിക്ക് റിട്ടേൺ തരുന്നു എന്നുള്ളതല്ല, എൻ്റെ അള്ളാഹു എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളതാണ് എഹ്സാൻ എന്നുള്ളത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് തുടരുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന എന്നിട്ട് പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒരാൾ അതല്ലെങ്കിൽ രണ്ടുപേര് നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തുന്നു. അപ്പൊ വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് ഒരാളാണ് ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണുള്ളത് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഉണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഒരിക്കലും അവരോട് നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്, അവരോട് നിങ്ങൾ ചേ എന്നുള്ളൊരു വർത്തമാനം പറയരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് പറയുന്നു, ആ ഒരു പ്രാർത്ഥനാ വാചകം പഠിപ്പിച്ചുകൊണ്ടാണ്, വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്ര ശകലം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഈ ഒരു സമയം നമ്മൾ എടുക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ചരിത്രത്തിൽ കേട്ടിട്ടുള്ളൊരു ഭാഗമാണ് ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു സ്വഹാബി വര്യനെ കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസീയത്ത് രൂപത്തിൽ സ്വഹാബികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. എന്താണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീനത്തേക്ക് വരാൻ വേണ്ടി തുനിഞ്ഞ ഒരു സ്വഹാബി വര്യനാണ്. പക്ഷെ ഉമ്മക്ക് ഹിദുമത്തെടുത്തുകൊണ്ട്, ഉമ്മക്ക് സേവനം ചെയ്തുകൊണ്ട്, ഉമ്മയുടെ അടുക്കൽ നിന്ന് പോവാൻ സമ്മതിക്കാതെ ഉമ്മ മകനെ അവിടെ തന്നെ യമൻകാരനായ സ്വഹാബി വര്യനെ അവിടെ തന്നെ തടഞ്ഞു വെച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഓരോ സംഘങ്ങൾ എത്തുന്ന സമയത്തും ഉമർ റളിയല്ലാഹുവിന് ചോദിക്കും, നിങ്ങളിൽ ഉവൈസുൽ ഖർനിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു സംഘം വന്നു യമനിൽ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഖലീഫയെ കാണാൻ വേണ്ടി വന്നു. ഖലീഫയെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അമിൻകും ഉവൈസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അദ്ദേഹം ഒട്ടകത്തെ ശരിപ്പെടുത്തിയിട്ട് അവിടെ നിൽക്കുകയാണ്, എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാണ് ഉവൈസ് എന്ന് പറയുമ്പോൾ ഓടിച്ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹുഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിനെ നടത്തണം. എന്നിട്ട് പറയാണ്, അതിൻ്റെ യോഗ്യത എന്താണ്? അദ്ദേഹം തൻ്റെ മാതാവിന് അത്രമാത്രം ഖിദ്മത്ത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിനെ കാരണക്കാരനാക്കിയത് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.
1: അതെ,
2: ആ ഒരു ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചാലും തീരുന്നില്ല മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത. ആ പ്രാർത്ഥനയിൽ അതാണല്ലോ പറയുന്നത്, വഖുർ റബ്ബി റഹംഹുമ ഖമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. വളരെ പെട്ടെന്ന് പറയട്ടെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട്, നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ഒന്നാമതായി ബാധ്യത എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ബഹുമാനം, ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ അവരെ നമ്മൾ പരിശീലിപ്പിക്കണം. ശബ്ദമുയർത്താതെ ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേൾക്കാൻ, ആദരവോടുകൂടി പ്രതികരിക്കാൻ അവരെ പ്രാപ്തരാക്കണം. രണ്ടാമത് മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്താണ്? അനുസരിക്കുക, നല്ല കാര്യങ്ങളിൽ അവരെ അനുസരിക്കുക, അവരുടെ ഉപദേശം പിന്തുടരുക, തെറ്റായ കാര്യങ്ങളിൽ വിനീതമായി അഭിപ്രായം പറയാം, പക്ഷേ അവരെ നമ്മൾ അവഹേളിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അവർക്ക് സേവനങ്ങൾ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടുപണികളിൽ അവരെ സഹായിക്കുക, അസുഖം വന്നാൽ അവരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം, അവർ നമുക്കായി ചെയ്തു തരുന്ന ത്യാഗങ്ങൾക്ക് നന്ദി പറയാൻ നമ്മൾ വിട്ടുപോകരുത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഉമ്മ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, ഉപ്പ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു നന്ദിയുടെ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് പറയാൻ നമ്മൾ മടിക്കരുത്. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. ആ ദുആയാണല്ലോ നമ്മൾ ഇന്ന് പഠിച്ചത്, വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു കാര്യം, വൃദ്ധരായ അവസ്ഥയിൽ അവർക്ക് പ്രത്യേകമായ പരിഗണന, ക്ഷമയോടുകൂടി സ്വബറോടുകൂടി നമ്മൾ പെരുമാറുക. ആവർത്തിച്ച് അവർ നമ്മളോട് പറയുമ്പോഴും നമ്മൾ കോപിക്കരുത്. അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന വികാരം ഒഴിവാക്കാൻ അവരുടെ കൂടെയുണ്ടാകുക, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവരുടെ മാനവും അഭിമാനവും നമ്മൾ കാത്തുസൂക്ഷിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അപമാനിക്കരുത്, അവരുടെ കുറവുകൾ നമ്മൾ പുറത്തു പറയരുത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വളരെ ഒരു ഹൃദ്യമായ വിശദീകരണം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു മധുരം ഖുറാനുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടിട്ടുള്ളത്.
3: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
4: Peace Radio. Tune to reality.
5: Peace Radio വഴികാട്ടി. Peace Radio പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയാണല്ലോ വഴികാട്ടി. ഇന്നത്തെ എപ്പിസോഡിൽ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് പഠനവും സാധ്യതകളും, ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് ഫഹീം, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഷദീദ് ഹസൻ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ. കരിയർ സാധ്യതകളെക്കുറിച്ചും വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചും ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന പീസ് റേഡിയോ പ്രോഗ്രാമായ വഴികാട്ടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയമറിഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ MA in Peace and Conflict Studies എന്നൊരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താൻ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാനുമായിട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനും പരിചയപ്പെടുത്താനുമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയിൽ MA in Peace and Conflict Studies പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഫഹീമാണ് നമ്മോടൊപ്പം ചേരുന്നത്. മുഹമ്മദ് ഫഹീമിനെ പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു കോഴ്സ് പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ പൊതുവേ നമ്മളെല്ലാവരും കേട്ട് പരിചയമില്ലാത്ത ഒരു കോഴ്സാണ്. പീസ് എന്ന് പറയുമ്പോൾ സമാധാനം, കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ള ഒരു അർത്ഥമൊക്കെയാണല്ലോ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു രണ്ട് വൈരുദ്ധ്യമായിട്ടുള്ള വാക്കുകൾ ചേർന്നിട്ടുള്ള ഒരു കോഴ്സ്, പൊതുവേ നമ്മുടെ നാട്ടിലെ ട്രഡീഷണലായിട്ട് നമ്മൾ കേട്ട് വരാറുള്ള കോഴ്സുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് കോഴ്സാണ് പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു കോഴ്സിൻ്റെ കണ്ടന്റ് വരുന്നത്? എന്താണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
7: ഈ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻലി ഈ സംഘർഷങ്ങൾ, നമ്മൾ സംഘർഷങ്ങൾ നമ്മൾ പറയുമ്പോൾ യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിലും അതിൻ്റെ മാനേജ്മെൻറ്, അതെങ്ങനെയാണ് അതിൻ്റെ പീസ് മൂവ്മെൻറ്റ്സ് ആയിട്ട് അതിൻ്റെ സെറ്റിൽമെൻറ്റ്സ് അങ്ങനത്തെ അതിൽ അതിൻ്റെ ബ്രോഡായിട്ടാണ് വരുന്നത്. ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ മാനേജ്മെൻറ്റ് സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടാവും. അതിൻ്റെ പൊളിറ്റിക്സ്, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ സൈക്കോളജിക്കൽ പാർട്ട്, അങ്ങനെ ഒരുവിധം ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സായിട്ടാണ് ഈ കോഴ്സ് വരുന്നത്. ഇത് ഞാൻ പഠിക്കുന്നത് ന്യൂഡൽഹിയിൽ ജാമിയ ഇസ്ലാമിയയിലാണ് ഞാൻ പഠിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു കോഴ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. പിന്നീട് ഇത്തരം കോഴ്സ് ഓഫർ ചെയ്യുന്നത് ഇന്ത്യയിൽ 4-5 യൂണിവേഴ്സിറ്റിയാണ്. സിക്കിം യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി ഒക്കെ പോലുള്ള 4-5 യൂണിവേഴ്സിറ്റിയാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ഇനി കോഴ്സിൻ്റെ ഭാഗമായിട്ടും എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റ്, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലാണെങ്കിലും അത് കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിൻ്റെ അതിനുമായി ബന്ധപ്പെട്ട സ്കിൽസ്, അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്, അതുമായി ബന്ധപ്പെട്ട അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ള സ്കിൽസൊക്കെയാണ് മെയിനായിട്ട് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്.
6: ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിപ്പം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, അപ്പം അതിനെങ്ങനെ മാനേജ് ചെയ്യണം, അതിൻ്റെ സമാധാന ക്രമങ്ങൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള, അപ്പോൾ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊരു മാസ്റ്റേഴ്സ് കോഴ്സാണ്, MA ഇൻ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഒരു UG പഠിക്കുന്നത്, അതായത് ഗ്രാജുവേഷൻ ലെവലിൽ ഡിഗ്രി തലത്തിൽ ഈ ഒരു കോഴ്സ് ഇതുപോലെ തന്നെ ബാച്ചിലേഴ്സ് എന്നുള്ള രൂപത്തിൽ BA ഇൻ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുമോ, അതോ നമ്മൾ മറ്റേതെങ്കിലും വിഷയം എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിൽ ഏത് വിഷയം ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലതായിരിക്കും?
7: ഈ കോഴ്സിന് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും BA ഹോണേഴ്സ് അല്ലെങ്കിൽ BA ഏതെങ്കിലും ഒരു 3-4 ഇയർ ഡിഗ്രി മതി. ഇനി കൂടുതൽ ഈ ഫീൽഡ് പൊളിറ്റിക്സുമായി റിലേറ്റഡ് ആയതുകൊണ്ട് ഇൻ്റർനാഷണൽ റിലേഷൻ ഓർ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ BA ചെയ്തു വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും കൂടി വിഷയത്തിൽ എക്സൽ ചെയ്യാൻ പറ്റും.
6: ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാച്ചിലേഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ബിരുദ തലത്തിൽ BA ഇൻ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്നുള്ള രൂപത്തിലില്ല, അതിന് മാസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലുള്ളത് അല്ലേ?
7: ഇന്ത്യയിൽ കൂടുതൽ മാസ്റ്റേഴ്സ് പിന്നെ PhD റിലേറ്റഡ് ആയിട്ടാണുള്ളത്. BA പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ BA ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BSc ബാച്ചിലേഴ്സ് ഇൻ സയൻസ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
6: അപ്പം പലർക്കും ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും ഏതൊരു രക്ഷിതാവട്ടെ വിദ്യാർത്ഥി ആവട്ടെ അവരുടെ ഒരു ആശങ്ക ഉണ്ടാവില്ല, എന്താണ് ഇതിൻ്റെ സ്കോപ്പ്, എന്താണ് ഭാവിയിൽ ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടുള്ള ജോലി സാധ്യതകൾ, എന്തെല്ലാം തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നുള്ള പലപ്പോഴും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉണ്ടാവാറുള്ള ഒരു ആശങ്കയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യുദ്ധം, അതുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്ട്സ് കാര്യങ്ങൾ വരുന്നു, അതിൻ്റെ പീസ് മൂവ്മെൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ തൽപരരായിട്ടുള്ള ആളുകൾക്കാണ് ഈ കോഴ്സ് ഒന്നുകൂടി നല്ലത്. അപ്പം ഇതിൻ്റെ ജോലി സാധ്യതകൾ ഏതെല്ലാം രൂപത്തിലാണ് വരിക? ഹയർ ഓപ്ഷൻസ്, ഹയർ സ്റ്റഡി ഓപ്ഷൻസ് എങ്ങനെയാണ്? മറ്റ് ജോലി സാധ്യതകൾ എങ്ങനെയാണ്?
7: മാസ്റ്റേഴ്സ് കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഒന്നെങ്കിൽ റിസർച്ച് റിലേറ്റഡ്, PhD റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പോവാം, അല്ലെങ്കിൽ പിന്നെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിൽ ഒന്നെങ്കിൽ ഗവൺമെൻറ് തലത്തിലും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഗവൺമെൻ്റൽ ആയിട്ടുള്ള NGOs അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ വഴി കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മെയിൻലി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പോളിസി മേക്കേഴ്സ്, അതുപോലെ യുദ്ധത്തിൻ്റെ ഇതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആർബിട്രേഴ്സ്, നെഗോഷിയേറ്റേഴ്സ്, അങ്ങനെ അതിനുമായി ബന്ധപ്പെട്ട് അത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ടീം അതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് പ്രൊസീജിയേഴ്സിന് പോകുന്ന ടീച്ചേഴ്സ്, പിന്നെ വരുന്നത് ഇതിൻ്റെ പോളിസി ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള അവർക്കും, പിന്നെ ഡിപ്ലോമാറ്റ്സ്, ഈ രീതിയിലൊക്കെ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം കാണുന്നുണ്ട്. അതുപോലെ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ ആർബിട്രേഷൻ, അതായത് കോർട്ടിന് പുറത്തുള്ള സെറ്റിൽമെൻറ്റ് എന്നുള്ള ആ റിലേറ്റഡുമായി ബന്ധപ്പെട്ട ഒട്ടനേകം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ആ രീതിയിൽ ജോബ് കിട്ടാൻ സുഖമാണ്.
6: അപ്പം യുദ്ധങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരാറുള്ള, നമ്മുടെ മൈൻഡിലൊക്കെ പെട്ടെന്ന് എത്താറുള്ള ഒരു സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയാണ്, യുണൈറ്റഡ് നാഷൻസ്. അപ്പം ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു യുദ്ധം വേണ്ട എന്നുള്ള രൂപത്തിൽ രാജ്യങ്ങൾ തമ്മിൽ ഏകോപിച്ചുകൊണ്ട് സമാധാന ക്രമങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. അപ്പം ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ ഇത്തരത്തിലൊരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ജോലി സാധ്യതകളുണ്ടോ? ഈ ഒരു കോഴ്സ് പഠിച്ച ആളുകൾക്ക് പ്രത്യേക പരിഗണനയോ അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് വരുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ സാധ്യതകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
7: ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിട്ട് ഈ കോഴ്സ് പഠിച്ചാൽ അതിൻ്റെ, കാരണം ഈ കോഴ്സ് ഇന്റേൺഷിപ്പായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ബ്യൂറോകളിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാം. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ കുറേ ഇതുമായി റിലേറ്റഡ് പോളിസി മേക്കിംഗ്, അതുമായി പിന്നെ ഡിപ്ലോമസി റിലേറ്റഡ് ആയിട്ടുള്ളതിലൊക്കെ ഈ വിഷയങ്ങളാണ്. കാരണം ഇൻ്റർനാഷണൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഇതിൽ ഒരുവിധം കോഴ്സ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ എക്സാംസൊക്കെ ക്ലിയർ ചെയ്യാൻ ഒന്നും കൂടി ബെറ്ററാവും ഈ കോഴ്സ് എടുക്കുന്നതുകൊണ്ട്.
6: ഇത്തരത്തിലുള്ള ഒരു കോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതിൽ കൂടുതൽ ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അത്തരത്തിൽ ആഗോളതലത്തിലുള്ള കാര്യങ്ങളാണ് പഠിക്കാറുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് ശ്രോതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇത് വലിയ ഒരു ഭാരിച്ച ചെലവേറിയ ഒരു കോഴ്സാണോ? അപ്പം വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഈ കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുമ്പം ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് നല്ല തുക ഫീസായിട്ട് അടക്കേണ്ടി വരുമോ? എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങൾ വരുന്നത്?
7: ജാമിയ പോലുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇതിന് ഒരു ഇയറിലെ ഫീ വരുന്നത് 10,000 താഴെ മാത്രമേ ഒരു ഇയറിൽ ഫീ വരുന്നുള്ളൂ. നേരെ മറിച്ച് സിംബിയോസിസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിൽ അത് ഏകദേശം ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെ 400,000 വരുന്നുണ്ട്, അല്ലാതെ 1.5 lakh ഒക്കെ വരുന്നുണ്ട്.
6: അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞു, ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേന്ദ്ര സർവകലാശാല ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഫീ കുറവാണ്. ഒരു വർഷം ഏകദേശം 10,000 താഴെ ആയിട്ടാണ് കോഴ്സ് ഫീസ് വരുന്നത്. സിംബയോസിസ് പോലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ ഫീസ് ഒന്നും കൂടി കൂടും. പിന്നെ മറ്റ് യൂണിവേഴ്സിറ്റീസ് സിക്കിം യൂണിവേഴ്സിറ്റിയും മൈസൂർ യൂണിവേഴ്സിറ്റിയൊക്കെയാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇത്തരത്തിൽ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മറ്റ് തിരക്കുകൾ കാര്യങ്ങൾ കാരണം ഡിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു കോഴ്സ് പെർഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ ഈ കോഴ്സ് പഠിക്കാനുണ്ടോ?
7: ഇതേ കോഴ്സ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാവുന്ന.
6: അപ്പം അതൊരു വലിയൊരു സാധ്യതയാണ്, കാരണം ഇത്തരത്തിൽ നേരിട്ട് റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ. ഇഗ്നോവിൻ്റെ കീഴിൽ മാസ്റ്റേഴ്സ് ഇൻ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്നുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവർക്ക് ഇത്തരത്തിൽ റെഗുലറായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ജാമിയ മില്ലിയ പോലുള്ള കേന്ദ്ര സർവകലാശാലകളിലേക്ക് എങ്ങനെ എത്തിച്ചേരാ എന്നുള്ള സംശയം ഉണ്ടാവും. ഇത്തരത്തിലൊരു കോഴ്സ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ്, എൻട്രൻസ് ലെവലാണോ അല്ലെങ്കിൽ നമ്മുടെ മെറിറ്റ് ബേസ്ഡ് മറ്റേതെങ്കിലും തരത്തിലാണോ ഇതിൻ്റെ മെറിറ്റ് കണക്കാക്കപ്പെടുന്നത്? ഇനിയിപ്പോൾ എൻട്രൻസ് തലത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എക്സാമിന് പഠിക്കേണ്ടി വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കുള്ളൊരു സംശയമായിരിക്കും. അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും.
7: പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്നുള്ള ഇതിന് എൻട്രൻസ് ആണ്, ജാമിയ നടത്തുന്ന എൻട്രൻസ് ആണ് ഇതിൻ്റെ ഇതായിട്ട് വരുന്നത്. ജാമിയയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ MCQ പ്ലസ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പായിട്ടുള്ള ഒരു എക്സാമും, പിന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവും ഇതും കഴിഞ്ഞ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ലാസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ഇടുക. ഫൈനൽ ലിസ്റ്റ് ടോട്ടൽ 30 സീറ്റാണ് ഒരു ഇയറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്.
6: ജാമിയ മില്ലിയയുടെ എക്സാം ഇപ്പം കേന്ദ്ര സർവകലാശാലകളിലേക്ക് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു എൻട്രൻസ് പരീക്ഷ എന്നുള്ള രൂപത്തിൽ CUET വന്നിട്ടുണ്ട്. അപ്പോൾ ജാമിയയുടെ എക്സാം ഈ CUET കീഴിൽ വരുമോ അതോ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്?
7: ജാമിയ തന്നെ നടത്തുന്ന സെപ്പറേറ്റ് എക്സാമാണ്, CUET ഭാഗമായിട്ടല്ല ഈ എക്സാം വരുന്നത്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് സിലബസ് എന്ന് പറയുന്നത് മെയിൻലി കറണ്ട് അഫയേഴ്സും പിന്നെ ഈ ഇതും റിലേറ്റഡ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വാർ റിലേറ്റഡ് ആയിട്ടുള്ള അതും, അല്ലെങ്കിൽ ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ അങ്ങനത്തെ, കാശ്മീർ ഇഷ്യൂ അങ്ങനത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് ആയിട്ടുള്ള മെയിൻ ഇഷ്യൂസാണ് ഇതിൻ്റെ ടോപ്പിക്കായിട്ട് വരുന്നത്.
6: അപ്പോൾ ആ ഒരു കാര്യം ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജാമിയ മില്ലിയയിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാമിയ മില്ലിയ ഈ ഒരു അവരുടെ എൻട്രൻസ് എക്സാം നടത്തുമ്പോൾ സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എക്സാമുകൾ ഉണ്ടാവുമല്ലോ, അതേ രൂപത്തിൽ ജാമിയ മില്ലിയയിലേക്ക് പ്രത്യേകമായിട്ട് നടക്കുന്ന എൻട്രൻസ് പരീക്ഷ, മാസ്റ്റേഴ്സിനുള്ള എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ മാത്രമേ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ സിലബസിൻ്റെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചു, ഇത്തരത്തിൽ നമ്മളൊരു പീസ് ആൻഡ് കോൺഫ്ലിക്ട് എന്നുള്ള വിഷയം പഠിക്കുന്നതുകൊണ്ട് തന്നെ യുദ്ധസംഘർഷവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പല ഉദാഹരണങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നാണ് കുറച്ച് മുന്നേ റഷ്യ ഉക്രൈൻ സംഭവം നടന്നു. അപ്പം അത്തരത്തിൽ കണ്ടംപററി ആയിട്ട് സമകാലികമായിട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ, വളരെ പഴക്കമുള്ള പ്രാധാന്യമേറിയ വിഷയങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ആയിക്കൊണ്ട് MCQ തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് എക്സാമിന് വരിക എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കഴിഞ്ഞ് ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണെന്നുള്ളത് പറഞ്ഞു. പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങൾ ഏതെല്ലാം തരത്തിലുള്ളതാണ് ഉണ്ടാവുക, അത് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആണോ കൂടുതൽ വരിക, അതോ പേഴ്സണൽ കാര്യങ്ങളാണോ കൂടുതൽ ചോദിക്കുന്നുണ്ടോ?
7: ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ട് ഒന്ന് പേഴ്സണലായിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പാട്ടുണ്ടാവും, പിന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരില്ല. അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഡിസ്ക്രിപ്റ്റീവിൽ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ അതെന്താണ് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും, അതുമായി റിലേറ്റഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ നമ്മൾ വരുന്ന ജോഗ്രഫി റീജിയൻ, അതായത് ഇപ്പം അല്ലെങ്കിൽ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറയും. അതൊക്കെയാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു ഓൺ ഗോയിങ് ഇഷ്യൂസിൽ എന്താണ് നമ്മൾ അഭിപ്രായം എന്ന് പറയാൻ പറയും. അങ്ങനെ പേഴ്സണൽ പ്ലസ് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
6: അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കാലാവധി ഏകദേശം എത്ര വർഷമാണ് മാസ്റ്റേഴ്സ് ഉണ്ടാവാറുള്ളത്? ഇനിയിപ്പം ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണ്. ഇപ്പം ട്രെൻഡായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന പലരും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്ന ഒരിതാണ് വിദേശത്ത് പോയിട്ട് പഠിക്കുക. അത് ചിലർ PhD ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു, ചിലർ മാസ്റ്റേഴ്സ് ചെയ്യാൻ തന്നെ വേണ്ടിയിട്ട് പുറത്ത് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നു. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ കാലാവധി എങ്ങനെയാണ്? ഇത് കഴിഞ്ഞ് തുടർ പഠനത്തിനും വിദേശത്തൊക്കെ എത്രത്തോളം അവസരങ്ങളുണ്ട്?
7: ഇത് കഴിഞ്ഞിട്ട് വിദേശത്ത് വരുന്നത് മെയിൻലി US ഒരു 4-5 കൊളംബിയ യൂണിവേഴ്സിറ്റി വഴിയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള 4-5 യൂണിവേഴ്സിറ്റീസ് ഇതേ വിഷയത്തിൽ മാസ്റ്റേഴ്സും PhD റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ PG ഡിപ്ലോമ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ UK സ്കോട്ട്ലാൻഡ് അതുപോലെ യൂറോപ്യൻ നേഷൻസിലൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് പീസ് എന്ന് പറയുന്ന കോസ്റ്ററിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഈ രംഗം തന്നെയാണ് ഇത് ചെയ്യുന്നത്.
6: ഓക്കെ, ഈ ഒരു കോഴ്സിൻ്റെ കാലാവധി എങ്ങനെയാണ്? ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു യൂണിവേഴ്സിറ്റികളിലുള്ളതൊക്കെ.
7: കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നോർമൽ മാസ്റ്റേഴ്സ് കോഴ്സുമായി തന്നെ 2-year ഫോർ സെം പ്രോഗ്രാമാണ്. അതിൻ്റെ പിന്നെ പുറത്ത് 1-year പ്രോഗ്രാമുണ്ട്, 2-year പ്രോഗ്രാമും അവൈലബിൾ ആണ്.
6: കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ, സിലബസിൽ വരുന്ന കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ രൂപത്തിൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 4 semester കോഴ്സ്, 4 semester നീണ്ടു നിൽക്കുന്ന രൂപത്തിലാണ് കോഴ്സ് പറഞ്ഞു. അപ്പോൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യേണ്ടതായിട്ട് വരും? ഇപ്പോൾ ജാമ്യ മില്ലയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യേണ്ടതുണ്ടോ, അതോ നോർമലി നടക്കാറുള്ളത് പോലെ സെമിസ്റ്റർ എക്സാംസ് ഇൻറ്റേണൽ എക്സാം രൂപത്തിൽ മാത്രമാണോ അതിൻ്റെ ഒരു പ്രക്രിയകൾ നടക്കുന്നത്?
7: കോഴ്സിൻ്റെ ഭാഗമായിട്ട് കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഇല്ല. അതായത് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വരും, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, കമ്പൽസറി അല്ല. അതുപോലെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഫീൽഡ് ടൂർ ഉണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഏരിയയിലേക്ക് ഒരു ടൂർ 1 week പ്രോഗ്രാമായിട്ട് ഒരു ടൂർ, അവിടുത്തെ സാഹചര്യങ്ങൾ ഫീൽഡായിട്ട് ഫീൽഡ് വർക്കായിട്ട് അറിയാമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാവും. കൂടാതെ പിന്നെ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായി തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ധാരാളം ഉണ്ടാവും.
6: ഇപ്പം ഈ ഒരു കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ പല ആളുകളും വിദ്യാർത്ഥികളൊക്കെ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ വിദേശത്തുള്ള ഈ ഒരു കോഴ്സിൻ്റെ സാധ്യതകളും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിൽ ഒക്കെ ഇത്തരം കോഴ്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിലെ ഗവൺമെൻറ് സെക്ടറിൽ ഈ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നേട്ടമോ കാര്യങ്ങളോ ഉണ്ടോ? PSC ലെവലിലൊക്കെ ഈ ഒരു കോഴ്സ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന എക്സാമുകളുണ്ടോ, അതോ ജനറലി ഈ തരത്തിൽ വർക്ക് ചെയ്യുന്നവർ ഏതൊരു കോഴ്സ് എടുത്താലും ആ ഒരു എക്സാം എഴുതാൻ സാധിക്കുമോ?
7: ഈ കോഴ്സ് മാത്രം റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ലോയേഴ്സിന്, ആർബിട്രേഷൻ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലോയേഴ്സിന് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ് ഈ കോഴ്സ്. അതുപോലെ ഈ കോഴ്സ് അധികം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾ PG ആയിട്ടൊക്കെ അവരെ അല്ലെങ്കിൽ അവരുടെ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. റിപ്പോർട്ടേഴ്സ്, ജേർണലിസം പഠിച്ച സ്റ്റുഡൻസ്, പിന്നെ അതുപോലെ ലോ പഠിച്ച സ്റ്റുഡൻസ്, അവർക്കൊക്കെ അവരെ ഒരു ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്ന കോഴ്സാണിത്. ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റും റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ജോബ്സ്. പിന്നെ ഇന്ത്യയിൽ NGOs എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ധാരാളം NGOs ഉണ്ട്. ഗവൺമെൻറ് റിലേറ്റഡ് ആകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും അതുപോലെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസിലൊക്കെ എക്സാമിന് അവർ എക്സൽ ചെയ്യാനുള്ള ഇതിലുണ്ട്.
6: അപ്പോൾ ഗവൺമെൻറ് സർവീസിലൊക്കെ തന്നെ ആർബിട്രറി ലോ റിലേറ്റഡ് ആയിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കുന്നത് അതുപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതുമാകാം. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മധ്യസ്ഥം നിൽക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ഒരു ലോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള LLB-ക്കാരായിട്ടുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി ഉപകാരമുള്ള രൂപത്തിലായിരിക്കും ഈ ഒരു കോഴ്സിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഫഹീമ് നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരു ചോദ്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോഴ്സാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം കോൺഫ്ലിക്റ്റ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് പറയുമ്പോഴും അതിൻ്റെ ഒരു കണ്ടൻറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ചിലർക്ക് സംശയം തോന്നാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത്. അപ്പം രണ്ടും തമ്മിലുള്ള കറക്റ്റായിട്ടുള്ള ഒരു വ്യത്യാസം എന്തൊക്കെയാണ് വരാന്ന്?
7: ഈ കോഴ്സ് ജാമിയ മിലിയയിൽ ഓഫർ ചെയ്യുന്നത് കോൺഫ്ലിക്റ്റ് അനാലിസിസ് ആൻഡ് പീസ് ബിൽഡിംഗ് എന്ന പേരിലാണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ ചില യൂണിവേഴ്സിറ്റിയിൽ പീസ് സ്റ്റഡീസ് എന്ന പേരിലും കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പീസ് മാനേജ്മെൻറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിന് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിസാസ്റ്ററും പിന്നെ ഡിസാസ്റ്ററിൻ്റെ ആഫ്റ്റർ കെയർ അതായത് റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അവരെ ഈ ഡിസാസ്റ്റർ അഫക്റ്റ് ചെയ്ത ഒരു ഒരു കമ്മ്യൂണിറ്റിനെ അവരെങ്ങനെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ആ റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ സ്കിൽസൊക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്.
6: ഓക്കെ, അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നാൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും രണ്ട് കോഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് ഫഹീം സൂചിപ്പിച്ചിട്ടുള്ളത്. മാസ്റ്റേഴ്സ് ഇൻ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്നുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് വഴികാട്ടിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള കരിയറുകൾ നേടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പീസ് മേക്കിംഗ് സമാധാനം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട തരത്തിലൊക്കെ വർക്ക് ചെയ്യാൻ വിവിധ NGO-കളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ല അവസരവും ആണ് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളത്, മാസ്റ്റേഴ്സ് ഇൻ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്നുള്ള കോഴ്സ്. ഈ കോഴ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്തി തന്നത് ജാമിയ മിലിയ ഇസ്ലാമിയയിലെ മാസ്റ്റേഴ്സ് ബിരുദ വിദ്യാർത്ഥിയായിട്ടുള്ള ഫഹീമാണ്. ഫഹീമിന് പീസ് റേഡിയോയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. മറ്റ് വൈവിധ്യമാർന്നിട്ടുള്ള വിവിധ കോഴ്സുകളും മറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റികളുമായിട്ട് പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: താങ്ക് യു മിസ്റ്റർ മുഹമ്മദ് ഫഹീം ആൻഡ് ഷദീദ് ഹസൻ. ഇന്നത്തെ ഈ ഒരു വഴികാട്ടിയുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് പഠനവും ഈ പഠനത്തിന്റെ സാധ്യതകളെക്കുറിച്ചും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ

0: പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ആലോ ഇമ്രാൻ 28 മുതൽ 37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ജീവിതം ക്രമീകരിക്കാൻ ആറ് വഴികൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു ലക്ഷ്യബോധമുണ്ടാകണം. ആ ലക്ഷ്യബോധത്തിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ്റെ പ്രീതി കാംക്ഷിക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഇഖ്ലാസി എന്നത്, ആത്മാർത്ഥത. ഒമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന് കീഴടങ്ങിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് അവനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ നാം അവരോട് കൽപ്പിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ നിയത്തുകൾ, നമ്മുടെ കരുതലുകൾ, അത് തികച്ചും ആത്മാർത്ഥമായിരിക്കണമെന്നാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങളെല്ലാം നിയത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മമായിരുന്നാലും, ഒരു ദിർഹം ദാനം ചെയ്താലും, സുബ്ഹി നമസ്കരിച്ചാലും, അതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും ചെറിയൊരു കാര്യം മുതൽ ഏറ്റവും വലിയ നിർബന്ധ കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളായിരുന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ഉദ്ദേശശുദ്ധി നന്നായിരിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനെ കൃത്യമായി ക്രമീകരിക്കാനുള്ള ആറ് വഴികളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് ഇഖ്ലാസാണ്. രണ്ടാമത്തേത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറു ലീ വലാ തക്ഫുറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെയും ഓർക്കും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, നന്ദികേട് കാണിക്കരുത് എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക എന്നത്, പ്രാർത്ഥനകളും ദിക്റുകളും വർദ്ധിപ്പിക്കുക എന്നത് നമ്മൾ നേരായ വഴിയിൽ നടക്കാനുള്ള ഒരു വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മസലുൽ ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉപമയും ഓർക്കാത്തൊരു മനുഷ്യൻ്റെ ഉപമയും ജീവിച്ചിരിക്കുന്നവനും മരണപ്പെട്ടവൻ്റെയും ഉപമ പോലെയാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദിക്റ് നമുക്ക് നൽകുന്നത് വലിയൊരു ഊർജമാണ്. മാത്രമല്ല, ദിക്റിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എന്ന് പറഞ്ഞാൽ അലാ ബിദിക്റില്ലാഹി തസ്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ആശ്വാസമുണ്ടാവുക, നിർഭയത്വമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. മറ്റൊന്ന് നിസ്കാരം, നമ്മുടെ നമസ്കാരത്തിലുള്ള നിഷ്കർഷത പുലർത്തുക എന്നുള്ളതാണ്. അള്ളാഹുമായുള്ള ബന്ധം ക്രമീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ നമസ്കാരം. ആ നമസ്കാരം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ, നിർണിതമായ, സമയബന്ധിതമായ ഒരു ആരാധനയായിക്കൊണ്ട് നിർവഹിക്കേണ്ടതാണ് നമസ്കാരം. മാത്രമല്ല, അഖ്റബുമായ കൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു അദ്ദുആ. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അള്ളാഹുമായിക്കൊണ്ട് ഏറ്റവും അടുത്തു വരുന്ന, അടുപ്പമുണ്ടാകുന്ന ഒരു ആരാധനാ കർമ്മം ഉൾപ്പെടുന്ന ഒന്നാണ് നമസ്കാരം. നമുക്കറിയാം സുജൂദ്, ആ സുജൂദിനോളം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇബാദത്തില്ല, അത്രയും അള്ളാഹുമായിക്കൊണ്ട് അടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, അത് അധികരിപ്പിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുമ്പോൾ, നാലാമതായിക്കൊണ്ട് ഖുർആൻ പാരായണമാണ്. കിതാബൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ യതദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആനുമായിക്കൊണ്ടുള്ളൊരു ബന്ധം, അത് നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസം എന്നത് നമ്മൾ ഏറെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇഖ്റഉ അൽ ഖുർആന ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി എന്നാണ്. ഖുർആൻ നാളെ പരലോകത്ത് വെച്ച് നമുക്ക് ഖിയാമത്ത് നാളിൽ ഒരു സുപാർശകനായിക്കൊണ്ട് നമുക്ക് വരുമെന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒട്ടേറെ വിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബന്ധത്തെ നിലനിർത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ഒട്ടനവധി നേട്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വദറു ലാഹിറൽ ഇസ്മി വബാതിനഹു ഇന്നൽ ലദീന യക്സിബൂനൽ ഇസ്മ സയജ്സൗന ബിമാ കാനു യഖ്തരിഫൂൻ എന്ന സൂറത്തുൽ അൻആമിന്റെ 120-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാപങ്ങളെ തൊട്ട് വിട്ടു നിൽക്കണം. നമ്മൾ സമ്പാദിക്കുന്ന എത്ര ചെറിയ കാര്യമായിരുന്നാലും അതിനുള്ള ഒരു ഫലം നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. പാപങ്ങൾ ഹൃദയത്തെ നശിപ്പിക്കുന്നു എന്ന് റസൂലുള്ള വിവരിച്ചതായി കാണാൻ സാധിക്കും. ഇന്നൽ അബ്ദ ഇദ ഖതീഅതൻ നുഖിതത് ഫീ ഖൽബിഹി നുഖിതത് സൗദ. ഒരാൾ ഒരടിമ ഒരു പാപം ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു. അങ്ങനെ അവനത് ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിന് മാപ്പ് നൽകുകയും അവനതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ഹൃദയം മിനുസപ്പെടും. എന്നാൽ അവൻ പാപം ആവർത്തിച്ചാൽ ആ കറുപ്പ് വർദ്ധിച്ചു വരികയും ഹൃദയത്തെ മുഴുവൻ പൊതിയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സെക്കൻഡുകളിൽ നമ്മൾ തിന്മകൾ ചെയ്യുന്ന സാഹചര്യം നമുക്കുണ്ടാകും. സംസാരത്തിൽ, നോട്ടത്തിൽ, നമ്മുടെ അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള സമീപനങ്ങളിൽ, അങ്ങനെ മനുഷ്യൻ ഇടപഴകുന്ന ഓരോ മേഖലയിലും തെറ്റുകൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കറുത്ത പുള്ളികളായി നമ്മുടെ ഹൃദയത്തിൽ ആ തെറ്റുകൾക്ക് അടയാളം വീഴുമെന്നും അങ്ങനെ വലിയ ഒരു പാപിയായി നമ്മൾ അറിയാതെ മാറിപ്പോകുന്നതിനെ നമ്മൾ സഗൗരവം ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ജീവിതം ക്രമീകരിക്കുവാനുള്ള 6 വഴികളിൽ 5-ാമത്തേത് നമ്മൾ പറഞ്ഞു. നമ്മുടെ മൊബൈൽ ഫോണ് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. ഇന്ന് തെറ്റുകൾ ചെയ്യാൻ ഏറെ പ്രചോദനമാകുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ 6-ാമതായി തിന്മയെ നന്മ കൊണ്ട് നമ്മൾ നേരിടണമെന്നാണ്. വലാത്തസ്തവിൽ ഹസനത്ത് വല സയ്യഅ ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ 34-ാമത്തെ വചനമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ ഏവരും ഹൃദ്യസ്ഥമാക്കേണ്ടതുണ്ട്. നന്മ കൊണ്ടാണ് തിന്മയെ നമ്മൾ എതിർക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഒരാൾ നമ്മളോട് വലിയൊരു തെറ്റ് ചെയ്താലും അതേ തിന്മ കൊണ്ട് അവനെ പ്രതിരോധിക്കുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് അവനോട് നമ്മൾ ഏറ്റവും നല്ലത് കൊണ്ട് അവനോട് നേരിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതികാരം നമ്മൾ ചെയ്യാതിരിക്കുക. നമുക്ക് പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരങ്ങളുണ്ടെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുക എന്നത് നമ്മുടെ ഒരു വിവേകത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിണക്കമുള്ള ആളുകളോട് നമ്മൾ മുൻകൈയെടുത്തുകൊണ്ട് അവരോട് സലാം പറഞ്ഞുകൊണ്ട് ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. നമ്മളോട് ഉപദ്രവം ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് അവസരം ലഭിച്ചാൽ അവർക്കൊരു നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നത് മാത്രമല്ല, നമുക്ക് വലിയ ദേഷ്യം വരും. നമുക്ക് പല തരത്തിലുള്ള ആളുകളോട് ഇടപഴകുമ്പോൾ വലിയ ദേഷ്യം വരും. ആ സമയത്തൊക്കെ ക്ഷമ നമ്മൾ ശീലിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാൻ സാധ്യമാകും. അള്ളാഹു ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ കൃത്യമായി ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ജീവിതം ക്രമീകരിക്കാൻ 6 വഴികൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി APCAD ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: ഇന്ന് ഇസ്ലാമോഫോബിയ കേരളത്തിൽ ശക്തിപ്പെടുമ്പോൾ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് നാസർ സ്വലാഹി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഒന്നിനോടുള്ള അമിതവും അകാരണവും അതിതീവ്രവുമായ ഭയത്തെയാണ് ഫോബിയ എന്ന് വിളിക്കുന്നത്. ഇസ്ലാമോഫോബിയ ആഗോളതലത്തിൽ നടക്കുന്ന ചില ഗൂഢതന്ത്രങ്ങളുടെ ബാക്കി പത്രമാണ്. ഇസ്ലാമോഫോബിയ സംബന്ധിച്ച് ജോർജ് ടൗൺ സർവകലാശാലയിൽ നടന്ന പഠനം ഇങ്ങനെയാണ്. ഇസ്ലാമോഫോബിയ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള അതിതീവ്ര ഭയവും ശത്രുതയുമാണ്. ഇത് പലപ്പോഴും വിദ്വേഷ പ്രസംഗങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും സാമൂഹികവും രാഷ്ട്രീയവുമായ വിവേചനങ്ങളിലേക്കും നയിക്കുന്നു. ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി ഇന്ത്യയിൽ ഒരു അജണ്ടയായി ഏറ്റെടുത്തിട്ടുള്ളത് സംഘപരിവാറവും ചില സഭകളുമാണ്. മുസ്ലിം ന്യൂനപക്ഷ വികാരം ശക്തമാക്കാനും അതുവഴി ആസൂത്രിത കലാപങ്ങൾ നടക്കാനും അത് കാരണമാകുന്നു. മാനവിക സൗഹാർദ്ദത്തിന്റെ കഥകൾ പേറുന്ന സാമൂഹ്യ പരിസരങ്ങളിൽ പോലും ഇസ്ലാമിന് ഭീതിയുടെ പരിവേഷമായി. പൊതുസമൂഹം മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി. അതിനുവേണ്ടി വിശുദ്ധമായ ജിഹാദി എന്ന പദത്തെ അവർ ദുർവിനിയോഗം നടത്തി. ലൗ ജിഹാദ്, യു പി എസ് സി ജിഹാദ്, ലാൻഡ് ജിഹാദ്, സാമ്പത്തിക ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, കൊറോണ ജിഹാദ് എന്നിങ്ങനെ വ്യാപകമായ തോതിൽ സംഘപരിവാറിന്റെ ഐ ടി സെല്ലുകൾക്ക് കീഴിലുള്ള വ്യാജ സോഷ്യൽ മീഡിയ ഐഡികൾ ഉപയോഗിച്ചും കൊണ്ട് ഇസ്ലാം ഭീതി വ്യാപിപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സമാനതകളില്ലാത്ത ഭീകരാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സാമൂഹിക അപരവൽക്കരണം, നിത്യവും നേരിടുന്ന അവമതി, മോശമായ സാമ്പത്തിക സ്ഥിതി, ഹിജാബ് നിരോധം, മുസ്ലിം സാംസ്കാരിക ചിഹ്നങ്ങൾക്കെതിരായ നിരന്തര ആക്രമണം തുടങ്ങിയ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഭരണകൂടത്തിന്റെ നിസ്സംഗതയിലും ഒത്താശയിലും നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് നാം നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ജുഹാപുരി സ്വദേശി പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായി മരണപ്പെട്ട സഹീർ ഷെയ്ഖ് പശുവിന്റെ പേരിലുള്ള കൊലപാതകത്തിലെ തുടർക്കണ്ണിയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ വധിക്കപ്പെടുകയും പൌരത്വം നഷ്ടപ്പെടുത്തപ്പെടുകയും വോട്ടവകാശം ഇല്ലാതാക്കുകയും സമ്പത്ത് നശിപ്പിക്കുകയും പള്ളികളും വീടുകളും ബുൾഡോസർ വെച്ച് നശിപ്പിക്കുകയും സംഘപരിവാർ സംഘങ്ങൾ നൽകുന്ന കേസുകളെ തെളിവുകൾ അവർക്കെതിരായിട്ടും മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നത് നാം കാണുന്നു. മുസ്ലിമെന്ന് തോന്നിപ്പിക്കുന്ന വിഭാഗങ്ങളെ, അടയാളങ്ങളെ, സാമൂഹ്യ സാഹചര്യങ്ങളെ, വ്യക്തികളെ, സാംസ്കാരിക ചിഹ്നങ്ങളെ, ജീവിത രീതികളെ, സാമൂഹിക രാഷ്ട്രീയ വീക്ഷണങ്ങളെ ലക്ഷ്യം വെക്കുന്ന വംശീയ പദ്ധതിയാണ് ഇസ്ലാമോഫോബിയ. ഈ അടുത്ത കാലത്ത് അത് ശക്തമായ രൂപത്തിൽ താണ്ഡവമാടിയതാണ് ഗുജറാത്തിലും ഡൽഹിയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും നാം കണ്ടത്. മുസ്ലിങ്ങളെ ക്രൂരമായി ആക്രമിച്ചിട്ടും അതിനെതിരെ വേണ്ടത്ര പ്രതികരണങ്ങൾ വരാതിരിക്കുന്നത് ഇസ്ലാമോഫോബിയ വളരെയധികം മനുഷ്യ മനസ്സുകളിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത്, അത് അവർക്ക് കിട്ടേണ്ടതാണ് എന്ന ചിന്ത. ഇസ്ലാമോഫോബിയ പ്രബുദ്ധമെന്ന് നാം കരുതുന്ന കേരളത്തിലും വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. അതിന് ഈ മീഡിയകൾ തന്നെ ഉദാഹരണമാണ്. നാട്ടിൽ വല്ല ബോംബ് സ്ഫോടനങ്ങളോ വല്ല കലാപങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ മുസ്ലിം പേര് തിരയുക എന്ന ഫാസിസം മീഡിയകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 29 തീയതി കളമശ്ശേരി യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനത്തിനിടയിലുണ്ടായ സ്ഫോടനത്തിന് ശേഷം കേരളത്തിൽ അരങ്ങേറിയതു മാധ്യമവൽകൃത ഇസ്ലാമോഫോബിയയുടെ ടെക്സ്റ്റ് ബുക്ക് ശൈലിയായിരുന്നു. മുസ്ലിങ്ങളെ ആദ്യം കുറ്റവാളികളാക്കി സൂചനകൾ നിർമ്മിക്കുക, പിന്നീട് തെളിവുകൾ സമാഹരിക്കുക എന്നതാണ് മാധ്യമവൽകൃത ഇസ്ലാമോഫോബിയയുടെ ആഖ്യാന മാതൃക. ആദ്യം തെളിവ്, പിന്നീട് കുറ്റവാളികളെ പ്രഖ്യാപിക്കുക എന്ന സാമാന്യ നീതിയുടെ ലംഘനം ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനുള്ള ത്വരയാണ്. ഏറെ താമസിയാതെ ഡൊമിനിക് മാർട്ടിൻ എന്നയാൾ കൊടകര സ്റ്റേഷനിൽ നേരിട്ടു ഹാജരായി കുറ്റം ഏറ്റെടുത്തു. പ്രതിയെ പിടികൂടുന്നതിന് മുമ്പ് 3 മണിക്കൂർ ഇടവേളയിൽ റിപ്പോർട്ടർ ടിവി, മാതൃഭൂമി ന്യൂസ്, ന്യൂസ് 80 തുടങ്ങിയ മാധ്യമങ്ങൾ പോലീസ് സ്ഥിരീകരണമില്ലാതിരുന്നിട്ടും ഒരു മുസ്ലിം പ്രതിയെ തെരഞ്ഞുപിടിക്കുന്ന തിരക്കിലായിരുന്നു. സ്ഫോടനത്തെ ആദ്യം ഭീകരത എന്ന് അടയാളപ്പെടുത്തിയ മാധ്യമങ്ങൾ പിന്നീടതിനെ വെറും സ്ഫോടനമാക്കി മാറ്റി. യു എ പി എ ചാർത്തിയില്ല എന്നു മാത്രമല്ല, സ്ഫോടനം നടന്നയുടൻ 2 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തതും അത് റിപ്പോർട്ട് ചെയ്ത മക്തൂബി മീഡിയയിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതും നാം വായിച്ചു. ഇസ്ലാമോഫോബിയ വളരെ ശക്തമായ രൂപത്തിൽ ഭരണതലങ്ങളിലും രാഷ്ട്രീയക്കാരുടെ മനസ്സിലും പൊതുജനങ്ങളിലും കുത്തിനിറക്കാൻ സംഘപരിവാർ ശക്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദുത്വ സംഘങ്ങൾ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ വളരെ കാലമായി കേരളത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
5: പോലീസിലും ഉന്നത അധികാര കേന്ദ്രങ്ങളിലും രഹസ്യമായും പരസ്യമായും ഗോൾവാൾക്കറുടെ ചിന്തകൾ കുത്തിനിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്വാനിയുടെ രഥയാത്ര കേരളത്തിലൂടെ കടന്നുപോയപ്പോൾ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയ 12 ഡ്രൈവർമാരിൽ 2 പേർ മുസ്ലിങ്ങളായിരുന്നു. ഡ്രൈവർമാരുടെ ലിസ്റ്റ് പരിശോധിച്ച നാഷണൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് 2 പേരെ ഒഴിവാക്കി. അന്ന് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അതിനെതിരെ ഒരു വിരലനക്കവും ഉണ്ടായില്ല. ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫാസിസത്തിന്റെ പിടിമുറുക്കം ശക്തമായിട്ടുണ്ട് എന്നതിന് സെൻകുമാറും IPS ശ്രീലേഖയും ഒക്കെ മതിയായ തെളിവുകളാണ്. ഇസ്ലാമോഫോബിയ ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം, കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 102 സീറ്റോടെ വലിയ ഭൂരിപക്ഷത്തോടെ UDF വിജയിച്ചു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് അല്പം നീണ്ടു. ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഘടകകക്ഷി എന്ന നിലക്ക് അഭിപ്രായം ആരാഞ്ഞു. ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ലീഗ് ഇടപെടാൻ പാടില്ല എന്നൊരു സാമുദായിക നേതാവ് പറഞ്ഞു. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല. ആ കലാപത്തിന്റെ പിന്നിലെ കൈകൾ ആരുടേതാണെന്ന് നന്നായി അറിയാമെന്ന് പറഞ്ഞത് മറ്റൊരു സാമുദായിക നേതാവ്. ലീഗിന് രാഷ്ട്രീയ അധികാരം കിട്ടി. അവരുടെ ആധിപത്യത്തിന് കീഴടങ്ങി ജീവിച്ചിട്ടില്ലെങ്കിൽ അവർ വകവരുത്തും എന്ന് പറഞ്ഞ വ്യക്തിയെ 2004 സംസ്കൃത സർവകലാശാലയിൽ VC നോമിനേറ്റ് ചെയ്തതും 2011 PSC ചെയർമാനാക്കിയതും ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു, കാസർഗോഡ് നിന്ന് ജയിച്ച വന്ന MLA 4 മക്കളാണ് എന്ന് പറഞ്ഞതും നാം കേട്ടു. ലീഗിന് വിദ്യാഭ്യാസം നൽകരുത്, കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയാക്കരുത്, ഇത് കേരളത്തിലെ പൊതുജനത്തിന്റെ ശബ്ദമല്ല, പൊതുജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്. ജാതിശ്രേണിയിലെ 4-ാം വിഭാഗത്തിൽപ്പെട്ട നായർ സമൂഹവും അതിന് മുകളിലുള്ളവരും ജാതിശ്രേണിയിൽ എണ്ണിയിട്ടില്ലാത്തവരും ക്രൈസ്തവരെയും മന്ത്രിമാരാക്കരുതെന്നോ അവർ പെറ്റുകൂട്ടുന്നു എന്നോ അവർ ഉപമുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ആയിക്കൂടെന്നും പറയാത്തതെന്തുകൊണ്ട്? ഇതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ആ മനുഷ്യരോടല്ല അവർക്ക് ദേഷ്യം, ആ പേരുകളോടാണ്. മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായാൽ, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകൾ ഏറ്റെടുത്താൽ പ്രശ്നമുണ്ടാകും എന്നുള്ളത് സംഘപരിവാർ സംഘങ്ങളുടെ പ്രചാരണങ്ങളായിരുന്നു. ഇത് ഇപ്പോൾ സാമുദായിക നേതാക്കന്മാരും ഈ ചിന്താഗതി ഉള്ളിൽ വെച്ച് നടക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്നർത്ഥം. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളെ മലീമസമാക്കുകയും കേരളത്തെ രക്തച്ചൊരിച്ചിലുള്ള സംസ്ഥാനമാക്കാൻ ശ്രമിക്കുകയും മനുഷ്യർ പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിയുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹം ഇന്ത്യനല്ലേ, മുഖ്യമന്ത്രിയായിക്കൂടെ എന്ന ചോദ്യത്തിന് പറ്റില്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിൽ ആധാർ ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാവാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്നങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ചരിത്രം അറിയുന്നത് കൊണ്ട് പറ്റില്ല. ഇത് പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഹിന്ദുത്വവാദിനിയായ ഒരു സ്ത്രീയുടെ വാക്കുകളാണ്. ഗോൾവാൾക്കർ സ്വപ്നം കണ്ട ഒരു ഹിന്ദുത്വമുണ്ട്. യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾക്ക് പരിചയമില്ലാത്ത, അവിടെ അപകടത്തിലാഴ്ത്തുന്ന, ആര്യന്മാർ മാത്രം രാജ്യം ഭരിക്കുകയും മറ്റു വിഭാഗങ്ങൾ ദാസ്യവേല ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രം. ഇന്ത്യയിലേക്ക് കടന്നുവന്ന ആര്യന്മാർ ഇവിടുത്തെ ദ്രാവിഡരെ അക്രമത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ വന്നപ്പോൾ അവരെ മതത്തിന്റെ പേരിൽ ഒരുതരം അടിമകളാക്കുന്ന തത്വസംഹിത, അതാണ് ഗോൾവാൾക്കർ സ്വപ്നം കണ്ട ഹിന്ദുത്വം. മനുസ്മൃതിയിലൂടെ മനുഷ്യരെ ജാതികളാക്കി തിരിച്ച് മറ്റു 3 വിഭാഗങ്ങളെക്കൊണ്ടും ദാസ്യവേല ചെയ്യിക്കുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം. നാനാത്വത്തിൽ ഏകത്വമെന്ന സങ്കല്പത്തെ ശക്തിയുക്തം എതിർക്കുന്ന ഗോൾവാൾക്കർ സ്വപ്നം കാണുന്ന ഹിന്ദുത്വ അജണ്ട സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളെയും ശത്രുക്കളായി കാണുന്ന വിചാരധാരയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വവാദികളുടെ ജൽപ്പനമാണ് നാം ഇപ്പോൾ കേരളത്തിലും പരസ്യമായി കേൾക്കുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷം എങ്ങനെയാവണമെന്ന് വിചാരധാരയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ചിന്താധാരകൾ ഉൾക്കൊണ്ട് അവകാശങ്ങളൊന്നും ചോദിക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടണം എന്ന് തിട്ടൂരം സ്വീകരിച്ച ഹിന്ദുത്വവാദികൾക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു മതങ്ങളും അവരുടെ കണ്ണിലെ കരടുകളാണ്. ഈ ചിന്താഗതി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് അവർ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രമാണ് ലോകത്ത് വ്യാപിച്ച ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്നത്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മനുഷ്യരായെങ്കിലും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജാതി ശ്രേണിയിൽ ഉൾപ്പെടാത്ത യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളെ മനുഷ്യരായി പോലും ഗണിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഭീകര ചിന്തകളുമായി ജീവിക്കുകയും മറ്റു മനുഷ്യരെ അസ്പൃശ്യരായി കാണുകയും ചെയ്യുന്ന സമൂഹത്തിൽ നിന്നും ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. കുഞ്ഞാലിക്കുട്ടി എന്ന പ്രതീകമാണ് അവരുടെ മനസ്സിൽ. മുസ്ലിമായ ഒരാളും ഒരു സ്ഥാനവും മന്ത്രിപദവും വഹിച്ചുകൂടാ എന്നുള്ളതാണ്. അത് അവരുടെ ലിഖിതമായ രേഖയാണ്. വിചാരധാര അതാണ് പഠിപ്പിക്കുന്നത്. അവർ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലാത്ത ഇന്ത്യയാണ്. ആ ഹിന്ദുത്വ രാജ്യത്തെ സ്വപ്നം കണ്ട് അതിലേക്കുള്ള പ്രയാണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് ഇസ്ലാമോഫോബിയ മറയായി സ്വീകരിക്കുന്നു എന്ന് മാത്രം. ഇത് തിരിച്ചറിയാതെ ഹിന്ദുത്വവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തുന്ന ക്രിസംഗികളും കമ്മ്യൂണിസ്റ്റുകളും നവനാസ്തികരും നിങ്ങൾ നിങ്ങളുടെ ശവക്കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നത് നിങ്ങൾക്കും കേരളത്തിനും ഗുണകരമായിരിക്കും. ഈ ചിന്താധാര 100 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അത് സ്വീകരിക്കാൻ മനുഷ്യരായ കേരളീയർക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ കേരളം ഹിന്ദുത്വവാദികളുടെ ശത്രുക്കളാണ് എന്ന കാര്യം കൈരടിയുടെ മക്കൾ തിരിച്ചറിയണം. സഹോദരന്മാരെ, വിവിധ സമുദായ നേതാക്കന്മാരെ, മത നേതാക്കന്മാരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ, മാധ്യമ പ്രവർത്തകരെ, നമ്മുടെ മരണത്തോടെ അവസാനിക്കേണ്ടതല്ല കേരളത്തിലെ സമാധാനം. അത് അടുത്ത തലമുറക്കും ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് ഈ കേരളത്തെ മലീമസമാക്കുന്ന ഇതുപോലത്തുള്ള പ്രഖ്യാപനങ്ങൾക്കെതിരെ നാം ജനാധിപത്യത്തിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് പ്രതികരിക്കേണ്ടതുണ്ട്. മൗനം പാലിക്കുന്നത് ആപത്താകുന്നു എന്ന് തിരിച്ചറിയുക. സർവശക്തനായ അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. ഇസ്ലാമോഫോബിയ കേരളത്തിൽ ശക്തിപ്പെടുമ്പോൾ ശ്രോതാക്കളുമായി സംവദിച്ചുകൊണ്ട് നാസർ സ്വലാഹിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
6: ഈ അടുത്ത ദിവസം വളരെ ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ മറ്റു വിസ്ഡം ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ധർമ്മ സമര സംഗമം എന്ന പ്രോഗ്രാം. അപ്പം അത് ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ധർമ്മസമര സംഗമം ചെർപ്പുളശ്ശേരിയിൽ അതിൻ്റെ തൊട്ടടുത്ത് മഞ്ചക്കല്ല് വെച്ച് നടക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടി, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ആ പ്രോഗ്രാം. കുട്ടികളെ അവരെ യഥാർത്ഥ വഴിയിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടിയിൽ കണ്ട ഒരു കാഴ്ച എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ആ കുട്ടിയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുട്ടിയാണ്. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ ചെർപ്പുളശ്ശേരിയിൽ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും അവൻ്റെ സാന്നിധ്യം പള്ളിയിൽ സജീവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോൾ ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം ഷെൽഫിലേക്ക് പോയി അതൊരു കെട്ടെടുത്ത് ആളുകൾക്കൊക്കെ കൊടുക്കുക.
7: പ്രഭാതത്തിലും
6: പ്രദോഷത്തിലും ചൊല്ലുന്ന പ്രാർത്ഥനകൾ. അപ്പൊ ഇവൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു കൺകുളിർമ. മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഏതൊരു വഴിയിലേക്കാണോ തിരിച്ചുവിടുന്നത് ആ വഴിയുടെ അങ്ങേയറ്റത്തെത്താൻ അവർ പരിശ്രമിക്കും. അവരെ ഒന്ന് ട്യൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പം ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ മഞ്ചക്കല്ലിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ അർഷദ ഹക്കമേത്താനൂരും ഉപാധ്യക്ഷൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഒക്കെ പങ്കെടുത്ത ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ ലിങ്ക്, പ്രോഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെ ആ സംഘാടകരെന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലാണല്ലോ. അപ്പം നമ്മളങ്ങനെ അവിടെ ഒരുക്കങ്ങളിലും മറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോകണം. എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ട്. വാടാ, നമുക്ക് അധികാരൽ മസാജല്ല, എന്നിട്ടും പോക്കറ്റ് കൈയിടുകയാണ്. അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ട് എൻ്റെ മോനെയും കൂട്ടിയിട്ട് അവനൊരു ഭാഗത്തേക്ക് പോവാണ്. എനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടിയെ ആലോചിച്ചിട്ട്. ആ കുട്ടിയുടെ ഉപ്പ ദുബായിലാണ്. കുറച്ച് ഇസ്ലാമികമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഉപ്പയുടെ മകനാണവൻ. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു നിലപാട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അപ്പം പള്ളിയിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല, പള്ളിക്ക് പുറത്തും ആ കുട്ടി അത് കയ്യിൽ വെക്കുകയും എന്നിട്ടൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ അവനെ കൊണ്ടുപോയി അത് ചെല്ലാം, നമുക്ക് കളിക്കാൻ വാടാ എന്നല്ല പറയുന്നത്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം, അല്ലെങ്കിൽ നമുക്കൊന്ന് കളിക്കാം എന്നല്ല അവൻ പറയുന്നത്, നമുക്ക് അസ്കാറുൽ മസാഅ് ചൊല്ലാം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ദീനീയപരമായി അവൻ നേടിയെടുത്ത ഒരു നിഷ്ഠയുടെ പ്രതിഫലനം അത് ഏറെ സന്തോഷിപ്പിച്ചു എന്ന ഒരു അനുഭവമാണ് ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ.
7: മഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു കൺകുളിർമയുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഗുറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വഅലാ തബിഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മ അമ്മാ ബഅദ്. ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരെ, നമ്മുടെ തുടർ വിഷയം ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പംക്തിയിൽ നബി കുടുംബവും സഹാബത്തും വിശിഷ്യ നാല് ഖുലഫാക്കൾ അവരുമായി അന്യോന്യം ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, നബി കുടുംബം എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളുടെ ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള വിഷയമാണ്. അതിൽ നമ്മൾ ആധുനിക ഷിയാ ലോകം അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അനിൽ ജമീഅ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹുമ എന്നിവരെ ശപിക്കുകയും അവരെ ശപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന വരെ വളരെ വലിയ പോരിശയോടുകൂടി നടത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. ആധുനികരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിൽക്കാലക്കാരായ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, ഖുലഫാക്കളുടെ വിഷയത്തിലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെയൊക്കെ വിഷയത്തിലും ഇതേ ഈ നിലപാടാണ് എങ്കിൽ, പൂർവ്വകാലത്തുള്ള പൂർവ്വകാലത്തുണ്ടായിരുന്ന ഇമാമുമാർ, ഷിയാക്കൾ തങ്ങളുടെ ഇമാമുമാരെന്ന് പറയുന്ന നേതാക്കന്മാർ, അവർ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരോട് വർത്തിച്ചിരുന്നത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് വർത്തിച്ചിരുന്നത്, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിച്ചു വരുന്നത്. അവസാന ദിവസം നമ്മുടെ പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എങ്ങനെ നബി കുടുംബത്തോട് വർത്തിച്ചു, നബി കുടുംബം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് എങ്ങനെ വർത്തിച്ചു, ആ വിഷയത്തിൽ ചില ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തുകൊണ്ട് ഇന്ന് ഷിയാലോകത്തെ അറിയപ്പെട്ട വാഗ്മികളും പേനയുന്തികളും ഏറെ മോശപ്പെടുത്തിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പരിചയപ്പെടുത്തുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇകഴ്ത്തി വളരെ മോശമായ രീതിയിൽ ഈ ഒരു ശബ്ദത്തിൽ ഒരിക്കലും പറയാൻ കഴിയാത്ത വിധം മോശപ്പെടുത്തിയിട്ടുള്ള അവതരണങ്ങൾ ഷിയാ പണ്ഡിതർ എന്ന് പറയുന്നവർ നമ്മുടെ ഉമ്മയായ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നിയായ സിദ്ദീഖ ബിന്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമ അവരെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ചില ചരിത്രങ്ങൾ, അതും ഉത്തമ നൂറ്റാണ്ടിൽ നിന്ന്, അതും നബി കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉമ്മ എത്ര മഹത്വമുള്ള മഹനീയതയുള്ള വ്യക്തിത്വമാണ് എന്ന് ബോധ്യപ്പെടാനും, ഷിയാലോകം എത്രമാത്രം അബദ്ധജടിലവും അപവാദകരവുമായ കാര്യമാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടാനും വേണ്ടിയാണിത്. ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദ് ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹുമയെ വിളിച്ചുകൊണ്ടൊരിക്കൽ പറഞ്ഞത്, ഷിയാക്കളുടെ കൃതികളിൽ നമുക്കിങ്ങനെ വായിക്കാം, ഇൽസം അലി ബിൻ അബി താലിബ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദിനോട് പറയാണ്, നീ അബു അലിയിനെ നീ വിടാതെ കൂടിക്കോ. ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഹഖ്ഖു മഅ അലി, സത്യം അലിയിനോടൊപ്പമാണ്, വ അലിയുൻ മഅൽ ഹഖ്, അലി സത്യത്തോടൊപ്പവുമാണ്, ലാ യഫ്തരിഖാനി ഹത്താ യരിദ അലിയൽ ഹൗദ്, അലിയും സത്യവും ഞാനുമായി ഹൗദിൻ കരയിൽ, മഹ്ഷറ മൻസബയിൽ ഹൗദിൻ കരയിൽ സന്ധിക്കുന്നത് വരെ അലിയും സത്യവും വേർപിരിയുകയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയിൻ്റെ വിഷയത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അലിയിനെ വിടാതെ കൂടിക്കോ എന്ന് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദ് ബിൻ അബീബക്കറിനോട് പറഞ്ഞതായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് ഷിയാക്കളുടെ ഗ്രന്ഥം വരെ ബിഹാറുൽ അൻവാറിൽ അബൂബക്കറുൽ മജ്ലിസി രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ വരെ ഇത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു നബി കുടുംബമല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയല്ലേ അവരെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇതേപോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളുടെ നീചകരങ്ങളാൽ വെട്ടേറ്റ് വധിക്കപ്പെട്ട സന്ദർഭത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താണ് ഖവാരിജുകളെക്കുറിച്ച് പറഞ്ഞത്, എന്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്? അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞത്, അതേപോലെ അദ്ദേഹത്തെ വധിച്ച ഖവാരിജിനെ കുറിച്ച് പറഞ്ഞത് നമുക്കിപ്രകാരം വായിക്കുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നഹും ഷിറാറു ഉമ്മത്തി യഖ്തുലുഹും ഖിയാറു ഉമ്മത്തി വമാ കാന ബൈനി വബൈനഹു ഇല്ലാ മാ യകൂനു ബൈനൽ മർഅത്തി വഅഹ്മാഇഹ. അല്ലാഹുവേ, അവർ ഈ സമുദായത്തിലെ ഏറ്റവും നീചന്മാരാണ് അരി ഖവാരിജുകൾ. അവർ ഈ ഉമ്മത്തിലെ ഉത്തമരാൽ യുദ്ധം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തല്ലോ, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും അലിയുടെയും ഇടയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട്, സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മുമ്പ് നമ്മുടെ ഈ ചുവരെഴുത്ത് എന്ന പരിപാടിയിൽ വിശദീകരിച്ചതാണ്. അതിനെക്കുറിച്ച് പറയുകയാണ്, ഒരു സ്ത്രീയും ഭർത്തൃ വീട്ടുകാരും തമ്മിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലുള്ള ഒരു വിഷയം മാത്രമാണ് ഞാനും അലിയും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖവാരിജുകളെ ഈ ഉമ്മത്തിലെ ഉത്തമൻ വധിക്കും അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ്. ആരാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലിയാണ്, ഉമ്മത്തിലെ ഉത്തമർ. ഇതാരാ പറയുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ ഉമ്മ ചോദിക്കപ്പെടുകയാണ്, എന്താ പ്രതികരണം? ദാക ഖൈറുൽ ബഷർ വലാ യശുക്കു ഫീഹി ഇല്ലാ കാഫിർ, അലി മനുഷ്യരിൽ ഉത്തമനാണ്, അലിയുടെ വിഷയത്തിൽ അവിശ്വാസിയല്ലാതെ സംശയിക്കുകയില്ല എന്നുള്ളതാണ്. ഖവാരിജുകൾ അലി റളിയല്ലാഹു തആലനെ കുറിച്ച് സന്ദേഹം പ്രകടിപ്പിക്കുകയും അലി റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ ഖവാരിജുകൾ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അലിയിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. അലിയിൻ്റെ വിഷയത്തിൽ, ദീനീ നിഷ്ഠയുടെ വിഷയത്തിൽ, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ, അലിയിൻ്റെ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ കാഫിറെ സംശയിക്കുള്ളൂ. ആർക്ക് പക്ഷം നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷം നിന്നാണ്. കാരണം ആ രീതിയിലായിരുന്നു അന്ന് നബി കുടുംബവും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. റസൂലുള്ളാഹി ഇവിടെ ജീവിച്ച നാളിൽ വിശുദ്ധ മദീനയിൽ നടന്ന ഒരു ചരിത്രം സുന്നികളുടെ അവലംബകൃതികളിലും ഷിയാലോകത്തിൻ്റെ അവലംബകൃതികളിലും രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതെന്താ? അലി റളിയല്ലാഹു തആലാനു ഒരിക്കൽ മാർക്കറ്റിൽ പോയി. എന്നിട്ട് അലി പറയാണ്, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് അല്പം മാംസം വാങ്ങി, അതേപോലെ അല്പം റൊട്ടി ചുടുവാനുള്ള പൊടിയും വാങ്ങി. ഓരോ ദിർഹം കൊടുത്താണ് ഇത് രണ്ടും വാങ്ങിയത്. എന്നിട്ട് ഫാത്തൈത്തു ബിഹിമ ഫാത്തിമ, വാങ്ങിയ മാംസവും വാങ്ങിയ പൊടിയുമായി ഞാൻ ഫാത്തിമയുടെ അടുക്കൽ വന്നു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റൊട്ടി ചുട്ടു, ഭക്ഷണം പാകം ചെയ്തു. അങ്ങനെ അവർ പറയാണ്, അള്ളാഹു എൻ്റെ ഉപ്പ വീട്ടിലുണ്ട്, വീട്ടിൽ ചെന്ന് നിങ്ങൾ ഉപ്പനെ വിളിച്ചാൽ ഈ ഭക്ഷണം കഴിക്കാൻ വരാൻ. അപ്പോൾ അലി റളിയല്ലാഹു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ റസൂലുള്ള ചെരിഞ്ഞു കിടക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ വിശന്ന് പൊരിഞ്ഞിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനൽ ജൂഇ വജീഅൻ, വിശപ്പിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലനെ പറയാണ്, യാ റസൂലുള്ളാ ഇന്ദനാ തആം, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളുടെ അടുക്കൽ വീട്ടിൽ ഭക്ഷണമുണ്ട്. അതായത് ഫാത്തിമയുടെയും അലിയുടെയും വീട് അവിടേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമയോട് പറയാണ്, ഇഗ്രിഫി ലി ആയിഷ ഫഖറഫത്, ആയിഷക്കും നിങ്ങൾ ഭക്ഷണം പാത്രത്തിൽ നിന്ന് കോരിയിട്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കോരിയിട്ട് നൽകി എന്നാണ്. ഇവിടെ എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞ്? അലി ഫാത്തിമ നബി കുടുംബമാണ്. ആ നബി കുടുംബമായ അവർക്ക് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള ബന്ധം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഉദാഹരണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി കുടുംബവും ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ബന്ധം അത് സുന്ദരമായിരുന്നു. നമ്മൾ മുമ്പത്തെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, ഷിയാലോകത്തുള്ള ഇമാമന്മാർ മൂസൽ കാദിം, അതേപോലെ അലിയുൽ ഹാദി തുടങ്ങി ഇമാമന്മാർ അവരുടെ മക്കൾക്ക് ആയിഷ റളിയല്ലാഹു ആയിഷ എന്ന് പെൺമക്കൾക്ക് പേരിട്ടത്. സ്വന്തം മക്കൾക്ക് ഇത്തരം പേരിടണമെങ്കിൽ ആ ഇമാമന്മാർക്ക് എത്രമാത്രം ഇമ്പമായ പേരായിരുന്നു ആയിഷ. അതുകൊണ്ടല്ലേ അവർ അത്തരം പേര് മക്കൾക്ക് വിളിച്ചത്. പിന്നെ എങ്ങനെയാണ് പിൽക്കാല ഷിയാലോകം നമ്മുടെ ഉമ്മയായ ആയിഷയെ അവരുടെ ശത്രുവായി കാണുക? ആയിഷ ഉമ്മയെ അവർ ശപിക്കുക, ആയിഷ ഉമ്മയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവർ പ്രതിപാദിക്കുക. ഇനി ഒരു പ്രധാന ചരിത്ര സംഭവം, അത് ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അതെന്താണ്? ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മൂത്ത പുത്രനാണ് ഹസൻ. ഹസൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നു, താൻ മരണപ്പെട്ടാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിൽ, ഹുജുറയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലായിട്ട് താൻ മറമാടപ്പെടണം എന്ന്. അത് ഹസൻ റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് സമ്മതിക്കുകയുണ്ടായി. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുമുണ്ട്. പിന്നെ അല്പം സ്ഥലം ഇനിയുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പൂതി അവർ മരണപ്പെട്ടാൽ അവിടെ മറമാടപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ തനിക്ക് സ്വാർത്ഥമാക്കി കരുതി വച്ചിരുന്നതായ ആ ഇടം, അതാണ് ആര് ചോദിക്കുന്നത്? ഹസൻ ഇബ്നു അലി ചോദിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നൽകാം എന്ന് ഹസന് വാക്ക് നൽകുകയാണ്. ഇമാം ഇബ്നുൽ അസീർ ഉസ്തുൽ ഖാബയിലും ഇമാം സുയൂത്തി താരിഖുൽ ഖുലഫായിലും മറ്റും നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം, അതിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു സഹോദരൻ ഹുസൈനോട് പറയാണ്. എന്താ പറയുന്നത്? ഖദ് കുൻതു തലബ്തു ഇലാ ആയിഷത ഇദാ മിത്തു അൻ തഅദന ലീ ഫഉദ്ഫൻ ഫി ബൈതിഹ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാൻ ആയിഷയോട്, ഞാൻ മരണപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവരുടെ വീട്ടിൽ, ആയിഷയുടെ വീട്ടിൽ മറമാടപ്പെടാൻ നിങ്ങൾ സമ്മതിക്കണം എന്ന് ഞാൻ ആയിഷയോട് ആവശ്യപ്പെട്ടിരുന്നു. ഫഖാലത്ത് നഅം, അപ്പൊ ആയിഷ പറഞ്ഞിട്ടുണ്ട്, അതെ ഹസൻ, നിങ്ങൾ മരണപ്പെട്ടാൽ എൻ്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിങ്ങളെ മറമാടാം. വ ഇന്നി ലാ അദ്രി ലഅല്ല ദാലിക കാന മിൻഹ ഹയാഅൻ. ആയിഷ ലജ്ജാവതി ആയതുകൊണ്ട് സമ്മതിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഹസൻ റളിയല്ലാഹു തആല അൻഹു സഹോദരൻ ഹുസൈനോട് പറയാണ്, ഫഇദ അന മിത്തു, ഞാൻ മരിച്ചാൽ, ഫത്ലുബ് ദാലിക ഇലൈഹ, ഇക്കാര്യം അഥവാ റസൂലുള്ളാഹിന്റെ ചാരത്ത് ഞാൻ മരപ്പെടണം എന്ന കാര്യം അവരോട് നിങ്ങൾ ആവശ്യപ്പെടണം. ഫഇൻ ത്വാബത് നഫ്സുഹ, അവർക്ക് മനപ്പൊരുത്തമാണ് എങ്കിൽ, ഫദ്ഫിൻ നീഫി ബൈതിഹ, ആയിഷയുടെ വീട്ടിൽ നിങ്ങൾ എന്നെ മറമാടണം. ആരാ പറയുന്നത്? ഹസൻ റളിയല്ലാഹു തആല അൻഹു. ആരോടാ പറയുന്നത്? ഹുസൈൻ റളിയല്ലാഹുവിനോട്, സഹോദരനോട്. എന്നിട്ട് ആയിഷമ്മയോട് അനുവാദം ചോദിക്കുക, എന്നിട്ട് സമ്മതിച്ചാൽ അവരെ അവിടെ മറമാട. എന്നിട്ട് ഹസൻ പറയാണ്, വമാ അദുന്നു ഇല്ലൽ ഖൗം സയംനഊനക ഇദാ അറാദത് ദാലിക്. ആയിഷ സമ്മതിച്ചാൽ തന്നെയും ആളുകൾ ഒരു വേള നിന്നെ തടഞ്ഞേക്കാം. ഹസൻ പറയാണ് ആരോട്? ഹുസൈനോട്. ആയിഷ റസൂലുള്ളാഹിന്റെ ചാരത്ത് അവരുടെ ഹുജറയിൽ, വീട്ടിൽ എന്നെ മറമാടണമെന്ന് സമ്മതിച്ചാൽ തന്നെ അമവികളുടെ കയ്യിലാണ് ഭരണം, ആളുകൾ ഒരു വേള നിന്നെ തടഞ്ഞേക്കും. ഫഇം ഫഅലു ഫലാ തുറാജിഉഹും ഫീ ദാലിക്. ആയിഷയുടെ വീട്ടിൽ മറമാടാൻ സമ്മതിക്കുകയില്ല എന്ന ആളുകൾ പറയുകയാണ് എങ്കിൽ പിന്നെ അവരോട് ആ വിഷയത്തിൽ വാക്കേറ്റതിരൊന്നും പോകണ്ട. വദ്ഫിന്നി ഫി ബഖീഉൽ ഗർഖദ്, ബഖീഉൽ ഗർഖദിൽ നിങ്ങൾ എന്നെ മറമാടിയാൽ മതി. ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനോട് പറയാണ്, ഫഇന്ന ഫീ മൻ ഫീഹി ഉസ്വ, കാരണം ബഖീഉൽ ഗർഖദിൽ തന്നെയും മാതൃകയുള്ള ആളുകളുണ്ട്. കാരണം എന്താ? ഹസൻ റളിയല്ലാഹുവിന്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല എവിടെ മറമാടപ്പെട്ടത്? ബഖീഉലാണ്, ബഖീഉൽ ഖബർസ്ഥാനിലാണ്. അപ്പോൾ ബഖീഉൽ മറമാടപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല, അവിടെ മറമാടിയാൽ മതി. അങ്ങനെ ഫലമ്മ മാതൽ ഹസൻ അതൽ ഹുസൈൻ, ആയിഷ, ഹസൻ റളിയല്ലാഹുവിന് മരിച്ചു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് ആയിഷയുടെ അടുക്കലേക്ക് വന്നു. ഫതലബ ദാലിക ഇലൈഹ, ഹുസൈൻ റളിയല്ലാഹുവിനു ആയിഷയോട് പറഞ്ഞു, ഹസൻ റളിയല്ലാഹുവിന് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അനുവാദം ഉണ്ടായാലും. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹുവിന് പറയണേ, നഅം വഖറാമ, നഅം വഖറാമ, ഹസനെ എൻ്റെ വീട്ടിൽ മറമാടിക്കോളൂ റസൂലുള്ളാഹിൻ്റെ ചാരത്ത്, ഞാനതൊരു ആദരവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫബല ഖദാലിക മർവാൻ, ഈ വിവരം മർവാനെത്തി. മർവാൻ ആരാ? അമവിയാണ്, ഭരണാധികാരിയാണ്. മർവാന്റെ അടുക്കലെത്തിയപ്പോൾ മർവാൻ പ്രതികരിച്ചത്, ഖദബ വഖദബത്, ആയിഷ പറഞ്ഞത് ശരിയല്ല, ഹസൻ പറഞ്ഞതും ശരിയല്ല, എന്നെ സമ്മതിക്കൂല എന്നർത്ഥത്തിൽ. വല്ലാഹി ലാ യുദ്ഫനു ഹുനാക അബദൻ, ഹസനെ ഒരിക്കലും ആയിഷയുടെ റൂമിൽ, വീട്ടിൽ മറമാടാൻ സമ്മതിക്കൂല. അവർ അതിന് ന്യായം പറഞ്ഞത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ അവിടെ മറമാടാൻ പറ്റിയില്ല, മക്ബറയിലല്ലേ മറമാടിയത്, അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ മറമാടിയത് ബക്കയിലാണ്, അവിടെ മറമാടാൻ പറ്റിയില്ല. ഇവിടെ അബൂബക്കറിനും ഉമറിനും ശേഷം വന്ന ഖലീഫയാണ് ഉസ്മാൻ, ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറയിൽ. അതുകൊണ്ട് തന്നെ ഹസനെ ആയിഷ റളിയല്ലാഹുവിനയുടെ ഹുജറയിൽ മറമാടാൻ സമ്മതിക്കുകയില്ല എന്ന് ആരാ പറഞ്ഞത്? മർവാനാണ് പറഞ്ഞത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല എന്നാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്, എൻ്റെ റൂമിൽ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് ഹസനെ മറമാടാൻ ഞാൻ സമ്മതിക്കും, നഅം വഖറാമ എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ പ്രതികരിക്കേണ്ടത്. സഹോദരന്മാർ, ഈ ചരിത്രം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന് നബി കുടുംബവുമായി വർത്തിച്ചത്, അവരന്യോന്യം ഉണ്ടായിരുന്ന ആ ബന്ധം എത്രമാത്രം ആയിഷ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ഒടുങ്ങാത്തൊരു പൂതിയായിരുന്നു അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹുജറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് അവർ മറമാടപ്പെടണമെന്നുള്ളത്. പക്ഷെ ആ സ്ഥലം പോലും ഹസർ റളിയല്ലാഹു തആലാനുവിന് സമ്മതിക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആലാൻഹ. ഇത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇമാം തബരിയുടെ താരീഖു തബരി, താരീഖുൽ ഉമ്മി വൽ മുലൂഖ്, അല്ലെങ്കിൽ താരീഖുൽ മുലൂഖി വൽ ഉമം എന്ന് പറയുന്ന ഇമാം തബരിയുടെ താരീഖ്, ആ താരീഖിൽ അതിന് ഒരു പേർഷ്യൻ തർജ്ജുമ ഉണ്ട്. പേർഷ്യൻ തർജ്ജുമ അറബിയിലാണ് താരീഖു തബരി, അതിനെ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, പേർഷ്യൻ ഭാഷയിലും തർജ്ജമുണ്ട്. ആ പേർഷ്യൻ ഭാഷയിൽ ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ച് ഷിയാ ലോകം ഒരു വ്യാജം കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. അതെന്താ?

പറഞ്ഞ കുറെ യാഥാർത്ഥ്യങ്ങൾ തമസ്കരിച്ചുമാണ് പേർഷ്യൻ പരിഭാഷ താരീഖു തബരിക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ പേർഷ്യൻ ഭാഷയാണ് ഷിയാക്കളുടെ പ്രധാന ഭാഷ. ഈ പരിഭാഷകളും ഇതുപോലുള്ള കൃതികളും വായിച്ചിട്ടാണ് പിൽക്കാല ഷിയാലോകം. അതുകൊണ്ട് തന്നെ അവർ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലനെ ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. താരീഖു തബരി അറബി ഭാഷയിലാണ്. അറബി മൂലകൃതിയിലില്ലാത്ത റിപ്പോർട്ടാണ് ആയിഷ റളിയല്ലാഹു തആലന ഹസൻ്റെ ജനാസയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് എന്ന് വായിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ ചരിത്രത്തിൽ ഈ വിഭാഗം ആളുകൾ ചെയ്തതായ ക്രൂരതകൾ. ഏതായാലും നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയുടെ വ്യക്തിത്വം, അവർ നബി കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയത് എപ്രകാരം, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. ഒരു ചരിത്ര സംഭവം കൂടി ഉണർത്തി ആ വിഷയം ഞാനിവിടെ അവസാനിക്കണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആലഹ വഫാത്തായ ദിവസം, മരണപ്പെട്ട ദിവസം, അവർ തൻ്റെ മരണശയ്യയിൽ കിടക്കുകയാണ്. ഈ സമയം ആയിഷ റളിയല്ലാഹു തആലഹയുടെ മൗല അതക്കുവാൻ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം അഹ്മദും ഇബ്നു ഹിബ്ബാനും മറ്റൊക്കെ നിവേദനം ചെയ്ത സംഭവം. എന്താ സംഭവം? ദക്കുവാൻ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കടന്നു വന്നു. എന്തിന്? ആയിഷ റളിയല്ലാഹു തആലയെ സന്ദർശിക്കാൻ. ആയിഷ റളിയല്ലാഹുവിനെ രോഗിയായിട്ട് കിടക്കുകയാണ്, മരണശയ്യയിലാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നു ആയിഷ റളിയല്ലാഹുവിനെ. ആരാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്? നബി കുടുംബമാണ്. നബി കുടുംബമാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹമാണ് ആയിഷ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നപ്പോൾ ദക്കുവാൻ പറയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹുവിനെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നിങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലഹ പറഞ്ഞു, ഇബ്നു അബ്ബാസിനെ വിട്ടേക്കൂ, ഇബ്നു അബ്ബാസ് എന്നെ പുകഴ്ത്തി പറയുമെന്ന് ഞാൻ ഭയക്കുന്നു. അഖാഫു അൻ യുസക്കിയനി, എന്നെ പ്രശംസിച്ച് പറയുമെന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് വരേണ്ടതില്ല. ദേഷ്യം കൊണ്ടല്ല, പിന്നെയോ ആ മരണസമയത്ത് ആയിഷ റളിയല്ലാഹു തആലയുടെ മേന്മകളും മഹത്വങ്ങളും ഗുണഗണങ്ങളും എണ്ണി പ്രശംസിച്ച് പറയുമോ ഇബ്നു അബ്ബാസ് എന്ന് ഞാൻ ഭയക്കുന്നു, അതുകൊണ്ട് വേണ്ട എന്നാണ് ആര് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു തആലയുടെ സഹോദരപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പൂർണ്ണ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ല ഉണ്ട്. അബ്ദുല്ല എന്ത് ചെയ്ത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കിടന്ന് പറഞ്ഞു, യാ ഉമ്മത്ത, ഉമ്മ, ഇബ്നു അമ്മി റസൂലില്ലാഹ് വമിൻ വുജൂഹിൽ മുസ്ലിമീൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യ പുത്രനാണ്, മുസ്ലിമീങ്ങളിൽ പ്രമുഖനാണ്. ജാ അലി യുസല്ലിമ അലൈക്കി വയുവദ്യയാക്കി, നിങ്ങളോട് സലാം പറയാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് പെർമിഷൻ കൊടുക്കുകയും അനുവാദം കൊടുക്കുകയും എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ പറഞ്ഞു. അപ്പോൾ ആയിഷമ്മ ഇദല്ലഹു ഇൻഷീ എങ്കിൽ അനുവാദം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫദ്ഖൽതുഹു, അബ്ദുള്ള പറയാണ്, ഇബ്നു അബ്ബാസിനെ ആയിഷ റളിയല്ലാഹു രോഗിയായി കിടക്കുന്നിടത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. ഫലമ്മ ജലസ്, ഇബ്നു അബ്ബാസ് ഇരുന്നു. എന്നിട്ട് ഖാൽ, ഇബ്നു അബ്ബാസ് ചോദിച്ചു, കൈഫ തജിദീനക്കി, ഉമ്മ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ആയിഷ പ്രതികരിച്ചു, ബിഖൈരിൻ ഇനി തഖൈതു, ഞാൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണ് എങ്കിൽ ഞാൻ ഖൈറിലാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ്, ഫ അൻതി ബിഖൈരിൻ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ ഖൈറിൽ തന്നെയാണ്. സൗജത്തു റസൂലില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയാണ്. വലം യങ്കിഹ് ബിക്രൻ ഗൈറക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെയല്ലാതെ മറ്റൊരു കന്യകയെ കല്യാണം കഴിച്ചിട്ടില്ല. തഖ്ദമീൻ അലാ ഫറത്തി സിദ്ഖിൻ അലാ റസൂലില്ലാഹ് വഅലാ അബീബക്കർ, നിങ്ങൾ മരണം വരിച്ച് കടന്നു പോകുന്നത് ആരുടെ അടുക്കലേക്കാണ്?
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു

0: മാത്രങ്ങളുടെ അടുക്കലേക്കാണ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. മാ ബൈനകി വ ബൈന അൻ തൽഖൈ അൽ അഹിബ്ബ ഇല്ലാ അൻ യുഫാരിഖ അർറൂഹുൽ ജസദ്. നിങ്ങളുടെ ശരീരത്തോട് ആത്മാവ് വേർപിരിയേണ്ട താമസം നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഇഷ്ടഭാചനങ്ങളെയാണ്. ആരാ ഇഷ്ടഭാചനങ്ങൾ? അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു തആലനു. ഇതാണ്. അപ്പോ നിങ്ങൾ മരിച്ചാൽ റസൂലുള്ളാഹിനെ കാണാനാണ് പോണത്, കണ്ടുമുട്ടാണ്, അബൂബക്കർ അള്ളാഹിനെ കണ്ടുമുട്ടാണ്. വീണ്ടും ഇബിൻ അബ്ബാസ് പറയാണ്, കുൻതി അഹബ്ബ അസ്വാജി റസൂലില്ലാ ഇലൈ, ഉമ്മ ആയിഷ, നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇണയാണ്. വലം യകുരു യുഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തയ്യിബൻ, വിശിഷ്ടമായതിനെ മാത്രമേ അള്ളാഹിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നിങ്ങളെയാണ് റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഇഷ്ടഭാചനാണ്, നിങ്ങൾ വിശിഷ്ടയാണ്. ഇതാണ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിന് ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹുവിനോട് പറയുന്നത്. മാത്രമല്ല ഇബിൻ അബ്ബാസ് പറയാണ്, വസഖതത് ഖിലാദതുകി ബിൽ അബ്വാ, അബ്വാ എന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ മാല വീണുപോയി. ഫഹ്തബസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മൻസിൽ വന്നാസു മഅഹു ഫിബ്തിഗാഇഹ, നിങ്ങളുടെ മാല അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തങ്ങി, ജനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങി. ഹത്ത അസ്ബഹൽ ഖൗമു അലാ ഗൈരി മാഇൻ, നേരം പുലർന്നപ്പോൾ ആളുകൾ മരുഭൂമിയിലാണ്, വെള്ളമല്ല. ഫഅൻസലല്ലാഹ്, ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫതയമ്മമു സഈദൻ തയ്യിബൻ, തയമ്മം ചെയ്യാനുള്ള ആഹ്വാനവുമായിട്ട് ആയത്തിറക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ നടന്നൊരു സംഭവമാണ്. വെള്ളമില്ലാഞ്ഞാൽ എങ്ങനെ ശുദ്ധി വരുത്തണം, തയമ്മം ചെയ്ത് ശുദ്ധി വരുത്തണം, ആ വിഷയത്തിൽ ആയത്തിറങ്ങുന്നതിനുള്ള കാരണം ആയിഷ റളിയല്ലാഹു തആലയാണ്. എന്താ കാര്യം? ആയിഷ റളിയല്ലാഹു തആലയുടെ മാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ യാത്രയിൽ, സഹാബത്തിനോടുള്ള യാത്രയിൽ ആയിഷയുടെ റളിയല്ലാഹുവിന്റെ മാല വീണുപോയി. ആ മാല തെരഞ്ഞ് തെരഞ്ഞ് നേരം പുലർന്നു, സുബഹി നിസ്കാര സമയമായി, വെള്ളമല്ല മരുഭൂമിയിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളം കിട്ടിയിട്ടില്ല അന്വേഷിച്ചിട്ടുമെങ്കിൽ എങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണം എന്നുള്ള ആയത്തുണ്ടല്ലോ, ഫതയമ്മമു സഈദൻ തയ്യിബ, അത് അവതരിപ്പിച്ചു. ഇബ്നു അബ്ബാസ് പറയാണ്, ഫകാന ദാലിക ബിസബബിക്കി വ ബറകതിക്കി മാ അൻസലല്ലാഹു ലിഹാദിഹിൽ ഉമ്മത്തി മിനർ റുഖ്സ, നിങ്ങൾ കാരണത്താൽ, നിങ്ങളുടെ ബർക്കത്ത് കാരണത്താൽ അള്ളാഹു ഈ ഉമ്മത്തിന് അനുവദിച്ച ഇളവ്, അതായിരുന്നു ഈ ആയത്തിൻ്റെ അവതരണം. ഇത് ആയിഷ റളിയല്ലാഹു തആലയുടെ ഗുണഗണങ്ങളും മഹത്വങ്ങളും ഇബ്നു അബ്ബാസ് അവിടെ വെച്ച് എണ്ണാണ്. മാത്രമല്ല വ അൻസലല്ലാഹു ബറാഅതിക്കി മിൻ ഫൗഖി സബഈ സമാവാത്ത്, ഏഴ് ആകാശങ്ങൾക്ക് ഉപരിയിൽ വെച്ച് നിങ്ങൾ നിരപരാധിയാണ് എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. അതെന്താ? ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്ലമിയെക്കുറിച്ചും യഹൂദന്മാരും കപടവിശ്വാസികളും അപവാദ പ്രചരണം നടത്തി. ആ അപവാദ പ്രചരണത്തിൽ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല, വീഴ്ച ചെയ്തിട്ടില്ല, സഫ്വാൻ ഇബ്നു മുഅത്തൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം, നിരപരാധിത്വം, ആ വിഷയത്തിൽ ആയത്തിറക്കിയതാര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനു അനുസ്മരിക്കുന്നത്. ഹത്ത ജാഅ ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ നിരപരാധിയാണെന്ന വിഷയത്തിൽ വഹി ഇറക്കി. ഫലൈസ മസ്ജിദു മിൻ മസാജിദിൽ മുസ്ലിമീൻ ഇല്ലാ യുത്ല ഫീഹി ഉദ്റുക് ആനാ അല്ലൈലി വ ആനാ അന്നഹർ, മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ഒരു പള്ളിയുമില്ല നിങ്ങളുടെ നിരപരാധിത്വം രാവിൻ്റെ മറവിലും പകലിൻ്റെ നിറവിലും പാരായണം ചെയ്യാതെ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറ് ഓതുമ്പോൾ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തു മിൻകും എന്ന് തുടങ്ങിയിട്ടുള്ള സൂറത്തു നൂറിലെ ആയത്തുകളുണ്ടല്ലോ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആയത്തുകളാണ്. ഇബ്നു അബ്ബാസ് അവർ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവരോട് പറയാണ്, മുസ്ലിമീങ്ങളുടെ ഒരു പള്ളിയില്ല രാവിലും പകലിലും നിങ്ങൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം പാരായണം ചെയ്യാതെ. അപ്പം എത്ര വലിയ മഹത്വമാണത്! അതാണ് ഇബ്നു അബ്ബാസ് അവരോട് പറയുന്നത്. ഫവല്ലാഹ്, ഇബ്നു അബ്ബാസ് പറയാണ്, അള്ളാഹുവാണ് സത്യം, ഇന്നകില മുബാറക, ഉമ്മ ആയിഷ നിങ്ങൾ അനുഗ്രഹീതയാണ്, നിങ്ങൾ അനുഗ്രഹീതയാണ്. ഇത്രയൊക്കെ തൻ്റെ ഗുണഗണങ്ങളും മഹത്വങ്ങളും അവിടെ ഇബ്നു അബ്ബാസ് എണ്ണിയപ്പോൾ ആയിഷമ്മ പറയാണ്, ദഅനീ മിൻ തസ്കിയതിക തസ്കിയതിക ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് നിങ്ങളുടെ പ്രശംസ അതിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയാലും മതി. ഫവല്ലദീ നഫ്സീ ബിയദിഹ്, അള്ളാഹുവാണെ സത്യം, ലവദിത്തു അന്നി കുന്തു നസിയം മൻസിയ, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ പറ്റ വിസ്മരിക്കപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അത് ആയിഷ ഉമ്മയുടെ ആ വിനയാണ്. ഇത്രയൊക്കെ തൻ്റെ മഹത്വങ്ങളും ഗുണഗണങ്ങളും കേട്ടിട്ടും നിഗളിക്കാതെ, ഞാനെന്ന ഭാവം കാണിക്കാതെ അവർ വിനയപ്പെട്ട് പരലോകത്തേക്ക് യാത്ര പോയ, മരണം വരിച്ച ചരിത്രമാണ് ഇവിടെ നമ്മൾ സഹോദരന്മാരെ വായിക്കുന്നത്. പക്ഷേ ഞാൻ എന്തിനാണ് ഈ ഒരു വലിയ ചരിത്രം ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന നബി കുടുംബത്തിലെ പ്രമുഖൻ, തുർജുമാനുൽ ഖുർആൻ, ഖുർആന്റെ പരിഭാഷകൻ, ഹിബ്രു ഹാദിഹിൽ ഉമ്മ അല്ലെങ്കിൽ ഹബ്രു ഹാദിഹിൽ ഉമ്മ എന്ന ഖ്യാതിയുള്ള ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്ന് ഖ്യാതിയുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നബി കുടുംബത്തിലെ മെമ്പറാണെന്നുള്ളതിലൊരു സംശയമല്ല. കാരണം ആരാ നബി കുടുംബം? നബി കുടുംബം ആലുൽ അബ്ബാസ്, അബ്ബാസിൻ്റെ കുടുംബമാണ്. ആലു ജാഫർ, ജാഫറിൻ്റെ കുടുംബമാണ്. ആലുൽ ഹാരിസ്, ഹാരിസിൻ്റെ കുടുംബമാണ്. ഇങ്ങനെ ബനു ഹാഷിമിൽ, ബനുൽ മുത്തലിബിൽ വിശ്വാസികളൊക്കെ ഈ നബി കുടുംബമാണ്. ബനു ഹാഷിമിൽ അബ്ബാസിൻ്റെ കുടുംബം നബി കുടുംബത്തിൽ പ്രമുഖരാണ്. അതിൽ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന മഹാൻ, ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്തായത് എന്നാ വഫാത്തായത്, ഹിജ്റയുടെ 58-ൽ, ഹിജ്റയുടെ 58-ൽ അന്നാളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക്, അവരുടെ ഹുജ്റയിലേക്ക് ചെന്ന് മരണക്കിടക്കയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ കിടക്കുമ്പോൾ, മരണത്തോടവർ അടുക്കുമ്പോൾ, സക്രാത്തിനോടവർ അടുക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ നബി കുടുംബം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അവരുടെ മരണനാൾ വരേക്കും എത്ര അടുത്തവരായിരുന്നു, അവരോട് എത്ര ഗുണകാംക്ഷയുള്ളവരായിരുന്നു, അവർക്കുള്ള അവകാശങ്ങൾ സമ്മതിക്കുന്നവരായിരുന്നു. ഈ ഒരു വിഷയം വിശിഷ്യ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രങ്ങളെ ഇവിടെ സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ച് ഷിയാലോകം പുച്ഛമായി, പരിഹാസപൂർവം, വഷളമായി സംസാരിക്കുന്നുവെങ്കിൽ അവരുടെ, അവർ ഏതൊരു പൂർവികരിലേക്ക് തങ്ങളെ ചേർക്കുന്നുവോ ആ പൂർവികർ, നബി കുടുംബത്തിലെ മെമ്പർമാരും ഈ ഷിയാലോകവും തമ്മിൽ അന്യോന്യം, യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്ത് എന്നൊരു വിഷയത്തിൽ ഇത്തരം വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം സത്യം ഏറെ തമസ്കരിക്കപ്പെടുകയും വ്യാജന്മാർ രംഗം കൈയാളുകയും ചെയ്ത് വ്യാജ പ്രചരണങ്ങൾക്ക് വലിയ സ്വാധീനവും വലിയ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക്, യഥാർത്ഥ വിജ്ഞാന സ്രോതസ്സുകളിലേക്ക് മടങ്ങിച്ചെന്ന് ഇത്തരം ചരിത്ര സംഭവങ്ങളെ മുഖവിലക്കെടുത്ത് പഠനവിധേയമാക്കൽ അനിവാര്യമാണ്. നമ്മളുടെ നേതാക്കന്മാർ, പ്രാമാണികരായ നമ്മുടെ മുൻഗാമികൾ, സച്ചരിതരായ നമ്മളുടെ സലഫുകൾ, അവരുടെ വ്യക്തിത്വവും ജീവിതവും അത് യഥാവിധം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുവാനും അവിധം നമ്മുടെ ആദർശം നമ്മൾ സംരക്ഷിക്കുവാനും. ഇൻഷാ അല്ലാ, ചുവരെഴുത്തെന്ന ഈ തുടർപംക്തിയിൽ ഇനിയും നമുക്ക് ചില വിഷയങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ഇപ്രകാരം തുടർന്നു വരുന്ന പരിപാടികൾ ഇൻഷാ അല്ലാ അതിൽ നമുക്ക് വിഷയങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ തൗഫീക്കേക്ക് നമ്മളെയെല്ലാം അല്ലാഹു തുണക്കുമാറാവട്ടെ. നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നിവരോടൊപ്പം, മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരിടം കാണാൻ അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
1: വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ജസാകുമുല്ലാഹ് ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലും

0: പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹുവിനെ അറിയുക. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ ആദം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പലപ്പോഴേ കൊണ്ടും ഇസ്ലാമിനെ മനസ്സിലാക്കാത്തയുള്ള പല ഫെമിനിസ്റ്റ് വാദികളും ഒക്കെ പറയുന്നൊരു കാര്യം, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് തട്ടം ഇടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു നിയമങ്ങളെ എടുത്തുകൊണ്ട് ഇസ്ലാമിന് അതിന് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പറയുന്ന ആളുകളുടെ ഒരു അറിവിനെ കുറിച്ചിട്ട്, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവിനെ പരിശോധിച്ച് നോക്കുമ്പോൾ, അവർക്ക് അള്ളാഹു എന്നൊരു എക്സിസ്റ്റൻസിനെ ബോധ്യപ്പെടാതിരിക്കുകയും അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് അറിയാതിരിക്കുകയും ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് അവർ വായിക്കുന്നതും വായിച്ചതിനെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നേരത്തെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒന്നാമതായി കൊണ്ട് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടതും പരിചയപ്പെടുത്തേണ്ടതും എന്താണ് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് തട്ടം ശരിയാക്കുവാനും വസ്ത്രം നന്നാക്കുവാനും വേണ്ടി മാത്രമാണോ ഇങ്ങനെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എങ്കിൽ അതാരാണ്, ആ അള്ളാഹു ആരാണെന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ശൃംഖലകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും, ആ പ്രബോധനത്തെ ജനങ്ങളിലേക്ക് പ്രതിഫലിച്ചത് എങ്ങനെയാണുള്ളതും, അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി കൊണ്ട് അതൊക്കെ അവതരിപ്പിച്ചത് എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പഠിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ജാഫർ ബിനു അബി ത്വാലിബ് അടക്കമുള്ളൊരു സംഘം നജ്ജാശി രാജാവിൻ്റെ അടുത്തേക്ക് അഭയത്തിന് വേണ്ടി പോയൊരു സന്ദർഭം നമ്മളെല്ലാവരും മദ്രസകളിൽ പഠിച്ചൊരു കാര്യമാണ്. അഥവാ പ്രവാചക പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അമ്രു പ്രനാസും അബ്ദുല്ലാഹി ബിൻ റബിയും അടങ്ങുന്ന ദൗത്യ സംഘം നജ്ജാശി ചക്രവർത്തിയെ സമീപിച്ചു. എത്യോപ്യയിലേക്ക് ഒളിച്ചോടി വന്ന മുസ്ലിം അഭയാർത്ഥികൾക്കെതിരെ നജ്ജാശിയെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞു, അല്ലയോ പ്രഭോ, ഞങ്ങളുടെ കൂട്ടത്തിലെ ചില വിഡ്ഢിക്കുട്ടികൾ താങ്കളുടെ നാട്ടിലേക്ക് മതം മാറി വന്നിട്ടുണ്ട്. അവരുടെ ജനതയെ വിടുകയും ചെയ്തു. താങ്കളുടെ മതത്തിലേക്ക് അവർ ചേർന്നതുമില്ല. ആ പുത്തൻ മതവുമായാണ് ഇവർ വന്നിരിക്കുന്നത്. താങ്കൾക്കോ ഞങ്ങൾക്കോ ഇത് പരിചയമില്ല. അഭയാർത്ഥികളോട് നജ്ജാശി തിരിച്ചന്വേഷിച്ചു, ഈ മതം ഏതാണ്? നിങ്ങൾ നാട്ടുകാരെ വിടുങ്ങിയിരിക്കുന്നു. എൻ്റെ മതത്തിലോ വേറെ ഏതെങ്കിലും ഒരു ജനതയുടെ മതത്തിലേക്കോ ചേർന്നിട്ടുമില്ല. അതിന് മറുപടിയായി കൊണ്ട് ജഅഫർ ബിൻ അബി ത്വാലിബ് പറയുന്നൊരു മറുപടിയുണ്ട്, അല്ലയോ രാജാവേ, ഞങ്ങൾ അറിവില്ലാത്തൊരു ജനതയായിരുന്നു. ബിംബങ്ങളെ പൂജിക്കും, ശവം തിന്നും, വൃത്തികേടുകൾ ചെയ്യും, രക്തബന്ധങ്ങൾ മുറിക്കും, അയൽക്കാരോട് മോശമായി പെരുമാറും, ശക്തൻ ദുർബലനെ ചൂഷണം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ദൈവം ഞങ്ങൾക്കൊരു പ്രവാചകനെ അയച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും സത്യസന്ധതയും മാന്യതയും വിശ്വസ്തതയും ഞങ്ങൾ നേരിട്ടറിയും. അദ്ദേഹം ഞങ്ങളെ ദൈവാരാധനയിലേക്ക് ക്ഷണിച്ചു. ഞങ്ങളും പിതാക്കളും ആരാധിച്ചിരുന്ന ബിംബങ്ങളെയും മറ്റും വെടിയാൻ അദ്ദേഹം ഉപദേശിച്ചു. സത്യം പറയണം, വിശ്വസ്തത പാലിക്കണം, രക്തബന്ധങ്ങൾ കൂട്ടിയിണക്കണം, അയൽക്കാരോട് നല്ല നിലയിൽ വർത്തിക്കണം, നിഷിദ്ധങ്ങൾ ചെയ്യരുത്, രക്തം ചിന്തരുത് എന്നൊക്കെ അദ്ദേഹം കൽപ്പിച്ചു. മ്ലേച്ഛത, നുണ, അനാഥയുടെ മുതൽ ഭക്ഷിക്കുക, പതിവ്രതയെ പറ്റിയുള്ള ചൂഷണം ഇവയെല്ലാം നിരോധിച്ചു. അള്ളാഹുവെ മാത്രം മറ്റാരെയും പങ്കുചേർക്കാതെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ ജഅഫർ ബി താലിബ് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു. അങ്ങനെ വിഗ്രഹാരാധന, എല്ലാ വൃത്തികേടുകളിലും ഞങ്ങൾ മാറുന്നതാണ്. ഇവിടെ ഒന്നാമതായി കൊണ്ട് ജഅഫർ ബി താലിബ് പറയുന്നുണ്ട്, പ്രവാചകൻ അദ്ദേഹം നമ്മളോട് പഠിപ്പിച്ചത് ഏകദൈവാരാധനയിലേക്കാണ് അദ്ദേഹം ആദ്യം ക്ഷണിച്ചത് എന്നുള്ളതും, അള്ളാഹുവിനെ കുറിച്ചിട്ടാണ് ആദ്യം പഠിപ്പിച്ചതെന്നുള്ളതാണ്. ഇതാണ് ശരിക്കും ഒരു ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാത്ത നമ്മൾ ഒരു വ്യക്തിയോട് നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ പരലോകത്ത് നിങ്ങളൊരു തെറ്റ് ചെയ്താൽ പരലോകത്ത് ശിക്ഷിക്കപ്പെടും എന്നുള്ളത് പറയുമ്പോൾ, ഈ പരലോകം എന്നുള്ളൊരു ഒരു വസ്തുത, പരലോകം എന്നുള്ളൊരു സിദ്ധാന്തം, അത് സത്യമാണോ ശരിയാണോ അയാൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇതാണ് അള്ളാഹു കൽപ്പിച്ചതെന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടാതെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിക്കുന്നതിലൂടെ എന്ത് യുക്തിയാണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് പല ഇസ്ലാം വിമർശകരുടെയും അടിസ്ഥാനപരമായ കൊണ്ടുള്ള വിഷയം തരണം. അവർ അള്ളാഹുവിനെയോ ഇസ്ലാമിൻ്റെ പ്രഥമമായ കാര്യങ്ങളെയോ അവർ തിരിച്ചറിയാതെ ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങളെ പെരിഫറലായി കൊണ്ടെടുത്തുകൊണ്ട് അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പരലോക സിദ്ധാന്തത്തെയും പല കാര്യങ്ങളെയൊക്കെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു മുസ്ലിമിൻ്റെ വസ്ത്രധാരണം, താടിയൊക്കെ പറയുമ്പോൾ താടി അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചതാണെന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കുന്നു. അത് കൽപ്പിച്ച അള്ളാഹുവിനെ കുറിച്ചിട്ട് ബോധ്യപ്പെടാത്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അതിനെ കളിയാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ ഒന്നാമതായി കൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അത് ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വരുന്ന ഉപദേശങ്ങളെല്ലാം ഇത് അള്ളാഹു പറഞ്ഞതാണല്ലോ, ആ എനിക്ക് ബോധ്യപ്പെട്ട അള്ളാഹു പറഞ്ഞതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവന് ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം വരും എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഒരു ശരിക്കും ഒരു ഓർഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് രാജാക്കന്മാരെ, പല രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അത്തരം കത്തിടപാടുകൾ നടത്തിയപ്പോഴെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഥമ പ്രാധാന്യം നൽകിയത് ഏകദൈവാരാധനയെ പറ്റിയാണ്. റോമ ചക്രവർത്തിയായ ഹിറാക്ലേസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഏതൊരു കത്തുണ്ട്. അത് ആരംഭിക്കുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്, അഥവാ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ആ കത്തിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്നത് തന്നെ ദൈവദാസനും ദൂതനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിലെ രാജാവ് ഹിർക്കലിന് എഴുതുന്നത്, സന്മാർഗം പിൻപറ്റിയവന് ശാന്തി, താങ്കൾ ഇസ്ലാമിക സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നു, മുസ്ലിമാവുക, രക്ഷപ്പെടാം, അള്ളാഹു താങ്കൾക്ക് രണ്ടു പ്രാവശ്യം പ്രതിഫലം തരും, താങ്കൾ പിന്തിരിഞ്ഞാൽ താങ്കൾക്ക് ആ കർഷകരുടെ കുറ്റം കൂടിയുണ്ടാകും, വേദക്കാരെ നമുക്കും നിങ്ങൾക്കുമിടയിൽ സമമായൊരു വചനത്തിലേക്ക് നിങ്ങൾ വരൂ, നമ്മൾ അള്ളാഹുവല്ലാതെ ആരാധിക്കാതിരിക്കുക, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, നമ്മൾ ചിലർ ചിലരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കാതിരിക്കുക. അഥവാ റോമിലെ ഹിർക്കൽ ചക്രവർത്തിക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്തിടപാടുകളിൽ കൊണ്ട് അവിടെ ഒരു രാജാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കാൾ ഉപരി മറ്റുള്ള സാമൂഹികപരമായ കാര്യങ്ങളെ ഇസ്ലാം എങ്ങനെ ഒരു എന്തൊക്കെ പറയുന്നു, ആ വിഷയത്തിൽ എന്തൊക്കെ പറയുന്നു, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആദ്യമായി കൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും അള്ളാഹുവിനെ കുറിച്ചിട്ട് ആണ് അവിടെ പ്രബോധനം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറയപ്പെടുന്ന പല ഉപദേശങ്ങൾ അതേപടി ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം അവരിലേക്ക് കടന്നു വരും എന്നുള്ളത്. അപ്പം അടിസ്ഥാനപരമായി കൊണ്ട് ഇസ്ലാമിൻ്റെ ക്യാപിറ്റൽ കൾച്ചർ എന്ന അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിനെ തിരിച്ചറിയുക, അള്ളാഹുവിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് ഉൾക്കൊണ്ടൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ എന്ത് പറഞ്ഞാലും ഹദീസിൽ എന്ത് ശരിയായി എന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ളൊരു മനോഭാവം അവർക്കുണ്ടാവുകയും അതിനെ വിമർശിക്കാനുള്ളൊരു ത്വര ഒരിക്കലും അവർക്ക് ഉണ്ടാവുകയും ഇല്ല എന്നുള്ളത്. ഇത് തിരിച്ചറിയാത്ത, ഇങ്ങനെ അള്ളാഹുവിനെ ബോധ്യപ്പെടാതെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കൾച്ചറൽ ക്യാപിറ്റലിനെ ഉൾക്കൊള്ളാത്ത ആളുകളെ സംബന്ധിച്ചാണ് അവർ ഇസ്ലാമിൻ്റെ മറ്റ് ഫിഖീ കാര്യങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതെല്ലാം യുക്തിവിരുദ്ധമാണ്, ഇതെങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ള ചിന്ത അവരിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പ്രബോധനം ചെയ്യുമ്പോൾ പ്രബോധനത്തിന് ഒന്നാമത് പരിഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഇത്തരം ആശയങ്ങളെയും പ്രവാചകനെയും പരലോകത്തെയും പരിചയപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാമിലെ യുണിക്നെസ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാന വതആല ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, അള്ളാഹുവിനെ അറിയുക. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഹൽ ആദം.
4: ഈ കുറെ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ, ഒന്നിനും നേരല്ല, ഒരു മര്യാദക്ക് നിസ്കരിച്ചാൽ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം അത് നിസ്കരിച്ചുമ്പോത്തിന് കാണാ ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടുംപൊടി നിസ്കാരപ്പായി ഒന്നായിട്ടിടുക, ഇവിടെ ആലോചിക്കുന്നിട്ട് മാന്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക, എന്നിട്ട് അതിനെ പുടിച്ചൊന്ന് റെഡിയാക്കുമ്പോത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരിപ്പൊടി കുളിച്ച് കിടക്കണ്ടാവും. സങ്കടം തന്നെയല്ലേ, ഒന്ന് മര്യാദക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുടെ സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് കുറെ ഉള്ള പറയും വേണ്ട. ഒരു മര്യാദക്ക് നിസ്കരിച്ചാനോ ഖുർആൻ ഓതാൻ ഒന്ന് നഷ്ടല്ല സഹോദരങ്ങൾ, പറഞ്ഞത് നഷ്ടല്ലതൊന്നും. കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാല് അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ്
5: വരുന്നത്. മാഷാല്ലാ, ആ വോയിസിന്റെ ആളെ നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ്.
6: അതെ, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ അല്ലേ. നമ്മളെ ശ്രോതാക്കൾക്കും പല വിഷയങ്ങളിലും ശ്രോതാക്കൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും.
5: തീർച്ചയായും തീർച്ചയായും, അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും നമുക്ക് അറിയാവുന്നതാണ്.
6: എന്തായാലും സാധാരണ ശബ്ദത്തിനപ്പുറം ഇന്ന് പറഞ്ഞ ചിന്തയുടെ ഭാഗം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആളുകൾ പിന്നെ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാർ അതിന് അനുഗ്രഹം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു പുട്ടിൽ പുട്ടൊക്കെ ആകെ പരത്തി പച്ചരിപ്പൊടിയൊക്കെ അവിടെ കളഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അട് ഒരു ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
5: സ്വാഭാവികമായി
6: ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ ശരിക്കും വല്ല നന്മയും പറഞ്ഞു കൊടുത്ത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മേന്മ പുണ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു കാമ്പാണ് ആ ഒരു സംസാരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
5: തീർച്ചയായും തീർച്ചയായും ഇതിപ്പോ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായി നടക്കുന്നതാണ്. അത് എല്ലാ ഉമ്മമാർക്കും അതൊരു പരിചയമായിട്ടുണ്ടാവും.
6: അതെ അതെ,
5: നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ സ്വന്തം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ജോലിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വരും വീട്ടിൽ നിന്ന് വാട്സപ്പില് നോക്കുമ്പോ ഇതേപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടിയും പൊടിയില് മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും.
6: ഇത് മാത്രല്ല, നല്ല വൃത്തിയില് നമ്മള് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വീട് കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പേ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോലെ കലാപരമായിട്ടുള്ള ചുമരിലും വരച്ചിട്ടും കളർ കൊടുത്തിട്ടും അവിടെയൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്ന സ്വാഭാവികമാണ്. ചെറിയ മക്കളിൽ ആ നിലക്കുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ആ പേരമക്കളെ കളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ മേത്ത് കയറി ഇറങ്ങിയതും ഇതൊക്കെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
5: തീർച്ചയായും.
6: എന്നാൽ
5: നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ഞാൻ ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിലേക്കൊക്കെ പ്രവേശിച്ചു. ഒരു സഹോദരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് പ്രവേശിച്ചു. ഉച്ച ഭക്ഷണത്തിനാണ് ഞാൻ ചെന്നത്. അങ്ങനെ അവിടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണക്ക് എനിക്ക് പുതിയ ഒരാളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞു വീടിന്റെ പഴക്കമൊന്നും കാണുന്നില്ലല്ലോ, മക്കളൊക്കെ മാഷാല്ലാഹ് ഉഷാറാണല്ലോ, ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്നൊരു വാക്ക് എന്നിൽ നിന്ന് വന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉസ്താദ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. അപ്പൊ വല്ലാത്തൊരു ഫീലിംഗ് ആയി എനിക്ക്.
6: പറയണത്
5: അപ്പൊ ആ മക്കളുടെ ഒരു പ്രസൻസ് വീട്ടില് ഉണ്ടാവല് അതൊരു ഖൈറാണ്. അല്ലാഹു ആ കുടുംബത്തിനും അതോടൊപ്പം മറ്റൊരുപാട് ആളുകൾക്കും നല്ല സ്വലഹ്യങ്ങളായ
6: പ്രദാനം ചെയ്യും. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം ആ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമ്മള് നമ്മളെ കൂടെയുള്ള മക്കള് നീ ഒന്ന് വരക്കേ എന്തെങ്കിലുമൊക്കെ ഒരു പൊടി അപ്പുറത്ത് ഓൽക്കത് അറിയില്ല, തിരിച്ചറിയുമ്പോൾ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ആ ശൈശവപ്രായത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുട്ടികളില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ മക്കൾക്ക് മക്കൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്നും ആ മക്കളെ ഇസ്ലാമികമായ തർബിയത്തും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ റബ്ബ് നൽകുന്ന പുണ്യവും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്ത് ചെയ്താലും അമിതമായിട്ട് അതിൽ നമ്മൾ ക്ഷമകെട്ടുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല.
5: ക്ഷമകെട്ടുള്ള സംസാരം വരുമ്പോഴാണ് കുട്ടികളെ ഭയപ്പെടുത്തലും ഒക്കെ വരുന്നത്. ഈ കുട്ടികൾ ഞെട്ടിപ്പോകുന്നതാണ്. ശരിക്ക് സയൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ചില കഴിവുകൾ, ചിലപ്പോൾ അത് കേൾവി ശക്തിയാകാം അല്ലെങ്കിൽ സംസാരശേഷിയാകാം, ഈ ഭയപ്പെടുത്തലുകളിലൂടെ ഞെട്ടലുകളിലൂടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നടത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ എഫക്റ്റാണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ.
6: ശരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമരിൽ വരക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യണം ശരിക്ക് കുറച്ചൊക്കെ വരച്ചാലും ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്ത് ചെയ്യുക, ഒരു കളറോ ഒരു കളർ ബുക്കോ കുറച്ച് കളറുകളും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റിയ സംഗതിയൊക്കെ വാങ്ങിക്കൊടുത്താൽ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ മനസ്സ് പ്രായവും കുട്ടിയുടെ മനസ്സും മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
5: തീർച്ചയായും.
7: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: തിരുമൊഴികൾ കേൾക്കാം പീസ് റേഡിയോയിൽ. ഇനി തിരുമൊഴികൾ.
9: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന സത്.
10: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
8: പതിവ് പോലെ തിരുമൊഴികളിൽ നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി ചേരുകയാണ്. പ്രതിഫലം ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്ന പുണ്യകർമ്മം എന്ന വിഷയം വരുന്ന ഹദീസാണ് ഇന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. അൻ നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ന അഅജല തഅഅതി സവാബൻ ലസീലത്തുർ റഹീം حتى ان اهل البيت لا يكونوا فجره فتنمو اموالهم ويكثر عددهم اذا تواصلوا. പ്രശോദാക്കളെ, സഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ. ഈ ഹദീസിന്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂബക്ര എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ഏതാനും ഹദീസുകളും അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ വലിയ പണ്ഡിതനായി, ദീനി വിഷയങ്ങൾ നന്നായി പഠിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു പണ്ഡിതനായിട്ട് കൂടിയാണ് അറിയപ്പെടുന്നത് നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൻ്റെ ഹദീസിൻ്റെ തുടക്കത്തിൽ നാം വായിച്ചിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ വെച്ച് തന്നെ പരലോകത്ത് ലഭിക്കുമെന്നതിനോടൊപ്പം ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന, ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള പാപങ്ങളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കാൻ അർഹതയുള്ള പാപങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തിന്മകളെ എടുത്തു പറഞ്ഞു. ഒന്ന് ഖത്തീഅത്തു റഹീം, കുടുംബബന്ധം മുറിക്കൽ. വൽ ഖിയാന, ചതിപ്രയോഗങ്ങൾ നടത്തൽ. വൽ കെദിബ്, കള്ളത്തരങ്ങൾ, കള്ളം പറയൽ, കള്ളത്തരങ്ങൾ പ്രവർത്തിക്കൽ. അപ്പോൾ ഇത് മൂന്നും വലിയ തിന്മകളാണ്. പരലോകത്ത് ശിക്ഷ ലഭിക്കുന്നതിനോടൊപ്പം ദുനിയാവിലും ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു ദുനിയാവിലും അവന് ആ തെറ്റിൻ്റെ പ്രതിഫലനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന താക്കീതാണ് ആദ്യ ഭാഗത്ത് നൽകിയത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്ന അഅജല തഅഅതി സവാബൻ ലസീലത്തുർ റഹീം. അഅജല തഅഅതി സവാബൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും വേഗം കൂലി ലഭിക്കുന്നത്, അതിൻ്റെ അർത്ഥം ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിഫലം ലഭിക്കാവുന്ന കാര്യമാണ് ലസ്സുലത്തു റഹീം, കുടുംബബന്ധം ചേർക്കുക എന്നത്. അപ്പോൾ ബന്ധങ്ങൾ, അടുത്ത ബന്ധങ്ങൾ വിളക്കി ചേർക്കുക, കുടുംബബന്ധം ചേർക്കുക എന്നത് ഏറ്റവും വേഗത്തിൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. പരലോകത്ത് പ്രഭിക്കുന്നതിന് പുറമെ ദുനിയാവിലും പ്രതിഫലം ലഭിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. എന്നിട്ട് അള്ളാഹു റസൂൽ ഇങ്ങനെ കൂടി പറഞ്ഞു, ഹത്ത ഇന്ന അഹ്ലൽ ബൈത്തി ലയകൂനു ഫജ്റതൻ. എത്രത്തോളം എന്നാൽ ആ വീട്ടുകാർ അവർ തിന്മയുടെ വക്താക്കളാണെങ്കിൽ, ലയകൂനു അവരാണ്, ഫജ്റതൻ തിന്മ ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവരാണ് എങ്കിലും, ഫതന്മു അംവാലവും, അപ്പോഴും അവരുടെ സമ്പത്ത് വളരും. ഫയക്സുറു അഴുതുഹും, അവരുടെ എണ്ണം വർദ്ധിക്കും. ഇതാ തവാസലു, അവർ പരസ്പരം ബന്ധം ചേർക്കുന്നവരാണെങ്കിൽ എന്നാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും തെറ്റുകുറ്റങ്ങളിൽ നിരതരാവുന്നവരാണെങ്കിൽ പോലും കുടുംബബന്ധത്തിന് പ്രാധാന്യം നൽകുകയും അത് ചേർക്കുകയും ചെയ്യുന്നവർക്ക് ഭൗതികമായ ചില നന്മകളും പ്രതിഫലങ്ങളും അല്ലാഹു നൽകുമെന്നാണ്. അവർ ചെയ്ത തിന്മയ്ക്കുള്ള പ്രതിഫലം പരലോകത്ത് ലഭിക്കും. മറ്റെന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മയക്കപ്പെടാതെ കിടക്കുന്നതാണെങ്കിൽ അതിനുള്ള ശിക്ഷ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ദുനിയാവിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് കുടുംബബന്ധം ചേർക്കൽ, നല്ല ബന്ധങ്ങൾ നിലനിർത്തൽ. അത് അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കാൻ കാരണമാകും. ഫത്തൻവാലഹും, അത് അള്ളാഹു അതിൽ സിയാദ നൽകും, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും അങ്ങനെയുള്ള ആളുകൾക്ക്. വയക്സുറു ആയതുഹും, അവരുടെ എണ്ണം വർദ്ധിക്കും. വിവാഹത്തിലൂടെ കൂടുതൽ പ്രസവത്തിലൂടെ മക്കൾ, അത് എണ്ണം വർദ്ധിക്കാൻ കാരണമാകും. ഇതാ തവാസലു, അവർ കുടുംബബന്ധം ചേർത്താൽ അവർക്കിടയിൽ സ്നേഹവും സഹകരണവും ഉണ്ടാക്കിയാൽ. ബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ കുടുംബങ്ങളെ സ്നേഹിക്കാനാവുക, അവരോട് സഹകരിക്കുക, അവരെ സഹായിക്കുക, അവർക്ക് സേവനം ചെയ്യുക, ഇതൊക്കെയാണല്ലോ ബന്ധം ചേർക്കൽ. അവരെ സന്ദർശിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുക. പ്രത്യേകിച്ചും മാതാപിതാക്കൾ മുതലിങ്ങോട്ട് ഒരിക്കലും അവരോട് ഇടയാതിരിക്കുക, തെറ്റാതിരിക്കുക, പിണങ്ങാതിരിക്കുക, അവരെ അകറ്റാതിരിക്കുക, അവരെ വെറുക്കാതിരിക്കുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നീട് മാതാപിതാക്കളോട് ഏറ്റവും അടുത്ത നിൽക്കുന്നവർ അവരൊക്കെയാണല്ലോ അടുത്ത കുടുംബങ്ങൾ. അപ്പം ഇങ്ങനെ ഒരാൾ അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ പ്രതിഫലം ഏറ്റവും വേഗത്തിൽ ലഭിക്കും. അങ്ങനെയുള്ള പുണ്യകർമ്മമായിട്ടാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ നിന്നത്. മറ്റൊരു ഹദീസിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, കുടുംബബന്ധം ചേർക്കുന്നത് കുടുംബത്തിൽ സ്നേഹമുണ്ടാക്കുന്നതും സമ്പത്തിൽ വർധനമുണ്ടാക്കുന്നതാണ്, അതേപോലെ തന്നെ ആയുസ്സിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ബന്ധം ചേർക്കുമ്പോൾ അത് സ്നേഹം വർദ്ധിപ്പിക്കും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കും, ആയുസ് വർദ്ധിപ്പിക്കും. ചിലർ വിശദീകരണം ആയുസ്സിൽ അനുഗ്രഹം ചൊരിയും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, വലിയ നേട്ടങ്ങളാണ് ഒരു വ്യക്തിക്ക് സിലത്തു റഹിമിലൂടെ, കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ദുനിയാവിൽ തന്നെ അള്ളാഹു സൽഫലങ്ങൾ നൽകുന്ന, പ്രതിഫലങ്ങൾ നൽകുന്ന വലിയൊരു നന്മയായിട്ട് നമ്മളതിനെ കാണണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞവർ തെറ്റുകാരാണെങ്കിലും ശരി, അള്ളാഹു ദുനിയാവിൽ പരിഗണിക്കും. ഇനി കുറ്റങ്ങൾ ചെയ്യാത്ത തഖ്വയോടുകൂടി ജീവിക്കുന്നവരാണെങ്കിലോ, അങ്ങനെയുള്ള കുടുംബബന്ധം ചേർക്കുന്നവരാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടം നേടി വലിയ ഭാഗ്യവാനായി അവന് മാറാനാകും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകളെ മുഖവിലക്കെടുക്കാൻ എല്ലാവർക്കുമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തിരുമൊഴികളാണ് നമ്മൾ കേട്ടത്. വളരെ ഗൗരവമുള്ള താക്കീദുകൾ ഈയൊരു ഹദീസ് മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, ഗൗരവത്തിൽ നമുക്ക് താക്കീത് നൽകിയ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം എന്നതുകൂടി ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കണം.
12: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറ ആലുംറാനിലെ 134-ാം വചനം, ഭാഗം 4, കോപം ഒതുക്കിവെക്കുന്നവർ. ഈ ഭാഗം വിശദീകരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 134-ാം വചനം, അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുവാനുള്ളത്. നാം 134-ാമത്തെ ആയത്തിൽ മുത്തഖികളുടെ വിശേഷണങ്ങൾ, അവരുടെ സ്വഭാവം, വിശിഷ്ടമായ സ്വഭാവത്തെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭത്തിൽ അവർ അവരുടെ സ്വത്തിൽ നിന്ന് നന്മകളിൽ ചിലവഴിക്കുന്നവരാണ്. നിരാലംബരായ, അഗതികളായ, നിർധരരായ ആളുകൾക്കും സക്കാത്തായിക്കൊണ്ടും സദഖയായിക്കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്നതായ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതായ എല്ലാ മാർഗത്തിലും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൻ്റെ മാർഗത്തിലും മറ്റു എല്ലാ നന്മകളിലും ചിലവഴിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നവരാണ് മുത്തഖികൾ എന്നതാണ് ഒന്നാമതായി അതിൽ വിശദീകരിച്ചത്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ സ്വഭാവമായി പറയുന്നത് വൽ കാളിമീനൽ ഗൈദ്, അവർ അങ്ങേറ്റത്തെ കഠിനമായ കോപത്തെ, ദേഷ്യത്തെ അവർ പിടിച്ചുവെക്കുന്നവരാണ്, ഒതുക്കി വെക്കുന്നവരാണ്. അൽ കാളിമീന കളമുൽ കളമ ഫുലാൻ ഗൈദഹു, കാളിമീനൽ ഗൈദ് എന്ന് പറഞ്ഞാൽ അൽ ജാരിഈനൽ ഗൈദ് ഇൻദം ചിലാഇ നുഫൂസിഹിം മിൻഹു, കോപം, ദേഷ്യം അത് മനസ്സിൽ നിറയുമ്പോൾ അതിനെ പിടിച്ചുവെക്കുക എന്നതാണ്. കദമ ഫുലാനുൻ ഗൈലഹു, ഒരാൾ തൻ്റെ ദേഷ്യം ഒതുക്കി വെച്ചു. തജറഅഹു ഫഹഫില നഫ്സഹു മിന്നൻ തംലി മാഹിയ ഖാദിറത്തുൻ അലാ ഇംദാഇഹി, ആ ദേഷ്യം പ്രകടിപ്പിക്കാനും അതിനെ പകരം ചെയ്യാൻ, തന്നെ ദേഷ്യം പിടിപ്പിച്ച കാര്യത്തിനെ തന്നെ കോപാകുലനാക്കിയ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കെ തന്നെ അതിനെ ഒതുക്കി വെക്കാൻ, വിസ്തിംഖാനിഹാ മിമ്മിൻ ഖാലഹ, തന്നെ ആ ദേഷ്യം പിടിപ്പിച്ച ആ കാര്യത്തെ തിരിച്ചടിക്കാൻ സാധിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിനെ പിടിച്ചു വെക്കാനുള്ളൊരു മനസ്സ്, അതിനൊരു കഴിവുണ്ടാവുക. വന്തിസാറുഹ മിമ്മൻ ലുലമഹ, തനിക്ക് ലുൽമ ചെയ്ത, തനിക്ക് ഉപദ്രവം ചെയ്ത, അക്രമം ചെയ്ത ആളുകളെ തിരിച്ചടിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കെ, പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കെ, ആ കോപത്തെ, ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ കഴിവുള്ളവരാണ് ഈ മുത്തഖികൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സുറഅ, മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല ശക്തവാൻ, വലാക്കിന്ന ശദീദല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുമ്പോൾ തൻ്റെ നഫ്സിനെ പിടിച്ചു വെക്കാൻ കഴിവുള്ളവനാരോ അവനാണ് ശക്തവാൻ എന്നാണ്. അപ്പൊ ഖാലിമീൻ അൽ ഗൈദ എന്ന് പറഞ്ഞാൽ ഇദാ സാറ ബിഹിമിൽ ഗൈദു കലമൂഹു, കോപം, ദേഷ്യം, കഠിനമായ ദേഷ്യം, അതിനാണ് ഗൈദ് എന്ന് പറയുക. സാധാരണ കോപത്തിന് ഗളബ് എന്നാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നത്, ഗളബ്, ദേഷ്യം എന്നുള്ളത്. ഇത് ഗൈദ് എന്നുള്ളത് ഈ ഭയങ്കരമായ, ശക്തമായ, കഠിനമായ കോപമുണ്ടാകും. അതിങ്ങനെ ആളിക്കത്തുമ്പോൾ, ഇതാ സാറബിഹിം, അതിങ്ങനെ ആളിക്കത്തുന്ന സമയത്ത് കലമൂഹു, അവരതിനെ പിടിച്ചു വെക്കുന്നു. മീൻസ് ബിമാന കച്ചമൂഹു, അവരതിനെ ഹൈഡ് ചെയ്ത് മറച്ചു പിടിക്കുന്നു. ഫലം യഅമലൂഹു, അവരതുകൊണ്ട് പ്രവർത്തിക്കുകയില്ല, അവരത് പുറമേക്ക് കാണിക്കുകയില്ല എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് വിശ്വാസികളായ ആളുകൾ അവരുടെ കോപത്തെ ഒതുക്കി വെക്കുന്നവരാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കലമ ഗൈദൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅഹുല്ലാഹു അലാ റുഊസിൽ ഖലായിഖി ഹത്താ യുഖയ്യിറഹു മിൻ അയ്യിൽ ഹൂരി ഷാ. ആര് ഈ കോപത്തെ, ദേഷ്യത്തെ, അവൻ്റെ കഠിനമായ ശക്തമായ ഈ കോപം അത് ഒതുക്കി വെക്കുന്നു, പിടിച്ചു വെക്കുന്നു, മറച്ചു വെക്കുന്നു, അവനതിന് പ്രതികരിക്കാൻ കഴിവുള്ളവനാണ്, തിരിച്ചടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല സിട്ടികളിൽ മുകളിലായിക്കൊണ്ട് അള്ളാഹു അവനെ വിളിക്കുന്നതാണ്. എന്നിട്ട് അവന് ഹൂറുൽ ഐങ്ങളിൽ, അൽ ഹൂറുൽ ഐ എന്ന് പറഞ്ഞില്ലേ, സ്വർഗീയ ലോകത്തെ ഹൂറുൽ ഐങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളവരെ അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും, സെലക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. മാ തജറഅ അബ്ദു മിൻ ജുറഅത്തിൻ അഫ്ളല അജ്റൻ മിൻ ജുറഅത്തിൻ ഐദിൻ ഖലമഹ ബിത്തിഖാ വജ്ഹില്ലാ. അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി തൻ്റെ കോപത്തെ പിടിച്ചു വെക്കുന്നവനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ധൈര്യവാനും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഈയൊരു സ്വഭാവം, മനുഷ്യന്മാരൊക്കെ അങ്ങനെ സ്വാഭാവികമായും കോപാകുലരായി ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും പ്രകൃതക്കാരുണ്ടാവാം, പക്ഷേ വിശ്വാസികളതിനെ പിടിച്ചുവെക്കാൻ സാധിക്കണമെന്നാണ്. ലാ യുഅമിലൂന ഗളബഹും ഫിന്നാസ്, തൻ്റെ കോപത്തെ ജനങ്ങളിൽ അത് പ്രകടിപ്പിക്കുകയില്ല. ബൽ യകുഫൂന അൻഹും ഷർറഹും, എന്നാൽ അവരുടെ ഷർറിനെ, അവരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് അതിനെ പിടിച്ചുവെക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള മുത്തഖികളായ ആളുകൾ എന്നതാണ് ഇവിടെ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. വയഹ്തസിബൂന ദാലിക ഇൻദല്ലാഹി അസ്സവജൽ, അത് മുഖേന അവരുദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അതിനുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്, കാംക്ഷിച്ചുകൊണ്ടാണ് അവർ ആ ഒരു കാര്യം നിർവഹിക്കുന്നത്. ഒരിക്കലും തന്നെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ആ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ദുനിയാവിൻ്റെതായ യാതൊരു നേട്ടവും അവർ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കോപത്തെ പിടിച്ചുവെക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇദാ ഹസല ലഹും മിൻ ഗൈരിഹിം അദിയത്തൻ തൂജിബ ഗൈദഹും, ആളുകൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ സ്വാഭാവികമായും കോപമുണ്ടാകും. വഹു അംസിലാഉ ഖുലൂബഹും മിനൽ ഹനഖ്, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ മനസ്സുകൾ, കൽബുകളിൽ അത് നിറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും തിരിച്ചറിയാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പ്രതികരിക്കാൻ ആളുകൾ സ്വാഭാവികമായും പ്രതികരിക്കും. എന്നാൽ ഹാ ഉലാ ഇലായ അമലു നബി മുക്തവാഇൽ ബഷരിയ, ഈ മനുഷ്യൻ്റെ ഈ പ്രകൃതി ഉൾക്കൊണ്ടുന്ന ഈ കാര്യം, അതവർ പ്രകൃതിപരമായ ആളുകൾക്കുണ്ടാവും അങ്ങനെ ഒരു പ്രതികരണം, പക്ഷെ ഇവർക്ക് അത് പുറത്തേക്ക് കാണിക്കുകയില്ല. ബൽ യക്ലിമൂന മാഫിൽ ഖുലൂബി മിനൽ ഗൈദ്, ആ കോപത്തെ അവരുടെ ഹൃദയങ്ങളിൽ അവർ ഒതുക്കി വെക്കുന്നതാണ്. വയസ്ബിറൂന അൻ മുഖാബലത്തിൽ മുസീഇലൈഹിം, തനിക്ക് ഏൽക്ക് വേണ്ടി വരുന്ന തിന്മകളെ അതിൽ സ്വബറെടുത്തുകൊണ്ട്, അതിന് വല്ലാത്തൊരു സ്വബറ് വേണം. അതാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത്, അൽ ഗൈദ് ഹുവ അസ്ലുൽ ഗളബ്. യഥാർത്ഥത്തിൽ ഈ ഗൈദ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, അത് ഗളബിൻ്റെ, ദേഷ്യത്തിൻ്റെ അസലാണ്. ഫൈദാലം യക്ലിം ഗൈദഹു ഫി ഖൽബി ഖറജ ഹാദൽ ഗൈദ് ഇലാ ജവാരിഹി ഫാ തൂലിദു മിൻഹുൽ ഗളബ്. അത് ഒരാൾ ഒതുക്കി വച്ചിട്ടില്ല എങ്കിൽ, അവൻ്റെ കൽബിൽ ഒതുക്കി വച്ചിട്ടില്ലെങ്കിൽ, അതിങ്ങനെ ആ ഗൈദ് കോപം തൻ്റെ അവയവങ്ങളിലേക്ക് പ്രവേശിക്കുമെന്നാണ്. അതിൽ നിന്നാണ് ഗളബുണ്ടാവുന്നത് എന്ന്. അപ്പോൾ കഠിനമായ ശക്തമായ ദേഷ്യം, കോപം, അതാണ് ഗൈദ്. അതിൻ്റെ മറ്റൊരു വാക്കാണ് ഗളബ് എന്നുള്ളതും. സഹോദരങ്ങളെ, വിശ്വാസികളാണോ മുത്തഖികളാണോ, അവർ അവരുടെ ദേഷ്യങ്ങളെ ഒതുക്കി വെക്കണം. അതുകൊണ്ട് ഒരുപാട് ഖൈർ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. സ്വബറുള്ളവരുടെ വിശേഷണമായിക്കൊണ്ടാണ് വലയിൻ സ്വബർത്തും ലഹുവ ഖൈറുൽ ലിസ്വാബിരീൻ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമയാലുക്കളായ ആളുകൾക്ക് ഒരുപാട് ഖൈറുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. വമൻ കഫ ഗളബഹു സത്തറ അല്ലാഹു ഔറതഹു. ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ് ഇമാം അൽബാനി റഹ്മഹുല്ല ഹസനായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ തൻ്റെ ദേഷ്യത്തെ, കോപത്തെ ഒതുക്കി വെച്ചാൽ അള്ളാഹു അവൻ്റെ നഗ്നതയെ, അവൻ്റെ ന്യൂനതയെ മറച്ചു വെക്കുന്നതാണ് എന്ന്. ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ പല നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായം ലഭിക്കാൻ ഈ ഒരു പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നതാണ്. ഒമൻ കലമ ഗൈദഹു വലൗഷാ അൻ യംഫദഹു ലംഫദഹു മല അല്ലാഹു ഖൽബഹു റജാ യൗമൽ ഖിയാമ. ഒരാൾക്ക് പ്രതികരിക്കാൻ സാധിക്കുമ്പോൾ തന്നെ അയാൾ അയാളുടെ കോപത്തെ, അയാളുടെ ദേഷ്യത്തെ അയാൾ പിടിച്ചുവെക്കുന്നുവെങ്കിൽ ഖിയാമത്ത് നാളിൽ അവനൊരു പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽബിൽ നിറക്കുന്നതാണ് എന്നാണ്. അതൊരു വലിയ ആശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സവാബ് ഉദ്ദേശിച്ചുകൊണ്ടത് മറച്ചുവെക്കാൻ, പിടിച്ചുവെക്കാൻ സാധിക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം ഖിദ്മത്ത് നടത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, 10 വർഷം ഞാൻ ഖിദ്മത്ത് നടത്തിയിട്ട് ഒരിക്കൽ പോലും എന്നോട് എന്തേ അനസ് നീ അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ആ ഒരു ദേഷ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത്രത്തോളം മഹനീയമാണ്, മഹത്വമുള്ളതാണ്. വൈന്നക്ക ലാല ഖുലുഖിൻ അലീം, നിശ്ചയമായി നിങ്ങൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫൈ ചെയ്തതായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചില ആളുകളുടെ അടുക്കലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, അവരിങ്ങനെ അട്ടഹസിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, അവരിങ്ങനെ ശബ്ദമുണ്ടാക്കി വളരെ ഉച്ചത്തിൽ ഒരാളുടെ മേൽ, അല അദുല്ലക്കും അല മാഹു അഅലമു മിൻ ഹാദാ, നിങ്ങൾക്ക് ഇതിനേക്കാളും ഖൈറായ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ. മറ്റുള്ളവരുടെ മേൽ ഒരാൾ മറ്റൊരാളുടെ മേൽ ഇങ്ങനെ ആർത്തട്ടഹസിച്ചുകൊണ്ടിങ്ങനെ ആ ദേഷ്യം തീർക്കുകയാണ്. റജുലുൻ കല്ലമഹു റജുലുൻ ഫകലമ ഗൈദഹു ഫഗലബ വഗലബ ഷൈത്താനുഹു വഗലബ ഷൈത്താനു സാഹിബുഹു. നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ടാൽ എന്തുണ്ടാവും, ഷെയ്ത്താൻ നിങ്ങളെ അവനെ അതിജയിക്കും, പിന്നീട് ആ ഷെയ്ത്താൻ ഇയാളെ അതിജയിക്കും. അങ്ങനെ വലിയൊരു വിപത്താണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ താക്കീത് നൽകിയിട്ടുണ്ട്, നിങ്ങളത് ഒരിക്കലും തന്നെ ഉപദേശങ്ങൾ നൽകുന്നിടത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മ അത്സാഹു റജുലൻ ഫഖാല യാ റസൂലല്ലാഹ ഔസിനി, ഒരാൾ വന്നിട്ട് എനിക്ക് ഒരു വസിയത്ത് നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞത് ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഫഖററഹ മിറാറൻ, അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു. അയാൾ പിന്നെയും ചോദിച്ചത് അത് തന്നെയാണ്, ഔസിനി യാ റസൂലല്ലാഹ ലാ തഗ്ളബ്, വേറൊന്നുമില്ല. അയാളുടെ അവസ്ഥക്കെന്താണ്, കോപിക്കാൻ പാടില്ല. അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകും. അയാൾ വീണ്ടും ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞു, ലാ ഗൈറ വലക്കൽ ജന്ന, നീ കോപിക്കേണ്ടതില്ല, നിനക്ക് സ്വർഗമുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, എത്ര എത്ര ആളുകൾ തങ്ങളുടെ വാക്കുകൾ കൊണ്ട് തനിക്ക് വരുന്ന ആ ഒരു കഠിനമായ ശക്തമായ കോപത്തെ, ദേഷ്യത്തെ, ദേഷ്യം കൊണ്ട് പറയുന്ന വാക്കുകൾ, ദേഷ്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്, ഖേദമുണ്ടാക്കിയിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ തകരാൻ, സുഹൃത്ത് ബന്ധങ്ങൾ സാമൂഹികമായി പല അവസ്ഥകളും പിന്നെ താറുമാറാകാനൊക്കെ കാരണമായത്, അതുപോലെ തന്നെ ചരിത്രത്തിൽ പല യുദ്ധങ്ങളും ഗോത്രങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിലൊക്കെ ഈ ഒരു ദേഷ്യത്തിൽ നിന്നും കോപത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചുവെക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കുക തന്നെ ചെയ്യണം എന്നതാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫലിയജ്ലിസ്, നിങ്ങൾ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് കോപമുണ്ടാകുന്നത് എങ്കിൽ അവൻ ഇരിക്കട്ടെ. ഫൈദാ ദഹബ അൻഹുൽ ഗളബ്, അവൻ്റെ അടുക്കൽ നിന്ന് ആ കോപം പോകുന്നതാണ്. ഇനി ഇരുന്നിട്ടും പോകുന്നില്ലെങ്കിൽ വൈല ഫലിയൊത്തജ്, അവൻ കിടക്കട്ടെ, അപ്പോൾ അവൻ്റെ ദേഷ്യം അവനിൽ നിന്ന് പോകുന്നതാണ്. ഇന്നൽ ഗളബ് മിന ഷെയ്ത്വാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ കോപം, ആ ദേഷ്യം എന്നത് ഷെയ്ത്താനിൽ നിന്നാണ്. വ ഇന്ന ഷെയ്ത്വാന ഖുലിഖ മിനന്നാർ, തീയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് ഷെയ്ത്താൻ. വൈന്നമാ തുത്ഫിഉന്നാർ ബിൽമാ, തീയെ കെടുത്തണമെങ്കിൽ വെള്ളം കൊണ്ടാണ് കെടുത്തുക. ഫൈദാ ഗളിബ അഹദുക്കും ഫലിയതവള, നിങ്ങൾ ആരെങ്കിലും ദേഷ്യം വന്നാൽ, കോപം വന്നാൽ വുദു ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. ഹദീസുകളിൽ കാണാം, ഇസ്തബ റജുലാനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാളുകൾ ഇങ്ങനെ പരസ്പരം ഷണ്ട കൂടുന്നത്, കലഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അത്ത ഇന്ന അഹദഹും യഹ്മറ വജുഹു ഫന്തഫഖത് ഔദാജു, അവൻ്റെ കവിൾ തൊടുത്ത് മുഖമെല്ലാം വിവർണമായി കൊണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅഅലമു കലിമതൻ ലൗ ഖാലഹ ഹാദാ ലദഹബ അൻഹു മയജിദ്, എനിക്കൊരു വാക്കറിയാം, ഒരു കലിമത്തറിയാം, ആ വാക്ക് ചൊല്ലിയാൽ, ആ വാക്ക് പറഞ്ഞാൽ അവൻ്റെ അടുക്കലുണ്ടായത് പോകുന്നതാണ്. ഏത്, അതായത് കോപം. എന്താണത്? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു, അത് ചൊല്ലിയാൽ അവനിൽ നിന്നുള്ള ആ ദേഷ്യം പോകുമെന്ന്. സഹോദരങ്ങളെ, ഇത് അമ്പിയാക്കളുടെ വിശിഷ്ടമായ ഒരു സ്വഭാവമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, കഷ്ടതകളുണ്ടായി. മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടു, ബിനിയാമിനെ നഷ്ടപ്പെട്ടു. ദുഃഖം കാരണത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകളെല്ലാം വെളുത്തുപോയി എന്നാണ് സൂറത്ത് യൂസുഫിൽ കാണാൻ സാധിക്കുന്നത്. ഫഹുവ കദീം, ദേഷ്യവും ദുഃഖവും എല്ലാം വന്ന് മനുഷ്യ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും. പലതരത്തിൽ നിരാശയും കോപവും ദേഷ്യവും ദുഃഖവുമെല്ലാം ഒന്നിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകളെല്ലാം അബ്നോർമലാവുന്ന ഒരവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് യാക്കൂബ് നബി ഫഹുവ കദീം, എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, എല്ലാം ഒതുക്കി വെച്ച് പിടിച്ചു വെച്ച് ഒന്നും പുറമേക്ക് പ്രകടിപ്പിക്കാതെ ആ മാതൃകയായിക്കൊണ്ടുള്ള പ്രവാചകന്മാർ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്രത്തുൻ, അതിലൊക്കെ ഗുണപാഠമുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് വിശ്വാസികൾക്ക് ഈ അമ്പിയാക്കളുടെ ചരിത്രങ്ങളിലൊക്കെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ആ ഒരു സ്വഭാവം ശരിയല്ല. പലരും പല കുടുംബ ബന്ധങ്ങളും ഒക്കെ ഭാര്യയോട്, ഇണകളോട്, മാതാപിതാക്കളോട്, മക്കളോട് ഒക്കെ നമ്മളൊക്കെ പലരും അങ്ങനെ പ്രതികരിക്കാറുണ്ട്. പക്ഷേ മുത്തഖിയാണോ അവൻ ഇത് ഓർക്കണം. വൽ കാലിമീനൽ ഖൈല എന്നത് മുത്തഖികളുടെ സ്വഭാവമാണ്, കോപം അടക്കി വെക്കുന്നവനാണ് എന്ന്. റഹിമല്ലാഹു മൂസ, മൂസാ നബിക്ക് അല്ലാഹ് കരുണ ചൊരിയട്ടെ. ലഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ ലമ്മ ഖസമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനായിമ ഹുനൈൻ അല അഷ്റാഫിൽ ആർ. അറബികളുടെ പ്രമാണികൾക്കിടയിൽ ഹുനൈൻ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തുകൾ ഇങ്ങനെ ഷെയർ, അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പറഞ്ഞു, വല്ലാഹി ഹാദിഹി ഖിസ്മത്തുൻ മാ ഉദില ഫിഹ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറയുന്നത്, ഈ ഒരു കാര്യം പിന്നെ ആളുകൾക്കിടയിൽ വീതിച്ചു കൊടുക്കുമ്പോൾ, വിഹിതം വെച്ചു കൊടുക്കുമ്പോൾ നീതി ചെയ്തിട്ടില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറയുമ്പോൾ, ഫഖദിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് ദേഷ്യം വന്നു, ദേഷ്യം വരും, അത് സ്വാഭാവികമാണ്, അത് നാച്ചുറലി വരുന്നതാണ്, പ്രകൃതിപരമായിക്കൊണ്ട് മനുഷ്യന്റെ മനസ്സിലുള്ളതാണ്, മനുഷ്യന്റെ ജീവനിൽ ഇട്ടുകൊടുത്ത ഒന്നാണ് ആ ദേഷ്യം വരിക എന്നുള്ളത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റഹിമല്ലാഹു മൂസ, മൂസാ നബിക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, ഇതിനേക്കാൾ ഏറെ ജനങ്ങളിൽ നിന്ന് ഉപദ്രവം ആർക്കുണ്ടായിട്ടുണ്ട്? മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തത് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വളരെ സോഫ്റ്റായിട്ടുള്ള സ്വഭാവം. ഈ ഒരു കാലിമീനൽ ഖൈലിൻ്റെ ഈ കോപം അടക്കി വെക്കുന്നതിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ കുഞ്ചു അംഷി മഅ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഥിയും, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വഅലൈഹി ബുർദുൻ നജറാനിയുൻ ഖലീദുൽ ഹാശിയ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഷോളുണ്ട്, അതിങ്ങനെ നജറാൽ നിന്ന് കൊണ്ടുവന്ന ഒരു കട്ടിയായ ഒരു റഫായിട്ടുള്ളൊരു പുതപ്പാണത്. ഫദറഖു അഅറാബിയുൻ, ഒരു അഅറാബിയെ കിട്ടി. ഫജബദഹു ജബദതൻ ശദീദ, അയാൾ ആ അഅറാബി ശക്തമായിക്കൊണ്ട് നബിയുടെ കഴുത്തിൽ നിന്ന് അത് ശക്തമായി വലിച്ചു. എന്നിട്ട് അഅറാബി പറഞ്ഞു, മുർലിമിൻ മാലില്ല, യാ മുഹമ്മദ്, മുഹമ്മദെ, അള്ളാഹിന്റെ സ്വത്തിൽ നിന്ന് തരാൻ വേണ്ടിയിട്ട് എനിക്ക് തരാൻ വേണ്ടി പറയൂ, കൽപ്പിക്കൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി, ശക്തമായി അങ്ങനെ വലിച്ച ആ വേദന കൊണ്ട് ദേഷ്യം വരുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഹിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ് ചെയ്തത്. വഅമറ ലഹു ബിഅത, അയാൾക്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഇത്രത്തോളം ലോകത്ത് മാതൃകയാക്കപ്പെടേണ്ട വ്യക്തിത്വമായിക്കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ആരാണുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ സ്വഭാവങ്ങളെല്ലാം, ഏതെല്ലാം

0: ഈ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി. എന്താ നിങ്ങളെ അഭിപ്രായം? എന്നാ അത്രത്തോളം തന്നെ ഉപദ്രവിച്ച ദേഷ്യം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇല്ല വേണ്ട, അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മയഅബ്ദുല്ലാഹ ലാ യുശ്രിക്കു ബിഹി ഷൈആ, അല്ലാഹുൽ ശിർക്ക് വെക്കാത്ത ഒരു വിഭാഗത്തെ അല്ലാഹു ഇവരിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് അതാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതുകൊണ്ട് ഗൈള്, ഖളബ്, കോപം, ദേഷ്യം എന്നുള്ള ആ ഒരു സ്വഭാവം, അത് വിശ്വാസികൾക്ക് ഭൂഷണമല്ല. അത് ഒതുക്കി വെക്കാൻ, അത് പിടിച്ചു വെക്കാൻ അത് നമ്മൾ തയ്യാറാവുക. അതിലൂടെ പുണ്യങ്ങൾ നേടിയെടുത്ത് തഖ്‌വയുള്ളവരാവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തു ആലു ഇംറാനിലെ 134-ാം വചന ഭാഗം 4, കോപം ഒതുക്കി വെക്കുന്നവർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സലീമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള ആളുകൾ സുരക്ഷിതരാവുക. ആ ഒരു ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ മുമ്പൊരു സഹോദരൻ പങ്കുവച്ചൊരു വിഷയം, നമ്മൾ ആളുകൾ തന്നെ എത്ര അശ്രദ്ധമായിട്ടാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഒന്ന് പാർക്കിങ്ങിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ വിഷയത്തിൽ അനാവശ്യമായി ഹോണടിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, പാർക്ക് ചെയ്യുന്ന സമയത്ത് അനുവദിക്കപ്പെടാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിനെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് വഴി അപ്പോൾ ലൈറ്റ്, അനാവശ്യമായി ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് മറ്റുള്ള എതിരെ വരുന്ന വാഹനങ്ങളിലെ ആളുകൾക്ക് പ്രയാസമുണ്ടാവുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ വളരെ വളരെ കോമൺ ആയിട്ട് ആളുകൾ ഇങ്ങനെ ഈ സാധാരണ നമ്മൾ തുപ്പുന്നത് താഴെ മണ്ണുള്ള സ്ഥലത്താണെങ്കിൽ അത് ജസ്റ്റ് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല, പക്ഷേ ഈ ഇൻ്റർലോക്ക് ഇട്ട സ്ഥലങ്ങളിലും റോഡുകളിലുമൊക്കെയായി നേരിട്ട് തുപ്പുന്ന ഒരു ഒരു അശ്രദ്ധമായി അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തിയെടുക്കണം. പിന്നെ നിസ്കാരത്തിന് വെച്ചിട്ട് പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉച്ചത്തിൽ പള്ളിയിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾ, ആ സംസാരം നിസ്കരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന, പിന്നെ അതേപോലെ ഉറക്കെ ഖുർആൻ ഓതുന്നത് പോലും നമ്മൾ ഒഴിവാക്കേണ്ട സന്ദർഭത്തിൽ അത്തരം സ്ഥലങ്ങളിൽ പോലും പള്ളിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതും ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിസ്കാരത്തിന് വരുമ്പോഴുള്ള ഡ്രസ് കോഡ്, നമ്മുടെ പിറകിൽ ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെ പിറകിൽ മറ്റുള്ളവരെ തൊട്ട് പിന്നിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അശ്രദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ അവരുടെ ശ്രദ്ധ അവിടേക്ക്, ആ കുപ്പായത്തിലേക്ക് ക്ഷണിക്കുന്ന രൂപത്തിലുള്ള ചിത്രവരകളും മറ്റു പണികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ടാവണം നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ പുകവലിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ട്, ഉള്ളി തിന്ന് പള്ളിയിലേക്ക് വരരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ വിഷയം മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അത്തരം സംഗതികളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അത് ഈ ആരാധനകളുടെ വിഷയത്തിലാണെങ്കിലും പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും എന്നിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കടം കൊടുക്കുന്ന വിഷയത്തിലാണ്. കടം കൊടുക്കുന്നവരും വാങ്ങുന്നവരുമായിരിക്കും നമ്മൾ, പക്ഷേ കടം വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായ ഡേറ്റ് നമ്മൾ പറഞ്ഞത് ആ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെറിയൊരു അവധി ചോദിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന കടം തന്ന ആൾ നമ്മളിങ്ങോട്ട് വിളിക്കുന്നതിനപ്പുറം അങ്ങോട്ട് വിളിച്ച് നമ്മൾ പെർമിഷൻ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി അവധി വേണം എന്ന് ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ള നല്ല ആ ഒരു സ്വഭാവം നമ്മൾ കീപ്പ് ചെയ്യണം. മറിച്ച് മറ്റേ കടം തന്ന ആൾ വിളിക്കുമ്പോൾ ഫോണെടുക്കാതെ കാണുമ്പോൾ തിരിഞ്ഞ് നടക്കുന്ന ആ രൂപത്തിലുള്ള സ്വഭാവക്കാരെ നമ്മൾ മാറരുത്. അപ്പോൾ മുസ്ലിമിൻ്റെ ക്വാളിറ്റി ഏത് വിഷയത്തിലും നമ്മളെടുക്കുമ്പോൾ അത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ റോഡിലാണെങ്കിലും നമ്മുടെ മറ്റു ആരോഗ്യപരമായ വിഷയത്തിലാണെങ്കിലും ആരാധനാകർമ്മങ്ങളിലാണെങ്കിലും സാമ്പത്തികമായ മേഖലകളിലുമൊക്കെ കുടുംബജീവിതത്തിലുമൊക്കെ ഞാനൊരു മുസ്ലിം എന്നുള്ളതിൻ്റെ ക്വാളിറ്റി കൃത്യമായി കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
4: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ.

0: സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിങ്ങിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നാം കേൾക്കുന്നത് ജനക്ഷേമം. പ്രിയപ്പെട്ടവർ വിദേശത്ത് മരണപ്പെട്ടാൽ എന്തു ചെയ്യണം? വിദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന മിസ്റ്റർ ലത്തീഫ് തെച്ചി, പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമായി നടത്തിയ അഭിമുഖമാണ് ഇനി നാം കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജനക്ഷേമത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ജനക്ഷേമത്തിലൂടെ നിങ്ങളെ എന്നുമായി ഷെയർ ചെയ്തത്. ബഹുമാന്യനായ ലത്തീഫ് തെച്ചി സാഹിബാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് അറിയേണ്ട വിഷയത്തിലേക്ക് നമുക്ക് പോകാം.
6: യാതൊരു ഞാൻ പറഞ്ഞേ, 500 കഞ്ഞിക്കും വന്നവനാ ഞാൻ. അന്ന് 500 ശമ്പളവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും. ഇന്ന് എനിക്ക് അഭിമാനം തോന്നുന്നതാ, ഞാൻ എൻ്റെ കമ്പനിയിൽ 36 വരുമ്പോൾ ഞാനൊരു ഗാർഡനറാണ്, ഒരു ലേബറാണ്, ലേബർ. പക്ഷേ എൻ്റെ പ്രാർത്ഥന സഭ സ്വീകരിച്ചു. 4-5 കഴിഞ്ഞപ്പോൾ എന്നെ ആ കമ്പനി ടീം ലീഡറാക്കി മാറ്റി. 5-8 കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രൂപ്പ് ലീഡറായി ഫ്രഞ്ച് മാനേജ്മെൻറ്റിൽ. 12 കഴിഞ്ഞപ്പോൾ ഞാൻ ഫോർമാനായി. 18 കഴിഞ്ഞപ്പോൾ ഞാൻ സൂപ്പർവൈസറായി. ഇപ്പം ഞാൻ ചീഫ് ഓഫ് മെയിൻ്റനൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ. നമ്മൾ അല്ല, അത് നമ്മൾ എൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ വന്നു, ഞാൻ പെട്ടു. പക്ഷേ വീണത് വിദ്യയാക്കാൻ വേണ്ടി. ഒരു കാര്യമല്ല, വീണത് വിദ്യയാക്കാൻ. ഞാൻ പത്രപ്രവർത്തകനായ, രാഷ്ട്രീയ പ്രവർത്തകനായ, സാമൂഹ്യ പ്രവർത്തകനായ, സന്നദ്ധ പ്രവർത്തകനായ, ഞാൻ എന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ച ട്രേഡ് യൂണിയൻ ലീഡറായ, PLC നിയമങ്ങൾ പഠിച്ച ഞാൻ, ഒന്നുമല്ലാത്ത ഒരു പൂന്തോട്ടത്തിൽ വെള്ളമടിക്കുന്ന ഒരു നഴ്സറിയിലെ ചെടി വെക്കുന്ന ആളാണെങ്കിൽ ഇന്ന് അതേ കൊട്ടാരത്തിൽ എഞ്ചിനീയറായി, ചീഫ് ഓഫ് മെയിൻ്റനൻസ് ആയി ജോലി ചെയ്യാൻ കഴിയുന്ന. അൽഹംദുലില്ലാ, അത് പഠിച്ചവൻ എനിക്ക് വന്ന സൗഭാഗ്യം. ഞാൻ എൻ്റെ മോൻ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹ്യൂമൻ റിസോഴ്സ് HRPR കഴിഞ്ഞു മിനിഞ്ഞാന്ന് ഇറങ്ങി. ആഷിഖ് മുഹമ്മദ് എൻ്റെ മകൻ. എനിക്ക് 3 എൻ്റെ മൂത്ത മകള് MA സൈക്കോളജി, അവളും ഫറൂഖ് കോളേജിൽ പഠിച്ചു, പിന്നെ അലിഗഡ് പോയി, ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. അരീക്കോട്ടേക്കാണ് കല്യാണം കഴിച്ചത്, അമൽ എന്ന് പറയും. എൻ്റെ ഭാര്യ എഞ്ചിനീയറാണ്, 32 അല്യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളുണ്ട്. ഇവിടെ മുമ്പ് അബ്ദുൽ വഹാബിന്റെ സ്കൂളായിരുന്നു. അവിടുത്തെ വൈഫ് അവിടുത്തെ സ്കൂളിലെ സൂപ്രണ്ടാണ്. ഈ മകനോട് ഞാൻ പറഞ്ഞു, മോനെ വാപ്പക്ക് ഒരു പിന്നെ ചീഫ് ഓഫ് എഞ്ചിനീയർ ആ 36 എടുത്തു. അതുകൊണ്ട് നീ വരുമ്പോ MA HR PR ഒക്കെ കഴിഞ്ഞല്ലേ, ഒരു മാനേജറായിട്ട് എന്നെ നീ വരണമെന്ന് എൻ്റെ ഒരു സ്വപ്നം ആഗ്രഹമാണ്. അത് പേടിക്കേണ്ട ഉപ്പ, ഞാൻ മാനേജറിൽ പോസ്റ്റിന് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയൊരു മകളുണ്ട് ഷൈമ, കുറച്ചൊരു അസുഖം, മാനസിക പ്രയാസങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം എന്താ അറിയോ, ഞാൻ നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് നമ്മളെ രാത്രിയുടെ അന്ത്യയാമങ്ങളുടെ പ്രാർത്ഥന.